ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. 102.3 MHz FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്ന് ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, ഭാദ്രം 31, കൊല്ലവർഷം 1202, കന്നി 6, 2026 സെപ്റ്റംബർ 22, ചൊവ്വാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 49 സെക്കൻഡും. എല്ലാ ശ്രോതാക്കൾക്കും ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സുപ്രഭാതം.

0: സുഭാഷിതം.
1: ഏതൊരു പ്രവൃത്തിയുടെയും പിന്നിലുള്ള ഉദ്ദേശവും ലക്ഷ്യവുമാണ് പ്രസ്തുത പ്രവൃത്തിയുടെ മൂല്യവും പ്രതിഫലവും നിജപ്പെടുത്തുന്നത്. ഓരോ പ്രവൃത്തിക്കു പിന്നിലും ഉയർന്ന ലക്ഷ്യമുണ്ടാവുക എന്നതുപോലെ പ്രധാനമാണ് ഉദ്ദേശശുദ്ധി ഉണ്ടായിരിക്കുക എന്നതും. ലക്ഷ്യങ്ങൾ ഉയർന്നു നിൽക്കുമ്പോൾ അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും ഉയർന്നു നിൽക്കും. ഉദ്ദേശം ശുദ്ധമാകുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് കാമ്പുണ്ടാകും, പ്രതിഫലനമുണ്ടാകും. ഒരിക്കൽ വിശന്നു വലഞ്ഞു നടന്ന ഒരു പൂച്ച ഒരു ചുണ്ടലിയുടെ പിന്നാലെ ഓടിയ കഥയുണ്ട്. കുറേ ഓടി നോക്കി. വേഗത പക്ഷേ ചുണ്ടലിയുടെ ഓട്ടത്തിനായതിനാൽ പൂച്ചയ്ക്ക് പിടിക്കാനായില്ല. ഓടി ഓടി പൂച്ച തളർന്നു. വിശപ്പാണെങ്കിൽ സഹിക്കാനും വയ്യ. നിനക്കെങ്ങനെ ഇമ്മാതിരി ഓടാൻ കഴിയുന്നു? പതുങ്ങിയിരുന്ന് ഒളികണ്ണിട്ട് നോക്കുന്ന ചുണ്ടലിയോട് പൂച്ച ചോദിച്ചു. ഞാൻ എൻ്റെ ജീവനു വേണ്ടി ഓടുന്നു, നീ എൻ്റെ ഇത്തിരി ഇറച്ചിക്കു വേണ്ടി ഓടുന്നു. ചുണ്ടലിയുടെ മറുപടി വളരെ കൃത്യമായിരുന്നു. ഭക്ഷണത്തിനു വേണ്ടിയുള്ള ഓട്ടത്തേക്കാൾ വേഗത തീർച്ചയായും ജീവനു വേണ്ടിയുള്ള ഓട്ടത്തിനുണ്ടാകും. ചുണ്ടലിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞതും ആ വേഗത കൊണ്ടാണ്. സ്ഥിരമായി ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ട്, സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നവരുണ്ട്, ആരാധനകളിലും പ്രാർത്ഥനകളിലും കൂടുതലായി മുഴുകുന്നവരുണ്ട്. ചിലർക്ക് പ്രശംസയാണ് വേണ്ടത്, മറ്റു ചിലർ ആഗ്രഹിക്കുന്നത് പ്രദർശനപരതയാണ്. ഒരിക്കൽ ഒരു ഗുരു സാത്വികരായ തൻ്റെ രണ്ട് ശിഷ്യന്മാരെ ജീവിതത്തിൽ ഇതുവരെ ചെയ്യാത്തതും വേറിട്ടതുമായ ഓരോ പുണ്യവൃത്തി ചെയ്ത് തിരിച്ചു വരാൻ നിർദ്ദേശിച്ച് യാത്രയാക്കി. അവർ രണ്ടുപേരും പോയത് രണ്ടു വഴിക്കാണ്. ഒരാൾ വിജനമായ ഒരു പ്രദേശത്തുകൂടി കടന്നുപോയി. അവിടെ ഒരു പൊതുകിണറുള്ളത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. കിണറ്റിലേക്ക് നോക്കിയപ്പോൾ നല്ല ആഴം, ശുദ്ധമായ വെള്ളം. പക്ഷേ കിണറിന് ചുറ്റുമതിലില്ല. വിജനമായ പ്രദേശമാണെങ്കിലും യാത്രക്കാർ കടന്നു പോകുന്ന സ്ഥലമാണ് അതെന്ന് കാൽപ്പാടുകൾ കണ്ട് അദ്ദേഹം ഊഹിച്ചു. രാത്രിയിൽ കിണറുള്ളത് അറിയാതെ അബദ്ധത്തിൽ യാത്രക്കാർ വീണുപോകാനിടയുണ്ട്. ഒരു കുറ്റി ഇവിടെ നാട്ടിയാൽ കിണറുള്ളത് ആളുകൾക്കറിയാൻ പറ്റും. ശിഷ്യൻ അങ്ങനെ ചിന്തിച്ചു. അദ്ദേഹം ഒരു മരക്കുറ്റി കിണറിന് സമീപം സ്ഥാപിച്ചു. ഗുരുവിൻ്റെ അടുത്ത് മടങ്ങിയെത്തി ശിഷ്യൻ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തി. നല്ല കാര്യം, ദൈവത്തിനിഷ്ടപ്പെട്ട ഒരു പുണ്യവൃത്തി, ഗുരു പറഞ്ഞു. കുറച്ചു ദിവസം കഴിഞ്ഞ് ഗുരു

0: ഗുരുവിൻ്റെ രണ്ടാമത്തെ ശിഷ്യനും ഇതേ വഴിയിലൂടെ കടന്നുപോകാനിടയായി. കിണറിനടുത്ത് കണ്ട മരക്കുറ്റിയിൽ രാത്രികാലങ്ങളിൽ ആരെങ്കിലും അബദ്ധത്തിൽ തട്ടി വീഴാൻ ഇടയുണ്ടെന്നും അത് അപകടകരമാണെന്നും അയാൾ ചിന്തിച്ചു. ഒട്ടും വൈകിയില്ല, അദ്ദേഹം ആ മരക്കുറ്റി പറിച്ചെടുത്ത് ദൂരെ കളഞ്ഞു. ഗുരുവിൻ്റെ അടുത്ത് മടങ്ങിയെത്തിയ അദ്ദേഹവും ഇക്കാര്യം അറിയിച്ചു. നല്ല കാര്യം, ദൈവത്തിനിഷ്ടപ്പെട്ട ഒരു പുണ്യവൃത്തി, ഗുരു പ്രതികരിച്ചു. നോക്കുക, ഒരാൾ മരക്കുറ്റി സ്ഥാപിക്കുന്നു, വേറൊരാൾ അതേ മരക്കുറ്റി പറിച്ചെടുത്ത് ദൂരെ കളയുന്നു. രണ്ടുപേരുടെയും ഉദ്ദേശം യാത്രക്കാരുടെ സുരക്ഷയും ക്ഷേമവുമായിരുന്നു. അതുകൊണ്ടാണ് ഗുരു ഇരുവരെയും അഭിനന്ദിച്ചത്. ഒരാളൊരു പ്രവൃത്തി ചെയ്യുമ്പോഴുള്ള ആന്തരിക ലക്ഷ്യബോധമാണ് ഉദ്ദേശശുദ്ധി. ഉദ്ദേശം നന്നാവുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഗുണമേന്മ വർദ്ധിക്കും. ഒരേ ആശുപത്രിയിൽ ഒരേ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന രണ്ട് ഡോക്ടർമാരെ നോക്കുക. അവരിൽ ഒരാൾക്ക് പണത്തിലാണ് കണ്ണ്. രോഗികളെ കേൾക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്, നന്നായി ചികിത്സിക്കുന്നുമുണ്ട്. പക്ഷേ പണത്തിലാണ് ആ ഡോക്ടറുടെ പൂർണ്ണ ശ്രദ്ധ. അതുകൊണ്ട് തന്നെ രോഗികളോടുള്ള പെരുമാറ്റം വളരെ യാന്ത്രികമാണ്. മറ്റേ ഡോക്ടർ തികച്ചും വ്യത്യസ്തനാണ്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം രോഗിക്ക് ആശ്വാസവും സാന്ത്വനവുമാണ്. രോഗികളോടുള്ള ഇടപെടലിനും പെരുമാറ്റത്തിലും അത് പ്രകടവുമാണ്. രോഗികളെ എങ്ങനെ ചികിത്സിക്കുന്നു എന്നതല്ല, ചികിത്സിക്കുന്ന ഡോക്ടറുടെ ഉദ്ദേശശുദ്ധിയാണ് പ്രധാനം. ഉദ്ദേശങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലാണ്. ഫലമല്ല, ചെയ്യുമ്പോഴുള്ള ഉദ്ദേശമാണ് ഒരു പ്രവൃത്തിയുടെ മൂല്യം നിർണയിക്കുന്നത്. ചെയ്യുന്ന ഓരോ പ്രവൃത്തിയെക്കുറിച്ചുമുള്ള സത്യസന്ധമായ ബോധ്യമാണ് ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നത് എന്ന് സോക്രട്ടീസ് പറഞ്ഞിട്ടുണ്ട്. ഉദ്ദേശശുദ്ധി അനുസരിച്ചാണ് പ്രവർത്തനങ്ങളുടെ മൂല്യവും പ്രതിഫലവും നിർണയിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഉദ്ദേശിച്ചതേ നേടാനാകൂ എന്ന യാഥാർത്ഥ്യം നാം എപ്പോഴും ഓർത്തിരിക്കുക.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് ഡോക്ടർ കുഞ്ഞുമുഹമ്മദ് പുലവത്ത്.
3: ഇപ്പോൾ സമയം 6 മണി.
4: ആകാശവാണി FM വാർത്തകൾ.
3: എഴുപത്തിരണ്ടാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഗുജറാത്തിൽ വിതരണം ചെയ്യും. കേവഡിയയിലെ ഏകതാ നഗറിലാണ് പരിപാടി. ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്ര പൊതുസഭയുടെ 81st സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നയിക്കും. ഇന്നു മുതൽ ഈ മാസം 28 വരെ ന്യൂയോർക്കിലെ UN ആസ്ഥാനത്താണ് സമ്മേളനം. സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ സേനാ മേധാവികളുടെ 3rd ദേശീയ സമ്മേളനം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. മയക്കുമരുന്ന് നിയന്ത്രണ ബ്യൂറോയാണ് 2 ദിവസത്തെ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സുകൾ കാലാനുസൃതമായി പുതുക്കുന്നതിന് വിദഗ്ധ സമിതിയെ ഉടൻ നിയോഗിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. കാസർഗോഡ് കൈക്കോട്ടുകടവ് PMSA പൂക്കോയത്തങ്ങൾ സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെ തറക്കല്ലിടൽ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കുട്ടികളുടെ അശ്ലീല വീഡിയോകളും മോർഫ് ചെയ്ത ചിത്രങ്ങളും അശ്ലീല വെബ്സൈറ്റുകളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കാണുകയും വിൽക്കുകയും ചെയ്യുന്നവരെ കേന്ദ്രീകരിച്ച് നടത്തിയ സംസ്ഥാനതല P-Hunt ഓപ്പറേഷൻ പരിശോധനയിൽ കോഴിക്കോട് സിറ്റി പോലീസ് 8 കേസുകൾ രജിസ്റ്റർ ചെയ്തു. പന്തീരാങ്കാവ്, ബേപ്പൂർ, കസബ, ചേവായൂർ, കുന്ദമംഗലം, എലത്തൂർ പോലീസ് സ്റ്റേഷൻ പരിധികളിലാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തത്. തൃശൂരിൽ നിന്ന് കാണാതായ 2 വിദ്യാർത്ഥിനികളെ കന്യാകുമാരി ദിബ്രുഗഡ് വിവേക് എക്സ്പ്രസിൽ നിന്ന് കണ്ടെത്തി. റെയിൽവേ സുരക്ഷാ സേന തൃശൂർ റെയിൽവേ പോലീസിന് കൈമാറി. ആലുവ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ പുറപ്പെട്ടതിന് ശേഷമാണ് യാത്രാ ടിക്കറ്റ് ഇല്ലാതെ പെൺകുട്ടികളെ കണ്ടെത്തിയത്. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. ജപ്പാനിലെ നിഷിനിൽ ഇന്ത്യൻ സമയം രാവിലെ 10:30 മത്സരം.
4: ആകാശവാണി FM വാർത്തകൾ.
3: ഇന്നത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ: 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ, വിപണി, 6:32 പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ മനസ്വിനി എന്ന കവിതയിൽ നിന്നൊരു ഭാഗം.

0: 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ 6:55 FM ഡയറി. ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7:00 മഹിതം മലയാളം. ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. 7:25 വാർത്തകൾ. 7:35 FM ഡയറി തുടരും. സമകാലികം, പോയ വാരത്തെ കായിക വിശേഷങ്ങൾ, എസ് രാജേഷ് തയ്യാറാക്കിയത്. നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, എന്ത് പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. വൻകുടലിലെ ക്യാൻസർ നേരത്തെ അറിയാം, തടയാം. ഗ്യാസ്ട്രോ എൻട്രോളജി ആൻഡ് ഹെപ്പറ്റോളജി വിഭാഗമായ സെൻട്രൽ ഗ്യാസ്ട്രോയുടെ ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ ജോൺ സിറിയക്കുമായി അഭിമുഖം. 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലൈക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ്, ആകാശവാണി FM വാർത്തകൾ. 10:00 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, തിരുവനന്തപുരം റിലേ.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: 10:30 റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചില്ലുജാലകം. 11:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് കേളികൊട്ട്, ഗിരിജന്മാരാരും സംഘവും അവതരിപ്പിക്കുന്നു. 12:40 പ്രകാശധാര, സ്ത്രീകളുടെ ആരോഗ്യവും ആയുർവേദവും, ഡോക്ടർ അപർണ എസ് സംസാരിക്കുന്നു. 1:00 ഗാനോത്സവം, കത്തുകളെ അടിസ്ഥാനമാക്കിയുള്ള ചലച്ചിത്ര ഗാനങ്ങൾ. 2:00 ആകാശവാണി FM വാർത്തകൾ, വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കൊപ്പം ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന വിഷയവും ചർച്ച ചെയ്യുന്നു. ഇതേക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ TR ജോൺ മറുപടി നൽകുന്നു. 4:00 ആകാശവാണി FM വാർത്തകൾ, 4 മണിപ്പൂക്കൾ, വാട്സപ്പ് സന്ദേശഗാന പരിപാടി. 5:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. ശ്രോതാക്കൾ കേട്ടത് ഇന്നത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
3: This is Akashvani. The news read by Neena Rakel. Marking a new chapter in Indian cinema, President Draupadi Murmu will present the historic 72nd National Film Awards this evening at Ekta Nagar in Kevadia, Gujarat. Instituted in 1954, these awards represent India's highest cinematic honors, recognizing artistic and technical excellence across various categories, namely feature, non-feature and writing on cinema. As part of a major policy initiative by the Ministry of Information and Broadcasting, the awards are being held outside the national capital. The ceremony at Ekta Nagar brings together cinematic talent from across the country, embodying the spirit of Ek Bharat, Shreshth Bharat. The President will also honour the veteran actor Anant Nag and Dada Saheb Phalke Award for 2024. A report from our correspondent.
4: The stage is set and lights are ready in the iconic Ekta Nagar as Kevadia prepares to host the historic 72nd National Film Awards for the first time. Renowned actors, acclaimed filmmakers and technicians from across the country have started arriving at the venue for this grand celebration of Indian cinema. The ceremony honors the outstanding cinematic achievements for the year 2024. Among the major feature film announcements, Article 370 was selected for the best feature film, with Yami Gautam winning Best Actress for her role in the film. The Best Actor honor is shared by Mammootty for Brahmyugam and Karthik Aryan for Chandu Champion. Rajkumar Periyasamy earned the Best Direction for Amran, while Kalki 2898ED was named Best Popular Film providing wholesome entertainment. Randeep Hooda won the Best Debut Director for Swatantra Veer Savarkar. In the non-feature category, the Marathi film Bhangar was named Best Non-Feature Film, while director Anand L. Rai was selected for the Best Direction for Statue of Unity Ekta Ka Prateek. Raviraj Murmu took the Best Debut Director Non-Feature Category honor for the Santhali film Angan. With Chirag Buraniya from Ekta Nagar, Aparna Khont, Akashvani News, Ahmedabad.
3: Union Home Minister Amit Shah will inaugurate the third National Conference of Anti-Narcotics Task Force, NTF, ANTF, heads of states and union territories in New Delhi today. The two-day conference, which will be organized

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32
0: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: പ്രഭാതഗീതം തുടരുന്നു. അടുത്ത ഗാനം ചിത്ര ആലപിച്ചത്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്,
0: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: പ്രഭാതഗീതത്തിൽ അവസാനമായി കാവാലം ശ്രീകുമാർ ആലപിച്ച ഗാനം.

പ്രഭാതഗീതം സമാപിച്ചു. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 27 മിനിറ്റും 15 സെക്കൻഡും. കാർഷിക വാർത്തകൾ. 1 വിള വിരിപ്പ് വികേന്ദ്രീകൃത നെല്ല് സംഭരണ പദ്ധതിയുടെ ഭാഗമായി സപ്ലൈകോ കർഷകരിൽ നിന്ന് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. December 31 കൊയ്ത്ത് പൂർത്തിയാകുന്ന എല്ലാ കർഷകരും ഈ മാസം 30 രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ www.supplyco.in എന്ന വെബ്സൈറ്റിലൂടെയോ അപേക്ഷ സമർപ്പിക്കാം. ഓരോ പാടശേഖരത്തിനും നെല്ലിനത്തിനും ഭൂമി രീതിക്കും വെവ്വേറെ അപേക്ഷകൾ സമർപ്പിക്കണം. വൈറ്റില ചളിക്കവട്ടത്ത് സ്ഥിതി ചെയ്യുന്ന കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ 1 വർഷം പ്രായമുള്ള കേരഗംഗ, കേരശങ്കര എന്നീ സങ്കരയിനം തെങ്ങിൻ തൈകൾ 350 രൂപയ്ക്കും മോഹിത് നഗർ അടയ്ക്ക തൈകൾ 35 രൂപ നിരക്കിലും പച്ചക്കറി വിത്തുകളും തൈകളും സസ്യ സംരക്ഷണ ഉപാധികളായ

സ്യൂഡോമോണസ്, ട്രൈക്കോഡെർമ, ബ്യുവേറിയ, വെർട്ടിസീലിയം, വിഎഎം, സൂക്ഷ്മമൂലക മിശ്രിതങ്ങളായ സമ്പൂർണ്ണ, അയർ, കമ്പോസ്റ്റിംഗ് ബാക്ടീരിയ എന്നിവയും വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. വിവരങ്ങൾക്ക് 80 75 22 08 68 എന്ന നമ്പറിൽ വിളിക്കുക. 80 75 22 08 68. കൊച്ചി വൈറ്റില കൃഷിഭവന്റെ പരിധിയിലുള്ള പൂണിത്തുറ, പള്ളുരുത്തി, മട്ടാഞ്ചേരി, ഇടക്കൊച്ചി, തോപ്പുംപടി, ഇടപ്പള്ളി സൗത്ത് വില്ലേജുകളിൽ ഡിജിറ്റൽ വില സർവേ ചെയ്യുന്നതിനായി സർവേയർമാരെ നിയോഗിക്കുന്നു. താൽപ്പര്യമുള്ളവർ 93 83 47 11 69 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് കൃഷി ഫീൽഡ് ഓഫീസർ അറിയിച്ചു. 93 83 47 11 69. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠനകേന്ദ്രം നടത്തിവരുന്ന തേനീച്ച വളർത്തൽ എന്ന വിഷയത്തിലെ സൗജന്യ ഓൺലൈൻ കോഴ്സിൻ്റെ പുതിയ ബാച്ച് നാളെ ആരംഭിക്കും. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർക്ക് CELKAU.IN/e-learning/reg.php എന്ന പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് 04 87 2 43 85 66. 04 87 2 43 85 66. മലമ്പുഴ സർക്കാർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പശുവളർത്തൽ എന്ന വിഷയത്തിൽ ഈ മാസം 24 25 തീയതികളിൽ മലമ്പുഴ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ സൗജന്യ പരിശീലനമുണ്ടായിരിക്കും. പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ 04 91 2 81 54 54 എന്ന നമ്പറിൽ പ്രവൃത്തി ദിവസങ്ങളിൽ ഓഫീസ് സമയത്ത് വിളിച്ച് പേര് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം. പരിശീലനത്തിന് എത്തുന്നവർ ആധാർ കാർഡിൻ്റെ പകർപ്പ് കൊണ്ടുവരണം. തെങ്ങിലെ കൂമ്പുചീയൽ നിയന്ത്രണത്തിന് ഉപയോഗിക്കാവുന്ന ട്രൈക്കോഡെർമ കൊയർപിത് കേക്കുകൾ കണ്ണൂർ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ഒരു ട്രൈക്കോ കേക്കിന് വില 5 രൂപ. ആവശ്യമുള്ള സ്റ്റേഷനുകൾ 85 47 67 51 24 എന്ന നമ്പറിൽ വിളിക്കുക. പാഴ്സലായും എത്തിച്ചു തരുന്നതാണ്. നമ്പർ 85 47 67 51 24. വിപണി. വെളിച്ചെണ്ണ ക്വിൻ്റലിന് 25,400 രൂപ, കൊപ്ര 16,000 രൂപ, കുരുമുളക് ഗാർബിൾഡ് 72,000 രൂപ, അൺഗാർബിൾഡ് 70,000 രൂപ, റബ്ബർ RSS 4 27,400, RSS 5 26,900 രൂപ. ശ്രോതാക്കൾ കേട്ടത് കാർഷിക വാർത്തകൾ. വിപണി. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 32 മിനിറ്റും 10 സെക്കൻഡും. പ്രധാന പത്രവാർത്തകൾ. ശബരിമല ഭക്തർക്കുള്ള ഒരു ആനുകൂല്യവും മുടങ്ങരുത് എന്നും ആവശ്യമെങ്കിൽ ഹൈക്കോടതിയിൽ സർക്കാരിൻ്റെ ആശങ്ക അറിയിക്കുമെന്നും ദേവസ്വം മന്ത്രി മുരളീധരൻ. KSRTCയിലെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി ഇന്ന് 100-ാം ദിനത്തിലേക്ക്. പ്രതിദിനം ശരാശരി 12.93 ലക്ഷം പേർ പദ്ധതി പ്രയോജനപ്പെടുത്തുന്നതായി മന്ത്രി CP ജോൺ പറഞ്ഞു. സർക്കാർ സേവനങ്ങളും ക്ഷേമ പദ്ധതികളും മുതിർന്ന പൗരരിൽ എത്തിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളിൽ വയോജന ഡെസ്ക് 1 ഒക്ടോബർ നടപ്പാക്കും. കേരള പോലീസും തദ്ദേശ സ്വയംഭരണ വകുപ്പും ചേർന്ന് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ 2.0 ഭാഗമായി സംസ്ഥാനത്തെ 20,999 വാർഡുകളിലും പ്രത്യേക തൂഫാൻ ഗ്രാമസഭകൾ നടത്തും. കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്ര മേളയിൽ ഒരു ചിത്രത്തിനും പ്രദർശന അനുമതി നിഷേധിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. വാഹനാപകടത്തിൽ മരിച്ച കാലിക്കറ്റ് FC താരം

0: റിജോൺ ജോസിന് കോഴിക്കോട് ജില്ലാ ഫുട്ബോൾ അസോസിയേഷനും പൗരാവലിയും അന്ത്യാഞ്ജലി നൽകി. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. ഇന്ത്യൻ സമയം രാവിലെ 10:30 മത്സരം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ഇന്നലെ 2 വെള്ളിയും 2 വെങ്കലവും ലഭിച്ചു. ശ്രോതാക്കൾ കേട്ടത് പ്രധാന പത്രവാർത്തകൾ.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
1: കാവ്യധാര.
4: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
1: കാവ്യധാരയിൽ ഇന്ന് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ മനസ്വിനി എന്ന കവിതയിൽ നിന്നൊരു ഭാഗം.

0: കാവ്യധാരയിൽ ശ്രോതാക്കൾ കേട്ടത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ മനസ്വിനി എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലാപനം ഡോക്ടർ സി വി ജിഷ മേരി.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം റീഗൽ ജ്വല്ലേഴ്സ്.
3: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
5: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്. ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
6: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
4: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.

ഇന്ന് വൈകിട്ട് 6:50 കിസാൻ വാണി. പയർവർഗ വിളകൾ ആരോഗ്യത്തിനും മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയ്ക്കും. ഡോക്ടർ ശ്രീലക്ഷ്മി കെയുമായി അഭിമുഖം, തിരുവനന്തപുരം റിലേ. 7:35 FM ഈവനിംഗ്. ഇതിൽ സമകാലികം, പോയ വാരത്തെ കായിക വിശേഷങ്ങൾ. എസ് രാജേഷ് തയ്യാറാക്കിയത്. 7:55 ഒരിടത്തൊരിടത്ത് മായ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച. രാത്രി 8:05 വിടരുന്ന മുട്ടുകൾ. കൊല്ലംകുടിമുകൾ വിദ്യാജ്യോതി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ. 8:30 ഈവനിംഗ് മെലഡി. ചുറ്റുവട്ടം. എടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ നടന്ന ദേശീയ കാവ്യോത്സവം പരിപാടിയിൽ കവിതയും ജനതയും എന്ന വിഷയത്തിൽ ഡോക്ടർ KP മോഹനൻ നടത്തിയ പ്രഭാഷണത്തിൽ നിന്ന്. 9:30 കഥാപ്രസംഗം തിരുവനന്തപുരം റിലേ. കൊല്ലം കാർത്തിക് അവതരിപ്പിക്കുന്ന കഥ കുന്തി ദുഃഖം. 10:00 സ്മൃതിരാഗം, പഴയ ചലച്ചിത്ര ഗാനങ്ങൾ. അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3:00 പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കൊപ്പം ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന വിഷയവും ചർച്ച ചെയ്യുന്നു. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ TR ജോൺ മറുപടി നൽകുന്നു. ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3:00 മുതൽ 0484-24-26-397 അല്ലെങ്കിൽ 0484-24-26-387 അല്ലെങ്കിൽ 94-46-45-58-88 എന്നീ നമ്പറുകളിൽ വിളിക്കുക.

0: ചില്ലുജാലകം. നിറമിഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ, പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലുജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30, പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ലുജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.
1: വാ വർക്കിച്ചായ, പരസ്യം പറയാം.
2: എന്താ രഹസ്യം?

0: ഓ, രഹസ്യമല്ല, പരസ്യം, നമ്മുടെ പരിപാടിയുടെ പരസ്യം.
1: ഓ, അതോ. അപ്പം ദീപസ്തംഭം മഹാശ്ചര്യം എന്ന കുഞ്ഞു ചായക്കടയിലോട്ട് എല്ലാവർക്കും സ്വാഗതം.
0: ചൊവ്വ, വ്യാഴം, വെള്ളി, ഞായർ രാവിലെ 7:20
1: നിങ്ങളുടെ സ്വന്തം ആകാശവാണി കൊച്ചി FM 102.3.
0: മറക്കാതെ കേൾക്കണേ.
1: മറക്കാതെ കേൾക്കാതിരിക്കാൻ ശ്രമിക്കാതിരിക്കാതിരിക്കുകയില്ലേ.
0: ഈ ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ, ശുദ്ധന.
2: ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു വൈകിട്ട് ഗുജറാത്തിൽ സമ്മാനിക്കും. മയക്കുമരുന്ന് വിരുദ്ധ സേനാ മേധാവികളുടെ ദേശീയ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. മഴക്കെടുതിയിൽ ജീവൻ നഷ്ടമായവരുടെ കുടുംബാംഗങ്ങൾക്ക് ധനസഹായം ലഭ്യമാക്കുന്ന കാര്യം നാളത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ വി എച്ച് എസ് ഇ കോഴ്സുകൾ കാലാനുസൃതമായി പുതുക്കാൻ വിദഗ്ധ സമിതിയെ ഉടൻ നിയോഗിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ വിശദമായി. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് വൈകിട്ട് ഗുജറാത്തിൽ വിതരണം ചെയ്യും. കെവാഡിയയിലെ ഏകതാ നഗറിലാണ് പരിപാടി. ഫീച്ചർ, നോൺ ഫീച്ചർ ഫിലിം, ചലച്ചിത്ര നിരൂപണം എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലെ മികവുകൾക്കാണ് പുരസ്കാരം. 2024 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നൽകി മുതിർന്ന നടൻ അനന്ത് നാഗിനെയും രാഷ്ട്രപതി ചടങ്ങിൽ ആദരിക്കും. നാളെ വഡോദരയിലെ മഹാരാജ സയാജിറാവു സർവകലാശാലയുടെ 75th വാർഷിക ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുക്കും. ബ്രഹ്മകുമാരി സംഘടിപ്പിക്കുന്ന ലോക നവീകരണ ആത്മീയ ഉണർവ് പ്രചാരണ പരിപാടിക്കും ദ്രൗപദി മുർമു തുടക്കം കുറിക്കും. യു എൻ പൊതുസഭയിൽ പങ്കെടുക്കാൻ ന്യൂയോർക്കിലെത്തിയ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ വിവിധ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തി. ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ഴാങ് നോയൽ, ഇക്വഡോർ വിദേശകാര്യമന്ത്രി റോബർട്ടോ കുറി, ഹംഗറി ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ അനിത ഓർബൻ തുടങ്ങിയവരുമായാണ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തിയത്. സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ സേനാ മേധാവികളുടെ 3rd ദേശീയ സമ്മേളനം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. മയക്കുമരുന്ന് നിയന്ത്രണ ബ്യൂറോയാണ് 2 സമ്മേളനം സംഘടിപ്പിക്കുന്നത്. 36 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മയക്കുമരുന്ന് വിരുദ്ധ സേനാ മേധാവികളും ഉദ്യോഗസ്ഥരും പ്രതിനിധികളും സമ്മേളനത്തിൽ പങ്കെടുക്കും. ഭാവി തലമുറയെ മയക്കുമരുന്ന് ഭീഷണിയിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് ശക്തമായ വേദിയായി സമ്മേളനം മാറും. ഐക്യത്തോടുകൂടിയ ദൃഢനിശ്ചയം, ഉത്തരവാദിത്വം പങ്കിടൽ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി നിയന്ത്രണം കൈവരിക്കുന്നതിൽ മയക്കുമരുന്ന് വിരുദ്ധ സേനകളുടെ പങ്കിനെക്കുറിച്ച് സമ്മേളനം ചർച്ച ചെയ്യും. രാജ്യത്തെ അടിസ്ഥാന വ്യവസായ മേഖലകൾ കഴിഞ്ഞ മാസം 4.8% വളർച്ച രേഖപ്പെടുത്തിയതായി കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. ജൂലൈ മാസത്തിൽ രേഖപ്പെടുത്തിയ 5% വളർച്ചാ നിരക്കിൽ നിന്ന് നേരിയ കുറവാണ് ഓഗസ്റ്റിൽ ഉണ്ടായതെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം പുറത്തുവിട്ട താൽക്കാലിക കണക്കുകൾ വ്യക്തമാക്കി. രാജസ്ഥാനിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 301 ഫലം പ്രഖ്യാപിച്ചതിൽ 197 നഗര തദ്ദേശ സ്ഥാപനങ്ങളിൽ ബി ജെ പി ആധിപത്യം നേടി. കോൺഗ്രസ് 94 ഇടങ്ങളിൽ

വിജയിച്ചു. രാഷ്ട്രീയ ലോക്താന്ത്രിക് പാർട്ടി, ആം ആദ്മി പാർട്ടി, CPIM എന്നിവ ഓരോ തദ്ദേശ സ്ഥാപനത്തിലും ജയം നേടി. 5 മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ 4 എണ്ണത്തിലും BJPയാണ് ജയിച്ചത്. 1 കോൺഗ്രസിനാണ് ലഭിച്ചത്. SIR നടപടിക്കിടെ വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ ഒഴിവാക്കപ്പെട്ടവരുടെ അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കാൻ, പശ്ചിമബംഗാളിൽ ട്രൈബ്യൂണലുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു. സംസ്ഥാനത്ത് നിലവിൽ 19 ട്രൈബ്യൂണലുകൾ ഉണ്ട്. ഇവ 42 ഉയർത്തുന്ന കാര്യം കമ്മീഷൻ ഇന്ന് സുപ്രീംകോടതിയെ അറിയിക്കും. SIR സംബന്ധിച്ച 13 ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട്. മഴക്കെടുതിയിൽ ജീവൻ നഷ്ടമായവരുടെ കുടുംബാംഗങ്ങൾക്ക് ധനസഹായം ലഭ്യമാക്കുന്ന കാര്യം നാളത്തെ മന്ത്രിസഭായോഗം തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ മലപ്പുറത്ത് പറഞ്ഞു. ജില്ലയിലെ നിലമ്പൂർ പൂക്കോട്ടുപാടം TK കോളനിയിലെ മലവെള്ളപ്പാച്ചൽ ദുരന്ത സ്ഥലം സന്ദർശിച്ച ശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദുരന്തത്തിൽ ജീവൻ നഷ്ടമായ റഫീഖ്, സജാർ എന്നിവരുടെയും കാണാതായ സജിതയുടെയും വീടുകളിൽ മുഖ്യമന്ത്രി എത്തി. സജിതയെ കണ്ടെത്തുന്നതിന് തെരച്ചിൽ തുടരുകയാണെന്നും ദുരിതബാധിതരുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായവും ഗവൺമെന്റ് ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മന്ത്രിമാരായ PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, AP അനിൽകുമാർ, MLA മാരായ ആര്യാടൻ ഷൌക്കത്ത്, VS ജോയ് എന്നിവരും മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. വിനോദസഞ്ചാരികൾ എത്തുന്ന സ്ഥലമായതിനാൽ ആവശ്യമായ നിയന്ത്രണങ്ങളും സൌകര്യങ്ങളും ഏർപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കോട്ടപ്പുഴയിലുണ്ടായ മലവെള്ളപ്പാച്ചലിൽ 6 പേർ ദുരന്തത്തിനെതിരെയായ സാഹചര്യത്തിൽ 4 ദിവസത്തിനകം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് ജില്ലയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി PK ബഷീർ അറിയിച്ചു. ഔദ്യോഗിക ടൂറിസം കേന്ദ്രമല്ലാത്തതിനാൽ അവിടെ നിയന്ത്രണങ്ങളും സുരക്ഷാ സംവിധാനവും ഒരുക്കുന്നത് സംബന്ധിച്ച ചർച്ച നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ദിവസം TK കോളനി കോട്ടപ്പുഴയിലുണ്ടായ മലവെള്ളപ്പാച്ചലിൽ കാണാതായ സജിതയുടെ കുടുംബത്തിന് അടിയന്തര ആശ്വാസമായി 25,000 രൂപ നൽകുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ചതായി മന്ത്രി PK ബഷീർ അറിയിച്ചു. അപകടത്തിൽപ്പെട്ട സജിതയുടെ വീട്ടിലെത്തി സാദിഖ് അലി തങ്ങൾ ബന്ധുക്കളെ ആശ്വസിപ്പിച്ചു. സംസ്ഥാനത്തെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സുകൾ കാലാനുസൃതമായി പുതുക്കുന്നതിന് വിദഗ്ധ സമിതിയെ ഉടൻ നിയോഗിക്കുമെന്ന് മന്ത്രി N ഷംസുദ്ദീൻ പറഞ്ഞു. കാസർകോട് കൈക്കോട്ടുകടവ PMSA പൂക്കോയത്തങ്ങൾ സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന് തറക്കല്ലിടൽ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മേഖലയിൽ ആരംഭിച്ച കോഴ്സുകൾ പലതും കാലഹരണപ്പെട്ടെന്നും അതിനാലാണ് കാലത്തിനനുസരിച്ച് കോഴ്സുകൾ നവീകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് നടപടി ആരംഭിച്ചതെന്നും ഷംസുദ്ദീൻ അറിയിച്ചു. നവീന ആശയങ്ങൾ നടപ്പാക്കുന്നതിൽ ഗവൺമെന്റ് വിദ്യാർത്ഥികൾക്കൊപ്പമാണ്. അവരുടെ പ്രയാസങ്ങൾ ലഘൂകരിക്കുന്നതിനാണ് +1 ഇംപ്രൂവ്മെന്റ് ഒക്ടോബറിൽ നടത്താൻ തീരുമാനിച്ചതെന്നും മന്ത്രി അറിയിച്ചു. പ്രിയങ്കാഗാന്ധി MP ഇന്ന് വയനാട്ടിൽ വിവിധ യോഗങ്ങളിൽ പങ്കെടുക്കും. രാവിലെ കലക്ടറേറ്റിൽ ദിശായോഗത്തിലും ജില്ലാ വൈദ്യുത കമ്മിറ്റി യോഗത്തിലും പങ്കെടുക്കുന്ന MP ഉച്ചയ്ക്ക് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തും. ഉച്ചകഴിഞ്ഞ് മനുഷ്യ വന്യമൃഗ സംഘർഷത്തെ സംബന്ധിച്ച ഉന്നതതല യോഗത്തിലും പ്രിയങ്കാഗാന്ധി പങ്കെടുക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ സ്വർണമെഡൽ പോരാട്ടത്തിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. ജപ്പാനിലെ നിഷിനിൽ ഇന്ത്യൻ സമയം രാവിലെ 10:30 മത്സരം. ബംഗ്ലാദേശിനെതിരെ 114 റൺസിന്റെ ആധികാരിക ജയത്തോടെയാണ് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചത്. ഡൽഹിയിൽ U17 ദേശീയ സുബ്രതോ കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളം സെമിയിൽ കടന്നു. കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്ന മലപ്പുറം അത്താണിക്കൽ MIC EMHSS ടീമാണ് തോൽവിയറിയാതെ മുന്നേറുന്നത്. ഇന്നലെ മണിപ്പൂരിനെതിരെ 3 ഗോളിനാണ് കേരളം പരാജയപ്പെടുത്തിയത്. ഇന്ന് സെമിഫൈനലിൽ ബംഗളൂരു ആർമി ബോയ്സ് സ്കൂളിനെ അത്താണിക്കൽ സ്കൂൾ ടീം നേരിടും. കാലിക്കറ്റ് സർവകലാശാല സ്റ്റേഡിയത്തിൽ ജില്ലാ ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ 18-ാം തവണയും IDL കടകശ്ശേരി ഓവറോൾ ചാമ്പ്യന്മാരായി. 55 സ്വർണവും 41 വെള്ളിയും 37 വെങ്കലവും അടക്കം 853-ലധികം പോയിന്റുമായാണ് കടകശ്ശേരിയുടെ മുന്നേറ്റം. 12 സ്വർണവും 16 വെള്ളിയും 15 വെങ്കലവും അടക്കം 292 പോയിന്റുമായി പൂക്കുളത്തൂർ CHMHSS 2-ാം സ്ഥാനം നേടി. ജപ്പാനിൽ ഏഷ്യൻ ഗെയിംസിൽ 10 മീറ്റർ എയർ റൈഫിളിൽ വെള്ളിമെഡൽ നേടി രാജ്യത്തിന്റെ അഭിമാനമായ വിദർശ വിനോദിന്റെ വീട് BJP ദേശീയ സെക്രട്ടറി KSുരേന്ദ്രൻ സന്ദർശിച്ചു. കുടുംബാംഗങ്ങൾക്കൊപ്പം കേക്ക് മുറിച്ച KSുരേന്ദ്രൻ അവരുടെ സന്തോഷത്തിലും പങ്കുചേർന്നു.
വാഹനാപകടത്തിൽ മരണപ്പെട്ട കാലിക്കറ്റ് എഫ് സി താരം റിജോൺ ജോസിന് കോഴിക്കോട് ജില്ലാ ഫുട്ബോൾ അസോസിയേഷനും എഫ് സി ക്ലബും ജനപ്രതിനിധികളും കായിക താരങ്ങളും അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഇന്നലെ വൈകിട്ട് ഇ എം എസ് സ്റ്റേഡിയത്തിൽ റിജോണിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. കഴിഞ്ഞ ദിവസമാണ് ഗാന്ധി റോഡ് മേൽപ്പാലത്തിൽ വെച്ച് ബൈക്ക് കൂട്ടിയിടിച്ച്

0: ജോൺ ജോസ് മരിച്ചതും. 19-ാമത് വിദ്യാർത്ഥി ജൈവ വൈവിധ്യ കോൺഗ്രസ് കോഴിക്കോട് ജില്ലാതല മത്സരങ്ങൾ കാരപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് പൊതുവിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ചാണ് മത്സരങ്ങൾ നടത്തിയത്. തൃശൂരിൽ നിന്ന് കാണാതായ 2 വിദ്യാർത്ഥിനികളെ കന്യാകുമാരി ദിബ്രുഗഡ് വിവേക് എക്സ്പ്രസിൽ നിന്ന് കണ്ടെത്തി റെയിൽവേ സുരക്ഷാസേന തൃശൂർ റെയിൽവേ പോലീസിന് കൈമാറി. ആലുവ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ പുറപ്പെട്ടതിന് ശേഷമാണ് യാത്രാ ടിക്കറ്റ് ഇല്ലാതെ പെൺകുട്ടികളെ കണ്ടെത്തിയത്. ഇതിൽ ഒരാൾ +2 വിദ്യാർത്ഥിനിയും മറ്റൊരാൾ 9-ാം ക്ലാസ് വിദ്യാർത്ഥിനിയുമാണ്. കോഴിക്കോട് കോർപ്പറേഷൻ നടപ്പാക്കിയ 1,75,00,000 രൂപയുടെ സിറ്റി സൈക്കിൾ പദ്ധതിയുടെ ക്രമക്കേടുകൾക്കെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്ന് BJP ആവശ്യപ്പെട്ടു. സംഭവത്തിൽ സിറ്റി ജില്ലാ പ്രസിഡന്റ് KP പ്രകാശ് ബാബു പരാതി നൽകി. പശ്ചിമ മധ്യ ആഫ്രിക്കയിലെ ചാട് തടാകത്തിലെ ദ്വീപിൽ ബൊക്കോഹറാം ഭീകരർ നടത്തിയ ആക്രമണത്തിൽ 11 പേർ കൊല്ലപ്പെട്ടു. തുടർന്ന് സൈന്യം നടത്തിയ ഓപ്പറേഷനിൽ 9 ഭീകരരെ വധിച്ചതായി പ്രാദേശിക മാധ്യമങ്ങളും സൈന്യവും അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു വൈകിട്ട് ഗുജറാത്തിൽ സമ്മാനിക്കും. മയക്കുമരുന്ന് വിരുദ്ധ സേനാ മേധാവികളുടെ ദേശീയ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. മഴക്കെടുതിയിൽ ജീവൻ നഷ്ടമായവരുടെ കുടുംബാംഗങ്ങൾക്ക് ധനസഹായം ലഭ്യമാക്കുന്ന കാര്യം നാളത്തെ മന്ത്രിസഭായോഗം തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്തെ VHSE കോഴ്സുകൾ കാലാനുസൃതമായി പുതുക്കാൻ വിദഗ്ധ സമിതിയെ ഉടൻ നിയോഗിക്കുമെന്ന് മന്ത്രി N. ഷംസുദ്ദീൻ. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റ് 10 സെക്കൻഡ്.

അറിവും ആനന്ദവും അഴകിൽ കോർത്ത എഫ് എം ഡയറി ആരംഭിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹപൂർവം സ്വാഗതം. ചിന്താശകലം. വിജ്ഞാനം എന്നതിന് അതിരുകളുണ്ട്, പക്ഷേ സങ്കല്പങ്ങളും സ്വപ്നങ്ങളും സ്വതന്ത്രമായി വിഹരിക്കുന്നു. വിജ്ഞാനം എന്നതിന് അതിരുകളുണ്ട്, പക്ഷേ സങ്കല്പങ്ങളും സ്വപ്നങ്ങളും സ്വതന്ത്രമായി വിഹരിക്കുന്നു. ആൽബർട്ട് ഐൻസ്റ്റീൻ. ഇന്നത്തെ ചോദ്യം: യൂറോപ്യൻ ഓർഗനൈസേഷൻ ഫോർ ന്യൂക്ലിയർ റിസർച്ചിൻ്റെ കീഴിൽ ജനീവയിൽ സ്ഥാപിച്ചിട്ടുള്ള പാർട്ടിക്കിൾ ഫിസിക്സ് ഗവേഷണത്തിനായുള്ള ലോകത്തിലെ ഏറ്റവും വലിയ കേന്ദ്രത്തിൻ്റെ ചുരുക്കപ്പേര് എന്താണ്? ചോദ്യം ആവർത്തിക്കാം. യൂറോപ്യൻ ഓർഗനൈസേഷൻ ഫോർ ന്യൂക്ലിയർ റിസർച്ചിൻ്റെ കീഴിൽ ജനീവയിൽ സ്ഥാപിച്ചിട്ടുള്ള പാർട്ടിക്കിൾ ഫിസിക്സ് ഗവേഷണത്തിനായുള്ള ലോകത്തിലെ ഏറ്റവും വലിയ കേന്ദ്രത്തിൻ്റെ ചുരുക്കപ്പേര് എന്താണ്? പ്രിയ ശ്രോതാക്കളെ, ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എഫ് എം ഡയറിയുടെ അവസാന ഭാഗത്തുണ്ട്, 8:30 തൊട്ടു മുൻപ്. നാട്ടുവിശേഷത്തിലേക്ക്. എടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ ആംപാറ്റ് പോണേക്കര സംഘടിപ്പിക്കുന്ന CPR ബോധവത്കരണ ക്ലാസ് വൈകിട്ട് 5:30, പ്രീത രാജേഷ് അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം വൈകിട്ട് 6:30, ഏഴിക്കര ഗ്രാമപഞ്ചായത്ത് 8-11 വാർഡുകളിലെ 2026-27 സാമ്പത്തിക വർഷത്തെ കെട്ടിട നികുതി പിരിവ് ക്യാമ്പ്, ബഷീറിന്റെ ചായക്കട അത്തിക്കാപ്പിള്ളി ജംഗ്ഷനിൽ രാവിലെ 10:30 മുതൽ 1:30 വരെ. കൊച്ചിൻ ഫിലിം സൊസൈറ്റിയുടെയും ചാവറ കൾച്ചറൽ സെന്ററിന്റെയും ആഭിമുഖ്യത്തിൽ ജർമ്മൻ ചലച്ചിത്രമേള ചാവറ കൾച്ചറൽ സെന്റർ ലൈബ്രറി ഹാളിൽ ഇന്നു മുതൽ 24 വരെ.

0: ഇപ്പോൾ കേട്ടത് നാട്ടുവിശേഷം. KICB അറിയിപ്പ്. തോപ്പുംപടി സെക്ഷൻ പരിധിയിൽ മറൈൻ ജംഗ്ഷൻ, ശോഭനം റോഡ്, വാട്ടർലാൻഡ് റോഡ് എന്നിവിടങ്ങളിൽ ഇന്ന് രാവിലെ 9 മുതൽ വൈകിട്ട് 5 മണി വരെ വൈദ്യുതി മുടങ്ങുമെന്ന് അധികൃതർ അറിയിച്ചു. സേവന വാർത്തകളുമായി FM ഡയറി തുടരുകയാണ്. അസാബ് കേരളയുടെ നേതൃത്വത്തിൽ ചെറിയ കലവൂർ അസാബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് നടത്തുന്ന ന്യൂട്രീഷൻ കോഴ്സിലേക്ക് +2 യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. വിവരങ്ങൾക്കും പ്രവേശനത്തിനും അസാബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് ചെറിയ കലവൂർ ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 94 95 99 96 82. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ കുടിശ്ശിക വരുത്തിയ വാഹന ഉടമകൾക്ക് 4 തവണകളായി തുക തിരികെ അടയ്ക്കാൻ ഈ മാസം 30 വരെ സമയം അനുവദിച്ചതായി ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. അവസാന 36 മാസം വരെ അംശാദായം കുടിശ്ശിക വരുത്തിയ മോട്ടോർ തൊഴിലാളികൾക്കും ഈ കാലാവധിക്കുള്ളിൽ തുക അടയ്ക്കാം. 36 മാസത്തിൽ കൂടുതൽ കുടിശ്ശികയുള്ള തൊഴിലാളികൾക്ക് ഈ ആനുകൂല്യം ലഭിക്കുകയില്ല. വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0491254 74 37 37. വടക്കഞ്ചേരി അപ്ലൈഡ് സയൻസ് കോളേജിൽ വിവിധ ബിരുദ കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ബികോം ഫിനാൻസ്, ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BSc കമ്പ്യൂട്ടർ സയൻസ് എന്നീ കോഴ്സുകളിൽ SC ST ജനറൽ വിഭാഗങ്ങൾക്കായി ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. BCA കോഴ്സിന് സ്പോർട്സ്, ലക്ഷദ്വീപ്, PWD കോട്ടകളിലും സീറ്റുകൾ ഒഴിവുണ്ട്. താല്പര്യമുള്ളവർ SL സർട്ടിഫിക്കറ്റുകളുമായി കോളേജ് ഓഫീസിൽ ഹാജരാകണം. ഫോൺ നമ്പർ 0492225 50 61. 0492225 50 61. സേവന വാർത്തകൾ തുടരും FM ഡയറിയിലൂടെ.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: അവതരിപ്പിക്കുന്നത് VK ശ്രീധരൻ.
3: വൃത്താകൃതിയെ സൂചിപ്പിക്കുന്ന പല പദങ്ങളുമുണ്ട് മലയാളത്തിൽ. വൃത്തം കൂടാതെ വട്ടം, ചക്രം, ഗോളം, വലയം തുടങ്ങിയവ ഇംഗ്ലീഷിൽ നിന്നുള്ള തത്സമമായ സർക്കിളും പ്രയോഗിച്ചു വരുന്നു. പാത്രങ്ങളുടെ വായുവട്ടത്തിന് അനുസരിച്ചാണ് മൂടികളും കുപ്പിയുടെ അടപ്പും കോർക്കും ഉണ്ടാക്കുന്നത്. അടുപ്പിൽ നിന്ന് ചൂടുള്ള പാത്രങ്ങൾ വാങ്ങിവെക്കാനും തലച്ചുമടെടുക്കുമ്പോൾ വയ്ക്കാനും കവുങ്ങിൻ്റെ ഓല ഉപയോഗിച്ച് യഥാക്രമം തിരോട, ചിമ്മാട് എന്നിവ ഉണ്ടാക്കിയിരുന്നു. ഗോളാകൃതിയിലാണ് താഴികക്കുടങ്ങൾ, ദേവതകൾക്കുള്ളത് പ്രഭാവലയങ്ങൾ. വട്ടത്തിലുള്ള പലഹാരങ്ങൾ പലവിധം: വട്ടയപ്പം, ഓട്ടട, ഇഡലി, ദോശ, നെയ്യപ്പം, ഉണ്ണിയപ്പം, വടകൾ, മുറുക്ക്, വറുത്ത വട്ടനുപ്പേരികൾ എന്നിങ്ങനെ. ഞെട്ടിയില്ല, വട്ടയില എന്ന കടങ്കഥയുടെ ഉത്തരമാണ് പപ്പടം. വട്ടൻ ഒരു നെല്ലിനമാണ്. ചിലർക്ക് വട്ടമുഖമാണുള്ളത്. വളയും തളയും കൊലുസും അരഞ്ഞാണവുമെല്ലാം വട്ടത്തിലുള്ള ആഭരണങ്ങൾ. പൊട്ടും മോതിരവും കമ്മലും മാലയുടെ ലോക്കറ്റും മുൻകാലങ്ങളിൽ വൃത്താകൃതിയിലായിരുന്നു. താളപ്പിഴകളാണ് വൃത്തഭംഗം. വൃത്തമഞ്ജരി വൃത്തത്തിൻ്റെ നിബന്ധനകൾ അടങ്ങുന്ന AR രാജരാജവർമ്മയുടെ കൃതി. പുരാവൃത്തത്തിനും ഇതിവൃത്തത്തിനും പ്രാധാന്യമുണ്ട്. ഇവ മനസ്സിലാക്കിയില്ലെങ്കിൽ നാം വിഷമ വൃത്തത്തിലാകും. വൃത്താന്തം ന്യൂസും വൃത്താന്തപത്രം ന്യൂസ് പേപ്പറും ആണ്. അർദ്ധഗോളവും പാതി വൃത്തവുമുണ്ട്. തുള്ളൽ പ്രസ്ഥാനത്തിനു മുമ്പുള്ള കുഞ്ചൻ നമ്പ്യാരുടെ ഒരു സ്തോത്ര കാവ്യമാണ് 14 വൃത്തം. ശ്രീകൃഷ്ണ ദൂതിനെ ആധാരമാക്കിയാണ് ദൂതവാക്യം 14 വൃത്തത്തിൻ്റെ രചന. രാമപുരത്തുവാര്യരുടെ കുചേരവൃത്തം വഞ്ചിപ്പാട്ട് ഏറെ ജനപ്രീതി അർജിച്ചത്.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
0: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50.

0: റേഷൻ കാർഡിൽ മൊബൈൽ നമ്പർ ഉൾപ്പെടുത്താത്ത ഒറ്റപ്പാലം താലൂക്കിലെ കാർഡ് ഉടമകൾ രണ്ട് ദിവസത്തിനകം അത് രേഖപ്പെടുത്തണമെന്ന് താലൂക്ക് സപ്ലൈ ഓഫീസർ അറിയിച്ചു. അക്ഷയ കേന്ദ്രങ്ങൾ മുഖേനയോ താലൂക്ക് സപ്ലൈ ഓഫീസിൽ നേരിട്ടെത്തിയോ വിവരങ്ങൾ നൽകാം. മൊബൈൽ നമ്പർ ഇതുവരെ ലിങ്ക് ചെയ്യാത്ത ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് എല്ലാ റേഷൻ കടകളിലും ലഭ്യമാണ്. കടമ്പഴിപ്പുറം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ലബോറട്ടറി ടെക്നീഷ്യൻ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തും. ബി എസ് സി എം എൽ ടി അല്ലെങ്കിൽ ഡി എം എൽ ടി പാരാമെഡിക്കൽ കൌൺസിൽ സർട്ടിഫിക്കറ്റ് എന്നിവയാണ് യോഗ്യത. 18 മുതൽ 45 വയസ്സ് വരെ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ളവർ വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം. നാളെ ഉച്ചയ്ക്ക് 2 കടമ്പഴിപ്പുറം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ നടക്കുന്ന അഭിമുഖത്തിൽ നേരിട്ട് പങ്കെടുക്കണം. ഫോൺ നമ്പർ 04662-26-72-76 04662-26-72-76
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: കോട്ടയം ജില്ലയിൽ പട്ടികവർഗ വികസന വകുപ്പിന് കീഴിലുള്ള കോരിത്തോട് മുരിക്കും വയൽ പെൺകുട്ടികളുടെ പ്രീ മെട്രിക് ഹോസ്റ്റലുകളിൽ 5 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികൾക്ക് മലയാളം, ഹിന്ദി, ട്യൂഷൻ അധ്യാപകരെ നിയോഗിക്കുന്നതിനുള്ള വാക്ക് ഇൻ ഇന്റർവ്യൂ ഈ മാസം 29 രാവിലെ 10 പുഞ്ചവയൽ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിൽ നടക്കും. ബിരുദവും ബി എഡുമാണ് യോഗ്യത. പട്ടികവർഗ വിഭാഗക്കാർക്ക് മുൻഗണന. തിരിച്ചറിയൽ രേഖകളുടെയും ജാതിയും പ്രവൃത്തി പരിചയവും യോഗ്യതയും തെളിയിക്കുന്ന രേഖകളുടെയും അസലും പകർപ്പും സഹിതം എത്തണം. ഫോൺ നമ്പർ 94-96-07-03-50 94-96-07-03-50 ചേർത്തല മത്സ്യഭവന്റെ തേവർവട്ടം ഉൾനാടൻ ഫിഷറീസ് പരിധിയിലെ ജലാശയങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ചീനവല, ഊന്നിവല എന്നിവയുടെ റീ രജിസ്ട്രേഷൻ നടപടികളും തനത് വശത്തെ ലൈസൻസ് പുതുക്കലും ഈ മാസം 30 മുൻപ് പൂർത്തിയാക്കണം. കേരള ഉൾനാടൻ ഫിഷറീസിന്റെയും അക്വാകൾച്ചറിന്റെയും ആക്ട് പ്രകാരം മുൻകാല കുടിശ്ശിക സഹിതം കരം ഒടുക്കുന്നതിനും റീ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കുന്നതിനും ചീനവല, ഊന്നിവല കൈവശം വച്ചിട്ടുള്ളവർ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ സഹിതം ഈ മാസം 30 തേവർവട്ടം ഫിഷറീസ് ഓഫീസിൽ നേരിട്ട് എത്തണം.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ. 2 സമ്മാനം 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
0: സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള സ്വയംഭരണ സ്ഥാപനമായ കേരള മീഡിയ അക്കാദമിയുടെ ഡിപ്ലോമ ഇൻ ഓഡിയോ പ്രൊഡക്ഷൻ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. അക്കാദമിയുടെ തിരുവനന്തപുരം, കൊച്ചി സെന്ററുകളിലാണ് ക്ലാസ് നടക്കുന്നത്. വിശദ വിവരങ്ങൾക്ക് അക്കാദമിയുടെ www.kma.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ നമ്പർ 73-56-75-19-60 73-56-75-19-60 വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി പറയാം. www.kma.ac.in സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 1 മുതൽ 8 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന OBC വിഭാഗം വിദ്യാർത്ഥികൾക്ക് പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് അനുവദിക്കുന്ന കെടാവിളക്ക് സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സ്കൂൾ അധികൃതർ ലഭ്യമായ അപേക്ഷകൾ ഇ ഗ്രാൻഡ്സ് പോർട്ടൽ മുഖേന ഈ മാസം 30 മുൻപ് ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്ക് www.egrants.kerala.gov.in എന്ന വെബ്സൈറ്റിലോ പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ എറണാകുളം മേഖലാ ഓഫീസുമായോ ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ നമ്പർ 04842983130 04842983130

0: കോട്ടയം ജില്ലാ പഞ്ചായത്ത് പദ്ധതിയുടെ ഭാഗമായി ജില്ലാതല കമ്മ്യൂണിറ്റി വിമൻ ഫെസിലിറ്റേറ്ററി കരാറടിസ്ഥാനത്തിൽ നിയമിക്കാൻ കോട്ടയം ജില്ലയിൽ സ്ഥിരതാമസക്കാരായ വനിതകളിൽ നിന്ന് ജില്ലാ വനിതാ ശിശു വികസന ഓഫീസ് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത വിമൻ സ്റ്റഡീസ്, ജെൻഡർ സ്റ്റഡീസ്, സോഷ്യൽ വർക്ക്, സോഷ്യോളജി എന്നിവയിൽ ഏതെങ്കിലുമുള്ള ബിരുദാനന്തര ബിരുദം. പ്രായപരിധി 22-നും 45 വയസ്സിനും ഇടയിൽ. അപേക്ഷകൾ ഈ മാസം 25 മുൻപ് ജില്ലാ വനിതാ ശിശു വികസന ഓഫീസിൽ ലഭിക്കണം. ഫോൺ നമ്പർ 04-81-56-27-20 04-81-56-27-20. പ്രിയ ശ്രോതാക്കളെ, അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കൊപ്പം ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന വിഷയവും ചർച്ച ചെയ്യുന്നു. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് Dr. TR John മറുപടി നൽകുന്നു. ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04-84-24-394 അല്ലെങ്കിൽ 04-84-24-386 അല്ലെങ്കിൽ 94-46-45-58-88 എന്നീ നമ്പറുകളിൽ വിളിക്കുക. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 10:24. ആകാശവാണി കൊച്ചി FM 102.3 ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഡയറി.
1: ഈ ഗാനം ഇന്നത്തെ ഗാനം. MT വാസുദേവൻ നായർ കഥാ തിരക്കഥാ സംഭാഷണം നിർവഹിച്ച് ഐവിശേഷി സംവിധാനം ചെയ്ത് 1981 പുറത്തിറങ്ങിയ ചിത്രമാണ് തൃഷ്ണ. മമ്മൂട്ടി, രതീഷ്, രാജലക്ഷ്മി, സ്വപ്ന, രാജ്കുമാർ, ജോസ് പ്രകാശ്, കവിയൂർ പൊന്നമ്മ തുടങ്ങിയ താരങ്ങൾ അഭിനയിച്ച ഈ ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് സംഗീതം നൽകിയത് ശ്യാം, പാടിയത് യേശുദാസ്.

0: നിങ്ങൾ കേട്ടത് ഈ ഗാനം ഇന്നത്തെ ഗാനം.
1: ഇന്ന് രാവിലെ 9 മണിക്ക് FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ.

0: എംപ്ലോയ്മെൻ്റ് രജിസ്ട്രേഷൻ യഥാസമയം പുതുക്കാനാവാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ടവർക്ക് എംപ്ലോയ്മെൻ്റ് രജിസ്ട്രേഷൻ കാർഡിൽ പുതുക്കേണ്ട മാസം 2024 ഒക്ടോബർ മുതൽ 2026 ജൂൺ വരെയുള്ളവർ അവരുടെ തനത് സീനിയോറിറ്റിയോടെ ഒക്ടോബർ 31 വരെ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് വഴി നേരിട്ടും www.eemployment.kerala.gov.in എന്ന വെബ്സൈറ്റിൽ സ്പെഷ്യൽ റിന്യൂവൽ ഓപ്ഷൻ വഴി ഓൺലൈനായും സീനിയോറിറ്റി പുതുക്കാവുന്നതാണ്. ഫോൺ നമ്പർ 04-868-27-22-62, 04-868-27-22-62.
1: ആരോഗ്യക്കുറിപ്പുകൾ. നമ്മളൊക്കെ കുഞ്ഞിലേ കാണുന്ന ഒരു കാർട്ടൂൺ, ഒരു 1 hour നമ്മൾ ഒരു കാർട്ടൂൺ തന്നെയല്ലേ കാണുന്നത്. നമ്മൾ എപ്പോഴെപ്പോ നമുക്ക് ഒരു വീഡിയോ സ്ക്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ ഷോർട്സ് കാണാനുള്ള ഒരു ഫെസിലിറ്റി ഇല്ലായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് പൊടി കുഞ്ഞുങ്ങൾ വരാം, അവർക്ക് ഫോൺ യൂസ് ചെയ്യാൻ പോലും അതെങ്ങനെയാ കൺട്രോൾ ചെയ്യേണ്ടതും എങ്ങനെയാ സ്ക്രോൾ ചെയ്യേണ്ടതും, ചെറിയൊരു ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് അവർക്ക് ബോറടിച്ച ആ ഒരു ഇവൻച്വലി എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ അവർക്കൊരു ആക്ടിവിറ്റി പോലും ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. മിക്ക കുട്ടികൾക്കും ഏറ്റവും കോമൺ ആയിട്ട് ഞാൻ കേട്ടിട്ടുള്ള കംപ്ലയിൻസ്, ഇപ്പൊ ഒ പിയിൽ വന്നാൽ പോലും ഒറ്റ കുട്ടിയാവണമെന്നില്ല, സിബ്ലിങ്സ് ഒരു 2-3 മക്കളുള്ള ഫാമിലി ആയിരിക്കാം, ഒരുമിച്ചിരിക്കുമ്പോഴും അവർ പറയുന്ന ബോറടിക്കുന്നു, മൂന്നുപേരുടെ കയ്യിലും 3 ഫോൺ ഉണ്ടാവും. സോ അത് വളരെ ദോഷമാണ്. ഏറ്റവും മാക്സിമം ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പുറത്ത് കൊണ്ടുപോവുക, കളിപ്പിക്കുക, ഒരു നേച്ചറുമായിട്ടുള്ള ഒരു കണക്ഷനാണ് ഞാൻ എപ്പോഴും അഡ്വൈസ് ചെയ്യുന്നത്. എനിക്കൊന്ന് കുട്ടികൾക്ക് നമുക്കേ റോൾ മോഡൽസ് ആവാൻ പറ്റുള്ളൂ. ആസ് അഡൽട്സ് നമ്മൾ വീട്ടിൽ പോയാൽ നമ്മളൊരു ഓക്കെ ഇനി ഇപ്പം ഇന്ന് ഞാൻ ഇനി ഫോൺ തൊടുന്നില്ല, കുട്ടികളുടെ ടൈം സ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ കുട്ടികളെ ഒന്ന് പുറത്ത് കൊണ്ടുപോവുക, ഇതിനൊക്കെ ഒരുപാട് പേഷ്യൻസ് വേണ്ടി വരും. കുട്ടികൾക്ക് ഇപ്പം അഥവാ ഒരു സ്ക്രീൻ യൂസേജ് വേണമെങ്കിലോ അവർക്കൊരു ഒരു 2 hours ടൈം ലിമിറ്റ് കൊടുത്താൽ മതി. ആ ഒരു 2 മണിക്കൂർ അവർ സ്ക്രീൻ കണ്ടിട്ട് പിന്നെ കട്ട് ഓഫ് ചെയ്യുക. പിന്നെ അവർ സ്ക്രീൻ കാണുമ്പോഴും

0: എന്താ കാണുന്നേ, ഏത് രീതിയിലെ വീഡിയോസ് എല്ലാം പേരൻസ് ആക്റ്റീവ്ലി സൂപ്പർവൈസ് ചെയ്യണം. പിന്നെ ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും ജങ്ക് ഫുഡ് തീരെ അവോയ്ഡ് ചെയ്യണമെന്നല്ല പറയണം. അതിപ്പോ ഒരു വീക്കെൻഡ് ഒക്കെ വന്ന ഒരു സാറ്റർഡേ സൺഡേ വന്ന അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് കൊടുക്കുക, പക്ഷെ ബാക്കി ദിവസങ്ങളിൽ എങ്കിലും അവർക്കൊരു ഹോം മെയ്ഡ് ഫുഡോ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുന്നതിൽ തെറ്റില്ല. പിന്നെ എല്ലാ 6 മാസം കൂടുമ്പം കുട്ടികളുടെ കണ്ണ്, അവർക്കിപ്പം വിഷയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, കുട്ടികൾ അങ്ങനെ ഇപ്പം കംപ്ലൈന്റ് പറഞ്ഞില്ലെങ്കിൽ പോലും എല്ലാ 6 മന്ത്സ് കൂടുമ്പം കുട്ടികളുടെ കണ്ണ് ടെസ്റ്റ് ചെയ്യുക.
1: ഈ വിവരങ്ങൾ പങ്കുവച്ചത് കൺസൾട്ടന്റ് ഓഫ്താൽമോളജിസ്റ്റ് ഡോക്ടർ റീന എം ആൻഡോ.

0: ദീപസ്തംഭം മഹാശ്ചര്യം.
1: ഹലോ, വർഗിച്ചായോ? എവിടെ പോയി ഇന്നലെ?
2: ഒന്നും പറയണ്ട തങ്ങമ്മേ, മാപ്പ്.
1: ഓ, അതിനൊക്കെ എന്തിനാ ഇങ്ങനെ മാപ്പ് പറയുന്നേ?
2: അല്ലന്നെ, മാപ്പ് ചതിച്ചതാ.
1: കടയിലോട്ട് വരാൻ മാപ്പിട്ട് നിങ്ങളെ എന്നതാ ചെയ്യണ്ടേ ഞാൻ?
2: ഓ, ഈ മാപ്പിലങ്ങ് മയങ്ങിപ്പോയി ഞാൻ.
1: മണ്ണാത്തിപ്പുള്ളിന്റെ പാട്ടുപോലെയാണോ?
2: അതേതാ ഈ മണ്ണാത്തിപ്പുള്ള്?
1: വീട്ടിലെ തൊടിയിലൊക്കെ കാണാന്നേ പാടി അങ്ങ് മയക്കിക്കളയും.
2: ചിലറക്കാരനല്ലോ.
1: ഒട്ടുമല്ല, ബംഗ്ലാദേശിന്റെ ദേശീയ പക്ഷിയാണ് മണ്ണാത്തിപ്പുള്ള്.
2: അതിനെ കൊണ്ട് എന്നതേലും പ്രയോജനമുണ്ടോ?
1: ഉണ്ടല്ലോ.
2: എന്നതാ?
1: അതെ, ഇടയ്ക്ക് ഷിറ എന്ന് ശബ്ദം ഉണ്ടാക്കും.
2: എന്നാത്തിന്?
1: പാമ്പിനെ കാണുമ്പോ ആണ് അങ്ങനത്തെ ശബ്ദം ഉണ്ടാക്കുന്നേ.
2: ഓഹോ.
1: കാരണം ഒറ്റയ്ക്ക് പാമ്പിനെ നേരിടാനുള്ള കരുത്ത് അതിനില്ല.
2: അപ്പൊ ആര് രക്ഷിക്കും?
1: ഈ ശബ്ദം കേട്ടാലേ മറ്റു മണ്ണാത്തിപ്പുള്ളുകൾ ഓടി വരും, എന്നിട്ട് രക്ഷിക്കും.
2: ഈ പക്ഷിയെ ഇത്ര മനോഹരമായിട്ട് പാട്ട് പാടുന്നത് എന്നാത്തിന്?
1: ഇണയെ ആകർഷിക്കാനായിട്ട്.
2: എന്നാലും ആളുകൊള്ളാം കേട്ടോ, ക്ഷുദ്രജീവിയൊക്കെ വന്ന മനുഷ്യ അറിയുമല്ലോ, അതൊരു പ്രയോജനമല്ലയോ?
1: പിന്നെ ഉറപ്പായിട്ടും. അല്ല, ശരിക്കും ഇന്നലെ എന്നതാ പറ്റിയേ?
2: ഞാൻ ഇന്നലെ കോട്ടയത്തു നിന്ന് ഇങ്ങോട്ട് വന്നല്ലോ.
1: ആ,
2: അപ്പൊ മാപ്പിട്ടായിരുന്നു വന്നത്.
1: ഓ, ഇപ്പൊ ഈ വഴിയിലൊക്കെ നിർത്തി സ്ഥലം ചോദിക്കുന്ന ഏർപ്പാടൊന്നും ഇല്ലല്ലോ, മൊത്തം മാപ്പ് നോക്കിക്കാണുവല്ലേ?
2: അത് തന്നെ, അതേ ഞാനും ചെയ്തോളൂ.
1: എന്നിട്ട് എളുപ്പത്തിൽ എത്തിയോ കോട്ടയം എറണാകുളം?
2: വളരെ എളുപ്പം. അപ്പൊ എനിക്കൊരു രസം.
1: ആ,
2: എന്റെ വീട്ടിൽ നിന്നും തങ്കമ്മയുടെ കടയിലോട്ട് ഗൂഗിൾ മാപ്പിട്ട് വന്നാലോ എന്ന്.
1: നല്ല കാര്യം. എന്നിട്ട്?
2: ആദ്യം നേരെ കളമശ്ശേരി പോയി, അവിടുന്ന് ഒരു നാരങ്ങ വെള്ളം കുടിച്ചു.
1: കളമശ്ശേരിയോ?
2: ഉവാ, അവിടുന്ന് നേരെ ആലുവ. മാർക്കറ്റിൽ പോയി പച്ചക്കറികളൊക്കെ വാങ്ങി.
1: എന്റെ ചിറ്റൂർക്കാവിലെ അമ്മേ.
2: എന്നിട്ട് നേരെ പെരുമ്പാവൂര്, അവിടുന്ന് കുറച്ച് അരിയും സാധനങ്ങളും ഒക്കെ വാങ്ങി.
1: എന്നിട്ടോ?
2: എന്നിട്ട് നേരെ കടയിലോട്ട് വന്നു.
1: ജീവനോടെ എത്തിയല്ലോ. മാപ്പ്?
2: മാപ്പോ?
1: അതെ, യഥാർത്ഥ മാപ്പ്. നിങ്ങൾക്ക് ബുദ്ധിയുണ്ടെന്ന് തെറ്റിദ്ധരിച്ചതിൽ.
0: ദീപസ്തംഭം മഹാശ്ചര്യം. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അരുൺ ബാലകൃഷ്ണൻ, രാഖി സാമു.

സംസ്ഥാനത്തെ ഒ ബി സി വിഭാഗങ്ങളിൽപ്പെട്ട മികച്ച പഠന നിലവാരം പുലർത്തുന്ന വിദ്യാർത്ഥികൾക്ക് വിദേശ സർവകലാശാലകളിൽ ഉപരിപഠനം നടത്തുന്നതിനായി പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് ഓവർസീസ് സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. മെഡിക്കൽ, മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ, എഞ്ചിനീയറിംഗ്, പ്യുവർ സയൻസ്, അഗ്രികൾച്ചറൽ സയൻസ്, സോഷ്യൽ സയൻസ്, നിയമം, മാനേജ്മെന്റ്, അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ ടെക്നോളജിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഉൾപ്പെടെയുള്ള കമ്പ്യൂട്ടർ സയൻസ് വിഷയങ്ങളിലെ പി PhD പഠനങ്ങൾക്കാണ് സ്കോളർഷിപ്പ് അനുവദിക്കുന്നത്. കുടുംബവാർഷിക വരുമാനം 600,000 രൂപയിൽ കവിയരുത്. www.egrants.kerala.gov.in മുഖേന അപേക്ഷിക്കും.

ആയിരിക്കാം. അവസാന തീയതി അടുത്ത മാസം 15. ഫോൺ നമ്പർ 0492 2 22 23 35, 0492 2

കൺട്രോൾ തസ്തികയിൽ ഒരു ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. മേജർ പദവിയിൽ കുറയാത്ത റാങ്കിൽ വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥർക്ക് അപേക്ഷിക്കാം. ബിരുദവും പബ്ലിക് റിലേഷൻസിൽ ഡിപ്ലോമയും ഉണ്ടായിരിക്കണം. പ്രായപരിധി 35 മുതൽ 55 വയസ്സ് വരെ. കൂടുതൽ വിവരങ്ങൾക്ക് കേരള ഹൈക്കോടതി റിക്രൂട്ട്മെന്റ് പോർട്ടൽ സന്ദർശിക്കുക. recruitment.hckerala.nic.in recruitment.hckerala.nic.in. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 28 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, FM ഡയറി തുടർന്ന് കേൾക്കാം. 7:35 ഇനി 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഗുജറാത്തിൽ സമ്മാനിക്കും. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ലഹരി വിരുദ്ധ ദൌത്യസേനാ മേധാവികളുടെ 3rd ദേശീയ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭാ സമ്മേളനത്തിനിടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വിവിധ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. ഇറാനെതിരെ സാമ്പത്തിക സമ്മർദ്ദം ശക്തമാക്കിയ അമേരിക്ക. ഇറാനിയൻ കമ്പനികളെ നാളെ മുതൽ അന്താരാഷ്ട്ര വ്യോമയാന രംഗത്തു നിന്ന് പൂർണ്ണമായി ഒഴിവാക്കുമെന്ന് മുന്നറിയിപ്പ്. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിലെ സ്വർണ്ണ മെഡൽ പോരാട്ടത്തിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ വിശദമായി. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഗുജറാത്തിൽ വിതരണം ചെയ്യും. കേവാഡിയയിലെ ഏകതാ നഗറിലാണ് പരിപാടി. നാളെ വഡോദരയിലെ മഹാരാജ സായാജി റാവു സർവകലാശാലയുടെ 75th വാർഷിക ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുക്കും. ബ്രഹ്മകുമാരി സംഘടിപ്പിക്കുന്ന ലോക നവീകരണത്തിനായുള്ള ആത്മീയ ഉണർവ് പ്രചാരണ പരിപാടിക്കും ശ്രീമതി ദ്രൗപദി മുർമു തുടക്കം കുറിക്കും. 9th ഇന്ത്യ അന്താരാഷ്ട്ര ജലവാരത്തിന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമിടും. കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാനാകുന്ന ജലവിഭവ പരിപാലനം എന്ന പ്രമേയത്തിലാണ് 5 ദിവസം നീളുന്ന പരിപാടി സംഘടിപ്പിക്കുന്നത്. നെതർലാൻഡ്സും ജർമ്മനിയും പങ്കാളിത്ത രാജ്യങ്ങളായും 14 സംസ്ഥാനങ്ങൾ പങ്കാളിത്ത സംസ്ഥാനങ്ങളായും ഈ അന്താരാഷ്ട്ര പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ജൽശക്തി മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ലഹരി വിരുദ്ധ ദൌത്യസേനാ മേധാവികളുടെ 3rd ദേശീയ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയാണ് 2 ദിവസത്തെ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ഐക്യദാർഢ്യത്തോടെയുള്ള തീരുമാനം, പങ്കുവയ്ക്കപ്പെട്ട ഉത്തരവാദിത്തം എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് സമ്മേളനം ചേരുന്നത്. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭാ സമ്മേളനത്തിനിടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വിവിധ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. ഫ്രാൻസ്, എക്വഡോർ, സ്ലോവാക്യ, സ്വിറ്റ്സർലൻഡ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി പ്രാദേശിക ആഗോള വിഷയങ്ങൾ ചർച്ച ചെയ്തു. ഐക്യരാഷ്ട്ര പൊതുസഭയുടെ 81st സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ ശ്രീ എസ് ജയശങ്കറാണ് നയിക്കുന്നത്. ഈ മാസം 26 പൊതുസഭയിൽ അദ്ദേഹം ലോക നേതാക്കളെ അഭിസംബോധന ചെയ്യും. സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള ചർച്ചകൾ വേഗത്തിലാക്കാൻ തീരുമാനിച്ച് ഇന്ത്യയും കാനഡയും. നിർദ്ദിഷ്ട വ്യാപാര കരാറിനായുള്ള 5th ചർച്ച 5 ഒക്ടോബർ ആരംഭിക്കും. 4th ചർച്ച കഴിഞ്ഞ ആഴ്ച നടത്തിയതായും അദ്ദേഹം അറിയിച്ചു. ഉഭയകക്ഷി ബന്ധത്തിൽ വരുന്ന 90 ദിവസങ്ങൾ നിർണായകമായേക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു.
1: Both sides have resolved to fast track negotiations. Our team is now slated to go for the 5th round. As the progress is taking shape, the speed of negotiations with Canada is also improving. The next 90 days should be a very defining period in the Canada-India relationship.

0: ഇന്ത്യ ന്യൂസിലൻഡ് സ്വതന്ത്ര വ്യാപാര കരാർ അടുത്ത മാസം 20 മുതൽ നിലവിൽ വരുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇതോടെ ഇന്ത്യയിൽ നിന്ന് ന്യൂസിലൻഡിലേക്കുള്ള 100% കയറ്റുമതിയും നികുതിരഹിതമാകുമെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അടുത്ത 5 വർഷത്തിനുള്ളിൽ ചരക്ക് സേവന മേഖലകളിലെ ഉഭയകക്ഷി വ്യാപാരം ഏകദേശം 35,000 കോടി രൂപയായി വർദ്ധിപ്പിക്കാനാണ് ഇരുരാജ്യങ്ങളും പരിശ്രമിക്കുന്നതെന്നും ശ്രീ ഗോയൽ വ്യക്തമാക്കി. പശ്ചിമബംഗാളിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനിടെ വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ ഒഴിവാക്കപ്പെട്ടവരുടെ അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കാൻ ട്രൈബ്യൂണലുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്ത് നിലവിലുള്ള 19 ട്രൈബ്യൂണലുകളെ 42 ഉയർത്തേണ്ടതുണ്ടെന്ന് കമ്മീഷൻ ഇന്ന് സുപ്രീംകോടതിയെ അറിയിക്കും. SIRമായി ബന്ധപ്പെട്ട 13 ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. രാജ്യത്തെ പ്രധാന വ്യവസായങ്ങളുടെ സംയോജിത സൂചിക കഴിഞ്ഞ മാസം 4.8% വളർച്ച രേഖപ്പെടുത്തി. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 9 പ്രധാന മേഖലകളിൽ 5 എണ്ണത്തിലും വളർച്ച കൈവരിച്ചു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് സിമന്റ് ഉൽപ്പാദനം 12.5% വൈദ്യുതി ഉൽപ്പാദനം 11.6% വർദ്ധിച്ചു. ഇരുമ്പയിര്, ഉരുക്ക്, റിഫൈനറി എന്നിവയിലും വർധന രേഖപ്പെടുത്തി. എന്നാൽ രാസവളം ഉൽപാദനത്തിൽ 12.4% കുറവുണ്ടായി. പ്രകൃതിവാതകം, കൽക്കരി, അസംസ്കൃത എണ്ണ എന്നിവയിലും ഇടിവ് രേഖപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: നിയന്ത്രിത പ്രവേശനമുള്ള അതിവേഗ ദേശീയപാതകളുടെ ആസൂത്രണത്തിനും രൂപകൽപ്പനയ്ക്കുമായി ദേശീയപാതാ അതോറിറ്റി പുതിയ മാർഗരേഖ പുറത്തിറക്കി. അതിവേഗ ദേശീയപാതകളുടെ വിശദ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൽ രാജ്യത്തുടനീളം ഒരേ മാനദണ്ഡങ്ങളും ഗുണനിലവാരവും ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇനി മുതൽ എല്ലാ 4-വരി, 6-വരി ഗ്രീൻഫീൽഡ്, ബ്രൌൺഫീൽഡ്, ഹൈസ്പീഡ് ഇടനാഴികൾക്കും പുതിയ നിയമം ബാധകമായിരിക്കുമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. സേവനം സദ്ഭരണം എന്ന കാഴ്ചപ്പാടോടെ 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. രാജ്യത്തെ വ്യവസായ സൌഹൃദമാക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഈസ് ഓഫ് ഡൂയിംഗ് ബിസിനസ് സംരംഭത്തെക്കുറിച്ചാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന് വിശദാംശങ്ങൾ.
2: ഡിജിറ്റൽ ഭരണ നിർവഹണം, നിയന്ത്രണങ്ങളുടെ ലഘൂകരണം, വിശ്വസ്ത ഭരണം എന്നിവയിലൂടെ ഇന്ത്യയുടെ ബിസിനസ് അന്തരീക്ഷത്തിൽ വിപുലമായ പരിഷ്കാരങ്ങളാണ് ഈസ് ഓഫ് ഡൂയിംഗ് ബിസിനസ് നടപ്പിലാക്കുന്നത്. ഇതിലൂടെ വായ്പാ സൌകര്യം, ലളിതമായ നികുതി സംവിധാനങ്ങൾ, ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയെല്ലാം രാജ്യത്തെ വ്യവസായം ആരംഭിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ വേഗത്തിലാക്കി. ഡിജിറ്റൽ ലോജിസ്റ്റിക് പരിഷ്കാരങ്ങൾ, സംയോജിത വ്യാപാര അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ വിപണികൾ തമ്മിലുള്ള ബന്ധിപ്പിക്കൽ മെച്ചപ്പെടുത്തി. ലോകബാങ്കിന്റെ ഡൂയിംഗ് ബിസിനസ് റിപ്പോർട്ട് പോലുള്ള ആഗോള വിലയിരുത്തലിൽ 142 സ്ഥാനത്തായിരുന്ന ഇന്ത്യ 5 വർഷം കൊണ്ട് 63 സ്ഥാനത്തേക്ക് ഉയർന്നു. വിദേശ നിക്ഷേപകരുടെ വർധനവും ആഗോള റാങ്കിംഗിലെ ഇന്ത്യയുടെ മുന്നേറ്റവും രാജ്യത്തെ വ്യവസായ മേഖലയിലെ മാറുന്ന കാഴ്ചകൾക്ക് തെളിവാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇറാനെതിരായ സാമ്പത്തിക സമ്മർദ്ദം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഇറാനിയൻ കമ്പനികളെ നാളെ മുതൽ അന്താരാഷ്ട്ര വ്യോമയാന രംഗത്ത് നിന്ന് പൂർണ്ണമായും ഒഴിവാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി അമേരിക്ക. അന്താരാഷ്ട്ര സാമ്പത്തിക വാണിജ്യ ശൃംഖലകളിലേക്കുള്ള ഇറാന്റെ പ്രവേശനം നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ടുള്ള അമേരിക്കയുടെ ഓപ്പറേഷൻ എക്കണോമിക് ഔട്ട്കാസ്റ്റ് പദ്ധതിയുടെ ഭാഗമായാണ് നീക്കം. സാമ്പത്തിക ഉപരോധം മൂലം നാളെ മുതൽ ലോകമെമ്പാടുമുള്ള എല്ലാ ഇറാനിയൻ വ്യോമയാന കമ്പനികളുടെയും പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വരുമെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ഒരു അമേരിക്കൻ വാർത്താ ചാനലിനോട് പറഞ്ഞു. അതേസമയം 81st UN പൊതുസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിൻ ഇന്ന് ന്യൂയോർക്കിലേക്ക് പോകുമെന്ന് ഇറാനിയൻ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷാ സാഹചര്യം സംഘർഷഭരിതമായി തുടരുകയാണ്. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 3 ജില്ലകളിലും മറ്റന്നാൾ 5 ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. മഴക്കെടുതിയിൽ വിവിധ ജില്ലകളിലായി 9 പേരാണ് മരിച്ചത്. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ

0: ഇന്നലെ 4 വെള്ളിയും 2 വെങ്കലവും അടക്കം 6 മെഡലുകൾ നേടി ഇന്ത്യൻ താരങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവച്ചു. വനിതാ ക്രിക്കറ്റിൽ സ്വർണ്ണ മെഡലിനായുള്ള കലാശ പോരാട്ടത്തിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. ഇന്ത്യൻ സമയം രാവിലെ 10:30 മത്സരം ആരംഭിക്കും. ഇന്നലെ പുരുഷന്മാരുടെ 10 മീറ്റർ എയർ റൈഫിൾ വ്യക്തിഗത ഇനത്തിൽ ഹിമാൻഷു ധില്ലൻ വെള്ളിയും രുദ്രാംഗ്ഷ് പാട്ടീൽ വെങ്കലവും നേടി. ഈ വിഭാഗത്തിൽ ടീം ഇനത്തിലും ഇന്ത്യ വെള്ളി മെഡൽ കരസ്ഥമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഗുജറാത്തിൽ സമ്മാനിക്കും. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ലഹരിവിരുദ്ധ ദൌത്യസേനാ മേധാവികളുടെ 3rd ദേശീയ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭാ സമ്മേളനത്തിനിടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വിവിധ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. ഇറാനെതിരായ സാമ്പത്തിക സമ്മർദ്ദം ശക്തമാക്കിയ അമേരിക്ക. ഇറാനിയൻ കമ്പനികളെ നാളെ മുതൽ അന്താരാഷ്ട്ര വ്യോമയാന രംഗത്തു നിന്ന് പൂർണ്ണമായി ഒഴിവാക്കുമെന്ന് മുന്നറിയിപ്പ്. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിലെ സ്വർണ്ണ മെഡൽ പോരാട്ടത്തിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റും 20 സെക്കൻഡും. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, FM ഡയറി തുടരുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം.

0: സമകാലികം.
1: കായികവേദി. പോയ വാരത്തെ കായിക വിശേഷങ്ങൾ എസ് രാജേഷ് തയ്യാറാക്കിയ അവലോകനം. ഒരു ഭൂഖണ്ഡത്തിന്റെ കായികശേഷി ഒരൊറ്റ വേദിയിൽ അളക്കുന്ന മഹാമേളയ്ക്ക് തിരിതെളിഞ്ഞു. രാജ്യങ്ങളുടെ അതിർത്തികൾക്കപ്പുറം താരങ്ങളുടെ വിയർപ്പും സ്വപ്നങ്ങളും ഒരുമിക്കുന്ന വേദി ഏഷ്യൻ ഗെയിംസ് വീണ്ടും വന്നിരിക്കുന്നു. 1951 ന്യൂഡൽഹിയിൽ 6 കായിക ഇനങ്ങളുമായി ആരംഭിച്ച ഏഷ്യൻ ഗെയിംസ് ഇന്ന് 43 ഇനങ്ങളും 469 മെഡൽ ഇനങ്ങളുമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ കായിക മേളകളിൽ ഒന്നാണ്. ജപ്പാനിലെ ഐചി നഗോയ ആതിഥേയത്വം വഹിക്കുന്ന 20th ഏഷ്യൻ ഗെയിംസിൽ ഏകദേശം 17,000 താരങ്ങളും ഒഫീഷ്യൽസും 45 രാജ്യങ്ങളിൽ നിന്നും പ്രദേശങ്ങളിൽ നിന്നുമായി പങ്കെടുക്കും. ഭാരതത്തിന് ഇത് മറ്റൊരു ഏഷ്യൻ ഗെയിംസ് മാത്രമല്ല, ഹാങ്ചൌവിൽ 2023 ആദ്യമായി 100 മെഡലുകളുടെ അതിർത്തി കടന്ന നമുക്ക് ആ നേട്ടം പുതിയ ഉയരത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു അവസരമാണ്. ഇത് ജപ്പാനിൽ നടക്കുന്ന 3rd ഏഷ്യൻ ഗെയിംസ് ആണ്. ഏഷ്യൻ ഗെയിംസിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മലയാളി താരം ഷൂട്ടിംഗിലൂടെ മെഡൽ സ്വന്തമാക്കി.
2: സാങ്കേതിക വിദ്യയ്ക്ക് പേരുകേട്ട നാടായ ജപ്പാനിലെ ടെക്നിക്കുകളും ജാപ്പനീസ് കലയുടെ വൈവിധ്യങ്ങളും സമന്വയിച്ച ദൃശ്യവിരുന്നിന്റെ അകമ്പടിയിലാണ് പലാമ മിസുഹോ സ്റ്റേഡിയത്തിൽ ചടങ്ങുകൾ പുരോഗമിച്ചത്. ഉദ്ഘാടന ചടങ്ങുകൾ 1 മണിക്കൂറും 50 മിനിറ്റും നീണ്ടുനിന്നു. ചടങ്ങിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളിലെ താരങ്ങൾ അണിനിരന്ന പരേഡ് അരങ്ങേറി. ഭാരതത്തെ ദേശീയ പതാകയേന്തി നയിച്ചത് ഷൂട്ടിംഗ് താരം മനു ബാക്കറും കബഡി താരം പവൻ സഹ്രാവത്തും ചേർന്നാണ്. മനു ബാക്കറിനൊപ്പം ഷോട്ട്പുട്ട് താരം തജീന്ദ്രപാൽ സിംഗ് തൂർ ഭാരത സംഘത്തെ നയിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ചടങ്ങിന്റെ സമയത്ത് തജീന്ദ്രന് അണിയാൻ നിശ്ചയിച്ചിരുന്ന വസ്ത്രമടങ്ങുന്ന കിറ്റ് ലഭിക്കാതിരുന്നതിനെ തുടർന്ന് മാറ്റം വരുത്തുകയായിരുന്നു. ഹാർമോണിക് ഹാർട്ട് ബീറ്റ് എന്ന പേരിട്ട ചടങ്ങിൽ ജാപ്പനീസ് ചക്രവർത്തി നരുഹിതോ ഗെയിംസ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചു. ചക്രവർത്തിനി മസാക്കോ, ജാപ്പനീസ് രാജകുടുംബാംഗങ്ങൾ, ഒളിമ്പിക് കൌൺസിൽ ഓഫ് ഏഷ്യ അധ്യക്ഷൻ ഷെയ്ഖ് ജോവോ ബിൻ ഹമദ് അൽ താനി, ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി അധ്യക്ഷ ക്രിസ്റ്റ് കോവൻട്രി എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി. 43 കായിക ഇനങ്ങളിൽ മിക്സഡ് മാർഷ്യൽ ആർട്സ്, പാഡൽ, സർഫിംഗ്, വെർച്വൽ തായ്ക്കോണ്ടോ, ടെക് ബോൾ എന്നീ പുതിയ ഇനങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. മുമ്പുണ്ടായിരുന്ന ചെസ്, ബ്രിഡ്ജ്, ഡ്രാഗൺ ബോട്ട് റേസിംഗ് എന്നിവ മത്സര പട്ടികയിൽ ഇല്ല. ഇ സ്പോർട്സും ട്രക്കിങ്ങും വീണ്ടും ഗെയിംസിന്റെ ഭാഗമായി. ചില മത്സരങ്ങൾ 2028 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിനുള്ള യോഗ്യതയ്ക്കും വഴിയൊരുക്കും. അപ്പോൾ എന്താണ് ഇ സ്പോർട്സ് എന്ന സംശയം ഉയർന്നേക്കാം. വീഡിയോ ഗെയിം മത്സരങ്ങളെ ഔദ്യോഗിക കായിക ഇനമായി ഉൾപ്പെടുത്തി നടത്തുന്ന മത്സരങ്ങളാണ് ഇ സ്പോർട്സ്. പരമ്പരാഗത കായിക ഇനങ്ങളായ ഫുട്ബോൾ, അത്ലറ്റിക്സ് എന്നിവ പോലെ തന്നെ ഡിജിറ്റൽ ഗെയിമുകളിലും കായിക താരങ്ങൾ മെഡലുകൾക്കായി മത്സരിക്കുന്നു. വിനോദത്തിനു വേണ്ടി മാത്രം കളിക്കുന്നതിന് പകരം ഗെയിമിംഗ് കരിയറായി തെരഞ്ഞെടുത്ത് പ്രതിദിനം മണിക്കൂറുകളോളം പരിശീലനം നടത്തുന്നവരാണ് ഇ സ്പോർട്സിൽ പങ്കെടുക്കുന്നത്. പ്രൊഫഷണൽ ക്ലബുകളും രാജ്യാന്തര

0: കേന്ദ്ര ചാമ്പ്യൻഷിപ്പുകളും ഇതിന്റെ ഭാഗമാണ്. കൃത്യമായ നിയമങ്ങളും ടൂർണമെന്റുകളും പരിശീലകരും വലിയ സമ്മാനത്തോളമുള്ള ഒരു പ്രൊഫഷണൽ കായിക മേഖലയായി ഇ സ്പോർട്സ് വളരുന്നു.
1: ഏഷ്യൻ ഗെയിംസിന്റെ രണ്ടാം ദിനമായ ഇന്നലെ ഷൂട്ടിംഗിൽ ഇന്ത്യ വെള്ളി മെഡൽ സ്വന്തമാക്കി. പുരുഷന്മാരുടെ 10 മീറ്റർ എയർ റൈഫിൾ ടീം ഇനത്തിലാണ് ഇന്ത്യ മെഡൽ സ്വന്തമാക്കിയത്. രുദ്രാജ് പാട്ടിൽ, ഹിമാൻഷു ദില്ലൻ, പാർത്ഥ് മാനെ എന്നിവരടങ്ങിയ ടീമാണ് വെള്ളി മെഡൽ സ്വന്തമാക്കിയത്. ഇത്തവണ ഷൂട്ടിംഗിൽ ഇന്ത്യ സ്വന്തമാക്കുന്ന മൂന്നാം മെഡലാണ് ഇത്. MMA വനിതകളുടെ ട്രഡീഷണൽ 60 കിലോഗ്രാം വിഭാഗത്തിൽ സെമിഫൈനലിൽ പ്രവേശിച്ച സുജിക തെരിയാൽ ഇന്ത്യയ്ക്ക് ഒരു മെഡൽ ഉറപ്പാക്കി കഴിഞ്ഞു. ഫൈനലിൽ കടക്കാൻ സുജിക സിംഗപ്പൂരിന്റെ തിയോ ഹുയി ഹോണിനെ നേരിടും.
0: കേരളത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തി ഏഷ്യൻ ഗെയിംസിൽ ഭാരതത്തിന്റെ ആദ്യ മെഡൽ നേട്ടത്തിൽ പങ്കാളിയായി മലയാളി താരം വിദർശ കെ വിനോദ്. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾസ് ടീം ഇനത്തിൽ വെള്ളി നേടിയ ടീമിൽ ഇളവേനിൽ വളറിവാൻ, സോനം മാസ്കർ എന്നിവർക്കൊപ്പം വിദർശയും ഉണ്ടായിരുന്നു. ഏഷ്യൻ ഗെയിംസിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മലയാളി താരം ഷൂട്ടിംഗിൽ മെഡൽ നേടുന്നത്. ആദ്യ ദിനത്തിൽ ഭാരതം ഇതടക്കം 2 മെഡലുകളാണ് നേടിയത്. 10 മീറ്റർ എയർ റൈഫിൾ വനിതാ വ്യക്തിഗത ഇനത്തിൽ ഇളവേനിൽ വളരുവാൻ വെള്ളി സ്വന്തമാക്കി. വനിതാ ക്രിക്കറ്റ്, മിക്സഡ് മാർഷ്യൽ ആർട്സ് എന്നിവയിൽ മെഡൽ ഉറപ്പാക്കിയിട്ടുണ്ട് ഇന്ത്യൻ ടീം. വനിതാ ഷൂട്ടിംഗ് 10 മീറ്റർ എയർ റൈഫിൾ ടീം ഇനത്തിൽ 1904.2 പോയിന്റുമായി സ്വർണം നേടിയ ചൈനയ്ക്ക് പിന്നിൽ 1898 പോയിന്റ് നേടിയാണ് ഭാരതം വെള്ളി ഉറപ്പിച്ചത്. വ്യക്തിഗത ഇനത്തിൽ ജപ്പാൻ താരവുമായി കടുത്ത പോരാട്ടം കാഴ്ചവെച്ച ഇളവേനിൽ നേരിയ വ്യത്യാസത്തിലാണ് സ്വർണം നഷ്ടപ്പെടുത്തിയത്. ക്രിക്കറ്റ് സെമിയിൽ ബംഗ്ലാദേശിനെ 114 റൺസിന് തോൽപ്പിച്ച് ഭാരതം ഫൈനൽ ഉറപ്പിച്ചു. ഗെയിംസിൽ ആദ്യമായി ഉൾപ്പെടുത്തിയ മിക്സഡ് മാർഷ്യൽ ആർട്സിൽ ഭാരത താരം സുജിക തെരിയാൽ വനിതകളുടെ പരമ്പരാഗത 60 കിലോഗ്രാം വിഭാഗം ക്വാർട്ടർ ഫൈനലിൽ മംഗോളിയയുടെ അൽത്താൻ ചിമെങ് ബൈൽക്കമയെ തോൽപ്പിച്ചാണ് മെഡൽ ഉറപ്പാക്കിയത്. ബാഡ്മിന്റൺ ടീമിനത്തിൽ ഭാരതം ഉസ്ബെക്കിസ്ഥാനെ 3-0 തകർത്ത് ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഹോക്കിയുടെ പുരുഷ വനിതാ വിഭാഗങ്ങളിലെ ഗ്രൂപ്പ് പോരാട്ടത്തിൽ വമ്പൻ വിജയങ്ങളാണ് നേടിയത്.
1: ലാലിഗയിൽ റയൽ മാഡ്രിഡിനെ തോൽപ്പിച്ച് അത്ലറ്റിക്കോ മാഡ്രിഡ്. റെഡ് കാർഡും പെനാൽറ്റിയും കണ്ട മത്സരത്തിൽ 1-2 ഗോളിനായിരുന്നു അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ വിജയം. ഗോൾരഹിതമായ ആദ്യ പകുതിക്ക് ശേഷം 52nd മിനിറ്റിൽ റയൽ മാഡ്രിഡിന്റെ ഡീൻ ഹുയ്സെനിന് ചുവപ്പ് കാർഡ് കിട്ടി. അത്ലറ്റിക്കോ മാഡ്രിഡിന് പെനാൽറ്റിയും. അലക്സാൻഡ്രോ ഗ്രിമാൻഡിയോയ്ക്ക് പിഴച്ചില്ല. 53rd മിനിറ്റിൽ അത്ലറ്റിക്കോ ലീഡെടുത്തു. 6 മിനിറ്റിനുള്ളിൽ അവർ 2nd ഗോളും നേടി. ജൊനാഥൻ ഡേവിഡായിരുന്നു ഗോൾ സ്കോറർ. 89rd മിനിറ്റിൽ അന്റോണിയോ റൂഡിഗർ റയലിനായി ഒരു ഗോൾ തിരിച്ചടിച്ചു. തുടർച്ചയായ 7 വിജയങ്ങൾ സ്വന്തമാക്കിയ ബാഴ്സലോണയാണ് പോയിന്റ് പട്ടികയിൽ ഒന്നാമത്. അത്ലറ്റിക്കോ 2nd സ്ഥാനത്തും റയൽ മാഡ്രിഡ് 3rd സ്ഥാനത്തുമാണ്.
0: ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെ 114 റൺസിന് തകർത്തതിന് ഭാരത വനിതാ ടീം ഫൈനലിൽ പ്രവേശിച്ചു. ഷഫാലി വർമ്മയുടെ തകർപ്പൻ സെഞ്ചുറിയുടെയും ബൌളർമാരുടെ കൃത്യതയാർന്ന പ്രകടനത്തിന്റെയും കരുത്തിലാണ് നിലവിലെ ചാമ്പ്യന്മാരായ ഭാരതം വീണ്ടും സ്വർണ്ണപ്പോരിലേക്ക് ടിക്കറ്റ് എടുത്തത്. ഫൈനലിൽ എത്തിയതോടെ ഭാരതം മെഡൽ ഉറപ്പിച്ചു. ഇന്ന് നടക്കുന്ന കലാശപ്പോരിൽ ശ്രീലങ്കയാണ് ഭാരതത്തിന്റെ എതിരാളികൾ. ടോസ് നേടി ആദ്യം ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഭാരതം നിശ്ചിത 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 195 റൺസ് എന്ന കൂറ്റൻ സ്കോർ പടുത്തുയർത്തി ബംഗ്ലാദേശിനെതിരെ. ഓപ്പണർ ഷഫാലി വർമ്മയുടെ ബാറ്റിംഗ് വിരുന്നാണ് ഭാരതത്തിന് തുണയായത്. വെറും 49 പന്തുകളിൽ നിന്ന് 9 സിക്സറുകളും 3 ഫോറും അടക്കം 100 റൺസുമായി പുറത്താകാതെ നിന്ന ഷഫാലി ഏഷ്യൻ ഗെയിംസ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ വനിതാ താരമെന്ന ചരിത്ര നേട്ടവും സ്വന്തമാക്കി. മത്സരത്തിനിടെ മറ്റൊരു ചരിത്ര നേട്ടവും പിറന്നു. 19 പന്തിൽ 37 റൺസ് എടുത്ത ഓപ്പണർ സ്മൃതി മന്ദാന വനിതാ അന്താരാഷ്ട്ര T20യിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കി. ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ 33 പന്തിൽ 40 റൺസ് എടുത്തു. 196 റൺസ് വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനിറങ്ങിയ ബംഗ്ലാദേശിനെ ഭാരത ബൌളർമാർ വരിഞ്ഞുകെട്ടി. 15.4 ഓവറിൽ വെറും 81 റൺസിന് ബംഗ്ലാദേശ് ഓൾഔട്ടായി. ദിലാര അക്തർ മാത്രമാണ് ബംഗ്ലാദേശ് നിരയിൽ അല്പമെങ്കിലും ചെറുത്തുനിന്നത്. ഭാരതത്തിനായി ദീപ്തി ശർമ്മയും നന്ദനി ശർമ്മയും 3 വിക്കറ്റ് വീതം വീഴ്ത്തി. ശ്രീചരണി 2 വിക്കറ്റും ക്രാന്തി ഗൌഡും ശ്രേയങ്ക പാട്ടീലും ഓരോ വിക്കറ്റ് വീതവും വീഴ്ത്തി മികച്ച പിന്തുണ നൽകി.
1: ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ ടീം ഇനത്തിൽ ഭാരതം മെഡൽ നേടിയപ്പോൾ കേരളക്കരയിൽ പിറന്നത് ചരിത്ര നിമിഷമായിരുന്നു. ഏഷ്യൻ ഗെയിംസിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മലയാളി താരം ഷൂട്ടിംഗിലൂടെ മെഡൽ സ്വന്തമാക്കി. ഭാരതത്തിനായി വെള്ളി ഉറപ്പാക്കിയ 3-അംഗ ടീമിൽ ഉൾപ്പെട്ടത് കോഴിക്കോട് തിരുവമ്പാടി സ്വദേശി വിദർശ കെ വിനോദ്. ഇളവേനിൽ വാളറിവാൻ, സോനം മാസ്കർ എന്നിവരാണ് ടീമിലെ മറ്റ് 2 പേർ. ഷൂട്ടിംഗിൽ ഭാരതത്തിന്റെ അഭിമാനമുയർത്തി വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ വ്യക്തിഗത വിഭാഗത്തിലും ടീം ഇനത്തിലും ഇളവേനിൽ വെള്ളി മെഡലുകൾ സ്വന്തമാക്കി. മത്സരത്തിന്റെ ഭൂരിഭാഗം സമയത്തും 1st സ്ഥാനത്തുമായിരുന്ന ഇളവേനിലിന് അവസാന ഷോട്ടുകളിലാണ് നേരിയ വ്യത്യാസത്തിൽ സ്വർണം നഷ്ടമായത്. 253 എന്ന ഗെയിംസ് റെക്കോർഡ് സ്കോറോടെ ജപ്പാന്റെ ഹിനാദ തായ്ച്ചിയാണ് സ്വർണം നേടിയത്. ദക്ഷിണ കൊറിയയുടെ ഒളിമ്പിക് ചാമ്പ്യൻ ബാൻ ഹാൻജിൻ വെങ്കലം നേടി. ഫൈനലിൽ മത്സരിച്ച ഭാരതത്തിന്റെ മറ്റൊരു

0: താരം സോനം മസ്കർ ആറാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. നേരത്തെ ടീം ഇനത്തിൽ സോനം ഇളമേനലിനേക്കാൾ മുന്നിലായിരുന്നു മസ്കർ.
1: ലാലിഗയിൽ തകർപ്പൻ ഫോം തുടർന്ന് എഫ് സി ബാഴ്സലോണ. ബ്രസീലിയൻ താരം റാഫീമയുടെ തുടർച്ചയായ രണ്ടാം ഹാട്രിക്കിന്റെ കരുത്തിൽ സെവിയക്കെതിരെ ബാഴ്സലോണയ്ക്ക് 3-1 തകർപ്പൻ വിജയം. ഒരു ഗോളിന് പിന്നിൽ നിന്ന ശേഷമാണ് കറ്റാലൻപട ഉജ്ജ്വല തിരിച്ചുവരവ് നടത്തിയത്. ഇതോടെ ലീഗിൽ തുടർച്ചയായ 8 ജയത്തോടെ ബാഴ്സലോണ 1 സ്ഥാനത്ത് അപരാജിത കുതിപ്പ് തുടർന്നു. മത്സരത്തിന്റെ 19 മിനിറ്റിൽ യൂസഫ് ഫഫാനിയിലൂടെ ആതിഥേയരായ സെവിയയാണ് ആദ്യം ലീഡെടുത്തത്. എന്നാൽ 3 മിനിറ്റുകൾക്കകം ആൻഡ്രിയാസ് ക്രിസ്റ്റൻസന്റെ പാസിൽ നിന്ന് റാഫീമ ബാഴ്സയ്ക്കായി സമനില പിടിച്ചു. തുടർന്ന് 52-69 മിനിറ്റുകളിലും ലക്ഷ്യം കണ്ട് താരം ഹാട്രിക് പൂർത്തിയാക്കി.
0: ജർമ്മൻ ബുന്തസ് ലിഗയിൽ നിലവിലെ ജേതാക്കളായ ബേൺ മ്യൂണിക്കിന് തകർപ്പൻ ജയം. സ്വന്തം അലയൻസ് അരീനയിൽ യൂണിയന് ബെർലിന് എതിരില്ലാത്ത 7 ഗോളുകൾക്ക് തകർത്തുവിട്ടു. ഫ്രഞ്ച് വലതു വിങ്ങർ മൈക്കൽ ഒലീസ ഹാട്രിക് നേടിയ മത്സരത്തിൽ സൂപ്പർ താരം ഹാരി കെയ്ൻ ഇരട്ട ഗോൾ അടിച്ചു. ജമാൽ മുസിയാലയും ഇസ്മായിൽ സൈബാരിയും ഓരോ ഗോൾ വീതവും നേടി. 18 മിനിറ്റിൽ മുസിയാലയാണ് ഗോളടിക്ക് തുടക്കമിട്ടത്. 39 മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ഗോളാക്കി ഹാരി കെയ്ൻ ബേൺ ലീഡ് ഇരട്ടിപ്പിച്ചു. ആദ്യ പകുതി പിരിയും മുമ്പേ ഒലീസ മത്സരത്തിലെ ആദ്യ ഗോൾ കണ്ടെത്തി ബയൺ ലീഡ് 3-0 ഉയർത്തി. രണ്ടാം പകുതി തുടങ്ങി അല്പം കഴിഞ്ഞപ്പോഴേക്കും ഇരട്ട ഗോൾ തികച്ചുകൊണ്ട് ഹാരി കെയ്ൻ ബയൺ ലീഡ് വീണ്ടും ഉയർത്തി. പിന്നീട് 6 മിനിറ്റിനിടെ ബയൺ 3 ഗോൾ അടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. 70 മിനിറ്റിൽ സൈബാരിയും 73-76 മിനിറ്റുകളിൽ ഒലീസയുടെ ഗോളുകളും അലയൻസ് സ്റ്റേഡിയത്തെ ത്രസിപ്പിച്ചു.
1: ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ചെൽസിക്ക് ബ്രണ്ടർഫോർഡിന് മുന്നിൽ കനത്ത തോൽവി നേരിടേണ്ടി വന്നത് ഇക്കഴിഞ്ഞ ദിവസമാണ്. ബ്രണ്ടർഫോർഡിന്റെ മൈതാനത്ത് നടന്ന മത്സരത്തിൽ 3-0 ചെൽസി പരാജയപ്പെട്ടത്. കളിയുടെ തുടക്കം മുതലേ ചെൽസി പന്തടക്കത്തോടെ നിരവധി മികച്ച മുന്നേറ്റങ്ങൾ നടത്തിയെങ്കിലും എല്ലാം കരുത്തില്ലാത്തവയായിരുന്നു. രണ്ടാം പകുതിയിലാണ് ബ്രണ്ടർഫോർഡ് 3 ഗോളുകളും വായിച്ചത്. ജൈഡനൻ ആന്റണി, ഇഗർ തിയാഗോ, ഫാബിയോ കർവാലോ എന്നിവരാണ് സ്കോറർമാർ.
0: മിക്കേൽ അട്ടേറ്റയുടെ ആഴ്സണൽ എഫ് സിക്ക് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വൻ തിരിച്ചടി നേരിട്ടു. ബ്രൈറ്റണിനെതിരായ മത്സരത്തിൽ 0-3 ഞെട്ടിക്കുന്ന തോൽവി വഴങ്ങി. സീസണിൽ 5 മത്സരത്തിനിറങ്ങിയ അവർ ആദ്യ തോൽവിയാണ് എവേ മത്സരത്തിൽ നേരിട്ടത്. 4 കളികളും തുടർച്ചയായി ജയിച്ചുവന്ന ആഴ്സണൽ 12 പോയിന്റുമായി പട്ടികയിൽ 2 സ്ഥാനത്തേക്ക് ഇടിഞ്ഞു. 4-4 ജയിച്ച മാഞ്ചസ്റ്റർ സിറ്റിയാണ് 12 പോയിന്റുമായി മുന്നിൽ. കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിൽ 3 ഗോളുകൾ വഴങ്ങിയത് ആഴ്സണലിന് പോയിന്റ് പട്ടികയിലും തിരിച്ചടി നേരിട്ടു. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ 2, രണ്ടാം പകുതിയിൽ 1 ഗോളും നേടിക്കൊണ്ടാണ് ബ്രൈറ്റൺ ആഴ്സണലിനെ ഞെട്ടിച്ചത്. 31 മിനിറ്റിൽ പാസ്കൽ ഗ്രോബും 45 മിനിറ്റിൽ ചെരാലാം കോസ്റ്റ്യൂലസും ഗോളുകൾ നേടി. 57 മിനിറ്റിൽ കെമ ആൻഡ്രഡ് ആണ് ഗോൾ നേടിയത്. 57 മിനിറ്റിൽ കെമ ആൻഡ്രസ് ആണ് ഗോൾ നേടിയത്.
1: ക്രിക്കറ്റ് താരം സഞ്ജു സാംസനെ ഡൽഹി സർക്കാരിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയോഗിച്ചു. സഞ്ജുവും മുഖ്യമന്ത്രി രേഖാ ഗുപ്തയും ചേർന്ന് ഡൽഹി സർക്കാരിന്റെ ജൻ കൌശൽ കേന്ദ്രയുടെ പ്രചാരണത്തിനായി സഞ്ജുവിന്റെ ചിത്രത്തോടുകൂടിയ ഔദ്യോഗിക പോസ്റ്റർ പുറത്തിറക്കി. ഡൽഹി സർക്കാരിന്റെ യുവശാക്തീകരണ പദ്ധതികളുടെയും AI ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെയും പ്രവർത്തനങ്ങൾ ജൻ കൌശൽ കേന്ദ്രയിലൂടെയാണ് നടക്കുക. ഷാലിമാർ ബാഗിൽ ജൻ കൌശൽ കേന്ദ്രയുടെ കീഴിൽ സെന്റർ ഓഫ് എക്സലൻസ് സ്ഥാപിക്കുന്നതിനായുള്ള ആലോചന സർക്കാർ തലത്തിൽ നടക്കുകയാണ്. അടുത്ത 1 1 കോടി പേരെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ നൈപുണ്യമുള്ളവരാക്കി മാറ്റുക എന്ന പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാട് യുവാക്കളിലേക്ക് എത്തിക്കുന്നതിനായി സഞ്ജുവിന്റെ വീഡിയോ സന്ദേശവും ഉണ്ടാകും.
0: അണ്ടർ 19 ക്രിക്കറ്റിൽ ഭാരതം ഓസ്ട്രേലിയയെ തോൽപ്പിച്ചു. 2020 മത്സരത്തിൽ 7 റൺസ് വിജയമാണ് ഭാരതം നേടിയത്. ആദ്യം ബാറ്റ് ചെയ്ത ഭാരതം 20 ഓവറിൽ 6 നഷ്ടത്തിൽ 182 റൺസ് എടുത്തു. ഇതിനെതിരെ ഓസീസിന് 20 ഓവറിൽ 7 നഷ്ടത്തിൽ 175 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. ഭാരതത്തിനായി യശ്വർദ്ധൻ ചൌഹാൻ അർദ്ധ സെഞ്ചുറി നേടി. ഇതിഹാസ താരം രാഹുൽ ദ്രാവിഡിന്റെ മകൻ അൻവൈ ദ്രാവിഡ് 18 38 റൺസ് എടുത്തു.
1: സിംബാബ്വെ പര്യടനത്തിനെത്തിയ ഓസ്ട്രേലിയ ആതിഥേയർക്കെതിരെ ഏകദിന പരമ്പര സ്വന്തമാക്കി. 3 മത്സര പരമ്പരയിലെ 2 അംഗത്തിൽ സിംബാബ്വെയെ 84 റൺസിനാണ് ഓസീസ് തകർത്തത്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ 50 ഓവറിൽ 6 നഷ്ടത്തിൽ 356 റൺസ് എടുത്തു. ഇതിനെതിരെ സിംബാബ്വെ 48.3 ഓവറിൽ എല്ലാവരും പുറത്തായി. സെഞ്ചുറി നേടിയ ഓസീസ് ഓപ്പണർ ട്രാവിസ് ഹെഡ് മത്സരത്തിലെ താരമായി. ഹെഡിന്റെ സെഞ്ചുറിക്കൊപ്പം മറ്റൊരു ഓപ്പണറും ക്യാപ്റ്റനുമായ മിച്ചൽ മാർഷ്, കൂപ്പർ കൊണോളി എന്നിവരുടെ അർദ്ധ സെഞ്ചുറികളും ഒലിവർ പീക്ക് 41 റൺസ് എടുത്ത് പുറത്താകാതെ കാഴ്ചവെച്ച പ്രകടനവും ഓസീസ് സ്കോർ 350 കടത്തി. ഓസീസ് സ്കോർ പിന്തുടരാനിറങ്ങിയ സിംബാബ്വെ നിരയിൽ ആരും തന്നെ അർദ്ധ സെഞ്ചുറി പ്രകടനം പോലും കാഴ്ചവെച്ചില്ല. കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റ് വീഴ്ത്തിയാണ് ഓസ്ട്രേലിയ സിംബാബ്വെയെ കൈപ്പിടിയിൽ ഒതുക്കിയത്.
0: 2020 ക്രിക്കറ്റിലെ അതിവേഗ സെഞ്ചുറിയുമായി ഭാരത ബാറ്റർ അഭിഷേക് ശർമ്മ ശ്രദ്ധിക്കപ്പെട്ടത് പോയ വാരമാണ്. അഫ്ഗാനിസ്ഥാനെതിരായ 2020 പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരത്തിലാണ് അഭിഷേകിന്റെ വെടിക്കെട്ട് വിസ്മയം പ്രകടമായത്. 30 പന്ത്

0: സെഞ്ചുറി പൂർത്തിയാക്കി. ടെസ്റ്റ് പദവിയുള്ള ക്രിക്കറ്റ് രാജ്യത്ത് നിന്നൊരു താരം നേടുന്ന ഏറ്റവും വേഗതയാർന്ന ടി ട്വന്റി സെഞ്ചുറിയാണ് ഇത്. 16 പന്തിൽ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയ അഭിഷേക് 9 ബൌണ്ടറികളുടെയും 10 സിക്സറിന്റെയും അകമ്പടിയിലാണ് സെഞ്ചുറി തികച്ചത്. സെഞ്ചുറിക്ക് ശേഷം ഒരു സിക്സർ കൂടി പറത്തിയ അഭിഷേക് 34 പന്തിൽ 108 റൺസെടുത്ത് പുറത്തായി. താരത്തിനൊപ്പം ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്ത സഞ്ജു സാംസൺ അർദ്ധ സെഞ്ചുറി തികച്ച് പുറത്തായി. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ഭാരതത്തിനായി 29 റൺസെടുത്തു. 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ ഭാരതം നേടിയ 221 റൺസ്. 3 മത്സര പരമ്പരയിലെ ആദ്യ 2 കളികളും ജയിച്ച ഭാരതം പരമ്പര ഉറപ്പിക്കുകയായിരുന്നു. അഫ്ഗാനിസ്ഥാനു വേണ്ടി അസ്മത്തുള്ള ഒമർ സായി 2 വിക്കറ്റ് നേടി.
1: സൂപ്പർ ലീഗ് കേരള 3 സീസൺ പന്തുരുളാൻ ഇനി ഏതാനും നാളുകൾ മാത്രം. സെപ്റ്റംബർ 25 കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ കണ്ണൂർ വാരിയേഴ്സ് FC തൃശൂർ മാജിക് FCയെ നേരിടും. കണ്ണൂർ വാരിയേഴ്സ് FCയുടെ ജേഴ്സി നിറങ്ങളായ ചുവപ്പും വെള്ളയും അടിസ്ഥാനമാക്കിയാണ് ഗാലറികളിൽ പെയിന്റിംഗ് നടത്തുന്നത്.
0: ഒടുവിൽ അർജന്റീന ജേഴ്സിയിൽ അവസാനമായി ഒരിക്കൽ കൂടി ലയണൽ മെസ്സിയുടെ കൽപ്പന്ത് നൃത്തം കാണാൻ വഴിതെളിയുന്നു. രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച സൂപ്പർ താരം മെസ്സിക്കായി വിടവാങ്ങൽ മത്സരം സംഘടിപ്പിക്കുമെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ അറിയിച്ചു. ആഫ്രിക്കൻ ടീമായ ബെനീനുമായി അടുത്ത മാസം നടക്കാനിരിക്കുന്ന സൌഹൃദ മത്സരത്തിലാണ് അർജന്റീന ടീമിനൊപ്പം ലയണൽ മെസ്സി അവസാനമായി കളത്തിലിറങ്ങുക. അടുത്ത മാസം 6 ബ്യൂനസ് ഐറിസിലെ മോണ്യുമെന്റൽ സ്റ്റേഡിയത്തിലായിരിക്കും മത്സരം. ലയണൽ മെസ്സിക്ക് അർഹിക്കുന്ന യാത്രയപ്പ് നൽകാൻ 6 നടക്കുന്ന മത്സരത്തിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചതായി അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ക്ലോഡിയ ടാപ്പിയ വീഡിയോ സന്ദർശനത്തിലൂടെ അറിയിച്ചു. 2022 ഖത്തർ ലോകകപ്പ് കിരീടം നേടിയ അർജന്റീന ടീം അംഗങ്ങളെയും മത്സരത്തിന് ക്ഷണിച്ചിട്ടുണ്ട്. അച്ഛൻ ഹോർഹെ മെസ്സിയുടെ മരണത്തിന് പിന്നാലെ കഴിഞ്ഞ മാസം 31 രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുന്നതായി ലയണൽ മെസ്സി പ്രഖ്യാപിച്ചത്. 207 രാജ്യാന്തര മത്സരങ്ങളിൽ നിന്നായി 125 ഗോളുകൾ 39-കാരനായ മെസ്സി നേടിയിട്ടുണ്ട്. നിലവിൽ US മേജർ ലീഗ് സോക്കർ ടീമായ ഇന്റർ മയാമിയുടെ താരമാണ് മെസ്സി.
2: പോയ വാരത്തെ കായിക വിശേഷങ്ങൾ എസ് രാജേഷ് തയ്യാറാക്കിയ അവലോകനമാണ് നിങ്ങൾ കേട്ടത്.
3: അവതരണം MV ശശികുമാർ, സീന യഹിയ.
4: സമകാലികം.
3: അവതരണം MV ശശികുമാർ, സീന യഹിയ.

0: കക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: തക്ഷൻകുന്നിൽ പിന്നീട് വന്ന സിനിമ ജീവിത നൗകയായിരുന്നു. വന്ന അതേ ദിവസം സിനിമ കാണണമെന്ന് കല്യാണിക്ക് ആഗ്രഹം. ഇപ്രാവശ്യം അവർ ഏറ്റവും പിന്നിലാണിരുന്നത്. സിനിമ കണ്ട അന്ന് തൊട്ട് തക്ഷൻകുന്നിലെ എല്ലാവരും പാടിക്കൊണ്ട് നടന്നു. ആനത്തലയോളം വെണ്ണ തരാമട, ആനന്ദ ശ്രീകൃഷ്ണ വാമുറുക്ക്. കല്യാണിയും കുറച്ചുച്ചത്തിൽ തന്നെ അത് പാടുമായിരുന്നു. പാട്ട് നിരന്തരം കേട്ടുകൊണ്ടിരിക്കെ മകൻ ചോദിച്ചു, ആനത്തലയോളം വെണ്ണയുണ്ടാക്കാൻ എത്ര പാല് വേണ്ടിവരും അമ്മേ? ഒരു സംശയവും കൂടാതെ അവൾ പറഞ്ഞു, 512. മകന് സന്തോഷമായി. ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ അവൻ ഇടയ്ക്കിടെ ചോദിക്കാറുണ്ട്. അന്നേരമെല്ലാം മറ്റൊരു സംശയത്തിന് ഇട കൊടുക്കാത്ത വിധത്തിൽ അവൾ മറുപടിയും പറയും. കല്യാണിയുടെ ഉത്തരം കേൾക്കുമ്പോൾ രാമർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തിനാ ഇത്രയും കൃത്യമായ ഒരു കണക്ക് പറയുന്നത്? അങ്ങനെ പറഞ്ഞാൽ കുട്ടികൾക്ക് സംശയം ഉണ്ടാവില്ല. കുട്ടികളുടെ മനസ്സിൽ അനാവശ്യ സംശയം ഉണ്ടാക്കരുതെന്ന് അച്ഛൻ പലപ്പോഴും പറയാറുണ്ട്. വലുതായി ലോകം തിരിച്ചറിയുമ്പോൾ ശരിയായ ഉത്തരം അവർ തന്നെ കണ്ടെത്തിക്കോളും. കല്യാണിയുടെ വിശദമായ മറുപടി, എന്നാലും നിന്റെ 512 കുറച്ച് കുറഞ്ഞു പോയില്ലേ എന്നൊരു സംശയോ? രാമർ കളിയാക്കി, മോന് സംശയമില്ലല്ലോ, അത് മതി. ആ വർഷത്തെ ആറാട്ടിനും ചന്തയ്ക്കും ഒരുപാട് വിശേഷങ്ങളുണ്ടായിരുന്നു. 20,000 മൂരികളെയാണ് ഇപ്രാവശ്യം കടത്തിക്കെട്ടിയിരിക്കുന്നത്. മേലെ ചൊവ്വ വയലും അതിനപ്പുറത്തുള്ള പറമ്പുകളിലും മൂരികളെ കെട്ടിയിട്ടും ഇടം തികയാത്തതുകൊണ്ട് താഴെ ചൊവ്വയുടെ ഒരു ഭാഗത്തും ആലകൾ കെട്ടി. ഇതുവഴി വൻ വരുമാനമാണ് അമ്പലത്തിന് ലഭിച്ചത്. ഇത്രയധികം മൂരികൾ എത്തിയ ഒരു ചന്ത തക്ഷൻകുന്നിലെ ഏറ്റവും പഴമക്കാരുടെ ഓർമ്മയിൽ പോലുമില്ല. നാടിന്റെ പല ഭാഗത്തുനിന്നും കാലികൾ ചൊവ്വ വയലിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. ഇതിലെന്തോ ഒരാപത്തുണ്ടെന്ന് പഴമക്കാരിൽ ചിലർക്ക് തോന്നാതിരുന്നില്ല. എന്നാൽ അതെന്താണെന്ന് അവർക്ക് ഊഹിക്കാനും പറ്റുമായിരുന്നില്ല. മുളപൂത്ത് കണ്ടാൽ നല്ല ഭംഗിയാ, എന്നാൽ അത് പിന്നീടൊരിക്കലും പൂക്കില്ല, അത് പട്ടുപോകും. അങ്ങനെ ആകാതിരുന്നാൽ മതിയായിരുന്നു. ചന്ത വഴി വൻ

0: വിമാനം ലഭിച്ചതിനാൽ ഉത്സവവും കേമമാക്കാൻ തീരുമാനമായി. മുമ്പ് എഴുന്നള്ളത്തിന് ഒരാനയാണ് ഉണ്ടാകാറുള്ളത്. ഇപ്രാവശ്യം 3 ആനകളാണ് എഴുന്നള്ളത്തിന്റെ മുൻനിരയിൽ ഉണ്ടാവുക. ഒരാന തിടമ്പേറ്റാനും മറ്റു 2 ആനകൾ വെൺചാമരമേന്താനും. എഴുന്നള്ളത്ത് പൂവടിത്തറയിൽ സമാപിക്കുമ്പോഴാണ് വെടിക്കെട്ടുണ്ടാവുക. കുത്തനെ നിർത്തിയ കൗങ്ങൻ തടിയിൽ പല തട്ടുകളിൽ നിരത്തിയ മുളക്കുറ്റിയിൽ വെടിമരുന്ന് നിറച്ചാണ് വെടിക്കെട്ട് നടത്തുന്നത്. ഇപ്രാവശ്യം വെടിക്കെട്ടിലും ഒരു മാറ്റം വരുത്തി. എഴുന്നള്ളത്ത് പ്രാക്കൂഴം പാട്ടുതറയോടടുക്കുമ്പോൾ ഒരു കമ്പവെടി. അതിനുവേണ്ടി താഴെ ചൊവ്വയിൽ മാലയിൽ കോർത്ത പോലെ പടക്കങ്ങൾ നിരത്തി. അതിനു പുറമെ ഉഗ്രശബ്ദമുള്ള അമിട്ടുകളും വർണ്ണപ്പൂക്കൾ വിരിയിക്കുന്ന വാണങ്ങളും. ഇതറിഞ്ഞപ്പോഴും പഴമക്കാർ പറഞ്ഞു, ഒന്നും മാണ്ടിയിരുന്നില്ല, ഇങ്ങനെ ഘോഷിക്കുന്നതൊന്നും അമ്പലത്തിലുള്ളയാൾക്ക് ഇഷ്ടാവൂല്ല. അതിൻ്റെ ദൃഷ്ടാന്തങ്ങൾ അയാൾ എങ്ങനെയെങ്കിലും കാണിച്ചു തരും, നോക്കിക്കോ. എന്നാൽ ആരും അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല. ചന്തസ്ഥലത്തും പുതുമയുള്ള കാഴ്ചകൾ ഏറെയായിരുന്നു. മോട്ടോർ സൈക്കിളുകൾ വലം വയ്ക്കുന്ന മരണക്കിണറായിരുന്നു അതിൽ പ്രധാനം. നേരത്തെ സൈക്കിൾ മാത്രമാണ് കണ്ടിരുന്നത്. മോട്ടോർ സൈക്കിളുകൾ 2 വിപരീത ദിശകളിൽ കിണറിൽ വലയം വയ്ക്കുന്നത് ആകാംക്ഷയുണ്ടാക്കുന്ന ഒരു ദൃശ്യമായിരുന്നു. ഓരോ കളി തീരുമ്പോഴും അടുത്ത കളി കാണാൻ ആളുകൾ കൂടിക്കൊണ്ടിരുന്നു. മൃഗശാലയായിരുന്നു മറ്റൊരു പ്രധാന ആകർഷണ കേന്ദ്രം. ചിത്രങ്ങളിലും കഥകളിലും മാത്രം കണ്ടിട്ടുള്ള മൃഗങ്ങളെയും പക്ഷികളെയും പാമ്പുകളെയും ഇവിടെ നേരിൽ കാണാൻ കഴിയുമായിരുന്നു. ഒരിക്കലും സംസാരിക്കില്ലെന്നും ചിരിക്കില്ലെന്നും വാശി പിടിക്കുന്ന പ്രതിമാ മനുഷ്യനായിരുന്നു മറ്റൊരാകർഷണ കേന്ദ്രം. ടിക്കറ്റ് എടുത്ത് കയറുന്നവർക്ക് പ്രതിമാ മനുഷ്യനെക്കൊണ്ട് എന്തെങ്കിലും ഒരു വാക്ക് പറയിപ്പിക്കാനോ ചെറുതായൊന്ന് ചിരിപ്പിക്കാനോ കഴിഞ്ഞാൽ അപ്പോഴത്തെ എല്ലാ വരുമാനവും വിജയിക്ക് നൽകുന്ന ഒരു മത്സരമായിരുന്നു അത്. ആളുകൾക്ക് പണം നഷ്ടപ്പെട്ടു എന്നല്ലാതെ പ്രതിമാ മനുഷ്യനെക്കൊണ്ട് ഒരു വാക്ക് പറയിപ്പിക്കാനോ ചിരിപ്പിക്കാനോ കഴിഞ്ഞില്ല. ചെമ്പിൻ്റെയും ഓടിൻ്റെയും പലതരം പാത്രങ്ങളും പുൽപ്പായകളും തുണിത്തരങ്ങളും മുൻകൊല്ലങ്ങളെ അപേക്ഷിച്ച് ഈ പ്രാവശ്യം കൂടുതലായി ചന്തയിൽ എത്തിയിരിക്കുന്നു. വീട്ടിൽ വരുന്നവർക്ക് ഏറെയും പറയാനുണ്ടായിരുന്നത് ചന്തയിലെ വിശേഷങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ചന്തയിൽ പോകണമെന്ന് കല്യാണിക്ക് ആഗ്രഹം തോന്നിയത്. വള വാങ്ങാൻ വേണ്ടി ചന്തയിൽ പോയതിനു ശേഷം പിന്നീട് ഒരിക്കൽ പോലും അങ്ങോട്ട് പോയിട്ടില്ല. രാമറോട് കൂടുതലായി സംസാരിച്ചതും അന്ന് ചന്തയിൽ വെച്ചായിരുന്നു. ചന്തയിലെ പുതിയ വിശേഷങ്ങൾ കേട്ടപ്പോൾ പഴയൊരു കൗതുകം ഓർമ്മയിലേക്ക് കടന്നു വന്നു. അന്നത്തെ അന്തരീക്ഷത്തിലേക്ക് ഒരിക്കൽ കൂടി മടങ്ങിച്ചെല്ലുവാൻ കല്യാണി സ്വകാര്യമായി ആഗ്രഹിക്കുകയും ചെയ്തു. ഭർത്താവിനോട് സമ്മതം ചോദിച്ചപ്പോൾ എതിർപ്പ് പറഞ്ഞതുമില്ല. ഇഞ്ഞി മക്കളെയും കൂട്ടിപ്പോയിക്കോ എന്നയാൾ പറഞ്ഞു. അങ്ങനെ പോകുന്നതിൽ കല്യാണിക്ക് താല്പര്യമില്ലായിരുന്നു. പഴയ അന്തരീക്ഷത്തിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നത് രാമറേയും കൂട്ടിയാണ്. അതുകൊണ്ട് കല്യാണി പറഞ്ഞു, നിങ്ങളും വരണം. രാമർ വഴങ്ങി.
1: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: ഈ നോവലിന്റെ അടുത്ത ഭാഗം നാളെ രാവിലെ 7:50 കേൾക്കാം.
3: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
4: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
3: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
5: എന്ത് പഠിക്കണം, എന്താകണം?
6: കരിയർ ഗൈഡൻസ്.
5: ഡോക്ടർ PR വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
7: ഹലോ,
8: മട്ടാഞ്ചേരി എന്ന് വിളിക്കുന്നത്. എന്റെ മോള് കൃത്തികയ്ക്ക് വേണ്ടി വിളിക്കുകയാണ്. BTech ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. 9.3 CGPA ഉണ്ട്. ഇപ്പോ ക്യാമ്പസ് ഇന്റർവ്യൂല് ബാങ്കിൽ ജോലി കിട്ടിയിട്ടുണ്ട്. അപ്പോ നെക്സ്റ്റ് MBA പഠിക്കുന്നതാണോ നല്ലത്? ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ
7: പെർമനന്റ് ജോലിയാണോ?
8: അതെ.
7: പ്ലസ് ടുന്റെ മാർക്ക് പറയാമോ?
8: 95% ഉണ്ടായിരുന്നു.
7: CBSE ആയിരുന്നോ?
8: CBSE ആയിരുന്നു.
7: പിന്നെ ഡിഗ്രിക്ക് എത്രയാ പറഞ്ഞ?
8: 9.3 CGPA ഉണ്ടായിരുന്നു.
7: എന്തായിരുന്നു ബ്രാഞ്ച്?
8: BTech ഇലക്ട്രോണിക്സ്.
7: രണ്ടു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. ബാങ്ക് ഇഷ്ടപ്പെട്ടാൽ ബാങ്കിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ സേഫ്, സെക്യൂർ ആൻഡ് കേരളത്തിൽ വർക്ക് ചെയ്യാം. അത് മതിയെങ്കിൽ അവിടെ നിൽക്കുക, സേഫ് ആണ്. അപ്പൊ ഇയാൾക്ക് നല്ലൊരു ഗേറ്റ് സ്കോർ എടുക്കാൻ പറയാം. അപ്പൊ ചെയ്യേണ്ടത് അറിയാമോ? 3 പരീക്ഷകൾ പറയാം, അത് 3 എഴുതാൻ പറയാം. അയാള് GRE, GMAT, CAT, ഗേറ്റ്. നാല് എക്സാം ഉണ്ട്, ഇത് 4 എഴുതാൻ പറയാം. 4 തിരക്കേടില്ലാത്ത ഒരു സ്കോർ കിട്ടി, നമുക്ക് അഡ്മിഷൻ കിട്ടിയാൽ ഇതങ്ങ് നിർത്തി പോയിക്കോളാൻ പറയാം. കിട്ടിയില്ലെങ്കിൽ ഇവിടെ തന്നെ നിൽക്കാൻ പറയാം. റിസ്ക് എടുക്കണ്ട കേട്ടോ. ശരി എന്നാ, ഓക്കെ.

0: ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഈ മാസം 29 രാവിലെ 11 ജില്ലാ ഖാദി ഗ്രാമവ്യവസായ ഓഫീസിൽ ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. ഒരു സ്കൂളിൽ നിന്നും 2 ടീമിന് പങ്കെടുക്കാം. വിഷയം ഗാന്ധിജിയും ഖാദിയും, സ്വാതന്ത്ര്യസമരവും പൊതുവിജ്ഞാനവും. ചോദ്യങ്ങൾ മലയാളത്തിലാണ്. ഈ മാസം 25 മുൻപ് രജിസ്റ്റർ ചെയ്യണം. ഇമെയിൽ POALP@KKVIB.org POALP@KKVIB.org ഫോൺ നമ്പർ 97 46 14 81 87 97 46 14 81 87. ഇപ്പോൾ സമയം 8:00.
1: ആകാശവാണി FM വാർത്തകൾ.
0: എഴുപത്തിരണ്ടാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് വൈകിട്ട് ഗുജറാത്തിൽ വിതരണം ചെയ്യും. ഫീച്ചർ, നോൺ ഫീച്ചർ ഫിലിം, ചലച്ചിത്ര നിരൂപണം എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലെ മികവുകൾക്കാണ് പുരസ്കാരം. ആന്റി നർക്കോട്ടിക്സ് ടാസ്ക് ഫോഴ്സ് തലവന്മാരുടെ 3rd ദേശീയ സമ്മേളനം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ഒറ്റക്കെട്ടായ നിശ്ചയദാർഢ്യം, പങ്കിട്ട ഉത്തരവാദിത്തം എന്ന പ്രമേയത്തിലാണ് 2 സമ്മേളനം ചേരുന്നത്. ഇന്ത്യൻ സയൻസ് ടെക്നോളജി ആൻഡ് എഞ്ചിനീയറിംഗ് ഫെസിലിറ്റീസ് മാപ്പ് ഐസ്റ്റം പോർട്ടലുമായി ബന്ധപ്പെട്ട് സംസ്ഥാന നോഡൽ ഓഫീസർമാരുടെ യോഗം സംഘടിപ്പിച്ചു. 23 സംസ്ഥാനങ്ങളിൽ നിന്നും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും നോഡൽ ഓഫീസർമാരും PSO ഓഫീസ് ഐസ്റ്റം പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. KSRTCയുടെ സ്ത്രീ സൗജന്യ യാത്രാ പദ്ധതി പ്രിയദർശിനി ഇന്ന് 100 പൂർത്തിയാക്കുന്നു. 97 കൊണ്ട് ഏകദേശം 266.53 crore മൂല്യം വരുന്ന 12.54 lakh സീറോ ടിക്കറ്റുകൾ KSRTC പദ്ധതി വഴി അനുവദിച്ചു. കോട്ടപ്പുഴയിലെ മലവെള്ളപ്പാച്ചിലിൽ 6 ദുരന്തത്തിനിരയായ സാഹചര്യത്തിൽ 4 ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേരുമെന്ന് മന്ത്രി PK ബഷീർ. ഔദ്യോഗിക ടൂറിസം കേന്ദ്രമല്ലാത്തതിനാൽ അവിടെ നിയന്ത്രണങ്ങളും സുരക്ഷാ സംവിധാനവും ഒരുക്കുന്നത് സംബന്ധിച്ച് ചർച്ച നടത്തുമെന്നും മന്ത്രി മലപ്പുറത്ത് പറഞ്ഞു. മലപ്പുറം പൂക്കോട്ടുംപാടും മലവെള്ളപ്പാച്ചിലിൽ കാണാതായ സജിതയ്ക്കായി തിരച്ചിൽ തുടരുന്നു. ഡ്രോണുകൾ ഉൾപ്പെടെ ഉപയോഗിച്ചാണ് ഇന്നത്തെ തിരച്ചിൽ. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. കാലിക്കറ്റ് സർവകലാശാല സ്റ്റേഡിയത്തിൽ ജില്ലാ ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ 18 തവണയും ഐഡിയൽ കടകശ്ശേരി ഓവറോൾ ചാമ്പ്യന്മാരായി. പൂക്കുളത്തൂർ CHM HSSനാണ് 2nd.
1: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: മുളയെക്കുറിച്ച്: പാവപ്പെട്ടവന്റെ തടി, പച്ച സ്വർണം എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന സസ്യവർഗം ഏതാണെന്നറിയാമോ? ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പുല്ലിനത്തിൽപ്പെട്ട സസ്യമായ മുള തന്നെ. പൊയേസിയെ എന്ന സസ്യകുടുംബത്തിൽപ്പെട്ട മുള ചൈന, ഇന്ത്യ, ജപ്പാൻ, തെക്ക് കിഴക്കൻ ഏഷ്യൻ രാഷ്ട്രങ്ങൾ എന്നിവിടങ്ങളിൽ വ്യാപകമായും വടക്കൻ ഓസ്ട്രേലിയ, ആഫ്രിക്ക, അമേരിക്ക എന്നിവിടങ്ങളിലെ ചില പ്രദേശങ്ങളിലുമൊക്കെ വളരുന്നു. 1200 സ്പീഷീസുകളിലാണ് ഇവ കാണപ്പെടുന്നത്. ദിവസവും ഏകദേശം 1 വരെ വളരുന്ന മുളയുടെ വേഗത തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. കൂടാതെ താരതമ്യേന കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്ത് ഓക്സിജൻ പുറത്തേക്ക് വിടുന്നതിനാൽ പരിസ്ഥിതി സംരക്ഷണത്തിലും വേരുകളുടെ ദൃഢത മൂലം മണ്ണിനെ പിടിച്ചു നിർത്തി മണ്ണൊലിപ്പ് തടയുന്നതിനാൽ മണ്ണ് സംരക്ഷണത്തിലുമൊക്കെ ഇതിൻ്റെ പങ്ക് വളരെ വലുതാണ്. പുരാതന കാലം മുതൽക്ക് തന്നെ ഭവന നിർമ്മാണത്തിൻ്റെ അവിഭാജ്യ ഘടകമായിരുന്നു മുളകൾ. നാം ഉപയോഗിക്കുന്ന അനവധി നിത്യോപയോഗ വസ്തുക്കളായ മുറം, വട്ടി, കുട്ട കൂടാതെ ഒറ്റ ഇവയെല്ലാം മുളയുടെ വിവിധ രൂപങ്ങളാൽ നിർമ്മിതമാണ്. കടലാസ് നിർമ്മാണ

0: ഇനത്തിൽ മുളയ്ക്കുള്ള സ്ഥാനം അദ്വിതീയമാണ്. വേലികെട്ടാനും പന്തലിടുന്നതിനുമൊക്കെ മുളയില്ലാതെ പറ്റില്ല എന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഇന്നും അവ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പരിസ്ഥിതിക്ക് ദോഷമുണ്ടാക്കുന്ന പകരക്കാർ വന്നതോടെ ഇവയുടെ പ്രസക്തി തെല്ലുകുറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ പരിസ്ഥിതി പ്രശ്നങ്ങളായി ആവിർഭവിക്കുകയും ചെയ്യുന്നുണ്ട്. മുളനാരിൽ നിന്ന് നിർമ്മിക്കുന്ന വസ്ത്രങ്ങൾക്ക് നല്ല വായുസഞ്ചാരം സാധ്യമാകും എന്ന പ്രത്യേകത കൂടിയുണ്ട്. മുളങ്കുറ്റിയിൽ ചുടുന്ന പുട്ടിന്റെ സ്വാദും ഒന്ന് വേറെ തന്നെ. മുളയരിയും മുളക്കോമ്പും ഭക്ഷ്യയോഗ്യമെന്ന് മാത്രമല്ല രുചികരവും പോഷകസമ്പുഷ്ടവും കൂടിയാണ്. ഉരകപക്ഷിവർഗ്ഗങ്ങളുടെയും ചില ഉഭയജീവികളുടെയും ഒക്കെ ആവാസസ്ഥാനം കൂടിയാണ് മുളങ്കാടുകൾ. നമ്മുടെ രാജ്യം മുളയുടെ ജനിതക സ്രോതസ്സിൻ്റെ കാര്യത്തിൽ രണ്ടാം സ്ഥാനത്താണ്. ചൈനയ്ക്കാണ് ഇക്കാര്യത്തിൽ ഒന്നാം സ്ഥാനം. നമ്മുടെ രാജ്യത്ത് ജമ്മുകാശ്മീർ ഒഴിച്ച് മിക്കവാറും എല്ലാ പ്രദേശങ്ങളിലും മുളയുടെ സാന്നിധ്യമുണ്ട്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളായ അരുണാചൽ പ്രദേശ്, അസം, മണിപ്പൂർ തുടങ്ങിയ ഇടങ്ങളിലായി രാജ്യത്തെ ആകെയുള്ളതിൻ്റെ പകുതിയിലധികം മുളസമ്പത്തുണ്ട്. പട്ടണങ്ങളിൽ താമസിക്കുന്നവർ പോലും വെയിലിൻ്റെയും പൊടിയുടെയും പ്രശ്നങ്ങൾ തടയുവാൻ മുള നട്ട് മുളപ്പന്തലാക്കി ആശ്വാസം നേടുന്നുണ്ട്. അല്പം തയ്യാറെടുപ്പോടെ ശാസ്ത്രീയമായി നട്ടാൽ ഒപ്പം വരുമാനവും നേടാനാവുമെന്ന് ഇവർ സാക്ഷ്യം പറയുന്നു. പരിസ്ഥിതിയുടെ കാവലാളായി മുള നിലകൊള്ളുന്നുവെന്ന് പറയുമ്പോൾ മഴക്കാലത്ത് നമ്മുടെ സംസ്ഥാനത്തിന് ഭീഷണിയായ ഉരുൾപൊട്ടൽ സാധ്യത കുറയ്ക്കുവാൻ മുളയ്ക്ക് കഴിവുണ്ട് എന്ന കാര്യം കൂടി കൂട്ടിച്ചേർക്കപ്പെടേണ്ടതുണ്ട്. മഴവെള്ളത്തെ ഭൂമിയിലേക്ക് ഇറക്കി വിടുവാൻ മുളയ്ക്ക് കഴിവുള്ളതിനാലാണത്. വെള്ളത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന മുളയുടെ വേരുകൾ ജല ആവാസ വ്യവസ്ഥയുടെ രൂപീകരണത്തെ സഹായിക്കുകയും ചെയ്യുന്നു. താഴ്ന്നിറങ്ങുന്ന മുളയുടെ വേരുകൾ ജല ആവാസ വ്യവസ്ഥയുടെ രൂപീകരണത്തെ സഹായിക്കുകയും ചെയ്യുന്നു. ഇത്രയ്ക്ക് പ്രാധാന്യമർഹിക്കുന്ന മുളയെക്കുറിച്ചുള്ള അവബോധം ലോകമെമ്പാടും വളർത്തുന്നതിനായാണ് വർഷം തോറും സെപ്റ്റംബർ 18 ലോക മുളദിനം ആചരിക്കുന്നത്. 100 രാജ്യപ്രതിനിധികൾ പങ്കെടുത്ത 2009 ബാങ്കോങ് വേൾഡ് ബാംബു കോൺഗ്രസിലാണ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക തീരുമാനമുണ്ടായത്. ഒരു മുഴം മുളംതണ്ടിൽ നിന്നും ഉതിരുന്ന മുരളീഗാനം കേൾക്കുമ്പോൾ മുളയുടെ സാമ്പത്തിക, സാമൂഹിക, പാരിസ്ഥിതിക, സാംസ്കാരിക പ്രാധാന്യം കൂടി നാം ഓർക്കുവാൻ മറക്കരുതേ.
1: ഈ വിവരങ്ങൾ നൽകിയത് S. സുധീഷ് ഷേനായ്. ശാസ്ത്രദീപ്തി.

0: സേവന പാരമ്പര്യത്തിന്റെ 4.5 പതിറ്റാണ്ടുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പീഡിയാട്രിക് ഗൈനക്കോളജി വിഭാഗങ്ങൾ കൂടാതെ കാർഡിയാക്, ഓർത്തോപീഡിക്, ഗ്യാസ്ട്രോ എൻട്രോളജി, യൂറോളജി, ജനറൽ മെഡിസിൻ, ക്യാൻസർ, ഡെന്റൽ തുടങ്ങി 35 വിഭാഗങ്ങൾ രോഗങ്ങൾ അകറ്റി ആശ്വാസം നൽകും. ആരോഗ്യലക്ഷ്മി, ലക്ഷ്മി ഹോസ്പിറ്റൽ, എറണാകുളം, ആലുവ. ഫോൺ 0484-277-1100.
1: ഇന്ന് ഈ പരിപാടിയിൽ വൻകുടലിലെ ക്യാൻസർ എങ്ങനെ നേരത്തെ കണ്ടുപിടിക്കാം, തടയാം, ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം ലക്ഷ്മി ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി ആൻഡ് ഹെപ്പറ്റോളജി വിഭാഗമായ സെൻട്രൽ ഗ്യാസ്ട്രോയിലെ ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ ജോണി സിറിയക്കുമായി അഭിമുഖം.
2: ഇന്ന് എഫ് എം ഹെൽത്ത് ലൈൻ ചർച്ച ചെയ്യുന്ന കോളൻ ക്യാൻസറിനെ കുറിച്ചും അതിനുള്ള ചികിത്സാ വിധികളെ കുറിച്ചുമാണ്. വൻകുടൽ ക്യാൻസർ, കോളൻ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്?
3: ഈ വൻകുടലിലെ ക്യാൻസറിനെയാണ് നമ്മൾ കൊളോൺ ക്യാൻസർ എന്നത്, അല്ലെങ്കിൽ കാർസിനോമ കൊളോൺ എന്ന് ടെക്നിക്കൽ ഭാഷയിൽ പറയുന്നത്. വൻകുടൽ എന്ന് പറയുമ്പോൾ ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ന് നമ്മൾ സാധാരണ ഭാഷയിൽ പറയുന്നത്. വേൾഡിലെ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് 3rd most common ക്യാൻസറാണ്. ഇന്ത്യയിലെ 8th most common ക്യാൻസറാണ് കൊളോൺ ക്യാൻസർ.
2: ഈ കൊളോൺ ക്യാൻസർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ആയിട്ട്, ആഹാരശീലങ്ങളൊക്കെ ആയിട്ട് വളരെ ബന്ധപ്പെട്ടാണല്ലോ. കേരളത്തിൽ ഇതിൻ്റെ സാധ്യത എങ്ങനെയാണ്, നമ്മുടെ ഈ പരിസ്ഥിതിയും ആഹാരമൊക്കെ വെച്ചിട്ട്?
3: ഈ ട്രഡീഷണലി ഇന്ത്യയിൽ പൊതുവേ ഇത് കുറവായിരുന്നു കമ്പയർഡ് ടു വെസ്റ്റേൺ കൺട്രീസ്. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും വെസ്റ്റേൺ കൺട്രീസിൽ പണ്ട് തന്നെ സ്ക്രീനിങ് പ്രോഗ്രാംസ്, ഇത് നേരത്തെ കണ്ടുപിടിക്കാൻ സിംറ്റംസ് ഒന്നും ഇല്ലാത്തപ്പോൾ തന്നെ സ്ക്രീനിങ് പ്രോഗ്രാംസ് വളരെ പോപ്പുലറായപ്പോഴും ഇന്ത്യയിൽ അതൊന്നും നടപ്പാക്കുന്നതിൻ്റെ കാരണം ഇവിടെ റിലേറ്റീവ്ലി കുറവാണ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലായിരുന്നു. പക്ഷേ ഈ ലാസ്റ്റ് 2-3 decades ഇത് ഗ്രാജ്വലി ആൻഡ് സ്റ്റഡിലി കൂടിക്കൂടി വരികയാണ്. അതിനകത്ത് പറഞ്ഞതുപോലെ തന്നെ ഈ ഡയറ്റുമായിട്ട് തന്നെ ബന്ധമുണ്ട്. ഇപ്പം നമ്മുടെ വെസ്റ്റേണൈസ്ഡ് ഡയറ്റിൽ അർബനൈസ്

0: നമ്മളുടെ ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ഒബീസിറ്റി എല്ലാമായിട്ടും ഇതിന് ക്ലോസ് റിലേഷൻ ഉണ്ട്. നമ്മളുടെ ഒരു മൊത്തത്തിലുള്ള കൾച്ചർ വെസ്റ്റേണൈസ്ഡ് ആകുന്നതിൻ്റെ പാർട്ടായിട്ട് കൂടിയാകണം ഈ ഒരു ട്രെൻഡ് ഉണ്ടെന്നുള്ളതാണ് നിഗമനം. പക്ഷേ ജനറ്റിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് സ്ട്രോങ് ബേസാണ്. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ഈ അഡീഷണൽ ഫാക്ടേഴ്സ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
1: ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു പാരമ്പര്യം ഒരു വലിയ ഘടകമാണെന്ന്, അതുപോലെ തന്നെ ജീവിതശൈലിയുമാണ്. അപ്പോൾ ഈ പ്രായം ഇതിനെങ്ങനെയാണ്, ഏത് പ്രായക്കാരിലാണ് ഇത് കൂടുതൽ കണ്ടുവരുന്നത്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ?
0: തീർച്ചയായും പ്രായം വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ US സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ് 45 കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ സ്ക്രീനിങ് തുടങ്ങുന്നത്. അവിടെ ഡയഗ്നോസ് ചെയ്യുമ്പോൾ ആവറേജ് ഏജ് 60-65 ആണ്. പക്ഷേ ഇന്ത്യയിലെ ട്രെൻഡ് അല്പം കൂടി വ്യത്യസ്തമാണ്. ഇവിടുത്തെ ആവറേജ് ഏജ് ആ ഡയഗ്നോസിസ് 50-55 അതുകൊണ്ട് തന്നെ ഇവിടെ സ്ക്രീനിങ് പ്രോഗ്രാം ഉണ്ടെങ്കിൽ ആവറേജ് പറയുവാണെങ്കിൽ നോർമൽ ജനറൽ പോപ്പുലേഷനിലെ ഒരു 40 ആദ്യത്തെ സ്ക്രീനിങ് ഇൻഡെക്സ് കൊളോണോസ്കോപ്പി ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു അപ്രോച്ച്. ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അതിലും നേരത്തെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം.
1: പലപ്പോഴും കോളം ക്യാൻസർ അറിയാൻ വൈകി പോകുന്നു എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ സ്ക്രീനിങ് പ്രോഗ്രാം നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുക, അതേക്കുറിച്ച് പറയാമോ?
0: തീർച്ചയായും അതാണ് ഈ ഒരു ഡിസ്കഷനിലെ ഒരു ഹൈലൈറ്റ് എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാ ക്യാൻസറുകളിലും വെച്ച് ദ മോസ്റ്റ് പ്രിവെന്റബിൾ ഫോം ഓഫ് ക്യാൻസർ എന്നാണ് കൊളോൺ ക്യാൻസറിനെ പറ്റി പറയുന്നത്. അതാണ് അതിൻ്റെ വസ്തുത. നമ്മളെല്ലാ ക്യാൻസറിനെ പറ്റിയും പ്രിവെൻഷൻ എന്ന് പറയുമെങ്കിലും അതിൻ്റെ ഡെഫിനറ്റീവ് ആയിട്ടുള്ള മീനിങ്ങിൽ പലപ്പോഴും നടക്കുന്നില്ല. പക്ഷേ കൊളോൺ ക്യാൻസറിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി അത് ഒരു പ്രെഡിക്റ്റബിൾ പാത്തിൽ കൂടിയാണ് ഡെവലപ്പ് ചെയ്യുന്നുള്ളതാണ്. അതായത് നമ്മൾക്ക് ഒരു സെല്ല്, എല്ലാ ക്യാൻസറും അങ്ങനെയാണ്, പക്ഷേ ഇതൊരു പോളിപ്പ് എന്ന് പറഞ്ഞ ഫോമിലാവും. ആദ്യം പോളിപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഗ്രോത്ത് വൻകുടലിൻ്റെ അകത്ത്, ചെറിയൊരു കുഞ്ഞ് നമ്മൾ ദശവളരാന്നൊക്കെ പറയുന്ന പോലെ. അത് കഴിഞ്ഞിട്ട് ഒരു 5-15 കൊണ്ടാണ് ഇത് ക്യാൻസറായി പതുക്കെ പതുക്കെ ഇതിൻ്റെ പല പല സ്റ്റേജിൽ കൂടി പരിണാമം സംഭവിച്ച് ക്യാൻസറായി മാറുന്നത്. അപ്പോൾ നമുക്ക് അത്രയും ഒരു വിൻഡോയുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ പോളിപ്പിനെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ ദറ്റ് മീൻസ് 100% നമ്മൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യണം. അപ്പോൾ ആ അർത്ഥത്തിൽ ഏറ്റവും പ്രിവെൻറ്റബിൾ ഫോം ഓഫ് ക്യാൻസർ കൊളോൺ ക്യാൻസറാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ സ്ക്രീനിങ് പ്രോഗ്രാംസിന് ഇത്രയും സ്ട്രെസ് ചെയ്ത് നമ്മൾ പറയുന്നത്. ഫോർ എക്സാമ്പിൾ കിഡ്നി, ലങ് ലിവർ ഇതൊക്കെ നമ്മൾ നേരത്തെ ഡിറ്റക്ട് ചെയ്യാന്ന് പറയുവാണെങ്കിലും ഈ ഒരു വിൻഡോ ഓഫ് പ്രിവെൻഷൻ റിയലി അവിടെ കാര്യമായിട്ടില്ല. ആ ഒരു പ്രിവെൻഷൻ വിൻഡോ ഏറ്റവും ഡെഫിനറ്റ് ആയിട്ടും മീനിങ് ഫുൾ ആയിട്ടുള്ള ക്യാൻസറാണ് ഈ കൊളോൺ ക്യാൻസർ. അതുകൊണ്ടാണ് നമ്മൾ ഒരു കൊളോണോസ്കോപ്പി സ്ക്രീൻ ചെയ്തിട്ട്, കൊളോണോസ്കോപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ ക്യാമറ ഉള്ളൊരു ട്യൂബ് നമ്മൾ മുഴുവൻ ലാർജ് ഇൻ്റസ്റ്റിനെ എക്സാമിൻ ചെയ്യുന്ന ടെസ്റ്റാണ്. അപ്പോൾ അതിലത് ഈ പോളിപ്പ് സ്റ്റേജിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ആ സ്ക്രീനിങ് കൊളോണോസ്കോപ്പി എന്ന് പറയുന്നത്. പോളിപ്പ് ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ ആ സെഷനിൽ തന്നെ അപ്പോൾ തന്നെ അത് നമുക്ക് പൂർണ്ണമായിട്ടും നീക്കാൻ പറ്റും, വേറെ വലിയ സർജറിയോ കാര്യങ്ങളോ ഇല്ലാതെ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് മീൻസ് നമ്മളൊരു ക്യാൻസർ അവിടെ പ്രിവെൻറ്റ് ചെയ്യണം. അതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്.
1: ഈ പോളിപ്പ് ഉണ്ടായ സമയത്ത് അതിൻ്റെ ലക്ഷണങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ.
0: പോളിപ്പ് ചെറിയ സ്റ്റേജിൽ മിക്കവാറും സിംപ്റ്റംസ് ഉണ്ടാക്കത്തില്ല, വളരെ സൈലന്റ് ആയിരിക്കും.
1: വലുതായി കഴിഞ്ഞാൽ
0: സാധാരണ ബ്ലീഡിങ് വരാം. ബ്ലീഡിങ് ഒരു പരിധിയിൽ കവിയുമ്പോൾ മാത്രമേ നമുക്കത് സ്റ്റൂളിൽ കാണാൻ പറ്റിയ രീതിയിൽ ആകത്തുള്ളൂ.
1: സ്റ്റൂളിലെ നിറ വ്യത്യാസമാണോ അതോ ബ്ലഡ് ആയിട്ട് തന്നെ കാണുമോ?
0: രണ്ട് തരത്തിലും വരാം. അതിൻ്റെ ലൊക്കേഷൻ അനുസരിച്ചിട്ടും ബ്ലീഡിങ്ങിന്റെ രീതി അനുസരിച്ചിട്ടും റെഡ് കളറോ ബ്രൗൺ കളറോ ബ്ലാക്ക് കളറോ വരാം. പക്ഷേ ഏറ്റവും മോസ്റ്റ് കോമൺ ഇതൊന്നും കാണത്തില്ല. അതുകൊണ്ടാണ് സ്റ്റൂൾ ഒക്കൾ ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയുന്ന പണ്ടുള്ള ആ ഒരു ട്രഡീഷണൽ ടെസ്റ്റുള്ള ഒക്കൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ പറ്റാത്ത എന്നുള്ള അർത്ഥത്തിലാണ്. അത് ഒക്കൾ ഒളിച്ചിരിക്കുന്ന ബ്ലഡ്. അപ്പോൾ അതാണ് ഒക്കൾ ബ്ലഡ് ടെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്.
1: പക്ഷേ കൂടാതെ പുതിയ തരത്തിലുള്ള രക്തപരിശോധന വന്നിട്ടുണ്ടല്ലോ, ഇപ്പോൾ FIT ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് അറിയാൻ കഴിയില്ല.
0: തീർച്ചയായും ഈ FIT ഇതിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് എന്നേ ഉള്ളൂ. ഒക്കൾ ബ്ലഡ് ട്രഡീഷണലി ഫോൾസ് പോസിറ്റീവ് അല്ലെങ്കിൽ ഫോൾസ് നെഗറ്റീവ് റേറ്റ്സ് കൂടുതലാണ്. വേറെ തരത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ 100 ഇതുണ്ടെങ്കിൽ അതിൽ ഒരു 60% വരെ ഇതിൻ്റെ സെൻസിറ്റിവിറ്റി ഉള്ളൂ, കണ്ടുപിടിക്കത്തുള്ളൂ. ബാക്കി 40% പേർക്ക് ഫോൾസ് നെഗറ്റീവ് ആയിട്ട് വരും. അതുപോലെ ഈ ഇത് പോസിറ്റീവായിട്ട് വന്നാൽ ഉറപ്പില്ല ഉണ്ടെന്ന്, ഫോൾസ് പോസിറ്റീവായിട്ടും വരും, ഇല്ലാത്തവർക്ക് ചിലപ്പോൾ പോസിറ്റീവായിട്ട് കാണിക്കും. അതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്പം കൂടി ബെറ്റർ ടെക്നോളജി ഉള്ള ടെസ്റ്റ് ഡെവലപ്പ് ചെയ്തത്, FIT. അത് ഈ ഫോൾസ് പോസിറ്റീവ് നെഗറ്റീവ് റേറ്റ്സ് കുറയ്ക്കും.
1: അതും ഈ മലപരിശോധന തന്നെയാണ്.
0: FIT സ്റ്റൂൾ ടെസ്റ്റ് തന്നെയാണ്, ഫീക്കൽ ഇമ്യൂണോകെമിക്കൽ ടെസ്റ്റ് എന്നാണ് FIT പറയുന്നത്. സ്റ്റൂളിൽ ഒക്കൾ ബ്ലഡ് ചെയ്തതിന് പകരം ഈ ടെക്നോളജിയിൽ കൂടി ബ്ലഡ് ഉണ്ടോ എന്ന് നോക്കുന്നു. പക്ഷേ ഇതൊന്നും ഈ കൊളോണോസ്കോപ്പി റീപ്ലേസ്മെന്റ് അല്ല. കൊളോണോസ്കോപ്പിയാണ് ഗോൾഡ് സ്റ്റാൻഡേർഡ്. കാരണം അത് ചെയ്താൽ നേരിട്ട് നമ്മൾ ഹൈ ഡെഫിനിഷനിൽ 100 നമ്മൾ മില്ലിമീറ്റർ ബൈ മില്ലിമീറ്റർ എക്സാമിൻ ചെയ്യുകയും എവിടെയെങ്കിലും ഈ പോളിപ്പുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ റിമൂവ് ചെയ്യുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നമ്മളെപ്പോലുള്ള ഒരു കൺട്രീസിൽ ഇപ്പോൾ ഇത്രയും പോപ്പുലേഷൻ ഉണ്ട്. ഇപ്പോൾ ഇവിടെ എല്ലാം എല്ലാവർക്കും 45 കഴിയുമ്പോൾ കൊളോണോസ്കോപ്പി നിർബന്ധിക്കാൻ പറ്റില്ല ഡ്യൂ ടു സോഷ്യോ ഇക്കണോമിക് റീസൺസ്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ ഈ ഒക്കൾ ബ്ലഡ് അല്ലെങ്കിൽ FIT ആദ്യം ഒരു സ്ക്രീനിങ് ടെസ്റ്റായിട്ട് വേണം ഉപയോഗിക്കാം. പക്ഷേ ചില സബ്സെറ്റ് ഓഫ് ഹൈ റിസ്ക് പോപ്പുലേഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഫാമിലി ഹിസ്റ്ററി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ് നമ്മുടെ ബ്രദേഴ്സ് അല്ലെ സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഫാദർ മദർ ഇവർക്ക് ആർക്കെങ്കിലും കൊളോൺ ക്യാൻസർ ഉണ്ടെങ്കിൽ അത് എസ്പെഷ്യലി 60 വയസ്സിന് താഴെ പ്രായത്തിൽ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് കാരണം നമ്മുടെ റിസ്ക് ഇരട്ടിയാകും. അപ്പോൾ അവർക്ക് എന്തായാലും സ്ക്രീനിങ് ചെയ്യണം, അത് നേരത്തെ പ്രായത്തിൽ തുടങ്ങുകയും വേണം.
1: ശരിക്കും കൊളോണോസ്കോപ്പിയിലൂടെ മാത്രമേ നമുക്ക് ഇത്തരം പോളിപ്പുണ്ടോ എന്ന് തീർത്തും ഉറപ്പിക്കാൻ കഴിയുമല്ലോ.
0: അതുകൊണ്ടാണ് അതിന് ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബ്ലഡ് ഉണ്ടെങ്കിൽ തന്നെ അത് പോളിപ്പ് തന്നെ ആണോന്നില്ല, ചിലപ്പോൾ അൾസേഴ്സ് ആകാം, വേറെ പല ലേഷൻസിൽ നിന്നും ബ്ലഡ് വരാം. ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ബ്ലഡ് തിന്നേഴ്സ് എന്ന് പറഞ്ഞ ഇപ്പോൾ ആസ്പിരിൻ തുടങ്ങിയ മരുന്നുകൾ കഴിക്കുമ്പോൾ പോളിപ്പൊന്നും ഇല്ലാണ്ട് തന്നെ ചിലപ്പോൾ ബ്ലഡിൻ്റെ അംശം നമ്മുടെ സ്റ്റൂളിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ഡയറക്റ്റ് വിഷ്വലൈസേഷൻ ആണ്, നമ്മൾ നേരിട്ട് കാണുക എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ ഗോൾഡ് സ്റ്റാൻഡേർഡ്.
1: മാത്രമല്ല ചെയ്യാൻ കുറച്ച് തയ്യാറെടുപ്പ് വേണ്ടത്, രോഗിയും അഡ്മിറ്റ് ആവേണ്ട അങ്ങനെയൊക്കെ ഒരു സാഹചര്യം ഇല്ല,
0: അഡ്മിറ്റ് ആവേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ സാധാരണ സ്ക്രീനിങ് കൊളോണോസ്കോപ്പി ഒരു ഫിറ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വലിന് ഒപി ആയിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്.
1: നമുക്ക് തലേ ദിവസം അതിനൊരു തയ്യാറെടുപ്പ്
0: ഉണ്ട്. തലേ ദിവസം നമ്മളൊരു ബവൽ പ്രിപ്പറേഷൻ എന്ന് പറയുന്ന പ്രിപ്പറേഷൻ, അതായത് നമ്മളൊരു വെള്ളം പോലത്തെ ഒരു മരുന്ന് കുടിച്ചിട്ട് അത് ലാക്സേറ്റീവ് ആണ്, അത് കുടിച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ് ബവൽ ഇവാക്വേഷൻ നടക്കണം. കംപ്ലീറ്റ് നമ്മൾ ലൂസ് സ്റ്റൂളായിട്ട് വെള്ളം മുഴുവൻ പോകുന്നു. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഓഫ് പ്രിപ്പറേഷൻ, ഈ പോളിപ്പ് ഡിറ്റക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൺ എക്സ്പീരിയൻസ്ഡ് എൻഡോസ്കോപ്പിസ്റ്റുകൾക്കും 5% ഇത് ഫെയിലിയർ റേറ്റ് ഉണ്ട് ഡിറ്റക്ട് ചെയ്യാൻ, 5% ഡിറ്റക്ട് ചെയ്യാണ്ടിരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കണക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കൊളോണോസ്കോപ്പി എവിടെയെങ്കിലും എങ്ങനെയും ചെയ്താൽ പോരാ, പ്രോപ്പർ പ്രിപ്പറേഷനിൽ ഒരു ഹൈ ക്വാളിറ്റി എൻഡോസ്കോപ്പി യൂണിറ്റിൽ ഒരു എക്സ്പീരിയൻസ്ഡ് എൻഡോസ്കോപ്പിസ്റ്റ് തന്നെ ചെയ്താലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടത്തുള്ളൂ. ഇന്ത്യയിൽ പോലുള്ള രാജ്യത്ത് നമുക്ക് ഒരു ക്വാളിറ്റി കൺട്രോൾ പലപ്പോഴും എൻഷുർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ഫോൾസ് നെഗറ്റീവ് ആയിട്ട് കൊളോണോസ്കോപ്പി ചെയ്തു, ചിലപ്പോൾ ചില ക്യാൻസർ തന്നെ മിസ് ചെയ്യുന്ന കേസുകളൊക്കെ അപൂർവമായിട്ടാണെങ്കിലും വരാറുണ്ട്.
1: ഇത് ശരിക്കും നമുക്കപ്പോൾ അനസ്തീഷ്യയുടെ ആവശ്യമുണ്ട്,
0: ഇതിനൊരു ഒരു ഫുൾ ബ്ലോൺ അനസ്തീഷ്യ സാധാരണ ആവശ്യമില്ല. നമ്മളൊരു സാധാരണ ഫിറ്റ് ആയിട്ടുള്ള ആളാണെങ്കിൽ ഒരു സെഡേഷൻ ഇസ് ഇനഫ് എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് ഒന്നും അറിയില്ല, അതങ്ങനെ ചെയ്തതായിട്ട് തന്നെ ഈ പ്രൊസീജർ കഴിയുമ്പോൾ ഇവർക്ക് ഓർമ്മ ഉണ്ടാവില്ല. IV സെഡേഷൻ, നമ്മൾ ഇഞ്ചക്ഷനായിട്ട് ചെറിയ സെഡേഷൻ കൊടുക്കുന്നു, വളരെ സേഫാണ്.
1: സാധാരണ ഇതിന്റെ സമയം എങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞു? ഇപ്പോൾ OP ആയിട്ടാണ് പലപ്പോഴും ചെയ്യുന്നതാണ്, എത്ര സമയം എടുക്കും ഒരു കൊളോണോസ്കോപ്പി ചെയ്യാനായിട്ട്?
0: ഒരു സ്ക്രീനിങ് കൊളോണോസ്കോപ്പി നമ്മൾ ഇപ്പോൾ ഒരു ഹൈ ക്വാളിറ്റി ചെയ്യുവാണെങ്കിൽ ഏകദേശം ഒരു 20 മിനിറ്റ്സ് ടൈമാണ് പ്രൊസീജർ ടൈം. പ്രിപ്പറേഷൻ ടൈമാണ് കൂടുതൽ. നമുക്ക് തലേദിവസം അധികം ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല, ലൈറ്റ് ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ. പക്ഷേ പല രാജ്യങ്ങളിലും ഇപ്പോൾ ഒരു ദിവസം മുഴുവൻ കംപ്ലീറ്റ്ലി ലിക്വിഡ്സ് മാത്രം കൊടുക്കുന്ന രീതിയാണ് ഇപ്പോൾ ജപ്പാനിലും പല വെസ്റ്റേൺ കൺട്രീസിലും.
1: കുറച്ചുകൂടി ക്ലിയർ പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്,
0: കംപ്ലീറ്റ് ഒരു ക്ലിയർ ആകുന്നുണ്ട്. അത് എത്രയോ ക്ലിയർ ആകുന്നു അത്രയും അഡ്വാൻറ്റേജ് ആണ്.
1: അഞ്ചിന് ശേഷം പിന്നെ ഭക്ഷണം
0: ലിക്വിഡ്സ് മാത്രം, വളരെ ലൈറ്റ്. ഇപ്പോൾ ലിക്വിഡ്സ് ഇപ്പോൾ നമുക്ക് ജ്യൂസ് അല്ലെങ്കിൽ കഞ്ഞിവെള്ളം അങ്ങനെ സാധനങ്ങൾ മാത്രം കുടിച്ചിരുന്നു, ആ രീതിയാണ്. വെള്ളത്തിൽ മിക്സ് ചെയ്യുന്ന ടൈപ്പ് ലാക്സേറ്റീവ് ഉണ്ട്, അത് കുടിക്കുന്നു. അത് രാവിലെ കുടിക്കുന്ന രീതിയും രാത്രി കുടിക്കുന്ന രീതിയും ഒക്കെ ഉണ്ട്. അത് ഓരോ നമ്മുടെ പ്രൊസീജിയർ ഏത് സമയത്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, പേഷ്യന്റിന്റെ പ്രിഫറൻസ് എല്ലാം അനുസരിച്ച്.
1: എത്ര മണിക്കൂർ മുമ്പ് എന്നാണോ ഈ
0: ഏകദേശം അതൊരു 3 hours ഉണ്ട്, പെട്ടെന്നാണ് റെസ്പോൺസ്. പെട്ടെന്ന് നമ്മൾ വൈറൽ,
1: നമ്മൾ സാധാരണ ഇപ്പോൾ കോൺസ്റ്റിപേഷൻ വന്ന് എനിമ കൊടുക്കും എന്ന് പറയുന്ന പോലെ അത്തരത്തിൽ ഇത് നമുക്ക് ഈ കൊളോൺ
0: എനിമ കൊടുക്കുമ്പോൾ ഫുൾ കൊളോൺ ക്ലിയർ ആയി കിട്ടത്തില്ല,
1: രക്തം
0: നമ്മുടെ രക്തത്തിൻ്റെ ആ അവിടെ ഭാഗം മാത്രമേ നമുക്ക് ക്ലിയർ ആയി കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ കൊളോണോസ്കോപ്പി പ്രോപ്പറായിട്ട് ചെയ്യണമെങ്കിൽ അത് പോരാ.
1: സാധാരണ ഈ കുടലിൻ്റെ ക്യാൻസറും ഭക്ഷണ രീതിയും തമ്മിൽ വളരെ ബന്ധമുണ്ടെന്ന് പറയാറുണ്ട്. ശരിക്കും ഏതൊക്കെ ഭക്ഷണങ്ങൾ ഒഴിവാക്കിയാൽ നമുക്ക് ഇത് ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ കഴിയും?
0: നമുക്ക് ഒരു പരിധിവരെ എവിഡൻസ് ഉള്ള ഭക്ഷണങ്ങളെന്ന് പറയുന്നത് ഒന്ന് റെഡ് മീറ്റാണ്, രണ്ടാമത് പ്രോസസ് മീറ്റ്. നമ്മളിപ്പോൾ ഈ പാക്കേജ്ഡ് ആയിട്ടൊക്കെ കിട്ടുന്ന പ്രോസസ് മീറ്റിലുണ്ടല്ലോ, അപ്പോൾ അത്. മൂന്നാമത്തത് നമ്മൾ സാധാരണ ഭാഷയിൽ ജങ്ക് എന്ന് പറയുന്ന ടൈപ്പ് ഭക്ഷണ പദാർത്ഥം, പ്രിസർവേറ്റീവ്സ് ഒക്കെ കൂടിയ ഭക്ഷണം. നാലാമത്തത് ഫൈബർ കുറഞ്ഞത്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ട്രഡീഷണലി ഇത് കുറഞ്ഞിരുന്നുള്ളതാണ് ഒരു കോൺസെപ്റ്റ്. അത് നമ്മൾ വളരെ ഹൈ ഫൈബർ ഡയറ്റാണ് ഇന്ത്യയിൽ, നമ്മൾ ഡെയിലി ടോയ്ലറ്റിൽ പോകുന്ന ആൾക്കാരാണ്. പല വെസ്റ്റേൺ കൺട്രീസിലും അങ്ങനെയല്ല, അതല്ല ഇതിനകത്ത് ഘടകങ്ങളാണ്. അപ്പോൾ ഈ ഡയറ്റിൽ റെഡ് മീറ്റ്, പ്രോസസ് മീറ്റ് ആൻഡ് ലോ ഫൈബർ ആണ് ഇതിൻ്റെ നമുക്ക് ഡെഫിനറ്റ് പ്രൂഫ് ഉള്ള ഒരു അല്ലെങ്കിൽ റീസണബിൾ എവിഡൻസ് ഉള്ള ഡയറ്ററി റിലേഷൻ.
1: സാധാരണ നമ്മളുടെ ഇപ്പോൾ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നപ്പോൾ എക്സസൈസ് അതല്ലെങ്കിൽ സ്മോക്കിംഗ്, മദ്യപാനം, ഇതെല്ലാം എങ്ങനെ ബാധിക്കും ഈ പോളിപ്പിൻ്റെ ഒക്കെ?
0: പോളിപ്പിൻ്റെ ഈ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സിൽ ഇതെല്ലാം വരും. അതായത് നമ്മളുടെ ഡയറ്റ് നമ്മളോട് പറഞ്ഞു, ഏജ് എപ്പോഴും ഒരു 50 years കഴിയുമ്പോഴാണ് ഇതിൻ്റെ റിസ്ക് കൂടി കൂടി വരുന്നത്. അതുകൊണ്ടാണ് സ്ക്രീനിങ് നേരത്തെ തുടങ്ങുന്നത്, പോളിപ്പുണ്ടോ എന്ന് അറിയാൻ. നമ്മൾ ക്യാൻസർ ആയിട്ട് കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല, അപ്പോൾ അതിന് മുമ്പുള്ള സ്റ്റേജിൽ പ്രിവെൻഷൻ പറ്റുന്ന സമയത്ത് വേണം കണ്ടുപിടിക്കാൻ. മൂന്നാമത്തെ എക്സസൈസ് അല്ലെങ്കിൽ സെഡൻറി ലൈഫ് സ്റ്റൈൽ, ഒബീസിറ്റി, അമിതവണ്ണം ഇതിൻ്റെ ഒരു കോറിലേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. വേറൊരു ഘടകമാണ് ഡയബറ്റീസ് മെലിറ്റസ് Type 2. വേറൊന്നാണ് അമിത മദ്യപാനം, ഹെവി ആൽക്കോഹോൾ യൂസ് എന്നാണ് പറയുന്നത്, പിന്നെ സ്മോക്കിംഗ്. ഇതുമായിട്ടെല്ലാം ഇതിന് ബന്ധമുണ്ട്.
1: ഈ എല്ലാ പോളിപ്പുകളും ക്യാൻസറായി മാറണമെന്ന് നിർബന്ധമില്ലല്ലോ, ചിലത് ഹാംലെസ് ആയിരിക്കും.
0: തീർച്ചയായിട്ടും പല ടൈപ്പ് പോളിപ്പുകളുണ്ട്. അതിൽ അഡിനോമാറ്റസ് പോളിപ്പ്, അല്ലെങ്കിൽ സിംപ്ലി അഡിനോമ എന്ന് പറയുന്ന പോളിപ്പാണ് ഈ പ്രീ ക്യാൻസറസ് പോളിപ്സ്. പ്രീ ക്യാൻസറസ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ പതിയെ പതിയെ ക്യാൻസർ ആകാൻ സാധ്യതയുള്ള പ്രീ മാലിഗ്നൻറ്റ് അല്ലെങ്കിൽ പ്രീ ക്യാൻസറസ്. ഇപ്പോൾ മാലിഗ്നൻസി എന്ന് പറഞ്ഞാൽ ക്യാൻസർ. ആ പോളിപ്പ് നമ്മൾ എൻഡോസ്കോപ്പിൽ കൂടി നമുക്ക് ഇപ്പോൾ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്ക് കുറേയൊക്കെ തിരിച്ചറിയാൻ പറ്റും. പക്ഷേ അതിൻ്റെ അൾട്ടിമേറ്റ് പ്രൂഫ് എന്ന് പറഞ്ഞാൽ ബയോപ്സിയാണ്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ എന്തായാലും ബയോപ്സിയിൽ വിടും. അപ്പോൾ ബയോപ്സിയിൽ നമുക്ക് ഇതിൻ്റെ ഗ്രേഡും ഏത് ടൈപ്പാണെന്നൊക്കെ ഐഡിയ കിട്ടും. ചിലത് ക്യാൻസർ ആകാനായിട്ട് പൊട്ടൻഷ്യൽ ഇല്ലാത്ത ടൈപ്പുണ്ട് ഒത്തിരി. അപ്പോൾ നോ

0: മാലിഗ്നൻറ്റ് പൊട്ടൻഷ്യൽ, മറ്റേത് പ്രീ ക്യാൻസറസ്, അതായത് അഡിനോമാറ്റസ് അല്ലെങ്കിൽ അഡിനോമ എന്ന് പറഞ്ഞ ടൈപ്പ് ആണെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് കൂടും. അതാണ് നമുക്ക് ക്യാൻസർ റിസ്ക് ഉള്ള പോളിപ്പ്. അപ്പോൾ അങ്ങനെയുള്ള പോളിപ്പ് നമ്മൾ ഡിറ്റക്റ്റീവ് ആണെങ്കിൽ ഇവരെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് റിസ്കിൻ്റെ കാറ്റഗറി അനുസരിച്ച് നമ്മൾ ഓരോന്ന് 3 ഇയേഴ്സിൽ ചെയ്യണം അല്ലെങ്കിൽ 5 ഇയേഴ്സിൽ റിപ്പീറ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കും.
1: എന്ന് പറഞ്ഞാൽ ഒരിക്കലും പോളിപ്പ് എടുത്തു കളഞ്ഞാലും വീണ്ടും നമുക്ക് ഫോളോ അപ്പ് നടത്തി.
0: തീർച്ചയായിട്ടും ഈ ബോഡിയിൽ ടെൻഡൻസി ഉണ്ടെന്നാണല്ലോ ഇതിൻ്റെ അർത്ഥം, ഇത് ഉണ്ടാകാനായിട്ട്. അപ്പോൾ ഒരു പോളിപ്പ് നമ്മൾ മാറ്റി ആ സൈറ്റിൽ പിന്നെ വരത്തില്ല, അത് പോയി. പക്ഷേ നമ്മൾ വേറെ സൈറ്റിൽ ഇത് ഡെവലപ്പ് ചെയ്ത് വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ബേസ് ചെയ്തിട്ട് നമ്മൾ ഈ റിസ്ക് കാറ്റഗറി അനുസരിച്ചിട്ട് അതിൻ്റെ ടൈം ഇൻ്റർവൽ തീരുമാനിക്കും. കംപ്ലീറ്റ്ലി നോർമൽ ക്ലോണോസ്കോപ്പി ആണെങ്കിൽ 10 വർഷം കഴിഞ്ഞിട്ട് ചെയ്താൽ മതി എന്നുള്ളതാണ്, വളരെ ലോങ് ഇൻ്റർവലാണല്ലോ. പക്ഷേ ഇപ്പോൾ ഒരു ഹൈ റിസ്ക് പോളിപ്പ് ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ 1 ഇയർ 2 ഇയർ അങ്ങനെ തീരുമാനിക്കും. അത് ഓരോ കാറ്റഗറി അനുസരിച്ചിട്ട് നമ്മൾ ഇൻഡിവിജ്വലൈസ് ചെയ്തിട്ട് നമ്മൾ തീരുമാനിക്കും.
1: ഈ പോളിപ്പ് നീക്കം ചെയ്യുന്നത് ശരിക്കും എൻഡോസ്കോപ്പിക് മൈക്രോ സർജറി അങ്ങനെ തന്നെയാണോ അതോ മറ്റേതെങ്കിലും രീതികളുണ്ടോ?
0: ഇതില്ല, എൻഡോസ്കോപ്പി മൈക്രോ സർജറിയാണ്. അതിനകത്ത് പോളിപ്പെക്ടമി എന്നാണ് സിമ്പിളായിട്ട് പറയുന്നത്. പോളിപ്പ് റിമൂവൽ ടെക്നിക്സ് ഉണ്ട്. അത് സാധാരണ പോളിപ്പുകളെല്ലാം നമുക്ക് സിമ്പിളായിട്ട് പോളിപ്പെക്ടമി എന്നുകൊണ്ട് റിമൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ കഴിഞ്ഞ ഒരു 20 വർഷമായിട്ട് എൻഡോസ്കോപ്പിക് മൈക്രോ സർജറി ടെക്നിക്സ് വളരെ അഡ്വാൻസ് ചെയ്ത് വരികയാണ്. അപ്പോൾ നമുക്ക് നേരത്തെ ഓപ്പൺ സർജറി അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പി ചെയ്ത് മാത്രം മാറ്റാൻ പറ്റിയിരുന്ന പല പോളിപ്പുകളും ഇപ്പോൾ നമുക്ക് എൻഡോസ്കോപ്പിസ്റ്റുകൾ ചെയ്യാൻ പറ്റും. അതായത് ഇതിലെ അഡ്വാൻസ് ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ മൈക്രോ സർജറി ഡിസക്ട് ചെയ്ത് അതിനെ EMR ESD എന്നൊക്കെയാണ് ടെക്നിക്കലി പറയുന്നത്. അങ്ങനെ വലിയ പോളിപ്പുകൾ പോലും നമുക്ക് ചിലപ്പോൾ Grade 1 ക്യാൻസർ ഏർലി ക്യാൻസർ പോലും നമുക്ക് ഇതിനും കൂടി മാറ്റാൻ സാധിക്കുന്നതാണ്. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റാണ്. അത് പേഷ്യനെ സംബന്ധിച്ചിട്ട് ഹൈലി ബെനിഫിഷ്യൽ, കാരണം ഒരു വലിയ മേജർ സർജറി പലപ്പോഴും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതായത് ഏർലി സ്റ്റേജ് പോളിപ്പല്ല, കുറേ കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പോളിപ്പ്, വലിയ പോളിപ്പ് എളുപ്പം വളർന്നു പോയി, അതുപോലും നമുക്ക് ഇപ്പോൾ ഇതിൽ കൂടി മാറ്റാൻ സാധിക്കും. പക്ഷേ ടെക്നിക്കലി വളരെ ഡിഫിക്കൽട്ടാണ്, അല്ലെങ്കിൽ വളരെ റിസ്ക് ചെയ്യാൻ തോന്നുന്ന ചില കണ്ടീഷൻസിൽ, അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു മാലിഗ്നൻസി പൂർണ്ണമായിട്ട് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ഘട്ടത്തിൽ ഈ ഒരു പോളിപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടി മാത്രം സർജറി ചെയ്യേണ്ടി വരുന്നത് അപൂർവമാണ്, റയറാണ്.
1: ഈ ഒരിക്കൽ പോളിപ്പ് നമ്മൾ എടുത്തു കളഞ്ഞ ശേഷം വീണ്ടും ഇവ വരാതിരിക്കാൻ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക?
0: ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത് അയാളുടെ ലൈഫ് സ്റ്റൈൽ മാത്രമേ ഉള്ളൂ. ഒന്ന് ഈ നേരത്തെ പറഞ്ഞ ഫാക്ടേഴ്സ് തന്നെ, ഡയറ്റൊക്കെ പ്രോപ്പറാക്കുക, അപ്പോൾ സ്മോക്കേഴ്സ് ആണെങ്കിൽ അത് ക്വിറ്റ് ചെയ്യുക, ആൽക്കഹോളിൻ്റെ യൂസ് കുറയ്ക്കുക, അമിതവണ്ണം, നമ്മൾ ഒരു ജനറൽ എക്സസൈസും ഫിറ്റ്നസ് റെജീമിൽ കയറുക, പിന്നെ ഡോക്ടർ പറയുന്നതനുസരിച്ചുള്ള ഒരു ഫോളോ അപ്പിൽ ഇരിക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോളോ അപ്പ് നമ്മളത് മുടക്കിക്കഴിഞ്ഞാൽ ആ ആദ്യം ചെയ്തതിൻ്റെ ഫുൾ അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടുന്നില്ല. അങ്ങനെ ഇതുകൊണ്ട് അതാണ് പേഷ്യൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്.
1: ഈ പോളിപ്പ് എന്തുകൊണ്ട് ഈ നമ്മുടെ വൻകുടലിൽ മാത്രം കാണുന്നത്, ചെറുകുടലിൽ ഇതിനുള്ള സാധ്യത എങ്ങനെ?
0: ഉണ്ടല്ലോ, ചെറുകുടലിൽ പോളിപ്പ് ഉണ്ട്. പക്ഷേ ചെറുകുടലിലെ ക്യാൻസർ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ അപൂർവമാണ്. മാത്രമല്ല അതുകൊണ്ടാണ് എൻഡോസ്കോപ്പി അങ്ങനെ ഡിസൈൻ ചെയ്യാത്തത്. അവിടെ റീച്ച് ചെയ്യുന്ന ടൈപ്പ് അപൂർവമായിട്ട് മാത്രമേ നമ്മൾ സ്മോൾ ബോൾ എൻഡോസ്കോപ്പി ചെയ്യത്തുള്ളൂ. നമ്മുടെ സാധാരണ എൻഡോസ്കോപ്പികൾ ഒന്ന് കൊളോണോസ്കോപ്പിയാണ്, ഒന്ന് വായിൽ കൂടി ചെയ്യുന്ന എൻഡോസ്കോപ്പി എത്തുന്നത് ഡിയോഡൻ എന്ന് പറഞ്ഞ തുടക്കം, അത് ചെറുകുടലിൽ തുടക്കം വരെ മാത്രമേ എത്തൂ. മെയിൻ ഭാഗത്ത് എത്തുന്ന എൻഡോസ്കോപ്പി എന്നാണ് പറയുന്നത്. അത് വളരെ ആവശ്യമുള്ള ഘട്ടങ്ങൾ മാത്രമേ ചെയ്യൂ. ഈ ലീഷൻസ് ഏറ്റവും കൂടുതൽ വരുന്നത് കൊളോണുകൾ. ഇപ്പോൾ പോളിപ്പ് സ്റ്റൊമക്കിലുണ്ടാകാം, സ്മോൾ ബോയിലുണ്ടാകാം, എല്ലായിടത്തും ഉണ്ടാകാം. ഇവിടെ മാത്രമല്ല പോളിപ്പ് ഉണ്ടാകും,
1: കാരണം എപ്പോഴും അപകടകാരിയാവുന്നതും അസുഖമായി മാറുന്നതും വൻകുടലിലാണെന്ന്.
0: വൻകുടലിലാണ് ഈ ടൈപ്പ് പോളിപ്പ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന പോളിപ്പ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത്. പക്ഷേ ഈസോഫാഗസ് സാധാരണ നാൾ ഈ സ്റ്റൊമക്കിലെല്ലാം ഈ പോളിപ്പുകളുണ്ട്. പക്ഷേ അവിടെ പോളിപ്പ് അല്ലാതെയും ടൈപ്പ് ലീഷൻസും ഈ ക്യാൻസറായിട്ട് മാറുന്ന ലീഷൻസ് വരും.
1: നമ്മളിപ്പോൾ എൻഡോസ്കോപ്പിക് മൈക്രോ സർജറി ചെയ്ത് പോളിപ്പ് എടുത്തു കളഞ്ഞു, അത് ഒരു സർജറി പോലെ നമുക്കത് ആ രോഗിയെ കരുതേണ്ടതുണ്ടോ? പ്രത്യേകം എന്തെങ്കിലും ശ്രദ്ധ വേണ്ട കാര്യങ്ങളുണ്ടോ?
0: നമ്മളിത് അൺകോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോവുകയാണെങ്കിൽ ഇത് പേഷ്യനെ സംബന്ധിച്ച് ഒന്നും അറിയുന്നില്ല എന്നുള്ളതാണ്. ഇറ്റ്സ് എ ഹ്യൂജ് ഡിഫറൻസ് ആണ്. നമ്മൾ സാധാരണ സർജറി അതിൻ്റെ ഇൻസിഷനോ കീറലോ വേദനയോ ഒന്നുമില്ല, ഇതെല്ലാം ഇൻസൈഡിൽ കൂടി ചെയ്യുന്നതാണ്. മാത്രമല്ല അതിനെ റെസ്റ്റോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. വളരെ നോർമൽ രീതിയിൽ അൺകോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പേഷ്യൻ്റ് ബാക്ക് ടു നോർമൽ ആവും. അവർക്കെല്ലാം പഴയ നോർമൽ ഇതെല്ലാം റെസ്യൂം ചെയ്യാൻ പറ്റും. ഡയറ്റും കാര്യങ്ങളൊക്കെ,
1: ഭക്ഷണമൊക്കെ
0: സാധാരണ പോലെ കഴിക്കാൻ പറ്റും. അതാണ്.
1: ഇപ്പൊ കൊളോണോസ്കോപ്പി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് രക്തത്തിൽ വരാൻ സാധ്യത ഉണ്ടോ എന്ന് കൂടി അറിയാൻ കഴിയുമ്പോൾ
0: രക്തം ഇതിനകത്ത് ഇൻക്ലൂഡ് ആണ്. രക്തം കൂടി ചേർത്താണ് നമ്മൾ കൊളോൺ ക്യാൻസർ എന്ന് സാധാരണ പറയുന്നത്. അങ്ങനെ സെപ്പറേറ്റ് റെക്ടൽ ക്യാൻസർ എന്ന് പറയുന്നില്ലെന്നുള്ളൂ. കൊളോൺ ക്യാൻസർ എന്ന് പറയുമ്പോൾ, സ്ക്രീനിങ് എന്ന് പറയുമ്പോൾ രക്തം ഇൻക്ലൂഡ് ആണ്.
1: സാധാരണ പലപ്പോഴും പലരും ഇപ്പൊ ഈ പൈൽസ് ആണ് എന്നൊക്കെ പറഞ്ഞിരിക്കാൻ സാധ്യത ഉണ്ടല്ലോ.
0: തീർച്ചയായിട്ടും അവർ വളരെ നമ്മുടെ ഈ രാജ്യത്ത് ഒത്തിരി കോമൺ ആയിട്ട് കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്ന ഒരു രീതിയാണ്. അതായത് ബ്ലീഡിങ് ഉണ്ടാവും, അപ്പോൾ ലോക്കൽ ഏതെങ്കിലും മൂലക്കുരു പൈൽസ് ആന്ന് പറഞ്ഞിരിക്കും. പക്ഷെ ഇവർക്ക് പൈൽസ് ഉണ്ടാകും, പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ സീരിയസ് ആയിട്ടുള്ള ക്യാൻസർ അകത്തുണ്ടാകാം. അങ്ങനെ വരുന്ന ഒത്തിരി ഇൻസിഡൻസസ് ഉണ്ട്.
1: അപ്പോൾ മറ്റേ ഏത് ക്യാൻസറിനെ പോലും കോളൻ ക്യാൻസർ നേരത്തെ നമ്മൾ അറിയുകയാണെങ്കിൽ പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാമെന്നാണ്.
0: മറ്റ് ക്യാൻസറുകളെ പോലെയല്ല, ഇതാണ് ഏറ്റവും പ്രിവെന്റബിൾ. അതുകൊണ്ടാണ് ഇതിനെ ഈ സ്ക്രീനിങ് ഇത്രയും സ്ട്രെസ് ചെയ്യാൻ കാരണം. അതിൻ്റെ ടെക്

ടെക്നിക്കൽ രീതികൾ കൊണ്ടാണ് അങ്ങനെ ആയിരിക്കുന്നത്. അത് ഡെവലപ്പ് ചെയ്യുന്ന രീതി, അതിന് നമുക്ക് കുറേ നാൾ അതിൻ്റെ ഒരു പ്രിവെൻഷൻ വിൻഡോ നമുക്ക് കിട്ടുന്നു. അപ്പോൾ നമുക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള ഇൻ്റർവെൻഷൻ പോസിബിളാണ്. അതിൻ്റെ ടെക്നോളജി കൊണ്ട് ഇതെല്ലാ ഫാക്ടേഴ്സും വെച്ചിട്ടാണ് ഏറ്റവും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാൻസറാണ്. പക്ഷേ അത് ക്യാൻസറായി പോയി കഴിഞ്ഞാൽ ഏറ്റവും വേസ്റ്റ് ഫോം ഓഫ് ക്യാൻസറാണ്. അതിൻ്റെ സർജറിയും ആഫ്റ്റർ സർജറിയുള്ള രീതികളെല്ലാം പേഷ്യൻ്റ്

0: പ്രത്യേക ലൊക്കേഷനിലിരിക്കുന്ന പോളിപ്പ് ചെറിയ പെയിനൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ പെയിൻ ഉണ്ടാക്കുമ്പോൾ ഇത് അറിയാൻ സാധ്യതയുണ്ട്. പക്ഷേ അതൊക്കെ മൈനോറിറ്റിയാണ്, മെജോറിറ്റിയിൽ ഇത് സിംപ്റ്റംസ് ഉണ്ടാക്കുന്നില്ല, സൈലന്റ് ആയിരിക്കും.
1: തീർച്ചയായും നമ്മുടെ നാട്ടിലെ കോളൻ ക്യാൻസറിന്റെ സാധ്യതകൾ കുറയ്ക്കാൻ ഈ ഒരു അറിവ് എല്ലാവർക്കും പ്രയോജനകരമാകും എന്ന് വിചാരിക്കുന്നു. ഇന്ന് എഫ് എം ഹെൽത്ത് ലൈനിൽ വന്ന് കൊളോണോസ്കോപ്പിയെ കുറിച്ചും കോളൻ ക്യാൻസറിനെ കുറിച്ചും ഇത്ര വിശദമായി സംസാരിച്ചതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയാം.
0: താങ്ക് യു വെരി മച്ച്. താങ്ക് യു.
2: വൻകുടലിയിലെ ക്യാൻസർ എങ്ങനെ നേരത്തെ കണ്ടുപിടിക്കാം, തടയാം, ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം ലക്ഷ്മി ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി ആൻഡ് ഹെപ്പറ്റോളജി വിഭാഗമായ സെൻട്രൽ ഗ്യാസ്ട്രോയിലെ ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ ജോണി സിറിയക്കുമായി ഇതുവരെ സംസാരിച്ചത് എം വി ശശികുമാർ.

സേവന പാരമ്പര്യത്തിന്റെ 4.5 decades 24 hours പ്രവർത്തിക്കുന്ന പീഡിയാട്രിക് ഗൈനക്കോളജി വിഭാഗങ്ങൾ കൂടാതെ കാർഡിയാക്, ഓർത്തോപീഡിക്, ഗ്യാസ്ട്രോ എൻട്രോളജി, യൂറോളജി, ജനറൽ മെഡിസിൻ, ക്യാൻസർ, ഡെന്റൽ തുടങ്ങി 35 divisions രോഗങ്ങൾ അകറ്റി ആശ്വാസം നൽകും ആരോഗ്യലക്ഷ്മി. ലക്ഷ്മി ഹോസ്പിറ്റൽ, എറണാകുളം, ആലുവ. ഫോൺ 0484-277-1100. ഈ പരിപാടിയുടെ പ്രായോജകർ ലക്ഷ്മി ഹോസ്പിറ്റൽ, എറണാകുളം. 0484-277-1100. ലക്ഷ്മി ഹോസ്പിറ്റൽ, FM ഹെൽത്ത് ലൈൻ.

ഇന്ന് ഈ നിലയത്തിൽ നിന്ന് എഫ് എം ഡയറിയെ തുടർന്ന് 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ ബി പി എസ് ലേക്ക് ഷോർ, 9:00 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്രകാരങ്ങൾ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണ്ണവില, തുടർന്ന് ചില്ലുജാലകം, 11:00 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് കേളികൊട്ട്. ഗിരിജന്മാരാരും സംഘവും അവതരിപ്പിക്കുന്നു. ഉച്ചയ്ക്ക് 1:00 ഗാനോത്സവം, ശ്രോതാക്കളുടെ കത്തുകളെ അടിസ്ഥാനമാക്കിയുള്ള ഗാനങ്ങൾ. 2:00 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കൊപ്പം ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന വിഷയവും ചർച്ച ചെയ്യുന്നു. ഇതേക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ടി ആർ ജോൺ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 0484-24-26-397 അല്ലെങ്കിൽ 0484-24-26-387 അല്ലെങ്കിൽ 94-46-45-58-88. 4:00 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് 4 മണിപ്പൂക്കൾ വാട്സാപ്പ് സന്ദേശകാല പരിപാടി. വൈകിട്ട് 6:50 കിസാൻ വാണി തിരുവനന്തപുരം റിലേ. 7:35 എഫ് എം ഇവനിംഗ് ഇതിൽ സമകാലികം. പോയ വാരത്തെ കായിക വിശേഷങ്ങൾ എസ് രാജേഷ് തയ്യാറാക്കിയത്. ഒൻപത് 15 ചുറ്റുവട്ടം എടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ നടന്ന ദേശീയ കാവ്യോത്സവം പരിപാടിയിൽ കവിതയും ജനതയും എന്ന വിഷയത്തിൽ ഡോക്ടർ കെ പി മോഹനൻ നടത്തിയ പ്രഭാഷണത്തിൽ നിന്ന്. 9:30 കഥാപ്രസംഗം തിരുവനന്തപുരം റിലേ. കൊല്ലം കാർത്തിക് അവതരിപ്പിക്കുന്ന കഥ കുന്തി ദുഃഖം. 10:00 സ്മൃതിരാഗം, പഴയ ചലച്ചിത്രഗാനങ്ങൾ.

ഇനി എഫ് എം ഡയറിയുടെ തുടക്കത്തിലെ ചോദ്യത്തിൻ്റെ ഉത്തരം പറയാം. ചോദ്യം ഇതായിരുന്നു, യൂറോപ്യൻ ഓർഗനൈസേഷൻ ഫോർ ന്യൂക്ലിയർ റിസർച്ചിൻ്റെ കീഴിൽ ജനീവയിൽ സ്ഥാപിച്ചിട്ടുള്ള പാർട്ടിക്കിൾ ഫിസിക്സ് ഗവേഷണത്തിനായുള്ള ലോകത്തിലെ ഏറ്റവും വലിയ കേന്ദ്രത്തിൻ്റെ ചുരുക്കപ്പേര് എന്താണ്? ഉത്തരം സേൺ, CERN. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം. യൂറോപ്യൻ ഓർഗനൈസേഷൻ ഫോർ ന്യൂക്ലിയർ റിസർച്ചിൻ്റെ കീഴിൽ ജനീവയിൽ സ്ഥാപിച്ചിട്ടുള്ള പാർട്ടിക്കിൾ ഫിസിക്സ് ഗവേഷണത്തിനായുള്ള ലോകത്തിലെ ഏറ്റവും വലിയ കേന്ദ്രത്തിൻ്റെ ചുരുക്കപ്പേര് CERN, സേൺ.

വിജ്ഞാനം എന്നതിന് അതിരുകളുണ്ട്. പക്ഷേ സങ്കല്പങ്ങളും സ്വപ്നങ്ങളും സ്വതന്ത്രമായി വിഹരിക്കുന്നു. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഈ ചിന്താശകലം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി ഇന്നത്തെ FM ഡയറി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ദിനം സ്നേഹപൂർവം ആശംസിക്കുന്നു. FM ഡയറി വീണ്ടും നാളെ രാവിലെ 6:55 മുതൽ 8:30 വരെ.

ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റും 40 സെക്കൻഡും. ഇപ്പോൾ സ്പോൺസേഡ് പ്രോഗ്രാം ഹലോ VPS ലേക്ക് ഷോർ.

0: ഹലോ വി പി എസ് ലേക് ഷോർ. ഹായ് പ്രിയരേ, നമസ്കാരമുണ്ട്. ഭീരുത്വം എന്ന് പറഞ്ഞാൽ എന്താ? ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കലാണ് ഭീരുത്വം. ശരി എന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള ആർജവമില്ലായ്മ. ചിലർ ധരിച്ചിരിക്കുന്നതേ ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് ഭീരുത്വം എന്നാണ്. അത് തെറ്റാ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മാനസിക സംഘർഷം അനുഭവിക്കുന്നത് ആരാണെന്നറിയാമോ? ഇത്തരം ഭീരുക്കളാണ്. അവർക്കറിയാം ചെയ്യേണ്ടത് എന്താണെന്ന്, എന്നാൽ അത് ചെയ്യാനും പറ്റുന്നില്ല. അപ്പോൾ മാനസിക സംഘർഷം രണ്ട് രീതിയിലും അനുഭവിക്കും. ചെയ്യേണ്ടതാണ് എന്നതും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നതും വല്ലാതെ അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ നിന്നും മോചനം കിട്ടണമെങ്കിൽ തനിക്ക് ശരി എന്നാലോചിച്ച് ഉറപ്പിച്ച് കാര്യങ്ങൾ മുഖം നോക്കാതെ ചെയ്യുക. ഭീരുവായി ജീവിക്കുന്നതിലും ഭേദം ധീരനായി മരിക്കുക എന്നതാണ്. ശരി എന്ന് ബോധ്യമുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ ഭീരുത്വം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് തുടങ്ങാം ധൈര്യസമേതം. ഹലോ വി പി എസ് ലേക് ഷോർ, സ്പോൺസർഡ് ബൈ വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം. നമ്മുടെ സൗണ്ട് എഞ്ചിനീയറും പ്രോഗ്രാം കോർഡിനേറ്ററും പ്രോഗ്രാം പ്രസന്റേഴ്സും ഡാനി ജെയിംസ്, ബാലകൃഷ്ണൻ പെരിയ ആൻഡ് ആശാലത.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ ആർ പത്മകുമാർ, ബി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റലിലെ മിനിമൽ ഇൻവേസീവ് സർജറി വിഭാഗം മേധാവിയാണ്. തൈറോയിഡ് ഒരു നിസാരക്കാരനല്ല. ശരീരത്തിലെ മിക്ക അവയവങ്ങളുടെയും പ്രവർത്തനം നിയന്ത്രിക്കുന്ന ദ്രാവകങ്ങളാണ് തൈറോയിഡ് രക്തത്തിലേക്ക് എത്തിക്കുന്നത്. പ്രവർത്തന വ്യത്യാസങ്ങൾ മരുന്നുകൾ കൊണ്ട് നമുക്ക് മാറ്റാൻ കഴിയും. തൈറോക്സിൻ ഗുളിക ഒരിക്കലും ദോഷകാരിയല്ല, അതൊരിക്കലും മുടക്കുകയും അരുത്. മുഴകൾ വന്നാൽ താക്കോൽദാര ശസ്ത്രക്രിയയിലൂടെ മാറ്റുന്നതാണ് നല്ലത്.
2: ആരോഗ്യത്തിന്റെ സ്നേഹതീരം ബി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ, കൊച്ചി.
3: ഹലോ,
0: പുഷ്പകുമാരിയാണോ?
3: അതെ.
0: ഇത് ഹലോ വി പി എസ് ലേക് ഷോറിൽ നിന്ന് മാശാലതയാണ് പുഷ്പ.
3: അയ്യോ ദൈവമേ, എന്റെ മകളുടെ കൂട്ടുകാരിയും കൂടിയാ, ഫോണിൽ ഒരുപാട് കണ്ടിട്ടുണ്ട് ഞാൻ.
0: മകളുടെ കൂട്ടുകാരിയോ? അപ്പൊ പുഷ്പകുമാരിയുടെ മകളാരാ?
3: അത് സുഹൃത്തുന്നല്ല, ഇങ്ങനെ ഫോട്ടോയിലൊക്കെ കണ്ട് ഇത് കാണിച്ചു തന്നെ.
0: ഓ, ഫേസ്ബുക്കില് സുഹൃത്താണ്. ഓക്കെ ഓക്കെ.
3: സുഹൃത്തുന്നല്ല, ഇങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഇതാണ്, ഞാനും കേൾക്കാറുണ്ട്. അവിടെയും ഉണ്ട് റേഡിയോ, കേട്ടോ, കയ്യിൽ പിടിക്കുന്ന റേഡിയോ ഒക്കെ എനിക്കുണ്ട്.
0: ഓ ശരി ശരി ശരി.
3: നിങ്ങളുടെ ഇത് കേട്ടില്ലെങ്കിൽ ഞങ്ങൾ ഒന്നുമല്ല.
0: ഒന്നുമല്ലേ?
3: ഹസ്ബൻഡ് നിങ്ങളുടെ ഇത് ബാലനും പിന്നെ മറ്റേ രഘു എന്നൊക്കെ പറയുമ്പോ വാ തുടങ്ങി വാ ചായ എടുക്ക എന്നൊക്കെ പറയുക, അങ്ങനെ നല്ലോണം സന്തോഷിച്ചിരുന്നതാ മാഡം. എന്നിട്ട് എന്റെ ഹസ്ബൻഡ് മെയ് ഒന്നാം തീയതി രാത്രി മരിച്ചു. രണ്ടാം തീയതി കാലത്ത് ഞാൻ എണീറ്റപ്പോ കട്ടൻ ചായ കുടിക്കാതെ കിടക്കുന്നതായിട്ടാ കണ്ടേനെ. പിന്നെ ഞങ്ങളുടെ അരികേക്കാരൊക്കെ വന്നു, പിന്നെ അടുത്തൊരു നഴ്സും ഉണ്ട്, പിന്നെ സ്ഥിരീകരിച്ചു മരണമാണെന്ന്.
0: ചേച്ചി ആരെക്കൂടിയാ താമസിക്കുന്നത്?
3: ഞാനിപ്പോ കൊടുങ്ങല്ലൂര്.

0: ഗോപുരം മുമ്പിൽ തന്നെയുള്ള വീട്ടില്.
1: അപ്പൊ പുഷ്പ ചേച്ചിക്ക് ഏത് പാട്ടാ വേണ്ട പറഞ്ഞോ?
0: ആ എനിക്ക് വേർപാടിന്റെ ഒരു പാട്ട് വേണം. എന്താണെന്നറിയോ? അരികെ ഇരിക്കുന്ന ആ പാട്ട്,
1: മരണം നേരത്ത് ഞാൻ വെച്ചു തരാം കേട്ടോ.
0: അയ്യോ എനിക്ക് വിളിച്ചതിന് ഇനി എനിക്ക് ഒന്നും വേണ്ട. ഞാൻ മരിക്കുമ്പോ ഈ ചേട്ടന്റെ റേഡിയോ കൊണ്ട് പോകുന്നവരെ ഞാൻ റേഡിയോയില് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വേറെ രണ്ടു മൂന്ന് പരിപാടികളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പോണോ ഗാനോത്സവം, പിന്നെ അതേപോലെ എന്താ പറയാ ഈ വെള്ളിത്തിര ഒക്കെ, അതിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പുതിയ മാഡം കൂടെ വിളിച്ചപ്പോ ഇനി സന്തോഷമായിട്ടോ? എനിക്ക്
1: സന്തോഷമായിട്ടിരിക്കും ചേച്ചി. ഒന്നിനെ കുറിച്ചും ചിന്തിക്കണ്ട, ഭഗവാനെ ആലോചിച്ച് സുഖമായിട്ട്.
0: എന്നാലും മരണം ഇത്ര പെട്ടെന്ന് വരുമെന്ന് ആലോചിച്ചില്ല
1: ചേച്ചി. നമ്മൾ ജനിക്കുമ്പോ തന്നെ നമ്മൾ മരണത്തിലോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് എന്ന് വരും എന്നുള്ളത് നമുക്കറിയില്ല എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നമ്മള് വരുമ്പോ കൂട്ടുവിട്ടിട്ടല്ലേ വന്നത്, കൂട്ടുകൂടിയിട്ടല്ലല്ലോ വന്നത്. പോകുമ്പോഴും കൂട്ടുവിട്ടിട്ടേ പോകുള്ളൂ. ആരൊക്കെ ഉണ്ടോ അവരുമായിട്ടൊക്കെ കൂട്ടുവിട്ടേ പോകാൻ പറ്റുള്ളൂ. പക്ഷേ മരിച്ചു കഴിഞ്ഞാൽ സങ്കടമാണ് എന്നൊന്നും വിചാരിക്കണ്ട, നമുക്കറിയില്ലല്ലോ. ചിലപ്പോ അവരായിരിക്കും നമ്മളെക്കാട്ട് സന്തോഷത്തിൽ ഉള്ളത്.
0: ഒപ്പം ചായ കുടിച്ചിട്ടിരിക്കുമ്പോ
1: അത് സാരമില്ല. നമ്മള് നമ്മുടെ കുട്ടികളൊക്കെ എങ്ങനെയാ വളർത്തിക്കൊണ്ടുവന്നത്? അവർക്ക് സംസാരിക്കാൻ അറിയില്ല, ഭക്ഷണം കഴിക്കാൻ അറിയില്ല, കുളിക്കാൻ അറിയില്ല. ഇതൊക്കെ ഒരു കുഞ്ഞിന് ചെയ്തു കൊടുത്ത് അതിനെ വളർത്തി വലുതാക്കി കുറെ കഴിയുമ്പം അവര് അവരുടേതായിട്ടുള്ള ഒരു മേഖലയിലേക്ക് വഴിമാറിപ്പോകുന്നില്ലേ? അപ്പൊ നമ്മള് ജീവിക്കാതിരിക്കുന്നുണ്ടോ? നമ്മൾ നമുക്ക് തന്നിരിക്കുന്ന കടമകളൊക്കെ ചെയ്യാൻ സുഖമായിട്ട് സന്തോഷമായിട്ട് അങ്ങ് ജീവിതം മുന്നോട്ട് നയിക്കാം.
0: അതൊക്കെ ശരിയാണ്,
1: അത്രേ ഉള്ളൂ.
0: എന്നാലും റേഡിയോയിലൂടെ ആണല്ലോ സന്തോഷം വരുന്നത്. അപ്പൊ എനിക്ക് അത് മാത്രമേ ഉള്ളൂ ഇനി.
1: അദ്ദേഹം ഇതൊക്കെ കണ്ടോണ്ടിരിക്കുന്നുണ്ട് എന്ന് വിചാരിച്ച് അങ്ങോട്ട് ജീവിക്കൂ. അദ്ദേഹത്തിനോട് വർത്താനം പറയുന്നത് പോലെ ഭഗവാനോട് വർത്താനം പറയൂ.
0: ഇവിടെ മുമ്പിൽ തന്നെ ശൃംഗപുരം അമ്പലമുണ്ട്, പിന്നെ കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രം, പിന്നെ കൊങ്ങണി അമ്പലമുണ്ട്.
1: അപ്പൊ സന്തോഷായിട്ടിരിക്കും കേട്ടോ, സങ്കടമൊന്നും വേണ്ട.
0: വിളിച്ചതിന് നല്ല സന്തോഷം എനിക്ക്. എന്താ പറയാൻ പറ്റുന്നില്ല. ഇന്നലെയും കൂടെ പറഞ്ഞു എന്നെ വിളിക്കൂ. ആ മാഡം
1: വിളിച്ചല്ലോ, സംസാരിച്ചല്ലോ, ഇനി ഹാപ്പി ആയിട്ടിരിക്കും.
0: ശരി, താങ്ക് യു കേട്ടോ.

0: ആരോഗ്യം എന്ന മഹാസമ്പത്ത് നേടണമെന്നാണോ ആഗ്രഹം?
1: നേടിയ ആ സമ്പത്ത് ദീർഘകാലം നിലനിർത്തണം എന്നതല്ലേ പ്രതീക്ഷ? എങ്കിൽ വരൂ.
0: ഗുണമേന്മയുള്ള ആരോഗ്യ പരിചരണത്തിൽ പ്രൊഫഷണൽ മികവ് കൊണ്ടും സേവന പൂർണ്ണത കൊണ്ടും വിജയമാക്കിയ VPS ലേക് ഷോറിലേക്ക്
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം. ഹായ്.
0: ഹലോ VPS ലേക് ഷോർ.
1: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട ചേച്ചി, ബാലേട്ട, ഡാനി.
1: എന്തിനാ സ്റ്റൈൽ ആക്കുന്ന ബെലേറ്റ് എന്നൊക്കെ പറഞ്ഞു?
0: എന്റെ പേരല്ലേ വണ്ണപ്പുറം എന്ന. എന്റെ നാട്ടിൽ വളരെ നാളുകൾക്ക് മുൻപ് ചെറിയൊരു ഇലക്ട്രോണിക്സ് റിപ്പയറിംഗ് കട നടത്തിയിരുന്നു. റേഡിയോ, TV, മിക്സി, ഫാൻ ഇതൊക്കെ നന്നാക്കി കൊടുത്തിരുന്ന
1: ഒരു ഷോപ്പ്.
0: ഒരു ദിവസം ഒരു 80 വയസ്സ് തോന്നിക്കുന്ന ഒരു മനുഷ്യൻ കടയിലേക്ക് കടന്നു വന്നു. പുള്ളിയുടെ കയ്യിൽ ഒരു പഴയ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് വളരെ ഭദ്രമായി നെഞ്ചോട് ചേർത്ത് വെച്ച എന്തോ ഒരു സാധനമുണ്ടായിരുന്നു. അദ്ദേഹം അത് എന്റെ മേശപ്പുറത്തേക്ക് വെച്ചു. ഏകദേശം തീരാറായ ഒരു പഴയ ഫിലിപ്സ് വാൽവ് റേഡിയോ ആയിരുന്നു അത്. മോനെ, ഇതൊന്ന് നേരാക്കി തരുമോ? കുറച്ച് ദിവസമായി ഇതിൽ നിന്നും ഒരു ശബ്ദവും കേൾക്കുന്നില്ല. ആശാലതയുടെ ശബ്ദം പോയതാണോ അല്ല റേഡിയോയുടെ ശബ്ദം പോയതാണോ?
1: അദ്ദേഹം
0: പ്രതീക്ഷയോട് ചോദിച്ചു.
1: ബാലേട്ടന്റെ ശബ്ദം പോയതാണോ?
0: ഞാൻ ആ റേഡിയോയുടെ എല്ലാത്തിനും പ്രതികാരം ചെയ്തിട്ടേ മുന്നോട്ട് പോകല്ലേ.
1: എനിക്ക് എന്റെ ശബ്ദത്തിന്റെ തൊട്ടളിക്കുന്ന തീരെ ഇഷ്ടം.
0: ഞാൻ ആ റേഡിയോയുടെ പുറം ചട്ടയൊന്ന് നോക്കി. ആധുനിക സർക്യൂട്ടുകളും ചിപ്പുകളും മാത്രം കണ്ട് ശീലിച്ച എനിക്ക് ആ പഴയ വാൽവ് സെറ്റ് വെറും ഒരു ആക്രസാധനമായി മാത്രമേ തോന്നിയുള്ളൂ. ബാക്കി പാനൽ അഴിച്ചു നോക്കിയപ്പോൾ ഉള്ളിലെ വയറുകളെല്ലാം ദ്രവിച്ചിരിക്കുന്നു. വാൽവുകളിൽ ചിലത് പൊട്ടിയിട്ടുണ്ട്. ട്രാൻസ്ഫോമർ പൂർണ്ണമായും കരിഞ്ഞു പോയിരിക്കുന്നു. ഇതിന്റെ സ്പെയർ പാർട്സുകൾ മാർക്കറ്റിൽ നിർമ്മാണം നിർത്തിയിട്ട് നാളുകളായി. ഞാൻ റേഡിയോയുടെ മോടി തിരികെ വെച്ച്, അച്ഛാ ഇത് നന്നാക്കാൻ പറ്റില്ല, ഇതിന്റെ പാർട്സ് ഇനി എവിടെയും കിട്ടില്ല, ഇതിലും കുറഞ്ഞ ചെലവിൽ പുതിയ FM റേഡിയോ കടകളിൽ കിട്ടും, ദാ അപ്പുറത്തെ കടയിൽ പോയാൽ 500 രൂപയ്ക്ക് ഡിജിറ്റൽ റേഡിയോ കിട്ടും, അതൊരെണ്ണം വാങ്ങിക്കുന്നു പറഞ്ഞു. എന്റെ മറുപടി കേട്ടതും ആ മനുഷ്യന്റെ ചെറിയൊരു സങ്കടവും നിരാശയും നിറഞ്ഞു. അദ്ദേഹം ആ റേഡിയോയിൽ മെല്ലെ തലോടി. എന്നിട്ട് പതുക്കെ പറഞ്ഞു, മോനെ എനിക്ക് വേറെ പുതിയ റേഡിയോ ഒന്നും വേണ്ട. എന്റെ ഭാര്യ മരിച്ചിട്ട് 10 വർഷം കഴിഞ്ഞു. മക്കളൊക്കെ വിദേശത്താണ്. ആ വലിയ വീട്ടിൽ ഞാൻ തനിച്ചാണ്. ഞങ്ങളുടെ ചെറുപ്പകാലത്ത് അവൾക്ക് പാട്ട് കേൾക്കാൻ ഞാൻ വാങ്ങിക്കൊടുത്തതായത്. രാവിലെ സ്റ്റേഷൻ തുറക്കുന്നത് മുതൽ അടക്കുന്നത് വരെ നിർത്താതെ അവളിത് വെച്ചുകൊണ്ടേയിരിക്കും. ഈ റേഡിയോയിൽ നിന്ന് ശബ്ദം കേൾക്കുമ്പോ അവൾ എന്റെ അപ്പുറത്തെ കസേരയിൽ ഇരിപ്പുണ്ടെന്ന് എനിക്ക് തോന്നും. എന്റെ ഏകാന്തത മാറ്റുന്നത് ഈ ശബ്ദമാണ്. എന്നെ അവളിലേക്ക് അടുപ്പിക്കുന്നത് ഈ റേഡിയോ ആണ് മോനെ. അവൾ ബാക്കി വെച്ചു പോയ ഒരേ ഒരു ഓർമ്മയെ കുറിച്ച് അയാൾ വാചാലനായി. ആ വൃദ്ധന്റെ കണ്ണുകളിൽ നിന്നൊരു ചെറിയ തുള്ളി കണ്ണീർ പഴയ റേഡിയോയുടെ മുകളിലേക്ക് ഇറ്റുവീണു. ആ നിമിഷം എന്റെ ഉള്ളിൽ എന്തോ വല്ലാതെ സങ്കടം വന്നു. എന്റെ മുന്നിലിരിക്കുന്നത് വെറുമൊരു കേടായ ഇലക്ട്രോണിക് യന്ത്രമല്ല, മനുഷ്യന്റെ 60 വർഷത്തെ പ്രണയവും ബാക്കി ജീവിതത്തിന്റെ താങ്ങുമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഒന്നും ആലോചിച്ചില്ല ഞാൻ അദ്ദേഹത്തിന്റെ കൈകളിൽ പിടിച്ചു. അച്ഛാ ഇത് ഞാൻ എങ്ങനെയെങ്കിലും നന്നാക്കി തരാം, കുറച്ച് ദിവസത്തെ സമയം വേണം, ഞാൻ റെഡിയാക്കിയിട്ട് വിളിക്കും. ആ വാക്കുകൾ കേട്ടപ്പോ അദ്ദേഹത്തിന്റെ മുഖത്ത് വിരിഞ്ഞ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാത്തതായിരുന്നു. പിന്നീടുള്ള 3 ആഴ്ചകൾ എനിക്കൊരു വെല്ലുവിളിയായിരുന്നു. പഴയ പാർട്സുകൾക്കായി നഗരത്തിലെ അക്രിക്കടകളിലും പഴയ ഇലക്ട്രോണിക്സ് ഗോഡൌണുകളിലും ഞാൻ കയറിയിറങ്ങി. കോയമ്പത്തൂരിലുള്ള എന്റെ ഒരു പഴയ മെക്കാനിക് സുഹൃത്തിനെ വിളിച്ച് പഴകിയ ഒരു വാൽവ് വരുത്തിച്ചു. എന്റെ കടയിലെ പതിവ് പണികളെല്ലാം കഴിഞ്ഞ് രാത്രികളിൽ കടയടച്ച ശേഷം ആ റേഡിയോയുടെ ഓരോ വയറും ഞാൻ ശ്രദ്ധയോടെ സോൾഡർ ചെയ്തെടുത്തു. ഡ്രൈ സോൾഡറിങ്ങും പൊടിപടലങ്ങളും മാറ്റി കാന്തിക സൂചിയുടെ ചരട് മാറ്റിയിട്ട് ആ പഴയ ട്യൂണർ വീണ്ടും ചലിപ്പിച്ചു. 3ാമത്തെ ആഴ്ചയിലെ ഒരു രാത്രിയിൽ ഒടുവിൽ ഞാൻ സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ മാന്ത്രികത പോലെ ആ വാൽവുകൾ ചുവന്നു തുടുത്തു. വലിയൊരു മൂളലോടെ ആകാശവാണിയുടെ തരംഗങ്ങൾ അതിൽ നിന്ന് ഒഴുകി വന്നു.
1: ശബ്ദം വന്നു നമുക്ക്
0: ബാലേട്ടന്റെ ശബ്ദം. ആകാശവാണി
1: വന്ന ശബ്ദം എന്തൊരു കളർ.
0: ആകാശവാണി, തിരുവനന്തപുരം, ആലപ്പുഴ. സമയം 10 മണി. ഇപ്പോൾ മുതൽ കേൾക്കാം ശ്രോതാക്കൾ കാത്തിരുന്ന രഞ്ജിനി. ഇനിയിപ്പോ ഇവിടെ രഞ്ജിനി തുടങ്ങി പോണ്ടാട്ടോ. ആ സ്വരം കേട്ടപ്പോൾ ഞാനൊന്ന് കൂകി ആർത്ത് വിളിച്ചു. ഇതിൽ പരം സന്തോഷം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് തോന്നി. പിറ്റേന്ന് രാവിലെ ഞാൻ അദ്ദേഹത്തെ കടയിലേക്ക് വിളിച്ചു വരുത്തി. മേശപ്പുറത്ത് തിളങ്ങിയിരുന്ന റേഡിയോയുടെ നോബ് ഞാൻ പതുക്കെ തിരിച്ചു കൊടുത്തു. അതിൽ നിന്ന് ഒരു പഴയ മലയാള ഗാനം ശാന്തമായി ഒഴുകിപ്പരുന്നു. ആ ശബ്ദം കേട്ട നിമിഷം ആ 80-കാരൻ സ്തംഭിച്ചു നിന്നു. പിന്നീട് ഒരു കൊച്ചുകുട്ടിയെ പോലെ ആ റേഡിയോയെ 2 കൈകൾ കൊണ്ടും നെഞ്ചോട് ചേർത്ത് വെച്ച് രുക്മണീ

0: പൊട്ടിക്കരഞ്ഞു. പോക്കറ്റിൽ നിന്ന് ചുരുട്ടിപ്പിടിച്ച കുറച്ച് നോട്ടുകൾ എടുത്ത് അദ്ദേഹം എന്റെ കയ്യിലേക്ക് വെച്ചു തരാൻ നോക്കി. ഞാൻ അദ്ദേഹത്തിന്റെ രണ്ട് കൈകളും കൂട്ടിപ്പിടിച്ച് ആ പണം തിരികെ പോക്കറ്റിൽ തന്നെ വെച്ചു കൊടുത്തു. എനിക്കിതിന് കാശ് വേണ്ട അച്ഛാ, ഇതിന്റെ ശബ്ദം കേട്ട് അച്ഛൻ ചിരിച്ചല്ലോ, അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്രതിഫലം.
1: കറക്റ്റ്.
0: ആ വൃദ്ധൻ എന്റെ തലയിൽ കൈവച്ച് നിറകണ്ണുകളോടെ അനുഗ്രഹിച്ചു. ആ റേഡിയോയും മാറോടണച്ച് ഒരു വലിയ നിധി കിട്ടിയ ഭാവത്തിൽ പതുക്കെ നടന്നു പോകുന്ന ആ മനുഷ്യനെ നോക്കി നിൽക്കുമ്പോൾ എന്റെ കണ്ണുകളും നിറഞ്ഞിട്ടുണ്ടായിരുന്നു. സാങ്കേതിക വിദ്യ എത്രയൊക്കെ മാറിയാലും ചില ഓർമ്മകൾക്കും സ്നേഹബന്ധങ്ങൾക്കും പകരമാവാൻ ഈ ലോകത്ത് മറ്റൊന്നിനും കഴിയില്ലെന്ന് ആ പഴയ വാൽവ് റേഡിയോ എന്നെ പഠിപ്പിച്ചു. അനിൽ ഐക്യരയാണ് ഈ കഥ അയച്ചിരിക്കുന്നത്.
1: വളരെ സത്യമാണ് അനിലേ, ചില സാധനങ്ങളോട് നമുക്കുണ്ടാകുന്ന അഗാധമായിട്ടുള്ള ഒരു സ്നേഹമുണ്ടാകും. ഈ
0: ആൻഡ്രോയിഡ് കുഞ്ഞപ്പനില് അവസാനം ആൻഡ്രോയിഡിനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഇവനൊരു കുപ്പായി അടിച്ചു കൊടുത്തു. അപ്പൊ ആർക്കാണ് വയ്ക്കുമ്പോ ഇവനാണെന്ന്
1: പറയുമ്പോ ബാക്കിയുള്ളവർക്ക് തമാശയായിരിക്കും. എനിക്ക് 4-ാം ക്ലാസ്സിൽ എന്റെ അച്ഛൻ മേടിച്ചു തന്ന ഒരു ഗുരുവായൂരപ്പനുണ്ട്. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഗുരുവായൂരപ്പൻ. അതിന്റെ ബാക്കിലൊക്കെ കാർഡ്ബോർഡ് ഇങ്ങനെ വെച്ചിട്ട് ഒരു ക്ലിപ്പ് ഇങ്ങനെ അമർത്തുന്ന ടൈപ്പ് ഒരു ഫോട്ടോയാ. പണ്ട് എന്റെ 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് വാങ്ങിച്ചു തന്ന ആ ഒരു ഫോട്ടോ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും. അത് ഇളകിപ്പോന്നു. അതൊന്ന് നന്നാക്കാൻ വേണ്ടിട്ട് ഞാൻ കൊണ്ടുപോയി ഒരു സ്റ്റുഡിയോയില്. അപ്പൊ അവര് പറഞ്ഞു, ഈ ഫോട്ടോ വേറൊരു ഫ്രെയിം ചെയ്ത് വെക്കുന്നല്ലേ നല്ലത്. ഞാൻ പറഞ്ഞു, വേണ്ട, എനിക്ക് നിങ്ങൾക്ക് ഉറപ്പിച്ചു തരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതങ്ങനെ ഉറപ്പിക്കാൻ പറ്റൂല. ഇതിങ്ങനെ ഈ ക്ലിപ്പ് മാറ്റാതെ വേറെ സാധനം വെക്കാതെ ഇതൊന്നും ചെയ്യാം.
0: 60 കൊല്ലം പ്രായമുള്ളത് ഒരു ഫോട്ടോ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു വിഷമമല്ലേ.
1: നിങ്ങൾ വെറുതെ കൂട്ടിയിട്ട് കാര്യമല്ല കൊല്ലങ്ങള്. സാധനം ഞാൻ വീട്ടിൽ
0: കൊണ്ടുവന്ന് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാലോ ഈ ഫോട്ടോത്തിന്റെ പാരമ്പര്യം.
1: എന്നിട്ട് ഞാനത് വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ ആ ഗുരുവായൂരപ്പന്റെ ഫോട്ടോ ശരിയാക്കി അങ്ങനെ തന്നെ അത് വെച്ചിട്ടുണ്ട്. ഈ സാധനം നമുക്ക് വേറൊരാളടുത്ത് കൊടുക്കാൻ പോലും ഇഷ്ടമുണ്ടാവും.
0: തീർച്ചയായിട്ടും. അപ്പൊ എല്ലാവർക്കും അങ്ങനെ ആത്മബന്ധമുള്ള ചിലതുണ്ടാകും. പ്രത്യേകിച്ച് ഈ മരണാനന്തരാണ് ഏറ്റവും പ്രധാനം. ഇപ്പോഴും പല ആളുകളും പലപ്പോഴും ചോദിക്കാറുണ്ട്, ഓർമ്മിക്കാൻ നിന്നോടൊപ്പം എന്താണുള്ളത് മരണത്തിന് ശേഷം എന്ന്. എല്ലാവരെ കുറിച്ച് ഭാഷേച്ചി പറഞ്ഞതുപോലെ എല്ലാവരോടും എല്ലാവരും ചോദിക്കുന്ന ഒരു കാലത്താണ് ഇങ്ങനെ റേഡിയോ എന്ന് പറയുന്നത്. റേഡിയോ പലപ്പോഴും അങ്ങനെ ഒരു നൊസ്റ്റോളജി ആയിരിക്കും. കാരണം ഒരുമിച്ച് പാട്ട് കേട്ട്, ഒരുമിച്ച് പ്രോഗ്രാം കേട്ട്, ഒരു ദിവസത്തെ മുഴുവൻ ടൈം ടേബിളും നിയന്ത്രിക്കുന്ന ഒരു റേഡിയോ, ആ പ്രക്ഷേപണം നിലയം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിട്ട് ഒരു ജീവാത്മാവും പരമാത്മാവും ഒക്കെ ആയിരിക്കും.
1: അത് മാത്രമല്ല, റേഡിയോ പലപ്പോഴും നമ്മുടെ ഒറ്റപ്പെടൽ ഇല്ലാതാക്കും. അതിങ്ങനെ പാടുകയും പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ വീട്ടിൽ ആരോ ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇദ്ദേഹത്തിന് വേണ്ടി നല്ലൊരു പാട്ട് വെച്ചു കൊടുക്കാം.

0: നമസ്കാരം, ഞാൻ ഡോക്ടർ ആർ പത്മകുമാർ, ബി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റലിലെ മിനിമലി ഇൻവേസീവ് സർജറി വിഭാഗം മേധാവിയാണ്. തൈറോയിഡ് ഒരു നിസ്സാരക്കാരനല്ല, ശരീരത്തിലെ മിക്ക അവയവങ്ങളുടെയും പ്രവർത്തനം നിയന്ത്രിക്കുന്ന ദ്രാവകങ്ങളാണ് തൈറോയിഡ് രക്തത്തിലേക്ക് എത്തിക്കുന്നത്. പ്രവർത്തന വ്യത്യാസങ്ങൾ മരുന്നുകൾ കൊണ്ട് നമുക്ക് മാറ്റാൻ കഴിയും. തൈറോക്സിൻ ഗുളിക ഒരിക്കലും ദോഷകാരിയല്ല, അതൊരിക്കലും മുടക്കുകയും അരുത്. മുഴകൾ വന്നാൽ താക്കോൽദാർ ശസ്ത്രക്രിയയിലൂടെ മാറ്റുന്നതാണ് നല്ലത്.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം ബി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ കൊച്ചി.
2: അടുത്ത കത്തയച്ചിരിക്കുന്നത് അനൂപ് കുമാറാണ്. കുടുംബത്തോടൊപ്പം ഒരിക്കൽ നടത്തിയ ഒരു തിരുവനന്തപുരം യാത്രയുടെ അനുഭവമാണ് ഈ കത്തിൽ പങ്കുവെക്കുന്നത്. ഇതൊരു പരാതിയോ വിഷമമോ അല്ല, കുടുംബസമേതം ഒരു യാത്ര പോകുമ്പോൾ ഉണ്ടാകുന്ന രസകരവും അല്പം തമാശ നിറഞ്ഞതുമായ ചില അഡ്ജസ്റ്റ്മെന്റുകളുടെ കഥയാണ്. അച്ഛനമ്മ, ഇന്ദു, മക്കളായ അഭിനവ്, അരന്ധതി, പിന്നെ ഞാനും, ഞങ്ങൾ ആറു പേരാണ് 3 ദിവസത്തെ തിരുവനന്തപുരം ടൂറിനായി തീവണ്ടി കയറിയത്. സ്ഥിരം ജോലിയിൽ നിന്നൊരിടവേള, അതായിരുന്നു ഉദ്ദേശം. റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങളെ സ്വീകരിക്കാൻ ചിറ്റപ്പൻ ഏർപ്പാടാക്കിയ കാർ വന്നു. ഡ്രൈവർ ഉൾപ്പെടെ 5 പേർക്ക് ഇരിക്കാവുന്ന വണ്ടിയായിരുന്നു അത്. ഞങ്ങളും ഡ്രൈവറും ഞങ്ങളുടെ കൂമ്പാരം പോലുള്ള ബാഗുകളും എങ്ങനെയൊക്കെയോ ഒരു വിധത്തിൽ ഞങ്ങൾ ചിറ്റപ്പന്റെ വീട്ടിലെത്തി. ചിറ്റപ്പന്റെ സുഹൃത്താണ് കാർ ഡ്രൈവർ. അല്പം കൂടി വലിയ വണ്ടി കിട്ടുമോ എന്ന് ചിറ്റപ്പനോട് ചോദിച്ചു. പക്ഷേ സുഹൃത്തിനെ 3 ദിവസത്തേക്ക് നേരത്തെ തന്നെ വിളിച്ച് ബുക്ക് ചെയ്തതിനാൽ ഇനി വണ്ടി മാറ്റുന്നത് ശരിയല്ല എന്ന് ചിറ്റപ്പൻ വിചാരിച്ചു കാണും. ഒടുവിൽ ഞങ്ങളും അത് തന്നെ വിചാരിച്ച് സമാധാനിച്ചു. ചിറ്റപ്പന്റെ വീട്ടിലെത്തിയപ്പോൾ ആന്റി ഉണ്ടാക്കിയ തമിഴ് ശൈലിയിലുള്ള വിഭവ സമൃദ്ധമായ ഭക്ഷണം അച്ഛനും അമ്മയും ചിറ്റപ്പനും ആന്റിയും പഴയ കാര്യങ്ങളും ബന്ധുക്കളുടെ വിശേഷങ്ങളും ഒക്കെ പറഞ്ഞ് സമയം പോയതറിഞ്ഞില്ല. 3 ദിവസം തിരുവനന്തപുരം അടിച്ചു പൊളിക്കാൻ വന്ന ഞാനും ഇന്ദുവും മക്കളും പരസ്പരം നോക്കിയിരുന്നു. വൈകുന്നേരം പ്ലാനറ്റോറിയത്തിൽ പോകാനിറങ്ങി. സമയം പാഴാക്കാതെ എല്ലാം കൃത്യമായി കാണുന്നതിന് ആന്റിയും ഞങ്ങളുടെ കൂടെയുണ്ട്. 5 സീറ്റുള്ള അതേ കാറിൽ ഡ്രൈവർ അടക്കം 7 പേർ. ഇത്തവണ ഞങ്ങൾ കുറച്ചുകൂടി രാജകീയമായ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിരുന്നു. പക്ഷേ പ്ലാനറ്റോറിയത്തിൽ എത്തിയപ്പോഴാണ് അടുത്ത സർപ്രൈസ്. ഒരു ഷോ ഇപ്പോൾ തുടങ്ങിയതേയുള്ളൂ, അടുത്തതിന് ഒരുപാട് സമയം കാത്തിരിക്കണം. ഞാൻ എന്തോ അപരാധം ചെയ്ത മട്ടിൽ ഇന്ദു എന്നെ ഒന്ന് നോക്കി. എല്ലാം നിങ്ങളുടെ മാസ്റ്റർ പ്ലാൻ ആണല്ലോ എന്ന തരത്തിലുള്ള ഒരു തീക്ഷ്ണമായ നോട്ടമായിരുന്നു അത്. എല്ലാം ഓക്കെയാണ് എന്ന തരത്തിൽ ഞാൻ കുട്ടികളുടെ മുന്നിൽ ചിരിക്കാൻ ശ്രമിച്ചു. തിരിച്ചു പോരുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാമെന്ന് ഞാൻ പതുക്കെ ഒരു നിർദ്ദേശം വെച്ചു. ഇത് പറഞ്ഞതും കുട്ടികൾ ഡബിൾ ഓക്കെ പറഞ്ഞു. അതെങ്കിൽ അത് എന്നായിരുന്നു കുട്ടികളുടെ ചിന്ത. വല്ലതും കഴിച്ച് കുറച്ച് സന്തോഷം നിറയ്ക്കാം എന്ന് കരുതി കാണും. പക്ഷെ ആന്റി വിടുമോ? അയ്യോ, വഴിയിലെ ആഹാരമൊന്നും വേണ്ട, ഞാൻ വീട്ടിൽ നല്ല പുലാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അച്ഛൻ അതിലും വലിയ സപ്പോർട്ട്. അതെ, പുറത്തെ ഭക്ഷണം അത്ര നല്ലതല്ല, വീട്ടിലെ ഭക്ഷണം മതി. അങ്ങനെ അതും അവിടെ ചീറ്റിപ്പോയി. അന്ന് രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ അഭിനവ് എന്നെ നോക്കി. അവന്റെ കണ്ണുകളിൽ ചില ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ അവനെ ചേർത്ത് പിടിച്ച് ഇന്ത് കേൾക്കാതെ പതുക്കെ പറഞ്ഞു, മോനെ, ജീവിതത്തിൽ ചിലപ്പോൾ കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ നടക്കില്ല. അപ്പോഴൊക്കെ നമ്മൾ സാഹചര്യം മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം. പിറ്റേന്ന് രാവിലെ ആന്റി ഉണ്ടാക്കിയ ഇഡ്ലിയും ദോശയും സാമ്പാറും ചമ്മന്തിയും വയറ് നിറയെ കഴിച്ചിട്ട് ഞങ്ങൾ ബീച്ചിലേക്ക് തിരിച്ചു. പൊള്ളാച്ചിയിൽ നിന്നും മാടുകളെ കൊണ്ടുവരുന്നത് പോലെ രാജകീയമായി ആ കാറിൽ ഞങ്ങൾ ഇരുന്നു. റോഡിലെ സിഗ്നലിൽ വണ്ടി നിർത്തുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഗ്ലാസ് താഴ്ത്തി പുറത്തെ അന്തരീക്ഷ വായു ഉള്ളിലേക്ക് വലിച്ചെടുക്കും. ഒടുവിൽ കടൽ തീരത്തെത്തി. വലിയ തിരമാലകളൊന്നും ഇല്ലാതെ കടൽ പൊതുവെ ശാന്തം. ഞാനും ഇന്ദുവും മക്കളും ജീൻസും പാന്റും ഒക്കെ തെറുത്ത് കയറ്റി ആവേശത്തോടെ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ ഒരുങ്ങി. ഉടൻ വന്നു അമ്മയുടെ ഓർഡർ, ചെരുപ്പ് ഇവിടെ ഊരിയിട്ടിട്ട് പോ. ഞാൻ എല്ലാവരുടെയും ചെരുപ്പെടുത്ത് തിരികെ അമ്മയുടെ അടുത്തെത്തി അതെല്ലാം അവിടെ വെച്ചു. തിരിച്ച് വീണ്ടും വെള്ളത്തിലേക്ക് കളിക്കാനായി ഓടി. ആദ്യത്തെ തിര വന്ന് എന്റെ കാൽവിരലിൽ തൊട്ടു തൊട്ടില്ല എന്ന നിമിഷം ദാ വരുന്നു അച്ഛന്റെ അടിയന്തര നിർദ്ദേശം. മതി മതി, വെള്ളത്തിൽ നിന്ന് കയറി വാ, പെട്ടെന്ന് പോണം, ചെല്ലപ്പൻ ചേട്ടന്റെ വീട്ടിൽ കയറാനുള്ളതാണ്. അച്ഛനെ സംബന്ധിച്ചിടത്തോളം കടലിൽ ഇത്രമാത്രം എന്താണ് കാണാനുള്ളത് എന്ന ചിന്തയാണ്. ഈ കടലും ഉപ്പുവെള്ളവും തന്നെയല്ലേ നമ്മുടെ വീടിനടുത്തുള്ള അഴീക്കൽ കടപ്പുറത്തുള്ളതും. എന്നെ പോലെയാന്ന് തോന്നുന്നു അച്ഛൻ. ഉള്ളിൽ സങ്കടവും ദേഷ്യവും ഒരുപോലെ വന്നു. അനുസരിച്ചില്ലെങ്കിൽ കാർമേഘം വന്ന് 3 ദിവസത്തെ തിരുവനന്തപുരം ടൂർ കുളമാകും എന്ന് കരുതി കുട്ടികളെയും ഇന്ദുവിനെയും വിളിക്കാൻ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ പണ്ട് മലയപ്പുലയൻ തന്റെ വീട്ടിലെ വാഴക്കുല ജന്മിക്ക് കൊടുക്കാനായി വാഴക്കുല വെട്ടാൻ വന്ന രംഗം ഞാൻ ഓർത്തുപോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ ശംഖുമുഖം, മൃഗശാല, വിഴിഞ്ഞം, കന്യാകുമാരിയൊക്കെ കണ്ടു എന്ന് പറയുന്നുണ്ട്, പക്ഷെ എനിക്കൊന്നും ഓർമ്മയില്ല കേട്ടോ. എങ്കിലും മുതിർന്നവരുടെ ആ സ്നേഹവും പരിചരണവും, കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും കുടുംബത്തോടൊപ്പം ചെലവഴിച്ച ആ സുന്ദര നിമിഷം

0: ങ്ങളും എന്നും ഓർമ്മയിലുണ്ടാകും. അല്പം അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടെങ്കിലേ ഏതൊരു കുടുംബയാത്രയും പൂർണ്ണമാകൂ എന്ന് ഈ യാത്ര എന്നെ പഠിപ്പിച്ചു. അനൂപ് കുമാർ, വളമംഗലം.
1: അനൂപെ, ഓരോ യാത്രയിലും ആ യാത്രയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒച്ചപ്പാട് ബഹളം സ്നേഹം വാത്സല്യം എല്ലാം അതിനകത്തുണ്ടാവും. അല്ലാതെ ഒരു യാത്രയും എനിക്ക് തോന്നുന്നു ഇങ്ങനെ കൂട്ടുകുടുംബത്തോടെ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് പോകുന്ന എല്ലാ യാത്രയിലും യാത്ര പോകുമ്പോ ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, ആ സന്തോഷം എല്ലാ മൊമെന്റിലും ഉണ്ടാവണം എന്ന് ഒരിക്കലും നിർബന്ധം പിടിക്കാൻ വേണ്ടി പാടില്ല. പ്രത്യേകിച്ചിട്ട് ഇപ്പൊ നമ്മുടെ ഈ ജെൻസിയും കേസിയും ഒക്കെ വന്നതിന് ശേഷം വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഓരോ ആളുകൾക്ക് ഓരോ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ആണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് ഈ യാത്ര പ്ലാൻ ചെയ്യുക, അതിനനുസരിച്ചിട്ട് ഒരു ഏകദാനത ഉണ്ടാക്കുക, എല്ലാവരും ഐക്യമത്യം മഹാബലം എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോവുക എന്നൊക്കെ പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ചില സമയത്ത് ഇപ്പം ഉദാഹരണത്തിന് യാത്ര ആരംഭിച്ചു, കാറിൽ നമ്മള് റേഡിയോ ഓൺ ചെയ്യുന്നു, അപ്പൊ സ്പോട്ടിഫൈയും കൊണ്ടുവന്നിട്ട് വേറെ പാട്ട് വെക്കാനായിരിക്കും അവരുടെ ശ്രമം. അവിടെ നിന്ന് ആരംഭിക്കുമ്പോൾ യുദ്ധം, പിന്നെ പാട്ടിന്റെ സെലക്ഷൻ ആണ്. അല്ല, അങ്ങനെയല്ല, ഞാൻ ഒരാളെ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് പാട്ട് അവിടെ വന്ന് പാട്ടിന്റെ സെലക്ഷൻ, അവർക്ക് പാട്ട് പുതിയ പാട്ടുകളായിരിക്കും. ആ നമുക്ക് ചിലപ്പം പഴയ ഒരു പാട്ടിന്റെ പ്രണയാർദ്രമായ അന്തരീക്ഷമൊക്കെ മനസ്സിലാവാകിച്ചിട്ട് ഇങ്ങനെ പറയാം. അല്ല, ഇങ്ങക്ക് പ്രായമായി എന്നിട്ട് ഞങ്ങൾക്ക് അയച്ചില്ലല്ലോ. അപ്പോ അങ്ങനെ നമ്മൾ ഓരോ സമയത്തും ഓരോ രീതിയിൽ, ഇപ്പൊ നമ്മൾ പർച്ചേസിന് പോകുന്നു, അവിടെ അവർക്ക് അവരുടേതായ ടേസ്റ്റ് ഉണ്ടാവും, നമുക്ക് നമ്മുടേതായ ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ എല്ലാ സ്ഥലത്തും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഒരു ടൂർ എന്ന് പറയുന്നത് അഭിപ്രായ വ്യത്യാസങ്ങളുടെയും അഭിപ്രായത്തിന്റെയും ഒരു സംഗമ യാത്രയാണ്.
0: പ്രിയപ്പെട്ടവരെ, എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, കുടുംബത്തോടൊപ്പം പോകുമ്പോ ഈ പറയുന്ന അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ അങ്ങോട്ട് കാണിക്കാം. ഇനി അതല്ല,
1: നിങ്ങൾക്ക്
0: നിങ്ങളെ ഇഷ്ടം പോലെ എന്തെങ്കിലും ഒക്കെ കടൽ തീരത്ത് പോയി കുളിക്കുകയോ കിടക്കുകയോ വേണമെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയും ഒക്കെ കൂട്ടാണ്ട് പോവാ. കാരണം ഓർക്ക് ഇതൊന്നും സഹിക്കാൻ പറ്റൂല. മക്കള് വെള്ളത്തിൽ മുങ്ങിപ്പോകുക എന്നുള്ള ടെൻഷൻ ഓർ വിളിച്ചുകൊണ്ടിരിക്കും. ആദ്യം ചെരുപ്പ് പോകുമെന്നായിരുന്നു, പിന്നെ രണ്ടാമത് മക്കളെ ഒലിച്ചു പോകുക എന്നുള്ള പേടി. എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളുമായിട്ടോ അല്ലെങ്കിൽ സ്വന്തം പോവുക എന്ന് വൃത്തിയുള്ളൂ. ജനറേഷൻ ഗ്യാപ്പിലുള്ള ആൾക്കാരെയും കൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളും നമ്മൾ പരിഗണിക്കേണ്ടി വരും.

0: മരുന്നുകളുടെ മനമടുപ്പിക്കുന്ന മണമില്ലാത്തൊരാരോഗ്യ നികേതനം.
1: വീടിനേക്കാൾ പ്രിയം തോന്നിക്കുന്ന സ്നേഹാന്തരീക്ഷം.
0: സാമീപ്യത്തിന്റെ സാരല്യത്താൽ ശാന്തമാകുന്ന മനസ്സ്.
1: കാര്യവും കാരണവും അറിഞ്ഞുള്ള വിദഗ്ധ ചികിത്സ.
0: ആഗോള സാങ്കേതിക മികവിന്റെ കൃതഹസ്തത.
1: ശരീരത്തെയും മനസ്സിനെയും അറിഞ്ഞുള്ള കരുതൽ. ഒപ്പം നിറപുഞ്ചിരിയോടെയുള്ള മടക്കയാത്രയും.
0: അതെ, VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: എനിക്ക് ഈ കത്ത് വായിച്ചപ്പോ പല സ്ഥലത്ത് എന്നെ തന്നെ ഓർമ്മ വന്നു. കാരണം കടലൊക്കെ കണ്ട ആൾക്കാർ ഇങ്ങനെ കളിക്കുമ്പോ ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട് എന്റെ സുഹൃത്തുക്കളോട്, ഈ കടൽ തന്നെയല്ലേ അടയില്.
3: അതേപോലെ ജീവിതത്തിലും മനസ്സിന്റെ കാര്യത്തിലും അഗാധതയിലേക്ക് നോക്കാൻ ശക്തിയുള്ളവർക്ക് മാത്രമേ കടലിന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റുള്ളൂ.
2: ഏട്ടാ അങ്ങനെയല്ല,
3: അതിനൊന്നും ശേഷിയില്ലാത്തവരെ പറയും.
2: അല്ല,
3: നമുക്ക് വീട്ടിലെ കിണറിൽ ഇതേ വെള്ളം
2: കിട്ടും, ഞാൻ പറയൂല.
3: അപ്പൊ അങ്ങനെ കിണറ്റിലെ തവളകൾ ഇങ്ങനെയുള്ള കിണറ്റിലെ
2: തവള പോലെയല്ല ഞാൻ പറയാം. ഇപ്പൊ കോഴിക്കോട് ബീച്ചിൽ പോലെ തന്നെയാണ് കണ്ണൂർ പോയാലും കാണുക.
3: അതെ അതെ, വീട്ടിലെ കിണറ്റിലും തന്നെയാണ് അതേ വെള്ളം.
2: വീട്ടിലെ കിണറ്റിൽ
3: പക്ഷെ അതിൽ ഉപ്പരസമില്ല.
2: എല്ലാറ്റിനെയും സമഭാവനയോട് കാണാൻ പറ്റുക എന്ന് പറയുന്നതും നന്മയാണ്. അത് തിരിച്ചറിയാനുള്ള മനസ്സുണ്ടാവണമെങ്കിൽ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടണം. അല്ലാതെ ഹിമാലയത്തിൽ പോയാൽ മാത്രമേ എനിക്ക് ധ്യാനിക്കാൻ പറ്റൂ എന്ന് ചിന്തിക്കരുത്. അവനവന്റെ വീട്ടില് മുറിയും ഹിമാലയമാക്കാൻ സാധിച്ചാൽ രക്ഷപ്പെട്ടു, പക്ഷെ നിങ്ങൾ രക്ഷപ്പെടൂല. നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റൂല.
3: സാരില്ല, ആശിച്ചിക്ക് ഇനി ഏത് കടല് കണ്ടാലും എല്ലാം കണക്കാം. എന്ത് കടല് എന്നാണ് ആശയുടെ ഒരു ഭാവം. അപ്പൊ ഇന്ന് പ്രോഗ്രാം അവസാനിപ്പിക്കട്ടെ. കടലോളം സ്നേഹം നിങ്ങൾക്കായി എല്ലാ ദിവസവും പകർന്നു നൽകുന്ന ആശയോടൊപ്പം ഞാൻ വീണ്ടും നാളെ എത്തിച്ചേരും. നന്ദി,
2: നമസ്കാരം.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ VPS ലേക് ഷോർ, ബ്രോട്ട് ടു യു ബൈ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
4: ആകാശവാണി കൊച്ചി FM 102.3. സമയം 9 മണി കഴിഞ്ഞ് 54 സെക്കൻഡ്.

എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, സ്നേഹപൂർവ്വം സ്വാഗതം. ആദ്യ ഗാനം ആലപിച്ചത് വിജയ് യേശുദാസ്, ശ്വേതാമോഹൻ എന്നിവർ. ചിത്രം നിവേദ്യം. ഈ ഗാനത്തിൻ്റെ രചന ലോഹിതദാസ്, സംഗീതം എം ജയചന്ദ്രൻ.

യൂസഫ് അലി കേച്ചേരിയുടെ വരികൾ ചിട്ടപ്പെടുത്തിയത് വിദ്യാസാഗർ. ചിത്രം മധുരനൊമ്പരക്കാറ്റ്. ഗായകർ യേശുദാസ്, സുജാത എന്നിവർ.

0: ഈ കഥ ഒരു ഗ്രഹനാഥയും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
1: ഇലക്ട്രിസിറ്റി ബിൽ, പലചരക്ക്, സ്കൂൾ ഫീസ് എല്ലാം കഴിഞ്ഞു.
0: വല്ലതും ബാക്കിയുണ്ടോ?
2: ആ,
0: 5000 ബാക്കിയുണ്ട്. പുതിയൊരു സാരി വാങ്ങിയാലോ?
2: വേണ്ട,
0: കഴിഞ്ഞ മാസമല്ലോ വാങ്ങിച്ചത്.
2: ഒന്നുകൂടി
0: വേണ്ട, ആദ്യം ബജറ്റ് ഉണ്ടാക്കൂ. ചെലവ് കഴിഞ്ഞുള്ള ചെറിയ തുകകൾ ബാങ്കിൽ സേവ് ചെയ്യൂ. സമ്പാദ്യം വർദ്ധിക്കുന്നത് കാണൂ.
2: അടിപൊളി,
0: എന്നാ വേഗം വിട്ടോ.
3: RBI പറയുന്നു,
0: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
4: അടുത്ത ഗാനം യേശുദാസ്, ലതിക എന്നിവർ പാടിയത്. ഗാനശില്പികൾ കൈതപ്രം, രവീന്ദ്രൻ. ചിത്രം അമരം.

0: കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് എക്ചെട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: പ്രിയ ശ്രോതാക്കളെ അറിയിപ്പ്, ആകാശവാണി കൊച്ചി എഫ് എം നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കൊപ്പം ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന വിഷയവും ചർച്ച ചെയ്യുന്നു. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ടി ആർ ജോൺ മറുപടി നൽകുന്നു. ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484 24 26 397 അല്ലെങ്കിൽ 0484 24 26 387 അല്ലെങ്കിൽ 9446 45 58 88 എന്നീ നമ്പറുകളിൽ വിളിക്കുക. എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. ചിത്രം വെങ്കലം. യേശുദാസ് പാടിയ ഈ ഗാനത്തിൻ്റെ രചന പി ഭാസ്കരൻ, ഈണം രവീന്ദ്രൻ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ജി വേണുഗോപാൽ, ചിത്ര എന്നിവർ നയിച്ച ഗാനം. വരികൾ കൈതപ്രം, ഈണം ജോൺസൺ. ചിത്രം സന്ദേശം.

0: ചില്ലുജാലകം. ഓർമ്മയുടെ നനുത്ത മഞ്ഞതുള്ളികളെ ചേർത്തു പിടിച്ച് പതുക്കെ മുട്ടി വിളിക്കുന്ന തെന്നലിനായി പാതിചാരിയ പാട്ടിൻ്റെ ജാലകം. ചില്ലുജാലകം ചൊവ്വാഴ്ചകളിൽ രാവിലെ 10:30 ബുധനാഴ്ചകളിൽ രാത്രി 10:30.
1: ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് 38:05. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. വയലാർ ശരത്ചന്ദ്രവർമ്മ എഴുതി, രവീന്ദ്രൻ ഈണം നൽകിയ ഗാനം, പാടിയത് ചിത്രം മിഴിരണ്ടിലും.

0: അതെ, മിഴികൾ കൊണ്ട് സന്ദേശകാവ്യം എഴുതിയാൽ മനസ്സിലാകണമെന്നില്ല.
1: നിങ്ങളുടെ മനോഗതം, സന്ദേശങ്ങൾ, ആശംസകൾ സുഹൃത്തുക്കളെ അറിയിക്കണമെങ്കിൽ കൊച്ചി FM-ന്റെ ഫോൺ ഔട്ട് ഗാനോത്സവത്തിലേക്ക് എഴുതുക. ഫോൺ ഔട്ട് ഗാനോത്സവം നിങ്ങളുടെ ആ സുഹൃത്തിന് സന്ദേശം, ആശംസകൾ എന്നിവ നേരിട്ട് വിളിച്ച് കൈമാറും. ഒപ്പം ഇഷ്ടഗാനങ്ങളും. നിങ്ങളുടെ സന്ദേശങ്ങൾ അയക്കേണ്ട വ്യക്തിയുടെ പേര്, ഫോൺ നമ്പർ, മറ്റു വിവരങ്ങൾ ഇവ POG എന്ന് ടൈപ്പ് ചെയ്ത് ഫോൺ ഔട്ട് ഗാനോത്സവത്തിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയക്കുക. ഫോൺ ഔട്ട് ഗാനോത്സവത്തിലേക്ക് സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 9447562212. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9447562212. ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: ന്യൂസ് ഓൺ എയർ എന്ന ആകാശവാണിയുടെ ഇന്റർനെറ്റ് സ്ട്രീമിംഗ് സേവനം ഇപ്പോൾ വേവ്സ് എന്ന ആപ്പിലേക്ക് മാറിയിരിക്കുകയാണ്. കൂടുതൽ മെച്ചപ്പെട്ട ശ്രവ്യാനുഭവവും വ്യക്തതയും പ്രദാനം ചെയ്യുന്ന വേവ്സ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായി ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ ആപ്പ് സ്റ്റോറിലോ വേവ്സ് WAVES എന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ www.wavespb.com സന്ദർശിക്കുക. ആകാശവാണി നിലയങ്ങൾക്ക് പുറമെ രാജ്യത്തെ എല്ലാ ദൂരദർശൻ ചാനലുകളും പ്രമുഖ വാർത്താ ചാനലുകളും മികച്ച സിനിമകളും വേവ്സ് ആപ്പിൽ സൗജന്യമായി ലഭ്യമാണ്. ഇന്ന് തന്നെ വേവ്സ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ, സന്ദർശിക്കൂ www.wavespb.com.
1: ചിത്രം മയിൽപീലിക്കാവ്, യേശുദാസ്, ചിത്ര എന്നിവർ പാടിയ ഈ ഗാനത്തിന്റെ രചന എസ് രമേശൻ നായർ, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

0: ഇന്ന് രാത്രി 9:15 ചുറ്റുവട്ടം എടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ നടന്ന ദേശീയ കാവ്യോത്സവം പരിപാടിയിൽ കവിതയും ജനതയും എന്ന വിഷയത്തിൽ ഡോക്ടർ കെ പി മോഹനൻ നടത്തിയ പ്രഭാഷണത്തിൽ നിന്ന്. രാത്രി 9:30 കഥാപ്രസംഗം. കൊല്ലം കാർത്തിക് അവതരിപ്പിക്കുന്ന കഥ കുന്തി ദുഃഖം, തിരുവനന്തപുരം റിലേ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 9 കഴിഞ്ഞ് 57:12.
1: ആകാശവാണി FM വാർത്തകൾ.
0: ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്ര പൊതുസഭയുടെ 81st സമ്മേളനം ഇന്ന് ആരംഭിക്കും. ഈ മാസം 28 വരെ UN ആസ്ഥാനത്താണ് സമ്മേളനം. UN പൊതുസഭയിൽ പങ്കെടുക്കാൻ ന്യൂയോർക്കിലെത്തിയ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ വിവിധ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തി പ്രാദേശിക ആഗോള വിഷയങ്ങൾ ചർച്ചയായി. വഡോദരയിലെ മഹാരാജ സയാജി റാവു സർവകലാശാലയുടെ 75th വാർഷിക ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ പങ്കെടുക്കും. ബ്രഹ്മകുമാരി സംഘടിപ്പിക്കുന്ന ലോക നവീകരണ ആത്മീയ ഉണർവ് പ്രചാരണ പരിപാടിക്കും രാഷ്ട്രപതി തുടക്കം കുറിക്കും. യൂറോപ്യൻ യൂണിയൻ സ്വകാര്യതാ നിയമങ്ങൾ ലംഘിച്ചതിന് ടെക് ഭീമനായ ഗൂഗിളിന് 403 മില്യൺ യൂറോ പിഴ ചുമത്തി. അയർലൻഡിന്റെ ഡാറ്റ പ്രൊട്ടക്ഷൻ കമ്മീഷനാണ് 2018-ഉം 2020-ഉം ഇടയിലെ സ്വകാര്യതാ ലംഘനങ്ങളുടെ പേരിൽ നടപടി സ്വീകരിച്ചത്. മുട്ടിൽ മരംമുറി കേസുമായി ബന്ധപ്പെട്ട വഞ്ചനക്കേസിലെ വിചാരണ തടയണമെന്നാവശ്യപ്പെട്ട് അഗസ്റ്റിൻ സഹോദരങ്ങൾ സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചേക്കും. ജസ്റ്റിസ് ജെബി പർദിവാല അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. കോട്ടപ്പുഴയിലുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ 6 ദുരന്തത്തിനിരയായ സാഹചര്യത്തിൽ 4 ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേരുമെന്ന് മന്ത്രി PK ബഷീർ. ഔദ്യോഗിക ടൂറിസം കേന്ദ്രമല്ലാത്തതിനാൽ അവിടെ നിയന്ത്രണങ്ങളും സുരക്ഷാ സംവിധാനവും ഒരുക്കുന്നത് സംബന്ധിച്ച് ചർച്ച നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഡൽഹിയിൽ U17 ദേശീയ സുബ്രതകപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് സെമി ഫൈനൽ ഇന്ന്. ബംഗളൂരു ആർമി ബോയ്സ് സ്കൂളിനെ മലപ്പുറം അത്താണിക്കൽ സ്കൂൾ ടീം നേരിടും.
1: ആകാശവാണി FM വാർത്തകൾ.

0: ജീവനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ലങ് ക്യാൻസർ അഥവാ ശ്വാസകോശ ക്യാൻസർ ഇന്നത്തെ നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ ഒരു വെല്ലുവിളി ഉയർത്തുന്ന രോഗമായി മാറിക്കഴിഞ്ഞു. ഈ രോഗത്തിന്റെ പ്രതിരോധവും ചികിത്സയും എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ കൺസൾട്ടന്റും റേഡിയേഷൻ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ അൻസർ സുഹത് സേഠ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. ഈ ലങ് ക്യാൻസർ അഥവാ ശ്വാസകോശ ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
2: വിട്ടുമാറാത്ത ചുമ, അത് കഫത്തോടുകൂടിയുള്ള ചുമ. ആ കഫത്തോടുകൂടിയുള്ള ചുമ ചില സമയത്ത് രക്തം ചുമച്ചു തുപ്പുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അതുപോലെ തന്നെ ശ്വാസം മുട്ടായിട്ട് വരും. അത് ഒരു സംസാരിക്കാൻ പോലുമുള്ള ബുദ്ധിമുട്ടായിട്ട് വരും. കയറ്റം കയറുമ്പോഴുള്ള കിതപ്പായിട്ട് വരും. പിന്നെ ശ്വാസം വിടുമ്പോൾ ഒരു പിടുത്തം പോലെ ഉണ്ടാകും. ഒരുപാട് കേസുകളിൽ തുടക്കത്തിൽ വേദന വരില്ല എന്നുണ്ടെങ്കിലും പിന്നെ സഹിക്കാനാവാത്ത ശ്വാസം വിടുമ്പോഴുള്ള വേദന, അതുപോലെ ക്യാൻസറിൻ്റെതായിട്ടുള്ള ടെർമിനൽ ക്യാൻസർ പെയിൻ ആയിട്ട് തന്നെ വരാറുണ്ട്. ഇപ്പോൾ ശ്വാസകോശ ക്യാൻസർ ഉണ്ടാകുന്ന രോഗികളുടെ അവസാനം വളരെ വേദനാപൂർണമായിട്ട് തീരുന്നൊരവസ്ഥ വരാറുണ്ട്. അപ്പോൾ വേദനയും ഇതിൻ്റെ കൂട്ടത്തിൽ ഉള്ളതാണ്. ഉദാഹരണത്തിന് നമ്മുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സ്ക്വാമസൽ കാർസിനോമ, അത് പ്രധാനമായിട്ടും ശ്വാസകോശത്തിൻ്റെ മുകൾ ഭാഗത്താണ് ഉണ്ടാകുന്നത്. അത് നമ്മുടെ കയ്യിലേക്കുള്ള ബ്രേക്കിയൽ പ്ലക്സസ് എന്ന് പറയുന്ന ആ നാഡീ വ്യൂഹത്തിൻ്റെ തൊട്ടടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ക്വാമസൽ കാർസിനോമ ആ നാഡീ വ്യൂഹത്തിലേക്ക് ആഴ്ന്നിറങ്ങി വേരുകൾ അഴുത്തി അവിടുത്തെ ഞരമ്പുകളെ പ്രസ് ചെയ്യുന്നതാണ്. അതിനകത്ത് സമ്മർദ്ദം ചെലുത്തുന്നത് കാരണം പലപ്പോഴും സഹിക്കാനാവാത്ത വേദനയോടുകൂടി രോഗികൾ വരാറുണ്ട്. ബ്രേക്കിയൽ ന്യൂറാൾജിയ എന്ന് പറയുന്ന വെറൈറ്റി. അതുപോലെ അവിടെയുള്ള ബാക്കിയുള്ള നാഡീവ്യൂഹങ്ങളുടെ നാഡീ ഞരമ്പുകളുടെ പുറത്തുള്ള സമ്മർദ്ദം കാരണം വരുന്ന ബാക്കി ലക്ഷണങ്ങൾ, അതിലൊന്നാണ് ഏറ്റവും പ്രധാനമാണ് വേദന. അങ്ങനെയൊക്കെ വരാറുണ്ട്. അപ്പോൾ വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, രക്തം ചുമച്ചതുപോലെ ശ്വാസംമുട്ട്, നടക്കുമ്പോഴുള്ള കിതപ്പ്, സഹിക്ക വയ്യാത്ത ശ്വാസം വിടുമ്പോഴുള്ള വേദന, കൈകളിലേക്ക് വ്യാപിക്കുന്ന വേദന, പിന്നെ ഇതിനകത്ത് ഈ ശ്വാസകോശ ക്യാൻസറുകളുടെ മൂന്ന് നാല് പ്രധാനപ്പെട്ട വെറൈറ്റികളിലൊന്നാണ് സ്മോൾ സെൽ കാർസിനോമ എന്ന് ഹിസ്റ്റോപത്തോളജിയിൽ അറിയപ്പെടുന്ന സ്മോൾ സെൽ കാർസിനോമ എന്ന് പറയുന്ന വെറൈറ്റി. അത് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ചില രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളുടെ സ്വഭാവം അനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ ചില വ്യതിയാനങ്ങളൊക്കെ ഉണ്ടാകാം. ഉദാഹരണത്തിന് പാരാതെർമോൺ, അതായത് പാരാതൈറോയിഡ് ഹോർമോൺ പോലെയുള്ള ചില രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്മോൾ സെൽ കാർസിനോമ കാരണം ശരീരത്തിലെ കാൽസ്യത്തിന്റെ അളവ് കൂടുകയും ആ കാൽസ്യം കൂടി വരുമ്പോൾ ഉള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ സ്മോൾ സെൽ കാർസിനോമയിലെ വേറൊരു വെറൈറ്റിയിൽ വാസോ ആക്റ്റീവ് ഇൻഡസ്ട്രിയൽ പെപ്റ്റൈഡ് VIP എന്ന് പറയുന്ന ഒരു രാസവസ്തുണ്ട്. അത് ഉൽപ്പാദിപ്പിക്കുന്ന ചില ട്യൂമറുകളുണ്ട്. അപ്പൊ അത് ഉൽപ്പാദിപ്പിക്കുന്ന ട്യൂമറുകളാകുമ്പോൾ അതിന്റെ ലക്ഷണം വരുന്നത് വയറിളക്കമായിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ അനുബന്ധ ലക്ഷണങ്ങൾ, അതിനെ പാരാന്യൂപ്ലാസ്റ്റിക് സിൻഡ്രോം എന്നാണ് പറയുന്നത്. അതായത് നേരിട്ടുള്ള ലക്ഷണങ്ങളല്ലാതെ അത് ഉൽപ്പാദിപ്പിക്കുന്ന ആ രാസത്വരകങ്ങൾ കാരണം വരുന്ന രോഗലക്ഷണങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്മോൾ സെൽ കാർസിനോമയുടെ ക്ലിനിക്കൽ നേച്ചർ അത് പ്രവചനാതീതമാണ്. എങ്ങനെ വേണമെങ്കിലും അത് പ്രത്യക്ഷപ്പെടാം. അപ്പൊ അതുകൊണ്ട് അത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള ഈ ക്യാൻസറുകളിലെ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള പ്രവചനാതീതമായിട്ടുള്ള രീതിയിൽ പെരുമാറുന്ന വളരെ പെട്ടെന്ന് മാരകമായി തീരാവുന്ന വെറൈറ്റി എന്ന് പറയുന്ന സ്മോൾ സെൽ കാർസിനോമയാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ട്രീറ്റ്മെന്റിൽ പലപ്പോഴും തലച്ചോറിന് ഒരു പ്രിവെൻഷൻ എന്നുള്ള രീതിയിൽ റേഡിയേഷൻ കൊടുക്കുന്ന പരിപാടി വരെയുണ്ട്. എന്ന് വെച്ചാൽ മിക്കവാറും തലച്ചോറിലോട്ട് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഈ ശ്വാസകോശ ക്യാൻസർ ആണെങ്കിൽ പോലും അതുമായി നേരിട്ട് ബന്ധമില്ലാത്ത അവയവങ്ങളിലേക്ക് സ്പ്രെഡ് വന്നാൽ അതിന്റെ ലക്ഷണങ്ങൾ ഉണ്ടാകും. ഉദാഹരണത്തിന് കരളിലോട്ട് സ്പ്രെഡ് ചെയ്താൽ മഞ്ഞപ്പിത്തമായിട്ട് വരും. അതുപോലെ അഡ്രിനൽ ഗ്രന്ഥിയിലോട്ട് സ്പ്രെഡ് ചെയ്താൽ ഹോർമോണൽ ഇംബാലൻസ് ആയിട്ട് വരും. അതുപോലെ തലച്ചോറിലോട്ട് സ്പ്രെഡ് ചെയ്താൽ വിട്ടുമാറാത്ത തലവേദന, ഛർദി, ചിലപ്പോൾ അപസ്മാരം, അങ്ങനെയുള്ള രോഗലക്ഷണങ്ങളൊക്കെ വരാം. അങ്ങനെയാണ് പൊതുവെ ഇതിന്റെ സിംപ്റ്റംസ് വരുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഡാർക്കർ ഏരിയ എന്ന് പറയുന്നത് പലപ്പോഴും ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നമുള്ള ആൾക്കാരിൽ ഈ രോഗലക്ഷണങ്ങൾ വരുമ്പോൾ അവരതിൻ്റെ തുടർച്ചയായിട്ട് വിചാരിക്കും, അത് ക്യാൻസറായിട്ട് മാറി എന്ന് വിചാരിക്കില്ല. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും ഈ രോഗലക്ഷണങ്ങൾ ശ്വാസകോശ അർബുദത്തിന്റെ ലക്ഷണങ്ങളാണെന്ന് തിരിച്ചറിയാൻ വൈകി പോകുന്നു.
1: സർ, ലങ് ക്യാൻസറിനെ പ്രതിരോധിക്കുവാനായി നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുവാൻ സാധിക്കുക?
2: അത് കാരണങ്ങൾ നമുക്ക് ഏകദേശം മനസ്സിലായല്ലോ. അപ്പൊ സ്മോക്കിംഗ്, അപ്പൊ സ്മോക്കിംഗ് സെസേഷൻ ആണ് ഏറ്റവും പ്രധാനം. അതായത് എല്ലാ തരത്തിലുള്ള പുകയിലയുടെ ഉപയോഗവും നിയന്ത്രിക്കുക. നമ്മൾ പുകവലിക്കാരിൽ നമ്മൾ അവരുടെ ചരിത്രം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ അവരുടെ 18 വയസ്സ് തൊട്ടേ പുകവലിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഒരു 60 വയസ്സാകുമ്പോഴേക്കും അസുഖം വരുന്നത്. അതായത് 42 വർഷത്തെ പുകവലി ശീലം കൊണ്ടാണ് ആ ആളിന് അസുഖം വരുന്നത്. എത്ര എണ്ണം വലിക്കും എന്ന് ചോദിക്കുമ്പോൾ മിക്കവാറും ഒരു ദിവസം 4 പാക്കറ്റ് 5 പാക്കറ്റ്, അതായത് 40-50 സിഗരറ്റോ അല്ലെങ്കിൽ ബീഡിയോ ഒക്കെ വലിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പം നിരന്തരമായിട്ടുള്ള പുകവലി അല്ലെങ്കിൽ പുകയിലയുമായിട്ടുള്ള അതിനകത്തുള്ള അസംഖ്യ 64 ടൈപ്പ് ആൽക്കലോയിഡ്സ് ഉണ്ട്. ഈ ആൽക്കലോയിഡ്സിൽ അതിൻ്റെ ഒരു മിശ്രണമാണ് ആ ടാറ് പോലത്തുള്ള രാസവസ്തുക്കൾ ഉണ്ടാക്കി, ആ ടാറാണ് കാർസിനോജനിക് എന്ന് പറയുന്നത്. അപ്പം ആ ടാറുണ്ടാകാൻ മാത്രമുള്ള അംശം പുകയിലയുടെ അംശം ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാലാണ് അത് വരുന്നത്. അപ്പം അതുകൊണ്ട് പുകയിലയുടെ എല്ലാ തരത്തിലുള്ള ഉപയോഗങ്ങളും നിയന്ത്രിക്കുക, ശരിയായിട്ടുള്ള ബോധവൽക്കരണം നടത്തി ഇതിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അത് അവർക്ക് മനസ്സിലാകുന്ന ബോധ്യം വരുന്ന രീതിയിൽ ദൃശ്യമാധ്യമങ്ങളിൽ കൂടി സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി അതിന് വേണ്ട അവബോധം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുവിധം ആൾക്കാർ അതിനകത്ത് വിട്ടു നിൽക്കാൻ സാധ്യതയുണ്ട്. പിന്നെ രാസവസ്തുക്കളുമായിട്ടുള്ള നിരന്തര സമ്പർക്കം. അപ്പൊ അത്തരം തൊഴിലുകളിൽ ഏർപ്പെടുമ്പോൾ പലപ്പോഴും മാസ്ക് ധരിക്കുന്ന ഒരു ശീലമില്ല. ഇപ്പൊ എത്ര രാസവസ്തുക്കളുമായിട്ടുള്ള സമ്പർക്കം ഉണ്ടെങ്കിലും ആ ആൾക്കാർക്ക് ജോലി ചെയ്യുമ്പോൾ കുറച്ചൊരു ഈസിന് വേണ്ടി അവര് അത് ദൂഷ്യമാണ് അല്ലെങ്കിൽ അതുകൊണ്ട് ഉള്ളിൽ ചെന്നാൽ അതിന് സഫൊക്കേഷനൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അവര് അത് അങ്ങനെ ആ ഒരു പ്രൊട്ടക്റ്റീവ് ഡിവൈസസ് അവർ ഉപയോഗിക്കുന്നില്ല. അപ്പൊ ആ പ്രൊട്ടക്റ്റീവ് ഡിവൈസസ് കൂടുതലായിട്ട് അതിന്റെ ഉപയോഗം നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അപ്പൊ അത് ഒഴിവാക്കാൻ പറ്റില്ലെങ്കിൽ നമുക്കത് നിയന്ത്രിച്ചു കൊണ്ടുപോകാനാകും. പിന്നെ ഇപ്പൊ അന്തരീക്ഷത്തിലെ അണുവികരണത്തിന്റെ സാധ്യത നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിനോടൊപ്പം ദുശീലങ്ങൾ കൂടി വരുമ്പോൾ നമ്മുടെ ആർജിത പ്രതിരോധ ശേഷി കുറയുകയും സ്വാഭാവിക പ്രതിരോധ ശേഷി കുറയുകയും അത് നമ്മുടെ പ്രതിരോധ ശേഷി കുറയുന്നത് കാരണം വരുന്ന രോഗങ്ങളിലൊന്നായ ക്യാൻസറിന്റെ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് അണുവികരണം കൂടുതലുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നതെങ്കിൽ അവർക്ക് ആ ഒരു റിസ്ക് ഉള്ളത് കൊണ്ട് അവർ ദുശീലങ്ങളിലും വിട്ടു നിന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വരാനുള്ള സാധ്യത കൂടും. അപ്പൊ അങ്ങനെയുള്ള ഒരു ശരിയായിട്ടുള്ള അവബോധം അതിനകത്ത് വരേണ്ടതായിട്ടുണ്ട്. പിന്നെ ഈ രോഗലക്ഷണങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് പിടിവിട്ടു പോകുമ്പോൾ ഒന്ന് കൃത്യമായി അത് രോഗനിർണയം നടത്താനുള്ള ഒരു മുന്നറിവ് ഉണ്ടാകുക, അത് ആ രീതിയിൽ മുന്നോട്ട് പോവുക. അപ്പൊ അതായത് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ചുമ വരുന്ന ഒരാളാണ് അല്ലെങ്കിൽ ശ്വാസം മുട്ട് വരുന്ന ഒരാളാണ്, പക്ഷെ ചുമയുടെ പാറ്റേൺ ഒന്ന് മാറി, കുറച്ച് കൂടുതൽ കഫം വരുന്നു, അതിനോടൊപ്പം ശരീരം ക്ഷീണിച്ചു വരുന്നു. കാരണം ക്യാൻസറിന്റെ ഒരു ലക്ഷണം ശരീരഭാരം കുറയുന്നതുമാണല്ലോ, ഒരു കുറഞ്ഞ പനി വരുന്നതുമാണ്. അപ്പൊ രോഗലക്ഷണങ്ങൾ ഒരിക്കലും അവഗണിക്കാതിരിക്കുക, നേരത്തെ തന്നെ രോഗനിർണയത്തിന് വിധേയമാവുക, ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുക, അഥവാ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ശാസ്ത്രീയ അടിസ്ഥാനമുള്ള, പരിഭ്രമിക്കാതെ ശാസ്ത്രീയ അടിസ്ഥാനമുള്ള ചികിത്സയ്ക്ക് വേണ്ടി മുന്നോട്ട് പോവുക.
1: സർ, ഈ രോഗത്തിന്റെ ചികിത്സാ രീതികളെ കുറിച്ച് ഒന്ന് പറയാം.
2: ഇത് കുറച്ച് ചരിത്രം പറയേണ്ടി വരും. അതായത് ഞാൻ ആദ്യം ഇതിന്റെ സ്പെഷ്യാലിറ്റി പോസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത്, പി ജി ചെയ്യുന്ന സമയത്ത്, അന്ന് ശ്വാസകോശ രോഗങ്ങൾ അല്ലെങ്കിൽ ശ്വാസകോശ ക്യാൻസർ ഉണ്ടായ രോഗികൾക്ക് വളരെ പരിമിതമായ ചികിത്സാ രീതികളെ ഉണ്ടായിരുന്നുള്ളൂ. അതായത് കീമോതെറാപ്പി മാത്രം, ചില പ്രത്യേക കീമോതെറാപ്പറ്റിക് ഏജൻസ് ഉപയോഗിച്ചുള്ള, അതായത് സിസ്പ്ലാറ്റിൻ, എറ്റോപ്പസൈഡ് അല്ലെങ്കിൽ കാർബോപ്ലാറ്റിൻ, പാക്ലിടാക്സൽ എന്ന് പറയുന്ന വെറൈറ്റിയിലുള്ള കുറച്ച് കീമോതെറാപ്പറ്റിക് ഏജൻസ് ഉപയോഗിച്ചുള്ള ചികിത്സ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. റേഡിയേഷന് പലപ്പോഴും വലിയൊരു ഫലം കണ്ടിരുന്നില്ല എന്ന് മാത്രമല്ല, അതിന് നേരിട്ട് റേഡിയേഷൻ കൊടുക്കുന്ന ഒരു പരിപാടി അന്ന് കുറവാണ്. പക്ഷെ എങ്കിലും ഇപ്പോൾ അത് കാരണം വരുന്ന ശ്വാസം മുട്ട്, ആ ശ്വാസം മുട്ട് കാരണം രോഗിയുടെ ലക്ഷണങ്ങൾ കൂടുന്നു, ഇവിടെ ഞരമ്പുകൾ പടച്ചു നിൽക്കുന്ന ഒരു അവസ്ഥ വരുന്നു, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വരുന്നു, നെഞ്ചിന്റെ ഭാഗത്ത് ഈ അസുഖം വന്ന ഭാഗത്ത് തന്നെ കൂടുതൽ കൂടുതൽ ചുവപ്പ് കളറും വേറെ വീനസ് കണ്ടീഷനും, ഒട്ടും ശ്വാസം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു എമർജൻസി ആയിട്ട് റേഡിയേഷൻ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സ്മോൾ സെൽ കാർസിനോമയ്ക്ക് ഒരു പ്രിവെൻഷൻ എന്നുള്ള രീതിയിൽ തലച്ചോറിൽ റേഡിയേഷൻ കൊടുക്കുന്നു. അപ്പൊ റേഡിയേഷന് കുറച്ച് റോളേ അന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിൽ നിന്നൊക്കെ കുറെ കൂടെ പുരോഗമിച്ച് നേരത്തെയുള്ള ക്യാൻസർ രോഗനിർണയം സാധ്യമായി വരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും, അതായത് സി ടി കെയുടെ FNAC, ബ്രോങ്കോസ്കോപ്പി അതായത് കുഴലിറക്കിയുള്ള പരിശോധന കൂടി അതിനകത്ത് സംശയാസ്പദമായിട്ടുള്ള രീതിയിൽ ഉള്ള സ്ഥലത്തുനിന്ന് ബയോപ്സി പരിശോധന ചെയ്ത് അതിനകത്തുനിന്ന് അർബുദകോശങ്ങളുടെ സാന്നിധ്യം മനസ്സിലാക്കി അതിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന രീതി വന്നപ്പോൾ കുറച്ചുകൂടി ഡയഗ്നോസിസ് എളുപ്പമായി മാറി, ഡയഗ്നോസ് നേരത്തെ തന്നെ പറ്റുന്ന രീതിയായി. അപ്പൊ അങ്ങനെ ആയപ്പോൾ ചികിത്സയ്ക്ക് മാറ്റം വന്നു. അതിനകത്ത് ചില മോളിക്കുലർ മാർക്കേഴ്സിനെ കണ്ടെത്തി. അപ്പൊ ആ മോളിക്കുലർ മാർക്കേഴ്സിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന സ്പെസിഫിക് ആയിട്ടുള്ള കീമോതെറാപ്പി മരുന്നുകൾ നിലവിൽ വന്നു. അപ്പൊ അതൊക്കെ ചികിത്സാരംഗത്ത് ഒരു കുതിച്ചുചാട്ടം തന്നെ ഉണ്ടാക്കിയെന്ന് പറയാം. പക്ഷെ അന്നും ഇന്നും ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്ന ഘട്ടത്തിലുള്ള ക്യാൻസറുകളാണ് അത് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന എന്നുള്ള വെറൈറ്റിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഏതാണ്ട് ഒന്നാം ഘട്ടത്തിലെ അസുഖം, ശ്വാസകോശത്തിന്റെ ഒരു ലോബിൽ മാത്രം ഒരു ഭാഗത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന അസുഖം, വേറെ ഭാഗങ്ങളിലേക്ക് കഴലുകളിലേക്കിട്ടൊന്നും വ്യാപിച്ചിട്ടില്ലാത്ത അസുഖം, അതിന് ആ ഭാഗത്തെ ആ ട്യൂമറിന് മാത്രം, ട്യൂമറിന് മാത്രമല്ല ആ ട്യൂമറിന് ചുറ്റുമുള്ള 2 സെന്റിമീറ്റർ മാർജിൻ എടുക്കണം. കാരണം നഗ്ന നേത്രങ്ങൾക്ക് കാണാൻ പറ്റാത്ത സ്പ്രെഡ് ഉണ്ടാവും. ആ 2 സെന്റിമീറ്റർ മാർജിൻ എടുക്കുന്നത് ആ സ്പ്രെഡും കൂടി കവർ ചെയ്യാനാണ്. അങ്ങനെ കവർ ചെയ്യാൻ വേണ്ടിയുള്ള ആ മാർജിൻ കൊടുത്ത് എക്സൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പെത്തോളജി റിപ്പോർട്ടിൽ വേറെ പ്രശ്നങ്ങളില്ല എന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് ട്രീറ്റ്മെന്റ് കഴിഞ്ഞു. പക്ഷെ അതിലെന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, ഇപ്പൊ അതായത് നമ്മൾ എടുത്തപ്പോൾ ഒരു ക്യാപ്സൂൾ വലിപ്പം പൊട്ടി, അല്ലെങ്കിൽ അവിടെ മാർജിൻ കുറച്ച് സംശയാസ്പദമായിട്ടുള്ള രീതിയിലാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കഴല ചിലപ്പോൾ അത് ഭാവിയിൽ ക്യാൻസർ ആയേക്കാം, ഇങ്ങനെ എന്തെങ്കിലും ഒരു സംശയത്തിന്റെ ഒരു സൂചന ആ പത്തോളജി റിപ്പോർട്ടിൽ ഉണ്ടെങ്കിൽ റേഡിയേഷനും കീമോയും കൂടി അതിന്റെ തുടർ ചികിത്സയായിട്ട് നൽകി കഴിഞ്ഞാൽ ഏതാണ്ട് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാനാവും. പക്ഷെ രണ്ടാം ഘട്ടത്തിലെത്തിക്കഴിഞ്ഞാൽ ഓപ്പറേഷന് ശേഷം ഉറപ്പായും കീമോയും റേഡിയേഷനും കൊടുക്കണം എന്ന് തന്നെയാണ് പറയാറ്. അതായത് ആ അസുഖം തുടങ്ങുന്ന ഭാഗത്തു നിന്ന് തൊട്ടടുത്ത ഭാഗങ്ങളിലേക്ക് വ്യാപിച്ച അവസ്ഥയിലുള്ള ക്യാൻസറാണ് രണ്ടാം ഘട്ടം എന്ന് പറയുന്നത്. മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് അസുഖം തുടങ്ങിയ ഭാഗത്തു നിന്ന് കഴലുകളിലേക്കും അനുബന്ധ അവയവങ്ങളിലേക്കൊക്കെ വ്യാപിച്ച് തുടങ്ങിയ അവസ്ഥ, അതായത് അവിടെ ടച്ച് ചെയ്തതല്ല അനുബന്ധ അവയവങ്ങളിലേക്ക് പടർന്നു തുടങ്ങിയ അവസ്ഥ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു മൂന്നാം ഘട്ടത്തിലെ അസുഖത്തിനാണ് ചികിത്സയിൽ ഒരു സാരമായ വ്യതിയാനം വന്നിരിക്കുന്നത്. അതിന് ഇപ്പോൾ റേഡിയേഷനും കീമോതെറാപ്പിയും ചേർന്നുള്ള ചികിത്സയാണ് നൽകുന്നത്. റേഡിയേഷനും കീമോതെറാപ്പിയും ഒരേ സമയത്ത്, അതായത് കീമോതെറാപ്പി റേഡിയേഷന്റെ എഫക്റ്റിനെയും അതുപോലെ റേഡിയേഷൻ കീമോതെറാപ്പിയുടെ ഗുണത്തിനെയും കൂടുതൽ അത് പ്രോത്സാഹിപ്പിക്കുന്ന രണ്ടും കൂടെ ഒരുമിച്ചുള്ള ചികിത്സാ രീതി, അതാണ് മൂന്നാം ഘട്ടത്തിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ വളരെ ഗുണപ്രദമായ മാറ്റങ്ങൾ മൂന്നാം ഘട്ടത്തിലെ ശ്വാസകോശ ക്യാൻസറിന് ഉണ്ടാക്കുന്നുണ്ട്. ഡിസീസ് കൺട്രോൾ, അതായത് അതും ക്യൂർ ചെയ്യാൻ പറ്റുന്നതല്ല, പക്ഷെ ആ ഡിസീസ് കൺട്രോൾ, ശ്വാസകോശ ക്യാൻസറിൽ ഒന്നാം ഘട്ടത്തിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ക്യൂർ സാധ്യമല്ല, പൂർണ്ണ രോഗശമനം സാധ്യമല്ല, പക്ഷെ ഡിസീസ് കൺട്രോൾ, അതായത് അസുഖത്തിനെ നിയന്ത്രിച്ച് ആളിന് പ്രശ്നമില്ലാത്ത രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരവസ്ഥ, അത് ഈ മൂന്നാം ഘട്ടത്തിലെ ക്യാൻസറിൽ റേഡിയേഷനും കീമോയും കൂടെ ചേർന്നുള്ള ട്രീറ്റ്മെന്റ് കൊണ്ട് സാധ്യമാണ്. പക്ഷെ നാലാം ഘട്ടത്തിലെത്തിക്കഴിഞ്ഞാൽ, അതായത് ശ്വാസകോശവുമായി അസുഖം തുടങ്ങുന്ന ഭാഗവുമായി നേരിട്ട് ബന്ധമില്ലാത്ത ഭാഗങ്ങളിലേക്കും എതിർവശത്തെ ശ്വാസകോശത്തിലേക്കും ബാക്കി കഴലുകളിലേക്കും അതുമായി ബന്ധമില്ലാത്ത കഴലുകളിലേക്കുള്ളൊക്കെ വ്യാപനമാണ് നാലാം ഘട്ടം എന്ന് പറയുന്നത്. ആ നാലാം ഘട്ടത്തിലെ ക്യാൻസറിന് കീമോതെറാപ്പി മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന് ക്യൂർ ഒട്ടും തന്നെ ഇല്ല, അധികകാലം രോഗി ജീവിച്ചിരിക്കുകയുമില്ല, വളരെ പെട്ടെന്ന് രോഗം മൂർച്ഛിച്ച് രോഗിയുടെ കാര്യത്തിൽ പ്രശ്നം വരും. പക്ഷെ എങ്കിലും എല്ലാ ഘട്ടങ്ങളിലും നൂതന കീമോതെറാപ്പിയുടെയും നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള റേഡിയേഷനും കുറെ ഗുണഫലങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട്, അങ്ങനെ ഉണ്ടായി വരുന്നത് കൊണ്ട് രോഗിക്ക് രോഗശമനമോ ആ രോഗത്തിന്റെ നിയന്ത്രണമോ നല്ല രീതിയിൽ സാധ്യമാകുന്നത് കൊണ്ട് ക്വാളിറ്റി ഓഫ് ലൈഫ് ഒത്തിരി മെച്ചപ്പെട്ടു. അപ്പൊ ജീവിച്ചിരിക്കുന്നത്തോളം കാലം രോഗിക്ക് വലിയ കുഴപ്പങ്ങളില്ലാതെ, ശ്വാസമുട്ടില്ലാതെ, കഫക്കെട്ടില്ലാതെ സ്വന്തം കാര്യങ്ങൾ നിർവഹിച്ച് വിശപ്പൊക്കെ സാധാരണ രീതിയിൽ പ്രവർത്തിച്ച് പരിമിതമായിട്ടുള്ള പ്രവർത്തനങ്ങളാണെങ്കിലും കൊണ്ടുപോയി ഇനി അധികാലം ജീവിച്ചിരിക്കില്ല എന്നുള്ള ഒരു ഉറപ്പുള്ളതാണെന്നുണ്ടെങ്കിൽ ഫർദർ ജീവിതത്തിന്റെ പ്ലാൻ കൂടി, ഫ്യൂച്ചർ പ്ലാൻ കൂടി ചെയ്ത് മുന്നോട്ട് പോകാൻ, ആ ഒരു വ്യത്യാസമാണ് ശ്വാസകോശ ക്യാൻസറിന്റെ ചികിത്സാരംഗത്ത് ഇത്രയും വർഷം കൊണ്ട് 20 വർഷം കൊണ്ടുണ്ട് ഉണ്ടായിട്ടുള്ളത്.
1: ശ്വാസകോശ ക്യാൻസർ ചികിത്സയും പ്രതിരോധവും എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ അൻസർ സുഹത് സേട്ടിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.

0: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റും 50 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ, ഈ ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാർ, ചിത്ര എന്നിവർ പാടിയ ഗാനം, രചന PK ഗോപി, സംഗീതം ജോൺസൺ.

എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ചിത്രം മേഘം, ഗായകൻ എം ജി ശ്രീകുമാർ, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണം നൽകിയത് ഔസേപ്പച്ചൻ.

0: കേന്ദ്ര സർവീസിലേക്കുള്ള നിയമനങ്ങൾക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ജൂനിയർ എഞ്ചിനീയർ പരീക്ഷ 2026 അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇന്ന്. വെബ്സൈറ്റ് വിലാസം www.ssc.gov.in www.ssc.gov.in.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: എറണാകുളം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനോടനുബന്ധമായി പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 26 ശനിയാഴ്ച രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെ നോർത്ത് പർവൂർ മോർ ഗ്രിഗോറിയോസ് അബ്ദുൽ ജലീൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. SSLC, +2, ITI, ഡിപ്ലോമ, ബിരുദം, ബിരുദാനന്തര ബിരുദം എന്നീ യോഗ്യതകൾ ഉള്ളവർക്ക് പങ്കെടുക്കാം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 26 രാവിലെ 11 സർട്ടിഫിക്കറ്റുകളും ബയോഡേറ്റയുടെ 4 എന്നിവ സഹിതം അഭിമുഖത്തിനായി ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്കായി 0484-242-2452 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 0484-242-2452.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 30 കോടി രൂപ, 2 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
0: കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമായ നവോദയ വിദ്യാലയ സമിതി നടത്തുന്ന ജവഹർ നവോദയ വിദ്യാലയങ്ങളിൽ 2027-28 അധ്യയന വർഷത്തേക്ക് 9-11 ക്ലാസുകളിലെ ഒഴിവുകളിലേക്ക് ലാറ്ററൽ എൻട്രി സെലക്ഷൻ ടെസ്റ്റിന് അപേക്ഷിക്കാം. അവസാന തീയതി ഈ മാസം 30. പ്രവേശന പരീക്ഷ April 10. ഓൺലൈൻ സൈറ്റായ നവോദയ .gov.in വഴി അപേക്ഷിക്കാം. നവോദയ .gov.in.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: കോടിക്കുളം ഗ്രാമപഞ്ചായത്തിലെ പുതുതായി രൂപീകരിക്കപ്പെട്ട 10 അഞ്ചക്കുളത്തിലേക്ക് ആശാവർക്കറുടെ നിയമനം നടത്തുന്നു. പ്രായം 25-45 മധ്യേ. 10 പാസ്സായിരിക്കണം. 10 സ്ഥിരതാമസമുള്ള വിവാഹിതരായ വനിതകൾക്കാണ് അവസരം. എഴുത്തു പരീക്ഷയുടെയും അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. അപേക്ഷാ ഫോം കോടിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ ഓഫീസിൽ നിന്ന് ലഭിക്കും. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 28. ഫോൺ നമ്പർ 94-97-27-71-07, 94-97-27-71-07. തൃപ്പൂണിത്തുറ സർക്കാർ ആയുർവേദ കോളേജ് ആശുപത്രിയിൽ ആശുപത്രി വികസന സൊസൈറ്റിക്ക് കീഴിൽ ഒഴിവുള്ള ബയോഗ്യാസ് ഇൻസിനറേറ്റർ പ്ലാന്റ് ഓപ്പറേറ്റർ തസ്തികയിൽ ദിവസവേതനടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമനം നടത്തുന്നു. യോഗ്യത 7 സമാന മേഖലയിൽ പ്രവൃത്തി പരിചയം അഭിലഷണീയം. പ്രായം 50 താഴെയായിരിക്കണം. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. 2026 July 31 50 പൂർത്തിയായവർ അപേക്ഷിക്കേണ്ടതില്ല. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി നാളെ രാവിലെ 11 തൃപ്പൂണിത്തുറ സർക്കാർ ആയുർവേദ കോളേജ് ആശുപത്രി ഓഫീസിൽ നേരിട്ട് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി സമയങ്ങളിൽ 04-84-2-77-74-89 എന്ന നമ്പറിലോ ആശുപത്രി ഓഫീസിൽ നിന്ന് നേരിട്ടോ അറിയുവാൻ സാധിക്കും. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം. 04-84-2-77-74-89. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
6: പ്രായോജികർ
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
6: തൃശൂർ, ഇടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.

0: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പള്ളി, കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് 15 രൂപ വർദ്ധിച്ച് 14,185 രൂപ നിരക്കിലും പവന് 113,480 രൂപ നിരക്കിലുമാണ്. റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പള്ളി, കൊച്ചി. സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില
1: പ്രായോജികർ
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.

0: ചില്ലുജാലകം.
1: ആകാശത്തിന്റെ നിറമേത്? ആകാശത്തിന്റെ ഭാവമേത്? വലയ്ക്കുന്നൊരു ചോദ്യമാണിതെന്നറിയാം. പ്രകൃതിയുടെ മുഖമാണ് ആകാശത്തിൻ്റേത്. മാറിമറിയുന്ന പ്രകൃതിയുടെ ഭാവങ്ങൾ ആകാശം നമുക്ക് കാട്ടിത്തരുന്നു. അതിനിഗൂഢമായ പലതിനെയും ഒളിപ്പിച്ച് മുന്നിൽ ചിരിച്ചു കാണിക്കുന്ന മനുഷ്യമുഖത്തോട് പ്രകൃതിയുടെ ഈ മുഖത്തിന് സാമ്യതകൾ ഏറെ. പ്രക്ഷുബ്ധമായ മനസ്സിനെ ഒട്ടൊന്നുമല്ല ആകാശനീലിമ സാന്ത്വനിപ്പിക്കുന്നത്. എങ്കിൽ ഈ നീലിമ ഒരു സത്യമോ? പ്രപഞ്ചരഹസ്യങ്ങളുടെ ചുരുളഴിക്കാൻ ഉത്സാഹത്തോടെ നടന്ന മനുഷ്യൻ ഒരിക്കൽ കണ്ടെത്തി ഈ നീലിമ ഒരു മിഥ്യയാണെന്ന്. ദിനാദ്യത്തിൽ ചുവക്കുകയും പിന്നീട് രമിപ്പിക്കുന്ന നീലനിറം പൂകുകയും ചെയ്യുന്ന ആകാശം മറ്റൊരു മനുഷ്യമുഖത്തെ നമുക്ക് കാട്ടിത്തരുന്നു. രാത്രി ഇരുൾ പരക്കുമ്പോൾ 1000 നക്ഷത്ര ദീപങ്ങൾ കൊണ്ട് ഇരുളിനെ എതിരിടാൻ ശ്രമിക്കുന്ന ആകാശം പൊള്ളയായ നമ്മുടെ മോഹങ്ങളുടെ നേർക്കാഴ്ചയാകുന്നു.

നീലിമയുടെ മേലാപ്പിനപ്പുറം ശൂന്യതയുടെ വിജനതയുടെ തീരമൊരുക്കി കാത്തിരിക്കുകയാണ് ആകാശം. ആഴക്കടലിൻ്റെ ഗഹനരയ്ക്കും ശൂന്യതയുടെ അനിശ്ചിതത്വത്തിനും നിറം ഒന്നു തന്നെയാണ്. അത് മറച്ച് എന്നും നക്ഷത്രദീപങ്ങളൊരുക്കി നമ്മെ രമിപ്പിക്കുകയാണ് ആകാശം.

ഇളം കാറ്റും ചാറ്റൽ മഴയും നമുക്ക് കാൽപ്പനികമായ സുഖാനുഭൂതിയാണ് പകർന്നു തരുന്നത്. ചക്രവാളങ്ങളിൽ തെളിയുന്ന നീലിമയും സന്ധ്യയ്ക്ക് പടരുന്ന രാഗരേണുക്കളും ആകാശത്തെ പ്രണയസങ്കല്പങ്ങളോടടുപ്പിക്കുന്നു. രാത്രി മാനത്ത് വിടരുന്ന അമ്പിളിയും കാൽപ്പനിക സൗന്ദര്യം തുളുമ്പുന്ന ബിംബമാണല്ലോ നമുക്കെപ്പോഴും.

പൂർണേന്ദുവിനെ പ്രണയബിംബമായി കൽപ്പിച്ചു നൽകിയ കവികൾ നമുക്ക് നൽകുന്നത് ഒരു മുന്നറിയിപ്പാണ്. സുന്ദരമായ ഈ മുഖത്തിനു പിന്നിൽ വൈരൂപ്യം ഒളിച്ചിരിക്കുന്നു. ഏറെ ആകർഷണീയമായ വെള്ളി നിലാവ് പോലും അമ്പിളിക്ക് സ്വന്തമല്ല എന്നറിയുക. പകരം ഒരു തട്ടിപ്പുകാരന്റെ വിരുദോടെ നമ്മെ മയക്കുന്ന ഒരു കള്ളക്കാമുകന്റെ വേഷമല്ലേ കൂടുതൽ ചേരുക.

ഞങ്ങളുടെ ഒരു പൊയ്ക്കാഴ്ചയാണ് ഗഗനനീലിമ തരുന്നത്. നമ്മെ നോക്കി കണ്ണു ചിമ്മുന്ന താരകങ്ങൾ നൽകുന്നത് നിലയില്ലാത്ത മോഹങ്ങളുടെ, പ്രതീക്ഷകളുടെ ആകാശകൊട്ടാരങ്ങൾ. എത്ര എത്തിപ്പിടിക്കാൻ ശ്രമിച്ചാലും സാധിക്കാത്ത മോഹങ്ങൾക്കൊടുവിൽ നാം മനസ്സിലാക്കുന്നു, ഈ മണ്ണിൽ നമ്മുടെ ഈ ജീവിതം മാത്രമാണ് സത്യമെന്നത്.

ഒരു പൂവിരിയുന്ന നിശബ്ദതയോടെ പൊട്ടിവിടരുന്ന പ്രഭാതം ചേതോഹരമാണ്. ആകാശത്ത് പരക്കുന്ന പൊൻകിരണങ്ങൾ ഏറ്റുവാങ്ങി ഭൂമിയും തരളിതമാവുകയാണ്. പൊതിയുന്ന പച്ചപ്പിൽ തെളിയുന്ന പൂക്കളും ചിരിച്ചുല്ലസിക്കുകയാണ് ഈ ആകാശത്തിന്റെ ചുവട്ടിൽ.

0: ഏറെ മോഹിപ്പിക്കുന്നതാണ് ആകാശനീലിമ. എന്തൊക്കെ പറഞ്ഞാലും കടലിന്റെ ചാരുതയും ആകാശത്തിന്റെ വശ്യതയും അതിന്റെ നീലിമ തന്നെയാണ്. ഈ നീലിമയുടെ താഴെ മോഹങ്ങളാകുന്ന മേഘച്ചിറകേകി പറക്കാൻ നമ്മുടെ മനസ്സ് വിമ്പുന്നു. അതിനായി ഏറെ കൗതുകങ്ങളൊരുക്കി ആകാശം നമ്മെ മാടി വിളിക്കുകയാണ്. കൊച്ചുകുട്ടിയുടെ ജിജ്ഞാസയോടെ നാമിത മോഹങ്ങളുടെ പ്രതീക്ഷകളുടെ ലോകത്തിലേക്ക്.
1: ആ

പ്രതീക്ഷകളുടെ തിരമാലകളും മോഹങ്ങളുടെ മേഘച്ചിറകുകളും ക്ലേശം നിറഞ്ഞ ഈ ജീവിതത്തിന് അല്പം പ്രകാശം പകരുമെങ്കിൽ പ്രത്യാശ പരത്തുന്ന ഇത്തരം മിഥ്യകളാകട്ടെ സത്യം. ചില്ലിജാലകം സമാപിക്കുന്നു. സത്യവും മിഥ്യയും ഇഴചേരുന്ന ജീവിതത്തിൻ്റെ കാണാപ്പുറങ്ങൾ തേടി ചില്ലുജാലകം അടുത്തയാഴ്ച വീണ്ടും വരും. അതുവരെ വിട.

0: ചില്ലജാലകം സമാപിക്കുന്നു. രചന നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ, അവതരണം ഡോക്ടർ വിപുൽ മുരളി, സഹായം അർപ്പണ കൃഷ്ണരാജ്.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ ആംപാറ്റ് പോണേക്കര സംഘടിപ്പിക്കുന്ന CPR ബോധവൽക്കരണ ക്ലാസ് വൈകിട്ട് 5:30. പ്രീത രാജേഷ് അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം വൈകിട്ട് 6:30. എഴിക്കര ഗ്രാമപഞ്ചായത്ത് 8-11 വാർഡുകളിലെ 2026-27 സാമ്പത്തിക വർഷത്തെ കെട്ടിട നികുതി പിരിവ് ക്യാമ്പ് ബഷീറിന്റെ ചായകട അത്തിക്കപ്പള്ളി ജംഗ്ഷനിൽ ഉച്ചയ്ക്ക് 1:30 വരെ. കൊച്ചിൻ ഫിലിം സൊസൈറ്റിയുടെയും ചാവറ കൾച്ചറൽ സെന്ററിന്റെയും ആഭിമുഖ്യത്തിൽ ജർമ്മൻ ചലച്ചിത്രമേള ചാവറ കൾച്ചറൽ സെന്റർ ലൈബ്രറി ഹാളിൽ 1 മുതൽ 24 വരെ. നാട്ടുവിശേഷമാണ് നിങ്ങൾ കേട്ടത്.
2: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
3: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
2: ആൻഡ് രക്ഷേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
5: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 11 മണി കഴിഞ്ഞ് 30 സെക്കൻഡ്.
7: ആകാശവാണി FM വാർത്തകൾ.
1: ഒമ്പതാമത് ഇന്ത്യ ഇന്റർനാഷണൽ വാട്ടർ വീക്ക് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കുന്ന ജലപരിപാലനമെന്ന പ്രമേയത്തിലാണ് 5 ദിവസത്തെ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇറാനെതിരായ സാമ്പത്തിക സമ്മർദ്ദം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഇറാനിയൻ കമ്പനികളെ നാളെ മുതൽ അന്താരാഷ്ട്ര വ്യോമയാന രംഗത്ത് നിന്ന് പൂർണ്ണമായും ഒഴിവാക്കിയേക്കുമെന്ന് അമേരിക്ക. അന്താരാഷ്ട്ര സാമ്പത്തിക വാണിജ്യ ശൃംഖലകളിലേക്ക് ഇറാന്റെ പ്രവേശനം നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ട് അമേരിക്കയുടെ ഓപ്പറേഷൻ ഇക്കണോമിക്സ് ഔട്ട്കാസ്റ്റ് പദ്ധതിയുടെ ഭാഗമായാണ് നീക്കം. ഓപ്പറേഷൻ തൂഫാൻ 2ാം ഘട്ടം മലപ്പുറം വേങ്ങരയിൽ മുഖ്യമന്ത്രി VD സതീശൻ ഈ മാസം 28 ഉദ്ഘാടനം ചെയ്യും. ഇതോടനുബന്ധിച്ച് അന്ന് എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും തൂഫാൻ പതാകകൾ ഉയർത്തും. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയെ ഭൂട്ടാൻ ആഭ്യന്തരമന്ത്രി ലുങ്തൻ ദോർജി അഭിനന്ദിച്ചതായി മന്ത്രി രമേശ് ചെന്നിത്തല. കേരളത്തിന്റെ മാതൃക തേടിയാണ് അദ്ദേഹം ഫോൺ വഴി അഭിനന്ദനം അറിയിച്ചതെന്ന് രമേശ് ചെന്നിത്തല ഫേസ്ബുക്കിൽ കുറിച്ചു. സംസ്ഥാനത്തിന്റെ പുതിയ മദ്യനയ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നാളെ മുതൽ ഈ മാസം 28 വരെ തിരുവനന്തപുരത്ത് നടത്തും. മന്ത്രി M. ലിജുവിന്റെ അധ്യക്ഷതയിലാണ് ചർച്ചകൾ നടത്തുന്നത്. സൗജന്യ ഉച്ചഭക്ഷണം നൽകുന്ന കൊല്ലം കല്ലുന്താഴം സ്വദേശി ജലജമ്മയുടെ ഭക്ഷണശാല കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സന്ദർശിച്ചു. 3 വർഷമായി സൗജന്യ ഭക്ഷണം നൽകുന്ന ജലജമ്മയ്ക്ക് പ്രോത്സാഹനവും പിന്തുണയും അറിയിക്കാനാണ് സുരേഷ് ഗോപി എത്തിയത്. കണ്ണൂർ കൊട്ടിയൂർ അക്കരെ ക്ഷേത്രത്തിൽ അനധികൃതമായി പ്രവേശിച്ചതായി പരാതി. തിരുവനന്തപുരം ബാലരാമപുരം സ്വദേശി മുരളി പ്ലാവില എന്നയാൾക്കെതിരെയാണ് കൊട്ടിയൂർ ദേവസ്വം പോലീസിൽ പരാതി നൽകിയത്. സ്വർണവില പവന് 120 രൂപ വർദ്ധിച്ച് 1,13,480 രൂപയായി. 14,185 രൂപയാണ് ഗ്രാമിന്.
7: ആകാശവാണി FM വാർത്തകൾ.
6: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേളികൊട്ട് അവതരിപ്പിക്കുന്നത് ഗിരിജന്മാരാരും സംഘവും.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗിരിജന്മാരാരും സംഘവും അവതരിപ്പിച്ച കേളികൊട്ട്.
1: ഹലോ ചേട്ടാ.
2: ആ ഹലോ.
1: മോളുടെ പാട്ട് വിടരുന്ന മുട്ടകളിൽ പോകുന്നുണ്ട് ഈ ഞായറാഴ്ച. ചേട്ടൻ എങ്ങനെയാ കേക്കുക?
2: അതൊക്കെ ഈസി അല്ലേ. ഇപ്പൊ ഗൾഫിലും കൊച്ചി ആകാശവാണി കിട്ടും. അതിനല്ലേ വേവ്സ് ആപ്പ്.
1: വേവ്സ് ആപ്പോ? അതെന്താ?
2: പ്രസാർ ഭാരതിയുടെ പുതിയ മൊബൈൽ ആപ്പാണ് വേവ്സ്. ഈ ആപ്പിലൂടെ ഇന്ത്യയിലെ എല്ലാ ആകാശവാണി നിലയങ്ങളും തത്സമയം ഇന്റർനെറ്റിലൂടെ സ്ട്രീം ചെയ്ത് കേൾക്കാം. ഇനിയിപ്പോ ഗൾഫിലെന്നല്ല, ലോകത്തെ ഏത് രാജ്യത്തിരുന്നും ഈ ആകാശവാണി പരിപാടിയിൽ ആസ്വദിക്കാം.
1: അപ്പോ റേഡിയോ വേണ്ടേ?
2: ഇന്റർനെറ്റ് സൗകര്യമുള്ള ഒരു മൊബൈൽ ഫോൺ മാത്രം മതി. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ വേവ്സ് എന്ന് സെർച്ച് ചെയ്യുക, ആപ്പ് ഇൻസ്റ്റോൾ ചെയ്യുക. ഇതൊരു സിമ്പിൾ പരിപാടിയല്ലേ. പിന്നെ ഇതിൽ ആകാശവാണി മാത്രമല്ല കേട്ടോ, ദൂരദർശൻ ചാനലുകളും മികച്ച സിനിമകളും ഉണ്ട്. അപ്പൊ നീയും ഇൻസ്റ്റോൾ ചെയ്തോ. യാത്രയിലും ഇനി റേഡിയോ ഇല്ലാതെ ആകാശവാണി കേൾക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ വേവ്സ് എന്ന് സെർച്ച് ചെയ്യൂ, അല്ലെങ്കിൽ സന്ദർശിക്കൂ www.wavespb.com.

0: ഈ പാട്ടൊക്കെ കേൾക്കുമ്പോ എന്തൊരു ഫീല്. അന്നത്തെ കാലൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്.
1: ആ നിക്കട്ടെ നിക്കട്ടെ, ഈ ഓർമ്മയൊക്കെ നമുക്ക് ചൂടോടുകൂടി ആകാശവാണിക്ക് എഴുതിയാലോ.
2: അതെ, ഈ ഓർമ്മകളും അനുഭവങ്ങളും ആകാശവാണിയുടെ ഓർമ്മചിന്തിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ അയക്കാം. ഇത് കത്തുകളിലൂടെയാകാം, ഇമെയിലിലൂടെയാകാം, അല്ലെങ്കിൽ വാട്സപ്പിലൂടെയും ആകാം.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: ഓർമ്മചിന്ത്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, തൃക്കാക്കര PO 682021.
2: ഇമെയിൽ വിലാസം AIRFM@gmail.com.
1: വാട്സാപ്പ് നമ്പർ 94 47 56 22 12.
0: ഓർമ്മചിന്ത്, ഓർമ്മകളിലേക്ക് ഒരു മടക്കയാത്ര.
3: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്.

0: सीधी तरह खीर खाओ।
1: क्या?
0: नहीं तो मैं तुम्हें खा जाऊंगा।
2: मैं क्या करता, मुझे खीर खानी पड़ी।
3: खीर खा गए तुम? ऐसे
4: ये सुनकर दोनों मूर्ख गुस्से में आ गए और बोले,
5: तो क्या तुमने खीर खा डाली?
2: नहीं खाता, तू क्या करता? अपनी जान से हाथ धोता?
3: तुम झूठ बोलते हो।
5: जब भूत मार रहा था तब तुमने हम लोगों को क्यों नहीं जगाया?
2: जगाता कैसे? तुम में से एक स्वर्ग का आनंद ले रहा था और दूसरा महाराजा बन गया था। मैं तुम्हें वहां से कैसे बुलाता? अगर बुलाता तो तुम लोग कहते कि मैं तुम्हें सपने में भी सुखी नहीं देखना चाहता, इसलिए मैंने तुम लोगों को नहीं जगाया।
4: ये सुनकर दोनों मूर्ख दांत पीस कर रह गए।
6: इस कार्यक्रम के बाद अब हमारा आज का समय यहीं पर समाप्त होता है। तो उमंग की तकनीकी टीम यानी जगबंधु, चेतना, अर्शद, कुसुमलता और वीरेंद्र के साथ मुझे यानी विमलेश को आज्ञा दीजिए। नमस्कार।
7: उमंग, उमंग, उमंग, उमंग, उमंग।
8: നിങ്ങൾ ഇതുവരെ കേട്ടത് NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്.
9: സാങ്കേതിക വിദ്യയിലെ വികാസ പരിണാമങ്ങൾക്കനുസരിച്ച് സൗന്ദര്യശാസ്ത്രപരമായ വിപ്ലവങ്ങൾ കൊണ്ട് സ്വയം നവീകരിച്ച് മുന്നോട്ടു പോകുന്ന ചലച്ചിത്രകലയുടെ മാറ്റം ഈ പരമ്പരയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.
10: ചിത്രപതംഗം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8:05.
9: അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ചിത്രപതംഗം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. അഭിപ്രായങ്ങൾ AIRFMKochi@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്കും അയച്ചോളൂ.
11: അഭിപ്രായങ്ങൾ വാട്സപ്പിലും അയക്കാം. വാട്സപ്പ് നമ്പർ 9447562212.
9: പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9:30.
12: പരസ്യം പറയാം.
13: എന്താ രഹസ്യമാ പറയണ്ട തങ്കമ്മേ?
12: ഓ, രഹസ്യമല്ല, പരസ്യം. നമ്മുടെ പരിപാടിയുടെ പരസ്യം.
13: ഓ, അതോ. അപ്പം ദീപസ്തംഭം മഹാശ്ചര്യം എന്ന കുഞ്ഞു ചായക്കടയിലോട്ട് എല്ലാവർക്കും സ്വാഗതം.
12: ചൊവ്വ, വ്യാഴം, വെള്ളി, ഞായർ രാവിലെ 7:20
13: നിങ്ങളുടെ സ്വന്തം ആകാശവാണി കൊച്ചി FM 102.3.
12: മറക്കാതെ കേൾക്കണേ.
13: മറക്കാതെ കേൾക്കാതിരിക്കാൻ ശ്രമിക്കാതിരിക്കാതിരിക്കുകയില്ലേ.
12: ഈ ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ, ശുദ്ധന.
8: ആകാശവാണി കൊച്ചി FM 102.3. സമയം 12 കഴിഞ്ഞ് 8 സെക്കൻഡ്.
14: ആകാശവാണി FM വാർത്തകൾ.
8: ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിന് അടുത്ത ഘട്ട ചർച്ചകൾ 5 October ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഉഭയകക്ഷി ബന്ധത്തിൽ വരുന്ന 90 നിർണായകമായേക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കിയ KSRTC സൗജന്യ യാത്രാ പദ്ധതി പ്രിയദർശിനി സ്ത്രീ ശാക്തീകരണ വഴികളിൽ പുതുചരിത്രം കുറിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. പൊതുഗതാഗത സംവിധാനം സാധാരണക്കാരുടെ ജീവിതത്തെ ആഴത്തിൽ സ്വാധീനിക്കുന്നു എന്നതിന്റെ സാക്ഷ്യമാണ് 100 പദ്ധതിയുടെ കണക്കുകളെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആവശ്യകത വർദ്ധിക്കുകയും എന്നാൽ ലഭ്യത കുറയുകയും ചെയ്യുന്നതാണ് പ്രധാന പ്രശ്നമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വൈദ്യുതി ലഭ്യമാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർക്കും പരിമിതികളുണ്ടെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. കൂടുതൽ വരുമാനം ലഭിക്കുന്ന മാർഗങ്ങൾ KSRTC കണ്ടെത്തി നടപ്പാക്കി വരുന്നതായി മന്ത്രി CP ജോൺ. തിരുവനന്തപുരത്ത് പ്രിയദർശിനി പദ്ധതി 100 പൂർത്തിയാക്കുന്ന ആഘോഷ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓൺലൈൻ ഡെലിവറി നടത്തുന്ന ഗിഗ് തൊഴിലാളികൾക്ക് സംസ്ഥാനത്തെ ആദ്യ വിശ്രമ കേന്ദ്രം നാളെ തിരുവനന്തപുരത്ത് മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. തൊഴിൽ വകുപ്പിന്റെ വിശ്രമ കേന്ദ്രം ഊറ്റുകുഴിയിലെ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുക. വിദേശമദ്യം കൈവശം വെച്ച കേസിൽ അറസ്റ്റിലായ റിപ്പോർട്ടർ ടിവി മാനേജിംഗ് ഡയറക്ടർ ആന്റോ അഗസ്റ്റിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. വീട്ടിൽ നിന്ന് 67 ലിറ്റർ മദ്യം കണ്ടെടുത്തതിനെ തുടർന്ന് കഴിഞ്ഞ ആഴ്ച അറസ്റ്റ് ചെയ്ത കേസിലാണ് ഉപാധികളോടെ ജാമ്യം. പാലക്കാട് നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കും CPR പരിശീലനം നൽകുന്ന ഓട്ടോറിക്ഷ പ്രഥമ ശുശ്രൂഷ പദ്ധതി നടപ്പാക്കും. രമേശ് വിഷാരടി MLA നേതൃത്വത്തിൽ ലോക ഹൃദയ ദിനമായ September 29 പദ്ധതിക്ക് തുടക്കം കുറിക്കും. കോഴിക്കോട് കൊയിലാണ്ടി കണ്ണൂരിൽ വെൽഡിംഗ് ഷോപ്പിൽ അറ്റകുറ്റപ്പണിക്കായി നിർത്തിയിട്ട കാറിന് തീപിടിച്ചു. കൊയിലാണ്ടിയിൽ നിന്നും അഗ്നിരക്ഷാസേനയെത്തി തീയണച്ചു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല.

0: ആകാശവാണി എഫ് എം വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ ഇന്ന് ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം. ഈ അറിയിപ്പുകളെ തുടർന്ന് പഴം പച്ചക്കറി വില വിവരം. 12:05 ലളിതഗാനങ്ങൾ, 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 12:40 പ്രകാശധാര, സ്ത്രീകളുടെ ആരോഗ്യവും ആയുർവേദവും ഡോക്ടർ അപർണ എസ് സംസാരിക്കുന്നു, 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 1:00 ഗാനോത്സവം. ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. 1:55 സേവന വാർത്തകൾ, 2:00 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3:00 ആകാശവാണി എഫ് എം വാർത്തകൾ പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കൊപ്പം ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന വിഷയവും ചർച്ച ചെയ്യുന്നു. ഇതേക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ടി ആർ ജോൺ മറുപടി നൽകുന്നു. 4:00 ആകാശവാണി എഫ് എം വാർത്തകൾ 4 മണിപ്പൂക്കൾ വാട്സപ്പ് സന്ദേശ ഗാന പരിപാടി, 4:55 സേവന വാർത്തകൾ, 5:00 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
3: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: അറിയിപ്പുകൾ തുടരുന്നു. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ, 6:10 അറിയിപ്പുകൾ മധുരഗീതം സേവന വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കിസാൻ വാണിയിൽ പയർവർഗ വിളകൾ ആരോഗ്യത്തിനും മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയ്ക്കും ഡോക്ടർ ശ്രീലക്ഷ്മി കെയുമായി അഭിമുഖം തിരുവനന്തപുരം റിലേ, 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 7:35 മുതൽ 9:00 വരെ എഫ് എം ഈവനിംഗ്. ഇതിൽ സമകാലികം, പോയ വാരത്തെ കായിക വിശേഷങ്ങൾ എസ് രാജേഷ് തയ്യാറാക്കിയത്.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
5: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
7: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
6: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: അറിയിപ്പുകൾ തുടരുന്നു. വൈകിട്ട് 7:55 ഒരിടത്തൊരിടത്ത് മായ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച, 8:00 ആകാശവാണി എഫ് എം വാർത്തകൾ ശാസ്ത്രദീപ്തി, 8:05 വിടരുന്ന മുട്ടുകൾ, കൊല്ലംകുടി മുകൾ വിദ്യാജ്യോതി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ,

0: 30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം. തക്ഷൻ കുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ:
4: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32
3: പരിപൂർണ പരിശോധിയുറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
5: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
6: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
7: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
8: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം റീഗൽ ജ്വല്ലേഴ്സ്.
9: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ, പാലക്കാട്.
0: അറിയിപ്പുകൾ തുടരുന്നു. 8:50 മഹിത മലയാളം, ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ. 9:00 News@9 ഡൽഹി റിലേ. 9:15 ചുറ്റുവട്ടം. ഇതിൽ ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ നടന്ന ദേശീയ കാവ്യോത്സവം പരിപാടിയിൽ കവിതയും ജനതയും എന്ന വിഷയത്തിൽ ഡോക്ടർ KP മോഹനൻ നടത്തിയ പ്രഭാഷണത്തിൽ നിന്ന്. 9:30 കഥാപ്രസംഗം, കൊല്ലം കാർത്തിക് അവതരിപ്പിക്കുന്ന കഥ കുന്തി ദുഃഖം, തിരുവനന്തപുരം റിലേ. 10:00 സ്മൃതിരാഗം, പഴയ ചലച്ചിത്രഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ, ഡൽഹി റിലേ. ഇന്ന് ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇപ്പോൾ ഇന്നത്തെ പഴം പച്ചക്കറി വില വിവരം. കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്ന് സമാഹരിച്ചത്. ഇനം വില കിലോയ്ക്ക് രൂപയിൽ. ആദ്യം മൊത്തവില, പിന്നെ ചില്ലറ വില. ഏത്തയ്ക്ക നാടൻ മൊത്തവില 48 രൂപ, ചില്ലറ വില 53 രൂപ. മറുനാടൻ മൊത്തവില 44 രൂപ, ചില്ലറ വില 49 രൂപ. പയർ 55, 60, 46, 52. ചേന 45, 50, 38, 42. മരച്ചീനി 30, 34. ഇനി ചില മറുനാടൻ ഇനങ്ങൾ. ചീര പച്ച 43, 47. ചീര ചുവപ്പ് 43 രൂപ, 47 രൂപ. കുമ്പളങ്ങ 23, 27. ഞാലിപ്പൂവൻ 83, 87. പാളയം തോടൻ 34, 39. പൂവൻ 54, 60. റോബസ്റ്റ 27, 32. ബീറ്റ്റൂട്ട് 65, 72. വെണ്ടയ്ക്ക 42, 47. പാവയ്ക്ക 66, 72. ചുരയ്ക്ക 38, 42. വഴുതന 42 രൂപ, 47 രൂപ. കത്തിരി ഉരുണ്ടത് 37, 42. ക്യാബേജ് 32, 37. ക്യാരറ്റ് 46, 52. കോളിഫ്ലവർ 42, 47. കൊത്തമരം 38, 47. കൂർക്ക 45, 50. ചേമ്പ് വലുത് 65, 70. ചേമ്പ് ചെറുത് 46, 50. വെള്ളരി 40, 45. മുരിങ്ങക്കായ 48, 55. ബീൻസ് 92, 97. ഇഞ്ചി 166, 172. പച്ചമുളക് 50, 55. കറി നാരങ്ങ 70, 75. ചെറുനാരങ്ങ 1, 5, 6. കോവയ്ക്ക 58, 62. മാങ്ങ പച്ച 100, 110. സവോള 54, 60. ചെറിയ ഉള്ളി 96, 102. ഉരുളക്കിഴങ്ങ് 30, 35. മത്തൻ 22, 25. പീച്ചിങ്ങ 55, 60. പടവലങ്ങ 42, 47. തക്കാളി 30, 35. അമരപ്പയർ 69 രൂപ, 75 രൂപ. ഇന്നത്തെ പഴം പച്ചക്കറി വില വിവരമാണ് നിങ്ങൾ കേട്ടത്. കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്ന് സമാഹരിച്ചത്. ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ഗായകൻ കമുകര പുരുഷോത്തമൻ, ഗാനരചന P ഭാസ്കരൻ, സംഗീതം K രാഘവൻ.

0: ലളിത ഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഒരറിയിപ്പ്, ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കൊപ്പം ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന വിഷയവും ചർച്ച ചെയ്യുന്നു. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ TR ജോൺ മറുപടി നൽകുന്നു. ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-24-26-397 അല്ലെങ്കിൽ 0484-24-26-387 അല്ലെങ്കിൽ 9444-45-58-88 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. സേവന വാർത്തകൾ. കേന്ദ്ര യുവജനക്ഷേമ കായിക മന്ത്രാലയവും മൈ ഭാരത് പോർട്ടലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് ക്വിസ് 2026 ജില്ലയിലെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ജില്ലയിലെ ബിടെക്, ആർട്സ് ആൻഡ് സയൻസ്, പോളിടെക്നിക്, ITI, ഹയർ സെക്കൻഡറി, VHSE, CBSE സ്കൂളുകൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ എന്നിവിടങ്ങളിലെ 15 മുതൽ 29 വയസ്സ് വരെ പ്രായമുള്ള വിദ്യാർത്ഥികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി myBharat.gov.in എന്ന പോർട്ടൽ സന്ദർശിക്കാം. myBharat.gov.in. അവസാന തീയതി ഈ മാസം 30. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0477-223-6542 0477-223-6542.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: ആധാർ ആപ്പിലൂടെ സൗജന്യമായി ഇമെയിൽ ID ചേർക്കാനും അപ്ഡേറ്റ് ചെയ്യാനും 31 December വരെ അവസരം ലഭിക്കും. നിലവിൽ ആധാറിൽ സജീവമായ മൊബൈൽ നമ്പർ ചേർത്തിട്ടുള്ളവർക്ക് മാത്രമാണ് ഈ സൗജന്യം ലഭിക്കുക. ആധാറിൽ സജീവ

ഐ എൻ എന്ന വെബ്സൈറ്റിൽ ഡോക്യുമെൻ്റ് അപ്ഡേറ്റ് ഓപ്ഷൻ വഴിയാണ് രേഖകൾ പുതുക്കേണ്ടത്. പുതിയ ആധാരെടുക്കൽ, ബയോമെട്രിക് പുതുക്കൽ, മൊബൈൽ ഇമെയിൽ മാറ്റൽ തുടങ്ങിയ എല്ലാ സേവനങ്ങളും സംസ്ഥാനത്തെ എല്ലാ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും മറ്റ് അംഗീകൃത ആധാർ കേന്ദ്രങ്ങൾ വഴിയും ലഭ്യമാണ്. സിറ്റിസൺ കോൾ സെൻ്ററിൻ്റെ നമ്പർ ടോൾ ഫ്രീ 1800-4251-1800. കേരള സ്റ്റേറ്റ് ഐ ടി മിഷൻ ആധാർ സെക്ഷൻ 0471-25-25-44-2 0471-25-25-44-2 ടോൾ ഫ്രീ നമ്പർ 1800-4251-1800. ആലപ്പുഴ ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളതും 2025 ജനുവരി മുതൽ 2026 ഓഗസ്റ്റ് വരെ റദ്ദായതുമായ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ തനത് സീനിയോറിറ്റി നിലനിർത്തിക്കൊണ്ട് പുതുക്കി നൽകുന്നു. എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ കാർഡിൽ ഒക്ടോബർ 2024 മുതൽ ജൂൺ 2026 വരെ രേഖപ്പെടുത്തിയവർക്കാണ് രജിസ്ട്രേഷൻ പുതുക്കുവാൻ അവസരം. അവസാന തീയതി അടുത്ത മാസം 31. താൽപ്പര്യമുള്ളവർ പ്രവൃത്തി ദിവസങ്ങളിൽ തൊഴിൽ രജിസ്ട്രേഷൻ കാർഡുമായി ജില്ലാ സൈനിക ക്ഷേമ ഓഫീസ് ആറാട്ടുവഴി ആലപ്പുഴ എന്ന വിലാസത്തിൽ നേരിട്ടോ ദൂതൻ മുഖേനയോ തപാൽ മാർഗമോ ബന്ധപ്പെടേണ്ടതാണ്. ഫോൺ നമ്പർ 0477-3. കോട്ടയം ജില്ലയിലെ ദേശീയ പ്രാധാന്യമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ IIT, IIM, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് തുടങ്ങിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ബിരുദാനന്തര ബിരുദ കോഴ്സുകൾക്ക് പഠിക്കുന്ന OEC, OBC, H വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്ക് OEC പോസ്റ്റ് മെട്രിക് വിദ്യാഭ്യാസ ആനുകൂല്യ പദ്ധതിക്ക് നവംബർ 30 വരെ അപേക്ഷിക്കാം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.egrants.kerala.gov.in വെബ്സൈറ്റ് സന്ദർശിക്കുക. പിന്നാക്ക വിഭാഗ വികസന വകുപ്പിൻ്റെ എറണാകുളം മേഖലാ ഓഫീസുമായി ബന്ധപ്പെടാം. ഫോൺ നമ്പർ 0484-298-3130. 0484-298-3130. സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഗുജറാത്തിൽ സമ്മാനിക്കും. മലയാളത്തിന്റെ അഭിമാന താരമായ മമ്മൂട്ടി ഉൾപ്പെടെ പുരസ്കാരം ഏറ്റുവാങ്ങും. 9th ഇന്ത്യ അന്താരാഷ്ട്ര ജലവാരത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ജലവിഭവങ്ങൾ സംരക്ഷിക്കേണ്ടത് മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര സാധ്യമാക്കിയ പ്രിയദർശിനി പദ്ധതി ജീവിതത്തിന്റെ സർവ്വമേഖലകളിലും സ്വാധീനം ചെലുത്തിയതായി ഗതാഗതമന്ത്രി CP ജോൺ. സമഗ്ര തീരസംരക്ഷണ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി തിരുവനന്തപുരത്തെ പൊഴിയൂരിൽ കടൽഭിത്തി നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് വനിതാ 2020 ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യക്കെതിരെ ശ്രീലങ്കയ്ക്ക് 217 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഗുജറാത്തിൽ വിതരണം ചെയ്യും. കേവാഡിയയിലെ ഏകതാ നഗറിലാണ് പരിപാടി. ബ്രഹ്മയുഗം എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മമ്മൂട്ടി മികച്ച നടനുള്ള പുരസ്കാരവും ഷെഹനാദ് ജലാൽ മികച്ച ഛായാഗ്രാഹകനുള്ള പുരസ്കാരവും ഏറ്റുവാങ്ങും. AR എന്ന ചിത്രത്തിലെ അങ്ങുവാനക്കോണില് എന്ന ഗാനം ആലപിച്ച വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം ഏറ്റുവാങ്ങും. നടൻ അനന്ത് നാഗിന് 2024 ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരവും സമ്മാനിക്കും. ജലവിഭവങ്ങൾ സംരക്ഷിക്കേണ്ടതും വിപുലീകരിക്കേണ്ടതും മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. 9th ഇന്ത്യ അന്താരാഷ്ട്ര ജലവാരത്തിന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. ജലസ്രോതസ്സുകളെ സംരക്ഷിക്കാൻ കൂട്ടായ പ്രവർത്തനം ആവശ്യമാണെന്നും ജലം ശ്രദ്ധയോടെ ഉപയോഗിക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാനാകുന്ന ജലവിഭവ പരിപാലനം എന്ന

0: സമയത്തിൽ ജൽശക്തി മന്ത്രാലയമാണ് 5 ദിവസം നീളുന്ന പരിപാടി സംഘടിപ്പിക്കുന്നത്. രാജ്യത്തെ ലഹരി വിരുദ്ധ ദൌത്യസേനാ മേധാവികളുടെ 3ാമത് ദേശീയ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയാണ് 2 ദിവസത്തെ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ഐക്യദാർഢ്യത്തോടെയുള്ള തീരുമാനം, പങ്കുവയ്ക്കപ്പെട്ട ഉത്തരവാദിത്തം എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് സമ്മേളനം നടക്കുന്നത്. വിവേചനമില്ലാതെ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര സാധ്യമാക്കിയ പ്രിയദർശിനി പദ്ധതി ജീവിതത്തിന്റെ സർവ്വ മേഖലകളിലും സ്വാധീനമുണ്ടാക്കിയതായി ഗതാഗതമന്ത്രി CP ജോൺ. പദ്ധതി 100 ദിനം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഇതുവരെ 13 കോടി സ്ത്രീകൾ സൌജന്യ യാത്ര ചെയ്തു. 266 കോടി രൂപയാണ് ഇതിനായി സർക്കാരിന് ചെലവായത്. ഓർഡിനറി സർവീസുകളിൽ പുരുഷ യാത്രക്കാരുടെ എണ്ണവും വർദ്ധിച്ചതായും യാത്രാക്കൂലിയിൽ സ്ത്രീകൾ ലാഭിച്ച പൈസ പൊതുവിപണിയിലെത്തിയതായും മന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള പദ്ധതികൾ KSRTC ആവിഷ്കരിക്കുമെന്നും മന്ത്രി പറഞ്ഞു.
1: 13 കോടിയാണ് യാത്രകൾ ഈ പ്രിയദർശിനി പദ്ധതിയിലൂടെ നടന്നിരുന്നു. അതുപോലെ തന്നെ 266 കോടി രൂപയുടെ സൌജന്യ യാത്രയാണ് ഇതിനകം നടന്നത്. KSRTC അതിന്റെ ചരിത്രത്തിൽ ഇത്രയും നല്ല ജനകീയ സർവീസായി ഒരിക്കലും പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. ഈ ഗവൺമെന്റിന്റെ തൊപ്പിയിലെ പൊൻതൂവലായി പ്രിയദർശിനി പദ്ധതി എന്ന് മാറിയിരിക്കുന്നു. സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റും അതേപോലെ തന്നെ KSRTCയും തമ്മിൽ ഒരു MOU ഒപ്പിട്ടുകൊണ്ട് അതിന്റെ കാര്യങ്ങളും ഞങ്ങളിപ്പോ ആലോചിക്കുന്നുണ്ട്.
0: KSRTC ബജറ്റ് ടൂറിസം സെല്ലിനായി തയ്യാറാക്കിയ പുതിയ സോഫ്റ്റ്വെയർ, വെയ്റ്റിംഗ് ലിസ്റ്റ് സംവിധാനം, ലക്ഷദ്വീപ് ഹൈദരാബാദ് ആഡംബര സർവീസ് എന്നിവ ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്തു. സോഫ്റ്റ്വെയർ നിലവിൽ വരുന്നതോടെ യാത്രക്കാർക്ക് ബജറ്റ് ടൂറിസം പാക്കേജുകളുടെ ടിക്കറ്റ് ഓൺലൈനായി ബുക്ക് ചെയ്യാനാകും. ഓൺലൈൻ ഡെലിവറി ജോലിക്കാർക്കുള്ള സംസ്ഥാനത്തെ ആദ്യ വിശ്രമ കേന്ദ്രം ഗിഗോൺ നാളെ തിരുവനന്തപുരത്ത് തുറക്കും. തൊഴിൽ വകുപ്പ് ഒരുക്കുന്ന വിശ്രമ കേന്ദ്രം തിരുവനന്തപുരം ഊറ്റുകുഴിയിലാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. 12ാമത് ബ്രിക്സ് പാർലമെന്ററി ഫോറത്തിന് ഡൽഹിയിലെ പാർലമെന്റ് ഹൌസ് സമുച്ചയത്തിൽ അടുത്ത മാസം 26ന് വേദിയൊരുങ്ങും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദ്വിദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 27ന് നടക്കുന്ന സമാപന സമ്മേളനത്തെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള അഭിസംബോധന ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: തിരുവനന്തപുരം ജില്ലയിലെ പൊഴിയൂരിൽ കടൽഭിത്തി നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. കിഫ്ബി ഫണ്ട് വിനിയോഗിച്ച് 93.22 കോടി രൂപയുടെ സമഗ്ര തീരസംരക്ഷണ വികസന പദ്ധതിയാണ് പൊഴിയൂരിൽ നടപ്പാക്കുന്നത്. അക്കാരി കേസിൽ റിപ്പോർട്ടർ TV മാനേജിംഗ് ഡയറക്ടർ ആൻഡ്രു അഗസ്റ്റിന് ജാമ്യം. ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. സുൽത്താൻ ബത്തേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് ആൻഡ്രു അഗസ്റ്റിൻ ഹൈക്കോടതിയെ സമീപിച്ചത്. നേരത്തെ കേസിൽ ആൻഡ്രുവിക്ക് ഇടക്കാല ജാമ്യം നിഷേധിച്ചിരുന്നു. പാലക്കാട് നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കും CPR പരിശീലനം നൽകുന്ന ഓട്ടോരക്ഷാ പദ്ധതി നടപ്പാക്കുന്നു. പൊതുജനങ്ങളുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന വിഭാഗം എന്ന നിലയിലാണ് ഓട്ടോ തൊഴിലാളികളെ ഇതിന്റെ ഭാഗമാക്കിയതെന്ന് പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന രമേഷ് പിഷാരടി MLA പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ കാരണം കുഴഞ്ഞു വീണുള്ള അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ലോക ഹൃദയ ദിനമായ September 29 പദ്ധതിക്ക് തുടക്കം കുറിക്കും. സർട്ടിഫിക്കറ്റ് കോഴ്സ് എന്ന നിലയിൽ ജില്ലയിലെ സ്വകാര്യ ആശുപത്രിയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ സദ്ഭരണം എന്ന കാഴ്ചപ്പാടോടെ 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുകയാണ് സർക്കാർ. പ്രകടനത്തെ അടിസ്ഥാനമാക്കി ആനുകൂല്യങ്ങൾ നൽകുന്ന PLI അഥവാ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതി അത്തരത്തിൽ മികച്ച പിന്തുണയാണ് ഉൽപാദകർക്ക് നൽകുന്നത്. ആഭ്യന്തര ഉൽപാദനം പ്രോത്സാഹിപ്പിക്കാനും ഇറക്കുമതി കുറയ്ക്കാനും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. ആഭ്യന്തര യൂണിറ്റുകളിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന വർദ്ധിക്കുന്നതിനനുസരിച്ച് ആഭ്യന്തര സംരംഭകർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ PLI പദ്ധതി വഴി ലഭ്യമാകും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 3 ജില്ലകളിലും മറ്റന്നാൾ 5 ജില്ലകളിലും മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ

0: അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലെ കാൽപന്ത് കളി ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന ബ്രസീലിയൻ ഇതിഹാസ താരങ്ങളും ഇന്ത്യൻ മുൻനിര താരങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഫുട്ബോൾ മത്സരം നാളെ വൈകിട്ട് 7:30 കൊച്ചി കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് മത്സരം. തിരക്ക് പരിഗണിച്ച് കൊച്ചി മെട്രോ അധിക സർവീസും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
1: റൊണാൾഡീഞ്ഞോ, റിവാൾഡോ, എഡ്മിൽസൺ തുടങ്ങി ബ്രസീലിന്റെ എക്കാലത്തെയും മികച്ച താരങ്ങളാണ് കൊച്ചിയുടെ മണ്ണിൽ പന്ത് തട്ടാനൊരുങ്ങുന്നത്. എഡ്മിൽസൺ, പൌലോ സെർജിയോ, ജിയോവാനി, കമാൻഡുക്കായ, ഗുസ്താവോ നെരി, എലിവെൽട്ടൺ, റിക്കാർഡോ ഒലിവേര തുടങ്ങിയ താരങ്ങൾ ഇന്നലെ തന്നെ എത്തി. റൊണാൾഡീഞ്ഞോ ഉൾപ്പെടെയുള്ള സംഘം ഇന്നെത്തും. മുൻ ഇന്ത്യൻ ക്യാപ്റ്റന്മാരായ അയ്യം വിജയൻ, ബൈചുങ് ഭൂട്ടിയ എന്നിവരടക്കമുള്ള ഇതിഹാസങ്ങളാണ് ഇന്ത്യക്കായി ബൂട്ടുകെട്ടുന്നത്. മലയാളി താരങ്ങളായ ജോപോൾ അഞ്ചേരി, സി കെ വിനീത്, മുഹമ്മദ് റാഫി, എൻ പി പ്രദീപ്, എം വി നെൽസൺ, റിനോ ആൻഡോ തുടങ്ങിയവരും ടീമിലുണ്ട്. ടിക്കറ്റ് വിൽപ്പന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.
0: ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് വനിതാ 2020 ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യക്കെതിരെ ശ്രീലങ്കയ്ക്ക് 217 റൺ വിജയലക്ഷ്യം. നിലവിൽ 4 വെള്ളിയും 2 വെങ്കലവും അടക്കം 6 മെഡലുകൾ നേടി ഇന്ത്യ 12-ാം സ്ഥാനത്താണ്. ഡൽഹിയിൽ നടക്കുന്ന ദേശീയ സുബ്രതോ കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ അണ്ടർ 17 വിഭാഗം സെമി ഫൈനലിൽ കേരളം ഇന്നിറങ്ങും. കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നത് മലപ്പുറം അത്താണിക്കൽ MICEMHSS ടീമാണ്. സെമി ഫൈനലിൽ ബംഗളൂരു ആർമി ബോയ്സ് സ്കൂളിനെയാണ് കേരളം നേരിടുന്നത്. കഴിഞ്ഞ വർഷം കേരളത്തിനായി കോഴിക്കോട് ഫറൂഖ് HSS കിരീടം നേടി. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. സെൻസെക്സ് 132 പോയിന്റ് താഴ്ന്ന് 74,729, നിഫ്റ്റി 31 പോയിന്റ് താഴ്ന്ന് 23,383 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവിലയിൽ വർധന, പവന് 120 രൂപ വർദ്ധിച്ച് 113,480 രൂപയാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഗുജറാത്തിൽ സമ്മാനിക്കും. മലയാളത്തിന്റെ അഭിമാന താരമായ മമ്മൂട്ടി ഉൾപ്പെടെ പുരസ്കാരം ഏറ്റുവാങ്ങും. 9th ഇന്ത്യ അന്താരാഷ്ട്ര ജലവാരത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ജലവിഭവങ്ങൾ സംരക്ഷിക്കേണ്ടത് മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. സ്ത്രീകൾക്ക് സൌജന്യ യാത്ര സാധ്യമാക്കിയ പ്രിയദർശിനി പദ്ധതി ജീവിതത്തിന്റെ സർവ്വമേഖലകളിലും സ്വാധീനം ചെലുത്തിയതായി ഗതാഗതമന്ത്രി CP ജോർജ്. സമഗ്ര തീരസംരക്ഷണ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി തിരുവനന്തപുരത്തെ പുഴിയൂരിൽ കടൽഭിത്തി നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് വനിതാ 2020 ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യക്കെതിരെ ശ്രീലങ്കയ്ക്ക് 217 റൺ വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: സ്ത്രീകളുടെ ആരോഗ്യവും ആയുർവേദവും. പാറശാല ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ പ്രസൂതിതന്ത്ര സ്ത്രീരോഗ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അപർണ എസ് സംസാരിക്കുന്നു.
1: ഒരു സ്ത്രീയുടെ ആരോഗ്യം എന്നത് ഒരു വ്യക്തിയുടെ മാത്രം ആരോഗ്യമല്ല, അതൊരു കുടുംബത്തിന്റെ ആരോഗ്യത്തെയും അടുത്ത തലമുറയുടെ ആരോഗ്യത്തെയും സമൂഹത്തിന്റെ ആരോഗ്യത്തെയും സ്വാധീനിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തിന് പ്രത്യേക പ്രാധാന്യം നൽകേണ്ടതുണ്ട്. ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ കൗമാരം മുതൽ ആദ്യാർത്തവം, ഗർഭധാരണം, പ്രസവം, പ്രസവാനന്തര കാലഘട്ടം, ആർത്തവ വിരാമം തുടങ്ങി നിരവധി ഘട്ടങ്ങളുണ്ട്. ഓരോ ഘട്ടത്തിലും ശരീരത്തിലും മനസ്സിലും മാറ്റങ്ങളുണ്ടാകുന്നു. ഈ മാറ്റങ്ങളെ മനസ്സിലാക്കുകയും അനിവാര്യമായ ആരോഗ്യ പരിപാലനം നൽകുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഒരു പെൺകുഞ്ഞ് ജനിക്കുന്നതോടെ ഒരു മകളും സഹോദരിയും ഭാര്യയും അമ്മയും മുത്തശ്ശിയും ഈ ഭൂമിയിൽ രൂപപ്പെടുകയാണ്. ഈ പരിണാമങ്ങൾക്കിടയിൽ അവൾ തരണം ചെയ്യുന്ന പല പ്രതിസന്ധികളെയും നാം ഗണ്യമാക്കാറില്ല. അവൾ അഭിമുഖീകരിക്കുന്ന പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും നാം പരിഹാരം കണ്ടെത്താറും ഇല്ല. വീട്ടുജോലി, ജോലി സംബന്ധമായ ഉത്തരവാദിത്വങ്ങൾ, കുട്ടികളുടെ പരിചരണം, കുടുംബത്തിലെ മറ്റു ചുമതലകൾ എന്നിവയ്ക്കിടയിൽ സ്വന്തം ആരോഗ്യ പ്രശ്നങ്ങൾ അവഗണിക്കുന്ന സാഹചര്യം പലപ്പോഴും കാണാം. കൗമാരക്കാലഘട്ട വളർച്ചയിൽ അവൾ മറികടക്കേണ്ട ആദ്യത്തെ നാഴികക്കല്ലാണ് മെനാർക്കെ അഥവാ ആദ്യാർത്തവം. കൗമാരപ്രായത്തിൽ തന്നെ ആർത്തവത്തെക്കുറിച്ചുള്ള ശരിയായ അറിവ് പെൺകുട്ടികൾക്ക് നൽകേണ്ടതാണ്. ആർത്തവത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇന്നും പല കുടുംബങ്ങളിലും ഒരു മടിയുണ്ട്. ആർത്തവം ഒരു രോഗമല്ല, അത് സ്ത്രീ ശരീരത്തിലെ സ്വാഭാവികമായ ഒരു ജൈവ പ്രക്രിയയാണ്.

ഒരു പെൺകുട്ടിക്ക് ആദ്യമായി ആർത്തവം ഉണ്ടാകുമ്പോൾ അവൾക്ക് ഭയപ്പെടേണ്ട സാഹചര്യമില്ല. മറിച്ച് ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് ശരിയായ അറിവ് നൽകേണ്ട സമയമാണ്. ആർത്തവ സമയത്ത് ശുചിത്വം പാലിക്കുന്നതിനൊപ്പം മതിയായ പോഷകാഹാരം, വെള്ളം, ഉറക്കം, ലഘുവ്യായാമം എന്നിവയെക്കുറിച്ച് കൃത്യമായ ബോധവൽക്കരണം നൽകണം. ആർത്തവം വളരെ വേദനാജനകം ആവുകയോ അമിത രക്തസ്രാവം ഉണ്ടാവുകയോ മാസങ്ങൾ ക്രമരഹിതമാവുകയോ ചെയ്താൽ അത് സാധാരണയായി കരുതി അവഗണിക്കരുത്. ആർത്തവ സമയത്ത് വേദന സാധാരണമാണ്, സഹിച്ചാൽ മതിയെന്ന് പലരും പറയാറുണ്ട്. ചില സ്ത്രീകൾക്ക് നേരിയ വയറുവേദനയോ അസ്വസ്ഥതയോ ഉണ്ടാകാം. എന്നാൽ വേദന വളരെ ശക്തമാകുകയും ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കുകയും ചെയ്യുന്നു എങ്കിൽ അത് പരിശോധിക്കേണ്ടതാണ്. അത് എല്ലായ്പ്പോഴും സാധാരണ ആർത്തവ വേദന എന്ന് കരുതരുത്. അതിനു പിന്നിൽ ചില ഗൈനക്കോളജിക്കൽ കാരണങ്ങൾ ഉണ്ടാകാം. ആയുർവേദ ശാസ്ത്രപ്രകാരം ആർത്തവ ദിനങ്ങളിൽ സ്ത്രീയെ രജസ്വല എന്നാണ് അറിയപ്പെടുന്നത്. ആർത്തവകാലത്ത് ആദ്യ 3 ദിവസങ്ങൾ പ്രത്യേക ചര്യകൾ പാലിക്കാൻ ആണ് ശാസ്ത്രത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. ഈ കാലയളവിൽ ലൈംഗിക ബന്ധം ഒഴിവാക്കാനും അമിതമായ ശാരീരിക അധ്വാനം, ക്ഷീണമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ എന്നിവ ഒഴിവാക്കുകയും ലഘുവും പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നതുമാണ് ഉചിതം. ഇന്നത്തെ യുവതികളിൽ നാം സാധാരണയായി കണ്ടുവരുന്ന രോഗാവസ്ഥയാണ് PMOS എന്നറിയപ്പെടുന്ന പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം. ക്രമരഹിതമായ ആർത്തവം, അമിത രോമ വളർച്ച, മുഖക്കുരു, ശരീരഭാരം കൂടുക തുടങ്ങിയ ലക്ഷണങ്ങൾ ചിലരിൽ ഉണ്ടാകാറുണ്ട്. ഇവിടെ ജീവിതശൈലിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ആയുർവേദ ചികിത്സാ പ്രകാരം ആഹാരം, വിഹാരം, ഔഷധം എന്നിവയിലൂടെ ഫലപ്രദമായ മാറ്റം വരുത്തുവാൻ സാധിക്കുന്നു. വിവാഹിതരായ സ്ത്രീകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഗർഭധാരണത്തിനു മുമ്പുള്ള ആരോഗ്യ പരിപാലനം അഥവാ പ്രീ കൺസെപ്ഷണൽ കെയർ വളരെ പ്രധാനമാണ്. ശരിയായ ശരീരഭാരം, പോഷകാഹാരം, രക്തത്തിലെ ഹീമോഗ്ലോബിൻ പോലുള്ള അടിസ്ഥാന ആരോഗ്യ കാര്യങ്ങൾ, നിലവിലുള്ള രോഗങ്ങൾ, കഴിക്കുന്ന മരുന്നുകൾ എന്നിവ വിലയിരുത്തുന്നത് സഹായകരമാണ്. ഗർഭകാലത്തെക്കുറിച്ച് പറയുമ്പോൾ അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യമാണ് പ്രധാന പരിഗണന. ഈ സമയത്ത് പോഷകസമൃദ്ധമായ ഭക്ഷണം, മതിയായ വിശ്രമം, ആവശ്യമായ പരിശോധനകൾ, സുരക്ഷിതമായ ശാരീരിക പ്രവർത്തനം, മാനസിക പിന്തുണ എന്നിവ പ്രധാനമാണ്. പ്രസവാനന്തരം പല സ്ത്രീകളിലും കുഞ്ഞിന്റെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ച് സ്വന്തം ആരോഗ്യത്തെ മറക്കാറുണ്ട്. കുഞ്ഞിനെ പരിചരിക്കുന്നതോടൊപ്പം അമ്മയുടെ പോഷണം, വിശ്രമം, മാനസികാരോഗ്യം, മുലയൂട്ടൽ, ശാരീരിക പുനരധിവാസം എന്നിവയും ശ്രദ്ധിക്കണം. പ്രസവശേഷം ക്ഷീണമുണ്ടാകാം. എന്നാൽ അമിതമായ ക്ഷീണം, തുടർച്ചയായ വിഷാദം, അസാധാരണമായ രക്തസ്രാവം, ശക്തമായ വേദന, പനി തുടങ്ങിയ ലക്ഷണങ്ങളുണ്ടെങ്കിൽ ഉടൻ വൈദ്യസഹായം തേടണം. ആയുർവേദത്തിൽ ഗർഭകാല പ്രസവാനന്തര പരിചരണത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. ഗർഭകാലത്ത് മാസാനുമാസിക ഗർഭിണി പരിചരണം നടത്തിവരുന്നു. ഇതിലൂടെ ഗർഭിണിക്ക് ആരോഗ്യകരമായ ഒരു ഗർഭകാലം സാധ്യമാകുന്നു. പ്രസവിച്ചിരിക്കുന്ന ഒരു സ്ത്രീയെ സൂതിക എന്നാണ് ആയുർവേദ ശാസ്ത്രത്തിൽ പറയുന്നത്. പ്രസവശേഷം സൂതികയുടെ ഗർഭാശയം ശുദ്ധമാക്കുന്നതിനും അത് ചുരുങ്ങി പൂർവ്വസ്ഥിതിയിലേക്ക് വരുന്നതിനും കുഞ്ഞിന് ആവശ്യമുള്ളത്ര അളവിൽ മുലപ്പാലുണ്ടാകുന്നതിനും അമ്മയുടെ ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതിനും ക്ഷീണമകറ്റുന്നതിനും വേണ്ട ക്രിയകളാണ് പ്രസവരക്ഷാക്രമത്തിൽ നിർദ്ദേശിക്കുന്നത്. എന്നാൽ ചികിത്സയും ഔഷധങ്ങളും വ്യക്തിയുടെ പ്രസവരീതി, ആരോഗ്യസ്ഥിതി, മുലയൂട്ടൽ തുടങ്ങിയ കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. 45 വയസ്സ് മുതൽ 55 വയസ്സ് വരെയുള്ള സ്ത്രീകളിൽ ആദ്യാർത്തവം പോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്ന മറ്റൊരു നാഴികക്കല്ലാണ് ആർത്തവ വിരാമം അഥവാ മെനോപോസ്. ആർത്തവ വിരാമം എന്നത് സ്ത്രീ ജീവിതത്തിലെ സ്വാഭാവികമായ ഒരു ഘട്ടമാണ്. എന്നാൽ ഈ കാലയളവിൽ ഹോർമോൺ വ്യതിയാനങ്ങൾ കാരണം ശരീരത്തിന് അമിതമായ ചൂട് അനുഭവപ്പെടുക, ഉറക്കത്തിലെ മാറ്റങ്ങൾ, മാനസിക അസ്വസ്ഥതകൾ എന്നീ ലക്ഷണങ്ങൾ ഉണ്ടാകാം. ഈ സമയത്ത് കാൽഷ്യം ഉൾപ്പെടെയുള്ള പോഷകങ്ങൾ ലഭിക്കുന്ന സമതുലിതമായ ഭക്ഷണം, ശരീരത്തിന് അനുയോജ്യമായ വ്യായാമം, നല്ല ഉറക്കം എന്നിവ പ്രധാനമാണ്. അസ്ഥികളുടെ ആരോഗ്യവും ഹൃദയാരോഗ്യവും ഉൾപ്പെടെ ദീർഘകാല ആരോഗ്യകാര്യങ്ങൾക്കും ശ്രദ്ധ നൽകണം. ഇനി മറ്റൊരു പ്രധാന വിഷയം സ്ത്രീകളുടെ മാനസികാരോഗ്യമാണ്. കുടുംബപരമായ ഉത്തരവാദിത്വങ്ങൾ, ജോലി, ഉറക്കക്കുറവ്, സാമ്പത്തിക സമ്മർദ്ദം, ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ തുടങ്ങിയ പല കാര്യങ്ങളും മാനസിക സമ്മർദ്ദത്തിന് കാരണമായേക്കാം. അതിനാൽ സ്വന്തം വികാരങ്ങളെ അടിച്ചമർത്താതെ വിശ്വസിക്കുന്ന ആളുകളോട് സംസാരിക്കുകയും ആവശ്യമുള്ളപ്പോൾ വിദഗ്ധരുടെ

0: സഹായം നേടുകയും ചെയ്യണം. യോഗ, ശ്വസനക്രിയകൾ, ധ്യാനം, മതിയായ ഉറക്കം, ആരോഗ്യപരമായ ലൈംഗിക ബന്ധം, പ്രകൃതിയോടൊപ്പം സമയം ചിലവഴിക്കൽ തുടങ്ങിയ ആരോഗ്യകരമായ ശീലങ്ങൾ സമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായകരമായേക്കാം. സ്ത്രീകൾക്ക് ദിവസേന പാലിക്കാവുന്ന ചില ലളിതമായ ആരോഗ്യശീലങ്ങൾ. ഒന്നാമതായി ഭക്ഷണം. പച്ചക്കറികൾ, പഴങ്ങൾ, ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ, ആവശ്യമായ പ്രോട്ടീൻ തുടങ്ങിയവ ഉൾപ്പെടുത്തുന്ന സമതുലിതമായ ഭക്ഷണം കഴിക്കുക. രണ്ടാമതായി വ്യായാമം. സ്വന്തം ആരോഗ്യസ്ഥിതിക്ക് അനുയോജ്യമായ രീതിയിൽ സ്ഥിരമായ ശാരീരിക പ്രവർത്തനം നടത്തുക. മൂന്നാമതായി ഉറക്കം. ശരീരത്തിനും മനസ്സിനും ആവശ്യമായ വിശ്രമം നൽകുക. കുറഞ്ഞത് 6 മുതൽ 7 മണിക്കൂർ ഉറക്കം ശീലമാക്കുക. നാലാമതായി വെള്ളം. ശരീരത്തിന് ആവശ്യമായ അളവിൽ വെള്ളം കുടിക്കുക. അഞ്ചാമതായി മാനസികാരോഗ്യം. മാനസിക ആരോഗ്യത്തിനായി സമയം മാറ്റിവെക്കുക. ആറാമതായി ആരോഗ്യ പരിശോധനകൾ. പ്രായത്തിനും വ്യക്തിഗത അപകട സാധ്യതകൾക്കും അനുസരിച്ച് ആവശ്യമായ ആരോഗ്യ പരിശോധനകൾ നടത്തുക. ഏറ്റവും പ്രധാനമായി ശരീരം നൽകുന്ന മുന്നറിയിപ്പുകൾ അവഗണിക്കാതിരിക്കുക. ആയുർവേദത്തിന്റെ ഒരു പ്രധാന തത്വം രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുക എന്നതിലുപരി രോഗം വരാതിരിക്കാൻ ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുക എന്നതാണ്. അതിനാൽ പ്രിയപ്പെട്ട സ്ത്രീകളെ, സ്വന്തം ആരോഗ്യത്തിനായി സമയം മാറ്റിവെക്കുക. ശരിയായ ഭക്ഷണം കഴിക്കുക. ദിവസവും കുറച്ച് സമയം വ്യായാമത്തിനായി മാറ്റിവെക്കുക. മതിയായ ഉറക്കം ഉറപ്പാക്കുക. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ശ്രമിക്കുക. ശരീരത്തിനുണ്ടാകുന്ന അസാധാരണമായ മാറ്റങ്ങളെ അവഗണിക്കാതിരിക്കുക. സ്വന്തം ആരോഗ്യത്തെ പരിചരിക്കുന്നത് സ്വാർത്ഥതയല്ല, അത് സ്വന്തം കുടുംബത്തോടും സമൂഹത്തോടുമുള്ള ഉത്തരവാദിത്വമാണ്. ആരോഗ്യമുള്ള സ്ത്രീ, ആരോഗ്യമുള്ള കുടുംബം, ആരോഗ്യമുള്ള സമൂഹം. നമുക്ക് നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കാം. ശരിയായ അറിവ് നേടാം. ആവശ്യമുള്ളപ്പോൾ വിദഗ്ധരുടെ സഹായം തേടാം.
1: സ്ത്രീകളുടെ ആരോഗ്യവും ആയുർവേദവും പാറശാല ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ പ്രസൂതിതന്ത്ര സ്ത്രീരോഗ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അപർണ എസ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. 72-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഗുജറാത്തിൽ വിതരണം ചെയ്യും. നടൻ അനന്ത് നാഗിന് 2024-ലെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം സമ്മാനിക്കും. മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടി ഏറ്റുവാങ്ങും. ജലസ്രോതസ്സുകൾ മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് ആധാരമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ലഹരി വിരുദ്ധ ദൗത്യസേനാ മേധാവികളുടെ 3-ാമത് ദേശീയ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഹൂതി ആക്രമണം പ്രതിരോധിക്കാൻ സൗദി അറേബ്യയ്ക്ക് സൈനിക സഹായം നൽകുമെന്ന് ബ്രിട്ടൻ. ഏഷ്യൻ ഗെയിംസ് വനിതാ ടീം ടേബിൾ ടെന്നീസിൽ തായ്ലൻഡിനെ പരാജയപ്പെടുത്തി ഇന്ത്യ ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. 72-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഗുജറാത്തിൽ വിതരണം ചെയ്യും. കേവഡിയിലെ ഏകതാ നഗറിലാണ് പരിപാടി. ഭ്രമയുഗം എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മമ്മൂട്ടി പുരസ്കാരം ഏറ്റുവാങ്ങും. AR എന്ന ചിത്രത്തിലെ അങ്ങുവാന കോണിലെ എന്ന ഗാനം ആലപിച്ച വൈക്കം വിജയലക്ഷ്മിക്ക് മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം സമ്മാനിക്കും. ഭ്രമയുഗത്തിന്റെ ഛായാഗ്രഹണത്തിന് ഷെയ്നാർ ജലാലിനും പുരസ്കാരം ലഭിക്കും. നടൻ അനന്ത് നാഗിന് 2024-ലെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരവും സമ്മാനിക്കും. നാളെ വഡോദരയിലെ മഹാരാജ സായാജി റാവു സർവകലാശാലയുടെ 75-ാമത് വാർഷിക ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുക്കും. ബ്രഹ്മകുമാരി സംഘടിപ്പിക്കുന്ന ലോക നവീകരണത്തിനായുള്ള ആത്മീയ ഉണർവ് പ്രചാരണ പരിപാടിക്കും ശ്രീമതി ദ്രൗപദി മുർമു തുടക്കം കുറിക്കും. ജലസ്രോതസ്സുകൾ മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് ആധാരമെന്നും ജലം ശ്രദ്ധയോടെ ഉപയോഗിക്കണമെന്നും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ 9-ാമത് ഇന്ത്യ അന്താരാഷ്ട്ര ജലവാരത്തിന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. വരൾച്ച തടയുന്നതിന് നദീ സംയോജനം ഒഴിച്ചുകൂടാനാകാത്തതാണെന്നും ശ്രീ സി പി രാധാകൃഷ്ണൻ പറഞ്ഞു.
1: This shows the importance of water because the population is increasing, the urbanization is increasing, we have to produce more food grains, we need more water. Usage of water is increasing every day, so we all must make a clear awareness in ourselves as well as the wherever we go, the water should be used preciously.
0: കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാവുന്ന ജലവിഭവ പരിപാലനം എന്ന പ്രമേയത്തിലാണ് 5 ദിവസത്തെ പരിപാടി സംഘടിപ്പിക്കുന്നത്. നെതർലാൻഡ്സും ജർമ്മനിയും പങ്കാളിത്ത രാജ്യങ്ങളായും 14 സംസ്ഥാനങ്ങൾ പങ്കാളിത്ത സംസ്ഥാനങ്ങളായും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ജൽശക്തി മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ലഹരി വിരുദ്ധ ദൗത്യസേനാ മേധാവികളുടെ 3-ാമത് ദേശീയ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയാണ് 2 ദിവസത്തെ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ഐക്യദാർഢ്യത്തോടെയുള്ള തീരുമാനം, പങ്കുവയ്ക്കപ്പെട്ട ഉത്തരവാദിത്വം എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് സമ്മേളനം. ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങൾ നിയന്ത്രിക്കപ്പെട്ടില്ലെങ്കിൽ അന്താരാഷ്ട്ര സഹകരണത്തിന്റെ അന്തസ്സത്ത തന്നെ ചോദ്യം ചെയ്യപ്പെടുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂയോർക്കിൽ UN ഉന്നതതല സമ്മേളനത്തോടനുബന്ധിച്ച് പാർട്ട്നേഴ്സ് ഫോർ മൾട്ടിലാറ്ററലിസം, ഇന്റർനാഷണൽ ലോ, പീസ് ആൻഡ് പ്രോസ്പിരിറ്റി ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബഹുരാഷ്ട്രവാദം ശക്തമായി നിലകൊള്ളേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു.
2: For some decades, the world has witnessed a steady rebalancing, which was a long-expected structural evolution. However, extreme competition, geopolitical tensions, and actual conflicts have given this an entirely different character.
0: ന്യൂയോർക്കിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭാ സമ്മേളനത്തോടനുബന്ധിച്ച് B4+ ഇന്ത്യ വിദേശകാര്യമന്ത്രിമാരുടെ ആദ്യ കൂടിക്കാഴ്ച നടന്നു. പോളണ്ട്, ഹംഗറി, സ്ലോവേക്കിയ, ചെക്ക് റിപ്പബ്ലിക് വിദേശകാര്യമന്ത്രിമാർക്കൊപ്പം ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും യോഗത്തിൽ പങ്കെടുത്തു. വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ, നവീകരണം, സുസ്ഥിര വിതരണ ശൃംഖലകൾ, പ്രതിരോധം, സുരക്ഷ, കണക്ടിവിറ്റി, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെ സഹകരണത്തിനുള്ള സാധ്യതകൾ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തു. ഉപയോക്താക്കളുടെ വിവരങ്ങൾ ട്രാക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട യൂറോപ്യൻ യൂണിയന്റെ കർശന സ്വകാര്യതാ നിയമങ്ങൾ ലംഘിച്ചതിന് ഗൂഗിളിന് 403 ദശലക്ഷം യൂറോയുടെ പിഴ. അയർലൻഡിലെ ഡാറ്റ പ്രൊട്ടക്ഷൻ കമ്മീഷനാണ് പിഴ ചുമത്തിയത്. 2018-ഉം 2020-ഉം ഇടയിൽ വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി ക്രമീകരണങ്ങൾ, ലൊക്കേഷൻ ഹിസ്റ്ററി, ലൊക്കേഷൻ ആക്യുറസി ഫീച്ചർ എന്നീ സംവിധാനങ്ങളിലൂടെ ഉപയോക്താക്കളുടെ ലൊക്കേഷൻ വിവരങ്ങൾ ഗൂഗിൾ നിയമവിരുദ്ധമായി ട്രാക്ക് ചെയ്യുകയും പ്രോസസ് ചെയ്യുകയും ചെയ്തതായാണ് കണ്ടെത്തിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. സേവനം സദ്ഭരണം എന്ന കാഴ്ചപ്പാടോടെ 2047-നകം വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. പ്രകൃതി കൃഷിയിലൂടെ വികസന ലക്ഷ്യം എങ്ങനെ സാക്ഷാത്കരിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് സേവാ സങ്കല്പ് അഭിയാൻ. പ്രത്യേക പരമ്പരയിൽ ഇന്ന് വിശദാംശങ്ങളിലേക്ക്.
4: വൈവിധ്യമാർന്ന കാർഷിക ഉൽപ്പന്നങ്ങളാൽ പ്രശസ്തമാണ് സിക്കിം. 2016 സിക്കിമിനെ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ സംസ്ഥാനമായി പ്രഖ്യാപിച്ചിരുന്നു. ഏലം, ഇഞ്ചി തുടങ്ങിയ വിളകൾക്ക് സിക്കിം ഏറെ പ്രശസ്തമാണ്. രാജ്യത്തെ ഏലം ഉൽപാദനത്തിന്റെ 90% സിക്കിമിലാണ്. ഓസ്ട്രേലിയ, UAE തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഇത് വൻതോതിൽ കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഇതിൽ പ്രധാനമന്ത്രി ഫസൽ ഭീമാ യോജന നിർണായകമായ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. സിക്കിമിൽ മറ്റൊരു പ്രധാന വിളയായ ബക്വീറ്റ് ഹെക്ടറിന് ഏകദേശം 1600 കിലോഗ്രാം എന്ന തോതിലാണ് വിളവെടുപ്പ്. ബക്വീറ്റിന് ഭൗമസൂചിക പദവിയും ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ, ICAR സിക്കിം, സിക്കിം സർക്കാർ കാർഷിക വകുപ്പ് എന്നിവയുടെ സഹകരണത്തോടെയാണ് സിക്കിമിൽ പ്രകൃതിദത്ത കൃഷിയും ജൈവ കൃഷിയും കരുത്താർജിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ആധാർ, ആയുഷ്മാൻ ഭാരത്, ഡിജിറ്റൽ മിഷൻ, ആഭാ കാർഡുകൾ എന്നിവയിലൂടെ ശക്തമായ ഇന്ത്യയുടെ ഡിജിറ്റൽ അടിത്തറ ഒരു ഡിജിറ്റൽ ആരോഗ്യ ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ രാജ്യത്തെ പ്രാപ്തമാക്കിയതായി കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ. ദക്ഷിണ ആഗോള മേഖലയ്ക്കായി നിർമ്മിത ബുദ്ധിയും ഡിജിറ്റൽ ആരോഗ്യരംഗത്തെ നൂതന സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കുന്നതിലെ ഇന്ത്യയുടെ അനുഭവ മികവ് ന്യൂയോർക്കിൽ നടന്ന പരിപാടിയിൽ അവർ വ്യക്തമാക്കി. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ

0: മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 3 ജില്ലകളിലും മറ്റന്നാൾ 5 ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഹൂതികളുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ സൗദി അറേബ്യയ്ക്ക് സൈനിക സഹായവുമായി ബ്രിട്ടൻ. യമനിലെ ഭൂരിഭാഗം ജനവാസ മേഖലകളും നിയന്ത്രിക്കുന്ന ഹൂതികൾ സൗദി അറേബ്യയ്ക്ക് നേരെ ആക്രമണം ശക്തമാക്കിയതിനെ തുടർന്നാണ് റിയാദ് സഹായം അഭ്യർത്ഥിച്ചത്. സൗദി യുദ്ധവിമാനങ്ങൾക്ക് ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കുന്നതിനുള്ള സംവിധാനം നൽകുമെന്ന് ബ്രിട്ടൻ അറിയിച്ചു. ജപ്പാനിലെ ഐച്ചി നഗോയിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ വനിതാ ടീം ടേബിൾ ടെന്നീസ് വിഭാഗത്തിൽ തായ്ലൻഡിനെ പരാജയപ്പെടുത്തി ഇന്ത്യ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ക്വാർട്ടർ ഫൈനലിൽ ഉത്തരകൊറിയയാണ് ഇന്ത്യയുടെ എതിരാളികൾ. വനിതാ 2020 ക്രിക്കറ്റ് ഫൈനലിൽ ഇനിക്കെതിരെ ശ്രീലങ്കയ്ക്ക് 217 റൺ വിജയലക്ഷ്യം. നിലവിൽ 4 വെള്ളിയും 2 വെങ്കലവുമടക്കം 6 മെഡലുകൾ നേടി ഇന്ത്യ 12 സ്ഥാനത്താണ്. ഇന്ന് ലോക കാണ്ടാമൃഗ ദിനം. അവശേഷിക്കുന്ന 5 കാണ്ടാമൃഗങ്ങളെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായാണ് ലോക കാണ്ടാമൃഗ ദിനം ആചരിക്കുന്നത്. 5 ഇനങ്ങളെയും നിലനിർത്തുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഇന്ത്യൻ കാണ്ടാമൃഗങ്ങളെ സംരക്ഷിക്കാനുള്ള പ്രതിജ്ഞാബദ്ധതയെ ഊട്ടിയുറപ്പിക്കാൻ ദിനാചരണം സഹായിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. 12 ബ്രിക്സ് പാർലമെന്ററി ഫോറത്തിൽ 12 ബ്രിക്സ് പാർലമെന്ററി ഫോറത്തിന് ന്യൂഡൽഹിയിലെ പാർലമെന്റ് ഹൌസ് സമുച്ചയത്തിൽ അടുത്ത മാസം 26 വേദിയൊരുങ്ങും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദ്വിദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 27 നടക്കുന്ന സമാപന സമ്മേളനത്തെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള അഭിസംബോധന ചെയ്യും. വിവേചനമില്ലാതെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര സാധ്യമാക്കിയ പ്രിയദർശിനി പദ്ധതി ജീവിതത്തിന്റെ സർവ്വ മേഖലകളിലും സ്വാധീനമുണ്ടാക്കിയതായി ഗതാഗത മന്ത്രി CP ജോൺ. പദ്ധതി 100 ദിനം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഇതുവരെ 13 കോടി സ്ത്രീകൾ സൗജന്യ യാത്ര ചെയ്തതായും മന്ത്രി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. 72 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഗുജറാത്തിൽ വിതരണം ചെയ്യും. നടൻ അനന്ത് നാഗിന് 2024 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം സമ്മാനിക്കും. മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടി ഏറ്റുവാങ്ങും. ജലസ്രോതസ്സുകൾ മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് ആധാരമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ലഹരി വിരുദ്ധ ദൌത്യ സേനാ മേധാവികളുടെ 3 ദേശീയ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ അടുത്ത 5 ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഹൂതി ആക്രമണം പ്രതിരോധിക്കാൻ സൗദി അറേബ്യയ്ക്ക് സൈനിക സഹായം നൽകുമെന്ന് ബ്രിട്ടൻ. ഏഷ്യൻ ഗെയിംസ് വനിതാ ടീം ടേബിൾ ടെന്നീസിൽ തായ്ലൻഡിനെ പരാജയപ്പെടുത്തി ഇന്ത്യ ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 1 മണി കഴിഞ്ഞ് 20 സെക്കൻഡ്. ഗാനോത്സവം

ഏവർക്കും ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. പ്രിയ ശ്രോതാക്കൾ, കത്തുകളിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. അതിരൻ എന്ന ചിത്രത്തിൽ കെ എസ് ഹരിശങ്കർ പാടിയ ഗാനം. ഗാനരചന വിനായക് ശശികുമാർ, സംഗീതം പി എസ് ജയഹരി. ഈ ഗാനത്തിനായി കത്തയച്ചത് പി സി രാജു, ഉദയപേരൂരിൽ നിന്ന്.

0: മധു ബാലകൃഷ്ണനും കലാഭവൻ മണിയും ചേർന്ന് പാടിയ ഗാനം ചിത്രം കാഴ്ച. വരികൾ എഴുതിയത് കൈതപ്രം, ഈണം നൽകിയത് മോഹൻ സിതാര. വടുതലയിൽ നിന്നും മഹേഷ് ബാബു, രമേഷ് ബാബു എന്നിവരാണ് ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നത്.
1: പാണ്ഡന്നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ടിവനൊരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേൻ. പണ്ട്

ചിത്ര പാടിയ ഗാനം. ചിത്രം കണ്ണകി. വരികളെഴുതി ചീട്ടപ്പെടുത്തിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിപ്പാട്. ഉദയം പേരൂരിൽ നിന്ന് നയൻ, നവോമി, സതീഷ്, സരള എന്നിവരാണ് ഈ ഗാനത്തിനായി കത്തെഴുതിയിരിക്കുന്നത്.

0: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് എക്സൈറ്റ് നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: ഗാനോത്സവം തുടരുന്നു. അച്ചുവേട്ടന്റെ വീട് എന്ന ചിത്രത്തിൽ യേശുദാസും സംഘവും പാടിയ ഗാനം. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം വിദ്യാധരൻ. ഈ ഗാനം ആവശ്യപ്പെട്ടത് പ്രയാർ വടക്ക് നിന്ന് ശിവകുമാർ.

ഗാനോത്സവമാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിൽ യേശുദാസിൻ്റെ ശബ്ദം. വരികൾ കെ ജയകുമാർ, ഈണം രവി ബോംബെ. ഈ ഗാനം ആവശ്യപ്പെട്ടത് പട്ടണക്കാട് നിന്നും വി കെ വിജയൻ.

ചിത്രം വെങ്കലം. പാടിയത് യേശുദാസ്. പി ഭാസ്കരൻ്റെ വരികൾ, രവീന്ദ്രൻ്റെ സംഗീതം. ഈ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് വടുതലിൽ നിന്നും തോമസ്.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഗാനോത്സവം തുടരുന്നു. ചിത്രപാടിയ ഗാനം കേളി എന്ന ചിത്രത്തിൽ കൈതപ്രത്തിൻ്റെ വരികൾക്ക് ഈണം പകർന്നത് ഭരതൻ. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു സുജിത്, വീണ, ശിവ എന്നിവർ ഉദയപേരൂരിൽ നിന്ന്.

ചെങ്കോൽ എന്ന ചിത്രത്തിൽ യേശുദാസും സുജാത മോഹനും പാടിയ ഗാനം. കൈതപ്രത്തിൻ്റെ ഈരടികൾക്ക് ഈണമിട്ടത് ജോൺസൺ. ഈ ഗാനത്തിനായി കത്തെഴുതി കാത്തിരിക്കുന്നു ടി വി ധർമ്മരാജ്, രമണി തുടങ്ങിയവർ പറവൂരിൽ നിന്ന്.

തേന്മാവൻ കൊമ്പത്ത് എന്ന ചിത്രത്തിലെ ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നത് സവിത, ലൈജു, ആമിക്കുട്ടി എന്നിവർ അമ്പലമുകളിൽ നിന്നാണ്. പാടിയത് എം ജി ശ്രീകുമാറും ചിത്രയും. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വേണി ഇഗ്നേഷ്യസ്.

ഗാനോത്സവത്തിൽ അടുത്ത ഗാനം ശാലിനി എന്ന എൻ്റെ കൂട്ടുകാരി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചന MD രാജേന്ദ്രൻ, സംഗീതം ജി ദേവരാജൻ. ഈ ഗാനത്തിനായി കത്തെഴുതിയത് തുരുത്തിക്കരുതെന്നും മാധവൻ PT.

0: ഇത് ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. കളമശ്ശേരി നഗരസഭാ പരിധിയിലെ എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളും ഈ മാസം 30-ാം തീയതിക്ക് മുമ്പായി അക്ഷയ കേന്ദ്രങ്ങൾ വഴി വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കണം. മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർ നഗരസഭയിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതാണ്.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1-ാം സമ്മാനം 30 കോടി രൂപ, 2-ാം സമ്മാനം 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് 2027 അപേക്ഷ ക്ഷണിച്ചു. വികസിത് ഭാരത് ചലഞ്ച് ക്വിസ്, ഉപന്യാസം, പ്രസന്റേഷൻ, കൾച്ചറൽ ട്രാക്ക്, നാടോടി നൃത്തം, നാടൻ പാട്ട്, ചിത്രരചന, പ്രസംഗം, കവിതാരചന, ഡിസൈൻ ഫോർ ഭാരത് ഡൽഹി സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചറുമായി സഹകരിച്ച് നടത്തുന്ന ഡിസൈൻ മത്സരം, ഹാക്ക് ഫോർ സോഷ്യൽ കോസ് സാങ്കേതിക കണ്ടുപിടുത്ത മത്സരം, യൂത്ത് ഓണ്ടർപ്രണർഷിപ്പ് ചലഞ്ച്, യൂത്ത് പാർലമെന്റ് എന്നിങ്ങനെ 6 വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ. കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ജനുവരി 10 മുതൽ 12 വരെ ന്യൂഡൽഹിയിൽ നടക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കാം. രജിസ്റ്റർ ചെയ്യാനായി myBharat.gov.in/vbyld2027 സന്ദർശിക്കുക.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: +2 VHSC പഠനത്തിനൊപ്പം പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികൾക്ക് 2 വർഷത്തെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷാ പരിശീലനത്തിനായി ഓരോ വർഷവും 10,000 രൂപ വീതം അനുവദിക്കുന്ന മിഷൻ പദ്ധതി പട്ടികജാതി വികസന വകുപ്പ് നടപ്പിലാക്കി വരുന്നു. 2026-27 അധ്യയന വർഷം മിഷൻ പദ്ധതി നടപ്പിലാക്കുന്നതിന് പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചു. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 30 ഈ മാസം. വിശദ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0471-27372-38. നമ്പർ ആവർത്തിക്കാം, 0471-27372-38.
3: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ
4: ഗാനം.
0: കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ലളിതമായ നടപടിക്രമത്തിലൂടെ അതിവേഗ വ്യക്തിഗത ഗ്രൂപ്പ് വിദ്യാഭ്യാസ വായ്പകൾ നൽകുന്നു. നിശ്ചിത വരുമാന പരിധിയിലുള്ള 18-നും 55-നും മധ്യേ പ്രായമുള്ള തൊഴിൽ രഹിതരായ വനിതകൾക്ക് 3 മുതൽ 5 വർഷം വരെ തിരിച്ചടവ് കാലാവധിയിൽ 4 മുതൽ 8% വരെ പലിശ നിരക്കിൽ ഉദ്യോഗസ്ഥ വസ്തു ജാമ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വ്യക്തിഗത വായ്പ നൽകുന്നത്. മൈക്രോഫിനാൻസ് പദ്ധതിയിൽ കുടുംബശ്രീ

0: സി ഡി എസിന് 5 മുതൽ 7% വരെ പലിശ നിരക്കിൽ 4 കോടി രൂപ വരെ വായ്പ അനുവദിക്കുന്നു. സി ഡി എസിന് കീഴിലുള്ള SHG കൾക്ക് 19 ലക്ഷം രൂപ വരെ വായ്പ ലഭ്യമാവും. കൂടാതെ നിശ്ചിത വരുമാന പരിധിയിലുള്ള 16-നും 32-നും മധ്യേ പ്രായമുള്ള വിദ്യാർത്ഥിനികൾക്ക് 5 വർഷ തിരിച്ചടവ് കാലാവധിയിൽ 3 മുതൽ 8% വരെ പലിശ നിരക്കിൽ ഉദ്യോഗസ്ഥ വസ്തു ജാമ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാഭ്യാസ വായ്പ നൽകുന്നത്. അപേക്ഷകൾ അക്ഷയ സെന്റർ ഇന്റർനെറ്റ് സേവാ കേന്ദ്രം മുഖേന www.mitrasoft.kswdc.org എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കുക. വെബ്സൈറ്റ് വിലാസം ആവർത്തിക്കാം: www.mitrasoft.kswdc.org. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 94-96-01-5008 അല്ലെങ്കിൽ 94-96-01-5011. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 94-96-01-5008 അല്ലെങ്കിൽ 94-96-01-5011. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ഇൻഫർമേഷൻ ടെക്നോളജി വിഭാഗത്തിൽ കേരള ഡിജിറ്റൽ സയൻസസ് ഇന്നൊവേഷൻ ആൻഡ് ടെക്നോളജി സർവകലാശാലയുടെ ധനസഹായത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയിൽ കരാറടിസ്ഥാനത്തിൽ ജൂനിയർ റിസർച്ച് ഫെലോ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, മെക്കാനിക്കൽ, മെറ്റീരിയൽ സയൻസ്, കെമിക്കൽ, ഇൻഫർമേഷൻ ടെക്നോളജി, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, പോളിമർ സയൻസ് ആൻഡ് ബയോ പോളിമർ സയൻസിൽ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡേറ്റ iicgqsat@gmail.com എന്ന വിലാസത്തിലേക്ക്, ആപ്ലിക്കേഷൻ ഫോർ JRF ഗ്രാഫീൻ കാർബൺ ഫൈബർ കോമ്പോസിറ്റ് പ്രൊജക്ട് എന്ന തലക്കെട്ടോടെ ഈ മാസം 24 മുമ്പായി അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 97-46-62-23-26 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. 97-46-62-23-26 സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 2:18.
1: ആകാശവാണി FM വാർത്തകൾ.
0: എഴുപത്തിരണ്ടാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഗുജറാത്തിൽ വിതരണം ചെയ്യും. കേവഡിയയിലെ ഏകതാ നഗറിലാണ് പരിപാടി. ഭ്രമയുഗം എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മമ്മൂട്ടി മികച്ച നടൻ പുരസ്കാരവും ഷഹ്നാദ് ജലാൽ മികച്ച ഛായാഗ്രാഹകൻ പുരസ്കാരവും ഏറ്റുവാങ്ങും. വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായികയ്ക്ക് നൽകുന്ന പുരസ്കാരം സ്വീകരിക്കും. രാജ്യസഭയിലെ 11 സീറ്റുകളിലേക്ക് ദ്വിവത്സര തെരഞ്ഞെടുപ്പ് തീയതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. ഈ മാസം 29 നാമനിർദ്ദേശ പത്രിക സമർപ്പണം ആരംഭിക്കും. 16 ഒക്ടോബർ വോട്ടെടുപ്പ്. സമരമാർഗങ്ങൾ ഒഴിവാക്കി ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സമില്ലാതെ തുടരുന്നുവെന്ന് ഉറപ്പാക്കാനും കേന്ദ്ര ഗവൺമെന്റ് ബാങ്ക് ജീവനക്കാരോട് അഭ്യർത്ഥിച്ചു. ഈ മാസം 28 മുതൽ 30 വരെ പ്രഖ്യാപിച്ച ദേശീയ പണിമുടക്കിന് മുന്നോടിയായാണ് ഈ അഭ്യർത്ഥന. തിരുവനന്തപുരം ജില്ലയിലെ പുഴിയൂരിൽ കടൽഭിത്തി നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം വൈകിട്ട് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. കിഫ്ബി ഫണ്ട് വിനിയോഗിച്ച് 93.22 കോടി രൂപയുടെ സമഗ്ര തീരസംരക്ഷണ വികസന പദ്ധതിയാണ് പുഴിയൂരിൽ നടപ്പാക്കുന്നത്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യത കണക്കിലെടുത്ത് ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് സ്വർണം. ശ്രീലങ്കയെ 147 റൺസിനാണ് തോൽപ്പിച്ചത്. ഇന്ത്യ ഉയർത്തിയ 217 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ശ്രീലങ്ക 15.4 ഓവറിൽ 69 റൺസിൽ എല്ലാവരും പുറത്തായി. ബ്രസീലിയൻ ഇതിഹാസ താരങ്ങളും ഇന്ത്യൻ മുൻനിര താരങ്ങളും ഏറ്റുമുട്ടുന്ന ഫുട്ബോൾ മത്സരം നാളെ വൈകിട്ട് 7:30 കൊച്ചി കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.

0: വെള്ളിത്തിര വെള്ളിത്തിര നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ഈ തത്സമയ ഫോണിൻ പരിപാടിയിൽ നിങ്ങൾക്ക് വിളിക്കാം, വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാം, ഇഷ്ടപ്പെട്ട പാട്ടുകൾ ആവശ്യപ്പെടാം, അവ കേൾക്കുകയും ചെയ്യാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 944-6455-888. മറ്റൊരു നമ്പർ 04-84-24-26-397. അപ്പോൾ വെള്ളിത്തിരയിലേക്ക് വിളിച്ചോളൂ. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പ്രീതിയാണ്. ഫോൺ നമ്പർ ആവർത്തിക്കുന്നു: 944-6455-888. 044-242-6397. ഹലോ.
2: ഹലോ.
1: ആ, വെള്ളിത്തിരയാണ്. ഇതാരാണ്?
2: ഇത് വടുതലയിൽ നിന്ന് കുഞ്ഞമ്മ.
1: വടുതലയിൽ നിന്നുള്ള കുഞ്ഞമ്മയ്ക്ക് സ്വാഗതം.
2: ഞങ്ങള് ആദ്യമായിട്ട് വിളിക്കുന്നതാണ്.
1: നന്നായി.
2: ഞങ്ങള്
1: ആദ്യത്തെ കോള് തന്നെ പുതിയ ഒരാളെ കിട്ടിയല്ലോ.
2: അതെ, പ്രീതി മേഡല്ലേ?
1: അതെ.
2: ഞങ്ങൾ എല്ലാ ദിവസവും കേൾക്കാറുണ്ട് വെള്ളിത്തിര.
1: ആണോ? ഈ ഞങ്ങളെന്ന് പറഞ്ഞാൽ ആരൊക്കെ ഉണ്ട് അവിടെ?
2: ഞങ്ങള് 5 പേരാണ്. ഞങ്ങൾ സാറിന്റെ വർക്കാണ് ഇവിടെ.
1: ഓ, അത് ശരി. ആ, എന്തൊക്കെയാ?
2: ഞങ്ങള് 3 സ്ത്രീകളുണ്ട്, 2 ഓണർമാരുണ്ട്.
1: ആ, എന്തൊക്കെയാ ജോലികൾ അവിടുത്തെ? നക്ഷത്രം ഉണ്ടാക്കും. എന്ത് വെച്ചാ? പേപ്പറാണോ? ഫുൾ പേപ്പറാണോ? ആ, പണ്ടൊക്കെ നക്ഷത്രം ഉണ്ടാക്കിയിരുന്നത് അകത്ത് ഇതൊക്കെ വെച്ചിട്ടല്ലേ, കമ്പൊക്കെ വെച്ചിട്ട്. ആ പരിപാടി ഇപ്പൊ ഇല്ലല്ലോ അല്ലേ? പണ്ട് കരോളിനൊക്കെ പോകുമ്പം അതിനകത്ത് മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ടൊക്കെ അല്ലേ പോയിരുന്നത്? അത് വല്ലതും ഓർമ്മയുണ്ടോ? ഓക്കെ. ആ, നക്ഷത്രങ്ങൾ എങ്ങനെയാ പിന്നെ ഒന്നിച്ച് ബൾക്കായിട്ട് ഹോൾസെയിലാണോ, എങ്ങനെയാ വിൽപ്പന? ആ ശരി, ഇവിടെ തന്നെയാണോ?
2: എറണാകുളം.
1: ഓ ശരി ശരി. ഒരുപാട് നക്ഷത്രങ്ങളിൽ തന്നെ ഒരുപാട് വെറൈറ്റി ഇപ്പൊ ഉണ്ടല്ലോ അല്ലേ? പണ്ടത്തെ നക്ഷത്രത്തിന്റെ ഷേപ്പ് പോയിട്ട് വേറെ വലതും ആയിപ്പോയി ഇല്ലേ? അങ്ങനെ തോന്നാറില്ലേ? ഇല്ല, ആ നിങ്ങളിങ്ങനെ കണ്ട് ഓക്കെ, പല നിറങ്ങൾ അല്ലേ? പിന്നെ എത്ര പേരുണ്ട് ആ യൂണിറ്റില്?
2: ഞങ്ങളിപ്പോ 3 പേരേ ഉള്ളു. കൊറേ 10-13 പേരുണ്ടായതാണ്. എല്ലാവരും പോയി, വയസ്സന്മാര് മാത്രമേ ഉള്ളൂ.
1: അല്ല, ഈ പിന്നെ ഈ സീസണിൽ മാത്രാണോ നക്ഷത്രം വിൽപ്പനയൊക്കെ വിറ്റ് പോവുകയൊക്കെ ചെയ്യുന്നത്?
2: ഇത് ഞങ്ങള് ഉണ്ടാക്കി ഇവിടെ സ്റ്റോക്ക് ചെയ്തേക്കണേ. അപ്പൊ ഇനി നവംബർ ഡിസംബർ മാസങ്ങളിൽ കൊണ്ടുപോകുള്ളൂ.
1: ഓ, അപ്പൊ ഇത് എല്ലാ ദിവസവും വർക്ക് ഉണ്ടോ?
2: എല്ലാ ദിവസവും ഉണ്ട്. ഇപ്പൊ ഈ നാളിലായിട്ട് കുറച്ച് ഈ ചൈനയുടെ ഒക്കെ ഇറങ്ങിയേക്കണ കാരണം ഞങ്ങൾക്ക് ഇത്രയും ഇതാണ്.
1: ആ, അത് ശരി. ഓക്കെ.
2: വിപണി
1: കുറഞ്ഞു വരികയാണ് അല്ലേ? അപ്പൊ ഈ ഇത്രയും കാലവും നിങ്ങൾ ഡെയിലി വന്ന് ജോലി ചെയ്യുമ്പം നിങ്ങക്ക് ശമ്പളമൊക്കെ കിട്ടുന്നുണ്ടല്ലോ അല്ലേ?
2: ആ,
1: ഇതൊന്നിച്ച് വിൽക്കുന്നത് ഈ നവംബർ ഡിസംബർ കാലയളവിലാണ്.
2: ആ,
1: ഈ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെല്ലാം വിറ്റ് പോവാറുണ്ടോ? അതടുത്ത കൊല്ലത്തേക്ക് നമ്മള് മാറ്റി വെക്കും അല്ലേ? കേടുവരാതെ ഇരുന്നോളൂ, നിറവൊന്നും മങ്ങാതെ. ശരി. ഓക്കെ ഓക്കെ. ഞാനിപ്പോ ഈ നക്ഷത്രം ഉണ്ടാക്കുന്ന ഒരാളുമായിട്ട് ആദ്യമായിട്ടാ സംസാരിക്കുന്നത് കേട്ടോ. ഈ നക്ഷത്രങ്ങളൊക്കെ എവിടുന്നാ വരുന്നത്? എങ്ങനെയായിരിക്കും ഉണ്ടാക്കുക? എന്തെങ്കിലും ഫാക്ടറിയിൽ നിന്ന് ഉണ്ടാക്കി വിടുന്നതാണോ?

0: നമുക്ക്.
1: ഓ
0: അല്ല, ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഡിസംബർ മാസത്തിൽ മാത്രമാണ്, അതുവരെ ആരും ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലല്ലോ.
1: അതെ അതെ.
0: പിന്നെ വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടില് എനിക്ക് രണ്ട് മക്കളുണ്ട്, ഹസ്ബൻഡും ഉണ്ട്.
0: ഓക്കെ.
1: രണ്ടെണ്ണത്തിന് ഞാൻ കല്യാണം കഴിഞ്ഞ്. പിന്നെ ഞങ്ങളുടെ കൂടെ പണിയെടുക്കണത് ലീജ, പുഷ്പി, അവർക്കും ഉണ്ട് രണ്ട് മൂന്ന് മക്കളും. മക്കത്തിനെ കല്യാണം കഴിച്ചതാണ്. പിന്നെ ഞങ്ങൾക്ക് ഓണർ ഉണ്ട്, ഉണ്ണി കൃഷ്ണൻ, കുഞ്ഞുമോൻ. അവര് ഞങ്ങളാക്കിയിട്ട് പോകും അങ്ങോട്ട്.
0: ആണോ? നിങ്ങളങ്ങ് ഏറ്റെടുത്തോളും അല്ലേ?
1: ഞങ്ങള് കറക്റ്റ് ആയിട്ടൊക്കെ ചെയ്തൊക്കെ വെക്കും. വിശ്വാസത്തിന്റെ പുറത്ത് ഞങ്ങൾ അങ്ങനെ ചെയ്യും.
0: നല്ല വിശ്വാസമുള്ള ആളാണ്.
1: അതെ അതെ.
0: ഓക്കെ. ഇപ്പൊ നിങ്ങൾ അങ്ങനെ നിക്കുന്നത് കൊണ്ടാണല്ലോ പുള്ളി ഇതുപോലെ ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റുന്നത് പുള്ളിക്ക് അല്ലേ? നിങ്ങൾ ഉഴപ്പും എന്നുണ്ടെങ്കിൽ പുള്ളിക്ക് അങ്ങനെ പറ്റില്ല. അതെ അതെ.
1: ഞങ്ങള് 10-26 കൊല്ലം ഇപ്പൊ.
0: അത് ശരി. ഓ,
1: 26 കൊല്ലത്തെ.
0: അപ്പൊ ഇങ്ങനെ അടുത്ത് തന്നെ നിക്കുന്നു, കൂടെ നിക്കുന്ന ഇവരൊക്കെ ആവുമ്പോ എന്തായാലും പരസ്പരം മനസ്സിലാവും. അപ്പൊ പിന്നെ വിശ്വാസം തനിയെ ഉണ്ടാവും അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കണ്ടേ?
1: പാട്ട് കേൾക്കണം.
0: ഏത് പാട്ടാ?
1: മാലാകമാർ വന്ന് പൂ വിരിച്ചാലും മകനെ നിനക്ക് വേണ്ടി എന്ന് പറഞ്ഞ പാട്ടില്ലേ?
0: മകനെ നിനക്ക് വേണ്ടി.
1: അതെ അല്ലെ? അത് ഇവിടെ ലീജ എന്ന് പറഞ്ഞ ആൾക്കാണ് ഇഷ്ടം.
0: ശരി, മകനെ ഓർത്തിട്ടാവും അല്ലേ?
1: അതെ.
0: ലീജയുടെ മകന്റെ പേരെന്താ?
1: ലീജയുടെ മകന്റെ പേര് ആഡ്രിൻ.
0: ആഡ്രിൻ. അപ്പൊ ആഡ്രിന് വേണ്ടി കൂടിയാണ് ഈ പാട്ട്.
1: അതെ അതെ.
0: എന്നാ പാട്ട് കേട്ടാലോ? സുശീലാമ്മയുടെ പാട്ടാണ്. ഓക്കെ.
1: ഞങ്ങള് കൊറേ നാളായിട്ട് കിട്ടിയതാണ്
0: ഞങ്ങക്ക്
1: സന്തോഷം.
0: ഓക്കെ ശരി.

0: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: ഹലോ, വെള്ളിത്തിരിയിലേക്ക് സ്വാഗതം. ആരാണ്?
3: തേക്കമാലിപ്പുറം.
2: ലില്ലി അല്ലേ? പിന്നെ
3: എനിക്ക് അമൃതവാഹിനിയിലെ പാട്ട്.
2: അമൃതവാഹിനിയിലെ ഏത് പാട്ടാ?
3: അതാണെന്ന് തോന്നണ സിനിമ, അതാണെന്ന് തോന്നണു.
2: അയ്യോ, പാട്ടിന്റെ തുടക്കം എന്താ? പാട്ടിന്റെ തുടക്കം
3: നീളം കാറ്റാവും, കാറ്റിയ നീളം കാറ്റാവും എന്നുള്ള.
2: ഓ ശരി ശരി. പിന്നെ അവിടെ
3: സോറി,
2: സുഖായിരിക്കുന്നോ?
3: രണ്ട് മക്കള്, രണ്ട് പെൺമക്കളാണ്.
2: അവരെന്താ ചെയ്യുന്നേ?
3: അവരെ രണ്ടുപേരും കെട്ടിച്ച്, മൂത്താളിന് രണ്ട് മക്കള്, ഇളയാളിന് ഒരാൾ. ഒരുപോലെ
2: രണ്ട്
3: കിടപ്പാണ്. സുഖിലാണ്ട് പറഞ്ഞ പ്രായമുള്ളതാണ്.
2: ഓ ശരി ശരി. അപ്പോ നിങ്ങള് രണ്ടുപേരേ ഉള്ളു വീട്ടില് അല്ലേ? എന്താ വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് എങ്ങനെ ഇരിക്കുന്നു? പത്തറുപത്താറ് വയസ്സെന്നൊക്കെ പറയണ അങ്ങനെ ഒരു വയസ്സാണോ? ആണോ? കുട്ടികളെയൊക്കെ എവിടെയാ കല്യാണം കഴിച്ചിരിക്കുന്നത്?
3: ഒരാളെ തേവരെ കൊടുത്തേക്കണം, മൂത്താളാ.
2: ഓ,
3: ഒരാള് കോലഞ്ചേരി.
2: ഓ ശരി ശരി. പേരക്കുട്ടികൾ എത്ര പേരുണ്ട്?
3: ആ പേരക്കുട്ടി മൂത്താളിന് രണ്ടുപേര്, ആഷിലും ആൽവിനും. ഇളയാള് ഒരാള്, ശബരീഷ്.
2: ആഷിനും ആൽബിനും ശബരീഷും അല്ലേ? കുട്ടികളൊക്കെ പഠിക്കല്ലേ?
3: മൂത്താള് ഡിഗ്രിക്ക് പഠിക്കണ്, മൂത്ത മക്കളെ ഇളയത് ഏഴില് പഠിക്കണം.
2: ഓ ശരി.
3: രണ്ടാമത്തൊമ്പതിൽ പഠിക്കണം.
2: ഓക്കെ. അപ്പൊ അവരെയൊക്കെ കാണാറുണ്ടോ? അവര് വീട്ടിലേക്ക് വരാറുണ്ടോ?
3: ആഴ്ചയിലൊക്കെ വരാറുണ്ട്, അവര്
2: ഇടക്കിടക്ക് വരും. ശരി. അപ്പോ ഈ പാട്ടേ, ഈ ചോദിച്ച പാട്ട് ഞാനൊന്ന് നോക്കട്ടെ ഒരു നിമിഷം. കേൾപ്പിക്കാട്ടോ. അതെ, ആദ്യം നോക്കിയപ്പോ കിട്ടിയില്ല. ജാനകിയമ്മ പാടിയ പാട്ടല്ലേ? ജാനകിയമ്മയുടെ പാട്ടല്ലേ? നല്ല പാട്ടാ. അപ്പൊ നമുക്കെന്നാ അത് കേട്ടാലോ? കേൾക്കാം. ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ പാട്ട്? ഇന്നിപ്പോ ആദ്യമായിട്ട് വിളിക്കുന്ന ആളുകളാണ്. അങ്ങനെ തേയുന്ന ഫോണാണോ കയ്യിലിരിക്കുന്നേ?
3: അതോ
2: അങ്ങനെ തേയുന്ന ഫോണാണോ കയ്യിലുള്ളത്?
3: കുഞ്ഞു കുഞ്ഞു ഫോണല്ലേ, ചെറിയ ഫോണല്ലേ.
2: ഓക്കെ ഓക്കെ. അപ്പോ അങ്ങനെ ഒരു പഴയ പാട്ട് പിന്നെയും കേൾക്കണമെന്ന് തോന്നി. ഈ അടുത്ത കാലത്ത് ഞാൻ കേട്ടിട്ടുണ്ടോ അത്?
3: ചോദിക്കാറുണ്ട് ആൾക്കാർ, പക്ഷെ അത് തന്നെ അവര് ചോദിച്ചത് പാട്ട് വേറെ, അവരോട് പാടാൻ പറയുന്നത് ഇത് പാടും, അങ്ങനെ കേൾക്കാറുണ്ട്.
2: നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ. ആദ്യം കിട്ടിയ ആൾക്കാരാണ് രണ്ടുപേര്, ആദ്യത്തെ ഇന്നത്തെ പരിപാടിയിൽ ആദ്യം വന്നത്. എനിക്കും അതൊരു സന്തോഷാണ്. ഓക്കെ ശരി എന്നാ.
3: ശരി എന്നാ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഹലോ.
3: ഹലോ.
2: ആ, വെള്ളിത്തിരയാണ്, സ്വാഗതം. എന്തോ?
3: എന്നന്വേഷിച്ചൊന്ന് പറഞ്ഞപ്പോ മാഡം, മാഡത്തിനെ കിട്ടാനായിട്ട് ഞാൻ 1 വർഷമായിട്ട്.
2: എന്റെ അമ്മേ.
3: അതെ, ഞാനുള്ള ദിവസങ്ങളിലൊക്കെ വിളിക്കാറുണ്ട്. ഇന്ന് എന്തോ ഫസ്റ്റിലോടെ വിളിച്ചിട്ട് പെട്ടെന്ന് കിട്ടിയതാണത്.
2: ആരാണെന്ന് പറഞ്ഞില്ല.
3: ഞാൻ മനിക്ക് പിടിക്കുന്ന രമണി.
2: രമണി,
3: എനിക്ക് അഖിൽ സാറിനെയും ജയമോഹൻ സാറിനെയും ശശികുമാർ സാറിനെയും മുമ്പേ കിട്ടിയിട്ടുണ്ട്.
2: അപ്പൊ ഇങ്ങനെ കിട്ടാത്ത ഒരാളുമായിട്ട് വേണം സംസാരിക്കാൻ ഇപ്പോ, അല്ലേ? ഇതുവരെ കിട്ടാത്ത ഒരാളുമായിട്ട് വേണം, അങ്ങനെ കിട്ടണം അല്ലേ? ഓക്കെ ഓക്കെ.
3: മാഡം ഉള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ വിളിക്കാറുണ്ട്.
2: നോക്കുന്നുണ്ട്. ഒരു കൊല്ലത്തിന് ശേഷം ഇപ്പോഴാണ് കിട്ടുന്നത് അല്ലേ? എന്തോ
3: മാഡത്തിന് കരുതിയത്തെ പാട്ടൊക്കെ അവർക്ക് പാടി കൊടുത്തു.
2: മനസ്സിലായില്ല, എന്താണ്?
3: നാലുപേര് പാട്ടൊക്കെ അവർ പാടാൻ പറയുമ്പോൾ പാടാറുണ്ട്.
2: പാടാറുണ്ട്. ആ, പാടിക്കോളും
3: കൊണ്ട് പാടാറുണ്ട്. മാഡത്തിന് ഉദ്ദേശിച്ച പാട്ടൊക്കെ അവർക്ക് പാടി.
2: അങ്ങനെ അല്ലേ? ഓ, തീർന്നു പോയോ പഠിച്ച പാട്ടൊക്കെ? തീർന്നു. നാലുപേരി നാലുപേരി പാടാല്ലോ. ഞാൻ ഊണ് കഴിച്ചു. അവിടെ എങ്ങനെ? രമണി ഊണ്
3: കഴിച്ചു. എനിക്ക് രണ്ട് പിള്ളേരുണ്ട്. ഹസ്ബൻഡ് പോയിട്ട് 4 വർഷം. രണ്ട് പിള്ളേരില് മൂത്ത മോള് ഇവിടെ അങ്കമാലി അടുത്ത് നോക്കുന്ന ഒരു മോൾക്ക് ഒരു കുട്ടിയുണ്ട്, ഒരു പെൺകുട്ടി. അപ്പൊ മോളുടെ ഈ എന്റെ മോളുടെ ബർത്ത്ഡേ ആണ് മറ്റന്നാള്.
2: പേരെന്താ?
3: അതിന് മോളുടെ ബർത്ത്ഡേ ആണ്. അതിനു വേണ്ടി ഞാൻ പാട്ട് ചോദിച്ചു.
2: ആ, മോളുടെ പേരെന്താ?
3: മോളുടെ ബർത്ത്ഡേ ആണെന്ന്.
2: ബർത്ത്ഡേ ആണെന്ന് മനസ്സിലായി.

0: മോളുടെ പേരെന്താന്നാ ഞാൻ ചോദിച്ചത്?
1: പേര് ലിജു. ലിജു
0: നിജു. ഓക്കെ ഓക്കെ.
1: ലിജു
0: എത്രാമത്തെ ബർത്ത്ഡേ ആണ്?
1: ആ 45.
0: ഓക്കെ ശരി. നിജുവിനാണോ ഒരു കുട്ടിയുള്ളത്, ഒരു മോളുള്ളത്?
1: ആ മോൾക്കാണ് ഒരു കുട്ടിയുള്ളത്. മോന്റെ പിന്നെ കഴിഞ്ഞിട്ടില്ല. മോന്റെ പേര് സിജു.
0: നിജുവും സിജു അല്ലേ?
1: സിജു അങ്ങനെ. ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. പകലൊന്നും ആരും ഉണ്ടാവില്ല. മോൾ അവിടെയാണ്.
0: രാത്രി ആയാൽ എങ്ങനെയാ? രാത്രി ഒറ്റയ്ക്കാണോ?
1: ഇല്ല ഇല്ല, രാത്രി മോൻ വരും.
0: മോൻ വരും. ആ ആ മോൻ കല്യാണം കഴിച്ചില്ല, വിവാഹിത? മോൻ വിവാഹം കഴിച്ചിട്ടില്ല?
1: ഇല്ല, മോൻ ഗൾഫിലായിരുന്നു. മരിച്ചതിന് ശേഷം നാട്ടിലുണ്ട്.
0: ഓ ശരി ശരി.
1: ജോലി നോക്കി.
0: അമ്മയ്ക്ക് കൂട്ടിന് വേണം ഒരാള് അല്ലേ?
1: ഒരാള് വേണം.
0: നല്ല മനസ്സാണ് മോൻ്റെത്. ഇവിടെ എന്താ ചെയ്യുന്നതെന്നാ പറഞ്ഞേ? കബോർഡ് വർക്ക്. ആ സ്വന്തമായിട്ട് ചെയ്യാണോ?
1: സ്വന്തമായിട്ടല്ല, വേറൊരാളുടെ കൂടെ.
0: ഓക്കെ ഓക്കെ.
1: അവിടെ ഗൾഫിലോ തന്നെയായിരുന്നു വർക്ക്.
0: ആ ആ ശരി. എപ്പോഴും വർക്ക് ഉണ്ടോ? എല്ലാ ദിവസവും ഉണ്ടോ?
1: ആ വർക്ക് ഉണ്ട്, വർക്ക് ഉണ്ട്. ചിലപ്പോ ഞായറാഴ്ചകളിലൊക്കെ ഉണ്ടാവും.
0: ശരി, നല്ല തിരക്കാണ് അല്ലേ?
1: ആ ചില സമയത്ത് തിരക്കുണ്ടാവും.
0: ആ എന്നാലും പോട്ടെ, വൈകുന്നേരം ആകുമ്പോ മോൻ ഇങ്ങോട്ട് വരുമല്ലോ. അങ്ങനെ ഒരു ഈ മക്കളെല്ലാം പുറത്തായിട്ട് വിളി മാത്രം വരുന്ന ചില ആൾക്കാരുണ്ടല്ലോ, അത് ഓർക്കുമ്പോ എത്ര ആശ്വാസം അല്ല? അവരുടെ വിളികൾ മാത്രം വരുന്ന ചില മനുഷ്യരുണ്ടല്ലോ, ഒറ്റയ്ക്ക് താമസിക്കുമ്പോ മക്കളൊക്കെ വിദേശത്തു നിന്നൊക്കെ ഇങ്ങനെ വിളിക്കുക മാത്രം ചെയ്യുന്ന അവരെയൊക്കെ ഓർത്തു നോക്കുമ്പം എത്ര സമാധാനം ഉണ്ടല്ലേ. മോനിങ് വന്നു. ഓ
1: അത് കഴിഞ്ഞപ്പോ
0: ഓ അത് ശരി. സ്ട്രോക്കിനോട് അനുബന്ധിച്ചാണോ മരണം സംഭവിച്ചത്? അതോ
1: സ്ട്രോക്ക് കഴിഞ്ഞിട്ട് 16 വർഷം?
0: 16 വർഷം സ്ട്രോക്കിന് ശേഷം ഉണ്ടായിരുന്നു.
1: 16 വർഷം ജീവിച്ചൂടെ.
0: പിന്നെ
1: അസുഖങ്ങളായിട്ട് തന്നെ ഇങ്ങനെ ജീവിച്ചു പോന്നു. സ്റ്റോക്ക് തന്നെയാണ്, സ്റ്റോക്കുകാരിയാണ്. 6 വർഷമായിട്ട് മെഡിക്കൽ ടെസ്റ്റിലെ മരുന്നൊക്കെ.
0: ഇപ്പൊ പൂർണ്ണ
1: വെർച്വൽസിലൊക്കെ വിളിക്കാറുണ്ട്. അവരൊക്കെ അശ്വതി അങ്ങനെയൊക്കെ കിട്ടാറുണ്ട്.
0: ശരി ശരി. ഓക്കെ.
1: അവരൊക്കെ ഇതുപോലെ പറഞ്ഞു പാട്ട് പഠിക്കും.
0: ഇപ്പൊ കേൾക്കേണ്ടത് ഏത് പാട്ടാണ്?
1: എന്തേന്നുള്ള പാട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു
0: ഗായത്രി പാടിയ പാട്ടല്ലേ?
1: ആ ഗായത്രി പാടിയത്. മറ്റല്ലെങ്കിൽ അസ്തമം കല്യം വെക്കാൻ പറഞ്ഞു. ഈ പാട്ട് തന്നെ വെക്കാന്ന് പറഞ്ഞു.
0: ഗായത്രി പാടിയ പാട്ട് കേൾക്കാം.
1: അത്
0: സസ്നേഹം സുമിത്ര ആ പടത്തിലെയാണ്.
1: അപ്പൊ
0: എന്താ പാടുന്നു?
1: സുന്ദര രാത്രികള് പാടിത്തരാം.
0: പാടിക്കോളൂ.
1: അതെ.

0: നന്നായി പാടുന്നുണ്ടല്ലോ.
1: ആ എല്ലാരും പറയാനുണ്ട്, ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല, റേഡിയോയിൽ കേട്ട് പഠിക്കുന്നതാണ്.
0: റേഡിയോ
1: ശരി,
0: കൊണ്ട്, റേഡിയോ കൊണ്ട് എന്തെല്ലാം ഉപകാരങ്ങളാണല്ലേ.
1: റേഡിയോ ആണോ മാഡം കൂട്ട്? ആ രാവിലെ സ്വാഗതം വെച്ച് അല്ലെങ്കിൽ പാട്ട്, കൂടുതലും പഴയ പാട്ടുകളോട് ഇഷ്ടം, പുതിയ പാട്ടുകളിലേക്കും ശ്രദ്ധ കൊടുക്കാറില്ല.
0: പുതിയ പാട്ടുകളില് നല്ല പാട്ടുകളൊക്കെ ഉണ്ടല്ലോ.
1: ഉണ്ട്, പക്ഷെ ഞാൻ പഴയ പാട്ടിനെ ഇഷ്ടപ്പെടുന്നു കൂടുതലും.
0: ഓക്കെ.
1: പിന്നെ മിക്ക പ്രോഗ്രാമുകൾ കേൾക്കാറുണ്ട്, ഓർമ്മച്ചിന്ത് അങ്ങനെ അങ്ങനെയുള്ള പരിപാടികളൊക്കെ.
0: ഓർമ്മച്ചിന്തിലേക്ക് എഴുതാറുണ്ടോ?
1: ഇല്ല, എഴുതാറില്ല, ഡോക്ടറോട് ചോദിക്കാന്നുള്ള മറുപടി ശ്രദ്ധിക്കാറുണ്ട്.
0: അതെ, അത് ഓർമ്മച്ചിന്തിലേക്കൊക്കെ എഴുതിക്കൂടെ, പഴയ ഓർമ്മകളൊക്കെ.
1: സ്വാഗതം കുത്തിക്ക് എഴുതണം എന്ന് വിചാരിച്ചിരിക്കുന്നു, കുറേ പാട്ടുകൾ അതെങ്ങനെ എനിക്കറിയില്ല, അത് കാരണം ചെയ്യാറില്ല. ചിത്രമൊക്കെ
0: കത്തയച്ചാ മതി,
1: കത്തയച്ചാ മതി. പാട്ടുകളുടെ വരികൾ,
0: അതെ അതെ, പാട്ടുകൾ ഏതാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട്
1: ലൈൻ മാത്രം.
0: സിനിമയുടെ പേര്, സിനിമയുടെ പേര്, ഫസ്റ്റ് ലൈൻ.
1: പാടിയാളുടെ പേരും വേണം?
0: അത് വേണമെന്നില്ല. പാടിയാളുടെ പേര് മെയിലും ഫീമെയിലും പാടിയിട്ടുണ്ടെങ്കിൽ നമുക്ക്, ഇപ്പൊ യേശുദാസും ചിത്രയും പാടിയിട്ടുണ്ട്, നമുക്ക് യേശുദാസിന്റെയാണ് കേൾക്കേണ്ടതെന്നുണ്ടെങ്കിൽ അത് വെക്കാം, ഇല്ലെങ്കിൽ

0: ഹലോ,
1: ഹലോ.
0: വെള്ളിത്തിരിയാണ്, ഇതാരാണ്? ആരാ?
1: ഞാൻ കൊടുക്കുന്നു ശശി.
0: ഓക്കെ. കൊടുങ്ങല്ലൂരൊക്കെ എന്തുണ്ട് വിശേഷം?
1: കൊടുങ്ങല്ലൂർ കുഴപ്പമില്ലെങ്കിലും പോകുന്നു. എന്റെ കാലാവസ്ഥ
0: മഴയൊന്നുമില്ല. മഴയൊന്നുമില്ലേ? അടിപൊളിയാണ്. ചൂട് തുടങ്ങി അല്ലേ? ഓക്കെ. പിന്നെ ഏത് പാട്ടാ? ശരശയ്യയിലെ ഏത് പാട്ട്? വെള്ളിത്തിരി എല്ലാ ദിവസവും ഉണ്ടല്ലോ. വീക്ക് ഡേയ്സിൽ തിങ്കള് മുതൽ വെള്ളി വരെ. അത് ശനിയും ഞായറും ഉള്ളത് വെള്ളിത്തിരി അല്ല, ഫോൺ ഔട്ട് ഗാനോത്സവം എന്ന് പറയും. അതായത് വെള്ളിത്തിരയിലേക്ക് വിളിച്ച് കിട്ടാത്തവർ ഞങ്ങളെ ഒന്ന് വിളിക്കൂ എന്ന് പറഞ്ഞിട്ട് കത്തയക്കും അവരെ. ആ ശനിയും ഞായറും ശനിയും ഞായറും ലൈവ് ഇല്ല, റെക്കോർഡഡ് പ്രോഗ്രാമാണ്. ഇങ്ങോട്ട് കത്തയക്കുന്നവരെ അവരുടെ നമ്പർ നോക്കി അങ്ങോട്ട് വിളിച്ചിട്ട് അവർക്ക് ആവശ്യമുള്ള പാട്ട് ഏതാണെന്ന് ചോദിച്ചിട്ട് റെക്കോർഡ് ചെയ്ത് കൊടുക്കുന്ന പരിപാടിയാണ് ഫോൺ ഔട്ട് ഗാനോത്സവം. അതാണ് ശനിയും ഞായറും ഉള്ളത്.
1: അപ്പൊ ഞാൻ എന്റെ ചേർന്നെ കൊടുക്കുന്നു. ഞാൻ വിളിക്കാറില്ല, കൊറേ കാലം വിളിച്ചിട്ട് ഇതെന്തല്ലേ വിളിക്കും പറയേ. കൊടുങ്ങൂലൂന്ന് ശശി എല്ലാ ദിവസവും ഇവ ആദ്യം തന്നെ അഞ്ചു ശശി ഉണ്ട്, അഞ്ചു ശശി ഉണ്ട്. കേക്കും തന്നെ അവര് പറയും ഉണ്ടാക്കുന്നല്ലേ ഞാൻ
0: വിളിച്ചിട്ട്.
1: ഇനി പറഞ്ഞാല് മഞ്ഞപ്പുറ
0: പൊതുവായിട്ട് നമ്മളൊരു മൂന്ന് മാസം കഴിഞ്ഞേ വിളിക്കാവൂ എന്ന് പറയുന്നത് വിളിച്ചിട്ട്.
1: ഞാനൊക്കെ വെള്ളിത്തിരി എല്ലാ ദിവസവും കേൾക്കും, പക്ഷെ ഞാനങ്ങനെ വിളിക്കാറില്ല. ഇപ്പൊ മൂന്നാല്
0: വിളി
1: കൊല്ലത്തില്, കൊല്ലത്തില് എന്റെ കൂട്ടിയ എന്റെ പയ്യൻ അവൻ മരിച്ചിട്ട് ഒക്ടോബറിൽ ഒന്നും ആയോ ഒന്നാം ദിവസം ഞാൻ അവന് വിളിക്കും. അതേമാതിരി അവന് വേണ്ടി ഒരു പാർട്ടി ഞാൻ കൊടുക്കും, മാലാകന്മാർ വന്ന് അങ്ങനെ അങ്ങനെ ഒരേ പാട്ടുകളും ഞാൻ അവന് വേണ്ടി വിടാന് കളി വീഡിയോ ഇറങ്ങിയോന്ന് ഞാനിങ്ങനെ പറയണതെന്ന് വേറെ ഇതുകൊണ്ടല്ലോ മാഡം. അല്ലെ, അപ്പൊ അങ്ങനെ ഇപ്പൊ അങ്ങനെ ഞാൻ വെക്കാറും ഇല്ല. വിളിച്ചിട്ട് അങ്ങനെ കിട്ടാനില്ല. അമ്മ അങ്ങനെ ചേരും വിളിക്കും. ഇപ്പൊ ഞാൻ തോന്നുന്നല്ലേ, ഞാൻ ചേട്ടൻ വിളിക്കും, എന്റെ ചേട്ടൻ വിളിക്കും, എന്റെ ചേട്ടൻ വിളിക്കുമ്പോ അവർക്ക് ആകാശവാണിയുള്ളവർക്ക് എല്ലാവരും പറയാം, എല്ലാവർക്കറിയാം.
0: ആയിക്കോട്ടെ. അപ്പൊ
1: ഞാൻ വിളിക്കുമ്പോ വിളിച്ചാലും ഇന്ന് ഞാൻ വിളിക്കാറില്ല. എന്റെ ഒരു ഞാൻ എന്റെ ചേട്ടൻ കൊടുക്കും ഒരു മിനിറ്റ്. എന്റെ ചേട്ടൻ
0: ഹലോ.
1: ഹലോ മാഡം.
0: നമസ്കാരം.
1: തൃപ്പതി ഉപയോഗിച്ച
0: എന്തോ
1: തൊണ്ടവേദനയ്ക്കുള്ള
0: തൃപ്പലി ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ കാര്യമായിട്ടുള്ള തൊണ്ട പ്രശ്നം ആയതുകൊണ്ട് അങ്ങോട്ട് മാറിയിട്ടില്ല. ഓ, അതാണോ ശശിയുടെ ചേട്ടനാണോ? കഴിഞ്ഞ തവണ എന്നെ വിളിച്ചിരുന്ന ആള്. ഓ, അതാണ് ചേട്ടന് കൊടുക്കാവെന്ന് പറഞ്ഞത് അല്ലേ? അത് ശരി. അദ്ദേഹത്തിനോട് ചോദിക്കണം കൊടുങ്ങല്ലൂർ എത്ര ശശിമാരുണ്ട് എന്ന് കേട്ടോ. അദ്ദേഹം ഞാനാണ് എല്ലാ ശശിമാരും എന്ന് വിചാരിക്കരുത് എന്നോട് പറഞ്ഞു. ഞാനങ്ങനെ വിചാരിച്ചിട്ടില്ല.
1: അപ്പൊ
0: പാട്ട് ഏത് പാട്ടായിരുന്നു? പുള്ളിക്കാരൻ പറഞ്ഞില്ലല്ലോ.
1: അവസാന പാട്ടായിരുന്നു
0: ശരശയ്യയില് ഏത് പാട്ടാ? ഓ,
1: താരാപഥമേ ഭൂമിയിൽ ഞങ്ങൾക്ക് ദുഃഖങ്ങൾ നൽകിയ ദൈവമിപ്പോഴും അവിടെയുണ്ടോ, അവിടെയുണ്ടോ? ഈ പാട്ടാണ് ഞങ്ങൾക്ക് വേണ്ടത്.
0: പാട്ട് കേൾപ്പിക്കാം. നമ്മുടെ മാധുരിയമ്മ പാടിയ പാട്ടാണത്
1: അല്ലേ?
0: അപ്പൊ എന്നാ

0: അങ്ങനെ രാജ്മാസ് കഴിക്കുള്ളൂ.
1: അങ്ങനെയാണ് അതിന്റെ അത്. വയലാറും ദേവരാജനും ആണ് അതിന്റെ ഗാനശില്പികൾ. അങ്ങനെയേ വരൂ എന്നല്ലേ പറഞ്ഞത്? ഓക്കെ ഓക്കെ ശരി, എന്നാ അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. അപ്പൊ വിളിച്ചതിന് നന്ദി. ഓക്കെ ബൈ.

0: ഹലോ, വെള്ളിത്തിരിയിലേക്ക്
1: ഹലോ,
0: സ്വാഗതം. ആ ആരാണ്?
1: നമസ്കാരം മാഡം.
0: നമസ്കാരം.
1: ഗുരുകുലത്ത് നിന്ന് രാജേന്ദ്രൻ.
0: ഓക്കെ, പിന്നെ പാട്ട് പറയൂ.
1: ഞാൻ ചോദിക്കുന്ന പാട്ട് അമരത്തിലെ വികാര നൗകയൻ പറഞ്ഞൊരു പാട്ടുണ്ട്.
0: അമരത്തിലെ യേശുദാസ് പാടിയത് അല്ലേ?
1: യേശുദാസ് പാടിയത്.
0: അമരം സിനിമ കണ്ടാൽ ഒരിക്കലും മറക്കാനാവാത്ത പാട്ടാണ് അല്ലേ?
1: നല്ല, ഞാൻ കണ്ടായിരുന്നു, രണ്ടു മൂന്ന് കണ്ടായിരുന്നു. മമ്മൂട്ടിയുടെ അഭിനയൊക്കെ
0: മമ്മൂട്ടി, KPSC ലളിത, മുരളി,
1: എനിക്ക് ഇഷ്ടമുള്ള.
0: പിന്നെ പാട്ടുകളാണെങ്കിൽ കൈതപ്രവും രവീന്ദ്രനും ആണ്. അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ? പിന്നെ എന്താ ചെയ്യുന്നത്? എന്തോ തുമ്പാപ്പണി? ആ ആ ആ എവിടെയാ ഇപ്പൊ ഉള്ളത്?
1: നമ്മളെ വീടിന്റെ പരിസരത്തൊക്കെ ഉള്ള
0: അടുത്ത് തന്നെയാണ്.
1: എനിക്ക് രണ്ട് മക്കളുണ്ട്. ഒരെണ്ണം ഞാൻ കോവളത്തെ എത്തിരിക്കും, ഒരാളെ. പിന്നെ ഒരാൾ, ഒരു മോൻ

0: ഉണ്ട്, ട്രഷറി വർക്ക് ചെയ്യുന്നു, മങ്കമ്പ്, അങ്ങനെയൊക്കെ സുഖമായിട്ട് ചെയ്യുന്നു.
1: ജോലി എല്ലാ ദിവസവും ഉണ്ടോ?
0: എല്ലാ ദിവസവും ഉണ്ട് പണി. ഞാൻ പോയില്ല, ഇന്നലെ എനിക്ക് ആ ചാക്ക നനഞ്ഞ കാരണം ഒരു ജലദോഷം
1: കൊണ്ടുപോയിക്കഴിച്ചപ്പോ ഇപ്പോഴത്തെ ജലദോഷവും പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നീണ്ടു നിൽക്കുന്നുണ്ട് അല്ലേ, പെട്ടെന്നൊന്നും മാറിക്കിട്ടില്ല. ജലദോഷവും പനിയൊക്കെ മാറിയാലും അതിന്റെ പാർശ്വഫലങ്ങളൊക്കെ ഇങ്ങനെ നമ്മളെ പുറകെ വന്നുകൊണ്ടിരിക്കും വിടാതെ.
0: അതെ അതെ അതെ.
1: ഈ ജോലി സമയം എങ്ങനെയാ?
0: ഞാൻ ഇവിടുന്ന് 8:30 പോകും. 8:30 പോയിട്ട് ഒരു 12:40 ആകുമ്പോ കേറും. 10 മണിക്കാൻ കാപ്പ് കുടിക്കാനൊന്നും കേറത്തില്ല,
1: ഒന്നിച്ചാണ് കേറുക.
0: പിന്നെ ഞാൻ 2 മണിക്ക് വരും.
1: ഓ അത് ശരി.
0: പിന്നെ അവർ ആ വീട്ടിൽ നിന്ന് തന്നെ ഉള്ള അസുഖം വെള്ളം തരും, അതും കുടിക്കണ്ട്. റെസ്റ്റ് ഒന്നും എടുക്കത്തില്ല.
1: ഊണ് കഴിക്കില്ലേ? 12
0: കഴിക്കാനായിട്ട് വരും. 1 മണിക്ക് കഴിഞ്ഞ് ഊണ് കഴിക്കാൻ
1: വരും.
0: എന്നിട്ട് 2 മണിക്ക് പോകും.
1: ഓ അങ്ങനെ ചെയ്യാം അല്ലേ. ഒരു ഇടവേള എടുത്തിട്ട്.
0: ഞാൻ ചെറുപ്പം പോലെ ജോലി ചെയ്യുമായിരുന്നു. ഒരു 10-12 വയസ്സ് കഴിഞ്ഞപ്പോ അച്ഛനൊക്കെ മരിച്ചുപോയി. ആറ് പിള്ളേരായിരുന്നു. വീട്ടിൽ വല്ലപ്പോ ആരാബ്ദമായിരുന്നു. അങ്ങനെയൊക്കെ ഞാൻ അവിടെ ജോലി ചെയ്തൊക്കെ പിള്ളേരെയൊക്കെ നോക്കി. ഇപ്പൊ ഞാൻ ഓരോരുത്തർക്ക് ഫലമൊക്കെ വിധിച്ച് ഓരോരുത്തരെ കല്യാണം ചെയ്ത് ഓരോരുത്തരെ ഏൽപ്പിച്ചു.
1: ഓ എത്ര അല്ല, ഇളയ സഹോദരങ്ങളായിരുന്നു എല്ലാവരും.
0: എല്ലാവരും ഇളയ
1: സഹോദരന്മാരായിരുന്നു.
0: പാടത്തൊക്കെ പോവായിരുന്നു. അമ്മ വാർത്തു പോകും. അമ്മ കഴിഞ്ഞിടക്ക് മരിച്ചു.
1: ഓ അമ്മ എത്ര വയസ്സിലാ മരിച്ചേ? എത്ര വയസ്സുണ്ടായിരുന്നു അമ്മക്ക്? അമ്മ
0: അമ്മക്ക് 98 വയസ്സുണ്ട്.
1: 98 വയസ്സ്.
0: അച്ഛൻ പിന്നെ എനിക്ക് ഒരു 14 വയസ്സായില്ല. അച്ഛൻ മരിച്ചു.
1: ഓ അങ്ങനെ കുടുംബഭാരം തലയിലായി.
0: നമ്മളത് പിന്നെ കിട്ടുന്ന പൈസ കളയാതെ പിള്ളേരെയൊക്കെ നോക്കി, ചെങ്ങന്മാരെയൊക്കെ കെട്ടിച്ച്, എന്റെ മക്കളെ പഠിപ്പിച്ച്, എന്റെ മകൻ MBA വരെ പഠിച്ച്, MBA പാസ്സായി. എന്റെ മോള് എങ്കോം പാസ്സായി. എന്റെ മോള് ലിസ്റ്റിലുണ്ട്, ജോലി വരെ
1: കിട്ടിയിട്ടില്ല.
0: ഈ കിട്ടുന്ന വരുമാനം നഷ്ടപ്പെടുത്താതെ എല്ലാം കൂടിച്ചാണ്ട് എന്റെ മക്കളെ പഠിപ്പിക്കുക. എനിക്കേ പഠിക്കാൻ പറ്റില്ല. അത് കാരണം എന്റെ മക്കളെ പഠിപ്പിക്കണമെന്ന് എനിക്ക് ഇതുണ്ടായിരുന്നു.
1: കുട്ടിക്കാലത്ത് സ്കൂളിൽ പോയിട്ടേ ഇല്ലേ?
0: ഞാനോ? ഞാൻ 4th class വരെ പോയായിരുന്നു.
1: 4th class വരെ.
0: 4th class അന്നത്തെ 4th class ആണെങ്കിലും ഇപ്പൊ നമുക്ക് ഇംഗ്ലീഷ് ഒക്കെ വായിക്കാനും
1: പറ്റുന്നുണ്ട്. അതാണ്. അപ്പൊ നമ്മുടെ ഒരു ഏതാണ്ട് ഒരു ഉത്തരവാദിത്തങ്ങളെല്ലാം നിർവഹിച്ച് കഴിഞ്ഞ ഒരു സമയമാണ് ഇതല്ലേ? ഇപ്പോഴും എന്നിട്ട് ജോലി ചെയ്യാണ്?
0: ഞാൻ പോകുന്നുണ്ട്. മക്കൾ തന്നെ വഴക്ക് പറഞ്ഞു. എന്റെ മോന് ജോലി കിട്ടിയപ്പോ അച്ഛന് പണിക്കൊന്നും പോകണ്ട, എത്ര നാളും ഞങ്ങളൊക്കെ നോക്കില്ല. ഞാൻ പറഞ്ഞു, മക്കളെ ഞാൻ പണിക്ക് പോയത് ഞാൻ ചത്തുപോകും.
1: ഇങ്ങനെ കർമ്മനിരതനായി ഇരിക്കണം എപ്പോഴും അല്ലേ?
0: എനിക്ക് ജോലി ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. എനിക്ക് ജോലി ചെയ്യാൻ 1,300 രൂപ കഴിക്കും.
1: ഇതൊരു ജീവിതത്തിന്റെ നല്ലൊരു മാതൃകയാണ് കേട്ടോ. ഇപ്പൊ ഈ കേട്ട കഥ സഹോദരൻ.
0: മേഡം, ഇപ്പൊ ഈ മാതൃക എന്ന് പറഞ്ഞാൽ കൂലിപ്പണിക്കാരുടെ 10 രൂപ കിട്ടിക്കഴിഞ്ഞാൽ വീട്ടിലും കൊടുക്കത്തില്ല. മദ്യം മേടിച്ചിട്ട് പുതിയ നമുക്ക് ശല്യം ഉണ്ടാക്കി അങ്ങനെ എന്റെ കഴിയുന്നു. എന്നെ സംബന്ധിച്ച് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ച് കഴിയുന്ന ഒരാളാണ്. ഞാൻ ഈശ്വരവിശ്വാസി കൂടിയാണ്. അത് കാരണം ദൈവഭാഗത്ത് നിന്ന് വരാ എനിക്ക് ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. ആരെങ്കിലും വെള്ളം കുടിക്കാതെ വന്നാൽ അവരൊക്കെ എന്തെങ്കിലും കൊടുത്ത് ഞാൻ സഹായിക്കും. ഒരു ദിവസം ഒരു ചായ കിലോ ആർക്കും ഞാൻ മേടിച്ചു കൊടുക്കാതിരിക്കും. അങ്ങനെ ഉള്ള ഒരാളാണ്.
1: എന്തൊരു അഭിമാനമാണ് അല്ലേ താങ്കൾക്കും? അതെ, നല്ല അഭിമാനമാണ് താങ്കൾക്കും. അതെ, കേട്ടിരിക്കുന്നവർക്കും അതെ.
0: എന്റെ മൂത്ത മകനും അങ്ങനെയാണ്. എന്റെ മകനും അങ്ങനെ പറയും. നമ്മൾ ആരും പറ്റിച്ച് 10 രൂപ ഉണ്ടാക്കരുത്. നമ്മൾ ജോലി ചെയ്യുന്ന കാശുകൊണ്ട് എന്തായാലും വാങ്ങിച്ച് കഴിച്ചല്ലേ എന്ന് ജീവിക്കത്തുള്ളൂ. ആ ചതിച്ചും വഞ്ചിച്ചും 10 രൂപ ഉണ്ടാക്കാൻ പാടില്ല എന്നും പറഞ്ഞ് എനിക്ക് പ്രത്യേകം തന്നിട്ടുണ്ട്.
1: എന്റെ
0: മോൻ കഥയൊക്കെ എഴുതുന്ന ഒരാൾ കൂടിയാണ്.
1: ഓ, എവിടെയാ എഴുതാറുള്ള? പ്രിന്റഡ് മീഡിയയിലാണോ?
0: ആ അങ്ങനെ ഓരോ സ്ഥലത്ത് എഴുതുമ്പോ പിന്നെ ഒരുപാട് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്.
1: പേരെന്താ മോന്റെ?
0: എന്റെ മോന്റെ പേര് പ്രഗിൽനാഥ്.
1: പ്രഫുൽനാഥ്?
0: പ്രഗിൽനാഥ്. മോനവിടെ പിന്നെ തലശ്ശേരിലും കണ്ണൂരിലൊക്കെ പ്രൊഫഷനായി അവിടെ വർക്ക് ചെയ്താണ്. തിരുവനന്തപുരത്തൊക്കെ പോയായിരുന്നു.
1: അത് ശരി. ഓക്കേ. അപ്പോ നമുക്കെന്നാ പാട്ട് കേട്ടാലോ? നല്ലൊരു കഥയാണ് കേട്ടത് കേട്ടോ. വളരെ ഈ ശ്രോതാക്കൾക്കൊക്കെ വളരെ ഒരു എന്താണ് ഒരു നല്ല സന്ദേശം കൊടുക്കുന്ന ഒരു ജീവിത കഥയായിരുന്നു ഇത്. ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ.
0: ഏ
1: എന്താണ് അതിൽ ആക്ഷേപം?
0: ഒരു സർക്കാർ ജോലി കിട്ടുന്നേക്കാളും
1: അതാണ്. ഏത് ജോലിക്കും അതിൻ്റെതായ മഹത്വം ഉണ്ടല്ലോ. നമ്മൾ അതിനെ എങ്ങനെ എടുക്കുന്നു എന്ന് നോക്കിയാ മതി. നമുക്കൊരു വരുമാനം വേണം, പിന്നെ അതിനോട് നമുക്കൊരു താല്പര്യം വേണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ നല്ലതാണ് എല്ലാ ജോലികളും.
0: ഇത് മറ്റുള്ള ശ്രോതാക്കളും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കണ്ട് എന്നെ പോലുള്ള തൊഴിലാളികൾ ഇതൊക്കെ പഠിക്കേണ്ട ഒരു കാര്യങ്ങളാണ്.
1: അതെ അതെ അതെ.
0: അതുമല്ല, കഴിയുന്നതും നമ്മള് നമ്മുടെ മക്കളെ വിദ്യാഭ്യാസം ചെയ്യാൻ നോക്കുക.
1: അതെ, അത് വേണം.
0: അതാണ് നമ്മുടെ വിജയം. ബാങ്കിൽ കൊണ്ട് കുറച്ച് കാശ് ഇട്ടതൊന്നും നേടാനില്ല. വിദ്യാഭ്യാസമാണ് മഹാധനം.
1: അത് ഈ വിദ്യാഭ്യാസം വേണ്ട നേരത്ത് ചെയ്യാൻ പറ്റാതെ പോയ ഒരു അച്ഛന്റെ വാക്കാണ് അല്ലേ ഇത്?
0: എനിക്ക് പറ്റിയില്ല അന്ന്. എന്റെ അച്ഛൻ തന്നെ ഞാൻ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അന്ന് ദാരിദ്ര്യമായിരുന്നു അന്നത്തെ കാലത്ത്.
1: അതെ അതെ. അപ്പോ ഇപ്പൊ എല്ലാം അങ്ങനെ ഭംഗിയായിട്ട് പോയി, സന്തോഷമായി ഇരിക്കുക അല്ലേ?
0: ആയിക്കോട്ടെ,
1: നമുക്കെന്താ പാട്ട് കേട്ടാലോ? ഓക്കെ അല്ലേ, ശരി.

0: ഹലോ,
1: ഹലോ മാഡം,
0: വെള്ളിത്തിരിയിലേക്ക് സ്വാഗതം. ആരാണ്?
1: പ്രീതി മാഡം അല്ലേ?
0: അതെ
1: പ്രീതി മാഡം അല്ലേ?
0: അതെ
1: ഇത് റിജാസ്, റിജാസ് ആണ്.
0: റിജാസ്. എവിടുന്നാണ്?
1: കരിമാലൂരിലെ സ്ഥലത്താണ്.
0: ആ ആയിക്കോട്ടെ, ഇനി നമുക്ക് ഇത് ലാസ്റ്റ് കോളാണ്, പാട്ട് പറഞ്ഞോളൂ. കാരണം അധിക സമയം.
1: സല്ലാപത്തിലെ പാട്ടാ പറയാം. സല്ലാപത്തിലെ ഒരു പാട്ട്.
0: സല്ലാപത്തിലെ ഏത് പാട്ടാണ്?
1: ഏത് ഏതായാലും
0: സല്ലാപത്തിലെ ഒരു പാട്ട് കേൾക്കണം അല്ലേ? സല്ലാപത്തിലെ എല്ലാം വലിയ പാട്ടുകളാണ്, നമുക്ക് മുഴുവൻ കേൾപ്പിക്കാനാവോ എന്നറിയില്ല. ഓ, എല്ലാം പുതിയത്. ഏതാ കേൾക്കേണ്ടത് ഇപ്പോ? സല്ലാപമാണെന്ന് പറഞ്ഞ നിലയ്ക്ക് ഏതെങ്കിലും ഒരു പാട്ട്. ആ ഓക്കെ, പിന്നെ വേറെന്താ വിശേഷം?
1: നല്ല വിശേഷം. എന്റെ വാപ്പിച്ച് എപ്പോഴും വിളിക്കുന്ന ഒരു സ്വഭാവമാണ്. പക്ഷേ അറിയുമായിരിക്കും. നാടൊക്കെ
0: പേര് പറയൂ.
1: ജബ്ബാറിനെ.
0: ആ, ജബ്ബർ ആലങ്ങാട് അല്ലേ? ആ, വിളിക്കാറുണ്ട്. ആയിക്കോട്ടെ, ശരി. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാലോ. നമ്മൾ സംസാരിച്ചിട്ടുണ്ട് കുറെ നാൾ മുമ്പൊക്കെ, മിക്കവാറും സംസാരിക്കാറുണ്ട്. എന്നാ പാട്ട് കേൾപ്പിക്കാം. ചിത്ര പാടിയ പാട്ടാണ് സല്ലാപത്തിലെ. ഓക്കെ, ബൈ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ വെള്ളിത്തിര സമാപിക്കുന്നു. വെള്ളിത്തിരയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. ഞാൻ ഇന്ന് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് പ്രീതി. കോൾ എടുക്കാൻ എന്നെ സഹായിച്ചത് ഹേമ. സാങ്കേതിക സഹായം രത്നബായി ജിജി.

0: വെള്ളിത്തിര
1: വെള്ളിത്തിര നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
2: ആകാശവാണി കൊച്ചി FM 102.3. സമയം 3 മണി കഴിഞ്ഞ് 15 സെക്കൻഡ്.
3: ആകാശവാണി FM വാർത്തകൾ.
2: എഴുപത്തിരണ്ടാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഗുജറാത്തിൽ വിതരണം ചെയ്യും. നടൻ അനന്ത്നാഗിന് 2024 ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം സമ്മാനിക്കും. മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടി ഏറ്റുവാങ്ങും. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും സങ്കടപ്പെടുന്നവരെയും സ്നേഹത്തോടെ ചേർത്ത് നിർത്താൻ വിദ്യാർത്ഥികൾ മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ചീഫ് മിനിസ്റ്റർ ഷീൽഡ് അവാർഡുകൾ മുഖ്യമന്ത്രി വിതരണം ചെയ്തു. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര സാധ്യമാക്കിയ പ്രിയദർശിനി KSRTCയെ കൂടുതൽ ജനകീയമാക്കിയതായി ഗതാഗത മന്ത്രി CP ജോൺ. സമഗ്ര തീരസംരക്ഷണ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി തിരുവനന്തപുരത്തെ പുഴിയൂരിൽ കടൽഭിത്തി നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഡിജിറ്റൽ വിഭജനം പൂർണ്ണമായും ഒഴിവാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N. ഷംസുദ്ദീൻ. ഓൺലൈൻ ഡെലിവറി ജോലിക്കാർക്കുള്ള സംസ്ഥാനത്തെ ആദ്യ വിശ്രമ കേന്ദ്രം ജിഗോൺ നാളെ തിരുവനന്തപുരത്ത് തുറക്കും. മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. അബ്കാരി കേസിൽ റിപ്പോർട്ടർ TV മാനേജിംഗ് ഡയറക്ടർ ആൻഡ്രോ അഗസ്റ്റിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. മലപ്പുറം പൂക്കോട്ടുപാടം കോട്ടപ്പുഴയിൽ മലവെള്ളി പാച്ചിലിൽ കാണാതായ TK കോളനി സ്വദേശി സജിതയുടെ മൃതദേഹം കണ്ടെത്തി. മരണം 6. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ ശ്രീലങ്കയെ 147 റൺസിന് ഇന്ത്യ പരാജയപ്പെടുത്തി. ഹൂതി ആക്രമണം പ്രതിരോധിക്കാൻ സൗദി അറേബ്യയ്ക്ക് സൈനിക സഹായം നൽകുമെന്ന് ബ്രിട്ടൻ.
3: ആകാശവാണി FM വാർത്തകൾ.

പരസ്പരം സാന്ത്വനമേകാൻ, ജീവിതത്തിന് അർത്ഥം നൽകാൻ തത്സമയ ഫോണിൻ പരിപാടി.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഈ പരിപാടിയിൽ മറുപടി ലഭിക്കും. ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നത് കൺസൾട്ടൻ്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ടി ആർ ജോൺ ആണ്. പരസ്പരം തത്സമയ മാനസികാരോഗ്യ ഫോണിൻ പരിപാടിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9446455888. മറ്റ് രണ്ട് നമ്പറുകൾ കൂടിയുണ്ട്. 04 84 എന്ന കോഡ് ചേർത്ത് 24 26 387, അതല്ലെങ്കിൽ 24 26 397, ഇതിലേതെങ്കിലും ഒരു നമ്പറിൽ ശ്രോതാക്കൾക്ക് ഈ പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. ഡോക്ടർ ടി ആർ ജോൺ നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. സ്നേഹാദരത്തോടെ ഡോക്ടറെ പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
1: നമസ്കാരം.
0: വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കൊപ്പം ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണല്ലോ. ആമുഖമായി നമുക്ക് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ BPD എന്നറിയുന്ന ഈ അവസ്ഥയെക്കുറിച്ചൊന്ന് വിശദമാക്കാമോ ഡോക്ടർ?
1: പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് വ്യക്തിത്വം, അല്ലെങ്കിൽ മലയാളത്തിന് വാക്ക് വ്യക്തിത്വമാണ്. ആ വ്യക്തിത്വത്തിൻ്റെ ഒരു വൈകല്യം, വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു വൈകല്യം, അത് മറ്റുള്ളവരിലോ സ്വന്തമായിട്ടോ അല്ലെങ്കിൽ ബന്ധങ്ങളിലോ ഡിസ്ട്രെസ്, ബുദ്ധിമുട്ട് ഉണ്ടാക്കുമ്പോഴാണ് നമ്മളൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന രീതിയിൽ അതിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ 10 പേഴ്സണാലിറ്റി ഡിസോർഡറുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിലൊന്നാണ്, ഒരുപക്ഷെ അതിനകത്ത് ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടും ഏറ്റവും കോമൺ ആയിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു വ്യക്തിത്വ രോഗമാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ.
0: ഇതിനെ ഒരു മാനസിക രോഗമായിട്ട് തന്നെയാണ് നാം കണക്കാക്കേണ്ടത്?
1: നമ്മൾ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുമ്പോൾ നമുക്കതിനെ രോഗമായിട്ട് തന്നെ കണക്കാക്കാം. മാനസിക രോഗങ്ങളിൽ ഒന്നായിട്ട് അതിനെ സ്വഭാവ വൈകല്യം എന്ന് പറയുമ്പോൾ ഒരു പേഴ്സണാലിറ്റി ട്രെയ്റ്റ് എന്ന രീതിയിലാണ് നമുക്കൊരു വൈകല്യത്തിനെ നമ്മൾ സാധാരണ ഒരു വ്യത്യാസത്തിനെ ഒരു വ്യക്തിത്വ ഒരു ട്രെയ്റ്റ് എന്ന് പറയുമ്പം അതൊരു ഒരു ഭാഗമാണ്, വ്യക്തിത്വത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അങ്ങനെ നമ്മളിലെല്ലാവരും കാണും ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സുകൾ നമ്മളെല്ലാവരിലും ഉണ്ട്. എല്ലാത്തരം പേഴ്സണാലിറ്റി ട്രെയ്റ്റുകളിലും എല്ലാവരിലും ഉണ്ട്. പക്ഷേ ചില നിയമങ്ങൾ, ചില ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയകൾ ഉണ്ടാകുമ്പോഴാണ്, ഉദാഹരണത്തിന് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ നമ്മൾ ഒഫീഷ്യലായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ 9 ക്രൈറ്റീരിയകളാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അതിൻ്റെ അകത്ത് അഞ്ചോ കൂടുതലോ ഉണ്ടെങ്കിൽ നമുക്കതിനെ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയാം.
0: സാധാരണ നമുക്ക് ഇതിൻ്റെ ഒരു ലക്ഷണങ്ങളായിട്ട് ഒരു വ്യക്തിക്ക് BPD ഉണ്ടോ, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടോ എന്നറിയാൻ അങ്ങനെ ഒരു സിംപ്റ്റംസ് നമുക്ക് പറയാൻ കഴിയുമോ?
1: ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊരു ഡയഗ്നോസിസ് സാധാരണ നമ്മൾ ലക്ഷണങ്ങൾ വെച്ച് മാത്രം തന്നെത്താൻ ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അത് ഒരു വിദഗ്ധന് വിട്ടുകൊടുക്കുന്നതാണ്. അതൊരു സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനോ വിട്ടുകൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ഈ രോഗലക്ഷണങ്ങൾക്കൊരു കുഴപ്പമുണ്ട്. അത് ശാരീരിക ലക്ഷണങ്ങളാണേലും മാനസിക ലക്ഷണങ്ങളും നമുക്കുണ്ടോ എന്ന് നമുക്ക് തോന്നാം. ഇപ്പം ഉദാഹരണത്തിന് ഇൻസ്റ്റേബിലിറ്റി ഓഫ് മൂഡ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിയുടെ ഒരു ലക്ഷണമാണ്. അതിപ്പോൾ ആരോട് ചോദിച്ചാലും പറയും ചിലപ്പോൾ മൂഡ് മാറി മറിഞ്ഞിരിക്കുന്നുണ്ട് എന്ന്. അത് എവിടെ വെച്ചാണ് അതിനൊരു സിഗ്നിഫിക്കൻസ് ഉണ്ടാകുന്നത് എന്ന് സാധാരണ ഒരു വിദഗ്ധനാണ് നിശ്ചയിക്കാൻ കുറേ കൂടെ എളുപ്പം. അങ്ങനെ പറയുമ്പോൾ നമ്മൾ അൺസ്റ്റേബിലിറ്റി ഓഫ് മൂഡ് അല്ലെങ്കിൽ ഈ ടെമ്പർ ഹൗസ് ആംഗ്രി ഔട്ട്ബേസ്റ്റ്, നമ്മൾക്ക് അങ്ങ് കണക്ക് അല്ലെങ്കിൽ ഒരു പരിധി വിട്ട് അതിഭയങ്കരമായിട്ടുള്ള ആങ്കർ എക്സ്പ്രഷൻ, അരിശപ്രകടനം, കൺട്രോൾ ഇല്ലാത്തൊരു അരിശപ്രകടനം. നമ്മൾ പറയാറില്ലേ, ഒരിക്കൽ അങ്ങ് പറഞ്ഞാൽ തുടങ്ങിയാൽ പിന്നെ ഒരു എൻഡില്ലാത്ത രീതിയിൽ അങ്ങ് പറയുന്നുള്ളത്. പിന്നെ അൺസ്റ്റേബിൾ റിലേഷൻഷിപ്പ്, അറ്റം

0: റിപ്പീറ്റഡ് അറ്റംപ്റ്റ്സ് ടു ഹാം, അത് തന്നെത്താൻ സ്വയം മുറിവേൽപ്പിക്കുന്ന അല്ലെങ്കിൽ സ്വയം ആത്മഹത്യ പ്രവണത എന്ന് പറയുന്നത്. അങ്ങനെ ഒമ്പത്, ഏകദേശം ഒമ്പതോളം, ഒരു ക്രോണിക് സെൻസ് ഓഫ് എംപ്റ്റിനെസ്, ഒരു ഉള്ളിലൊന്നുമില്ല, അല്ലെങ്കിൽ ഒരു ക്രോണിക് സെൻസ് ഓഫ് ബോർഡം എന്നുള്ള രീതിയിൽ അതിനെ നിറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ടെൻഡൻസി, അല്ലെങ്കിൽ ഇമ്പൾസിവിറ്റി, ഇമ്പൾസീവ് ആക്ഷൻസ് എന്ന് വെച്ചാൽ ഒരു തോന്നി എടുത്തുചാട്ടം എന്ന് നമ്മൾ പറയത്തില്ലേ, എടുത്തുചാടി ചെയ്യുന്ന കാര്യങ്ങൾ. അത് ഞാനീ പറഞ്ഞു വന്നത് ഈ വക ലക്ഷണങ്ങളൊക്കെ പല രോഗങ്ങളിൽ കാണും. ഇതെല്ലാം കൂടെ ചേർത്ത് ഇതാണ് ബോർഡർ ലൈൻ. ഇപ്പം ഈ പറയുന്ന ഇമ്പൾസിവിറ്റി എന്ന് പറയുന്ന ഇതിലും ഉണ്ട് ഇമ്പൾസീവ് ആക്ഷൻ. അതുപോലെ തന്നെ നമുക്ക് അറ്റൻഷൻ ഡെഫിസിറ്റിലും വരാം, ADHDയിലും വരാം. അപ്പം ഇതെല്ലാം കൂടെ ഒരു വിദഗ്ധൻ ഡയഗ്നോസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്.
1: പൊതുവേ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നൊരു അനുഭവം ഇത്തരം കാര്യത്തിൽ കാണാറുണ്ടെന്ന് പറയാറുണ്ട്. അവർ ഒറ്റയ്ക്കാണെന്നൊരു തോന്നൽ, അല്ലെങ്കിൽ ആരും ഹെൽപ്പിനില്ല എന്നൊരു തോന്നൽ, അത്തരത്തിലൊരു ഹെൽപ്ലെസ്നെസ്, അങ്ങനെ ഒരു സിറ്റുവേഷൻ, അങ്ങനെ ഒരു അവസ്ഥ അവർക്ക് ഉണ്ടാവും.
0: അവ അതിനെ ഹെൽപ്ലെസ്നെസ് എന്നല്ല എന്ന് പറയേണ്ട, അത് സെൻസ് ഓഫ് അബാൻഡൺമെന്റ് എന്ന് പറയും. എന്നെ ഉപേക്ഷിക്കും ആൾക്കാർ എന്ന ഒരു ക്രോണിക്, അവർക്ക് ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ഒരു ത്രാണിയില്ല. അതുകൊണ്ട് അവർ ചുറ്റിലുള്ളവർ അവരെ ഉപേക്ഷിച്ചേക്കും എന്ന ഒരു പേടി അവരിൽ എപ്പോഴും ഉണ്ട്. അപ്പോൾ അവരുടെ ഒത്തിരി ബിഹേവിയർ ആളെ ചേർത്ത് പിടിക്കാനുള്ള അറ്റംപ്റ്റാണ്.
1: ഈ ഉപേക്ഷിക്കപ്പെടുമോ എന്നുള്ളൊരു തീവ്ര ഭയം എന്ന് ഡോക്ടർ പറഞ്ഞല്ലോ, അത് എങ്ങനെയാണ് ശരിക്ക്, അതുകൊണ്ട് എന്താണ് ശരിക്ക് ഉദ്ദേശിക്കുന്നത്?
0: ഉപേക്ഷിക്കപ്പെടുമോ എന്നുള്ള ഇവരിലുള്ള ഒരു കോമൺ ഇത് ഐ ആം നോട്ട് ഗുഡ് ഇനഫ് എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ഞാൻ പോരാ, അണ്ടർസ്റ്റുഡ്, എന്നെ ആ ഇതിൽ നിന്ന് എപ്പോഴും അപ്പോൾ മറ്റുള്ളവർ എന്തുകൊണ്ട് എന്നെ ചേർത്ത് പിടിക്കണം, അവർക്ക് അവരിൽ തന്നെ ആത്മവിശ്വാസമില്ലാത്തത് കൊണ്ട് മറ്റുള്ളവർ അവരെ എപ്പോഴെങ്കിലും അബാൻഡൺ ചെയ്തേക്കും എന്ന ഒരു പേടിയിൽ നിന്ന് അവരാ കൂടുതൽ ചേർത്ത് അമർത്തിപ്പിടിക്കാനുള്ള ഒരു ഇത് വരുന്നു. അതിൻ്റെ ഫലമായിട്ട് മറ്റേയാളുടെ പ്രവൃത്തികളെ ചോദ്യം ചെയ്യുക, നിങ്ങൾ ആരോടാ സംസാരിക്കുന്നത്, നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടോ, അണ്ടർസ്റ്റുഡ്, വേറെ ബന്ധങ്ങളുണ്ടോ എന്ന രീതിയിൽ.
1: അല്ലെങ്കിൽ സംശയരോഗത്തിലേക്ക് പോകും.
0: സംശയരോഗം എന്ന് പറയുമ്പം വേറൊരു കൺസെപ്റ്റാണ്, പക്ഷേ എന്നാലും ഈ സംശയങ്ങൾ ഉണ്ടാകാം. അങ്ങനെ ഉണ്ടാകുമ്പം അവരെ ചോദ്യം ചെയ്യാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോഴത്തേക്കും മറ്റേ ആൾക്കത് ബുദ്ധിമുട്ടുണ്ടാകും. ഒരുതരം സെൽഫ് ഫുൾഫില്ലിങ് പ്രൊഫസിയാണ്. ഈ കൂട്ടത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ മടുത്തു പോകും. അപ്പം അവരുടെ ആ അബാൻഡൻ ചെയ്തപ്പെട്ടേക്കാം എന്ന പേടി അപ്പോൾ സത്യമായിട്ട് ഭവിക്കും. അപ്പോൾ അടുത്തയാൾ വരുമ്പോൾ, അടുത്ത ബന്ധം വരുമ്പോൾ ഇതും കൂടെ ചേർന്ന് ആ പേടി പിന്നെയും കൂടും.
1: മാത്രമല്ല, ഇവര് സ്വയം മുറിവേൽപ്പിക്കുന്ന സെൽഫ് ഹാം, അങ്ങനെ ഒരു പ്രവണത ഉണ്ടെന്ന്
0: പറയാറുണ്ട്.
1: അപ്പോൾ ഇതൊരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആണോ ശരിക്കും നടത്തുന്നത്?
0: അത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അതൊരു സിമ്പിൾ ഉത്തരവല്ല. ചില സമയത്ത് അങ്ങനെ ചെയ്യും, പക്ഷേ കൂടുതലും ഇവർക്കൊരു നംനെസ് ഉണ്ട്, പറഞ്ഞില്ലേ, ഒരു സെൻസ് ഓഫ് എംപ്റ്റിനെസ്. വളരെ കാര്യം അവർ പുറത്ത് അതിഭയങ്കരമായ ഇമോഷണലായിട്ട് നമ്മൾ കാണുമെങ്കിലും അവരുടെ വികാരങ്ങൾ, എന്താ പറയുക, വികാരങ്ങൾ മാറി മറിയുന്ന ഒരു ഇതാണ്. ഒരേ മണിക്കൂറിൽ തന്നെ സന്തോഷത്തിൽ നിന്ന് സങ്കടത്തിൽ നിന്ന് അരിശത്തിലോട്ട് പോയിട്ട് പോകുന്ന ഒരു അവർ വികാരം പുറത്തുനിന്ന് തോന്നുമ്പം വികാരം അവരുടെ തൊലിപ്പുറത്താണ് എന്ന രീതിയിൽ നമുക്ക് തോന്നുമെങ്കിലും അവർക്ക് ഉള്ളിലൊരു എംപ്റ്റിനെസ് ആണ്, ഒരു നംനെസ് ആണ്. ആ നംനെസ്സിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഒത്തിരി പേര് പറയുന്നത്, എനിക്ക് എന്തെങ്കിലും ഒന്ന് ഫീൽ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ മുറിക്കുന്നതെന്ന്, ആ വേദന ഫീൽ ചെയ്യാൻ വേണ്ടി, വേദനയെങ്കിലും ഒന്ന് ഫീൽ ചെയ്യാൻ വേണ്ടി. ഒരു ഇമോഷണൽ നംനെസ് വരുമ്പം അതിനൊരു ഫിസിക്കൽ സ്റ്റിമുലേഷൻ അവർ കൊടുക്കുന്നതാണ്. ഒത്തിരി പേര് അങ്ങനെയാണ് പറയുന്നത്. ഒരു പക്ഷേ ഏറ്റവും ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ മിക്ക ആത്മഹത്യ അറ്റംപ്റ്റുകളും മരിക്കാൻ വേണ്ടിയുള്ളതല്ല. അൺലൈക്ക് എ ഡിപ്രസീവ്, ഒരു നല്ല ഡിപ്രസീവ് മരിക്കാൻ വേണ്ടിയാണ് മരിക്കുന്നത്.
1: നമുക്കൊരു കോൾ വന്നിട്ടുണ്ട്, കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ, ഹലോ, പരസ്പരത്തിലേക്ക് സ്വാഗതം.
0: ഹലോ,
1: കേൾക്കാമോ? ഡോക്ടർ ടി ആർ ജോൺ ഉണ്ട് നമ്മുടെ സ്റ്റുഡിയോയിൽ, സംശയം ചോദിച്ചോളൂ, അദ്ദേഹം മറുപടി പറയും. ഹലോ, കേൾക്കാമോ? ഹലോ,

0: അവർ മറ്റേതൊരു സംസാരത്തിലാണ്. അപ്പോൾ നമുക്ക് തുടരാം.
1: അപ്പോൾ ഒരു ഒരു ഡിപ്രഷൻ, ഒരു വിഷാദ രോഗമുള്ള ആൾ സ്വയം മുറിപ്പെടുത്തുന്നത് മരിക്കാൻ വേണ്ടിയാണ്. അതേസമയം ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിയുള്ള ഒരാൾ സ്വയം മുറിപ്പെടുത്തുന്നത് ഒരുപക്ഷെ എന്തിനു വേണ്ടിയാണെന്ന് അവർക്ക് തന്നെ ചിലപ്പോൾ അറിഞ്ഞില്ല. മിക്കവാറും അതായി അതാ ആ സെൻസേഷൻ എന്തെങ്കിലും ഒരു ഫീലിന് വേണ്ടിയാണ്. ഒരുപക്ഷെ ഞാൻ കണ്ടിട്ടുള്ള വെച്ചാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അതാണ് കാരണം പറയുന്നത്. മരിക്കാൻ വേണ്ടി ഞാൻ ചെയ്തു എന്ന് പറയുന്നവർ വളരെ കുറവാണ്. ഓക്കെ, അതിനിടയ്ക്ക് താങ്കൾ പറഞ്ഞ പോലെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്യാം, അല്ലെങ്കിൽ ഒരാൾ വിട്ടുപോകുന്നുവെന്ന് തോന്നുമ്പോൾ അയാളെ തിരിച്ചു പിടിക്കാൻ വേണ്ടി ചെയ്യാം. ഓക്കെ,
0: ഇവർ ശരിക്കും അപ്പോൾ ഒരു റിയാലിറ്റിയിൽ നിന്ന്, യാഥാർത്ഥ്യത്തിൽ നിന്ന് മാറി നിന്ന് അകന്നു പോകുന്നതായിട്ടൊരു തോന്നൽ അവർക്കുണ്ടാകുമോ? അവർ കാരണം ഇല്ലാത്തത് സങ്കല്പിക്കാൻ ഒരു ഡിസോസിയേഷൻ അവർക്ക്.
1: അത് ഒരു ലക്ഷണം മാത്രമാണ്. അത് കുറേ കൂടെ സീരിയസ് ആയ ആൾക്കാരിൽ, അതായത് ഒരു ഒരു സിവിയറിറ്റി കൂടുതലായ ആൾക്കാരിലാണ് അങ്ങനത്തേത് കാണുന്നത്. അതായത് ആ യാഥാർത്ഥ്യത്തിൽ നിന്നുള്ള ഒരു ഇത്, അത് പല രീതിയിൽ വരാം. ഡിസോസിയേഷൻ എന്ന് പറയുന്നത് ഒരു രീതി മാത്രമാണ്. അതായത് ഇപ്പം ഞാൻ ഡോക്ടർ ജോൺ എന്ന ഞാൻ, എനിക്ക് എന്നെക്കുറിച്ചൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. പക്ഷേ ഈ ഡിസോസിയേഷൻ വരുമ്പോൾ ചിലപ്പോൾ ഞാനൊരു 10 വയസ്സുള്ളൊരു കുട്ടിയെപ്പോലെ ആയിരിക്കും എൻ്റെ വർത്തമാനവും എൻ്റെ എല്ലാ ആക്ടിവിറ്റികളും. അതിനാണ് ഡിസോസിയേഷൻ എന്ന് പറഞ്ഞത്. അത് ഒരു ടൈപ്പ് മാത്രമാണത്. അതേസമയം നമുക്ക് ചിന്തകളായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ശബ്ദങ്ങൾ കേൾക്കുന്നതായിട്ട്, അല്ലെങ്കിൽ തെറ്റായ ചിന്തകളായിട്ട് എന്നെക്കുറിച്ച് എല്ലാവരും ഇങ്ങനെ പറയുന്നു, എന്നെ അപായപ്പെടുത്തും, അങ്ങനെയൊക്കെയുള്ള പാരനോയിഡ് ഐഡിയാസും ഇവരിൽ കാണാം. വെൻ ദ ഇൽനെസ് ഈസ് സിവിയർ, സാധാരണ സമ്മർദ്ദങ്ങൾ കൂടുന്ന ഒരു സമയത്താണ് അവരങ്ങനത്തെ. പക്ഷേ ഇത് ട്രാൻസിയൻ്റ് ആണ്, കുറച്ച് സമയത്തേക്കിനുള്ളൂ.
0: നമുക്കൊരു കോൾ വന്നിട്ടുണ്ട്, ഡോക്ടർ കോളിലേക്ക് പോകും. ഹലോ, പരസ്പരത്തിലേക്ക് സ്വാഗതം.
2: ഹലോ,
0: നമസ്കാരം. പരസ്പരം തത്സമയ മാനസികാരോഗ്യ പരിപാടിയാണ്. ഡോക്ടർ ടി ആർ ജോൺ ആണ് ഇന്നത്തെ ഗസ്റ്റ്. സംശയം ചോദിച്ചോളൂ.
2: സാറേ, ഞാൻ, എന്റെ പേര് ജിൻസ് എന്നാണ്. ഞാൻ ഇങ്ങനെ എന്റെ 8ാം ക്ലാസ് മുതൽ ഞാൻ ഈ ഒരു സൈക്കാട്രി കോൺസെൻട്രേഷൻ, ഉറക്കക്കുറവ് ഇതിനൊക്കെ മെഡിസിൻ കഴിച്ചോണ്ടിരിക്കുന്നു.
1: 8ാം ക്ലാസ് മുതൽ?
2: ആ, 8ാം ക്ലാസ്.
1: ഓക്കെ,
2: ഇപ്പൊ ഇപ്പോഴും കഴിക്കുന്നുണ്ട്. പക്ഷെ അത് കഴിക്കുമ്പോഴാണോ, കഴിച്ചു കഴിഞ്ഞാലും എനിക്ക് ഇടയ്ക്ക് ഒരു തളർച്ച പോലെ, ഒരു കഴിക്കാൻ മരുന്ന് മുടക്കിയാലും അതെ ഇല്ലാത്ത സമയത്തും, ഇടയ്ക്ക് കഴിക്കുന്ന സമയത്തും അതെ. അത് കഴിച്ചില്ലെങ്കിൽ ഒരു എന്താ പറയാ, നമുക്കൊരു തളർച്ച, ഒരു ബി പി ലോ ആണെന്ന പോലെ, കണ്ണ് ചീവുന്ന പോലെ നമുക്ക് ഭയങ്കര ഇത്. രാത്രി ഉറക്കത്തിന്റെ ഗുളിക ഞാൻ കഴിച്ചാലും കഴിച്ചില്ലെങ്കിൽ പോലും എനിക്ക് ഉറക്കം, ഡീപ്പായിട്ടുള്ള ഉറക്കം ഉണ്ടെന്ന് അമ്മയെ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ കാഴ്ചപ്പാടുള്ള ഉറക്കക്കുറവ് പോലെ.
1: മറ്റ് ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, എന്ത് ലക്ഷണങ്ങൾക്ക് വേണ്ടിയാണ് ഈ 8ാം ക്ലാസ് വെച്ച് ഒരു മാനസിക രോഗ വിദഗ്ധന്റെ അടുക്ക പോയത്?
2: സാറേ, എനിക്ക് അന്ന് ഞാൻ ശ്രദ്ധക്കുറവ്, ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പോയത്.
1: ശ്രദ്ധക്കുറവ് വേറെ എന്തൊക്കെയുണ്ട്?
2: അപ്പൊ അവര് ഇംപൾസീവ് ഡിസോർഡർ ആണെന്ന് പറഞ്ഞ് പറയുകയും ചെയ്തു.
1: ഇമ്പൾസീവ് ഡിസോർഡർ എന്ന് പറയാൻ, ഉറക്കക്കുറവ് വെച്ചിട്ട് മാത്രം ഒരു ഇമ്പൾസീവ് ഡിസോർഡർ ഡയഗ്നോസ് ചെയ്യുള്ളൂ? വേറെ എന്തെങ്കിലും ഇമ്പൾസീവ് എന്ന് പറയുമ്പോൾ നമ്മളെ വീണ്ടു വിചാരമില്ലാതെ എടുത്തിച്ചാടി ചെയ്യുന്ന പ്രവൃത്തികളിലാണ് ഇമ്പൾസിവിറ്റി എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ.
2: പിന്നെ ചെറുപ്പത്തിലെ എന്റെ അനിയന് ബ്രദർ ഉണ്ടായിരുന്നു, അവനുമായിട്ട് കൂടുതൽ അങ്ങനെ ഉള്ള ഇതുണ്ടായിരുന്നു.
1: ഓക്കെ, പറഞ്ഞോളൂ.
2: അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ എന്ന് പറഞ്ഞു, അന്ന് തുടങ്ങി ഈ മെഡിസിൻ കഴിക്കുന്നതാണ്. മരുന്നിന്റെ പേര് ടെൻഷനും പിന്നെ ശ്രദ്ധയ്ക്കും പിന്നെ ഉറക്കത്തിനും.
1: ആ മരുന്നിന്റെ പേരുകളൊന്ന് പറയാവോ? ഒരു സൈക്യാട്രിസ്റ്റിനെ ഇപ്പോഴും കാണുന്നുണ്ടോ?
2: ആ, ഉണ്ട്.
1: ഓക്കെ, എനിക്ക് മരുന്നുകളുടെ പേരറിയാവോ?
2: ആ, അറിയാം സാറേ. ഇൻസ്പിരാൾ, പിന്നെ റെസ്റ്റുള്ള, പിന്നെ സാറ്റോപ്ലാം.
1: ഇൻസ്പിരാൾ എന്ന് പറയുമ്പം ADHD എന്ന രീതിയിലാണ് നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത്, കാരണം ഇൻസ്പിരാൾ അതിനു വേണ്ടിയുള്ളൊരു മരുന്നാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഡോക്ടറോട് സംസാരിക്കുകയോ, അതെങ്കിൽ ഒരേ ഡോക്ടറെ തന്നെയാണ് കുറേ കാലമായിട്ട് കാണുന്നതെങ്കിൽ സൈക്യാട്രിസ്റ്റിനെ ഒന്ന് മാറി നോക്കുകയോ ചെയ്യുന്നത് നല്ലതായിരിക്കും.
2: സാറേ, ഞാൻ ഒരേ ആശുപത്രി തന്നെയാണ് പോകുന്നത്. പക്ഷെ വേറെ ആശുപത്രി പോകുമ്പോൾ എനിക്ക് വേറെ ഒരു ഹോമിയോ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ ഞാൻ ചെന്ന് കണ്ടതാണ്.

0: ഹോമിയോ അല്ല, മറ്റൊരു സൈക്യാട്രിസ്റ്റിനെ കാണാനാണ്. അതായത് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്, ആ ബുദ്ധിമുട്ടിന് വേണ്ടി ഒരു ഡോക്ടർ ചികിത്സിച്ചു, കാലങ്ങളായിട്ട് ചികിത്സിക്കുന്നു, വലിയ വ്യത്യാസം കാണുന്നില്ല എങ്കിൽ മറ്റൊരു സൈക്യാട്രിസ്റ്റിനെ സമീപിച്ച് അദ്ദേഹത്തിന്റെയും.
1: സാറേ ഒരു ഒരു കാര്യം, നമ്മളിത് എന്റെ ചെറുപ്പം മുതലേ, ഞാനിപ്പോ ഇപ്പൊ ഏതാണ്ട് പത്ത്, എനിക്കിപ്പം 10-20 വയസ്സായി, ഇപ്പൊ ഏതാണ്ട് 10-12 വർഷത്തോളമായി നമ്മൾ കാണാൻ തുടങ്ങുന്നത്.
0: ഓക്കെ,
1: ഇത് നമുക്ക് ഇത് ഇത് ഒരിക്കലും മാറില്ലാത്ത അസുഖമാണ് സാറേ.
0: ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇത്രയും പരിമിതമായ അറിവ് വെച്ചുകൊണ്ട് എനിക്കൊരു റേഡിയോ പ്രോഗ്രാമിൽ കൂടി ഒരു അത് മാറുമോ മാറത്തില്ലയോ എന്ന രീതിയിൽ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അത് പറയുന്നത് ന്യായവുമല്ല, നമ്മൾ അതൊരു മുൻവിധികളാണ്, അല്ലാതെ ഒരു അനാലിസിസ് അല്ല. എപ്പോഴെങ്കിൽ ഞാൻ എൻ്റെ അഭിപ്രായം അനുസരിച്ച് മറ്റൊരു സൈക്യാട്രിസ്റ്റിനെ, മറ്റൊരു ആശുപത്രിയിലെ മറ്റൊരു സൈക്യാട്രിസ്റ്റിനെ കണ്ട് ഒരു ഇവാലുവേഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. പ്രത്യേകിച്ചും 10-12 കൊല്ലം മരുന്ന് കഴിച്ചിട്ട് മാറ്റമില്ല, അല്ലെങ്കിൽ മരുന്ന് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും വലിയ വ്യത്യാസമില്ല എന്ന രീതിയിൽ താങ്കൾക്ക് തോന്നുമ്പോൾ ഒരു അഭിപ്രായം കൂടെ എടുക്കുന്നത് എപ്പോഴും ഉചിതമാണ്.
1: പിന്നെ ഈ മരുന്ന് കഴിക്കാതെ തന്നെ ഇതിന് വേറെ എന്തെങ്കിലും പ്രതിവിധിക്കുന്നുണ്ടോ?
0: ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഡയഗ്നോസിസ് തന്നെ എനിക്കിവിടെ ഇരുന്നുണ്ട്. നിങ്ങൾ ഇമ്പൾസ് കൺട്രോൾ ഡിസോർഡർ എന്ന് പറയുന്നു, അപ്പോൾ അതിന് ഇമ്പൾസിവിറ്റി ഉണ്ട് എന്ന് പറയുന്നു, പക്ഷേ അതിന് ട്രീറ്റ്മെൻറ്റായിട്ട് ഇൻസ്പിറാളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തന്നെ ഒരു ഡീറ്റെയിൽഡ് ഇവാലുവേഷൻ്റെ ഒരു അഭിപ്രായം, ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് ഒരു അഭിപ്രായം പറയാൻ ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ഇതിൽ കൂടെ പറയാൻ. ഓക്കെ, പക്ഷേ എനിക്ക് തോന്നുന്നില്ല. പറഞ്ഞു
1: പറഞ്ഞു അല്ല, എനിക്ക് എക്സ്ട്രാ ഉറക്കത്തിന്റെ ടെൻഷൻ്റെ ഉണ്ട്, റെസ്റ്റ്ഫുൾ എന്ന് പറയുന്നത്.
0: ആ, അതൊക്കെ അതിന് ചേർന്ന മരുന്നുകളാണ് ഞാൻ പറഞ്ഞു വന്നത്. അത് ഒരു വിശദമായ ഒരു ഇവാലുവേഷൻ, ഒരു ഡയഗ്നോസിസിൻ്റെ ആവശ്യം, ഒരു ഇവാലുവേഷൻ്റെയും ഒന്ന് കാണേണ്ടേയും ഒരു കൺസൾട്ടേഷൻ്റെയും ആവശ്യമുണ്ട്. ഏത് നാടാണെങ്കിലും അവിടെ അടുത്ത് നല്ലൊരു സൈക്യാട്രിസ്റ്റിനെ കണ്ട് ഒരു രണ്ടാമത്തെ ഒപ്പീനിയൻ എടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. അല്ല, ഞാൻ പറഞ്ഞില്ല, എനിക്ക് നാടോ, ഞാനൊരു പ്രത്യേക ഡോക്ടർ, ആ ഡോക്ടർ തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. എൻ്റെ അർത്ഥം നിങ്ങൾ തന്നെ പറയുന്നു 12 കൊല്ലമായിട്ട് വ്യത്യാസമില്ല എന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. അതിൻ്റെ അർത്ഥം ഒരു പക്ഷേ ഇതിൽ കൂടുതൽ ചികിത്സിക്കാൻ പറ്റത്തില്ലായിരിക്കും, പ്രത്യേക രോഗ കണ്ടീഷനുകൾ അങ്ങനെയാണല്ലോ. എല്ലാ രോഗത്തിനും ചികിത്സകൾ ഉണ്ടാകണമെന്നോ എല്ലാ രോഗിയെയും ചികിത്സിക്കാൻ സാധിക്കുമെന്നോ ആർക്കും ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ല. പക്ഷേ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു മറ്റൊരാളുടെ കൂടെ അഭിപ്രായം എടുത്തു തന്നെ ഉള്ളൂ. ഓക്കെ, ശരി,
2: ഓക്കെ, വിളിച്ചതിൽ നന്ദി. നമ്മളിപ്പോൾ ബോട്ടർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ച് ആയിരുന്നു സംസാരിച്ചിരുന്നത്. ഇതിനൊരു കാരണം നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ?
0: ശരി, ഞാൻ ഒന്നാമത്തെ കാര്യം, നമ്മൾ ആ ടോപ്പിക് ഇതിനെ കൊണ്ടുവരാൻ കാരണം വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ഇന്നിപ്പം ബോർഡർ ലൈൻ, യുനോ, ചിലപ്പോൾ ഞാൻ അറിയാതെ പേഷ്യൻറ്റിനോട് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ട്രെയ്റ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് ആകെ ഒരു ഷോക്കാണ്. ഇതേതാണ്ട് ഒരു വലിയ കാര്യമാണ്, വലിയ ഒരു നെഗറ്റീവ് ഒരു കോണട്ടേഷൻ. അങ്ങനൊരു ഡയഗ്നോസിസ് കൊടുക്കുമ്പോൾ ചുറ്റിലുള്ളവർ അത് ഉപയോഗിച്ച് അവരെ പലപ്പോഴും ബുദ്ധിമുട്ടിക്കാറുമുണ്ട്. പേഷ്യൻസിന് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അങ്ങനൊരു ഡയഗ്നോസ് പറയുമ്പോൾ. അപ്പോൾ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ഒരു ഒരു ഒരു രോഗമാണിത്. സി, നമ്മളെല്ലാവരും വ്യക്തിത്വം എന്ന് പറയുമ്പോൾ നമുക്ക് ഉള്ളതുണ്ട്. ഇപ്പം നിങ്ങൾ, താങ്കൾ കാരണങ്ങൾ ചോദിച്ചു, ഇതിന് ഒരു പ്രത്യേക കാരണമില്ല. അണ്ടർസ്റ്റുഡ്? നമ്മുടെ ജെനറ്റിക്സിന് അതിന് ജനിതകമായ ഒരു കമ്പോണൻ്റ് ഉണ്ട്. അത് എത്ര എന്ന് വളരെ അങ്ങനെ ഇങ്ങോട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല, എത്ര എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുപോലെ പക്ഷേ കുട്ടിക്കാലത്തെ നമ്മുടെ കുടുംബ സാഹചര്യങ്ങൾ, കുട്ടിക്കാലത്തെ ട്രോമ, സൈക്കോളജിക്കലി പറയുവാണെങ്കിൽ ചില ബേസിക് കാര്യങ്ങൾ, നമ്മൾ ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന സമയമാണ്, ഓട്ടോണമി ഡെവലപ്പ് ചെയ്യുന്ന സമയമാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഐഡൻറ്റിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. ആരാണ് ഡോക്ടർ ജോൺ? അതെൻ്റെ ഐഡൻറ്റിറ്റിയാണ്. എനിക്കൊരു കൺസെപ്റ്റ് ഉണ്ട് ആരാണ് ഡോക്ടർ ജോൺ. ആ ഞാൻ തീരുമാനിക്കുന്ന, ഞാനെന്ന് വിശ്വസിക്കുന്ന ഞാനെന്ന ഡോക്ടർ ജോൺ, അതിനെക്കുറിച്ച് പുറത്തുള്ളവർക്ക് പല അഭിപ്രായങ്ങളും കാണും. ഈസ് ഡോക്ടർ ജോൺ ഗുഡ് ഡോക്ടർ ഓർ എ ബാഡ് ഡോക്ടർ? ഈസ് ഡോക്ടർ ജോൺ കൈൻഡ് or a cruel person. Is Dr. John is a

0: ഈസ് എ ലൈക്കബിൾ പേഴ്സൺ ഓർ നോട്ട്, ഇതിനെക്കുറിച്ചൊക്കെ എനിക്ക് എന്നെക്കുറിച്ചൊരു ധാരണയുണ്ട്. ആ അതിനെയാണ് നമ്മൾ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ശാരീരികമായി മാത്രമല്ല മാനസികമായൊരു ഐഡൻറ്റിറ്റി കൂടെയുണ്ട്. ഈ ഐഡൻറ്റിറ്റി ഫോർമേഷനിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഒരുപക്ഷെ നമ്മളിതിന് കാതലായിട്ട്, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിക്ക് കാതലായിട്ട് അവർക്ക് അവരുടേതായ ഒരു ഐഡൻറ്റിറ്റി സെറ്റായിട്ടില്ല.
1: കുട്ടിക്കാലത്തെ ട്രോമ, അല്ലെങ്കിൽ
0: കുട്ടിക്കാലത്തെ അവഗണന, ട്രോമകൾ, പ്രത്യേകിച്ചും ആ ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്, പിന്നെ കോൺസ്റ്റൻ്റായ ക്രിറ്റിസിസം, അവർക്ക് ആ ഓട്ടോണമി ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അഭിപ്രായം, അത് പേരൻസിൻ്റെ ആണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും അഭിപ്രായം അനുസരിച്ച് അവരെ വിധിക്കുമ്പോൾ അപ്പോൾ അവർക്ക് അവരുടേതായ ഒരു ഐഡൻറ്റിറ്റി ഫോർമ് ചെയ്യാൻ പറ്റാതെ പോകുന്നു. ഈ ഐ ആം ഗുഡ് ഇഫ് സംബഡി സേ, ഞാൻ നല്ലവനാണ് ആരെങ്കിലും എന്നെക്കുറിച്ച് നല്ലവനാണെന്ന് പറഞ്ഞാൽ, വല്ലവരും ഞാൻ മോശമാണ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഞാൻ മോശമാണെന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയാൽ ഞാൻ മറ്റുള്ളവരെ കൊണ്ട് നല്ലവനാണെന്ന് പറയിപ്പിക്കാൻ വേണ്ടി വളരെയധികം അധ്വാനിക്കും. ആ സ്ട്രഗിളാണ് ഒരുപക്ഷെ എൻ്റെ ഐഡൻറ്റിറ്റി മറ്റുള്ളവരെ കൊണ്ട് വാലിഡേറ്റ് ചെയ്യിപ്പിക്കാനുള്ള ഒരു പ്രശ്നമാണ് ഒരുപക്ഷെ ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർകാരുടെ കാതലായ പ്രശ്നം.
1: ഒരു വീട്ടിൽ മൂന്ന് കുട്ടികളുണ്ട്, മൂന്ന് കുട്ടികൾക്കും ഒരുപോലെ ഈ അസുഖം വരണം എന്നില്ലല്ലോ, അല്ലെങ്കിൽ
0: തീർച്ചയായിട്ടും ഇല്ല.
1: അത് കാരണം മൂന്നുപേരുടെയും സാഹചര്യം ഏകദേശം ഒന്ന് തന്നെയായിരിക്കും. എന്തുകൊണ്ട് അപ്പോൾ ഒരു വ്യക്തി മാത്രം, അങ്ങനെ പറയാൻ കഴിയുമോ?
0: അല്ല, സാഹചര്യങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ ഒന്നിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് ജനിതകമായ ഒരു കൊച്ചു വ്യത്യാസം മതി. സപ്പോസ് സംബഡി ഈസ് വെരി ലിറ്റിൽ മോർ സെൻസിറ്റീവ്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ അവരുടെ മുകളിലുണ്ടാകുന്ന ആ ക്രിറ്റിസിസം തന്നെ കൂടുതലായിരിക്കും. അണ്ടർസ്റ്റുഡ്? ഒരു കുട്ടി, ഇപ്പം മൂന്ന് സഹോദരങ്ങളുണ്ട്, ഒരാൾ പഠിക്കാൻ, രണ്ട് പേര് പഠിക്കാൻ മിടുക്കണാണ്, ഒരാൾ മിടുക്കനല്ല. ഏത് അക്കാഡമിക്സിൽ ഹി മസ്റ്റ് ബി ഗുഡ് ഇൻ സംതിങ് എൽസ്, വേറെ എന്തെങ്കിലും ആയിരിക്കും നല്ലത്. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ആ ഒരു സിസ്റ്റം നമുക്കില്ലാത്തത് കൊണ്ട് അവൻ പോരാ എന്നെ ആ കൺസെപ്റ്റ് അവൻ്റെ മേൽ അടിച്ച് ഉറപ്പിക്കും. അതവൻ്റെ ഐഡൻറ്റിറ്റി ഫോർമേഷൻ തന്നെ വികൃതമാകും. അപ്പം ഒരേ ഇതിൽ തന്നെ നമ്മൾ മൂന്ന് മക്കളെയും ഒരുപക്ഷെ ഒരുപോലെ അല്ലായിരിക്കും കാണുന്നത്. പേരൻസ് ബിഹേവ് ചെയ്യുന്നത്, ടീച്ചേഴ്സ് ബിഹേവ് ചെയ്യുന്നത്, അങ്ങനെ വരുമ്പം അതിൽ നിന്ന് കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നിന്ന് തുടങ്ങും ഈ വ്യത്യാസം. ട്രോമകൾ അവിടെ നിന്നാണ് തുടങ്ങുന്നത്.
1: ഇത് ശരിക്കും നമുക്ക് സാധാരണ ഇത്തരം മാനസികാവസ്ഥകളൊക്കെ നമ്മളുടെ ബ്രെയിനിൻ്റെ, മസ്തിഷ്കത്തിൻ്റെ ചില പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ്, ചില ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൽ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സിഗ്നലിൻ്റെ വ്യത്യാസമാണ് ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇത്തരത്തിൽ നമുക്ക് BPD അങ്ങനെ കണക്കാക്കാറുണ്ടോ?
0: അങ്ങനെ ഒരു വളരെ ക്ലിയറായ, ലൈക്ക് ഫോർ എക്സാമ്പിൾ ഡിപ്രഷൻ, നമ്മൾ വിഷാദം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ സെറോട്ടോണിൻ്റെ കുറവുണ്ട് എന്നതാണ് ആ തിയറി. അല്ലെങ്കിൽ സ്കിസോഫ്രീനിയ, സൈക്കോസിസ് എന്ന് പറയുമ്പോൾ ഡോപ്പമിൻ്റെ കൂടുതലാണ് ഇന്ന സ്ഥലങ്ങളിൽ എന്നുള്ള രീതിയിൽ ഒരു ഏകദേശ തീരുമാനമുണ്ട്. അങ്ങനെ ഒരു കെമിക്കൽ ചേഞ്ച് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിയിൽ വളരെ ക്ലിയറായിട്ട് ഇതുവരെ സെറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റികളുടെ ട്രീറ്റ്മെൻറ്റ് ഒരിക്കലും ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് മരുന്നുകളല്ല, സൈക്കോളജിക്കൽ ഇൻ്റർവെൻഷനുകളാണ് അവിടെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. മരുന്നുകൾ എപ്പോഴും ഒരു സപ്പോർട്ടീവാണ്, ഒരു സഹായക ഇത് മാത്രമേ, സഹായക റോൾ മാത്രമേ അതിനുള്ളൂ.
1: അപ്പോൾ നമ്മളുടെ ഈ രോഗനിർണയം ശരിക്ക് കൃത്യമായിട്ട് എങ്ങനെയാണ്, അങ്ങനെ ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റും ഒരു കൺഫർമേറ്ററി ടെസ്റ്റ് അങ്ങനെ?
0: ഇല്ല, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ട്രെയ്റ്റ് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി ഒരു പ്രത്യേക ടെസ്റ്റ് ഒന്നുമില്ല. സാധാരണ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഡോക്ടറിൻ്റെ ഇവാലുവേഷൻ, പിന്നെ കുറേ സൈക്കോളജിക്കൽ ടെസ്റ്റുകളുണ്ട്. സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് പറയുമ്പം ഞാൻ പറഞ്ഞില്ലേ ആ ഒമ്പത് ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ, ആ ക്രൈറ്റീരിയകളിൽ ഏതൊക്കെ ഉണ്ട് എന്ന് ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ചെക്ക് ലിസ്റ്റുകൾ പോലെ. അണ്ടർസ്റ്റുഡ്. നമുക്ക് നിങ്ങൾക്ക് അകാരണമായിട്ട് അരിശം, അൺകൺട്രോളബിൾ അരിശം വരാറുണ്ടോ എന്നൊരു അങ്ങനത്തെ ചോദ്യങ്ങളോടുകൂടിയ ഒരു ഒരു ചെക്ക് ലിസ്റ്റ് പോലെ അല്ലെങ്കിൽ ഒരു ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റ് പോലെ നമുക്കതിനകത്ത് വരാം. അതിൽ നിന്ന് ഒരു പ്രത്യേക ഒരു കട്ട് ഓഫ് ലൈൻ വെക്കാം. ആ കട്ട് ഓഫ് ലൈനിൻ്റെ മുകളിലുണ്ടെങ്കിൽ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉണ്ടാകാം എന്ന രീതിയിലുള്ള ടെസ്റ്റുകളുണ്ട്. പക്ഷേ നമുക്ക് എന്നാ രക്തം ടെസ്റ്റ് ചെയ്യുമ്പം അങ്ങനെയില്ല.

0: പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഈ തത്സമയ ഫോണിൻ പരിപാടിയിൽ നിങ്ങൾക്കും വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട ഫോൺ നമ്പർ പറയാം, 9446455888, അതല്ലെങ്കിൽ 0484 എന്ന കോഡ് ചേർത്ത് 2426387, അതല്ലെങ്കിൽ 2426397. ഇതിലേതെങ്കിലും ഒരു നമ്പറിൽ ഈ തത്സമയ പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. ഇന്നത്തെ നമ്മുടെ അതിഥി കൺസൾട്ടൻറ്റ് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ ടി ആർ ജോണാണ്. നമ്മളപ്പോൾ ബി പി ഡിയെ കുറിച്ച് പറഞ്ഞു വരികയായിരുന്നു. ശരിക്കും ഏത് പ്രായത്തിലാണ് നമുക്ക് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഒരു അവസ്ഥ തിരിച്ചറിയാൻ കഴിയുക?
1: സാധാരണ പേഴ്സണാലിറ്റി ഡിസോർഡറുകൾ ഒക്കെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന കൺസെപ്റ്റിൽ തന്നെ അവിടെ ഒരു തുടക്കം

0: ഉറക്കമില്ല. സാധാരണ അത് റെക്കഗ്നൈസ് ചെയ്യുന്നത് ഒരു ഒരു ടീനേജ് കൗമാരകാലത്താണ് ഏറ്റവും കൂടുതലായിട്ട് ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് കൂടുതലായിട്ട് പ്രത്യക്ഷമാവുന്നത്. അപ്പോൾ അതൊരു പ്രശ്നമായി മാറുന്നതും മറ്റുള്ളവർ അതിനെ തിരിച്ചറിയാൻ തുടങ്ങുന്നതും. അപ്പം പക്ഷേ ഒരു ഡോക്ടറിൻ്റെ അടുക്കൽ എത്തണമെന്ന് ഇന്ന് നിർബന്ധമില്ല. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ കൂടുതൽ അറിവുള്ളതുകൊണ്ടും ഇൻ്റർനെറ്റും വഴിയൊക്കെ ഈ ഇൻഫർമേഷൻ വളരെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടും ഇപ്പോൾ നേരത്തെ കുട്ടികളെ കൊണ്ടുവരാറുണ്ട്. പക്ഷെ സാധാരണ ഒരു കൗമാരത്തിൻ്റെ അവസാനം യുവത്വത്തിൻ്റെ ആരംഭത്തിലാണ് ഇത് മിക്കവാറും ഒരു പ്രശ്നമെന്ന രീതിയിൽ മാറുന്നത്.
1: ഇത് ശരിക്കും പലപ്പോഴും ഈ ബൈപോളാർ ഡിസോർഡറുമായിട്ട് തെറ്റിദ്ധരിക്കാറില്ല, അതല്ലെങ്കിൽ സാധാരണക്കാർ അങ്ങനെ തെറ്റി മനസ്സിലാക്കാറില്ല, രണ്ടും ഒന്നാണ്. എന്താണ് ഈ തമ്മിലെ വ്യത്യാസം?
0: ഇത് തമ്മിൽ അത്ര ഒരു ഒരു വിദഗ്ധൻ്റെ അടുക്കൽ ചെന്നാൽ അവർക്ക് ഇത് രണ്ടും തമ്മിലൊരു കൺഫ്യൂഷൻ ഉണ്ടാകാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു തെറ്റിദ്ധാരണ, ഒരു പബ്ലിക് തെറ്റിദ്ധാരണ കൊണ്ടുള്ള അവരൊക്കെയാണ് ഈ ഈ മൂഡ് ഇൻസ്റ്റബിലിറ്റി, മാറി മറിയുന്ന നമ്മുടെ ഭാവം, ഇമോഷണൽ സ്റ്റേറ്റ്, അതാണ് ഇതിന് രണ്ടിനും ഉണ്ടാക്കിയ കൺഫ്യൂഷൻ. അപ്പോൾ നമ്മൾ ബൈപോളാർ എന്ന് പറയുമ്പോൾ ഓ മാറുന്ന ഒരു ഇമോഷണൽ സ്റ്റേറ്റ് എന്ന രീതിയിൽ, ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിക്ക് മാറുന്ന ഇമോഷണൽ സ്റ്റേറ്റ് വളരെ കോമണാണ്. അതായത് ഇൻസ്റ്റെബിലിറ്റി ഓഫ് ഇമോഷൻസ്, ഇമോഷൻസിൻ്റെ അൺസ്റ്റേബിൾനെസ് ആണ് അതിൻ്റെ ഒരു മുദ്ര തന്നെ. പക്ഷേ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിയിൽ ഇത് മണിക്കൂറിനകം ഇത് മുഴുവൻ കാണിക്കും. വേറാസ് ബോർഡർ ബൈപോളാറിൽ അത് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതാണ്.
1: നമുക്കൊരു കോളിലേക്ക് പോയിട്ട്. ഓക്കെ, ഹലോ, പരസ്പരം തത്സമയ പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ, കേൾക്കാമോ? ഹലോ, ഫോൺ റേഡിയോയുടെ അടുത്തുനിന്ന് മാറി നിന്ന് ശ്രദ്ധിക്കൂ.
2: ഹലോ,
1: റേഡിയോയുടെ അടുത്തുനിന്ന് മാറി നിന്ന് ശ്രദ്ധിക്കൂ, സംശയം ചോദിക്കൂ, ഡോക്ടർ ടി ആർ ജോൺ മറുപടി പറയും. കോൾ കട്ടായി പോയി. നമ്മളപ്പോ ഈ ബൈപോളാറുമായിട്ടുള്ള ഒരു
0: ബൈപോളാറായിട്ടുള്ള വ്യത്യാസം, ആ ഇൻസ്റ്റെബിലിറ്റി ഓഫ് മൂഡ് എന്ന് പറയുന്നത് ബോർഡർ ലൈനിൽ മണിക്കൂറുകൾക്കകം മാറിക്കൊണ്ടിരിക്കും. അപ്പം ഒരേ ദിവസത്തിൽ തന്നെ പല ഭാവങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് ബോർഡർ ലൈൻ ആകാനാണ് കൂടുതൽ സാധ്യത, റാദർ ദാൻ ബൈപോളാർ. ഓക്കെ, ബൈപോളാറിൽ വിഷാദമാണെങ്കിൽ നീണ്ടു 14 ദിവസം വരെ നീണ്ടു നിൽക്കണം വിഷാദഭാവം. നമ്മൾ അതിനെ ഒരു ഡിപ്രസീവ് എപ്പിസോഡ് എന്ന് പറയാം. അതുപോലെ മാനിക് എപ്പിസോഡ് എന്ന് പറയണമെങ്കിൽ 7 ദിവസത്തോളം നീണ്ടു നിൽക്കണം എന്നാണ് കണക്ക്.
1: നമുക്കൊരു കോൾ വന്നിട്ടുണ്ട് ഡോക്ടർ. ഹലോ, പരസ്പരത്തിലേക്ക് സ്വാഗതം. ഇല്ല, കോൾ കണക്റ്റ് ആയൊന്നുമില്ല.
0: ഓക്കെ,
1: നമ്മളപ്പോൾ ഈ ഡോക്ടർ, ഈ ബി പി ഡി ഉള്ള വ്യക്തിക്ക് മറ്റെന്തെങ്കിലും പ്രയാസങ്ങൾ, ഇപ്പോൾ ADHD പോലെ, അതല്ലെങ്കിൽ ഡിപ്രഷൻ, ആൻസൈറ്റി, ഇതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ?
0: ഒന്നാമത്തെ കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഈ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് ഒരു പ്രക്രിയയാണ്. നമ്മൾ എന്നാ പറയുന്നത് ഒരു സ്പെക്ട്രമാണത്. ഇപ്പം വിഷാദം, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ആങ്സൈറ്റി മുതൽ വിഷാദം വരെ അതൊരു സ്പെക്ട്രത്തിലാണ് കിടക്കുന്നത്. ഒരു വരയായിട്ടാണ് കിടക്കുന്നത്. അതിനെ നമ്മൾ ബോക്സുകളാക്കി മാറ്റുകയാണ്, കാറ്റഗറികളാക്കി മാറ്റുകയാണ്. അങ്ങനെ വരുമ്പോൾ ഈ ബോർഡറിൽ കിടക്കുന്ന പല സാധനങ്ങളും കാണും. ഒന്ന്, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു സൈക്യാട്രിയിൽ ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് ആ നേരത്ത് കാണുന്ന ഏറ്റവും കൂടുതലായ ലക്ഷണങ്ങൾ വെച്ചാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്. പിന്നെ അപ്പം അതുകൊണ്ട് തന്നെ
1: കോളിലേക്ക് പോയോ ഡോക്ടർ?
0: തീർച്ചയായിട്ടും.
1: ഹലോ, പരസ്പരത്തിലേക്ക് സ്വാഗതം. ഹലോ, സംശയം ചോദിക്കാനുണ്ടോ?
0: അപ്പം അതുകൊണ്ട് തന്നെ ഒരേ രോഗത്തിൽ മറ്റ് രോഗങ്ങളുടെ ലക്ഷണങ്ങളുണ്ടാകാം. ഇത് ബോർഡർ ലൈനിൽ മാത്രമല്ല, വിഷാദത്തിൽ ഉത്കണ്ഠ രോഗത്തിൻ്റെ ലക്ഷണങ്ങളുണ്ടാകാം. സ്കിസോഫ്രീനിയയിൽ സ്കിസോഫ്രീനിയ രോഗി വിഷാദ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കാം, അത് രോഗമല്ല. ഇപ്പം ഒരു പനി കാണിക്കേണ്ട, ഒരു ക്യാൻസർ രോഗി പനിയുടെ ടെമ്പറേച്ചർ കാണിക്കാം എന്ന് പറയുന്ന പോലെയാണ്.
1: നമുക്കൊരു കോളിലേക്ക് കൂടി പോകാം. ഹലോ, പരസ്പരത്തിലേക്ക് സ്വാഗതം.
2: ഹലോ,

0: നമസ്കാരം. പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയാണ്. സംശയം ചോദിച്ചോളൂ. ഡോക്ടർ ടി ആർ ജോൺ ആണ് ഇന്നത്തെ ഗസ്റ്റ്.
1: പാനിക് അറ്റാക്ക് എന്ന് പറയാതെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ, വളരെ പെട്ടെന്ന് അകാരണമായിട്ട് നമുക്ക് ആങ്സൈറ്റി ലെവൽ കൂടുന്നതിനെയാണ് പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത്. ഹലോ. പ്രത്യേകമായ ഒരു കാരണമില്ലാതെ, കാരണങ്ങൾ ഉണ്ടായിട്ടും വരാം, പക്ഷെ പ്രത്യേകമായ ഒരു കാരണമില്ലാതെ സാധനം ബോൾട്ട് ഔട്ട് ഓഫ് ദ ബ്ലൂ എന്നാണ്, പെട്ടെന്ന് എങ്ങനെ നിന്നോ വരുന്ന രീതിയിലാണ് അത് വന്നിട്ട് വളരെ പെട്ടെന്ന് ഈ ആങ്സൈറ്റി ലെവൽ കൂടും. ഈ ആങ്സൈറ്റി ലെവലിൻ്റെ ആങ്സൈറ്റിയുടെ ഭാഗമായിട്ട് ശാരീരികമായോ മാനസികമായോ ലക്ഷണങ്ങൾ കാണാം. ഉദാഹരണത്തിന് നമ്മുടെ കൈ വിറയ്ക്കാൻ തുടങ്ങും, കൈകൾ സ്വെറ്റിങ് വരും, അണ്ടർസ്റ്റുഡ്, അങ്ങനെ ഫിസിക്കലായ ലക്ഷണങ്ങൾ വരാം. അല്ലെങ്കിൽ നെഞ്ചിടിപ്പ് ക്രമാതീതമായിട്ട് കൂടും, ശ്വാസം മുട്ടൽ പോലെ ശ്വാസം കിട്ടുന്നില്ല എന്ന രീതിയിലുള്ള ഫീൽ ഇത് വരാം. അതുപോലെ തന്നെ തല കറങ്ങുന്ന പോലെയോ. പിന്നെ ഇതിനകത്ത് ഒരു വളരെ സാധാരണമായിട്ട് പേഷ്യൻസ് വരുന്ന ഇപ്പോൾ മരിച്ചു പോകുമെന്ന രീതിയിലുള്ളൊരു ഫീലിങ് ഇതിനോടൊപ്പം വരാം. അണ്ടർസ്റ്റുഡ്. ഇങ്ങനെ പല ലക്ഷണങ്ങളുണ്ട്. ഇതെല്ലാം ആങ്സൈറ്റിയുടെ ലക്ഷണങ്ങളാണ്. അത് ക്രമാതീതമായിട്ട് കൂടും. ക്ലാസിക്കലായ പാനിക് അറ്റാക്ക് ഒരു 10-15 മിനിറ്റ് നിന്നിട്ട് തന്നെത്താൻ ഡിസപ്പിയർ ആവും. അത് തന്നെത്താൻ താന്ന് വന്ന് ആ ഡിസപ്പിയർ. ഇതാണൊരു ക്ലാസിക്കൽ പാനിക് അറ്റാക്ക്. അണ്ടർസ്റ്റുഡ്. അപ്പോൾ പാനിക് അറ്റാക്ക് ഒരു മാസത്തിൽ 4 കൂടുതൽ ഉണ്ടാകുവാണെങ്കിൽ നമ്മളതിനെ പാനിക് ഡിസോർഡർ എന്നും നമുക്ക് പറയാം. അണ്ടർസ്റ്റുഡ്. പാനിക് അറ്റാക്ക് എന്ന് പറയുന്ന പല മാനസിക രോഗങ്ങളുടെയും ഭാഗമായിട്ട് വരാം. എക്സ്പെഷ്യലി ഉത്കണ്ഠാ രോഗങ്ങൾ, വിഷാദ രോഗങ്ങൾ എന്നിവയുടെ ഭാഗമായിട്ട് പാനിക് അറ്റാക്സ് വളരെ സാധാരണമായിട്ട് വരുന്നതാണ്. ഒന്നോ രണ്ടോ പാനിക് അറ്റാക്ക് ഒരു മാസത്തിൽ അത്ര കാര്യമായിട്ട് എടുക്കേണ്ട കാര്യം, അത് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. ഇല്ല, പാനിക് അറ്റാക്ക് ഉണ്ടാകുന്നത് കൊണ്ട് ഫിറ്റ്സ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുന്നില്ല. തന്നെ മാറാം. മെഡിസിൻ കൊണ്ട്, മെഡിസിനുകൾ നല്ല എഫക്റ്റീവായ മെഡിസിനുകൾ ഇന്ന് കാലത്തുണ്ട്, തന്നെയും മാറാം. പ്രത്യേകിച്ചും സമ്മർദ്ദങ്ങൾ ഉള്ള ഒരു കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് പാനിക് അറ്റാക്ക് വരുന്നെങ്കിൽ സമ്മർദ്ദങ്ങൾ കുറയുന്ന സമയത്ത് അതും ഡിസപ്പിയർ ആകാം. ഞാൻ പറഞ്ഞല്ലോ, ഒന്നോ രണ്ടോ പാനിക് അറ്റാക്ക് ഒരു മാസത്തിൽ ഉണ്ടാകുവാണ്, അതിനെ പ്രത്യേകമായിട്ട് ചികിത്സിക്കേണ്ട ആവശ്യം പോലും ഇല്ല. പിന്നെ ഈ പാനിക് അറ്റാക്കിനെ കുറിച്ച് ആൾക്കാർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ മരണഭയം പോലെ വരുന്നതാണ്. ഇപ്പോൾ ഇവിടെ കുഴഞ്ഞു വീഴും, അല്ലെങ്കിൽ ഞാൻ ഇവിടെ വെച്ച് മരിച്ചു പോയേക്കാം എന്ന രീതിയിൽ. ആദ്യത്തെ പാനിക് അറ്റാക്ക് പ്രത്യേകിച്ച് ആണുങ്ങളിലാണെങ്കിൽ മിക്കവാറും ഒരു ICU ഹാർട്ട് അറ്റാക്ക് എന്ന രീതിയിലാണ് അവർ അഡ്മിറ്റ് പോലും ആവും. 24 മണിക്കൂർ ഒബ്സർവേഷന് പോലും ഇടാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ഭീതിജനകമായ ഒരു ഇംപ്ലിക്കേഷൻ രോഗിക്ക് ചിന്തിക്കുന്ന കൊണ്ട് ഉള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. അതേസമയം ഇതിനെക്കുറിച്ച് ഇതൊരു നിരുപദ്രവകരമായ, എന്നാൽ നമ്മൾക്ക് വളരെയധികം സംഘർഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്ന് മനസ്സിലാകലോടുകൂടി തന്നെ പാതി ബുദ്ധിമുട്ട് കുറയും. ഓക്കെ,
0: ശരി. ഓക്കെ, വിളിച്ചത് നന്ദി. ശരിക്കും അപ്പോൾ ഈ പാനിക് അറ്റാക്കിൽ അഡ്രിനാലിൻ കൂടുന്നതാണോ, എന്താണ് ശരിക്കും സംഭവിക്കുന്നത്?
1: അത് ഒരു വൈ ഇറ്റ് ആൻഡ് വാട്ട് ആർ ദ മെക്കാനിസം. സാധാരണ അത് ലാക്ടേറ്റ് മെറ്റബോളിസത്തിൻ്റെ ലാക്ടേറ്റ് അളവ് കൂടുന്നതാണ് അതിന് ഒരു കാരണമായിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഇതിനൊക്കെ എന്തുകൊണ്ട് ആ സമയത്ത് വരുന്നു, എല്ലാത്തിനും ഉത്തരങ്ങൾ ഇല്ല, കൺജങ്ക്റ്റിവസ് ഉണ്ട്, അത്രയേ ഉള്ളൂ. പക്ഷെ ആങ്സൈറ്റി അല്ലെങ്കിൽ വിഷാദ രോഗങ്ങൾക്ക് തീവ്രത ഏറുമ്പോൾ പാനിക് അറ്റാക്സ് അവിടെ കാണാറുണ്ട്, ആങ്സൈറ്റി ഡിസോർഡേഴ്സ്.
0: നമുക്ക് മറ്റൊരു കോളിലേക്ക് പോകാം. ഓക്കെ, ഹലോ, പരസ്പരത്തിലേക്ക് സ്വാഗതം. റേഡിയോയുടെ അടുത്ത് നിന്ന് മാറി നിന്ന് സംശയം ചോദിക്കണേ, പ്ലീസ്.
2: ഹലോ ഹലോ, കേൾക്കാമോ സാറേ?
1: കേൾക്കാം.
2: എന്റെ പേര് ശ്യാം എന്നാണ്. ഞാൻ മറ്റേ കളമശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വിളിക്കുന്നത്.
1: പറഞ്ഞോളൂ.
2: സാറിന്റെ പേര് എന്താണ്?
0: ഡോക്ടർ ടി ആർ ജോൺ ആണ്. സംശയം ചോദിച്ചോളൂ. മാനസികാരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഓക്കെ.
2: എനിക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാല്, ഞാൻ വിവാഹം കഴിച്ചവനാണ്. ഒരു 10-12 വർഷം ജീവിച്ച് കുട്ടികളൊന്നും ജനിച്ചില്ലായിരുന്നു. അത് കഴിഞ്ഞ് പുള്ളിക്കാരി വേറൊരു വിവാഹം കഴിച്ച് പോണമെന്ന് താല്പര്യം പറഞ്ഞു. പിന്നെ കുറച്ച് എനിക്കൊരുമിച്ച്

0: ജീവിക്കാനൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ പുള്ളിക്കാരിക്ക് വേണ്ടി ഞാൻ ഇങ്ങോട്ട് സമ്മതിച്ചു കൊടുത്ത അവര് പോയി വേറെ വാഹനം കഴിച്ച് പോയി.
1: ഓക്കെ,
0: ആരും ആരും തമ്മിൽ വഴക്കുകളൊന്നുമില്ല. പക്ഷെ എനിക്കിപ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഒരു സമയത്ത് നിൽക്കാനായിട്ട് എനിക്ക് തോന്നൂല. ജോലി ഞാൻ ഡ്രൈവറാണ്, ജോലി സമയത്ത് ജോലിക്ക് പോകും.
1: ഓക്കെ,
0: അത് കഴിഞ്ഞും വീട്ടിലെ രാത്രി വന്നൊന്ന് കിടന്നുറങ്ങാന്നല്ലാതെ അല്ലാത്തൊരു അവധി ദിവസം പോലെ എനിക്ക് നിൽക്കാനായിട്ട് പറ്റില്ല.
1: എവിടെ വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല? ഓക്കെ, ഓക്കെ.
0: വീട്ടിലോ ആ ജനിച്ചു വളർന്ന സ്ഥലത്തോ നിൽക്കാനായിട്ട് എനിക്കിപ്പോ ഒട്ടും പറ്റുന്നില്ല. സത്യം
1: ഓക്കെ,
0: വേറെ എങ്ങോട്ടെങ്കിലും പോകണമെന്ന് തോന്നിപ്പോ. പക്ഷെ എന്റെ സാഹചര്യങ്ങൾ വെച്ച് ഇപ്പൊ പെട്ടെന്ന് അങ്ങോട്ട് പോകാനും പറ്റില്ല. അമ്മയുണ്ട്, 10-70 വയസ്സായ അമ്മയുണ്ട്.
1: ഓക്കെ,
0: ഇതാണ് ഇപ്പൊ എന്റെ പ്രശ്നം.
1: ഓക്കെ,
0: ഓടിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അവർ സന്തോഷത്തിൽ പോകും.
1: ഓക്കെ, ഇന്ന് അപകർഷതാബോധം പോലെ ഉണ്ടോ?
0: അങ്ങനെ അപകർഷതാബോധം ഒന്നും എനിക്കില്ല സാറേ.
1: ഓക്കെ, വിഷാദം ഉണ്ട്.
0: സന്തോഷം എന്ന് പറഞ്ഞ നിലവിൽ ഇല്ല. ആകെ വണ്ടി ഓടിക്കുമ്പോ സന്തോഷമുണ്ട്.
1: ഓക്കെ, സന്തോഷം എന്ന് പറഞ്ഞ ഒന്നില്ല. കൂട്ടുകാരുമായിട്ടൊക്കെ ഒക്കെ കറങ്ങാനും അതിൽ നിന്ന് സന്തോഷം കിട്ടുന്നുണ്ടോ? അതെയോ, എല്ലാരിൽ നിന്നൊരു ഉൾവലിയുന്ന പ്രകൃതമാണോ ഇപ്പോ?
0: അത് ഇപ്പോഴായിട്ടാണ്. കാരണം ഈ മുമ്പ് ഞാൻ എല്ലാവരും ഒരുപാട് കൂട്ടുകാരും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരുമായിട്ട് സഹകരിച്ച് പോയിരുന്ന ആളാണ്.
1: ഓക്കെ,
0: ആൾക്കൂട്ടത്തിൽ കഴിയാൻ ആഗ്രഹിച്ചവനായിരുന്നു ഞാൻ. പക്ഷേ ഇപ്പൊ എനിക്ക് ആൾക്കൂട്ടത്തിലേക്ക് പോണത് ഇഷ്ടമല്ല. ആരോട് കേവലായിട്ടൊന്നുമില്ല,
1: എനിക്ക്
0: തന്നെ ഭയങ്കര കേൾക്കുമ്പോ തന്നെ ദേഷ്യത്തോടുകൂടിയാ. പിന്നെ ഈ വീട്ടുകാർക്ക് വേണ്ടി ഒന്ന് പോകേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞ എങ്ങനെയെങ്കിലും ഒന്ന് പോയി വരും, അതാണ് അവസ്ഥ.
1: അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് വിഷാദ രോഗത്തിൻ്റെ കുറേ ലക്ഷണങ്ങളെങ്കിലും ഉണ്ട്. ബാക്കി ഞാൻ ചോദിച്ചിട്ടില്ല, ബാക്കിയും കൂടെ. കാരണം അതിനൊരു 10-30 മിനിറ്റ് 30-40 മിനിറ്റ് നമുക്ക് സംസാരിക്കണം ഇതിനെക്കുറിച്ച് ഒരു ഇവാലുവേറ്റ് ചെയ്യാൻ. പക്ഷേ താങ്കൾക്ക് തീർച്ചയായിട്ടും ഒരു സൈക്യാട്രിസ്റ്റിന് താങ്കളെ സഹായിക്കാൻ കഴിയും. പോകണം, പോകാതിരിക്കരുത്. നിങ്ങൾക്ക് തോന്നുന്ന നല്ലത് എന്ന് തോന്നുന്ന ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ പേര് കണ്ടുപിടിച്ച് ആ ആശുപത്രിയിൽ പോയി അദ്ദേഹത്തിനോട് ഈ ലക്ഷണങ്ങൾ മുഴുവൻ പറയുക. ഇന്നത്തെ കാലത്ത് നല്ല മരുന്നുകളുണ്ട്. താങ്കൾക്ക് മരുന്നുകളുടെ കേട്ടെടുത്തോളം വെച്ചിട്ട് താങ്കൾക്ക് മരുന്നുകളുടെ ആവശ്യമുണ്ട്. ആ മരുന്നുകൾ കൊണ്ട് നല്ല നല്ല റെസ്പോൺസ് ഉണ്ടാകുകയും ചെയ്യും. ഓക്കെ, നിങ്ങൾ അത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയല്ല അതിനൊരു സൊല്യൂഷൻ, മരുന്ന് കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തന്നെത്താൻ ഈ വക ചിന്തകളൊക്കെ തന്നെത്താൻ അലിഞ്ഞു പൊക്കോളും. ഈ വീട്ടിൽ നിന്ന് പോകണം, അല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ട് ഇടപഴകാൻ തോന്നുന്നില്ല, ഉൾവലിയാൻ തോന്നുന്നില്ല. ഈ ലക്ഷണങ്ങളൊക്കെയും വിഷാദ രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും താങ്കൾ ചികിത്സിക്കണം. പറ്റുമെങ്കിൽ നാളെ തന്നെ പോവുക. ഓക്കെ, തീർച്ചയായിട്ടും പോകണം. ഓക്കെ,
2: ഓക്കെ, മിച്ചേൽ നന്ദി.
1: ഓക്കെ,
2: നമ്മളിപ്പോൾ പറഞ്ഞു വന്ന BPD കുറിച്ചായിരുന്നല്ലോ. ഈ BPD ഇതുപോലെ നമുക്ക് മരുന്ന് കൊണ്ട് ചികിത്സിക്കാൻ കഴിയുമോ? ഏകദേശം എത്ര കാലം ചികിത്സിക്കേണ്ടി വരും അങ്ങനെ പറയാൻ പറ്റുമോ? ഓരോ രോഗിക്കും ഓരോ അവസ്ഥയായിരിക്കാം. എങ്കിൽ പോലും സാധാരണ ഇത്തരം അവസ്ഥകളുമായി വരുന്ന വ്യക്തികൾക്ക് എത്ര കാലം മരുന്ന് കഴിക്കേണ്ടി വരും?
1: ഞാനിപ്പം സംസാരിച്ച രോഗിയുണ്ടല്ലോ വിഷാദത്തിൻ്റെ, അവിടെ എനിക്ക് ഭയങ്കര തീർച്ചയാണ്. ആ രോഗിക്ക് മരുന്ന് വേണം. മരുന്ന് കൊടുത്താൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും. അതുപോലെ തന്നെ മരുന്നില്ലാതെ കഴിയാവുന്ന ഒരു ദിവസം വരാനാണ് സാധ്യത കൂടുതൽ
2: എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കുറച്ച് കാലം കഴിഞ്ഞാൽ
1: മരുന്ന് നിർത്താൻ കഴിയും. അതായത് എന്നോടിപ്പോൾ ഒരു സാധ്യത എവിടെയാണ് കൂടുതൽ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, മരുന്ന് നിർത്തി മരുന്നില്ലാത്തൊരു ജീവിതം കഴിക്കാനാണ് സാധ്യത കൂടുതൽ.
2: ഇപ്പം വിളിച്ച
1: വ്യക്തിയുടെ കാര്യം ഞാൻ പറയുന്നത്, അവിടെ മരുന്നാണ് ചികിത്സ, മരുന്ന് താൽക്കാലികമാണ്. മരുന്നായിരിക്കും ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കൊണ്ടുവരാൻ ഓപ്ഷൻ, അതാണ്. വേറെ ഒരു നമ്മളൊരു കൗൺസിലിങ്ങോ അങ്ങനെയൊന്നും ഈ സമയത്ത് നോക്കരുത് എന്ന് വളരെ ക്ലിയറായിട്ട് എനിക്ക് ഉത്തരം പറയാൻ പറ്റും. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ അങ്ങനെയല്ല, അത് മാറ്റാനുള്ള ഒരു മരുന്ന് ഇല്ല. അണ്ടർസ്റ്റുഡ്, അത് മാറ്റാനുള്ളൊരു മരുന്നില്ല. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില ലക്ഷണങ്ങൾ, കാരണം ഇവർക്ക് വിഷാദ ലക്ഷണങ്ങൾ കൂടുതലാണ്, ഉത്കണ്ഠാ ലക്ഷണങ്ങൾ കൂടുതലാണ്. ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ട്രാൻസിയൻ്റ് സൈക്കോട്ടിക്, നമ്മൾ പറഞ്ഞില്ലേ ഈ ഡിസോസിയേഷൻ പോലെയും അല്ലെങ്കിൽ തെറ്റായ പാരനോയിഡ് ചിന്തകൾ, അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഒരു ലോ ഡോസ് ആൻറ്റി സൈക്കോട്ടിക്സ് അത് നല്ലതാണ്. പിന്നെ ഇമ്പൾസ് കൺട്രോൾ, ഈ ഇമ്പൾസിവിറ്റി കൂടുമ്പം നമുക്ക് അതിനൊരു മരുന്ന് കൊടുക്കുന്നതും നല്ലതാണ്. ഇങ്ങനെ രോഗ
2: കോളിലോട്ട്
1: പോകാം
2: തീർച്ചയായും. ഹലോ, പരസ്പരത്തിലേക്ക് സ്വാഗതം. ഹലോ, കേൾക്കാമോ?

0: ഹലോ,
1: കേൾക്കാൻ പറ്റുന്നു?
0: താങ്കളുടെ ശബ്ദം കേൾക്കുന്നില്ല. റേഞ്ചുള്ളടുത്ത സ്ഥലത്ത് നിന്ന് സംസാരിക്കൂ.
2: ഹലോ, ഹലോ,
0: ഹലോ, ഇപ്പൊ കേൾക്കാം. കുറച്ചുകൂടി ഉറക്കമൊന്ന് പറഞ്ഞോക്കൂ.
2: ഹലോ,
0: കേൾക്കുന്നില്ല. ഡോക്ടർ ടി ആർ ജോൺ ആണ് നമ്മുടെ ഗസ്റ്റ്.
2: ഞാൻ കേട്ടോണ്ടിരിക്കുന്നു റേഡിയോ പ്രോഗ്രാം. കേൾക്കുന്നുണ്ടോ?
0: ആ പറയൂ. താങ്കൾ പറയുന്ന ഇപ്പൊ നമുക്ക് ക്ലിയർ അല്ല, അതാണ് പ്രശ്നം.
2: റേഞ്ചിന്റെ പ്രശ്നമാണ് തോന്നുന്നത്.
0: ആ ഇപ്പൊ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട്. പെട്ടെന്ന് ചോദിച്ചോളൂ ഡോക്ടറുടെ അടുത്ത്.
2: സാറേ, ഞാൻ കിഡ്നി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ആളാണ്.
1: എന്ത്?
0: കിഡ്നി ട്രാൻസ്പ്ലാന്റ്?
1: കിഡ്നി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ആളാണ്. പറഞ്ഞോളൂ.
2: രണ്ടു തവണ. അപ്പോൾ ഈ രണ്ടാമത്തെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ശേഷം
0: മനസ്സിലാവുന്നില്ല കേട്ടോ. സോറി, റിയലി സോറി. താങ്കൾ പറയുന്ന മെഡിസിന്റെ പേരൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ നമ്മൾ വെറുതെ സംസാരിച്ചിട്ട് കാര്യമില്ല.
1: ഒന്ന് കട്ട് ചെയ്ത് ഒന്നുകൂടി
0: കട്ട് ചെയ്തിട്ട് ഒന്നുകൂടി ട്രൈ ചെയ്യൂ പ്ലീസ്. റേഞ്ച് ഉള്ള സ്ഥലത്ത് നിന്ന്
1: നമ്മൾ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു ഒരു സ്പെസിഫിക് ആയിട്ട് ഇതിനു വേണ്ടി മാത്രമുള്ള ഒരു ട്രീറ്റ്മെന്റ് ഇല്ല. പക്ഷെ ഇതിന്റെ ലക്ഷണങ്ങൾ കുറെ കുറയ്ക്കാൻ വേണ്ടി
0: മരുന്ന് കഴിക്കാവുന്നതാണ്.
1: മരുന്ന് പ്രത്യേകിച്ച് ആദ്യ കാലങ്ങളിൽ വളരെ ഡിസ്ട്രസ് ആയി വരുന്ന സമയത്ത് സൈക്കാട്രിസ്റ്റുമാർ മരുന്ന് കഴിച്ചു. പക്ഷെ ഇതിന്റെ ചികിത്സ കൂടുതലും സൈക്കോളജിക്കൽ, സൈക്കോളജിസ്റ്റ് ബേസ്ഡ് ആണ്.
0: അത്
1: കൗൺസിലിംഗ് അല്ല, കൗൺസിലിംഗ് അല്ല ഇതിന്റെ ചികിത്സ.
0: ഡി ബി ടി
1: എന്ന് പറയുന്നത്, അതായത് ഡയലക്ടിക്കൽ ബിഹേവിയർ തെറാപ്പി. ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്തൊരു ഒരു പ്രധാന ഇത് ഞാൻ പോരാ എന്നൊരു കൺസെപ്റ്റാണ്. അതുപോലെ തന്നെ നിങ്ങൾ മാറണം, നിങ്ങൾ പോരാ, നിങ്ങൾ മാറണം. സമൂഹം അവരോട് പറയുന്ന അതാണ്, നീ ആ ഇറിറ്റബിളാണ്, നീ ഇതാണ്, ഇതാണ്. പക്ഷെ അപ്പം എല്ലാത്തരം തെറാപ്പികളും അതൊരു മരുന്നാണെങ്കിൽ പോലും മറ്റേയാളെ മാറ്റാനാണ് ശ്രമിക്കുന്നത് മുഴുവനായിട്ട്. അതായത് പുള്ളിയുടെ ഉത്തരവാദിത്വമാണ് പുള്ളി പോരാ, പുള്ളി മാറണം. ഡയലറ്റിക്കൽ ബിഹേവിയർ തെറാപ്പി ഇച്ചിരി ഒരു ഇതിലൊരു വ്യത്യാസമുണ്ട്. അതിനകത്ത് ഡയലറ്റിക്കൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ അതാണല്ലോ. ഒരേ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ രണ്ട് വ്യത്യസ്തമായ ധ്രുവങ്ങളിലുള്ള കൺസെപ്റ്റുകൾ ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ ഡയലറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡയലറ്റിക്കൽ ബിഹേവിയർ തെറാപ്പിയിൽ ഈ രണ്ടറ്റമുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് മാറാം, ചില കാര്യങ്ങൾ നമുക്ക് മാറാം, കുറയ്ക്കാം. ഇല്ലാത്തത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം. എനിക്ക് ഈ കുറവുണ്ട്, ഞാൻ അങ്ങ് അക്സെപ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇതിൽ നിന്ന് എന്നും വെച്ചുകൊണ്ട് അതിൽ നിന്നുള്ള ഡാമേജ് ഉണ്ടാകുമല്ലോ, അത് കുറയ്ക്കാനുള്ള സമയം, അതിനെ ഉൾക്കൊള്ളാനുള്ള റാഡിക്കൽ അക്സെപ്റ്റൻസ് എന്ന് പറയും. അതാണ് ഡയലറ്റിക്കൽ ബിഹേവിയർ തെറാപ്പിയുടെ ഒരു ഒരു ഒരു പ്രധാന മുഖമുദ്ര. വിചായി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കൺസെപ്റ്റാണത്. നമ്മളീ അങ്ങോട്ടും ഇങ്ങോട്ടും പോരാ പോരാ പോരാ പോരാ എന്ന് പറയുന്നതിന് വരുമ്പം എനിക്ക് പോരായ്മകളുണ്ട്, അവർക്ക് പോരായ്മകളുണ്ട്, മൂന്നാമത്തേക്ക് പോരായ്മകളുണ്ട്. പക്ഷേ ഇത് നമ്മൾ എൻ്റെ പോരായ്മകളല്ലായിരിക്കും അവരുടെ പോരായ്മകൾ, അവരുടെ സ്ട്രെങ്ത്തുകളായിരിക്കും എൻ്റെ പോരായ്മകൾ. അപ്പോൾ ഈ സ്ട്രെങ്ത്തുകൾ മനസ്സിലാക്കി അവരുടെ സ്ട്രെങ്ത്തുകളെ ലിവറേജ് ചെയ്യാൻ അവരെ സഹായിക്കുകയും ഈ സോ കോൾഡ് അവരുടെ ആ വീക്ക്നെസ്സുകളുണ്ടല്ലോ അതിനെ ഉൾക്കൊള്ളുകയും അതിൽ നിന്നുണ്ടാകുന്ന ഹാം, ഇപ്പം പെട്ടെന്ന് അങ്ങ് അരിശം കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലാത്ത ഒരാൾ, അതിൽ നിന്ന് ബന്ധങ്ങളിൽ വിള്ളലുണ്ടാകും. അപ്പോൾ അരിശം വരുമ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, അതിനെ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യണം എന്ന രീതിയിൽ കണ്ടേച്ച് മാറാൻ ശ്രമിക്കുമ്പോഴാണ് അതിലാണ് ഡയലറ്റിക്കൽ ബിഹേവിയർ തെറാപ്പി വളരെയധികം സഹായിക്കുന്നത്.
0: ഈ ബി പി ഡി ഉള്ള രോഗികൾക്ക് അതല്ലെങ്കിൽ ഒരാൾക്ക് എപ്പോഴാണ് ഒരു അടിയന്തര സഹായം, ഒരു എമർജൻസി നീഡ് ഹെൽപ്പ് വേണ്ടി വരുന്നത്?
1: എമർജൻസി നീഡ് മിക്കവാറും നമുക്ക് ആവശ്യം വരുന്നത് ആത്മഹത്യയിലെ സെൽഫ് ഹാമിംഗ് ബിഹേവിയർ, സ്വയം അല്ല സെൽഫ് ഹാമിംഗ് എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ആ മുറിവേൽപ്പിക്കുന്ന ബിഹേവിയേഴ്സിലാണ് സാധാരണ അവരെ നമ്മുടെ അടുക്കൽ എത്തിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ആ പാരനോയിഡ് സെമി ട്രാൻസിയൻ്റ് സൈക്കോട്ടിക്, ഇത് അവരങ്ങനെ അതിഭയങ്കരമായിട്ട് ആ പാരനോയിഡ് ഐഡിയാസ് വന്ന് ആ ഇമോഷണൽ അജിറ്റേഷൻ അല്ലെങ്കിൽ ആ ഇമോഷണൽ അജിറ്റേഷൻ ഉണ്ടാകുന്ന സമയത്താണ് അവരെ
0: കോളുകൾ വരുന്നുണ്ട്.
1: നമുക്ക് എടുക്കാം തീർച്ചയായിട്ടും.
0: ഹലോ,
1: അതല്ലേ
0: പരസ്പരത്തിലേക്ക് സ്വാഗതം.
2: ഹലോ സാർ, ഞാൻ പാലക്കാട് നിന്ന് വിളിക്കുന്നത്.
1: പറഞ്ഞോളൂ.
2: കിഡ്നി ട്രാൻസ്പ്ലാന്റ്
0: താങ്കളുടെ റേഞ്ച് ഇപ്പോഴും ഇല്ല. പാലക്കാട് നിന്ന് വിളിക്കുന്ന അദ്ദേഹം. കിഡ്നി ട്രാൻസ്പ്ലാന്റ് കേൾക്കുന്നുണ്ട്. മെഡിസിന്റെ പേരൊന്നും ഇവിടെ കേൾക്കാൻ വയ്യ.
1: എന്ത് മെഡിസിന്റെ പേര് തന്നെ?

0: നെക്സിറ്റ് എന്ന് പറയുമ്പോൾ സാധാരണ ഉത്കണ്ഠ വിഷാദ രോഗങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഡിസിൻ ആണ്. ആ ചില ആൾക്കാർ, പ്രത്യേകിച്ചും പ്രായം കൂടിയ ആൾക്കാരിൽ സോഡിയത്തിൻ്റെ അളവ് കുറയാം. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ തിരിച്ച് അത് പ്രിസ്ക്രൈബ് ചെയ്ത ആളുടെ അടുക്കൽ തിരിച്ചെത്തുക. കാരണം അങ്ങനെ സോഡിയം കുറയാത്ത മരുന്നുകളിലോട്ട് ചിലപ്പം മാറേണ്ടി വന്നേക്കും.
1: ഓക്കെ, താങ്ക് യു, വിളിച്ചത് നന്ദി. അദ്ദേഹം വളരെ ദൂരെ നിന്നായിരുന്നു വിളിച്ചിരുന്നത്.
0: അല്ല, പക്ഷെ അതൊരു ഈ നെക്സിറ്റോ SSRI എന്ന് പറയുന്ന മരുന്നുകൾക്ക് ഉണ്ടാകുന്ന ഒരു അത്ര പ്രായമായവരിൽ, പ്രത്യേകിച്ചും അല്പം പ്രായമായവരിൽ, പ്രത്യേകിച്ച് അദ്ദേഹം കിഡ്നി ട്രാൻസ്പ്ലാന്റ് ഒക്കെ കഴിഞ്ഞ കാരണം ആ മരുന്നുകളുടെ അളവുകളിലൊക്കെ ഒരു കൺട്രോൾ ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും അദ്ദേഹത്തിന് അത് മാനിഫെസ്റ്റ് ആയത്. അങ്ങനെ ആകുമ്പോൾ തീർച്ചയായിട്ടും നമ്മളത് പ്രിസ്ക്രൈബ് ചെയ്ത ആളുടെ അടുത്ത് തിരിച്ചു തന്നാൽ അവരങ്ങനെ ആ സോഡിയം കുറയ്ക്കാൻ സബ്സ്റ്റിറ്റ്യൂട്ട് മരുന്നുകൾ ഇടും.
1: ഓക്കെ, ശരിക്കും BPD ഉള്ള ഒരു വ്യക്തിക്ക് വൈവാഹിക ജീവിതം സാധ്യമാണോ? അവരുടെ പങ്കാളികൾ എന്തെല്ലാം ശ്രദ്ധിക്കണം?
0: ഒന്നാമത്തെ കാര്യം ദേ ആർ എക്സ്ട്രീംലി ഗുഡ് പീപ്പിൾ. അത് എനിക്ക് അതാണ് ഞാൻ പറഞ്ഞ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ഗ്രൂപ്പാണ് അവർ. ഈ തെറ്റി അവർക്ക് അവരുടേതായ ഭയങ്കര സ്ട്രെങ്ത് ഉണ്ട്. ഒരുപക്ഷെ നിങ്ങൾ അവരെ, ഞാൻ ചിലപ്പം പറയാറുണ്ട്, പ്രേമിക്കാനും പ്രേമിക്കപ്പെടാനും ഉണ്ടായ ഒരു സ്വഭാവം, ഒരു വ്യക്തിത്വമാണ് അവരുടെ. ആർക്കും അവരെ പെട്ടെന്ന് ഇഷ്ടപ്പെടും, അതുപോലെ തന്നെ അവർക്ക് പെട്ടെന്ന് ആ എമ്പതി, മറ്റുള്ളവരുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാൻ അവർക്കൊരു പ്രത്യേക കഴിവുണ്ട്. ആൻഡ് ദേ ആർ ബോൾഡ്, ദേ റിയലി ഫീൽ ഫോർ ദ അതർ പേഴ്സൺ. മറ്റൊരാൾക്ക് വേണ്ടി അവർക്കത് ഫീൽ ചെയ്യാൻ അവർക്ക് പറ്റും. അതുകൊണ്ടാണ് ഇവർ നല്ല സുഹൃത്തുക്കളും ഒക്കെ ആകാം. പ്രശ്നം വരുന്ന ഈ 24/7 ബന്ധങ്ങളിലോട്ട് വരുമ്പോഴാണ്,
1: പങ്കാളിയാണ്
0: ഈ പറയുന്ന ആൾക്കാരുണ്ടല്ലോ. ഞാൻ ഇവര് ബോർഡർലൈൻ പേഴ്സണാലിറ്റി പറയുന്ന, അവരുടെ ജോലി എപ്പോഴും പീപ്പിൾ ഫേസിങ് ജോലികളിൽ, മനുഷ്യരെ നേരിടുന്ന ജോലികളുണ്ടല്ലോ, ഫ്രണ്ട് ലൈൻ, ഇത് പബ്ലിക് റിലേഷൻസ്, കെയറിങ് ജോബ്സ്, അവരതിൽ നന്നായിട്ട് ചെയ്യും, വളരെ നന്നായിട്ട് ചെയ്യും. പീപ്പിൾ ഫേസിങ്, പീപ്പിൾ ഇൻട്രാക്ടിങ്, ആ സൂപ്പർഫിഷ്യലായിട്ട് ബന്ധം നിൽക്കുന്നിടത്തോളം കാലം ദേ ഡു വെരി വെൽ. ഇൻഫാക്ട് പീപ്പിൾ ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ദം. അവർ ഇവരുടെ എമ്പതിയെ ചൂഷണം ചെയ്യും. അതുകൊണ്ടാണ് ഇവർക്ക് ചൂഷണം ചെയ്യപ്പെട്ടേക്കും എന്നുള്ളൊരു പേടിയുള്ളത്. പക്ഷേ ഡീപ്പ് റിലേഷൻസിൽ പോകുമ്പോഴാണ് ഈ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നത്. അതുകൊണ്ട് വൈവാഹ ജീവിതം തീർച്ചയായിട്ടും അവർക്ക് നിഷിദ്ധമല്ല. അത് അപ്പോൾ അവരുടെ വ്യക്തികളോട്, അവരുടെ പാർട്ട്നേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, ഈ ബുദ്ധിമുട്ട്, ഈ അവരുടെ വ്യക്തിത്വങ്ങൾ തിരിച്ചറിഞ്ഞ് അവരുടെ സ്ട്രെങ്ത്തിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ലിവറേജ് ചെയ്തിട്ട് ഈ ആ അതിൽ നിന്നുണ്ടാകുന്ന കുറവ്, അതിലുള്ള കുറവുകളുണ്ടല്ലോ, അതിനെ പരിഹരിക്കാനുള്ള, ഇനോ എന്താ പറയുന്നത്, അതിനിപ്പോൾ മാർഗങ്ങൾ നമ്മൾ ഓൾറെഡി സെറ്റപ്പ് ചെയ്യണം. അപ്പം അരിശപ്പെട്ടൊരു ലെവൽ കഴിഞ്ഞാൽ ഇന്ന് ഇതിലോട്ട് നീങ്ങും, അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, അത് റെക്കഗ്നൈസ് ചെയ്യുമ്പം എങ്ങനെയാണ് അത് കുറയ്ക്കേണ്ടത്, എങ്ങനെയാണ് ഫർദർ എസ്കലേഷൻ, ദേ ഹാവ് ടു കം ഔട്ട് വിത്ത് സൊല്യൂഷൻസ്. അങ്ങനെയുള്ള മാർഗങ്ങൾ നമ്മൾ വെക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദേ ആർ ഡെഫിനറ്റ്ലി വെരി ഗുഡ് പീപ്പിൾ. ഐ മീൻ എൻ്റെ ഒപ്പീനിയൻ ഇപ്പോൾ അതിനെക്കുറിച്ചാണ്. എല്ലാവർക്കും അവരവരുടെ കുറവുകളുണ്ട്, എനിക്കും ഉണ്ട്, നിങ്ങൾക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. നമ്മളുടെ ശക്തികളെ നമ്മൾ ലിവറേജ് ചെയ്തുകൊണ്ട് നമ്മുടെ കുറവുകളെ നമ്മൾ അറിഞ്ഞിരുന്ന് മാറ്റാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്, മാറ്റാനല്ല, കുറഞ്ഞിരുന്നുകൊണ്ട് അതിൽ നിന്നുണ്ടാകുന്ന ഹാം കുറയ്ക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ സക്സസ്ഫുൾ ആകുന്നത്. അവർക്കും അതേ നിയമം തന്നെ ബാധകമാണ്.
1: ഇവര് ഇങ്ങനൊരു, നമ്മുടെ ഒരു പാരന്റ് ഇത്തരം ഒരവസ്ഥയിലുണ്ടെങ്കിൽ കുട്ടികൾ എന്തെല്ലാം ശ്രദ്ധിക്കണം, നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ ഇങ്ങനെ ഉണ്ടെങ്കിൽ?
0: അതൊരു കുട്ടികളോട് പറയുമ്പോൾ, കാരണം അത്രയും നമുക്ക്, എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ആ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് പറ്റത്തില്ല. കാരണം ഒന്നാമത്തെ കാര്യം, നമ്മൾ പറയുന്ന ഈ സൊല്യൂഷൻസ് അവർ കേൾക്കുന്നില്ല. മറ്റൊരാൾക്കത് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടുണ്ട്. ആ കുട്ടികൾക്ക് തീർച്ചയായിട്ടും നല്ല സപ്പോർട്ട് വേണം. കാരണം അവരുടെ ആ ഞാൻ പറഞ്ഞല്ലോ, അവരുടെ സെൻസ് ഓഫ് ട്രസ്റ്റ്, സെൻസ് ഓഫ് ഓട്ടോണമി, ആ സ്വയം, ഞാൻ മതി എന്ന കൺസെപ്റ്റ്, ഐഡൻറ്റിറ്റി, ഇതൊക്കെ വളർന്നു വരുന്നൊരു സമയമായതുകൊണ്ട് അവരുടെ ആ ഈ പേരൻസിൻ്റെ ബിഹേവിയർ, അൺപ്രഡിക്റ്റബിൾ ബിഹേവിയേഴ്സ് കോസസ് അൺപ്രഡിക്റ്റബിലിറ്റി ഓർ ഡിഫിക്കൽട്ട് ഫോർ ദ ചിൽഡ്രൻ ടു ഹാൻഡിൽ. അതിന് ചുറ്റിലുള്ള ആരെങ്കിലും കണ്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള മെക്കാനിസം, അത് ചുറ്റിലുള്ള ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ അറിഞ്ഞ് കണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള മെക്കാനിസം ഉണ്ടാക്കുക.

0: ഒക്കെയേ രക്ഷയുള്ളൂ. അത് കുട്ടികളോട് ഇന്ന രീതിയിൽ പെരുമാറാൻ എനിക്ക് ഇവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഗുണമുണ്ടാവും.
1: മാത്രമല്ല ഇത്തരം അരക്ഷിതാവസ്ഥമായ ബാല്യങ്ങള് ഭാവിയിൽ വലിയ ലീഡേഴ്സൊക്കെ ആകുമ്പോൾ നമുക്ക് പ്രവചിക്കാനാകാത്ത സ്വഭാവങ്ങൾ അവർ കാണിക്കുന്നതായി നമ്മുടെ ചരിത്രത്തിൽ കാണാൻ കഴിയും.
0: തീർച്ചയായിട്ടും
1: നമുക്ക് അവർക്ക് ഈ ഒരു അസുഖമായിരുന്നോ അതല്ലെങ്കിൽ അവരുടെ വീട്ടിലെ അവസ്ഥ ഇങ്ങനെയായിരിക്കാം എന്ന് നമുക്ക് ഊഹിക്കാനേ കഴിയും.
0: അരക്ഷിതമായ ബാല്യം എപ്പോഴും വിൽ ക്രിയേറ്റ് പ്രോബ്ലംസ് ഇൻ അഡൾട്ട്ഹുഡ്.
1: എന്തായാലും ഇന്നത്തെ നമ്മുടെ പരസ്പരത്തിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ചാണ് ഡോക്ടർ കൂടുതലും സംസാരിച്ചത്. അതോടൊപ്പം നമ്മുടെ ശ്രോതാക്കളുടെ ചില സംശയങ്ങൾക്ക് മറുപടിയും വളരെ വിശദമായി പറഞ്ഞു. ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഇത്രയും നേരം നമ്മളോട് സംബന്ധിച്ച് ഡോക്ടർ ടി ആർ ജോൺ ആണ്. ഡോക്ടർ ജോണിനോട് പ്രത്യേകം നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.
0: താങ്ക് യു.

പരസ്പരം സാന്ത്വനമേകാൻ, ജീവിതത്തിന് അർത്ഥം നൽകാൻ തത്സമയ ഫോണിൻ പരിപാടി.

0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 4 മണി കഴിഞ്ഞ് 45 സെക്കൻഡ്.
1: ആകാശവാണി FM വാർത്തകൾ.
0: എഴുപത്തിരണ്ടാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഗുജറാത്തിൽ വിതരണം ചെയ്യും. മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടി ഏറ്റുവാങ്ങും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. കൊല്ലത്തും ആലപ്പുഴയിലും തിരുവനന്തപുരത്തുമായി വിവിധ പരിപാടികളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും സങ്കടപ്പെടുന്നവരെയും സ്നേഹത്തോടെ ചേർത്ത് നിർത്താൻ വിദ്യാർത്ഥികൾ മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ചീഫ് മിനിസ്റ്റർ ഷീൽഡ് അവാർഡുകൾ മുഖ്യമന്ത്രി വിതരണം ചെയ്തു. സർക്കാർ ആശുപത്രികളിലെ അമിത ജോലിഭാരം കുറയ്ക്കുന്നതിനായി സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരിക്കാൻ തീരുമാനിച്ചതായി ആരോഗ്യമന്ത്രി K. മുരളീധരൻ. ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും പുതിയ തസ്തികകൾ സൃഷ്ടിക്കുമെന്നും പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ ഉൾപ്പെടെ പുതിയ നിയമനങ്ങൾ നടത്തുമെന്നും മന്ത്രി. കോട്ടയത്തെ ആകാശപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഗതാഗത മന്ത്രി CP ജോണും പങ്കെടുക്കുന്ന ഉന്നതതലയോഗം നാളെ നിയമസഭാ കോംപ്ലക്സിൽ നടക്കും. ഓൺലൈൻ ഡെലിവറി ജോലിക്കാർക്കുള്ള സംസ്ഥാനത്തെ ആദ്യ വിശ്രമകേന്ദ്രം ജിഗോൺ നാളെ തിരുവനന്തപുരത്ത് തുറക്കും. മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. അബ്കാരി കേസിൽ റിപ്പോർട്ടർ TV മാനേജിംഗ് ഡയറക്ടർ ആൻഡ്രോ അഗസ്റ്റിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. പ്രമുഖ ഓഹരി വ്യാപാര സ്ഥാപനങ്ങളുടെ പേരിൽ സോഷ്യൽ മീഡിയ കേന്ദ്രീകരിച്ച് വൻ വ്യാജ നിക്ഷേപ തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങൾ സജീവമാകുന്നതായി പോലീസിന്റെ മുന്നറിയിപ്പ്. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് സ്വർണം. ഫൈനലിൽ ശ്രീലങ്കയെ 147 റൺസിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 4 മണി കഴിഞ്ഞ് 3:22.

പ്രിയരെ ഏവർക്കും നാല് മണിപ്പൂക്കളിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ നാല് മണിപ്പൂക്കളുടെ സമയമെത്തി. നാല് മണിക്ക് ഒരു ചായ, മനസ്സിലൊരു പാട്ട്, ഒരു വാട്സപ്പ് മെസ്സേജ്, ഇതാണ് നാല് മണിപ്പൂക്കൾ. നാല് മണിപ്പൂക്കളിലേക്ക് മെസ്സേജ് അയക്കൂ, വിശേഷങ്ങളൊക്കെ പറയൂ, ഡെഡിക്കേഷൻസ് പങ്കുവയ്ക്കൂ. നമുക്ക് അല്പസമയം വിശേഷങ്ങൾ

പാട്ടുമൊക്കെ ആയിട്ട് കൂട്ടുകൂടാം. നാലുമണിപ്പൂക്കളിലേക്ക് വാട്സപ്പ് മെസ്സേജസ് അയക്കേണ്ട നമ്പർ അറിയാമല്ലോ അല്ലേ? 994-46-45-58-88 ആണ് നാലുമണിപ്പൂക്കളുടെ വാട്സപ്പ് നമ്പർ. വാട്സപ്പ് മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവുമൊക്കെ പറയാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾക്കൊക്കെ ആയിട്ട് കാത്തിരിക്കുന്നു. വാട്സപ്പ് മെസ്സേജിലേക്ക് പോകാം. അടുത്ത മെസ്സേജ്, ഹായ് നാലുമണിപ്പൂവേ, സുഖമാണോ? സുഖമാണോ നാലുമണിപ്പൂക്കളിൽ, ഞങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു. ആരാ മെസ്സേജ് അയച്ചിരിക്കുന്നത്? ഇത് ദീപയാണ് മാമ്പ്രന്ന്. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തെ എല്ലാവർക്കും വേണ്ടി, അതായത് ആൾക്കാരുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്, കീർത്തി, സ്മിത, ജിജി, നീതു, സുഭ, സാജൻ, സരിത, മഞ്ജു, സുചിത, ഇത്രയും പേർക്ക് വേണ്ടിയിട്ട് ദീപ ചോദിച്ചേക്കുന്നത് ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന മൂവിയിലെ ഏതെങ്കിലും ഒരു നല്ല പാട്ട് വെച്ചുതരാൻ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ദീപ ചോദിച്ചതനുസരിച്ച് ഈ പറഞ്ഞ ആൾക്കാർക്കെല്ലാം വേണ്ടിയിട്ട് ഒരു പാട്ട് ചോദിച്ചൊരു ബി കെ യുവിലെ പാട്ടാണല്ലോ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ബി കെ യുവിലെ ഒരു നല്ല പാട്ട് വെച്ചുതരാം കേട്ടോ. കേട്ടോ ഇതാ.

ഹായ് നാലുമണി പോവേ, ഞാൻ അഞ്ജന രാജേഷ് നെല്ലാട് നിന്ന് മെസ്സേജ് അയക്കുന്നു. ഞാൻ ഒത്തിരി നാളായി മെസ്സേജ് അയച്ചിട്ട്, അതെന്താ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കുന്നേ, അങ്കലല്ലേ ഞങ്ങൾക്ക് വായിക്കാൻ പറ്റുള്ളൂ. എൻ്റെ ഈ മെസ്സേജ് വായിക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് രാജേഷ് എന്നാണ്. രാജേഷ്, ഹാപ്പി ബർത്ത്ഡേ. എല്ലാ ആശംസകളും നേരെയാണ്. എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി നല്ലൊരു പാട്ട് വെച്ച് തരും എന്ന് വിചാരിക്കുന്നു. സെപ്റ്റംബർ 25 എൻ്റെ ബ്രദറിൻ്റെ മോളുടെ ബർത്ത്ഡേ കൂടിയാണ്. അവളുടെ പേര് ദക്ഷ. ദക്ഷ മോൾക്ക് അഡ്വാൻസ്ഡ് ബർത്ത്ഡേ വിഷസ്, എല്ലാ ആശംസകളും. അതോടൊപ്പം രണ്ടു പേർക്കും കൂടി വേണ്ടി ഒരു ക്രോണിക് ബാച്ചിലർ മൂവിയിലെ ചിരിചിരിയോ പാട്ട് വെച്ച് തരണം എന്നാവശ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അഞ്ജന രാജേഷിൻ്റെ രാജേഷ് ചേട്ടന് വേണ്ടിയിട്ടും, മോളുടെ പേരെന്തായിരുന്നു, ദക്ഷ മോൾക്ക് വേണ്ടിയിട്ടും നല്ലൊരു പാട്ട് കേട്ടോ.

0: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.

അടുത്ത മെസ്സേജ് അയച്ചേക്കുന്നത് ചേർത്തല തണ്ണീർമുക്കത്ത് നിന്നും ശശിധരനും സുമാ ശശിധരനുമാണ്. അഭിമന്യു എന്ന ചിത്രത്തിലെ മാമലമേലെ എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിക്കാമോ? കേൾപ്പിക്കാമല്ലോ. മറ്റൊരു മെസ്സേജ്, ഹായ് നാലുമണിപ്പുവേ, ഞാൻ ഉഷ തൈക്കാട്ടുശ്ശേരിയിൽ നിന്നും, എനിക്കൊരു പാട്ട് വെച്ചു തരുമോ? തീർച്ചയായിട്ടും വെച്ചു തരാം. ഉഷ തൈക്കാട്ടുശ്ശേരിക്കും അതോടൊപ്പം തണ്ണീർമുക്കത്ത് നിന്ന് അയച്ച മെസ്സേജ് അയച്ച ശശിധരനും സുമാ ശശിധരനും. പിന്നീട് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് രമേശ് വട്ടപ്പറമ്പിൽ വെള്ളൂർ പുത്തഞ്ചിര. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളിലൊന്നാണ്, അമ്മയുടെ ഇഷ്ട ഗാനങ്ങളിലൊന്നാണ് ഒരു ഒരു ഏതെങ്കിലും ഒരു നല്ല പാട്ട് വെച്ചുതരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തായാലും എല്ലാവർക്കും വേണ്ടിയിട്ട് ഇഷ്ടമുള്ള ഒരു പാട്ട് കേൾക്കാം.

വെണ്ണല നിന്ന് ശ്രീകുമാർ നാലുമണിപ്പൂക്കളിലൂടെ നല്ലൊരു ഗാനം കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഡെഡിക്കേഷൻ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി, പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ്. അതോടൊപ്പം നസിയ ജമാൽ കാളിയാർ എന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അനശ്വര മൂവിയിലെ താരാവധം ചേതോഹരം എന്ന പാട്ട് വെച്ചു തരാമോ? തീർച്ചയായിട്ടും വെച്ചു തരാമല്ലോ. നിങ്ങൾ ചോദിക്കുന്ന പാട്ട് വെച്ചു തരാനല്ലേ ഞങ്ങളിവിടെ ഇരിക്കുന്നത്. എന്തായാലും ഈ രണ്ടു പേർക്കും വേണ്ടിയിട്ട്, വെണ്ണല ശ്രീകുമാറിനും നസിയ ജമാലിനും, ശ്രീകുമാർ പറഞ്ഞ അനുസരിച്ച് നാലുമണിപ്പൂക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ പാട്ട് കേട്ടിട്ട് വരാം.

നാലുമണിപ്പൂക്കളിലാണ് നമ്മളുള്ളത്. എല്ലാവരും നാലുമണിപ്പൂക്കളിലേക്ക് മെസ്സേജ് ഒക്കെ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ധാരാളം. അപ്പം പറ്റാവുന്നത്ര മെസ്സേജ് വായിക്കുന്നുണ്ട് കേട്ടോ. ഞാനതുകൊണ്ട് കൂടുതൽ സംസാരമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ അടുത്ത മെസ്സേജുകളിലേക്ക് പോവാം. ഹലോ, നാലുമണിപ്പൂവെ സുഖമല്ലേ? ഞാൻ നിവേദിത മോഹൻ, തൃശ്ശൂരിലെ മരോട്ടിച്ചാലിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എൻ്റെ ചേച്ചി പ്രിയയ്ക്ക് വേണ്ടി നല്ലൊരു പാട്ട് വെച്ച് തരുമോ? നിവേദിത മോഹൻ്റെ ചേച്ചി പ്രിയയ്ക്ക് വേണ്ടി നല്ലൊരു പാട്ട് വെച്ച് തരാം. എനിക്കും കൂടി ഒരു പാട്ട് വെച്ച് തരണം കേട്ടോ. ആരാ പറഞ്ഞേക്കുന്നത്? ജിഷ ജോൺസൺ ആണ് തിരുമുപ്പത്തൊന്ന്. തീർച്ചയായിട്ടും നല്ലൊരു പാട്ട് വെച്ച് തരാം ജിഷ. അതോടൊപ്പം ഹായ് നാലുമണിപ്പൂവെ, എൻ്റെ കുട്ടികൾക്ക് വേണ്ടി സർവമായ മൂവിയിലെ ഒരു സോങ് വെച്ച് തരാമോ? മക്കളുടെ പേര് അവന്തിക അവനിക, രണ്ട് മക്കൾക്കും വേണ്ടിയിട്ട്, അവന്തികയ്ക്കും അവനികയ്ക്കും വേണ്ടിയിട്ട്, പിന്നെ ഇപ്പോൾ നമ്മളോട് ചോദിച്ച ജിഷയ്ക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് സർവമായയിലെ ഈ ഒരു നല്ല പാട്ട് നമുക്ക് പെട്ടെന്ന് കേട്ടിട്ട് തരാം.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഹലോ, 4 മണി പോയോ? നിനക്ക് സുഖമല്ലേ? ചായ കുടിച്ചോ? ഞങ്ങൾക്ക് സുഖമായിരിക്കുന്നു, ചായയൊക്കെ കുടിച്ചു. ഇങ്ങനെ നിങ്ങളുടെ മെസ്സേജുകൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഞാൻ സജിതയാണ്, പുല്ലുവഴിയിലെ ജോലി ചെയ്യുന്നു. ഞങ്ങളുടെ സ്ഥാപനത്തിലെ ഓണറുടെ പേരക്കിടാവായ സുട്ടുമണി, ആ കൊച്ചിൻ്റെ പേര് കൊള്ളാമല്ലോ, സുട്ടുമണി. സുട്ടുമണിക്ക് വേണ്ടിയിട്ട് ഒരു ഗാനം വെച്ച് തരുമോ? തീർച്ചയായിട്ടും നല്ലൊരു ഗാനം വെച്ച് തരാം. അപ്പോൾ സുട്ടുമണിയോട് അന്വേഷണം പറയട്ടോ, നല്ലൊരു ചക്കരമ്മക്ക് സുട്ടുമണിക്ക് കൊടുത്തരെ. സജിത, അതുപോലെ തന്നെ വേറൊരു മെസ്സേജ്. ഹായ് 4 മണി പോയി, ഞാൻ ചെറായിൽ നിന്ന് ശ്രീദേവി വത്സനാണ്. എനിക്ക് ദിൽ മാങ്കേ മോർ മൂവിയിലെ ഐസ ദീവാന എന്ന സോങ് വെച്ച് തരാമോ പ്ലീസ്? കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കുമായി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞു സുട്ടുമണിക്കും വേണ്ടിയിട്ട് ഈ പാട്ട് കേൾക്കാം.

ഹായ് ശുഭസായാഹ്നം, ഞാൻ സ്വാതി ആണ്. നാലുമണി പൂക്കൾ കേട്ട് ആസ്വദിക്കുന്നു. എനിക്കും ഒരു നല്ല പാട്ട് വെച്ചു തരാമോ? തീർച്ചയായിട്ടും വെച്ചു തരാം. കേൾക്കാൻ കാത്തിരിക്കുന്നു. എൻ്റെ അമ്മ സലില, മോൾ നിതാര എന്നിവർക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ സ്വാതിക്കും, അമ്മയ്ക്കും, സലിലയ്ക്കും, മോൾ നിതാരയ്ക്കും വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് വെച്ചു തരാം. എൻ്റെ ഫ്രണ്ട് അനൂപ് മൂക്കന്നൂരിന് നല്ല ഒരു പാട്ട് വെച്ചു തരുമോ? ചോദിച്ചേക്കുന്നത് പ്രജിത്ത് ഇളന്തിക്കരയാണ്. അനൂപ് മൂക്കന്നൂരിന് വേണ്ടിയിട്ട് പ്രജിത്ത് ഒരു നല്ല പാട്ട് ചോദിച്ചിട്ടുണ്ട്. ആയ നാലുമണി പോയേ. കോതമംഗലത്ത് നിന്ന് സരിതയാണ് അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത്. എൻ്റെ ഭർത്താവിന് വേണ്ടി നല്ലൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം. അപ്പം സരിത പിന്നെ മെസ്സേജ് അയച്ചേക്കുവാണ്. പ്രിയ നാലുമണി പോയേ. എൻ്റെ പ്രിയ കൂട്ടുകാരി സജി.

ജിതയ്ക്ക് വേണ്ടി ആകാശമായവളെ എന്ന ഗാനം വെച്ച് തരുമോ എന്ന് ചോദിച്ചേക്കുവാണ് ശ്രീജിത്ത് കൊടുങ്ങല്ലൂരുന്നു. അപ്പം മെസ്സേജ് അയച്ചിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും നമുക്ക് ഈ ഒരു നല്ല പാട്ട് കേട്ടിട്ട് വരാം.

നാലുമണിപ്പൂക്കളിൻ്റെ അടുത്ത മെസ്സേജിലേക്ക് പെട്ടെന്ന് പോവാണ്. ഹായ് നാലുമണിപ്പൂവേ, ഞങ്ങളുടെ മെസ്സേജ് എന്താണ് വായിക്കാത്തത്? പരാതിയാണല്ലോ ദൈവമേ. എൻ്റെ പേര് ശ്രീമോൾ അനീഷ് എന്നാണ്. എൻ്റെ മകൻ ദേവാദിത്യൻ്റെ പിറന്നാളാണ് ഒക്ടോബർ 5. ആ, ഒരു മാസം അടുത്തുണ്ടല്ലേ സമയം. അവന് വേണ്ടി വിശ്വനാഥൻ ആൻഡ് സൺസ് മൂവിയിലെ പട്ടാമ്പൂച്ചി എന്ന പാട്ട് വയ്ക്കാമോ? അപ്പം ഒക്ടോബർ 5 പിറന്നാൾ ആഘോഷിക്കാനിരിക്കുന്ന ദേവാദിത്തിന് വേണ്ടിയിട്ട് ശ്രീമോൾ അമ്മ ചോദിച്ചേക്കുന്ന പാട്ട്, പുതിയ പാട്ടാണ് പട്ടാമ്പൂച്ചി, വിശ്വനാഥൻ സൺസിൻ്റെ അല്ലേ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു പാട്ടല്ലേ. അടിപൊളി ഒരു പാട്ടാണ്, കേട്ടിട്ട് വരാം.

എൻ്റെ സ്വന്തം നാലുമണി പോയി ആശംസകൾ നേരുന്നു. ആ താങ്ക് യു, താങ്ക് യു. ആരാണ്? സുരേഷ് കണ്ണമ്പറയാണ്, പാലക്കാട് നിന്ന്. നല്ലൊരു തമിഴ് സോങ് വെച്ചു തരണം. കണ്ണമ്പറയിലുള്ള എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കണ്ണമ്പറയിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ലൊരു തമിഴ് പാട്ട് തന്നെ വെച്ചു തരാം. അടുത്ത മെസ്സേജ്, ഹായ് നാലുമണി പോയി, ഞാൻ ചേർത്തലയിൽ നിന്നും അഞ്ജു ആണ്. വിജയ് ഫാനായ എൻ്റെ അമ്പാടിക്കുട്ടന് വേണ്ടി ഗില്ലി മൂവിയിലെ കൊക്കര കൊക്കരക്കോ പാട്ട് വെച്ചുതരാമോ? തീർച്ചയായിട്ടും വെച്ചുതരാമല്ലോ. അമ്പാടിക്കുട്ടൻ ഇത് കേൾക്കണ്ടാവോ? അമ്പാടിക്കുട്ടന് ഹാപ്പി ആവട്ടെ അല്ലേ. അപ്പോൾ അമ്പാടിക്കുട്ടന് വേണ്ടിയിട്ടും അഞ്ജുവിന് വേണ്ടിയിട്ടും നേരത്തെ മെസ്സേജ് അയച്ച ആൾക്ക് വേണ്ടിയിട്ടും ഇതാ പാട്ട് കേട്ടോ.

പ്രിയരെ, അങ്ങനെ നാലുമണിപ്പൂക്കളുടെ സമയം തീരുകയാണ്. ഹായ് നാലുമണിപ്പൂവേ, നിനക്ക് സുഖമാണോ? ഞാൻ സിൽഫ നെട്ടൂറിൽ നിന്ന്. ഒത്തിരി നാളായി ഞാൻ മെസ്സേജ് അയച്ചിട്ട്. ഞാൻ നിൻ്റെ ഒരു സ്ഥിരം ശ്രോതാവാണ്. എനിക്ക് നല്ലൊരു പാട്ട് വെച്ചു തരുമോ? തീർച്ചയായിട്ടും വെച്ചു തരാം. പ്രിയ നാലുമണിപ്പൂവേ, നിനക്ക് ഞങ്ങളുടെ വലിയ വന്ദനം ആദ്യം നേരുന്നു. ഞങ്ങളുടെ പ്രിയ സൗഹൃദവാണിയിലെ സുഹൃത്തായ സലിൽ അന്ന ജോണിൻ്റെ ജന്മദിനമാണ് നാളെ. മോൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ സലിൽ, മോൾക്ക് അഡ്വാൻസ് ബർത്ത്ഡേ വിഷസ്. പിന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് കളമശ്ശേരി ചങ്ങമ്പുഴ നഗറിൽ നിന്ന് അർത്ഥനയാണ്. കീർത്തി ചേച്ചിക്കും നവീൻ ചേട്ടനും വേണ്ടി പാട്ട് വേണം. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇടക്കാട് ബറ്റാലിയൻ 06 എന്ന സിനിമയിലെ നല്ലൊരു പാട്ട് നമുക്ക് കേട്ടിട്ട് വരാം.

0: പ്രിയരെ, നാലുമണിപ്പൂക്കളുടെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് നാലുമണിപ്പൂക്കളിലേക്ക് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ മെസ്സേജ് വായിക്കാൻ വിട്ട് പോയിട്ടുള്ളവർ വിഷമിക്കരുത്, വീണ്ടും നാലുമണിപ്പൂക്കളിലേക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കണം. നാലുമണിപ്പൂക്കൾ വീണ്ടും നാളെ വൈകിട്ട് 4 മണിക്ക്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സേവന വാർത്തകൾ. കേരള സർക്കാർ നിയന്ത്രണത്തിലുള്ള LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കളമശ്ശേരി മേഖലാ കേന്ദ്രത്തിൽ 2026 ഓഗസ്റ്റ് മാസത്തിൽ ആരംഭിച്ച കേരള ഗവൺമെന്റ് അംഗീകൃത പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ യോഗ്യത ഡിഗ്രി, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ യോഗ്യത SSLC, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ യോഗ്യത +2, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് യോഗ്യത +2 കൊമേഴ്സ്, ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് യോഗ്യത +2 എന്നീ കോഴ്സുകളുടെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഓൺലൈനായി www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷകൾ സമർപ്പിക്കാം. SC ST OEC കുട്ടികൾക്ക് നിയമാനുസൃത ഫീസ് ആനുകൂല്യം ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാം 94 47 21 10 55. നമ്പർ ആവർത്തിക്കാം, 94 47 21 10 55.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധ, സിഖ്, പാഴ്സി, ജൈൻ എന്നീ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽപ്പെടുന്ന വിധവകൾ വിവാഹബന്ധം വേർപ്പെടുത്തിയ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾക്കുള്ള ഇമ്പിച്ചുബാവ ഭവന പുനരുദ്ധാരണ പദ്ധതിയിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ധനസഹായം നൽകുന്നു. അപേക്ഷാ ഫോറം www.medscholarship.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നിന്നും ലഭിക്കുന്നതാണ്. അപേക്ഷകൾ അതാത് ജില്ലാ കളക്ടറേറ്റിൽ സ്വീകരിക്കുന്ന അവസാന തീയതി അടുത്ത മാസം 10-ാം തീയതിയാണ്. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി പറയാം, www.medscholarship.kerala.gov.in. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുണ്ട്, 04 84 24 22 292, അല്ലെങ്കിൽ 24 22 294. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 04 84 24 22 292, അല്ലെങ്കിൽ 24 22 294.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. പ്രധാന പത്രവാർത്തകൾ.
4: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32
3: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: കലവൂർ അസാപ്പ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് നടത്തുന്ന സൗജന്യ വെബ് ഡിസൈനർ കോഴ്സിലേക്ക് +2 യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രവേശനത്തിന് അസാപ്പ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് ചെറിയ കലവൂർ ഓഫീസുമായി ബന്ധപ്പെടണം. വിശദ വിവരങ്ങൾക്ക് 94 95 99 96 82 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. 94 95 99 96 82. കോട്ടയം കുന്നന്താനം അസാപ് കേരള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഫിറ്റ്നസ് ട്രെയിനർ കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. വിശദ വിവരങ്ങൾക്ക് 94 95 99 96 88, അല്ലെങ്കിൽ 75 92 96 73 23. നമ്പർ ആവർത്തിക്കാം, 94 95 99 96 88, അല്ലെങ്കിൽ 75 92 96 73 23. കോട്ടയം ചിൽഡ്രൻസ് ലൈബ്രറിയിൽ പ്രവർത്തിക്കുന്ന SBI ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ കേക്ക് മേക്കിംഗ് കോഴ്സിൽ സൗജന്യ പരിശീലനം നൽകുന്നു. 18 മുതൽ 49

0: 50 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0481-2303-307, അല്ലെങ്കിൽ 2303-306. മറ്റൊരു നമ്പർ 97-44-20-86-52. ഇമെയിൽ വിലാസം RSETIKTM@SBI.co.in. ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി പറയാം, RSETIKTM@SBI.co.in. മൊബൈൽ നമ്പർ 97-44-20-86-52. സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
1: ആകാശവാണി FM വാർത്തകൾ.
2: എഴുപത്തിരണ്ടാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങ് ഗുജറാത്തിൽ പുരോഗമിക്കുന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമു പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. കൊല്ലത്തും ആലപ്പുഴയിലും തിരുവനന്തപുരത്തുമായി വിവിധ പരിപാടികളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ED നൽകിയ കത്തിൽ സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പ്രാഥമിക അന്വേഷണം നടത്താൻ സർക്കാർ തീരുമാനിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സർക്കാർ ആശുപത്രികളിലെ അമിത ജോലിഭാരം കുറയ്ക്കുന്നതിനായി സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരിക്കാൻ തീരുമാനിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും പുതിയ തസ്തികകൾ സൃഷ്ടിക്കുമെന്നും പ്രൈമറി ഹെൽത്ത് സെന്ററുകളിൽ ഉൾപ്പെടെ പുതിയ നിയമനങ്ങൾ നടത്തുമെന്നും മന്ത്രി. അറിവ് നേടാൻ എല്ലാവർക്കും അവകാശമുണ്ടെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ. സോഫ്റ്റ്വെയർ ഫ്രീഡം ഡേ 2026 സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ലോക മാരിടൈം ദിനാഘോഷം മറ്റന്നാൾ കൊച്ചിയിൽ നടക്കും. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഡൽഹി കേന്ദ്രീകരിച്ച് മാരക ലഹരി വസ്തുവായ MDMA നിർമ്മിച്ചു നൽകിയിരുന്ന വിദേശ വനിതകളെ കണ്ണൂർ സിറ്റി പോലീസ് സ്ക്വാഡ് പിടികൂടി. നൈജീരിയ കാമറൂൺ സ്വദേശികളെയാണ് ഡൽഹി ബുരാരിയിൽ നിന്നും പിടികൂടിയത്. പ്രമുഖ ഓഹരി വ്യാപാര സ്ഥാപനങ്ങളുടെ പേരിൽ സോഷ്യൽ മീഡിയ കേന്ദ്രീകരിച്ച് വൻ വ്യാജ നിക്ഷേപ തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങൾ സജീവമാകുന്നതായി പോലീസിന്റെ മുന്നറിയിപ്പ്. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് സ്വർണം. ഫൈനലിൽ ശ്രീലങ്കയെ 147 റൺസിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. പുരുഷ ക്രിക്കറ്റിൽ ജപ്പാനെ 2 റൺസിന് പരാജയപ്പെടുത്തി ഇന്ത്യ.
1: ആകാശവാണി FM വാർത്തകൾ.

സമയം 5 മണി കഴിഞ്ഞ് 3:06. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം കളിയാട്ടം എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രചനയും സംഗീതവും നിർവഹിച്ച് യേശുദാസ് ആലപിച്ചത്.

ചിത്രം വൈശാലി. ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾ, ബോംബെ രവിയുടെ സംഗീതം. ഗായിക ചിത്ര.

എസ് രമേശൻ നായർ, ജോൺസൺ എന്നിവർ ചേർന്നൊരുക്കിയ ഗാനം. ചിത്രം ഋഷി ശൃംഗൻ. ഈ ഗാനത്തിന് ശബ്ദം പകർന്നത് യേശുദാസും സുജാതയും.

0: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: രാജശില്പി എന്ന ചിത്രത്തിന് വേണ്ടി ഒ എൻ വി കുറുപ്പ്, രവീന്ദ്രൻ എന്നിവർ ചേർന്നൊരുക്കി യേശുദാസ് നയിച്ച ഗാനമാണ് നിങ്ങൾ കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ചെപ്പ്, പൂച്ചൽ ഖാദറിൻ്റെ രചന, രഘുകുമാറിൻ്റെ സംഗീതം.

ചിത്രം കണ്ണകി, കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ രചന, കൈതപ്രം വിശ്വനാഥൻ്റെ സംഗീതം. ഗായിക ചിത്രം.

പൈതൃകം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് ആലപിച്ചതാണ് അടുത്ത ഗാനം. ഗാനശില്പികൾ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, എസ് പി വെങ്കിടേഷ്.

ചിത്രം ശ്യാമ, ഷിബു ചക്രവർത്തിയുടെ രചന, രഘുകുമാറിൻ്റെ സംഗീതം. ഉണ്ണിമേനോൻ, ചിത്ര എന്നിവർ ശബ്ദം പകർന്ന ഗാനം.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 6:40 രാത്രി 10 മണിക്ക് സ്മൃതിരാഗത്തിലും കേൾക്കാം. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: പോകട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.
1: പഴമൊഴിച്ചെപ്പ്.
2: പഴമൊഴിച്ചെപ്പിൽ ഇന്ന് ഉണ്ണാത്തവന് ഇല കിട്ടാഞ്ഞ്, ഉണ്ടവന് പായ കിട്ടാഞ്ഞ്. പ്രക്ഷേപകനും എഴുത്തുകാരനുമായ ശ്രീ മുരളീധരൻ തഴക്കര തയ്യാറാക്കി അവതരിപ്പിക്കുന്നു.
3: വിശക്കുന്ന ഒരുവന്റെയും ഭക്ഷണം കഴിച്ച് വിശപ്പടങ്ങിയ മറ്റൊരുവന്റെയും മാനസികാവസ്ഥയുടെ പ്രതിഫലനമാണ് ഈ പഴമൊഴി. ഇവിടെ നാം മനുഷ്യരുടെ മാനസികാവസ്ഥയുടെ വ്യത്യസ്തമായ ഭാവങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. മനുഷ്യൻ്റെ ഏറ്റവും തീഷ്ണമായ വികാരവും വിചാരവും വിശപ്പ് തന്നെയാണ്. അന്നവിചാരം മുന്നേ വിചാരം പിന്നെ വിചാരം കാര്യവിചാരം എന്നാണല്ലോ പ്രമാണം. എല്ലാം അരച്ചാൺ വയറിനുവേണ്ടി എന്ന നാടൻ പ്രയോഗവും ഇതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. വിശന്നു വലഞ്ഞു വരുന്ന ഒരുവനെ സംബന്ധിച്ച് വിശപ്പടക്കുവാൻ എന്ത് കിട്ടിയാലും അത് അമൃതാണ്. സദ്യ കഴിക്കാൻ സദ്യാലയത്തിന് പുറത്ത് അക്ഷമനായി കാത്തു നിൽക്കുന്ന ഒരുവന്റെ മനസ്സു നിറയെ ഭക്ഷണത്തെക്കുറിച്ചുള്ള ചിന്തയും എപ്പോൾ ഭക്ഷണം വിളമ്പാനുള്ള ഇല കിട്ടുമെന്നുമുള്ള വിചാരമായിരിക്കും. എന്നാൽ ഊണ് കഴിച്ചു കഴിഞ്ഞ ഒരാളിൻ്റെ മനസ്സിൽ വയറു നിറഞ്ഞു, ഇനിയൊരു പായ് കിട്ടിയിരുന്നെങ്കിൽ അല്പം വിശ്രമിക്കാമായിരുന്നു എന്ന വിചാരമാകും. അഭ്യസ്തവിദ്യനായ ഒരു ഉദ്യോഗാർത്ഥിയുടെ മനസ്സ് നിറയെ ഒരു സർക്കാർ ജോലിയെക്കുറിച്ചുള്ള ചിന്ത മാത്രമാണ് ഉണ്ടാകുക. എന്നാൽ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാലോ അടുത്ത ചിന്ത എത്രയും വേഗം ഒരു പ്രമോഷനും ഏറ്റവും സൗകര്യപ്രദമായ ഒരു സ്ഥലം മാറ്റവും ലഭിക്കുക എന്നതാണ്. ഇതൊക്കെയും മനുഷ്യ സഹജമാണ്. ആഗ്രഹങ്ങൾ തന്നെയാണല്ലോ മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്ന കാന്തിക ശക്തി. കുന്നോളം ആഗ്രഹിച്ചാലേ കണികയോളം കിട്ടൂ എന്നതും ഇതിനോട് ചേർത്ത് വായിക്കാം. കൃഷിയുമായി ബന്ധപ്പെട്ടും ഈ പഴമൊഴിക്ക് ഏറെ സാങ്കത്യമുണ്ട്. കാർഷികോൽപാദനം സമ്പൂർണമായും ജൈവ കൃഷിരീതിയിലാകണമെന്നും ഒരു തരി രാസവളമോ കീടനാശിനികളോ ഉപയോഗിക്കരുതെന്നും ശാഠ്യമുള്ളവരുണ്ട്. മാത്രമല്ല, പട്ടിണിയിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിക്കുവാൻ വിശ്വപ്രസിദ്ധ കൃഷിശാസ്ത്രജ്ഞൻ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ്റെ നേതൃത്വത്തിൽ നടന്ന ഹരിതവിപ്ലവത്തെ മഹാപാതകമായി കണ്ട് കുറ്റപ്പെടുത്തുന്നവരും ധാരാളമാണ്. രോഗപ്രതിരോധശേഷി കുറഞ്ഞ വിളപ്പൊലിമയാർന്ന വിളകൾ വികസിപ്പിച്ചതും ഉൽപ്പാദനക്ഷമത ഉയർത്താൻ അമിത രാസവളപ്രയോഗവും കീടനാശിനി പ്രയോഗവും നടത്തി മണ്ണിൻ്റെ നൈസർഗിക സ്വാഭാവികാവസ്ഥയെ നാശോന്മുഖമാക്കുവാൻ ഹരിതവിപ്ലവം കാരണമായി എന്നതിൻ്റെയും പേരിലാണ് ഈ രൂക്ഷ വിമർശനം. എന്നാൽ പിൽക്കാലത്ത് ഇത് തിരിച്ചറിഞ്ഞപ്പോൾ ഡോക്ടർ സ്വാമിനാഥൻ തന്നെ കൃത്യമായ തിരുത്തൽ വരുത്തി. നമുക്ക് വേണ്ടത് മണ്ണിനും പ്രകൃതിക്കും ഊനം തട്ടാത്ത നിത്യഹരിത വിപ്ലവമാണെന്ന് സംശയലേശ്യമന്യേ അദ്ദേഹം പറയുകയും ചെയ്തു. പട്ടിണിയെല്ലാം ഒരുവിധം മാറുകയും ഉണ്ടു വയറു നിറയുകയും ചെയ്തപ്പോഴാണ് ഹരിത വിപ്ലവത്തിൻ്റെ വിനാശ വഴികളിലേക്ക് നമ്മളുടെ ചിന്ത പോയത്. പക്ഷേ ഇവിടെ നാം കാണേണ്ട വസ്തുത, കോടിക്കണക്കിന് ജനങ്ങൾ ആഹാരമില്ലാതെ വിശന്നു മരിക്കുന്ന സാഹചര്യത്തിൽ, അതായത് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലാകെ വിശപ്പിൻ്റെ നിലവിളി ഉയർന്നപ്പോൾ ഏതു വിധേനയും വിശപ്പിന് ശമനമുണ്ടാക്കുക എന്നതായി പ്രധാന അജണ്ട. ഇതിനായി എങ്ങനെയും ധാന്യോൽപാദനം പരമാവധി വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. ഇതാ ഇവിടെയാണ് ഈ പഴമൊഴി ഏറെ അർത്ഥവത്താകുന്നത്. ഉണ്ണാത്തവൻ ഇലയ്ക്കു വേണ്ടി, അതായത് ഭക്ഷണത്തിനായി പരവശനാകുമ്പോൾ, ഉണ്ടു വയറു നിറഞ്ഞവൻ തെല്ല് വിശ്രമിക്കുവാൻ പായ് തേടിയുള്ള അന്വേഷണത്തിലേക്ക് മാറുന്നു. മണ്ണ് മരിക്കരുത്, പ്രകൃതിയെ ഹനിക്കരുത്. അതിനായി കഴിയുന്നത്ര ജൈവവളങ്ങളും ജൈവ കീടനാശിനികളും ഉപയോഗപ്പെടുത്തി കൃഷി നടത്തണം എന്നത് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. എത്ര തന്നെ വില നൽകിയിട്ടായാലും ഇങ്ങനെ വിളയിച്ചെടുക്കുന്ന ഉൽപ്പന്നങ്ങൾ തന്നെ വാങ്ങാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതും. ഈ ആഗ്രഹം പൂർണ്ണമായും സഫലമാകണമെങ്കിൽ നമ്മുടെ ഭക്ഷണാവശ്യത്തിനുള്ള എന്തെങ്കിലുമൊക്കെ നട്ടു നനച്ചു വളർത്തുവാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുകയാണ് ആദ്യം വേണ്ടത്. മാത്രമല്ല, ഇങ്ങനെ സമ്പൂർണ്ണ ജൈവകൃഷി സാധ്യമാകണമെങ്കിൽ അതിനാവശ്യമായ ചാണകവും വെണ്ണീറും പച്ചിലവളവും എത്ര കണ്ട് ലഭ്യമാണ്. ചുരുക്കത്തിൽ, നമുക്കെല്ലാവർക്കും നല്ല ജൈവ മട്ടയരി തന്നെ വേണം. എന്നാൽ നെൽപ്പാടവും നെൽകൃഷിയും

0: ആർക്കും വേണ്ട. നാടൻ പശുവിൻ്റെ പതയടങ്ങാത്ത കറന്നെടുത്ത പാല് തന്നെ വേണം. പക്ഷേ പശുവും പശുത്തൊഴുത്തും വേണ്ട. നല്ല ചുമന്ന കരുവുള്ള നാടൻ കോഴിമുട്ട തന്നെ വേണം. എന്നാൽ കോഴിയും കോഴിക്കൂടും വേണ്ട. ഇതല്ലേ ഈ പുതിയ കാലത്തെ കേരളീയ ചിന്ത. കുറഞ്ഞ പക്ഷം പരിയമ്പുറത്ത് ഒരു മൂട് കറിവേപ്പും കാന്താരിയും പപ്പായയും ഒരു പാളയങ്കോടൻ വാഴയുമെങ്കിലും നട്ടുനനച്ച് വളർത്തുവാൻ മനസ്സ് കാണിച്ചിട്ട് ജൈവകൃഷിയുടെ ആരോഗ്യ പാരിസ്ഥിതിക പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോഴേ അത് ആത്മാർത്ഥമാകൂ. ആരോഗൊള്ളുന്ന വെയിലാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന തണൽ എന്ന കാര്യം ഓരോ ഉരുള ഉരുട്ടുമ്പോഴും ഓർമ്മ വേണമെന്ന് പറയാതെ പറയുകയാണ് ഈ പഴമൊഴി.
1: പഴമൊഴി ചെപ്പിൽ ഇതുവരെ കേട്ടത് ഉണ്ണാത്തവന് ഇല കിട്ടാഞ്ഞ്, ഉണ്ടവന് പായ കിട്ടാഞ്ഞ്. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രക്ഷേപകനും എഴുത്തുകാരനുമായ ശ്രീ മുരളീധരൻ.

0: കേരള കർഷകൻ, കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും.
1: കേരള കർഷകൻ, ഓരോ ലക്കവും കൃഷി അറിവുകളുടെ വിഭവ സമൃദ്ധിയുമായി നിങ്ങളുടെ കൈകളിലെത്തുന്നു.
0: കേരള കർഷകൻ ഇപ്പോൾ ഓൺലൈനിലും വരിസംഖ്യ അടയ്ക്കാവുന്നതാണ്.
1: വെബ്സൈറ്റ് www.fibkerala.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഫോൺ 0471-231-4358.
0: കേരള കർഷകൻ, മലയാളത്തിലെ ആദ്യ കൃഷി മാസിക.
2: വീടുകളുടെ അകത്തളങ്ങൾ ഹരിതാഭമാക്കുന്നതിൽ മുഖ്യമായ പങ്കാണ് അലങ്കാര സസ്യങ്ങൾക്കുള്ളത്. പലതരം അലങ്കാര സസ്യങ്ങൾ നിറഞ്ഞ അകത്തളങ്ങൾക്ക് ഒരു പ്രത്യേക അഴക് തന്നെയാണ്. ഈ അഴകിനോടൊപ്പം അലങ്കാര സസ്യങ്ങൾ വളർത്തൽ നല്ലൊരു സ്വയം തൊഴിൽ സംരംഭം കൂടിയാണ്. വിനോദം എന്നതിനേക്കാൾ ഉപരി വീട്ടമ്മമാർക്ക് സ്വന്തമായൊരു വരുമാന മാർഗം കൂടിയാണ് ഇത്. അതായത്, മനസ്സു നിറയെ സന്തോഷവും കൈനിറയെ പണവും നേടാൻ അലങ്കാര സസ്യ സംരക്ഷണത്തിലൂടെ കഴിയുന്നു. അകത്തളങ്ങൾക്ക് അഴകുകൂട്ടാൻ അലങ്കാര സസ്യങ്ങൾ. കുമാരി റാഷിദ സി കെയുടെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം.
3: നമ്മുടെ വീട്ടിലെ സ്വീകരണ മുറികളിൽ ഇന്ന് ചെടികൾക്ക് പ്രഥമ സ്ഥാനമാണുള്ളത്. അകത്തളങ്ങളിൽ വളർത്തുന്ന ഈ ചെടികളെ പൊതുവായി ഹൗസ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സ് എന്ന് പറയും. ചട്ടികളിൽ വളർത്തുന്ന ചെടികളായതുകൊണ്ട് തന്നെ ഇവയെ നഴ്സറി വിപണിയിൽ പോട്ടഡ് പ്ലാന്റ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ന് വീടുകളിൽ മാത്രമല്ല, വലിയ ഷോപ്പിംഗ് മാളുകൾ, ഹോട്ടലുകൾ, സ്കൂളുകൾ, ഓഫീസുകൾ, എയർപോർട്ട് ഇവിടങ്ങളിലെല്ലാം തന്നെ വരാന്തകളിലും ബാൽക്കണികളിലുമൊക്കെയായി ഈ ചെടികൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ചട്ടികളിൽ ഒതുങ്ങി വളരുന്ന പ്രകൃതമുള്ള പൂച്ചെടികളും വർണ്ണാഭമായ ഇലകളോടുകൂടിയ അലങ്കാര ഇലച്ചെടികളുമാണ് ഇതിനായി ഉപയോഗിച്ചു വരുന്നത്.
4: പൂവുള്ള സസ്യങ്ങളായ ആഫ്രിക്കൻ വയലറ്റ്, ആന്തൂറിയം, പീസ് ലില്ലി, കലാഞ്ചോ, വിവിധ ഇനം ഓർക്കിഡുകൾ, വിവിധ നിറത്തിലുള്ള പൂക്കളോടുകൂടിയ ബിഗോണിയ ഇനങ്ങൾ എന്നിവയെല്ലാം തന്നെ ഇന്ന് നമ്മുടെ സ്വീകരണ മുറികളിൽ കാണാവുന്നതാണ്. ഇവക്കു പുറമെ വിവിധ നിറത്തിലും ആകൃതിയിലുമുള്ള ഇലകളോടുകൂടിയ വർണ്ണാഭമായ ചുവപ്പ്, വെള്ള, മഞ്ഞ തുടങ്ങിയ പൊട്ടുകളോടും വരകളോടും കൂടിയ ഒറ്റനോട്ടത്തിൽ പ്ലാസ്റ്റിക് ചെടികളെ പോലെ തോന്നിപ്പിക്കുന്ന അലങ്കാര ഇലച്ചെടികൾ അകത്തളത്തെ കൂടുതൽ മനോഹരമാക്കുന്നു. അഗ്ലോണിമ, ഡ്രസീന, അലോക്കേഷ്യ, കലാത്തിയ, ഷെഫ്ലറ, ഫിറ്റോണിയ, പെപ്പറോമിയ, സിങ്കോണിയം, ഫിലോഡെൻഡ്രോൺ തുടങ്ങി വള്ളി ഇനങ്ങളായ ഇംഗ്ലീഷ് ഐവി, മണി പ്ലാന്റ്, പായലിനങ്ങൾ, കല്ലിമുള്ളിനങ്ങൾ തുടങ്ങിയ നൂറുകണക്കിന് ചെടികൾ പോട്ടഡ് പ്ലാന്റ്സ് വിപണിയിൽ ഇന്ന് പ്രചാരത്തിലുണ്ട്. ഇനി അകത്തളാലങ്കാരത്തിന് ഉപയോഗിക്കുന്ന ചെടികളെ എങ്ങനെ പരിചരിക്കാമെന്ന് നോക്കാം. ചട്ടിയിൽ ഒതുങ്ങി വളരുന്ന കുറിയ ഇനം ചെടികളാണ് അകത്തളങ്ങളിലേക്ക് ഏറ്റവും അനുയോജ്യം. നമ്മുടെ വീടിനകത്ത് വളർത്തുന്നത് കൊണ്ട് തന്നെ മിതമായ സൂര്യപ്രകാശം മാത്രം ആവശ്യമുള്ള ചെടികളാണ് നാം ഇതിനായി തിരഞ്ഞെടുക്കേണ്ടത്. ചെടി വളർത്താനായി മൺചട്ടികളോ പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളോ കോൺക്രീറ്റ് അല്ലെങ്കിൽ സെറാമിക് ചട്ടികളോ ഉപയോഗിക്കാവുന്നതാണ്. നീർവാർച്ചയ്ക്കായി രണ്ടോ മൂന്നോ ദ്വാരങ്ങളോടുകൂടിയ ചട്ടികൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം.

0: നീർവാർച്ചയുള്ളതും നേരിയ തോതിൽ അമ്ലതയുള്ളതുമായ വളർച്ചാ മാധ്യമമാണ് ചട്ടികളിൽ നിറയ്ക്കേണ്ടത്. മണ്ണ്, മണൽ, ചാണകപ്പൊടി എന്നിവ തുല്യാനുപാതത്തിൽ ചേർത്ത മിശ്രിതമാണ് ചട്ടികളിൽ നിറയ്ക്കാൻ നാം സാധാരണയായി ഉപയോഗിച്ചു വരുന്നത്. എന്നാൽ ഭാരം കുറഞ്ഞ മാധ്യമമാണ് അകത്തളങ്ങളിൽ വെക്കുന്ന ചട്ടികളിലേക്ക് ഉത്തമം. ഇതിനായി മണ്ണിന്റെ അളവ് കുറച്ചുകൊണ്ടുള്ളതോ അല്ലെങ്കിൽ മണ്ണ് തീരെ ഇല്ലാത്തതോ ആയ മിശ്രിതമാണ് ഉപയോഗിക്കേണ്ടത്. അതിലൊന്നാണ് 3:1:1 എന്ന അനുപാതത്തിൽ ചകിരിച്ചോറ്, വെർമിക്കുലേറ്റ്, പെർലൈറ്റ് എന്നിവ അടങ്ങിയ മിശ്രിതം. ചകിരിച്ചോറ് അടങ്ങിയ മിശ്രിതം തയ്യാറാക്കുമ്പോൾ നാം ചില പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചകിരിച്ചോറിന് ലവണാംശം കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഇവ നന്നായി കഴുകി ഒരല്പം ഉണക്കിയതിനു ശേഷം മാത്രമേ ചട്ടിയിൽ നിറക്കാൻ ഉപയോഗിക്കാവൂ. മതിയായ ജലസേചനം അനിവാര്യമായ ചെടികളാണ് പോട്ടഡ് പ്ലാന്റ്സ്. അതുകൊണ്ട് തന്നെ നനയുടെ കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധ വേണം. നന അധികമായാൽ കുമിൾ രോഗങ്ങൾ വരാനുള്ള സാധ്യതയും ഏറെയാണ്. ആഴ്ചയിൽ 1-2 തവണ മാത്രം നന നൽകിയാൽ മതിയാകും. ചെടിയുടെ വളർച്ചയ്ക്കായി വെള്ളത്തിൽ അലിയുന്ന 19:19:19 മിശ്രിതം 2-4 ഗ്രാം വരെ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ലയിപ്പിച്ച് മാസത്തിൽ 1 തവണ ഇലകളിൽ തളിക്കാവുന്നതാണ്. അകത്തളങ്ങളിൽ വെക്കുന്ന ചെടികളുടെ ഇലകളിലെ പൊടിപടലങ്ങളെല്ലാം തന്നെ ആഴ്ചയിൽ 1 തവണയെങ്കിലും നനഞ്ഞ തുണി കൊണ്ട് തുടച്ചു വൃത്തിയാക്കാനും ശ്രദ്ധിക്കണം. ഇതിനെ സ്പോഞ്ചിങ് എന്ന് പറയും. ഇത് രോഗകീടബാധയെ ചെറുക്കുവാനും ചെടിയുടെ പൂർണ്ണ ആരോഗ്യം നിലനിർത്തുവാനും സഹായിക്കും. മാത്രമല്ല, സൂര്യപ്രകാശം ചെടിയുടെ എല്ലാ ഭാഗത്തേക്കും ലഭിക്കാനായി സൂര്യപ്രകാശത്തിന് അഭിമുഖമായി ചെടിയെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു വയ്ക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മഞ്ഞളിച്ചതും കേടായതും രോഗകീടബാധയേറ്റതുമായ ഇലകളെല്ലാം തന്നെ യഥാസമയം മുറിച്ചു മാറ്റേണ്ടതാണ്. ചട്ടികളിൽ ചെടിയെ ഒതുക്കി വളർത്താൻ അധികമായി വരുന്ന ഇലകൾ, ശാഖകൾ എല്ലാം തന്നെ കോതിമിനിക്കേണ്ടതുണ്ട്. അകത്തളങ്ങളിൽ വളർത്തുന്ന ഈ ചെടികളെ മാസത്തിൽ 1 തവണയെങ്കിലും 1-2 മണിക്കൂർ തുറസായ സ്ഥലങ്ങളിൽ വെയിൽ കൊള്ളിക്കുന്നതും നല്ലതാണ്. ചെടിയുടെ മുകൾ ഭാഗത്തെ വളർച്ച പോലെ തന്നെ വേരുഭാഗത്തിനും വളർച്ച കാണും. അതുകൊണ്ട് തന്നെ വളർച്ചാ നിരക്ക് കൂടിയ ചെടികൾ വർഷത്തിൽ ഒരിക്കലായും വളർച്ചാ നിരക്ക് കുറഞ്ഞ ചെടികൾ 2 വർഷത്തിലൊരിക്കലെങ്കിലും വ്യാപ്തം കൂടിയ വലിയ ചട്ടികളിലേക്ക് മാറ്റി നടേണ്ടതുണ്ട്. ഇതിനെ റീപോട്ടിംഗ് എന്ന് പറയും. ഈ സമയത്ത് അധികമായി വരുന്ന കുഞ്ഞു തൈകൾ കടഭാഗത്തു നിന്നും പറിച്ചെടുത്ത് നടീൽ വസ്തുവായി ഉപയോഗിക്കുകയും ചെയ്യാം. അകത്തളങ്ങളെ ആകർഷണീയമാക്കുന്നതിനു പുറമെ വായുമലിനീകരണം ഒരു പരിധിവരെ കുറയ്ക്കുന്നതിനും ഈ അലങ്കാര സസ്യങ്ങൾ സഹായിക്കും. നമ്മുടെ അകത്തളങ്ങളിലെ പൊടിപടലങ്ങൾ, കുമിൾ പോലുള്ള സൂക്ഷ്മജീവികൾ, ഇലക്ട്രോണിക് ഫർണിച്ചർ, പെയിന്റ്, വാർണിഷ് തുടങ്ങിയവ പുറപ്പെടുവിക്കുന്ന ഹാനികരമായ വാതകങ്ങളെല്ലാം തന്നെ വലിച്ചെടുത്ത് വായു ശുദ്ധീകരിക്കാനുള്ള കഴിവ് ഈ അലങ്കാര ചെടികൾക്കുണ്ട്. ചെടിയുടെ ആകൃതി, ഭംഗി, വലുപ്പം എന്നിവയ്ക്കനുസരിച്ച് 100 രൂപ മുതൽ 2000 രൂപ വരെ വില വരുന്ന ഇത്തരം ചെടികൾ നമുക്ക് ചുറ്റുമുള്ള നഴ്സറികളിൽ കാണാവുന്നതാണ്. ഒരൽപ്പം സമയവും ശ്രദ്ധയും നൽകിയാൽ ഉദ്യാനപ്രേമികൾക്ക് വരുമാനമാക്കാവുന്നതും അഴകിനു പുറമെ ആദായകരമായ ഒരു സംരംഭമാക്കി മാറ്റിയെടുക്കാവുന്നതുമായ ഒരു മേഖല കൂടിയാണ് അകത്തള സസ്യങ്ങളുടെ ഉൽപ്പാദനം.
1: അകത്തളങ്ങൾക്ക് അഴക് കൂട്ടാൻ അലങ്കാര സസ്യങ്ങൾ. കുമാരി റാഷിദ സി കെ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.
3: ആകാശവാണി.
4: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണം കേൾക്കാം.
1: രാസവളങ്ങൾ ഉപയോഗിക്കാതെ പരമ്പരാഗതമായ രീതിയിലുള്ള കൃഷിയെയാണ് പ്രകൃതി കൃഷി എന്ന് പറയുന്നത്. പ്രകൃതിക്കിണങ്ങിയ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ പരമ്പരാഗത് കൃഷി വികാസ് യോജനയുടെ ഉപപദ്ധതിയാണ് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. 2020-21 കാർഷിക കർഷക ക്ഷേമ മന്ത്രാലയത്തിന് കീഴിലാണ് ഈ പദ്ധതി ആരംഭിച്ചത്. കൃഷിക്കാവശ്യമായ രാസവളങ്ങളും മറ്റുൽപ്പന്നങ്ങളും പണം നൽകി വാങ്ങേണ്ടുന്ന ഒരവസ്ഥ മാറ്റി പരമ്പരാഗത തദ്ദേശ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണ് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. പുതയിടൽ, കാർഷിക അവശിഷ്ടങ്ങളുടെ ഉപയോഗം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത്. തൊഴിലവസരങ്ങൾ കൂട്ടുന്നതിനും ഗ്രാമവികസനത്തിനും സാധ്യതയുള്ള ചെലവ് കുറഞ്ഞ കൃഷിരീതിയായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഹരിതവിപ്ലവത്തിലൂടെ ഇന്ത്യയിലെ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുകയും ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ ഗണ്യമായ നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്തു. എന്നിരുന്നാലും മഴയെ ആശ്രയിക്കുന്നതും വിഭവങ്ങൾ കുറവുള്ളതുമായ പ്രദേശങ്ങളിൽ ചെറുകിട കർഷകർ പലരും ഹരിതവിപ്ലവ സാങ്കേതിക വിദ്യയിൽ നിന്ന് കൂടുതൽ പ്രയോജനം നേടിയില്ല. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും മറ്റുൽപ്പന്നങ്ങളുടെയും ഉയർന്ന വിലയും വായ്പയുടെ അഭാവവുമൊക്കെ ചെറുകിട കർഷകരെ ദുരിതത്തിലാക്കി. കൃഷി ലാഭകരമല്ലെന്ന് കരുതി ഇങ്ങനെയുള്ള കർഷകർ കൃഷി നിർത്തിയ സാഹചര്യങ്ങളും ഉണ്ടായി. പുതയിടൽ, ജൈവ സ്ലറികളുടെ ഉപയോഗം, കാർഷികാവശിഷ്ടങ്ങളുടെ ഉപയോഗം എന്നിവയിലൂടെ മണ്ണിലെ ജൈവാംശം വർദ്ധിപ്പിക്കുകയും വായുസഞ്ചാരം നിലനിർത്തുകയും ചെയ്യാനാണ് ഈ പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ സുഭിക്ഷ കേരളം എന്ന പേരിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തെ ലഘൂകരിക്കുക, മണ്ണിന്റെ കാർബൺ നില മെച്ചപ്പെടുത്തുക, കാർഷിക പരിസ്ഥിതിക്ക് അനുയോജ്യമായ സുസ്ഥിര കാർഷിക മാതൃകകൾ പ്രോത്സാഹിപ്പിക്കുക, ഭക്ഷണത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക, ജീൻ പൂൾ സംരക്ഷിക്കുക, സമൂഹത്തിന് ആരോഗ്യകരവും പോഷകപ്രദവും സുരക്ഷിതവുമായ ഭക്ഷണം നൽകുക, പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുക, പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണം എന്നിവയൊക്കെയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ഈ പദ്ധതിക്ക് കീഴിൽ ഓരോ ക്ലസ്റ്ററിനും ഹെക്ടറിന് 12,200 രൂപ വീതം ധനസഹായമായി 3 വർഷം നൽകും. കർഷകരുടെ ശേഷിയും കഴിവും വർദ്ധിപ്പിക്കുന്നതിനായി പരിശീലനം നൽകുകയും സർട്ടിഫിക്കേഷൻ നൽകുകയും ചെയ്യും. ജൂലൈ 2021 കണക്ക് പ്രകാരം രാജ്യത്ത് 8 സംസ്ഥാനങ്ങളിലായി 4.9 ലക്ഷം ഹെക്ടർ ഈ പദ്ധതിക്ക് കീഴിൽ കൃഷി ചെയ്തു വരുന്നു. ഏകദേശ കണക്ക് പ്രകാരം രാജ്യത്ത് 25 ലക്ഷം കർഷകർ പരമ്പരാഗത കൃഷിരീതി അവലംബിക്കുന്നുണ്ട്. അടുത്ത 5 വർഷത്തിനുള്ളിൽ 20 ലക്ഷം ഹെക്ടറിൽ ജൈവ കൃഷി ചെയ്യുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിൽ 12 ലക്ഷം ഹെക്ടർ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിക്ക് കീഴിലാണ് കൃഷി ചെയ്യുക.
0: ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

ഇതാറൻപതിന് കിസാൻ വാണിയിൽ പയർവർഗ വിളകൾ ആരോഗ്യത്തിനും മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠതയ്ക്കും ഡോക്ടർ ശ്രീലക്ഷ്മി കെയുമായ അഭിമുഖം തിരുവനന്തപുരം റിലേ.

0: ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: This is Akashvani, the news read by Abhishek Mukhopadhyay. President Draupadi Murmu presented the 72nd National Film Awards at

0: സമയം 6 മണി കഴിഞ്ഞ് 10:44. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടി. അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം. തുടർന്ന് സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി. പയർവർഗ വിളകൾ ആരോഗ്യത്തിനും മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠതയ്ക്കും. ഡോക്ടർ ശ്രീലക്ഷ്മി കെയുമായി അഭിമുഖം തിരുവനന്തപുരം റിലേ. 7:20 വിപണി. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 മണി വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം, പോയ വാരത്തെ കായിക വിശേഷങ്ങൾ. എസ് രാജേഷ് തയ്യാറാക്കിയത്. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണൻ്റെ ബാലസാഹിത്യകൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 വിടരുന്ന മുട്ടുകൾ. കൊല്ലംകുടിമുകൾ വിദ്യാജ്യോതി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം. ചോദ്യം ഉത്തരം നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9:00 News@9 ഡൽഹി റിലേ. 9:15 ചുറ്റുവട്ടം. ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ നടന്ന ദേശീയ കാവ്യോത്സവം പരിപാടിയിൽ കവിതയും ജനതയും എന്ന വിഷയത്തിൽ ഡോക്ടർ KP മോഹനൻ നടത്തിയ പ്രഭാഷണത്തിൽ നിന്ന്. 9:30 കഥാപ്രസംഗം. കൊല്ലം കാർത്തിക് അവതരിപ്പിക്കുന്ന കഥ കുന്തി ദുഃഖം, തിരുവനന്തപുരം റിലേ. 10:00 സ്മൃതിരാഗം, പഴയ ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ, ഡൽഹി റിലേ.
1: ഈ കഥ ഒരു ഗൃഹനാഥയും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്. ഇലക്ട്രിസിറ്റി ബിൽ, പലചരക്ക്, സ്കൂൾ ഫീസ് എല്ലാം കഴിഞ്ഞു. വല്ലതും ബാക്കിയുണ്ടോ? 5000 ബാക്കിയുണ്ട്. പുതിയൊരു സാരി വാങ്ങിയാലോ? വേണ്ട, കഴിഞ്ഞ മാസമല്ലോ വാങ്ങിച്ചത്. ഒന്നുകൂടി വേണ്ട, ആദ്യം ബജറ്റ് ഉണ്ടാക്കൂ. ചെലവ് കഴിഞ്ഞുള്ള ചെറിയ തുകകൾ ബാങ്കിൽ സേവ് ചെയ്യൂ. സമ്പാദ്യം വർദ്ധിക്കുന്നത് കാണൂ. അടിപൊളി, എന്നാ വേഗം വിട്ടോ.
2: RBI പറയുന്നു,
1: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
0: നാളെ രാവിലെ 5:55 സുഭാഷിതം. അവതരിപ്പിക്കുന്നത് AV ഷൗക്കത്ത്. 6:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹി റിലേ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ, വിപണി. 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര, ഡി വിനയചന്ദ്രൻ്റെ കാട് എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. 6:45 പ്രാദേശിക വാർത്തകൾ.
3: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. 1 സമ്മാനം 30 കോടി രൂപ. 2 സമ്മാനം 1 കോടി രൂപ.
4: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
0: 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7:00 മഹിതം മലയാളം, ഗ്രീൻ മോൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ ആരോഗ്യക്കുറിപ്പുകൾ. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ FM ഡയറി തുടരും.

0: കെണിയൊരുക്കുന്ന പാതയോരം. നോവൽ പാരായണം തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. എന്തു പഠിക്കണം, എന്താകണം. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 നിയമവേദി, പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: നിയമവേദിയെ തുടർന്ന് ഇന്നീ നിലയത്തിൽ നിന്ന് ചോദ്യം ഉത്തരം ചിന്താശകലം. 8:30 ഹലോ VPS ലേക് ഷോർ സ്പോൺസേഡ് പരിപാടി. 9 മണിക്ക് ദേശീയ ആയുർവേദ ദിനത്തോടനുബന്ധിച്ച് ഭാരതീയ ചികിത്സാ വകുപ്പ് എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സീബ എസ് ബാലകൃഷ്ണൻ, നാഷണൽ ആയുഷ് മിഷൻ എറണാകുളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സ്മിത കെ മോഹൻ എന്നിവർ നൽകുന്ന സന്ദേശം. തുടർന്ന് FM മോർണിംഗ് സെലക്ഷൻസ്. 10 മണിക്ക് റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി തിരുവനന്തപുരം റിലേ. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണ്ണവില. തുടർന്ന് ഓർമ്മചിന്ത. 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്.
3: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം.
0: ഉച്ചയ്ക്ക് 12 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 നാഷണൽ ആയുഷ് മിഷൻ പ്രകാശധാര, ദേശീയ ആയുർവേദ ദിനം. ഡോക്ടർ GP സിദ്ധി സംസാരിക്കുന്നു. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1 മണിക്ക് പറയൂ നിങ്ങൾക്കറിയാമോ, തത്സമയ പ്രശ്നോത്തരി. 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് സഹയാത്രിക, സംരംഭക കീർത്തി രവീന്ദ്രനുമായി അഭിമുഖം. 3:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, 4 മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
0: 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ചലച്ചിത്രഗാനങ്ങൾ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. ജൈവകൃഷിയിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു ചെറായി സ്വദേശി EA അഗസ്റ്റിൻ. 7:20 വിപണി. 7:25 FM ഈവനിംഗ്. 7:26 സമകാലികം, കെണിയൊരുക്കുന്ന പാതയോരം. 7:45 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:55 ഒരിടത്തൊരിടത്ത്, മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി, വെള്ളപ്പൊക്കത്തിലെ പൂച്ച. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 SNIMS FM ഹെൽത്ത് ലൈൻ, മരുന്നുകളുടെ യുക്തിസഹമായ ഉപയോഗവും ഫാർമക്കോ വിജിലൻസും. ഫാർമക്കോ വിജിലൻസ് വിഭാഗം മേധാവി ഡോക്ടർ അഭിമ MBയുമായി അഭിമുഖം. 8:25 സേവന വാർത്തകൾ.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
2: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32
4: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: 8:30 ഈവനിംഗ് മെലഡി. 8:45

0: ഇതിന് നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം. ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 ചുറ്റുവട്ടം. ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ നടന്ന ദേശീയ കാവ്യോത്സവം പരിപാടിയിൽ കവിതയും ജനതയും എന്ന വിഷയത്തിൽ ഡോക്ടർ ഷീജ വക്കം നടത്തിയ പ്രഭാഷണത്തിൽ നിന്ന്.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
1: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10:30 ചില്ലുജാലകം. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ കേട്ടത്.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10:00 റേഡിയോ ഹെൽത്ത്.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മധുരം ഗീതം. ആകാശവാണിയുടെ ലളിതഗാനശേഖരത്തിൽ നിന്നും ഇന്ന് എം ഡി രാജേന്ദ്രൻ രചന നിർവഹിച്ച്, ജോസ് സംഗീതം പകർന്ന്, എൻ ശ്രീകാന്ത് ആലപിച്ച ഗാനം.

0: നിങ്ങൾ കേട്ടത് മധുരം ഗീതം. രചന എം ഡി രാജേന്ദ്രൻ, സംഗീതം ജോസ്, പാടിയത് എൻ ശ്രീകാന്ത്. സേവന വാർത്തകൾ. എറണാകുളം ഭിന്നശേഷിക്കാർക്കുള്ള പ്രത്യേക എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും നാളെ ഇതുവരെ UDID കാർഡ് എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷനോടുകൂടി കൂട്ടിച്ചേർക്കാത്തതുമായ ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ അസൽ UDID കാർഡ് ദൂതൻ മുഖേനയോ നേരിട്ട് ഹാജരായോ എത്രയും വേഗം കൂട്ടിച്ചേർക്കണമെന്ന് സബ് റീജിയണൽ എംപ്ലോയ്മെന്റ് ഓഫീസർ അറിയിച്ചു. പാലക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും സർക്കാർ ആശുപത്രിയിൽ കരാരടിസ്ഥാനത്തിൽ മെഡിക്കൽ റെക്കോർഡ് ലൈബ്രറിയൻ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികകളിലേക്ക് കൂടിക്കാഴ്ച നടത്തുന്നു. യോഗ്യത മെഡിക്കൽ ഡോക്യുമെന്റേഷനിൽ ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഡിപ്ലോമ. ഇവരുടെ അഭാവത്തിൽ പ്ലസ് ടുവും മെഡിക്കൽ കോളേജിൽ നിന്ന് മെഡിക്കൽ റെക്കോർഡ് സൂക്ഷിക്കുന്നതിനുള്ള ഒരു വർഷത്തെ പരിശീലനമുള്ളവരെയും പരിഗണിക്കും. കൂടിക്കാഴ്ച ഈ മാസം 26 രാവിലെ 9:30 ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്കുള്ള കൂടിക്കാഴ്ച ഈ മാസം 26 രാവിലെ 11:30 നടക്കും. യോഗ്യത പ്ലസ് ടു PGDCA പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. ഇരു തസ്തികകളുടെ പ്രായപരിധി 40 വയസ്സ്. അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം സൂപ്രണ്ടിൻ്റെ ചേംബറിൽ ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ പറയാം: 0491-2530-0011. ക്ഷമിക്കണം, 1-3.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് ചെട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: ഇനി 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

0: अक्टूबर 2026।
1: देश के हर गरीब हर व्यक्ति तक पोषण पहुंचाना भी सरकार की प्राथमिकता है।
0: कनेक्ट विद योर नियरेस्ट आंगनबाड़ी टुडे बिकॉज हमारी आंगनबाड़ी है हमारी जिम्मेदारी।
2: आकाशवाणी നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു വിതരണം ചെയ്തു. മികച്ച നടനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങി മലയാളികളുടെ പ്രിയതാരം മമ്മൂട്ടി. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ സ്നേഹത്തോടെ ചേർത്തു പിടിക്കണമെന്ന് വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ചീഫ് മിനിസ്റ്റർ ഷീൽഡ് അവാർഡുകൾ മുഖ്യമന്ത്രി വിതരണം ചെയ്തു. സർക്കാർ ആശുപത്രികളിലെ സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഓൺലൈൻ ഡെലിവറി ജീവനക്കാർക്കുള്ള സംസ്ഥാനത്തെ ആദ്യ വിശ്രമ കേന്ദ്രം നാളെ തിരുവനന്തപുരത്ത് മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. വനിതാ ക്രിക്കറ്റിൽ ശ്രീലങ്കയെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു വിതരണം ചെയ്തു. കെവിഡിയയിലെ ഏകതാ നഗറിലായിരുന്നു പരിപാടി. ഭ്രമയുഗം എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മലയാളികളുടെ പ്രിയതാരം മമ്മൂട്ടി പുരസ്കാരം ഏറ്റുവാങ്ങി.
3: For best actor in leading role conferred to Shri Mammootty for the Malayalam film Brahmayugam, he is awarded the Silver Lotus.
4: ഭാഗ്യം മാത്രം പോരാ, ബുദ്ധിമ ചരിത്രതല്ലേ കേട്ടിട്ടില്ലേ.
3: Shri Mammootty moves between menace and seduction with his effortless control and terrifying stillness in his eyes. This marks a career defining turn from an acting legend at his absolute peak. A standing ovation for Shri Mammootty.
5: Shri Mammootty ne avismaraniya abhinaya pradarshan kiya is film mein.
2: ഭ്രമയുഗത്തിന്റെ ഛായാഗ്രഹണത്തിന് ഷഹനാദ് ജലാലും പുരസ്കാരം ഏറ്റുവാങ്ങി. AR എന്ന ചിത്രത്തിലെ അങ്ങു വാനക്കോണില് എന്ന ഗാനം ആലപിച്ച വൈക്കം വിജയലക്ഷ്മിക്ക് മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം സമ്മാനിച്ചു. മികച്ച മലയാള സിനിമയ്ക്കുള്ള പുരസ്കാരം ഫെമിനിച്ചി ഫാത്തിമയുടെ സംവിധായകൻ ഹസീബ് മുഹമ്മദും മികച്ച അനിമേഷൻ സംവിധായകനായി ജോഷി ബെനഡിക്റ്റും ഭദ്രകാളി നാടകം എന്ന മലയാളം നോൺ ഫീച്ചർ ചിത്രത്തിന് ആനന്ദ് ജ്യോതിയും പുരസ്കാരം ഏറ്റുവാങ്ങി. 2024 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം പ്രശസ്ത കന്നഡ നടൻ അനന്ത് ഏറ്റുവാങ്ങി. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും സങ്കടപ്പെടുന്നവരെയും സ്നേഹത്തോടെ ചേർത്തു നിർത്താൻ വിദ്യാർത്ഥികൾ മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൌട്ട്സ് ആൻഡ് ഗൈഡിന്റെ ചീഫ് മിനിസ്റ്റർ ഷീൽഡ് അവാർഡ് നിയമസഭയിൽ വിതരണം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യസ്നേഹമുള്ള തലമുറയെ വാർത്തെടുക്കുന്നതിൽ സ്കൌട്ട്സ് ആൻഡ് ഗൈഡ് വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഓൺലൈൻ ഡെലിവറി ജോലിക്കാർക്കുള്ള സംസ്ഥാനത്തെ ആദ്യ വിശ്രമ കേന്ദ്രം ഗിഗോൺ നാളെ തിരുവനന്തപുരത്ത് തുറക്കും. തൊഴിൽ വകുപ്പ് ഒരുക്കുന്ന വിശ്രമ കേന്ദ്രം തിരുവനന്തപുരം ഊറ്റുകുഴിയിലാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. സർക്കാർ ആശുപത്രികളിലെ പഴയ സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരിക്കാൻ തീരുമാനിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും പുതിയ തസ്തികകൾ സൃഷ്ടിക്കുമെന്നും പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ പുതിയ നിയമനങ്ങൾ നടത്തുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഡിജിറ്റൽ വിഭജനം പൂർണ്ണമായും ഒഴിവാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ശംസുദ്ദീൻ. തിരുവനന്തപുരം ജഗതി ഗവൺമെന്റ് ബധിര വിദ്യാലയത്തിൽ സോഫ്റ്റ്വെയർ സ്വാതന്ത്ര്യ ദിനാചരണവും സ്കൂൾ വിക്കത്തോൺ പൂർത്തീകരണ പ്രഖ്യാപനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പാഠ്യപദ്ധതിക്കൊപ്പം സാങ്കേതിക വൈദഗ്ധ്യം വികസിപ്പിക്കുന്നതിന് സർക്കാർ പ്രാധാന്യം നൽകുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
6: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. സേവനം സദ്ഭരണം എന്ന കാഴ്ചപ്പാടോടെ 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. രാജ്യത്തെ വ്യവസായ സൌഹൃദമാക്കാൻ കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികളാണ് ആവിഷ്കരിച്ചത്. കേന്ദ്ര പദ്ധതിയായ PMEGP ജീവിത വിജയം നേടി തിരുവനന്തപുരം വലിയതുറ സ്വദേശി തോമസ് ഫ്രാങ്ക്ലിൻ ആകാശവാണിയോട്.
7: ഞാനിങ്ങനെ ഈ കൊറോണയുടെ സമയത്ത് കനറ ബാങ്ക് പാറ്റൂർ ബ്രാഞ്ച് അവിടുത്തെ മാനേജർ തന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് വ്യവസായ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടു. ബാങ്കിന്റെ സപ്പോർട്ടോടുകൂടി എനിക്ക് സെൻട്രൽ കിച്ചൺ പറഞ്ഞ ഒരു സ്ഥാപനം തുടങ്ങുവാനും അതിനോടുകൂടെ ഒരു ഇലക്ട്രിക് ഓട്ടോറിക്ഷ എടുക്കാനും ഒക്കെ ആയിട്ട് സാഹചര്യം ഉണ്ടായി. നിലവിൽ 4 കൊല്ലം

0: വന്ന് സെൻട്രൽ കിച്ചൺ തന്നെ ഇത്തിരി ഡെവലപ്പ് ചെയ്തു. അതുപോലെ തന്നെ ഓട്ടോറിക്ഷ ഒരെണ്ണത്തിന് തുടങ്ങിയിട്ട് പെട്ടെന്ന് അടുപ്പിച്ചാകുന്നു. പി എം എ ജി പി സ്കീമിൽ കൂടെയാണ് ഞാൻ ഇത് അപേക്ഷിക്കുന്നത്. സത്യത്തിൽ അതൊരു ഭയങ്കര ഒരു സപ്പോർട്ടായിരുന്നു.
1: ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ 28th ഓണ മഹോത്സവവുമായി ബന്ധപ്പെട്ട് ദേശീയപാത 66 നാളെ രാവിലെ 6 മുതൽ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി. ക്ഷേത്രത്തിലെ കാളകെട്ട് മഹോത്സവം പ്രമാണിച്ച് ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി, മാവേലിക്കര താലൂക്കുകളിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ പ്രാദേശിക അവധിയാണ്. മുന്തിരിത്തോപ്പുകൾ കാണാൻ കോട്ടയംകാർ ഇനി കമ്പത്തേക്ക് വണ്ടി കയറണ്ട. കോട്ടയത്തിന്റെ മണ്ണിലും മധുരമുള്ള മുന്തിരി വള്ളികൾ വിളഞ്ഞുകഴിഞ്ഞു. ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: കോട്ടയം ജില്ലയിലെ പാമ്പാടി പഞ്ചായത്തിൽ ചെറുകുന്നിൽ കംബോഡിയൻ മുന്തിരിത്തോപ്പ് വിളവെടുപ്പിനൊരുങ്ങി. തടിപ്പറമ്പിൽ കെ ബി മനോജ് എന്ന കർഷകന്റെ കൃഷിയിടത്തിലാണ് ഓരോ കുലിയിലും 4 കിലോയോളം വരുന്ന മുന്തിരിപ്പഴങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത്. ഒരു വർഷം മുൻപ് സോഷ്യൽ മീഡിയയിലെ പരസ്യം കണ്ട് 250 രൂപയ്ക്ക് വാങ്ങിയ 8 തൈകളിൽ നിന്നായിരുന്നു തുടക്കം. ആദ്യ ശ്രമം പരാജയപ്പെട്ടെങ്കിലും മനോജ് പിന്മാറിയില്ല. 2 സെന്റിലെ ഈ മുന്തിരി കൃഷി ഹിറ്റായതോടെ പുതിയ ഇനങ്ങൾ പരീക്ഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അദ്ദേഹം.
1: സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 7 ജില്ലകളിലും മറ്റന്നാൾ 5 ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മലപ്പുറം പൂക്കോട്ടുപാടം കൊട്ടപ്പുഴയിൽ മലവെള്ളപ്പാച്ചിലിൽ കാണാതായ ടി കെ കോളനി സ്വദേശി സജിതയുടെ മൃതദേഹം കണ്ടെത്തി. ഇതോടെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 6 പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെടുത്തു. 3ാം ദിവസത്തെ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെടുത്തത്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് കെ എ സി ബി. വൈകിട്ട് 6:45 മുതൽ രാത്രി 12:35 വരെയായിരിക്കും നിയന്ത്രണം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ ശ്രീലങ്കയെ 147 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ സ്വർണം നേടിയത്. വനിതാ ക്രിക്കറ്റ് ടീമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇന്ത്യൻ വനിതാ ടീം രാജ്യത്തിന്റെ അഭിമാനമുയർത്തിയതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ ലോക 7-ാം നമ്പർ താരം കൊതായ് നരോക്കയെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ ലക്ഷ്യ സെൻ അടുത്ത റൌണ്ടിലേക്ക് പ്രവേശിച്ചു. പുരുഷ ഡബിൾസിൽ സാത്വിക് സായ്രാജ് രംഗറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം മുൻ ലോക ചാമ്പ്യന്മാരായ ഹോക്കി തകുരോ കോബയാഷി യുഗോ എന്നിവരെ പരാജയപ്പെടുത്തി. പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ ആയുഷ് ഷെട്ടി വിജയിച്ചു. പുരുഷന്മാരുടെ 55 കിലോഗ്രാം വിഭാഗം പ്രാഥമിക റൌണ്ടിൽ നേപ്പാളിന്റെ ചന്ദ്രബഹാദൂർ ധാപ്പയെ പരാജയപ്പെടുത്തി ഇന്ത്യൻ ബോക്സർ ജാദുമണി സിംഗ് പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറി. വുഷുവിൽ വനിതകളുടെ 60 കിലോഗ്രാം വിഭാഗം ക്വാർട്ടർ ഫൈനലിൽ ചൈനീസ് താരത്തെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ റോഷിബിന ദേവി ഗെയിംസിലെ തന്റെ 3ാമത്തെ മെഡൽ ഉറപ്പിച്ചു. പുരുഷന്മാരുടെ 56 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ ആര്യനും ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറി. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര സാധ്യമാക്കിയ പ്രിയദർശിനി പദ്ധതി കെ എസ് ആർ ടി സിയെ കൂടുതൽ ജനകീയമാക്കിയതായി ഗതാഗത മന്ത്രി സി പി ജോൺ. പ്രിയദർശിനി പദ്ധതിയുടെ 100ാം ദിനാഘോഷം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം സെല്ലിനായി തയ്യാറാക്കിയ പുതിയ സോഫ്റ്റ്വെയർ, വെയ്റ്റിംഗ് ലിസ്റ്റ് സംവിധാനം, ലക്ഷദ്വീപ് ഹൈദരാബാദ് ആഡംബര സർവീസ് എന്നിവ ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 330 പോയിന്റ് ഇടിഞ്ഞ് 74,529-ലും നിഫ്റ്റി 85 പോയിന്റ് നഷ്ടത്തിൽ 23,329-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,040 രൂപ കുറഞ്ഞ് 1,12,440 രൂപയും ഗ്രാമിന് 14,055 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു വിതരണം ചെയ്തു. മികച്ച നടനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങി മലയാളികളുടെ പ്രിയ താരം മമ്മൂട്ടി. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ സ്നേഹത്തോടെ ചേർത്തു പിടിക്കണമെന്ന് വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ചീഫ് മിനിസ്റ്റർ ഷീൽഡ് അവാർഡുകൾ മുഖ്യമന്ത്രി വിതരണം ചെയ്തു. സർക്കാർ ആശുപത്രികളിലെ സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഓൺലൈൻ ഡെലിവറി ജീവനക്കാർക്കുള്ള സംസ്ഥാനത്തെ ആദ്യ വിശ്രമ കേന്ദ്രം നാളെ തിരുവനന്തപുരത്ത് മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. വനിതാ ക്രിക്കറ്റിൽ ശ്രീലങ്കയെ പരാജയപ്പെടുത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം മഴമേഘപ്രാവുകൾ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയത് ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ശ്രീറാം കെ എൽ.

സ്വാമി അയ്യപ്പൻ എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ രാമവർമ്മ എഴുതി, ജി ദേവരാജൻ സംഗീതം പകർന്ന്, യേശുദാസ് പാടിയതാണ് അടുത്ത ഗാനം.

ചലച്ചിത്രഗാനങ്ങൾ ഇനി രാത്രി 10 മണിക്ക് സ്മൃതിരാഗത്തിൽ കേൾക്കാം. കാലാവസ്ഥ അറിയിപ്പ്. ഇന്ന് ലക്ഷദ്വീപിൽ വ്യാപകമായും കേരളത്തിൽ സാമാന്യം വ്യാപകമായും മഴയുണ്ടായി. നാളെ രാവിലെ വരെ കേരളത്തിലും ലക്ഷദ്വീപിലും ശക്തമായ കാറ്റോടുകൂടിയ ഇടിമിന്നലിനും കനത്ത മഴയ്ക്കും മറ്റന്നാൾ രാവിലെ വരെ കേരളത്തിൽ കനത്ത മഴ പെയ്യാനും സാധ്യതയുണ്ട്. മറ്റന്നാൾ രാവിലെ വരെ കേരള കർണാടക തീരങ്ങളിലും ലക്ഷദ്വീപ് ഭാഗത്തും മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെ വേഗതയിലും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെ വേഗതയിലും ശക്തമായ കാറ്റുവീശാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ ഈ ഭാഗങ്ങളിൽ പോകരുത്. കൊച്ചി നഗരത്തിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 28.1 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.9 ഡിഗ്രി സെൽഷ്യസ്. നിങ്ങൾ കേട്ടത് കാലാവസ്ഥ അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM 102.3. ഇനി 6:50 കിസാൻ വാണി കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: വാണി.
1: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വ്യക്തിത്വം വെച്ചുകെട്ടലിലൂടെ ഉരുത്തിരിയേണ്ടതല്ല, സ്വയം ആർജിച്ചെടുക്കേണ്ടതാണ്. നിങ്ങളെന്ന വ്യക്തിയെയല്ല, നിങ്ങളിലെ വ്യക്തിത്വത്തെയായിരിക്കും കാലം ഓർത്തുകൊണ്ടിരിക്കുക. മനോനിയന്ത്രണം കൈവരിച്ച് പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നാം സ്വന്തം കാലിൽ ഉറ

0: ഉറച്ചു നിൽക്കാൻ തുടങ്ങുന്നു. അതോടൊപ്പം നമ്മുടെ വ്യക്തിത്വം തിളക്കമാർന്ന് പ്രകാശം പൊഴിക്കുന്നു. ഈ ഒരു സത്യന്ധ്യയോട് കൂടി ഇന്നത്തെ വയലും വീടും ആരംഭിക്കാം. നമുക്കാദ്യം ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം എന്താണെന്നല്ലേ, മൃഗസംരക്ഷണ മേഖലയിലെ സംരംഭക സാധ്യതകൾ എന്തെല്ലാമാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം.
1: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
2: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിന് ആവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
1: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
2: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
1: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
0: നമ്മുടെ ഭക്ഷണത്തിലും കൃഷിയിലും ഒരുപോലെ പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്ന ചില വിളകളുണ്ട്. അത്തരത്തിൽ ഏറെ പ്രാധാന്യമുള്ളവയാണ് പയർവർഗ്ഗ വിളകൾ. നമ്മുടെ അടുക്കളയിൽ ദിവസവും പല രൂപത്തിലെത്തുന്ന ഈ ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും രുചിക്കും പോഷകത്തിനും മാത്രമല്ല നമ്മുടെ മണ്ണിന്റെ ആരോഗ്യത്തിനും ഏറെ പ്രധാനപ്പെട്ടവയാണ്. ആരോഗ്യമുള്ള മനുഷ്യന് പോഷക സമൃദ്ധമായ ഭക്ഷണം ആവശ്യമുള്ളതുപോലെ ആരോഗ്യമുള്ള കൃഷിക്ക് ഫലഭൂയിഷ്ഠമായ മണ്ണും ആവശ്യമാണ്. ഈ രണ്ടിനെയും ഒരുപോലെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന വിളകളാണ് പയറുവർഗ്ഗങ്ങൾ. നമ്മുടെ ആരോഗ്യത്തിനും മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയ്ക്കും പയർവർഗ്ഗങ്ങൾ എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്താം? വെള്ളായണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീലക്ഷ്മി കെയുമായി ഷിബു ജോർജ് സംസാരിക്കുന്നു.
3: ഡോക്ടർ ശ്രീലക്ഷ്മി, പരിപാടിയിലേക്ക് സ്വാഗതം.
4: നമസ്കാരം.
3: ആരോഗ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അപ്പം പയർ അല്ലെങ്കിൽ പൾസസ് എന്ന് പറയുന്ന ആരോഗ്യത്തിന് വേണ്ടി തീർച്ചയായും നല്ലതല്ലേ?
4: അതെ, തീർച്ചയായും പയറുവർഗ്ഗം എന്ന് പറയുന്നത് ആരോഗ്യത്തിന് വേണ്ടി വളരെ നല്ലതാണ്. കാരണം നമുക്കറിയാം പയറുവർഗ്ഗം എന്ന് പറയുന്നൊരു നല്ലൊരു പ്രോട്ടീൻ്റെ സോഴ്സാണ് അല്ലേ. അപ്പം ലോകാരോഗ്യ സംഘടന തന്നെ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ ഒരു ദിവസം നമ്മുടെ ഭക്ഷണത്തിൽ ഏകദേശം ഒരു 80 ഗ്രാം എങ്കിലും പയറുവർഗ്ഗം ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അരി എടുക്കുകയാണെങ്കിൽ അരിയിലുള്ള പ്രോട്ടീനിനെക്കാട്ടിലും 3 ഇരട്ടി കൂടുതൽ പ്രോട്ടീൻ ഈ പയറുവർഗ്ഗ വിളകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ പയറുവർഗ്ഗ വിളകൾ നമ്മുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിലും തീർച്ചയായും ഉൾപ്പെടുത്തണം. ഇപ്പം എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും എപ്പോഴും പ്രോട്ടീൻ ഇൻടേക്കിനെ കുറിച്ചിട്ടാണ് കൂടുതൽ പറയുന്നത്. അപ്പം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട ഒന്നാണ് ഇത്. ഇപ്പം പയറുവർഗ്ഗ വിളകളിൽ അത് ലഭ്യമാണ്.
3: പിന്നെ സ്പെഷ്യലി വെജിറ്റേറിയൻ ആൾക്കാരാണെങ്കിൽ അവർക്കൊരു പ്രോട്ടീനിന്റെ ഏക സോഴ്സ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും.
4: അതെ അതെ, തീർച്ചയായും.
3: ഫിഷിലും പ്രോട്ടീൻ കിട്ടാറുണ്ട്.
4: അതെ അതെ.
3: നമ്മുടെ ആരോഗ്യത്തിന്റെ മാതിരി തന്നെ മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയ്ക്ക് വേണ്ടിയും പയറുവർഗ്ഗ വിളകൾ അത്രയും തന്നെ പ്രധാനമാണല്ലേ?
4: തീർച്ചയായും പയറുവർഗ്ഗ വിളകൾ നമ്മുടെ മണ്ണിന്റെ ആരോഗ്യത്തിന് ഒരു നല്ലൊരു ജൈവ സാന്നിധ്യമാണ് ഉറപ്പിക്കുന്നത്. കാരണം നല്ലൊരു നൈട്രജന്റെ ഒരു സോഴ്സാണ്. അന്തരീക്ഷത്തിൽ നിന്ന് നമുക്കറിയാം ഈ ചെടികൾക്ക് നൈട്രജൻ എന്ന് പറയുന്നത് മണ്ണിൽ നിന്നല്ല ലഭ്യമാവുന്നത്, അന്തരീക്ഷത്തിൽ നിന്നാണ് അത് ലഭ്യമാവുന്നത്. അപ്പം ഈ പയറുവർഗ്ഗ വിളകൾ ഒരു യുണീക്ക് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. കാരണം ഇവയുടെ വേരിൽ കുറച്ച് റൈസോബിയം എന്ന് പറഞ്ഞൊരു സ്പീഷീസ് ഉണ്ട്. ഈ റൈസോബിയം സ്പീഷീസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ നിന്ന് നൈട്രജനെ യോഗീകരിച്ച് അത് ചെടികളിലേക്ക് മാറ്റി അത് മണ്ണിലേക്ക് തിരിച്ചു കൊടുക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ മണ്ണിലെ നൈട്രജന്റെ സോഴ്സ് നമുക്ക് കൂടുതലായിട്ട് വർദ്ധിക്കുന്നതായിട്ട് കാണാം. മാത്രമല്ല അതൊരു നല്ലൊരു പൊതയായിട്ട് മണ്ണിനെ ഒരു പുതപ്പായിട്ട് പുതച്ചതിന് ശേഷം അതിലെ മണ്ണിലെ ജലം അതുപോലെ വെള്ളം ഇവയെല്ലാം സംരക്ഷിക്കാനായിട്ടും കൂടെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ ഇത് മണ്ണിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിലുള്ള ജൈവാണുക്കൾ അല്ലെങ്കിൽ ജീവാണുക്കളുടെ എണ്ണം വർദ്ധിക്കുകയും ഈ ജീവാണുക്കളുടെ എണ്ണം വർദ്ധിക്കും തോറും മണ്ണിന്റെ ആരോഗ്യം പുഷ്ടിപ്പെടുകയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് കിട്ടുന്ന ന്യൂട്രിയൻ സോഴ്സ് എല്ലാം ചെടികൾക്കെല്ലാം പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കാനും ചെടികൾക്ക് വലിച്ചെടുക്കുന്ന പാകത്തിലാക്കാനും സഹായിക്കുന്നു.
3: നൈട്രജൻ എന്ന് പറയുന്ന ഏറ്റവും പ്രധാന മൂലകം തന്നെയാണ്.
4: അതെ അതെ,
3: വായുവിലുണ്ട്. പക്ഷെ മറ്റു വിളകൾക്കൊന്നും ഇത് ഡയറക്റ്റ് എടുക്കാൻ സാധിക്കത്തില്ല. നമ്മൾ കാശ് ചെലവാക്കി അത് മണ്ണിൽ ചേർത്ത് കൊടുക്കാറുണ്ട്. പക്ഷെ ഈ പയർവർഗ്ഗ വിളകൾ എന്ന് പറഞ്ഞാൽ വായുവിൽ നിന്ന് അത് സ്ഥിരീകരിക്കാൻ അവർക്കൊരു കഴിവുണ്ട്.
4: അതിനകത്ത്
3: നല്ല കാര്യം തന്നെയാണ്. കാലാവസ്ഥാ വ്യതിയാനം ഇന്നത്തെ ഏറ്റവും വലിയൊരു റിയാലിറ്റിയാണ്. അത് കർഷകരായിട്ട് നമ്മളായിട്ട് എല്ലാവരും അത് ഫേസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഈ പയർവർഗ്ഗ വിളകൾ ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ എടുക്കാൻ വേണ്ടിയും

0: സഹായിക്കാനുള്ള കഴിവ് ഇതിനുണ്ടോ?
1: ഉണ്ട്. ഈ പയറുവർഗ വിളകൾ നമ്മൾ പറയുകയാണെങ്കിൽ വളരെ കാലാവസ്ഥ വ്യതിയാനത്തിന് ഡ്രൗട്ട് ക്ലൈമറ്റ് സ്മാർട്ട് ക്രോപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഈ ഇപ്പൊ വരുന്ന മാറ്റത്തിൽ നമുക്കറിയാം ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്, മഴ ഇങ്ങനെ നമുക്കറിയില്ല ഏത് സമയത്താണ് മഴ പെയ്യുന്നതെന്ന് അറിയില്ല. എന്നാലും വരൾച്ച എന്ന് പറയുന്ന ഒരു വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ട് അതെ ഇപ്പൊ പ്രതിസന്ധിയാണ് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു വളർച്ച റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ക്രോപ്പാണ് പയറുവർഗ വിളകൾ. മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഈ നൈട്രജനെ നമ്മൾ യോഗീകരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ നൈട്രജനെ നമ്മൾ യോഗീകരിക്കുമ്പോൾ മണ്ണിലേക്ക് നൈട്രജന്റെ സോഴ്സ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അധികമായി ഉപയോഗിക്കുന്ന ഈ യൂറിയയുടെ തോത് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. മാത്രമല്ല മണ്ണിൽ ഫോസ്ഫറസിന്റെ സോഴ്സ് ധാരാളമായിട്ടുണ്ടാവും, പക്ഷെ അത് ചെടികൾക്ക് ലഭ്യമാകുന്ന രീതിയിലായിരിക്കില്ല ഉണ്ടാവുക. അപ്പൊ അതും പയറുവർഗ വിളകള് ഈ മണ്ണിലുള്ള ഫോസ്ഫറസിനെ വലിച്ചെടുക്കാനായിട്ട് സഹായിക്കും. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഫോസ്ഫറസിന്റെ വളം ത്തിനെ കൂടി നമുക്ക് കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കാലാവസ്ഥ വ്യതിയാനത്തിന് പറ്റിയ ഒരു ക്രോപ്പാണ് പയറുവർഗ വിളകൾ എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം.
0: ഇതിനുവേണ്ടി നമ്മൾ ഈ റൈസോബിയം മേണം സൂചിപ്പിച്ചില്ല, റൈസോബിയം ആണല്ലോ ഈ നൈട്രോജൻ ഫിക്സേഷൻ ചെയ്യുന്നത്. അപ്പൊ ഈ പയറുവർഗ വിളകൾ നമ്മൾ നടുമ്പം റൈസോബിയം വെച്ച് ട്രീറ്റ് ചെയ്യാറുണ്ടല്ലേ? അപ്പൊ ഇതിനെ കുറിച്ച് ഒന്ന് പറയാം.
1: ഇപ്പൊ റൈസോബിയം ആണ് ഈ നൈട്രജനെ അന്തരീക്ഷത്തിൽ നിന്ന് ചെടികളിലേക്ക് എത്തിക്കുന്നത്. റൈസോബിയം സ്പീഷീസ് ഈ ചെടികളിലെ വേരുകളിലാണ് വസിക്കുന്നത്. അപ്പൊ അതിന്റെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൽ വേരുകളിൽ ഈ നോഡ്യൂൾസ് കാണുമെങ്കിലും എല്ലാം തന്നെ ആക്റ്റീവ് ആയിരിക്കണം എന്നില്ല. അപ്പൊ അതിനെ നമുക്ക് അതിന്റെ എണ്ണവും അതിന്റെ ആക്ടിവിറ്റിയും കൂട്ടുന്നതിന് വേണ്ടിയിട്ട് റൈസോബിയം സ്പീഷീസ്, അത് ഓരോ ക്രോപ്പിന് സ്പെസിഫിക് ആയിട്ടായിരിക്കും. അപ്പൊ ഈ റൈസോബിയം സ്പീഷീസ് നമുക്ക് വിത്തിലേക്ക്, ഇത് റൈസോബിയം എന്നുള്ളൊരു സ്പീഷീസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വിത്ത് മുഖാന്തരം മാത്രമേ ഇതിനെ നമുക്ക് ചെടിയിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതിന് റൈസോബിയം ട്രീറ്റ് ചെയ്യാൻ പറ്റും. അതിന് നമ്മുടെ കാർഷിക സർവകലാശാലയുടെ തന്നെ റൈസോബിയം അവൈലബിൾ ആണ്. 250 ഗ്രാം മുതൽ 375 ഗ്രാം ഒരു
0: പൊടി
1: രൂപത്തിലായിരിക്കും. അത് നമ്മൾ ഒരു ഹെക്ടറിലേക്കുള്ള വിത്തിലേക്ക് മിക്സ് ആക്കിയ ശേഷം, മിക്സ് ആക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കഞ്ഞിവെള്ളം കുറച്ച് സ്റ്റിക്കിനെസ് കൂട്ടാൻ വേണ്ടിയിട്ട് കഞ്ഞിവെള്ളം കൂടെ ചേർത്ത്, അതെ കഞ്ഞിവെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അതിനെ ഒന്ന് തണലത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് ഉണക്കിയതിനു ശേഷം നമുക്കത് പാകാവുന്നതാണ്.
0: അപ്പൊ ഇങ്ങനെ റൈസോബിയം നമ്മൾ പുറത്തുനിന്ന് മണ്ണിലോട്ട് കൊടുക്കുന്നുണ്ട്.
1: അതെ അതെ, അത് ചെയ്തു കഴിയുമ്പോഴത്തേന് ഇതിന്റെ ആക്ടിവിറ്റി കൂടും, നോഡ്യൂൾസിന്റെ എണ്ണം കൂടും, അങ്ങനെ നൈട്രജന്റെ ഇതാക്കാനായിട്ട് നമുക്ക് പറ്റും.
0: ലൈം പെല്ലറ്റിംഗിനെ കുറിച്ചും കേട്ടിട്ടുണ്ട്, ഇത് എന്തുവാണ്?
1: ലൈം പെല്ലറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. കാരണം നമുക്കറിയാം നമ്മുടെ കേരളത്തിന്റെ മണ്ണിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നല്ല അമ്ല രസമുള്ള മണ്ണാണ്. അപ്പൊ അങ്ങനെയുള്ള മണ്ണില് നമ്മള് ലൈം, എന്തായാലും കുമ്മായം നമ്മൾ ചേർത്ത് കൊടുക്കണം അല്ലെ. അപ്പൊ കുമ്മായം ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ലൈം പെല്ലറ്റിംഗിലൂടെ നമ്മൾ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൈസോബിയമായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടുള്ള ഈ വിത്തിനെ നമ്മൾ നന്നായി പൊടിച്ച കുമ്മായവും ആയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് ട്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മിക്സ് ചെയ്തതിന് ശേഷം അതിനെ ഒന്ന് തണലത്ത് വെച്ച് ഉണക്കിയ ശേഷം നടാനായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിത് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അസിഡിറ്റിനെ കുറയ്ക്കുക മാത്രമല്ല മറ്റ് ഗുണങ്ങൾ കൂടിയുണ്ട്. ഈ റൈസോബിയം എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയയാണ്. അപ്പൊ ഈ ബാക്ടീരിയയ്ക്ക് എപ്പോഴും ഒരു പി എച്ച് എന്ന് പറയുന്നത്, അത് വളരാൻ അതിന് അനുയോജ്യമായ പി എച്ച് എന്ന് പറയുന്നത് 7 മുതൽ മുകളിലോട്ടാണ്. എന്നാൽ അപ്പം ഈ ആ ഒരു സാഹചര്യം നമ്മൾ ഈ ലൈം പെല്ലറ്റിംഗ് ചെയ്യുന്നത് കൂട്ടത്തില് കിട്ടുന്നു.
0: അപ്പം റൈസോബിയം നല്ലപോലെ
1: വളരുന്നു. മാത്രമല്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇപ്പം കുമ്മായം ഒന്നും ട്രീറ്റ് ചെയ്യാത്ത മണ്ണാണെങ്കിൽ നമ്മൾ വിത്ത് പാകി കഴിയുമ്പോൾ, വിത്ത് മുളച്ചു വരുമ്പോൾ ഉണ്ടാവുന്ന ചെടിയുടെ ആരോഗ്യം വളരെ മോശമായിരിക്കും. ചിലപ്പോൾ അതിന് ചില രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗസിന്റെ അറ്റാക്ക് മൂലം, കുമ്മിളിന്റെ അറ്റാക്ക് മൂലം. അപ്പൊ അത് അതിന്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഈ ഫംഗസ് കൂടുതലായിട്ടും ഈ പി എച്ച് കുറഞ്ഞ ഒരു ഇതിലാണ് ഉണ്ടാവുക. നമ്മൾ ഈ ലൈം പെല്ലറ്റിംഗ് ചെയ്യുന്നതോടുകൂടി ഈ കുമ്മിളിന്റെ ആ ഒരു പോപ്പുലേഷൻ അവിടെ നമുക്ക് കുറയ്ക്കാനും കൂടെ സഹായിക്കുന്നു. അതുപോലെ ചെടികൾ നല്ല ആരോഗ്യത്തോടെ മുളച്ചു വരികയും ചെയ്യുന്നു.
0: ഇതിന്റെ പ്രയോഗ രീതി ഒന്ന് പറയാം. ലൈമെന്ന് കുമ്മായത്തിന്റെ പൊടിയിൽ അങ്ങനെ അങ്ങ് വിത്തിനെ മിക്സ് ചെയ്യുവാണോ അതോ അതിന്റെ സ്പെസിഫിക് വല്ല മെത്തേഡ് ഉണ്ടോ?
1: ഇത് കുമ്മായം നന്നായിട്ട് തരിയായിട്ടുള്ള പൗഡറിലാണ് ഇത് സാധാരണ നമ്മൾ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു ശുപാർശയുണ്ട്. അതായത് ചെറിയ വിത്താണെങ്കിൽ 1 കിലോഗ്രാം 10 കിലോഗ്രാം വിത്ത് എന്നുള്ള രീതിയിലാണ്. പിന്നെ കുറച്ചും കൂടെ മീഡിയം സൈസിലുള്ള വിത്താണെങ്കിൽ 600 ഗ്രാം 10 കിലോഗ്രാം വിത്തിൽ ചേർക്കണം. പിന്നെ കുറച്ചും കൂടി ചെറിയ വിത്താണെങ്കിൽ 500 ഗ്രാം 10 കിലോഗ്രാം വിത്ത് എന്നുള്ള രീതിയിലാണ്.
0: കുമ്മായം
1: 10 കിലോഗ്രാം വിത്ത് എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്.
0: അപ്പൊ ഈ റൈസോബിയം നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ മാഡം സൂചിപ്പിച്ചായിരുന്നു കഞ്ഞിവെള്ളത്തിൽ മുക്കി വന്നു നല്ലപോലെ ഒട്ടിപ്പിടിക്കുമെന്ന്. അപ്പൊ അത് ഇമ്മീഡിയറ്റ്ലി കുമ്മായത്തിലും ചേർത്ത് അത് അതും അതിന്റെ മേളിലോട്ട് അങ്ങ് വരുമായിരിക്കും.
1: അതെ അതെ, റൈസോബിയം നമ്മൾ ട്രീറ്റ് ചെയ്തൊരു ഫ്രഷ്ലി കുറച്ച് മോയിസ്റ്റ് ആയിട്ടുള്ള ഇച്ചിരി നനവുള്ള റൈസോബിയത്തിൽ നമ്മൾ ഈ കുമ്മായത്തിന്റെ മിശ്രിതം അല്ലെ കുമ്മായം

0: പൊടിച്ച കുമ്മായം കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിത് തണലത്ത് വെച്ച്, നമ്മൾ റൈസോബിയത്തിന്റെ കാര്യം പറഞ്ഞ പോലെ തണലത്ത് വെച്ചതിന് ശേഷം നമുക്കത് നേരിട്ട് തന്നെ വിതയ്ക്കാവുന്നതാണ്.
1: ഇതിൽ നിന്ന് നമുക്ക് രണ്ട് ലാഭമാണ്, ഒന്ന് റൈസോബിയം നല്ലപോലെ വളരും, പിന്നെ കുമ്മിൽ നിന്നുണ്ടാവുന്ന രോഗങ്ങളെ ഒരു പരിധി വരെ നമുക്ക്
0: പ്രതിരോധിക്കാനായിട്ട് സാധിക്കും.
1: നമ്മുടെ സംസ്ഥാനത്തിൽ നോക്കിയാൽ ഇവിടെ പ്രധാനമായിട്ട് ചെയ്യുന്ന ഈ പയർവർഗ്ഗ വിളകൾ ഏതൊക്കെയാണ്?
0: പയർവർഗ്ഗ വിളകള് ഇന്ത്യയിൽ ഏകദേശം ഒരു 14 പയർവർഗ്ഗ വിളകൾ കൃഷി ചെയ്യപ്പെടുന്നുണ്ട്. എന്നാലും നമ്മുടെ സംസ്ഥാനത്തിലേക്ക് വരുമ്പോൾ വളരെ ചുരുക്കം മാത്രമേ പയർവർഗ്ഗ വിളകൾ കൃഷി ചെയ്ത് വരുന്നുള്ളൂ. അതിൽ പ്രധാനമായിട്ടുള്ളത് വൻപയറാണ്. അതുപോലെ തന്നെ ചെറിയ തോതിൽ തന്നെ ചെറുപയർ, ഉഴുന്ന്, തുവര, പിന്നെ മുതിര, ഇവ അഞ്ചുമാണ് കൂടുതലായിട്ട് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൃഷി ചെയ്ത് വരുന്നത്. വൻപയറാണ് അതിൽ തന്നെ കൂടുതലായിട്ട് കൃഷി ചെയ്ത് വരുന്നത്. ബാക്കിയെല്ലാം
1: ഉഴുന്നും ചെറുപയറും ഒക്കെ നല്ല ഡിമാൻഡാണല്ലോ മാർക്കറ്റിൽ. പക്ഷേ
0: ഡിമാൻഡാണ്. അപ്പം ഉഴുന്നിനും ഈ തുവരയ്ക്കും ഒക്കെ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പ്രോസസ്സിംഗ് കോസ്റ്റ് കുറച്ചും കൂടെ കൂടും. അതിന് വേറെ നമ്മൾ കൃഷി ചെയ്ത് ഹാർവസ്റ്റ് ചെയ്ത ശേഷം പിന്നെയും കുറച്ച് പ്രോസസ്സിംഗ് കൂടെ ഉണ്ട്. അപ്പൊ അതിനുള്ള സൗകര്യം കൂടെ വേണ്ടത്
1: ാണ് ഇത് ചെയ്യുന്നത്? നമ്മള് മോണോക്രോപ്പ് ആയിട്ടാണോ ചെയ്യുന്നത് അതോ ഇടവിളയായിട്ടൊക്കെയാണോ ചെയ്യുന്നത്?
0: ഇത് തനിവിളയായിട്ട് ചെയ്യുന്നുണ്ട്. തനിവിളയായിട്ട് നമ്മൾ പറയുവാണെങ്കിൽ സീസൺ ലോങ്, അതായത് വർഷത്തിലുടനീളം നമുക്ക് കൃഷി ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും ഈ പയറുവർഗ്ഗ വിളകള്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല മഴക്കാലത്ത് കൃഷി ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിന്റെ കുമിളിന്റെ എല്ലാം അറ്റാക്ക് കാരണം അത് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ മാത്രം വാരമെടുത്ത് ചാല് കീറി അധികമുള്ള വെള്ളം ഒഴുക്കി വിടാനുള്ള സൗകര്യമുള്ള സ്ഥലങ്ങൾ നമുക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് നമുക്ക് ഈ മുണ്ടകന് ശേഷം കൃഷി ഇറക്കാൻ പറ്റാത്ത പുഞ്ച പാടങ്ങളിലൊക്കെ സമ്മർ ക്രോപ്പായിട്ട് നമുക്ക് പയർവർഗ്ഗ വിളകൾ ചെയ്യാം. അതുപോലെ തന്നെ തെങ്ങിൻ തോപ്പുകളിൽ, അധികം വളർച്ച വരാത്ത തെങ്ങിൻ തോപ്പുകളിലെല്ലാം നന്നായിട്ട് വരും. അപ്പം മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പയറിൽ നിന്നുള്ള വിളവും എടുക്കാം, ഈ ബാക്കി വരുന്ന നമുക്ക് പച്ചില വിളമായിട്ട് നമുക്ക് തെങ്ങിലേക്ക് കൊടുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെയൊക്കെ കണ്ടുവരുന്നത് മരച്ചീനി, വാഴ, ഇവയുടെ ഇടയിലെല്ലാം ഇടവേളയായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സോൾ ക്രോപ്പ് ആയിട്ട് പല സ്ഥലങ്ങളിൽ ചെയ്യുന്നുണ്ട്. പിന്നെ നെൽപ്പാടങ്ങളിലൊക്കെ വരമ്പുകളിലും മറ്റുമായിട്ട് പാലക്കാടും മറ്റും എല്ലാം ഈ പയറുവർഗ്ഗ വിളകൾ കൃഷി ചെയ്ത് കാണുന്നുണ്ട്.
1: ഇടവേളയായിട്ട് ചെയ്യുമ്പോൾ മാഡം സൂചിപ്പിച്ച മാതിരി രണ്ട് അഡ്വാൻറ്റേജ്, ഒന്ന് വിള കിട്ടും, രണ്ടാമത് മണ്ണിന് നൈട്രജന്റെ അളവ് കൂട്ടാൻ നമുക്ക് സാധിക്കും.
0: ഒരു നല്ലൊരു ജൈവവളമാണ് ഈ പറയുകയാണെങ്കിൽ.
1: ഇപ്പം കർഷകര് ഇപ്പം അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ശുപാർശ മാഡത്തിന് ചെയ്യാൻ സാധിക്കുമോ? അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: അതായത് ഇപ്പൊ നമ്മള് പയറുവർഗ്ഗ വിളകള് കൃഷി ചെയ്യുന്ന ആൾക്കാരോടാണെങ്കിൽ നമ്മൾ എപ്പോഴും നല്ല ക്വാളിറ്റിയുള്ള വിത്ത് സ്വീകരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുമ്മായം, റൈസോബിയം, അതായത് ജൈവവളങ്ങൾ നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഇപ്പോൾ ക്രോപ്പ് ഏകദേശം പൂവിട്ട് നിൽക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പം മഴ കിട്ടാത്ത സ്ഥലങ്ങളാണ്, പൂവിടുമ്പോൾ നല്ലൊരു നനവ് നമ്മൾ ഉറപ്പാക്കുക തന്നെ ചെയ്യണം. പിന്നെ അതിൻ്റെ ഇങ്ങനെ തല ഒടിച്ചു കളയുന്ന ഒരു രീതി വരുമ്പോഴത്തേനും ഈ പൂവും കായും നന്നായിട്ട് വരാനായിട്ടും കൂടുതൽ വിളവ് കിട്ടാനായിട്ടും കൂടി സഹായിക്കുന്നുണ്ട്. അതുപോലെ ഓരോ രണ്ടാഴ്ച വിട്ട് നമ്മൾ ഇതുപോലെ ജൈവവളങ്ങളും പഞ്ചഗവ്യം, ജീവാമൃതം, അതുപോലെ മത്തിശർക്കല ലായനി, ഇവയെല്ലാം അടിച്ചു കൊടുക്കുമ്പോൾ ചെടിയുടെ വളർച്ച ത്വരിതപ്പെടുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. അപ്പം നമുക്കൊരു നല്ലൊരു ഈൽഡ് നമുക്ക് ഉറപ്പാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്.
1: പയറുവർഗ്ഗ വിളകളിൽ കീടങ്ങളും രോഗങ്ങളും ഒക്കെ കാണാറുണ്ട്, ഇവിടെ പ്രശ്നമാണ്.
0: അതായത് മുഞ്ഞ ഒരു വളരെയധികം ഒരു പ്രശ്നം, വളപ്പിലെല്ലാം ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും കാണുന്ന ഒരു പ്രശ്നമാണ് ഈ മുഞ്ഞ. അതിന് നമ്മൾ സാധാരണ ശുപാർശ ചെയ്യുന്നത് നീമാണ്, എന്തെങ്കിലും വേപ്പിന്റെ ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും കൊടുക്കാനായിട്ടാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ വലിയ തോതിൽ കൊമേഴ്ഷ്യലായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ തൈമെത്തെക്സാം എന്ന് പറഞ്ഞിട്ടുള്ള മരുന്നുകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്.
1: ഈ പയറുവർഗ്ഗ വിളകൾ നമ്മൾ തീറ്റപ്പുല്ലായിട്ടും കർഷകർ ചെയ്യാറുണ്ട്, പശുക്കൾക്ക് തീറ്റയായിട്ടും ഇത് നല്ലതാണ്?
0: നല്ലതാണ്, വളരെ നല്ലതാണ്. നമുക്ക് പ്രോട്ടീന്റെ സോഴ്സ് ആവശ്യമുള്ള പോലെ പശുക്കൾക്കും പ്രോട്ടീന്റെ സോഴ്സ് ആവശ്യമാണ്. ഇപ്പൊ നല്ലൊരു പ്രോട്ടീൻ സോഴ്സ് ആണ്. ഇപ്പൊ നമ്മള് ഫാം യാർഡ് മാനുവർ ഒക്കെ ഉണ്ടാക്കാനായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ അവരോട് പറയുന്നത് ഇതിന്റെ കൂടെ തന്നെ ചാണകത്തിന്റെ കൂടെ നമ്മൾ തീറ്റയായിട്ട് കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ ഈ ഇതുപോലെ പയറുവർഗ്ഗ വിളകളും കൂടെ കൊടുക്കണം എന്നാണ് പറയുന്നത്. കാരണം അതിൽ നിന്ന് കിട്ടുന്ന ചാണകത്തിനും ആ ഒരു ന്യൂട്രിയന്റ് സോഴ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ഇതും അവരുടെ പാലിലും പ്രതിഫലിക്കും.
1: നമ്മുടെ കേരള കാർഷിക സർവകലാശാല ഈ പയറുവർഗ്ഗ വിളകളെ പ്രചരിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇതിന്റെ കൃഷി കൂട്ടാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്?
0: കേരള കർഷക സർവകലാശാലയിൽ നമുക്ക് ASRP സെന്റേഴ്സ് ഉണ്ട്. അപ്പൊ അവര് അവിടെ പട്ടാമ്പിയിലാണുള്ളത്. അവിടെ പുതിയ വിത്തിനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പൾസ് ഹബ് എന്നുള്ളൊരു പദ്ധതി ഉണ്ട്. അവിടെ കർഷകരുടെ കൂട്ടായ്മയിൽ നമ്മൾ കർഷകർക്ക് ട്രെയിനിങ് കൊടുത്ത് അവരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിച്ച് അവരുടെ കയ്യിൽ നിന്ന് വിത്ത് വാങ്ങുന്ന ഒരു പദ്ധതിയുണ്ട്. കൂടാതെ KVQകളിൽ കൂടെ ഈ നാഷണൽ പൾസ് മിഷൻ എന്നുള്ള

0: ഒരു പദ്ധതി പ്രചരിപ്പിക്കുന്നുണ്ട്. നമ്മൾ ചെറുപയർ ഉഴുന്ന് കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വിത്ത് അവർക്ക് എത്തിച്ചു കൊടുക്കുകയും അവരിൽ നിന്ന് വിത്ത് ഉൽപ്പാദനം ഉണ്ടാക്കുകയും അവരിൽ നിന്ന് തിരിച്ച് വിത്ത് വാങ്ങിക്കുകയും ചെയ്യുന്ന ഒരു പദ്ധതിയും കൂടെ നടപ്പാക്കി വരുന്നുണ്ട്.
1: ഡോക്ടർ സി ലക്ഷ്മി, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് നമ്മൾ ആരോഗ്യത്തിനും മണ്ണിന്റെ ഫലപുഷ്ടതയ്ക്കു വേണ്ടിയും ഈ പയറുവർഗ വിളകൾ എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്ന ഈ വിഷയത്തിൽ നമുക്ക് നല്ലൊരു ചർച്ച ചെയ്യാൻ സാധിച്ചു. വളരെ നന്ദി.
2: ആരോഗ്യമുള്ള മനുഷ്യനും ഫലഭൂയിഷ്ഠമായ മണ്ണും രണ്ടും ഒരുപോലെ കരുത്തേകുന്ന പയറുവർഗ കൃഷിയുടെ പ്രാധാന്യം എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? കൃഷിയിടങ്ങളിൽ പയറുവർഗങ്ങളുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കാം, നമ്മുടെ ആരോഗ്യത്തിനും വരും തലമുറയുടെ മണ്ണിനും വേണ്ടി. പയറുവർഗ വിളകൾ ആരോഗ്യത്തിനും മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയ്ക്കും. വെള്ളായണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീലക്ഷ്മി കെയുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
4: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
4: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
5: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: കമ്പോള വില നിലവാരം.
1: ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണയ്ക്ക് ക്വിന്റലിന് 25,300 രൂപ മുതൽ 28,700 രൂപ വരെയും കൊപ്ര ക്വിന്റലിന് 16,200 രൂപ മുതൽ 21,900 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000 എണ്ണത്തിന് 22,500 രൂപ മുതൽ 27,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് 66,500 രൂപ മുതൽ 72,200 രൂപ വരെയും ഏലം കിലോഗ്രാമിന് 3,200 രൂപ മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടിപ്പരിപ്പ് ക്വിന്റലിന് 84,300 രൂപയും അടയ്ക്ക 1,000 എണ്ണത്തിന് 4,600 രൂപ മുതൽ 6,300 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് ക്വിന്റലിന് 23,000 രൂപ മുതൽ 26,600 രൂപ വരെയും പൈനാപ്പിളിന് 5,800 രൂപ മുതൽ 6,500 രൂപ വരെയും മഞ്ഞളിന് 18,500 രൂപ മുതൽ 23,500 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പ ക്വിന്റലിന് 2,300 രൂപ മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 രൂപ മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
0: നിങ്ങൾ കേട്ടത് കമ്പോള വില നിലവാരം.
2: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം. നെൽപ്പാടങ്ങളിൽ ഓല ചുരുട്ടിപ്പുഴുവിന്റെയും ചാഴിയുടെയും മുഞ്ഞയുടെയും ഉപദ്രവം കണ്ടുവരുന്നു. പ്രത്യേകിച്ച് തണലുള്ളിടത്ത് ഓല ചുരുട്ടിയുടെ ആക്രമണം കൂടുതലായിരിക്കും. മൂടിക്കെട്ടിയ അന്തരീക്ഷ സ്ഥിതി തുടരുന്നതിനാൽ നെല്ലിലെ ഓല ചുരുട്ടിപ്പുഴുവിനെ നിയന്ത്രിക്കാൻ ട്രൈക്കോഗ്രമ ചിലോണിസ് കാർഡും തണ്ടുതുരപ്പനെ നിയന്ത്രിക്കാൻ ട്രൈക്കോഗ്രമ ജപ്പോനിക്കം കാർഡും ഉപയോഗിക്കുക. ഒരേക്കർ പാടശേഖരത്തിന് 2 cc ട്രൈക്കോഗ്രമ കാർഡ് മതിയാകും. ഇതിന്റെ മുട്ടക്കാർഡുകൾ സംസ്ഥാന കൃഷിവകുപ്പിന്റെ കീഴിൽ മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന ബയോ കൺട്രോൾ ലാബിലും വെള്ളാനിക്കരയിലെ ഹോർട്ടിക്കൾച്ചർ കോളേജിലെ ബയോ കൺട്രോൾ ലാബിലും ലഭ്യമാണ്. ഒരു കാർഡ് 10 കഷ്ണമാക്കിയതിനു ശേഷം 5 സെന്റ് സ്ഥലത്തിന് 1 കഷ്ണമെന്ന കണക്കിന് നെല്ലോലകളിൽ ഉറപ്പിക്കുക. ആക്രമണം രൂക്ഷമാണെങ്കിൽ 3 മില്ലി ക്ലൊറാൻഡ്രാനിലിപ്രോൾ 10 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തളിക്കുക. ബാക്ടീരിയ മൂലമുള്ള ഇലകരിച്ചിലിന് ചാണകവെള്ളത്തിന്റെ തെളി 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി അതിന്റെ തെളിയിൽ 20 ഗ്രാം സ്യൂഡോമോണസും ചേർത്ത് തളിച്ചു കൊടുക്കുക. തെങ്ങോലകൾക്ക് നല്ല പച്ചനിറം കിട്ടാനും എണ്ണയുടെ ഉൽപാദനം കൂടാനും തെങ്ങൊന്നിന് 500 ഗ്രാം വീതം മഗ്നീഷ്യം സൾഫേറ്റ് ചേർക്കുന്നത് നല്ലതാണ്. വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ ചാലിക്കീറി നീർവാർച്ച മെച്ചമാക്കണം. തറനിരപ്പിൽ നിന്ന് ചുരുങ്ങിയത് 1 മീറ്റർ താഴെയാകണം ജലനിരപ്പ്. ചരിവുള്ള തോട്ടങ്ങളിൽ

0: മണ്ണൊലിപ്പ് തടയുന്നതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം. മേൽമണ്ണ് നഷ്ടപ്പെടുമ്പോൾ മൂലകങ്ങളും ഫലപുഷ്ടിയുള്ള സൂക്ഷ്മജീവികളും നഷ്ടപ്പെട്ട് മണ്ണിന്റെ ഉൽപാദനക്ഷമത നശിക്കും. തെങ്ങിൻ തോപ്പിലെ ഇടവിളകളെ സംരക്ഷിച്ച് അവയ്ക്കുള്ള വളങ്ങളും കൂടി ചേർക്കുകയാണെങ്കിൽ നാളികേര ഉൽപാദനം കൂടും. മഴക്കാലമായതിനാൽ തെങ്ങിലെ കൂമ്പുചീയൽ രോഗത്തിന് മുൻകരുതലായി സുഷിരങ്ങളിട്ട മാംഗോസഫ് സാഷ് ഒരു പാക്കറ്റിൽ 5 ഗ്രാം വീതം 3 എണ്ണം ഓരോ തെങ്ങിന്റെയും കൂമ്പിനു ചുറ്റും വയ്ക്കുക. നേന്ത്രവാഴയുടെ വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന തോട്ടങ്ങളിൽ കുല വെട്ടിയെടുത്ത മാതൃവാഴകളിൽ നിന്ന് ആരോഗ്യമുള്ള സൂചിക്കന്നുകൾ ഇളക്കിയെടുത്ത് വൃത്തിയാക്കി സൂക്ഷിക്കണം. പഴയ വേരുകൾ നീക്കി തണ്ട് 1/2 അടി നീളത്തിൽ നിർത്തി മുറിച്ച ശേഷം കന്ന് ചാണകവും ചാരവും വെള്ളത്തിൽ കലർത്തിയ മിശ്രിതത്തിൽ മുക്കിയെടുത്ത് തണലിൽ ഉണക്കി സൂക്ഷിക്കണം. പിന്നീട് 2 ആഴ്ചയോളം തണലുള്ള സ്ഥലത്ത് മഴ നനയാതെ സൂക്ഷിച്ചു വെച്ചതിന് ശേഷം നടാം. പിണ്ടിപ്പുഴുവിന്റെ പുഴുവുള്ള തണ്ടുകൾ വെട്ടി കഷ്ണങ്ങളാക്കി തെങ്ങോലയോ മറ്റോ കൂട്ടിയിട്ട് കത്തിച്ച് വണ്ടിനെയും പുഴുക്കളെയും കൊല്ലണം. കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്.
1: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
0: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
2: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
3: വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, മൃഗസംരക്ഷണ മേഖലയിലെ സംരംഭക സാധ്യതകൾ എന്തെല്ലാമാണ്? പാൽ, മുട്ട, മാംസം, ചാണകം, ഗോമൂത്രം, കാഷ്ടം എന്നിവയുടെ ഉൽപാദനം, അവയുടെ മൂല്യവർദ്ധനയും വിപണനവും, ഓമന മൃഗങ്ങളുടെയും അലങ്കാര പക്ഷികളുടെയും പ്രജനനം, വിപണനം, പക്ഷിമൃഗാദി പരിപാലനത്തിനുള്ള ഉപകരണങ്ങൾ, തീറ്റ എന്നിവയുടെ നിർമ്മാണം, വിപണനം, മൃഗചികിത്സ പോലുള്ള സേവനങ്ങൾ തുടങ്ങി ഒട്ടേറെ സംരംഭക സാധ്യതകൾ മൃഗസംരക്ഷണ മേഖലയിൽ ഉണ്ട്. ഇന്നത്തെ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം ലിജി അനിൽ.

0: വാണി. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. കിസാൻ വാണി.
1: കർഷകർക്കായുള്ള കാലാവസ്ഥ അറിയിപ്പ്. ഇന്ന് ലക്ഷദ്വീപിൽ വ്യാപകമായും കേരളത്തിൽ സാമാന്യം വ്യാപകമായും മഴയുണ്ടായി. നാളെ രാവിലെ വരെ കേരളത്തിലും ലക്ഷദ്വീപിലും ശക്തമായ കാറ്റോടുകൂടിയ ഇടിമിന്നലിനും കനത്ത മഴയ്ക്കും മറ്റന്നാൾ രാവിലെ വരെ കേരളത്തിൽ കനത്ത മഴ പെയ്യാനും സാധ്യതയുണ്ട്. മറ്റന്നാൾ രാവിലെ വരെ കേരള കർണാടക തീരങ്ങളിലും ലക്ഷദ്വീപ് ഭാഗത്തും മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെ വേഗതയിലും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെ വേഗതയിലും ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ ഈ ഭാഗങ്ങളിൽ പോകരുത്. കൊച്ചി നഗരത്തിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 28.1 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.9 ഡിഗ്രി സെൽഷ്യസ്. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ വിപണി. ഇന്നത്തെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കൊല്ലം 25,400 രൂപ, ആലപ്പുഴ 25,400 രൂപ, കോട്ടയം 28,600 രൂപ, എറണാകുളം 25,700 രൂപ, കൊച്ചി റെഡി 25,400 രൂപ, ആലുവ 27,500 രൂപ, വടക്കൻ പറവൂർ 26,600 രൂപ. കൊപ്ര ക്വിൻ്റലിന് ആലപ്പുഴ തെളിവ് 21,900 രൂപ, പുകരാശി 21,850 രൂപ, എറണാകുളം 16,200 രൂപ, വടക്കൻ പറവൂർ 16,100 രൂപ.

0: തേങ്ങാപ്പിണ്ണാക്ക് എറണാകുളം 3,800 രൂപ, വടക്കൻ പറവൂർ 3,800 രൂപ. കാപ്പിക്കുരു ക്വിൻ്റലിന് കട്ടപ്പന 38,000 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് 1,000 എണ്ണത്തിന് എറണാകുളം 31,000 രൂപ, തൊടുപുഴ 32,500 രൂപ, വടക്കൻ പറവൂർ ക്വിൻ്റലിന് 5,000 രൂപ. കയർ ക്വിൻ്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600 രൂപ, ആറാട്ടുപുഴ 7,400 രൂപ, കൊച്ചിപ്പറവൂർ 5,200 രൂപ. കുരുമുളക് ക്വിൻ്റലിന് കൊച്ചി ഗാർബിൾഡ് 72,000 രൂപ, അൺഗാർബിൾഡ് 70,000 രൂപ, ആലുവ 68,500 രൂപ, തൊടുപുഴ 69,000 രൂപ, കട്ടപ്പന 69,800 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 4,100 രൂപ, തൊടുപുഴ 3,300 രൂപ, കട്ടപ്പന 3,200 രൂപ. ചുക്ക് ക്വിൻ്റലിന് കൊച്ചി 32,000 രൂപ, തൊടുപുഴ 30,000 രൂപ. റബ്ബർ ലോട്ട് ക്വിൻ്റലിന് കോട്ടയം 26,400 രൂപ, മൂവാറ്റുപുഴ 22,500 രൂപ, തൊടുപുഴ 26,300 രൂപ. മഞ്ഞൾ ക്വിൻ്റലിന് കൊച്ചി 18,500 രൂപ, തൊടുപുഴ 23,500 രൂപ. പുൽത്തൈലം ക്വിൻ്റലിന് കൊച്ചി 1,90,000 രൂപ, ആലുവ 1,85,000 രൂപ. കശുവണ്ടിപ്പരിപ്പ് ക്വിൻ്റലിന് കൊല്ലം 84,300 രൂപ. കോഴിമുട്ട 100 എണ്ണത്തിന് വടക്കൻ പറവൂർ 640 രൂപ. പൈനാപ്പിൾ ക്വിൻ്റലിന് എറണാകുളം 5,300 രൂപ. അടയ്ക്ക 1,000 എണ്ണത്തിന് എറണാകുളം 4,600 രൂപ, വടക്കൻ പറവൂർ 4,600 രൂപ. നേന്ത്രക്കായ് പച്ച ക്വിൻ്റലിന് എറണാകുളം 4,300 രൂപ, വടക്കൻ പറവൂർ 4,300 രൂപ. നിങ്ങൾ കേട്ടത് വിപണി. ഇന്നത്തെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് തിരുവനന്തപുരം മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് എക്ചെട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.

0: ഇനി 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഗുജറാത്തിൽ വിതരണം ചെയ്തു. മികച്ച നടനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങി മലയാളത്തിന്റെ അഭിമാന താരം മമ്മൂട്ടി. രാജ്യത്തെ വികസന പ്രവർത്തനങ്ങളുടെ അടുത്ത ഘട്ടം ഗുണനിലവാരത്തെ അടിസ്ഥാനമാക്കിയാകണമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഉഡാൻ പദ്ധതിയിലൂടെ രാജ്യത്തുടനീളം 100 പുതിയ വിമാനത്താവളങ്ങൾ നിർമ്മിക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു. വിനോദസഞ്ചാരികളായി എത്തുന്ന ഇന്ത്യൻ പൌരന്മാർ മലേഷ്യയിൽ തൊഴിലിൽ ഏർപ്പെടരുതെന്ന് മുന്നറിയിപ്പ് നൽകി.

0: ഇന്ത്യൻ ഹൈക്കമ്മീഷൻ. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് സ്വർണം. ഫൈനലിൽ ശ്രീലങ്കയെ 147 റൺസിന് ഇന്ത്യ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഗുജറാത്തിലെ ഏകതാ നഗറിൽ വിതരണം ചെയ്തു. മികച്ച നടനുള്ള പുരസ്കാരം മലയാളത്തിന്റെ അഭിമാന താരം മമ്മൂട്ടി ചടങ്ങിൽ ഏറ്റുവാങ്ങി. ഭ്രമയുഗം എന്ന ചിത്രത്തെ അഭിനയത്തിനാണ് പുരസ്കാരം. ഭ്രമയുഗത്തിലെ ഛായാഗ്രഹണത്തിന് ഷഹ്നാദ് ജലാൽ മികച്ച ഛായാഗ്രാഹകനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങി. AR എന്ന ചിത്രത്തിലെ അങ്ങ് വാനക്കോണിൽ എന്ന ഗാനം ആലപിച്ച വൈക്കം വിജയലക്ഷ്മിക്ക് മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം രാഷ്ട്രപതി സമ്മാനിച്ചു. 2024 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം പ്രശസ്ത കന്നഡ നടൻ അനന്ത് നാഗ് ഏറ്റുവാങ്ങി. കലാകാരന്മാർ സമൂഹത്തിന് അനുകരണീയ മാതൃകയാകണമെന്ന് രാഷ്ട്രപതി ചടങ്ങിൽ പറഞ്ഞു.
1: പ്രഭാവിത കാരണേ കി ഓസീം ക്ഷമത ഹത്തി ജോ സഫൽ ഫിലിം കലാകാര ഡിസിപ്ലിൻ ലൈഫ് സ്റ്റൈൽ കെ ഫായ്ദേ ബാരെ മേ ബതാതേ ഹേ തോ കരോഡോ ബച്ചേ ഓർ യുവാ ഉൻകാ അനുകരണ കർതേ ഹേ മേ യേ അനുരോധ കർനാ ചാഹുംഗി കി ലോക്പ്രിയ കലാകാര സ്വാസ്ഥ്യ കേ ലിയേ ഹാനികാരക പദാർത്ഥോ കാ എൻഡോർസ്മെന്റ് നാ കരെ സ്റ്റാർ ഓഹി ഹേ ജോ റോശനി ഫൈലായ സ്റ്റാർ ഓഹി ഹേ ജോ റോശനി ഫൈലായ അന്ധേരാ നഹി.
0: മികച്ച മലയാള ചിത്രം ഫെമിനിച്ചി ഫാത്തിമയുടെയും ആനിമേഷൻ ചിത്രം ടച്ച്ഡ് അസ് വാട്ടറിന്റെയും നോൺ ഫീച്ചർ വിഭാഗത്തിൽ പ്രത്യേക പരാമർശം നേടിയ ഭദ്രകാളി നാടകത്തിന്റെയും അണിയർ പ്രവർത്തകർ ചടങ്ങിൽ പുരസ്കാരങ്ങൾ സ്വീകരിച്ചു. ഇനി മുതൽ ദേശീയ ചലച്ചിത്ര പുരസ്കാര ചടങ്ങ് രാജ്യത്തുടനീളമുള്ള പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുമെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ്. അതുവഴി ആഗോളതലത്തിൽ വിനോദസഞ്ചാരത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. എല്ലാ സംസ്ഥാനങ്ങളും മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ കേന്ദ്രമന്ത്രി അഭ്യർത്ഥിച്ചു. രാജ്യത്ത് നടക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ അടുത്ത ഘട്ടം ഗുണനിലവാരത്തെ അടിസ്ഥാനമാക്കിയുള്ളതാകണമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ന്യൂഡൽഹിയിൽ ഓൾ ഇന്ത്യ മാനേജ്മെന്റ് അസോസിയേഷന്റെ 53rd ദേശീയ കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു ധനമന്ത്രി. ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ, സ്ഥാപനങ്ങൾ എന്നിവയിലെല്ലാം ഗുണനിലവാരത്തോടുള്ള പ്രതിബദ്ധത പൊതുശീലമായി വളർത്തിയെടുക്കാൻ മാനേജ്മെന്റ് വിദഗ്ധരും വ്യവസായികളും തയ്യാറാകണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു.
2: We face a parallel shift in the architecture of the global trade and supply chains. In such an environment, resilience cannot mean retreating into economic isolationism. For India, resilience means deep domestic capacity, fiscal strength, and industrial scale so that global shocks are absorbed without interrupting national development.
0: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ആലപ്പുഴ വള്ളിക്കുന്നം വിദ്യാർത്ഥിരാജപുരം ആശ്രമത്തിൽ ചട്ടമ്പി സ്വാമികളുടെ വെങ്കല പ്രതിമ അദ്ദേഹം അനാച്ഛാദനം ചെയ്യും. തിരുവനന്തപുരത്ത് നടക്കുന്ന SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസ് ബിരുദദാന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. വിനോദസഞ്ചാരികളായി മലേഷ്യയിലെത്തുന്ന ഇന്ത്യൻ പൌരന്മാർ ഇവിടെ തൊഴിലിൽ ഏർപ്പെടരുതെന്ന് മുന്നറിയിപ്പ് നൽകി ക്വാലാലംപൂരിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ. 30 ദിവസത്തെ വിസാരഹിത പ്രവേശന സൌകര്യം ഉപയോഗിച്ച് മലേഷ്യയിലെത്തി തൊഴിലന്വേഷിക്കുന്ന ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനയുണ്ടായ സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ്. തൊഴിൽ തട്ടിപ്പ് നടത്തുന്ന ഏജന്റുമാരുടെ കെണിയിൽ വീണാൽ ഇത് ചൂഷണത്തിനും നിയമ നടപടികൾക്കും കാരണമാകാം. വിനോദസഞ്ചാരികൾ സാധുവായ രേഖകൾ കൈവശം വയ്ക്കണമെന്നും ഹൈക്കമ്മീഷൻ നിർദ്ദേശിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ വ്യാപാര സംബന്ധമായ പ്രവർത്തനങ്ങൾ പ്രയാസരഹിതമാക്കുന്നതിനും കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നടപടികളെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. ഇന്ത്യയുടെ വ്യവസായ വാണിജ്യ രംഗം വലിയ പരിവർത്തനങ്ങൾക്കാണ് കഴിഞ്ഞ ദശാബ്ദത്തിൽ സാക്ഷ്യം വഹിച്ചത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങളിലൊന്നായിരുന്നു ചരക്കു സേവന നികുതി. വിവിധ പരോക്ഷ നികുതികളെ

ഏകീകൃത സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരാൻ ഇതിലൂടെ സാധിച്ചു. 2014 ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ലോക റാങ്കിംഗിൽ 142 സ്ഥാനത്തായിരുന്ന ഇന്ത്യ 2020 63

0: പദ്ധതി 10 വർഷത്തേക്ക് കൂടി നീട്ടിയ സാഹചര്യത്തിൽ രാജ്യത്തുടനീളം 100 പുതിയ വിമാനത്താവളങ്ങളും 200 ഹെലിപോർട്ടുകളും ഹെലിപാഡുകളും നിർമ്മിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നതായും കേന്ദ്രമന്ത്രി ന്യൂഡൽഹിയിൽ വ്യക്തമാക്കി.
1: One of the most important objective for us through this MOUs is to go on a challenge mode for the construction of airports. The earlier average approximate was up to taking up to 3 years also for getting these airports done. We want to minimize it with a target of 18 months. So right from the day the project starts, within 18 months we want to finish it and give the public the opportunity to travel from there.
0: UPI ഇടപാടുകളിൽ വ്യാപാരികൾക്ക് ഏർപ്പെടുത്തിയ MDR നിരക്ക് ചെറുകിട വ്യാപാരികൾക്ക് ബാധ്യതയാകില്ലെന്ന് കേന്ദ്ര സർക്കാർ. 2000 രൂപയ്ക്ക് മുകളിലുള്ള പേഴ്സൺ ടു മർച്ചന്റ് ഇടപാടുകൾക്ക് മാത്രമാണ് MDR ബാധകമാകുകയെന്നും NPCI അറിയിച്ചു. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് പോലെ വ്യാപാരി MDR നൽകുന്ന തുക വിൽപ്പനയുമായി ബന്ധപ്പെട്ട് അടയ്ക്കേണ്ട GST ബാധ്യതയിൽ പിന്നീട് ക്രമീകരിക്കാൻ സാധിക്കും. പ്രതിമാസം 1 ലക്ഷം രൂപ വരെ UPI വഴി സ്വീകരിക്കുന്ന വ്യാപാരികൾ MDR നൽകേണ്ടതില്ലെന്നും NPCI വ്യക്തമാക്കി. പഴയ നോട്ടുകളും നാണയങ്ങളും വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചില പ്രഖ്യാപനങ്ങൾ നടത്തിയെന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ഈ വീഡിയോകൾ AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച വ്യാജ വീഡിയോകളാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് യൂണിറ്റ് സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 7 ജില്ലകളിലും മറ്റന്നാൾ 5 ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് സ്വർണം. ഫൈനലിൽ ശ്രീലങ്കയെ 147 റൺസിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ഇക്കുറി നേടിയ ആദ്യ സ്വർണമാണ് ഇത്. ഇന്ത്യ ഉയർത്തിയ 217 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ശ്രീലങ്ക 15.4 ഓവറിൽ 69 റൺസിന് പുറത്തായി. 45 പന്തിൽ നിന്നും 79 റൺസെടുത്ത സ്മൃതി മന്ദാനയാണ് ഇന്ത്യയുടെ ടോപ് സ്കോറർ. മെഡൽ നേട്ടത്തിൽ വനിതാ ക്രിക്കറ്റ് ടീമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഉജ്ജ്വലമായ വിജയമാണിതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഏഷ്യൻ ഗെയിംസിലെ പുരുഷ T20 ക്രിക്കറ്റിൽ ജപ്പാനെതിരെ ഇന്ത്യയ്ക്ക് 2 റൺസിന്റെ ജയം. മഴ മൂലം 5 ഓവറാക്കി ചുരുക്കിയ കളിയിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യയ്ക്ക് 4 വിക്കറ്റ് നഷ്ടത്തിൽ 32 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. 33 റൺസ് എന്ന വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനിറങ്ങിയ ജപ്പാന് 30 റൺസ് മാത്രമാണ് നേടാനായത്. ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ ടീം. പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ ലോക 7-ാം നമ്പർ താരം കൊതായ് നറോക്കയെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ ലക്ഷ്യസെൻ സെമിയിൽ പ്രവേശിച്ചു. പുരുഷ ഡബിൾസിൽ സാത്വിക് സായിരാജ് രംഗിരെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യവും വിജയം കുറിച്ചു. പുരുഷ സിംഗിൾസിലെ മറ്റൊരു കളിയിൽ ഇന്ത്യയുടെ ആയുഷ് ഷെട്ടിയും വിജയം നേടി. പ്രധാന വാർത്തകൾ വീണ്ടും. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഗുജറാത്തിൽ വിതരണം ചെയ്തു. മികച്ച നടനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങി മലയാളത്തിന്റെ അഭിമാന താരം മമ്മൂട്ടി. രാജ്യത്തെ വികസന പ്രവർത്തനങ്ങളുടെ അടുത്ത ഘട്ടം ഗുണനിലവാരത്തെ അടിസ്ഥാനമാക്കിയാകണമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഉഡാൻ പദ്ധതിയിലൂടെ രാജ്യത്തുടനീളം 100 പുതിയ വിമാനത്താവളങ്ങൾ നിർമ്മിക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു. വിനോദസഞ്ചാരികളായി എത്തുന്ന ഇന്ത്യൻ പൌരന്മാർ മലേഷ്യയിൽ തൊഴിലിൽ ഏർപ്പെടരുതെന്ന് മുന്നറിയിപ്പ് നൽകി ഇന്ത്യൻ ഹൈക്കമ്മീഷൻ. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് സ്വർണം. ഫൈനലിൽ ശ്രീലങ്കയെ 147 റൺസിന് ഇന്ത്യ പരാജയപ്പെടുത്തി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി കൊച്ചി FM 102.3.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: സമയം 7:35, 57 സെക്കൻഡ്.

0: എഫ് എം ഈവനിംഗിൽ ഇന്നാദ്യം
1: സമകാലികം.
2: കായികവേദി. പോയ വാരത്തെ കായിക വിശേഷങ്ങൾ എസ് രാജേഷ് തയ്യാറാക്കിയ അവലോകനം.
3: ഒരു ഭൂഖണ്ഡത്തിന്റെ കായികശേഷി ഒരൊറ്റ വേദിയിൽ അളക്കുന്ന മഹാമേളയ്ക്ക് തിരിതെളിഞ്ഞു. രാജ്യങ്ങളുടെ അതിർത്തികൾക്കപ്പുറം താരങ്ങളുടെ വിയർപ്പും സ്വപ്നങ്ങളും ഒരുമിക്കുന്ന വേദി ഏഷ്യൻ ഗെയിംസ് വീണ്ടും വന്നിരിക്കുന്നു. 1951 ന്യൂഡൽഹിയിൽ 6 കായിക ഇനങ്ങളുമായി ആരംഭിച്ച ഏഷ്യൻ ഗെയിംസ് ഇന്ന് 43 ഇനങ്ങളും 469 മെഡൽ ഇനങ്ങളുമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ കായിക മേളകളിൽ ഒന്നാണ്. ജപ്പാനിലെ ഐചി നഗോയ ആതിഥേയത്വം വഹിക്കുന്ന 20-ാമത് ഏഷ്യൻ ഗെയിംസിൽ ഏകദേശം 17,000 താരങ്ങളും ഒഫീഷ്യൽസും 45 രാജ്യങ്ങളിൽ നിന്നും പ്രദേശങ്ങളിൽ നിന്നുമായി പങ്കെടുക്കും. ഭാരതത്തിന് ഇത് മറ്റൊരു ഏഷ്യൻ ഗെയിംസ് മാത്രമല്ല, ഹാങ്ചൌവിൽ 2023 ആദ്യമായി 100 മെഡലുകളുടെ അതിർത്തി കടന്ന നമുക്ക് ആ നേട്ടം പുതിയ ഉയരത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു അവസരമാണ്. ഇത് ജപ്പാനിൽ നടക്കുന്ന 3-ാം ഏഷ്യൻ ഗെയിംസ് ആണ്. ഏഷ്യൻ ഗെയിംസിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മലയാളി താരം ഷൂട്ടിംഗിലൂടെ മെഡൽ സ്വന്തമാക്കി.
4: സാങ്കേതിക വിദ്യയ്ക്ക് പേരുകേട്ട നാടായ ജപ്പാനിലെ ടെക്നിക്കുകളും ജാപ്പനീസ് കലയുടെ വൈവിധ്യങ്ങളും സമന്വയിച്ച ദൃശ്യവിരുന്നിന്റെ അകമ്പടിയിലാണ് പലാമ മിസുഹോ സ്റ്റേഡിയത്തിൽ ചടങ്ങുകൾ പുരോഗമിച്ചത്. ഉദ്ഘാടന ചടങ്ങുകൾ 1 മണിക്കൂറും 50 മിനിറ്റും നീണ്ടുനിന്നു. ചടങ്ങിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളിലെ താരങ്ങൾ അണിനിരന്ന പരേഡ് അരങ്ങേറി. ഭാരതത്തെ ദേശീയ പതാകയേന്തി നയിച്ചത് ഷൂട്ടിംഗ് താരം മനു ബാക്കറും കബഡി താരം പവൻ സഹ്രാവത്തും ചേർന്നാണ്. മനു ബാക്കറിനൊപ്പം ഷോട്ട്പുട്ട് താരം തജീന്ദ്രപാൽ സിംഗ് തൂർ ഭാരത സംഘത്തെ നയിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ചടങ്ങിന്റെ സമയത്ത് തജീന്ദ്രന് അണിയാൻ നിശ്ചയിച്ചിരുന്ന വസ്ത്രമടങ്ങുന്ന കിറ്റ് ലഭിക്കാതിരുന്നതിനെ തുടർന്ന് മാറ്റം വരുത്തുകയായിരുന്നു. ഹാർമോണിക് ഹാർട്ട് ബീറ്റ് എന്ന പേരിട്ട ചടങ്ങിൽ ജാപ്പനീസ് ചക്രവർത്തി നരിഹിതോ ഗെയിംസ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചു. ചക്രവർത്തിനി മസാക്കോ, ജാപ്പനീസ് രാജകുടുംബാംഗങ്ങൾ, ഒളിമ്പിക് കൌൺസിൽ ഓഫ് ഏഷ്യ അധ്യക്ഷൻ ഷെയ്ഖ് ജോവോ ബിൻ ഹമദ് അൽ താനി, ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി അധ്യക്ഷ ക്രിസ്റ്റ് കോവൻട്രി എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി. 43 കായിക ഇനങ്ങളിൽ മിക്സഡ് മാർഷ്യൽ ആർട്സ്, പാഡിൽ, സർഫിംഗ്, വെർച്വൽ തായ്ക്കോണ്ടോ, ടെക് ബോൾ എന്നീ പുതിയ ഇനങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. മുമ്പുണ്ടായിരുന്ന ചെസ്, ബ്രിഡ്ജ്, ഡ്രാഗൺ ബോട്ട് റേസിംഗ് എന്നിവ മത്സര പട്ടികയിൽ ഇല്ല. ഇ സ്പോർട്സും ട്രക്കിങ്ങും വീണ്ടും ഗെയിംസിന്റെ ഭാഗമായി. ചില മത്സരങ്ങൾ 2028 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിനുള്ള യോഗ്യതയ്ക്കും വഴിയൊരുക്കും. അപ്പോൾ എന്താണ് ഇ സ്പോർട്സ് എന്ന സംശയം ഉയർന്നേക്കാം. വീഡിയോ ഗെയിം മത്സരങ്ങളെ ഔദ്യോഗിക കായിക ഇനമായി ഉൾപ്പെടുത്തി നടത്തുന്ന മത്സരങ്ങളാണ് ഇ സ്പോർട്സ്. പരമ്പരാഗത കായിക ഇനങ്ങളായ ഫുട്ബോൾ, അത്ലറ്റിക്സ് എന്നിവ പോലെ തന്നെ ഡിജിറ്റൽ ഗെയിമുകളിലും കായിക താരങ്ങൾ മെഡലുകൾക്കായി മത്സരിക്കുന്നു. വിനോദത്തിനു വേണ്ടി മാത്രം കളിക്കുന്നതിന് പകരം ഗെയിമിംഗ് കരിയറായി തെരഞ്ഞെടുത്ത് പ്രതിദിനം മണിക്കൂറുകളോളം പരിശീലനം നടത്തുന്നവരാണ് ഇ സ്പോർട്സിൽ പങ്കെടുക്കുന്നത്. പ്രൊഫഷണൽ ക്ലബ്ബുകളും രാജ്യാന്തര ചാമ്പ്യൻഷിപ്പുകളും ഇതിന്റെ ഭാഗമാണ്. കൃത്യമായ നിയമങ്ങളും ടൂർണമെന്റുകളും പരിശീലകരും വലിയ സമ്മാനത്തോളമുള്ള ഒരു പ്രൊഫഷണൽ കായിക മേഖലയായി ഇ സ്പോർട്സ് വളരുന്നു.
3: ഏഷ്യൻ ഗെയിംസിന്റെ 2-ാം ദിനമായ ഇന്നലെ ഷൂട്ടിംഗിൽ ഇന്ത്യ വെള്ളി മെഡൽ സ്വന്തമാക്കി. പുരുഷന്മാരുടെ 10 മീറ്റർ എയർ റൈഫിൾ ടീം ഇനത്തിലാണ് ഇന്ത്യ മെഡൽ സ്വന്തമാക്കിയത്. രുദ്രാജ് പാട്ടിൽ, ഹിമാൻഷു ദില്ലൻ, പാർത്ഥ് മാനെ എന്നിവരടങ്ങിയ ടീമാണ് വെള്ളി മെഡൽ സ്വന്തമാക്കിയത്. ഇത്തവണ ഷൂട്ടിംഗിൽ ഇന്ത്യ സ്വന്തമാക്കുന്ന 3-ാം മെഡലാണ് ഇത്. MMA വനിതകളുടെ ട്രഡീഷണൽ 60 കിലോഗ്രാം വിഭാഗത്തിൽ സെമി ഫൈനലിൽ പ്രവേശിച്ച സുജിക തെരിയാൽ ഇന്ത്യയ്ക്ക് ഒരു മെഡൽ ഉറപ്പാക്കി കഴിഞ്ഞു. ഫൈനലിൽ കടക്കാൻ സുജിക സിംഗപ്പൂരിന്റെ തിയോ ഹുയി ഹോണിനെ നേരിടും.
4: കേരളത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തി ഏഷ്യൻ ഗെയിംസിൽ ഭാരതത്തിന്റെ ആദ്യ മെഡൽ നേട്ടത്തിൽ പങ്കാളിയായി മലയാളി താരം വിദർശ കെ വിനോദ്. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾസ് ടീം ഇനത്തിൽ വെള്ളി നേടിയ ടീമിൽ ഇളവേനിൽ വളറിവാൻ, സോനം മാസ്കർ എന്നിവർക്കൊപ്പം വിദർശയും ഉണ്ടായിരുന്നു. ഏഷ്യൻ ഗെയിംസിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മലയാളി താരം ഷൂട്ടിംഗിൽ മെഡൽ നേടുന്നത്. ആദ്യ ദിനത്തിൽ ഭാരതം ഇതടക്കം 2 മെഡലുകളാണ് നേടിയത്. 10 മീറ്റർ എയർ റൈഫിൾ വനിതാ വ്യക്തിഗത ഇനത്തിൽ ഇളവേനിൽ വളറുവാൻ വെള്ളി സ്വന്തമാക്കി. വനിതാ ക്രിക്കറ്റ്, മിക്സഡ് മാർഷ്യൽ ആർട്സ് എന്നിവയിൽ മെഡൽ ഉറപ്പാക്കിയിട്ടുണ്ട് ഇന്ത്യൻ ടീം. വനിതാ ഷൂട്ടിംഗ് 10 മീറ്റർ എയർ റൈഫിൾ ടീം ഇനത്തിൽ 1904.2 പോയിന്റുമായി സ്വർണം നേടിയ ചൈനയ്ക്ക് പിന്നിൽ 1898 പോയിന്റ് നേടിയാണ് ഭാരതം വെള്ളി ഉറപ്പിച്ചത്. വ്യക്തിഗത ഇനത്തിൽ ജപ്പാൻ താരവുമായി കടുത്ത പോരാട്ടം കാഴ്ചവെച്ച

0: ഇലവനിൽ നേരിയ വ്യത്യാസത്തിലാണ് സ്വർണം നഷ്ടപ്പെടുത്തിയത്. ക്രിക്കറ്റ് സെമിയിൽ ബംഗ്ലാദേശിനെ 114 റൺസിന് തോൽപ്പിച്ച് ഭാരതം ഫൈനൽ ഉറപ്പിച്ചു. ഗെയിംസിൽ ആദ്യമായി ഉൾപ്പെടുത്തിയ മിക്സഡ് മാർഷൽ ആർട്സിൽ ഭാരത താരം സുജിക തെരിയാൽ വനിതകളുടെ പരമ്പരാഗത 60 കിലോഗ്രാം വിഭാഗം ക്വാർട്ടർ ഫൈനലിൽ മംഗോളിയയുടെ അൽത്താൻ ചിമെങ് ബൈൽക്കമയെ തോൽപ്പിച്ചാണ് മെഡൽ ഉറപ്പാക്കിയത്. ബാഡ്മിന്റൺ ടീമിനത്തിൽ ഭാരതം ഉസ്ബെക്കിസ്ഥാനെ 3-0 തകർത്ത് ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഹോക്കിയുടെ പുരുഷ വനിതാ വിഭാഗങ്ങളിലെ ഗ്രൂപ്പ് പോരാട്ടത്തിൽ വമ്പൻ വിജയങ്ങളാണ് നേടിയത്.
1: ലാലിഗയിൽ റയൽ മാഡ്രിഡിനെ തോൽപ്പിച്ച് അത്ലറ്റിക്കോ മാഡ്രിഡ്. റെഡ് കാർഡും പെനാൽറ്റിയും കണ്ട മത്സരത്തിൽ 1-2 അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ വിജയം. ഗോൾരഹിതമായ ആദ്യ പകുതിക്ക് ശേഷം 52nd റയൽ മാഡ്രിഡിന്റെ ഡീൻ ഹുയ്സെനിന് ചുവപ്പ് കാർഡ് കിട്ടി. അത്ലറ്റിക്കോ മാഡ്രിഡിന് പെനാൽറ്റിയും. അലക്സാൻഡ്രോ ഗ്രിമാൻഡിയോയ്ക്ക് പിഴച്ചില്ല. 53rd അത്ലറ്റിക്കോ ലീഡെടുത്തു. 6 മിനിറ്റിനുള്ളിൽ അവർ 2nd നേടി. ജൊനാഥൻ ഡേവിഡ് ആയിരുന്നു ഗോൾ സ്കോറർ. 89rd അന്റോണിയോ റൂഡിഗർ റയലിനായി ഒരു ഗോൾ തിരിച്ചടിച്ചു. തുടർച്ചയായ 7 വിജയങ്ങൾ സ്വന്തമാക്കിയ ബാഴ്സലോണയാണ് പോയിന്റ് പട്ടികയിൽ ഒന്നാമത്. അത്ലറ്റിക്കോ 2nd റയൽ മാഡ്രിഡ് 3rd.
0: ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെ 114 റൺസിന് തകർത്തെറിഞ്ഞ് ഭാരത വനിതാ ടീം ഫൈനലിൽ പ്രവേശിച്ചു. ഷഫാലി വർമ്മയുടെ തകർപ്പൻ സെഞ്ചുറിയുടെയും ബൌളർമാരുടെ കൃത്യതയാർന്ന പ്രകടനത്തിന്റെയും കരുത്തിലാണ് നിലവിലെ ചാമ്പ്യന്മാരായ ഭാരതം വീണ്ടും സ്വർണ്ണപ്പോരിലേക്ക് ടിക്കറ്റ് എടുത്തത്. ഫൈനലിൽ എത്തിയതോടെ ഭാരതം മെഡൽ ഉറപ്പിച്ചു. ഇന്ന് നടക്കുന്ന കലാശപ്പോരിൽ ശ്രീലങ്കയാണ് ഭാരതത്തിന്റെ എതിരാളികൾ. ടോസ് നേടി ആദ്യം ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഭാരതം നിശ്ചിത 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 195 റൺസ് എന്ന കൂറ്റൻ സ്കോർ പടുത്തുയർത്തി ബംഗ്ലാദേശിനെതിരെ. ഓപ്പണർ ഷഫാലി വർമ്മയുടെ ബാറ്റിംഗ് വിരുന്നാണ് ഭാരതത്തിന് തുണയായത്. വെറും 49 പന്തുകളിൽ നിന്ന് 9 സിക്സറുകളും 3 ഫോറും അടക്കം 100 റൺസുമായി പുറത്താകാതെ നിന്ന ഷഫാലി ഏഷ്യൻ ഗെയിംസ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ വനിതാ താരമെന്ന ചരിത്ര നേട്ടവും സ്വന്തമാക്കി. മത്സരത്തിനിടെ മറ്റൊരു ചരിത്ര നേട്ടവും പിറന്നു. 19 പന്തിൽ 37 റൺസ് എടുത്ത ഓപ്പണർ സ്മൃതി മന്ദാന വനിതാ അന്താരാഷ്ട്ര T20 ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കി. ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ 33 പന്തിൽ 40 റൺസ് എടുത്തു. 196 റൺസ് വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനിറങ്ങിയ ബംഗ്ലാദേശിനെ ഭാരത ബൌളർമാർ വരിഞ്ഞുകെട്ടി. 15.4 ഓവറിൽ വെറും 81 റൺസിന് ബംഗ്ലാദേശ് ഓൾഔട്ടായി. ദിലാര അക്തർ മാത്രമാണ് ബംഗ്ലാദേശ് നിരയിൽ അല്പമെങ്കിലും ചെറുത്തുനിന്നത്. ഭാരതത്തിനായി ദീപ്തി ശർമ്മയും നന്ദനി ശർമ്മയും 3 വിക്കറ്റ് വീതം വീഴ്ത്തി. ശ്രീചരണി 2 വിക്കറ്റും ക്രാന്തി ഗൌഡും ശ്രേയങ്ക പാട്ടീലും ഓരോ വിക്കറ്റ് വീതവും വീഴ്ത്തി മികച്ച പിന്തുണ നൽകി.
1: ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ ടീം ഇനത്തിൽ ഭാരതം മെഡൽ നേടിയപ്പോൾ കേരളക്കരയിൽ പിറന്നത് ചരിത്ര നിമിഷമായിരുന്നു. ഏഷ്യൻ ഗെയിംസിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മലയാളി താരം ഷൂട്ടിംഗിലൂടെ മെഡൽ സ്വന്തമാക്കി. ഭാരതത്തിനായി വെള്ളി ഉറപ്പാക്കിയ 3-അംഗ ടീമിൽ ഉൾപ്പെട്ടത് കോഴിക്കോട് തിരുവമ്പാടി സ്വദേശി വിദർശ കെ വിനോദ്. ഇളവേനിൽ വാളറിവാൻ, സോനം മാസ്കാർ എന്നിവരാണ് ടീമിലെ മറ്റ് 2 പേർ. ഷൂട്ടിംഗിൽ ഭാരതത്തിന്റെ അഭിമാനമുയർത്തി വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ വ്യക്തിഗത വിഭാഗത്തിലും ടീം ഇനത്തിലും ഇളവേനിൽ വെള്ളി മെഡലുകൾ സ്വന്തമാക്കി. മത്സരത്തിന്റെ ഭൂരിഭാഗം സമയത്തും 1st ഇളവേനിലിന് അവസാന ഷോട്ടുകളിലാണ് നേരിയ വ്യത്യാസത്തിൽ സ്വർണം നഷ്ടമായത്. 253 എന്ന ഗെയിംസ് റെക്കോർഡ് സ്കോറോടെ ജപ്പാന്റെ ഹിനാദ തായ്ച്ചിയാണ് സ്വർണം നേടിയത്. ദക്ഷിണ കൊറിയയുടെ ഒളിമ്പിക് ചാമ്പ്യൻ ബാൻ ഹാൻജിൻ വെങ്കലം നേടി. ഫൈനലിൽ മത്സരിച്ച ഭാരതത്തിന്റെ മറ്റൊരു താരം സോനം മസ്കാർ 6th ഫിനിഷ് ചെയ്തു. നേരത്തെ ടീം ഇനത്തിൽ സോനം ഇളവേനലിനേക്കാൾ മുന്നിലായിരുന്നു മസ്കാർ.
0: ലാലിഗയിൽ തകർപ്പൻ ഫോം തുടർന്ന് FC ബാഴ്സലോണ. ബ്രസീലിയൻ താരം റാഫീമയുടെ തുടർച്ചയായ 2nd ഹാട്രിക്കിന്റെ കരുത്തിൽ സെവിയയ്ക്കെതിരെ ബാഴ്സലോണയ്ക്ക് 3-1 തകർപ്പൻ വിജയം. 1 ഗോളിന് പിന്നിൽ നിന്ന ശേഷമാണ് കറ്റാലൻപട ഉജ്ജ്വല തിരിച്ചുവരവ് നടത്തിയത്. ഇതോടെ ലീഗിൽ തുടർച്ചയായ 8ാം ജയത്തോടെ ബാഴ്സലോണ 1st അപരാജിത കുതിപ്പ് തുടർന്നു. മത്സരത്തിന്റെ 19th യൂസഫ് ഫഫാനിയയിലൂടെ ആതിഥേയരായ സെവിയയാണ് ആദ്യം ലീഡെടുത്തത്. എന്നാൽ 3 മിനിറ്റുകൾക്കകം ആൻഡ്രിയാസ് ക്രിസ്റ്റൻസന്റെ പാസിൽ നിന്ന് റാഫീമ ബാഴ്സയ്ക്കായി സമനില പിടിച്ചു. തുടർന്ന് 52, 69 മിനിറ്റുകളിലും ലക്ഷ്യം കണ്ട് താരം ഹാട്രിക് പൂർത്തിയാക്കി.
1: ജർമ്മൻ ബുന്തസ് ലീഗയിൽ നിലവിലെ ജേതാക്കളായ ബയൺ മ്യൂണിക്കിന് തകർപ്പൻ ജയം. സ്വന്തം അലയൻസ് അരീനയിൽ യൂണിയന് ബെർലിന് എതിരില്ലാത്ത 7 ഗോളുകൾക്ക് തകർത്തുവിട്ടു. ഫ്രഞ്ച് വലതു വിങ്ങർ മൈക്കൽ ഒലീസ ഹാട്രിക് നേടിയ മത്സരത്തിൽ സൂപ്പർ താരം ഹാരി കെയ്ൻ 2 ഗോളടിച്ചു. ജമാൽ മുസിയാലയും ഇസ്മായിൽ സൈബാരിയും 1 ഗോൾ വീതവും നേടി. 18th മുസിയാലയാണ് ഗോളടിക്ക് തുടക്കമിട്ടത്. 39th ലഭിച്ച പെനാൽറ്റി ഗോളാക്കി ഹാരി കെയ്ൻ ബയൺ ലീഡ് ഇരട്ടിപ്പിച്ചു. ആദ്യ പകുതി പിരിയുമോ മുംബൈ ഒലീസ മത്സരത്തിലെ ആദ്യ ഗോൾ കണ്ടെത്തി ബയൺ ലീഡ് 3-0 ഉയർത്തി. രണ്ടാം പകുതി തുടങ്ങി അല്പം കഴിഞ്ഞപ്പോഴേക്കും ഇരട്ട ഗോൾ തികച്ചുകൊണ്ട് ഹാരി കെയ്ൻ ബയൺ ലീഡ് വീണ്ടും ഉയർത്തി. പിന്നീട് 6 മിനിറ്റിനിടെ ബയൺ 3 ഗോൾ അടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. 70th minute സൈബാരിയും 73-76 minutes ഒലീസയുടെ ഗോളുകളും അലയൻസ് സ്റ്റേഡിയത്തെ ത്രസിപ്പിച്ചു.
0: ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ചെൽസിക്ക് ബ്രണ്ടർഫോർഡിന് മുന്നിൽ കനത്ത തോൽവി നേരിടേണ്ടി വന്നത് ഇക്കഴിഞ്ഞ ദിവസമാണ്. ബ്രണ്ടർഫോർഡിന്റെ മൈതാനത്ത് നടന്ന മത്സരത്തിൽ 3-0 ചെൽസി പരാജയപ്പെട്ടത്. കളിയുടെ തുടക്കം മുതലേ ചെൽസി പന്തടക്കത്തോടെ നിരവധി മികച്ച മുന്നേറ്റങ്ങൾ നടത്തിയെങ്കിലും എല്ലാം കരുത്തില്ലാത്തവയായിരുന്നു. രണ്ടാം പകുതിയിലാണ് ബ്രണ്ടർഫോർഡ് 3 ഗോളുകളും പായിച്ചത്. ജൈഡനൻ ആന്റണി, ഇഗർ തിയാഗോ, ഫാബിയോ കർവാലോ എന്നിവരാണ് സ്കോറർമാർ.
1: മിക്കേൽ അട്ടേറ്റയുടെ ആഴ്സണൽ FC ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വൻ തിരിച്ചടി നേരിട്ടു. ബ്രൈറ്റണിനെതിരായ മത്സരത്തിൽ 0-3 ഞെട്ടിക്കുന്ന തോൽവി വഴങ്ങി. സീസണിൽ 5 മത്സരത്തിനിറങ്ങിയ അവർ ആദ്യ തോൽവിയാണ് എവേ മത്സരത്തിൽ നേരിട്ടത്. 4 കളികളും തുടർച്ചയായി ജയിച്ചുവന്ന ആഴ്സണൽ 12 പോയിന്റുമായി പട്ടികയിൽ 2nd ഇടിഞ്ഞു. 4-4 ജയിച്ച മാഞ്ചസ്റ്റർ സിറ്റിയാണ് 12 പോയിന്റുമായി മുന്നിൽ. കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിൽ 3 ഗോളുകൾ വഴങ്ങിയത് ആഴ്സണലിന് പോയിന്റ് പട്ടികയിലും തിരിച്ചടി നേരിട്ടു. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ 2 രണ്ടാം പകുതിയിൽ 1 ഗോളും നേടിക്കൊണ്ടാണ് ബ്രൈറ്റൺ ആഴ്സണലിനെ ഞെട്ടിച്ചത്. 31st പാസ്കൽ ഗ്രോബും 45th ചെരാലാം കോസ്റ്റ്യൂലസും ഗോളുകൾ നേടി. 57th കെമ ആൻഡ്രസ് ആണ് ഗോൾ നേടിയത്.
0: ക്രിക്കറ്റ് താരം സഞ്ജു സാംസനെ ഡൽഹി സർക്കാരിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയോഗിച്ചു. സഞ്ജുവും മുഖ്യമന്ത്രി രേഖ ഗുപ്തയും ചേർന്ന് ഡൽഹി സർക്കാരിന്റെ ജൻ കൌശൽ കേന്ദ്രയുടെ പ്രചാരണത്തിനായി സഞ്ജുവിന്റെ ചിത്രത്തോടുകൂടിയ ഔദ്യോഗിക പോസ്റ്റർ പുറത്തിറക്കി. ഡൽഹി സർക്കാരിന്റെ യുവശാക്തീകരണ പദ്ധതികളുടെയും AI ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെയും പ്രവർത്തനങ്ങൾ ജൻ കൌശൽ കേന്ദ്രയിലൂടെയാണ് നടക്കുക. ഷാലിമാർ ബാഗിൽ ജൻ കൌശൽ കേന്ദ്രയുടെ കീഴിൽ സെന്റർ ഓഫ് എക്സലൻസ് സ്ഥാപിക്കുന്നതിനായുള്ള ആലോചന സർക്കാർ തലത്തിൽ നടക്കുകയാണ്. അടുത്ത 1 വർഷത്തിൽ 1 കോടി പേരെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ നൈപുണ്യമുള്ളവരാക്കി മാറ്റുക എന്ന പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാട് യുവാക്കളിലേക്ക് എത്തിക്കുന്നതിനായി സഞ്ജുവിന്റെ വീഡിയോ സന്ദേശവും ഉണ്ടാകും.
1: Under-19 ക്രിക്കറ്റിൽ ഭാരതം ഓസ്ട്രേലിയയെ തോൽപ്പിച്ചു. 2020 മത്സരത്തിൽ 7 റൺസ് വിജയമാണ് ഭാരതം നേടിയത്. ആദ്യം ബാറ്റ് ചെയ്ത ഭാരതം 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 182 റൺസ് എടുത്തു. ഇതിനെതിരെ ഓസീസിന് 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 175 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. ഭാരതത്തിനായി യശ്വർദ്ധൻ ചൌഹാൻ അർദ്ധ സെഞ്ചുറി നേടി. ഇതിഹാസ താരം രാഹുൽ ദ്രാവിഡിന്റെ മകൻ അൻവൈ ദ്രാവിഡ് 18 പന്തിൽ 38 റൺസ് എടുത്തു.
0: സിംബാബ്വെ പര്യടനത്തിനെത്തിയ ഓസ്ട്രേലിയ ആതിഥേയർക്കെതിരെ ഏകദിന പരമ്പര സ്വന്തമാക്കി. 3 മത്സര പരമ്പരയിലെ 2nd അങ്കത്തിൽ സിംബാബ്വെയെ 84 റൺസിനാണ് ഓസീസ് തകർത്തത്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ 50 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 356 റൺസ് എടുത്തു. ഇതിനെതിരെ സിംബാബ്വെ 48.3 ഓവറിൽ എല്ലാവരും പുറത്തായി. സെഞ്ചുറി നേടിയ ഓസീസ് ഓപ്പണർ ട്രാവിസ് ഹെഡ് മത്സരത്തിലെ താരമായി. ഹെഡിന്റെ സെഞ്ചുറിക്കൊപ്പം മറ്റൊരു ഓപ്പണറും ക്യാപ്റ്റനുമായ മിച്ചൽ മാർഷ്, കൂപ്പർ കൊണോളി എന്നിവരുടെ അർദ്ധ സെഞ്ചുറികളും ഒലിവർ പീക്ക് 41 റൺസ് എടുത്ത് പുറത്താകാതെ കാഴ്ചവെച്ച പ്രകടനവും ഓസീസ് സ്കോർ 350 കടത്തി. ഓസീസ് സ്കോർ പിന്തുടരാനിറങ്ങിയ സിംബാബ്വെ നിരയിൽ ആരും തന്നെ അർദ്ധ സെഞ്ചുറി പ്രകടനം പോലും കാഴ്ചവെച്ചില്ല. കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റ് വീഴ്ത്തിയാണ് ഓസ്ട്രേലിയ സിംബാബ്വെയെ കൈപ്പിടിയിൽ ഒതുക്കിയത്.
1: 2020 ക്രിക്കറ്റിലെ അതിവേഗ സെഞ്ചുറിയുമായി ഭാരത ബാറ്റർ അഭിഷേക് ശർമ്മ ശ്രദ്ധിക്കപ്പെട്ടത് പോയ വാരമാണ്. അഫ്ഗാനിസ്ഥാനെതിരായ 2020 പരമ്പരയിലെ 3rd അവസാനത്തെയും മത്സരത്തിലാണ് അഭിഷേകിന്റെ വെടിക്കെട്ട് വിസ്മയം പ്രകടമായത്. 30 പന്തുകളിൽ സെഞ്ചുറി പൂർത്തിയാക്കി. ടെസ്റ്റ് പദവിയുള്ള ക്രിക്കറ്റ് രാജ്യത്ത് നിന്നൊരു താരം നേടുന്ന ഏറ്റവും വേഗതയാർന്ന T20 സെഞ്ചുറിയാണ് ഇത്. 16 പന്തിൽ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയ അഭിഷേക് 9 ബൌണ്ടറികളുടെയും 10 സിക്സറിന്റെയും അകമ്പടിയിലാണ് സെഞ്ചുറി തികച്ചത്. സെഞ്ചുറിക്ക് ശേഷം ഒരു സിക്സർ കൂടി പറത്തിയ അഭിഷേക് 34 പന്തിൽ 108 റൺസ് എടുത്ത് പുറത്തായി. താരത്തിനൊപ്പം ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്ത സഞ്ജു സാംസൺ അർദ്ധ സെഞ്ചുറി തികച്ച് പുറത്തായി. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ഭാരതത്തിനായി 29 റൺസ് എടുത്തു. 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ ഭാരതം നേടിയത് 221 റൺസ്. 3 മത്സര പരമ്പരയിലെ ആദ്യ 2 കളികളും ജയിച്ച ഭാരതം പരമ്പര ഉറപ്പിക്കുകയായിരുന്നു. അഫ്ഗാനിസ്ഥാനു വേണ്ടി അസ്മത്തുള്ള ഒമർ സായി 2 വിക്കറ്റ് നേടി.
0: സൂപ്പർ ലീഗ് കേരള 3rd പന്തുരുളാൻ ഇനി ഏതാനും നാളുകൾ മാത്രം. September 25 കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ കണ്ണൂർ വാരിയേഴ്സ് FC തൃശൂർ മാജിക് FC നേരിടും. കണ്ണൂർ വാരിയേഴ്സ് FC ജേഴ്സി നിറങ്ങളായ ചുവപ്പും വെള്ളയും അടിസ്ഥാനമാക്കിയാണ് ഗാലറികളിൽ പെയിന്റിംഗ് നടത്തുന്നത്.
1: ഒടുവിൽ അർജന്റീന ജേഴ്സിയിൽ അവസാനമായി ഒരിക്കൽ കൂടി ലയണൽ മെസ്സിയുടെ കൽപ്പന്ത് നൃത്തം കാണാൻ വഴിതെളിയുന്നു. രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച സൂപ്പർ താരം മെസ്സിക്കായി വിടവാങ്ങൽ മത്സരം സംഘടിപ്പിക്കുമെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ അറിയിച്ചു. ആഫ്രിക്കൻ ടീമായ ബെനീനുമായി അടുത്ത മാസം നടക്കാനിരിക്കുന്ന സൌഹൃദ മത്സരത്തിലാണ് അർജന്റീന ടീമിനൊപ്പം ലയണൽ മെസ്സി അവസാനമായി കളത്തിലിറങ്ങുക. അടുത്ത മാസം 6 ബ്യൂനസ് ഐറിസിലെ മോണ്യുമെന്റൽ സ്റ്റേഡിയത്തിലായിരിക്കും മത്സരം. ലയണൽ മെസ്സിക്ക് അർഹിക്കുന്ന യാത്രയപ്പ് നൽകാൻ 6 നടക്കുന്ന മത്സരത്തിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചതായി അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ക്ലോഡിയ ടാപ്പിയ വീഡിയോ

0: സന്ദർശനത്തിലൂടെ അറിയിച്ചു. 2022 ഖത്തർ ലോകകപ്പ് കിരീടം നേടിയ അർജന്റീന ടീം അംഗങ്ങളെയും മത്സരത്തിന് ക്ഷണിച്ചിട്ടുണ്ട്. അച്ഛൻ ഹോർഹെ മെസ്സിയുടെ മരണത്തിന് പിന്നാലെ കഴിഞ്ഞ മാസം 31-നാണ് രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുന്നതായി ലയണൽ മെസ്സി പ്രഖ്യാപിച്ചത്. 207 രാജ്യാന്തര മത്സരങ്ങളിൽ നിന്നായി 125 ഗോളുകൾ 39-കാരനായ മെസ്സി നേടിയിട്ടുണ്ട്. നിലവിൽ US മേജർ ലീഗ് സോക്കർ ടീമായ ഇന്റർ മയാമിയുടെ താരമാണ് മെസ്സി.
1: പോയ വാരത്തെ കായിക വിശേഷങ്ങൾ എസ് രാജേഷ് തയ്യാറാക്കിയ അവലോകനമാണ് നിങ്ങൾ കേട്ടത്.
2: അവതരണം MV ശശികുമാർ, സീന യഹിയ.
3: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. 1-ം സമ്മാനം 30 കോടി രൂപ, 2-ം സമ്മാനം 1 കോടി രൂപ.
4: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

സേവന വാർത്തകൾ. വിവിധ കാരണങ്ങളാൽ 2025 January 1 മുതൽ 2026 August 31 വരെ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ കഴിയാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ട വിമുക്തഭടന്മാരായ ഉദ്യോഗാർത്ഥികൾക്ക് October 31 വരെ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് അവസരമുണ്ടായിരിക്കുമെന്ന് ജില്ലാ സൈനികക്ഷേമ ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 0491 2971 633. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം: 0491 2971 633. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ബിടെക് 2015 സ്കീമിൽ പഠിച്ചിരുന്ന സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ്, ക്യുസെക് എന്നിവിടങ്ങളിലെ ബിടെക് കോഴ്സ് അംഗീകൃത കാലാവധിക്കുള്ളിൽ പൂർത്തിയാക്കാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്കായി ഇന്റേണൽ ഇംപ്രൂവ്മെന്റിനുള്ള വൺ ടൈം സ്പെഷ്യൽ ചാൻസ്, മേഴ്സി ചാൻസ്. November 2026 പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള വിജ്ഞാപനം സർവകലാശാലയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് www.qsat.az.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: www.qsat.ac.in.

0: കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ.

ഈ കഥയുടെ പേര് പുലിയിറക്കം. പൂപ്പാറയ്ക്ക് ചോട്ടിലെ തേവർ ചോലയിൽ പുലി ഇറങ്ങിയിട്ടുണ്ടെന്ന് കേട്ടു. അനിയമ്മയും രണ്ട് മക്കളും രാത്രിയും പകലും പേടിച്ചു വിറച്ചാ നടക്കുന്നത്. ആടിനെയോ പശുവിനെയോ പട്ടികളെയോ മാത്രമല്ല, തക്കം കിട്ടിയാൽ മനുഷ്യരെയും പിടിച്ചുകൊണ്ടു പോവാം. കഴിഞ്ഞ വർഷം ജോസേട്ടൻ ദീനം പിടിച്ചു കിടക്കുമ്പോഴായിരുന്നു ആന ഇറങ്ങിയത്. അന്ന് വീടിനടുത്ത് വരെ വന്നു. വാഴയും മുളകുവള്ളികളുമൊക്കെ കുത്തി മറിച്ചിട്ടു. നാട്ടുകാരൊക്കെ കൂടി പാട്ട കൊട്ടിയും പന്തം കൊളുത്തി ബഹളം വെച്ചുമാണ്

0: അതിനെ കാട് കയറ്റിയത്. ഭർത്താവുണ്ടെന്നുള്ള ഒരു സംരക്ഷണ ബോധം ഉണ്ടായിരുന്നു അന്ന്. ആട് പ്രസവിക്കാറായി നിൽക്കുന്നു. രണ്ടാഴ്ച കൂടി കഴിഞ്ഞാൽ അതിനെയും കുഞ്ഞുങ്ങളെയും കൊടുത്ത് ആ കാശുകൂടി കിട്ടിയിട്ട് വേണം വീടിന്റെ മേച്ചില് മാറ്റാൻ. പതിവില്ലാതെ മുക്കുറ്റിച്ചോട്ടിലെ തോമാച്ചേട്ടൻ ഉച്ചയ്ക്ക് അതുവഴി വന്നപ്പോ പറയുകയും ചെയ്തതാണ്,
1: ആനിയേ നിനക്ക് ആടുണ്ടോടിയേ, സൂക്ഷിച്ചോട്ടോ, പുലി ഇറങ്ങിയിട്ടുണ്ട്.
0: രാത്രി മുഴുവനും പട്ടി കുരയ്ക്കുകയായിരുന്നു. എന്തോ അനക്കമൊക്കെ കേട്ട് ആനിയമ്മയും മക്കളും വിളക്കൊക്കെ കെടുത്തിവെച്ചു, മുട്ടുകുത്തി കെട്ടിപ്പിടിച്ചു നിന്ന് പ്രാർത്ഥിച്ചു. രാവിലെ ആയപ്പോ, എന്നാലെന്റെ മോനെ അതിനെ തന്നെ കൊണ്ടോയല്ലോ, ആനിയമ്മ കരച്ചിലായി.
1: അതിന് നമ്മുടെ ജീവനൊന്നും പറ്റിയില്ലല്ലോ അമ്മച്ചി, അങ്ങനെ അങ്ങോട്ട് സമാധാനിക്ക്.
0: വലിയ കുട്ടികളൊന്നും ആയിട്ടില്ലെങ്കിലും അപ്പച്ചൻ പോയേ പിന്നെ ജോണും സ്റ്റീവും നല്ല പാകതയുള്ള ആളുകളെപ്പോലെയാണ് ചില നേരം സംസാരവും പെരുമാറ്റവും. രണ്ടു ദിവസം കഴിഞ്ഞപ്പോ സ്കൂളില്ലാത്തതുകൊണ്ട് കുട്ടികൾ മുക്കുറ്റിച്ചോട്ടിലെ വല്യമ്മച്ചിയുടെ വീട്ടിലേക്ക് പോയി. സന്ധ്യയ്ക്ക് മുമ്പേ അവരിങ്ങ് എത്തിക്കോളും. ആനിയമ്മ തോട്ടത്തിൽ പണിക്ക് പോയാൽ ജോണും സ്റ്റീവും തനിയെ ഇരിക്കേണ്ടല്ലോ. ആനിയമ്മയ്ക്ക് അതൊരാശ്വാസമായി. അവർക്ക് കളിക്കാനും കൂട്ടുകൂടാനും സണ്ണിപ്പാപ്പൻ്റെ മക്കൾ ജോബിൻ ചേട്ടായിയും ജെറിനുമൊക്കെയുണ്ടവിടെ. പോരാത്തതിന് വല്യമ്മച്ചി നല്ല വരാല് വറുത്തതും കാട്ടിറച്ചിയും ഒക്കെ വെച്ചുകൊടുക്കും. അന്ന് ചേട്ടായിയുടെ കവണയും ചൂണ്ടയും കൊണ്ട് അവർ കറങ്ങാനിറങ്ങി. ചൂണ്ടയിടാനിരിക്കുമ്പോഴും നടക്കുമ്പോഴുമൊക്കെ പുലി പിന്നെയും ഇവിടെയൊക്കെ ഉണ്ടാവുമോ എന്ന് പേടിയാ സ്റ്റീവിന്.
1: ആടിനെ പുലി തന്നെയാണോടാ കൊണ്ടുപോയത്?
0: അതോ തോടിനക്കര കൂടി തോമാച്ചേട്ടൻ പോണ കണ്ടപ്പോ ജോബിൻ ചേട്ടായി കളിയാക്കിയൊരു ചോദ്യം.
1: അതെന്താടാ അങ്ങനെ? ആ പോണ പുള്ളിയുണ്ടല്ലോ, ആളത്ര ശരി പുള്ളിയൊന്നുമല്ല, ഇത്തിരി മോഷണവേലയൊക്കെ ഉണ്ട് കയ്യില്. പുലി പിടിച്ചതാണെങ്കിൽ എവിടെയെങ്കിലും അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കാണേണ്ടതാണ്.
0: അതൊന്നും എങ്ങും കണ്ടില്ല. മാത്രവുമല്ല, വെടിയിൽ നിൽക്കുന്ന പട്ടികളെയൊന്നും പിടിക്കാതെ കൂടിനുള്ളിൽ നിന്ന് ആടിനെ മാത്രം പുലി എങ്ങനെ പിടിച്ചു?
2: മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ തുടരി. വായിച്ചത് പ്രീതി.
3: ഹോൾസെയിൽ ഡയമണ്ട്സും സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മാൾ, കൊച്ചി.

0: ആകാശവാണി FM വാർത്തകൾ.
1: രാജ്യത്തെ വികസന പ്രവർത്തനങ്ങളുടെ അടുത്തഘട്ടം ഗുണനിലവാരത്തെ അടിസ്ഥാനമാക്കിയാകണമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഓസ്ട്രേലിയൻ കൌൺസിൽ ജനറലിന്റെ അഭിനന്ദനം സ്വന്തമാക്കി സംസ്ഥാന സർക്കാരിന്റെ ലഹരിവിരുദ്ധ പദ്ധതി ഓപ്പറേഷൻ തൂഫാൻ. കേരളത്തിൽ നടന്നുവരുന്ന ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കൌൺസിൽ ജനറലിന് വിശദീകരിച്ചു. പോളിടെക്നിക് കോളേജുകൾ കേന്ദ്രീകരിച്ച് നടപ്പാക്കുന്ന സമഗ്ര ലഹരിവിരുദ്ധ പ്രവർത്തന പദ്ധതിയായ സ്റ്റാൻഡ് വിത്ത് തൂഫാന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മന്ത്രി റോജി എം ജോൺ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് ഇന്നു രാത്രിയും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. രാത്രി 12:35 വരെയായിരിക്കും നിയന്ത്രണം. സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാർക്കായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന വിവിധ വ്യക്തിഗത ഗുണഭോക്തൃ പദ്ധതികളുടെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കുടിശ്ശിക തുക ഇനത്തിൽ 1.30 കോടി രൂപ അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കി. തിരുവോണം ബമ്പർ ഭാഗ്യക്കുരുടെ നറുക്കെടുപ്പ് മന്ത്രി K. മുരളീധരൻ ഈ മാസം 26 തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും.

0: പൂജാ ബമ്പർ പ്രകാശനവും മന്ത്രി ചടങ്ങിൽ നിർവഹിക്കും. കൊല്ലം ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിലെ 28-ാം ഓണമഹോത്സവവുമായി ബന്ധപ്പെട്ട് ദേശീയപാത 66-ൽ നാളെ രാവിലെ 6 മണി മുതൽ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി. 125-ാമത് കോട്ടയം താഴത്തങ്ങാടി മത്സരം വള്ളംകളിയും ചാമ്പ്യൻസ് ബോട്ട് ലീഗും ഒക്ടോബർ 24-ന് നടക്കും. ചെറുവള്ളങ്ങളുടെ രജിസ്ട്രേഷൻ ഈ മാസം 27-ന് ആരംഭിക്കും. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്കു സാധ്യത. 7 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് സ്വർണം. പുരുഷ ക്രിക്കറ്റിൽ ജപ്പാനെ 2 റൺസിന് പരാജയപ്പെടുത്തി ഇന്ത്യ.
1: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: മുളയെക്കുറിച്ച്, പാവപ്പെട്ടവന്റെ തടി, പച്ച സ്വർണം എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന സസ്യവർഗം ഏതാണെന്നറിയാമോ? ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പുല്ലിനത്തിൽപ്പെട്ട സസ്യമായ മുള തന്നെ. പൊയേസിയെ എന്ന സസ്യകുടുംബത്തിൽപ്പെട്ട മുള ചൈന, ഇന്ത്യ, ജപ്പാൻ, തെക്ക് കിഴക്കൻ ഏഷ്യൻ രാഷ്ട്രങ്ങൾ എന്നിവിടങ്ങളിൽ വ്യാപകമായും വടക്കൻ ഓസ്ട്രേലിയ, ആഫ്രിക്ക, അമേരിക്ക എന്നിവിടങ്ങളിലെ ചില പ്രദേശങ്ങളിലുമൊക്കെ വളരുന്നു. 1200-ലധികം സ്പീഷീസുകളിലാണ് ഇവ കാണപ്പെടുന്നത്. ദിവസവും ഏകദേശം 1 മീറ്റർ വരെ വളരുന്ന മുളയുടെ വേഗത തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. കൂടാതെ താരതമ്യേന കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്ത് ഓക്സിജൻ പുറത്തേക്ക് വിടുന്നതിനാൽ പരിസ്ഥിതി സംരക്ഷണത്തിലും വേരുകളുടെ ദൃഢത മൂലം മണ്ണിനെ പിടിച്ചു നിർത്തി മണ്ണൊലിപ്പ് തടയുന്നതിനാൽ മണ്ണ് സംരക്ഷണത്തിലുമൊക്കെ ഇതിൻ്റെ പങ്ക് വളരെ വലുതാണ്. പുരാതന കാലം മുതൽക്ക് തന്നെ ഭവന നിർമ്മാണത്തിൻ്റെ അവിഭാജ്യ ഘടകമായിരുന്നു മുളകൾ. നാം ഉപയോഗിക്കുന്ന അനവധി നിത്യോപയോഗ വസ്തുക്കളായ മുറം, വട്ടി, കുട്ട കൂടാതെ ഒറ്റ ഇവയെല്ലാം മുളയുടെ വിവിധ രൂപങ്ങളാൽ നിർമ്മിതമാണ്. കടലാസ് നിർമ്മാണത്തിൽ മുളയ്ക്കുള്ള സ്ഥാനം അദ്വിതീയമാണ്. വേലി കെട്ടാനും പന്തലിടുന്നതിനുമൊക്കെ മുളയില്ലാതെ പറ്റില്ല എന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഇന്നും അവ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പരിസ്ഥിതിക്ക് ദോഷമുണ്ടാക്കുന്ന പകരക്കാർ വന്നതോടെ ഇവയുടെ പ്രസക്തി തെല്ലു കുറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ പരിസ്ഥിതി പ്രശ്നങ്ങളായി ആവിർഭവിക്കുകയും ചെയ്യുന്നുണ്ട്. മുളനാരിൽ നിന്ന് നിർമ്മിക്കുന്ന വസ്ത്രങ്ങൾക്ക് നല്ല വായു സഞ്ചാരം സാധ്യമാകും എന്ന പ്രത്യേകത കൂടിയുണ്ട്. മുളംകുറ്റിയിൽ ചുടുന്ന പുട്ടിൻ്റെ സ്വാദും ഒന്ന് വേറെ തന്നെ. മുളയരിയും മുളക്കൊമ്പും ഭക്ഷ്യയോഗ്യമെന്ന് മാത്രമല്ല രുചികരവും പോഷകസമ്പുഷ്ടവും കൂടിയാണ്. ഉരക പക്ഷിവർഗ്ഗങ്ങളുടെയും ചില ഉഭയജീവികളുടെയും ഒക്കെ ആവാസസ്ഥാനം കൂടിയാണ് മുളങ്കാടുകൾ. നമ്മുടെ രാജ്യം മുളയുടെ ജനിതക സ്രോതസ്സിൻ്റെ കാര്യത്തിൽ 2-ാം സ്ഥാനത്താണ്. ചൈനയ്ക്കാണ് ഇക്കാര്യത്തിൽ 1-ാം സ്ഥാനം. നമ്മുടെ രാജ്യത്ത് ജമ്മുകാശ്മീർ ഒഴിച്ച് മിക്കവാറും എല്ലാ പ്രദേശങ്ങളിലും മുളയുടെ സാന്നിധ്യമുണ്ട്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളായ അരുണാചൽ പ്രദേശ്, അസം, മണിപ്പൂർ തുടങ്ങിയ ഇടങ്ങളിലായി രാജ്യത്തെ ആകെയുള്ളതിൻ്റെ പകുതിയിലധികം മുളസമ്പത്തുണ്ട്. പട്ടണങ്ങളിൽ താമസിക്കുന്നവർ പോലും വെയിലിൻ്റെയും പൊടിയുടെയും പ്രശ്നങ്ങൾ തടയുവാൻ മുള നട്ട് മുളപ്പന്തലാക്കി ആശ്വാസം നേടുന്നുണ്ട്. അല്പം തയ്യാറെടുപ്പോടെ ശാസ്ത്രീയമായി നട്ടാൽ ഒപ്പം വരുമാനവും നേടാനാവുമെന്ന് ഇവർ സാക്ഷ്യം പറയുന്നു. പരിസ്ഥിതിയുടെ കാവലാളായി മുള നിലകൊള്ളുന്നുവെന്ന് പറയുമ്പോൾ മഴക്കാലത്ത് നമ്മുടെ സംസ്ഥാനത്തിന് ഭീഷണിയായ ഉരുൾപൊട്ടൽ സാധ്യത കുറയ്ക്കുവാൻ മുളയ്ക്ക് കഴിവുണ്ട് എന്ന കാര്യം കൂടി കൂട്ടിച്ചേർക്കപ്പെടേണ്ടതുണ്ട്. മഴവെള്ളത്തെ ഭൂമിയിലേക്ക് ഇറക്കി വിടുവാൻ മുളയ്ക്ക് കഴിവുള്ളതിനാലാണത്. വെള്ളത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന മുളയുടെ വേരുകൾ ജല ആവാസ വ്യവസ്ഥയുടെ രൂപീകരണത്തെ സഹായിക്കുകയും ചെയ്യുന്നു. ഇത്രയ്ക്ക് പ്രാധാന്യമർഹിക്കുന്ന മുളയെക്കുറിച്ചുള്ള അവബോധം ലോകമെമ്പാടും വളർത്തുന്നതിനായാണ് വർഷം തോറും September 18 ലോക മുളദിനം ആചരിക്കുന്നത്. 100-ഓളം രാജ്യപ്രതിനിധികൾ പങ്കെടുത്ത 2009 ബാങ്കോങ് വേൾഡ് ബാംബു കോൺഗ്രസിലാണ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക തീരുമാനമുണ്ടായത്. ഒരു മുഴം മുളംതണ്ടിൽ നിന്നും ഉതിരുന്ന മുരളീഗാനം കേൾക്കുമ്പോൾ മുളയുടെ സാമ്പത്തിക, സാമൂഹിക, പാരിസ്ഥിതിക, സാംസ്കാരിക പ്രാധാന്യം കൂടി നാം ഓർക്കുവാൻ മറക്കരുതേ.
2: ഈ വിവരങ്ങൾ നൽകിയത് S. സുധീഷ് ഷേനായ്. ശാസ്ത്രദീപ്തി.

ഇന്ന് കാക്കനാട് കൊല്ലംകുടി മുകൾ വിദ്യാജ്യോതി സ്കൂളിലെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന പരിപാടികൾ കേൾക്കാം. ആദ്യം ഒരു സംഘഗാനമാണ് പാടുന്നവർ. നക്ഷത്ര ജയപ്രസാദ്, ആൻമിയ മനു, ഗൗരവ് നന്ദ, കാത്തറിൻ മരിയ കോളിൻസ്, സഹർ സലാഷ്, അഗാഫിയ സോണൽ.

കണ്ണടകൾ വേണം. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. രക്തം ചിതറിയ ചുവരുകൾ കാണാ, അഴിഞ്ഞ കോരക്കൂപ്പുകൾ കാണാ. രക്തം ചിതറിയ ചുവരുകൾ കാണാം, അഴിഞ്ഞ കോരക്കൂപ്പുകൾ കാണാം. കത്തികൾ വെള്ളിടി വെട്ടും നാദം, ചെല്ലുകൾ ഉടഞ്ഞ് ചിതറും നാദം. പന്നിവെടി പുക പൊന്തും തെരുവിൽ, പാതിക്കാൽ വിറകൊള്ളുവതു കാണാ. ഒഴിഞ്ഞ കൂരയിൽ ഒളിഞ്ഞിരിക്കും കുരുന്നു ഭീതി കണ്ണുകൾ കാണാം. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. സ്മരണ കുടീരങ്ങൾ പെരുകുമ്പോൾ, പുത്രൻ ബലിവഴിയെ പോകുമ്പോൾ, മാതൃവിലാപത്താരാട്ടിൽ മേപ്പൂട്ടി മയങ്ങും ബാല്യം, കണ്ണിൽ പെരുമഴയായി പെയ്തൊഴിവതു കാണാ. സ്മരണ കുടീരങ്ങൾ പെരുകുമ്പോൾ, പുത്രൻ ബലിവഴിയെ പോകുമ്പോൾ, മാതൃവിലാപത്താരാട്ടിൽ മേപ്പൂട്ടി മയങ്ങും ബാല്യം, കണ്ണിൽ പെരുമഴയായി പെയ്തൊഴുവതു കാണാം. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം.

0: പലിശ പട്ടിണി പടികേറുമ്പോൾ പുറകിലെ മാവിൽ കയറുകൾ കാണാം, പൊട്ടിയ താലി ചരടുകൾ കാണാം, പൊട്ടാമദ്യ കുപ്പികൾ കാണാം. പലിശ പട്ടിണി പടികേറുമ്പോൾ പുറകിലെ മാവിൽ കയറുകൾ കാണാം. തറയിലൊരിലയിലൊരൽപ്പം ചോരൽ കൂനരുറും പിറതേള് കാണാം. തറയിലൊരിലയിലൊരൽപ്പം ചോര കൂനനുറും പിറതേളിൽ കാണാം. മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം.
1: അടുത്തത് ജ്വൽ പി ജെയ്സൺ ചൊല്ലുന്ന കവിതയാണ് അമ്മ മലയാളം.
2: കുരിപ്പുയ ശ്രീകുമാർ എഴുതിയ അമ്മ മലയാളം എന്ന കവിതയാണ് ഞാൻ ഇവിടെ പാടാൻ പോകുന്നത്.

0: ഇനി ഒരു കഥ കേൾക്കാം. ലിയോണ എലിസബത്ത് ലിജോ ആണ് കഥ പറഞ്ഞു തരുന്നത്.
1: ഞാനിന്നിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് രണ്ട് ഞണ്ടുകൾ. കടൽക്കരയിൽ രണ്ട് ഞണ്ടുകൾ നടക്കുകയായിരുന്നു, അമ്മയും മകളും. പലതും സംസാരിച്ചു കൊണ്ട് നടക്കെ പെട്ടെന്ന് ഞണ്ടമ്മയ്ക്ക് ദേഷ്യം കയറി. എന്താടി പെണ്ണെ, നിന്റെ നടപ്പ് വളരെ മോശമാണല്ലോ, നിനക്ക് മറ്റു മൃഗങ്ങളെപ്പോലെ നടക്കാൻ വയ്യേ. അവരെല്ലാം മുന്നോട്ടേക്ക് നടക്കുന്നു, നീ പിന്നോട്ടും. അമ്മയുടെ ദേഷ്യം കണ്ട് മകൾ അമ്പരം നിന്നു. എങ്കിലും ആ അമ്പരപ്പ് മാറ്റിക്കൊണ്ട് അവൾ ഉടനെ ചോദിച്ചു, പക്ഷെ അമ്മയല്ലേ എന്നെ നടത്തം പഠിപ്പിച്ചത്? അമ്മ പറഞ്ഞതനുസരിച്ചും അമ്മയെ നോക്കിയുമാണ് ഞാനത് പഠിച്ചത്. എന്നിട്ടിപ്പോൾ അമ്മയെപ്പോലെ തന്നെ ഞാനും നടക്കുമ്പോൾ എന്തിനെന്നെ കുറ്റപ്പെടുത്തുന്നു? മകൾ തുടർന്നു, ഏതായാലും ഇനി ഇത് മാറ്റാൻ പ്രയാസമുണ്ട്. നിർബന്ധമാണെങ്കിൽ മുന്നോട്ട് നടക്കുന്നത് എങ്ങനെയാണെന്ന് അമ്മ തന്നെ കാണിച്ചു തരൂ, ഞാൻ ശ്രമിക്കാം. ഈ വാക്കുകൾ കേട്ട് അമ്മയുടെ മുഖം വിളറി. മകൾ പറയുന്നതാണല്ലോ ശരി. അവർ പിന്നെ രസകരമായി മറ്റൊരു വിഷയത്തിലേക്ക് ശ്രദ്ധ തിരിച്ചുവിട്ട് നടന്നുപോയി. ഈ കഥയുടെ ഗുണപാഠമാണ് അവനവന് നടപ്പാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ അന്യർക്ക് ഉപദേശിക്കരുത്.
0: അടുത്തത് എമി പാടുന്ന ലളിതഗാനം.

0: ഇനി ഒരു പ്രസംഗമാണ് മരിയ ഫിജോ അവതരിപ്പിക്കുന്നു.
1: ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ഇന്ത്യയുടെ പുരോഗതി എന്ന വിഷയത്തെ കുറിച്ചാണ്. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ ഇന്ന് ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുകയാണ്. ഒരു കാലത്ത് സാങ്കേതിക വിദ്യയ്ക്കായി മറ്റ് രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന ഇന്ത്യ ഇന്ന് പല മേഖലകളിലും ലോകത്തിന് തന്നെ മാതൃകയാകുന്നു. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ രംഗത്തെ നേട്ടങ്ങൾ ഇതിനെ ഏറ്റവും മികച്ച ഉദാഹരണമാണ്. ഇസ്രയുടെ ചന്ദ്രയാൻ 3 ദൗത്യം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവ മേഖലയിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ആദ്യ ദൗത്യമായി ചരിത്രത്തിൽ ഇടം നേടി. മംഗൾയാൻ ഇന്ത്യയുടെ സാങ്കേതിക മികവ് ലോകത്തിനു മുന്നിൽ തെളിയിച്ചു. കുറഞ്ഞ ചെലവിൽ സങ്കീർണമായ ബഹിരാകാശ ദൗത്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാനുള്ള ഇന്ത്യയുടെ കഴിവ് ഏറെ പ്രശംസിക്കപ്പെട്ടു. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലും ഇന്ത്യ വലിയ മുന്നേറ്റമാണ് നടത്തുന്നത്. UPI, ഡിജിറ്റൽ പേയ്മെന്റുകൾ, ഡിജിറ്റൽ ഇന്ത്യ തുടങ്ങിയ സംരംഭങ്ങൾ സാധാരണക്കാരുടെ ജീവിതത്തെ പോലും മാറ്റിമറിച്ചു. ഇന്ന് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ പണമിടപാടുകൾ നടത്താൻ കഴിയുന്നു. ആരോഗ്യരംഗത്തും കൃഷിയിലും വിദ്യാഭ്യാസത്തിലും നിർമ്മിത ബുദ്ധി, റോബോട്ടിക്സ്, ജൈവ സാങ്കേതിക വിദ്യ തുടങ്ങിയ ആധുനിക സാങ്കേതിക വിദ്യകൾ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്നു. വൈദ്യശാസ്ത്രത്തിലെ പുതിയ ഗവേഷണങ്ങളും വാക്സിൻ വികസനത്തിലെ ഇന്ത്യയുടെ കഴിവും നമ്മുടെ ശാസ്ത്രജ്ഞരുടെ മികവിന്റെ തെളിവാണ്. അതോടൊപ്പം പുനരുപയോഗ ഊർജം, സൗരോർജം, ഇലക്ട്രിക് വാഹനങ്ങൾ, ഹരിത സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിലും ഇന്ത്യ മുന്നേറുകയാണ്. ഭാവിയിലെ ഊർജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനോടൊപ്പം പരിസ്ഥിതി സംരക്ഷിക്കാനും ഇത്തരം സാങ്കേതിക വിദ്യകൾ സഹായിക്കുന്നു. എന്നാൽ ഈ പുരോഗതി ഇവിടെ അവസാനിക്കുന്നില്ല. ശാസ്ത്രബോധവും ഗവേഷണ മനോഭാവവും യുവതലമുറയിൽ വളർത്തിയെടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ശാസ്ത്രം മനുഷ്യ നന്മയ്ക്കായി എന്ന ആശയം മുൻനിർത്തി മുന്നോട്ടു പോകുമ്പോഴാണ് യഥാർത്ഥ പുരോഗതി സാധ്യമാകുന്നത്. അറിവും അധ്വാനവും ആത്മവിശ്വാസവും കൈമുതലാക്കി ഇന്ത്യ മുന്നേറുകയാണ്. വികസിത ഭാരതം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിൽ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും നിർണായക പങ്ക് വഹിക്കും. ശാസ്ത്രത്തിൽ മുന്നേറുന്ന ഇന്ത്യ, സാങ്കേതിക വിദ്യയിൽ ശക്തമാകുന്ന ഇന്ത്യ, അതായിരിക്കട്ടെ

0: നമ്മുടെ ഭാവി ഇന്ത്യ.
1: പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ വിടരുന്ന മുട്ടുകൾ അവതരിപ്പിച്ചത് കാക്കനാട് കൊല്ലംകുടി മുഗൾ വിദ്യാജ്യോതി സ്കൂളിലെ കൂട്ടുകാരാണ്. പരിപാടികൾ നിങ്ങൾക്ക് ഇഷ്ടമായോ? തീർച്ചയായും ഞങ്ങൾക്ക് എഴുതണം. വിലാസം: വിടരുന്ന മുട്ടുകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ. നിർവഹണം: ലൗലി. സഹായം: അംബിക ഷിബു.

0: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.

എറണാകുളം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററിന്റെയും കോതമംഗലം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെയും നേതൃത്വത്തിൽ സ്വകാര്യ മേഖലയിലെ പ്രമുഖ സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കുന്നതിനായുള്ള ആജീവനാന്ത ഒറ്റത്തവണ രജിസ്ട്രേഷൻ ഈ മാസം 26-ന് ശനിയാഴ്ച രാവിലെ 10:30 മുതൽ 3:30 വരെ കോതമംഗലം ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ സംഘടിപ്പിക്കുന്നു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തവർക്കും അല്ലാത്തവർക്കും 300 രൂപ രജിസ്ട്രേഷൻ ഫീ അടച്ച് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് സോഫ്റ്റ് സ്കിൽ ട്രെയിനിംഗ്, കരിയർ കൗൺസിലിംഗ്, കമ്പ്യൂട്ടർ ട്രെയിനിംഗ് MS ഓഫീസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ ട്രെയിനിംഗ് എന്നിവ സൗജന്യമായി നൽകുന്നതാണ്. രജിസ്ട്രേഷൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എംപ്ലോയബിലിറ്റി സെന്ററിൽ നടത്തപ്പെടുന്ന ജോബ് ഡ്രൈവിലും സൗജന്യമായി പങ്കെടുക്കാവുന്നതാണ്. രജിസ്ട്രേഷന് ഹാജരാകുമ്പോൾ ഉദ്യോഗാർത്ഥികൾ സാധ്യതയുള്ള ഇമെയിൽ ഐഡിയോ ഫോൺ നമ്പറോ കരുതിയിരിക്കണം. കൂടാതെ ആധാർ, വോട്ടേഴ്സ് ഐ ഡി, പാസ്പോർട്ട്, പാൻ കാർഡ് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ഹാജരാക്കണം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 26-ന് രാവിലെ 10:30 കോതമംഗലം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ എത്തിച്ചേരേണ്ടതാണ്. വിശദവിവരങ്ങൾക്കായി ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പറുകൾ പറയാം. 0484-242-452 അല്ലെങ്കിൽ 9539-326635 അല്ലെങ്കിൽ 8848-53-6856. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 0484-242-2452 9539-326635 അല്ലെങ്കിൽ 8848-53-6856. FM ഈവനിങ്ങിൽ ഇനി ഇന്നത്തെ ഈവനിങ് മെലഡി. ആനന്ദം എന്ന തമിഴ് ചിത്രത്തിനു വേണ്ടി യുഗഭാരതി രചന നിർവഹിച്ച് SA രാജകുമാർ സംഗീതം പകർന്ന് ഉണ്ണികൃഷ്ണൻ, ഹരിണി എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം.

0: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.

കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ പുരുഷനാസിൻ്റെ ഒരു ഒഴിവിലേക്ക് 3 വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് www.cochinshipyard.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 3 ഒക്ടോബർ.

0: കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് എറണാകുളം ജില്ലാ ഓഫീസിൽ നിന്നും 2025 ഡിസംബർ 31 വരെ പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ ഈ മാസം 30 വരെയുള്ള കാലയളവിൽ സമീപത്തുള്ള അക്ഷയ സെന്ററുകൾ മുഖാന്തരം മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ പറയാം: 04-84-23-41-677. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 04-84-23-41-677. കളമശ്ശേരി നഗരസഭയിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിക്കപ്പെട്ട എല്ലാ വിഭാഗം പെൻഷൻ ഗുണഭോക്താക്കളും അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഈ മാസം 30-ാം തീയതിക്ക് മുമ്പായി വാർഷിക മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ്. മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർ നഗരസഭയിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതാണ്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
0: കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികൾക്ക് 36 മാസം വരെയുള്ള കുടിശ്ശിക ഈ മാസം 30 വരെ ഒടുക്കാമെന്ന് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പറുകൾ പറയാം: 04-79-241-05-68 അല്ലെങ്കിൽ 9-1-8-8-5-1-9-8-5-4. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം: 04-79-241-05-68 അല്ലെങ്കിൽ 9-1-8-8-5-1-9-8-5-4.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: എഫ്എം ഈവനിംഗിൽ ഇനിയൊരു ഗാനം, ഓടങ്ങൾ എന്ന തമിഴ് ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ചത്. ഗാനരചന വൈരമുത്തു.

റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: തക്ഷൻ കുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: തക്ഷൻ കുന്നിൽ പിന്നീട് വന്ന സിനിമ ജീവിത നൗകയായിരുന്നു. വന്ന അതേ ദിവസം സിനിമ കാണണമെന്ന് കല്യാണിക്ക് ആഗ്രഹം. ഇപ്രാവശ്യം അവർ ഏറ്റവും പിന്നിലാണിരുന്നത്. സിനിമ കണ്ട അന്ന് തൊട്ട് തക്ഷൻകുന്നിലെ എല്ലാവരും പാടിക്കൊണ്ട് നടന്നു. ആനത്തലയോളം വെണ്ണ തരാമട, ആനന്ദ ശ്രീകൃഷ്ണ വാമുറുക്ക്. കല്യാണിയും കുറച്ചുച്ചത്തിൽ തന്നെ അത് പാടുമായിരുന്നു. പാട്ട് നിരന്തരം കേട്ടുകൊണ്ടിരിക്കെ മകൻ ചോദിച്ചു, ആനത്തലയോളം വെണ്ണയുണ്ടാക്കാൻ എത്ര പാല് വേണ്ടിവരും അമ്മേ? ഒരു സംശയവും കൂടാതെ അവൾ പറഞ്ഞു, 512. മകന് സന്തോഷമായി. ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ അവൻ ഇടയ്ക്കിടെ ചോദിക്കാറുണ്ട്. അന്നേരമെല്ലാം മറ്റൊരു സംശയത്തിന് ഇട കൊടുക്കാത്ത വിധത്തിൽ അവൾ മറുപടിയും പറയും. കല്യാണിയുടെ ഉത്തരം കേൾക്കുമ്പോൾ രാമർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തിനാ ഇത്രയും കൃത്യമായ ഒരു കണക്ക് പറയുന്നത്? അങ്ങനെ പറഞ്ഞാൽ കുട്ടികൾക്ക് സംശയമുണ്ടാവില്ല. കുട്ടികളുടെ മനസ്സിൽ അനാവശ്യ സംശയം ഉണ്ടാക്കരുതെന്ന് അച്ഛൻ പലപ്പോഴും പറയാറുണ്ട്. വലുതായി ലോകം തിരിച്ചറിയുമ്പോൾ ശരിയായ ഉത്തരം അവർ തന്നെ കണ്ടെത്തിക്കോളും. കല്യാണിയുടെ വിശദമായ മറുപടി, എന്നാലും നിന്റെ 512 കുറച്ച് കുറഞ്ഞു പോയില്ലേ എന്നൊരു സംശയോ? രാമർ കളിയാക്കി, മോന് സംശയമില്ലല്ലോ, അത് മതി. ആ വർഷത്തെ ആറാട്ടിനും ചന്തയ്ക്കും ഒരുപാട് വിശേഷങ്ങളുണ്ടായിരുന്നു. 20,000 മൂരികളെയാണ് ഇപ്രാവശ്യം കടത്തിക്കെട്ടിയിരിക്കുന്നത്. മേലെ ചൊവ്വ വയലും അതിനപ്പുറത്തുള്ള പറമ്പുകളിലും മൂരികളെ കെട്ടിയിട്ടും ഇടം തികയാത്തതുകൊണ്ട് താഴെ ചൊവ്വയുടെ ഒരു ഭാഗത്തും ആലകൾ കെട്ടി. ഇതുവഴി വൻ വരുമാനമാണ് അമ്പലത്തിന് ലഭിച്ചത്. ഇത്രയധികം മൂരികൾ എത്തിയ ഒരു ചന്ത തക്ഷൻകുന്നിലെ ഏറ്റവും പഴമക്കാരുടെ ഓർമ്മയിൽ പോലുമില്ല. നാടിന്റെ പല ഭാഗത്തു നിന്നും കാലികൾ ചൊവ്വ വയലിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. ഇതിലെന്തോ ഒരാപത്തുണ്ടെന്ന് പഴമക്കാരിൽ ചിലർക്ക് തോന്നാതിരുന്നില്ല. എന്നാൽ അതെന്താണെന്ന് അവർക്ക് ഊഹിക്കാനും പറ്റുമായിരുന്നു.

0: ആയിരുന്നില്ല. മുളപൂത്ത് കണ്ടാൽ നല്ല ഭംഗിയാ, എന്നാൽ അത് പിന്നീട് ഒരിക്കലും പൂക്കില്ല, അത് പട്ടുപോകും. അങ്ങനെ ആകാതിരുന്നാൽ മതിയായിരുന്നു. ചന്ത വഴി വൻ വരുമാനം ലഭിച്ചതിനാൽ ഉത്സവവും കേമമാക്കാൻ തീരുമാനമായി. മുമ്പ് എഴുന്നള്ളത്തിന് ഒരാനയാണ് ഉണ്ടാകാറുള്ളത്. ഇപ്രാവശ്യം 3 ആനകളാണ് എഴുന്നള്ളത്തിൻ്റെ മുൻനിരയിൽ ഉണ്ടാവുക. ഒരാന തിടമ്പേറ്റാനും മറ്റു 2 ആനകൾ വെൺചാമരമേന്താനും. എഴുന്നള്ളത്ത് പൂവെടിത്തറയിൽ സമാപിക്കുമ്പോഴാണ് വെടിക്കെട്ടുണ്ടാവുക. കുത്തനെ നിർത്തിയ കൗങ്ങിൻ തടിയിൽ പല തട്ടുകളിൽ നിരത്തിയ മുളക്കുറ്റിയിൽ വെടിമരുന്ന് നിറച്ചാണ് വെടിക്കെട്ട് നടത്തുന്നത്. ഇപ്രാവശ്യം വെടിക്കെട്ടിലും ഒരു മാറ്റം വരുത്തി. എഴുന്നള്ളത്ത് പ്രാക്കൂഴം പാട്ടുതറയോടടുക്കുമ്പോൾ ഒരു കമ്പവെടി. അതിനുവേണ്ടി താഴെ ചൊവ്വയിൽ മാലയിൽ കോർത്ത പോലെ പടക്കങ്ങൾ നിരത്തി. അതിനു പുറമെ ഉഗ്രശബ്ദമുള്ള അമിട്ടുകളും വർണ്ണപ്പൂക്കൾ വിരിയിക്കുന്ന വാണങ്ങളും. ഇതറിഞ്ഞപ്പോഴും പഴമക്കാർ പറഞ്ഞു, ഒന്നും മാണ്ടിയിരുന്നില്ല, ഇങ്ങനെ ഘോഷിക്കുന്നതൊന്നും അമ്പലത്തിലുള്ളയാൾക്ക് ഇഷ്ടാവൂല്ല. അതിൻ്റെ ദൃഷ്ടാന്തങ്ങള് അയാൾ എങ്ങനെയെങ്കിലും കാണിച്ചു തരും, നോക്കിക്കോ. എന്നാൽ ആരും അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല. ചന്തസ്ഥലത്തും പുതുമയുള്ള കാഴ്ചകൾ ഏറെയായിരുന്നു. മോട്ടോർ സൈക്കിളുകൾ വലം വയ്ക്കുന്ന മരണക്കിണറായിരുന്നു അതിൽ പ്രധാനം. നേരത്തെ സൈക്കിൾ മാത്രമാണ് കണ്ടിരുന്നത്. മോട്ടോർ സൈക്കിളുകൾ 2 വിപരീത ദിശകളിൽ കിണറിൽ വലയം വയ്ക്കുന്നത് ആകാംക്ഷയുണ്ടാക്കുന്ന ഒരു ദൃശ്യമായിരുന്നു. ഓരോ കളി തീരുമ്പോഴും അടുത്ത കളി കാണാൻ ആളുകൾ കൂടിക്കൊണ്ടിരുന്നു. മൃഗശാലയായിരുന്നു മറ്റൊരു പ്രധാന ആകർഷണ കേന്ദ്രം. ചിത്രങ്ങളിലും കഥകളിലും മാത്രം കണ്ടിട്ടുള്ള മൃഗങ്ങളെയും പക്ഷികളെയും പാമ്പുകളെയും ഇവിടെ നേരിൽ കാണാൻ കഴിയുമായിരുന്നു. ഒരിക്കലും സംസാരിക്കില്ലെന്നും ചിരിക്കില്ലെന്നും വാശി പിടിക്കുന്ന പ്രതിമാ മനുഷ്യനായിരുന്നു മറ്റൊരാകർഷണ കേന്ദ്രം. ടിക്കറ്റ് എടുത്ത് കയറുന്നവർക്ക് പ്രതിമാ മനുഷ്യനെക്കൊണ്ട് എന്തെങ്കിലും ഒരു വാക്ക് പറയിപ്പിക്കാനോ ചെറുതായൊന്ന് ചിരിപ്പിക്കാനോ കഴിഞ്ഞാൽ അപ്പോഴത്തെ എല്ലാ വരുമാനവും വിജയിക്ക് നൽകുന്ന ഒരു മത്സരമായിരുന്നു അത്. ആളുകൾക്ക് പണം നഷ്ടപ്പെട്ടു എന്നല്ലാതെ പ്രതിമാ മനുഷ്യനെക്കൊണ്ട് ഒരു വാക്ക് പറയിപ്പിക്കാനോ ചിരിപ്പിക്കാനോ കഴിഞ്ഞില്ല. ചെമ്പിൻ്റെയും ഓടിൻ്റെയും പലതരം പാത്രങ്ങളും പുൽപ്പായകളും തുണിത്തരങ്ങളും മുൻകൊല്ലങ്ങളെ അപേക്ഷിച്ച് ഈ പ്രാവശ്യം കൂടുതലായി ചന്തയിൽ എത്തിയിരിക്കുന്നു. വീട്ടിൽ വരുന്നവർക്ക് ഏറെയും പറയാനുണ്ടായിരുന്നത് ചന്തയിലെ വിശേഷങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ചന്തയിൽ പോകണമെന്ന് കല്യാണിക്ക് ആഗ്രഹം തോന്നിയത്. വളവാങ്ങാൻ വേണ്ടി ചന്തയിൽ പോയതിനു ശേഷം പിന്നീട് ഒരിക്കൽ പോലും അങ്ങോട്ട് പോയിട്ടില്ല. രാമറോട് കൂടുതലായി സംസാരിച്ചതും അന്ന് ചന്തയിൽ വെച്ചായിരുന്നു. ചന്തയിലെ പുതിയ വിശേഷങ്ങൾ കേട്ടപ്പോൾ പഴയൊരു കൗതുകം ഓർമ്മയിലേക്ക് കടന്നു വന്നു. അന്നത്തെ അന്തരീക്ഷത്തിലേക്ക് ഒരിക്കൽ കൂടി മടങ്ങിച്ചെല്ലുവാൻ കല്യാണി സ്വകാര്യമായി ആഗ്രഹിക്കുകയും ചെയ്തു. ഭർത്താവിനോട് സമ്മതം ചോദിച്ചപ്പോൾ എതിർപ്പ് പറഞ്ഞതുമില്ല. ഇഞ്ഞി മക്കളെയും കൂട്ടി പോയിക്കോ എന്നയാൾ പറഞ്ഞു. അങ്ങനെ പോകുന്നതിൽ കല്യാണിക്ക് താല്പര്യമില്ലായിരുന്നു. പഴയ അന്തരീക്ഷത്തിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നത് രാമറേയും കൂട്ടിയാണ്. അതുകൊണ്ട് കല്യാണി പറഞ്ഞു, നിങ്ങളും വരണം. രാമർ വഴങ്ങി.
1: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: അവതരിപ്പിക്കുന്നത് VK ശ്രീധരൻ.
3: വൃത്താകൃതിയെ സൂചിപ്പിക്കുന്ന പല പദങ്ങളുമുണ്ട് മലയാളത്തിൽ. വൃത്തം കൂടാതെ വട്ടം, ചക്രം, ഗോളം, വലയം തുടങ്ങിയവ ഇംഗ്ലീഷിൽ നിന്നുള്ള തത്സമമായ സർക്കിളും പ്രയോഗിച്ചു വരുന്നു. പാത്രങ്ങളുടെ വായുവട്ടത്തിന് അനുസരിച്ചാണ് മൂടികളും കുപ്പിയുടെ അടപ്പും കോർക്കും ഉണ്ടാക്കുന്നത്. അടുപ്പിൽ നിന്ന് ചൂടുള്ള പാത്രങ്ങൾ വാങ്ങിവെക്കാനും തലച്ചുമടെടുക്കുമ്പോൾ വയ്ക്കാനും കവുങ്ങിൻ്റെ ഓല ഉപയോഗിച്ച് യഥാക്രമം തിരോട, ചിമ്മാട് എന്നിവ ഉണ്ടാക്കിയിരുന്നു. ഗോളാകൃതിയിലാണ് താഴികക്കുടങ്ങൾ, ദേവതകൾക്കുള്ളത് പ്രഭാവലയങ്ങൾ. വട്ടത്തിലുള്ള പലഹാരങ്ങൾ പലവിധം: വട്ടയപ്പം, ഓട്ടട, ഇഡലി, ദോശ, നെയ്യപ്പം, ഉണ്ണിയപ്പം, വടകൾ, മുറുക്ക്, വറുത്ത വട്ടനുപ്പേരികൾ എന്നിങ്ങനെ. ഞെട്ടിയില്ല വട്ടയില എന്ന കടങ്കഥയുടെ ഉത്തരമാണ് പപ്പടം. വട്ടൻ ഒരു നെല്ലിനമാണ്. ചിലർക്ക് വട്ടമുഖമാണുള്ളത്. വളയും തളയും കൊലുസും അരഞ്ഞാണവുമെല്ലാം വട്ടത്തിലുള്ള ആഭരണങ്ങൾ. പൊട്ടും മോതിരവും കമ്മലും മാലയുടെ ലോക്കറ്റും മുൻകാലങ്ങളിൽ വൃത്താകൃതിയിലായിരുന്നു. താളപ്പിഴകളാണ് വൃത്തഭംഗം. വൃത്തമഞ്ജരി വൃത്തത്തിൻ്റെ നിബന്ധനകൾ അടങ്ങുന്ന AR രാജരാജവർമ്മയുടെ കൃതി. പുരാവൃത്തത്തിനും

0: ഇതിവൃത്തത്തിനും പ്രാധാന്യമുണ്ട്. ഇവ മനസ്സിലാക്കിയില്ലെങ്കിൽ നാം വിഷമ വൃത്തത്തിലാകും. വൃത്താന്തം ന്യൂസും വൃത്താന്തപത്രം ന്യൂസ് പേപ്പറും ആണ്. അർദ്ധഗോളവും പാതി വൃത്തവുമുണ്ട്. തുള്ളൽ പ്രസ്ഥാനത്തിനു മുമ്പുള്ള കുഞ്ചൻ നമ്പ്യാരുടെ ഒരു സ്തോത്ര കാവ്യമാണ് പതിനാല് വൃത്തം. ശ്രീകൃഷ്ണ ദൂതിനെ ആധാരമാക്കിയാണ് ദൂതവാക്യം പതിനാല് വൃത്തത്തിൻ്റെ രചന. രാമപുരത്തു വാര്യരുടെ കുചേരവൃത്തം വഞ്ചിപ്പാട്ട് ഏറെ ജനപ്രീതി അർജിച്ചത്.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.
3: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

കേന്ദ്ര സായുധ പോലീസ് സേനയിൽ സബ് ഇൻസ്പെക്ടർ തസ്തികകളിലേക്ക് ഡിഗ്രി യോഗ്യതയുള്ളവരിൽ നിന്നും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അപേക്ഷകൾ ക്ഷണിച്ചു. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 30. കൂടുതൽ വിവരങ്ങൾക്ക് SSC.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യ ഓപ്റ്റൽ ലിമിറ്റഡിലേക്ക് പ്രൊജക്ട് ടെക്നീഷ്യൻ, വെൽഫെയർ ഓഫീസർ, ജൂനിയർ പ്രൊജക്ട് എഞ്ചിനീയർ, കൺസൾട്ടന്റ് തസ്തികകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 2 ഒക്ടോബർ. വിശദ വിവരങ്ങൾക്ക് www.indiaoptal.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.

ജനുവരി 2025 മുതൽ ഓഗസ്റ്റ് 2026 വരെ രജിസ്ട്രേഷൻ പുതുക്കാത്തവർ, റദ്ദായ രജിസ്ട്രേഷനുകൾ എന്നിവർക്ക് ഒക്ടോബർ 31 വരെ എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ ഐഡി കാർഡുകൾ പുതുക്കാം. www.eemployment.kerala.gov.in എന്ന വെബ്സൈറ്റിലെ സ്പെഷ്യൽ റിന്യൂവൽ എന്ന ഓപ്ഷൻ മുഖേന ഉദ്യോഗാർത്ഥികൾക്ക് നേരിട്ടും രജിസ്ട്രേഷൻ പുതുക്കാവുന്നതാണ്. വിശദവിവരങ്ങൾക്കായി 0479 2442502 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0479 2442502.

ബാങ്ക് ഓഫ് ഇന്ത്യ വിവിധ വിഭാഗങ്ങളിലായി സ്കെയിൽ 4 വരെയുള്ള ഓഫീസർ തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നു. ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് ബാങ്കിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് വിലാസം ഇതാണ്: www.bankofindia.bank.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: www.bankofindia.bank.in.

എഫ് എം ഈവനിംഗിൽ ഇനി ഇന്ന് രാവിലെ പ്രക്ഷേപണം ചെയ്ത എഫ് എം ഡയറിയിലെ ചോദ്യവും ഉത്തരവും. ചോദ്യം ഇതായിരുന്നു, യൂറോപ്യൻ ഓർഗനൈസേഷൻ ഫോർ ന്യൂക്ലിയർ റിസർച്ചിന്റെ കീഴിൽ ജനീവയിൽ സ്ഥാപിച്ചിട്ടുള്ള പാർട്ടിക്കിൾ ഫിസിക്സ്

ഗവേഷണത്തിനായുള്ള ലോകത്തിലെ ഏറ്റവും വലിയ കേന്ദ്രത്തിന്റെ ചുരുക്കപ്പേര് എന്താണ്? ഉത്തരം സേൺ, CERN.

നാളെ രാവിലെ 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. 8:30 ഹലോ VPS ലേക് ഷോർ സ്പോൺസർഡ് പരിപാടി. 9:00 ദേശീയ ആയുർവേദ ദിനത്തോടനുബന്ധിച്ച് ഭാരതീയ ചികിത്സാ വകുപ്പ് എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സീബ എസ് ബാലകൃഷ്ണൻ, നാഷണൽ ആയുഷ് മിഷൻ എറണാകുളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സ്മിത കെ മോഹൻ എന്നിവർ നൽകുന്ന സന്ദേശം. ഉച്ചയ്ക്ക് 12:40 നാഷണൽ ആയുഷ് മിഷൻ പ്രകാശധാര ആയുർവേദ ദിനം ഡോക്ടർ GP സിദ്ധി സംസാരിക്കുന്നു. 3:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് സഹയാത്രിക സംരംഭക കീർത്തി രവീന്ദ്രനുമായി അഭിമുഖം. രാത്രി 8:05 SNIMS FM ഹെൽത്ത് ലൈൻ, മരുന്നുകളുടെ യുക്തിസഹമായ ഉപയോഗവും ഫാർമക്കോ വിജിലൻസും. ഫാർമക്കോ വിജിലൻസ് വിഭാഗം മേധാവി ഡോക്ടർ അഭിമ MP അഭിമുഖം. പ്രിയ ശ്രോതാക്കളെ, സായാഹ്ന പ്രക്ഷേപണത്തിലെ നിങ്ങളുടെ ഇഷ്ടപരിപാടികൾ കോർത്തിണക്കിയ ഇന്നത്തെ FM ഈവനിംഗ് ഇവിടെ പൂർണ്ണമാകുന്നു. FM ഈവനിംഗ് വീണ്ടും നാളെ രാത്രി 7:35.

0: has issued red alert for extremely heavy rainfall over isolated places in Chhattisgarh, Odisha, coastal Andhra Pradesh and Telangana for the next 2 days. For Delhi, IMD said that the national capital will witness mostly clear skies with no rain. On to sports now. At the Asian Games, the Indian women's cricket team delivered the country's first gold medal at the ongoing sporting spectacle in Japan. The triumph took India's medal tally to 7 at the end of day 3. The women in blue reasserting its continental dominance by clinching a second successive gold medal at the Games, thrashed Sri Lanka by 147 runs in the final at Nisin. Prime Minister Narendra Modi congratulated the women's cricket team on the feat. The men's badminton team and Wushu star Roshibina Devi also assured the nation of at least a medal each at the Asian Games. Indian men's badminton team defeated host Japan in the quarterfinals. India will face defending champions China in the semi-finals tomorrow. In Wushu, Roshibina Devi advanced to the semi-finals of the women's 60-kilogram event. She secured a 5-0 win over Chu Mansin of Macau in the quarterfinals. India's Aryan also moved to the quarterfinals as he fights for a medal. Indian boxer Jadumani Singh marched into the pre-quarters in the men's 55-kilogram preliminary round. Earlier, Sakshi Chaudhary entered the pre-quarters. In men's cricket, India narrowly avoided a historic upset, defeating host Japan by 2 runs in a rain-curtailed 5-overs aside one-off T20 international match at Sanur today. Benchmark domestic equity indices ended 0.4% lower today. The Sensex lost 330 points to close at 74,529. And now, before we end the bulletin, the headlines once again. President Draupadi Murmu presents 72nd National Film Awards for the year 2024 at Ekta Nagar in Gujarat. Honours veteran Kannada actor Anant Nag with Dada Saab Phalke Award. Yami Gautam, Kartik Aryan and Mammootty received Best Actor Awards. India condemns Pakistani airstrikes on Afghanistan's Kunar and Paktika provinces. Home Minister Amit Shah calls for strong and decisive action against narcotics, says government will uproot drug trade from India by 2029. Centre inks deals with 21 states and union territories for next phase of Udaan scheme. Red alert issued for extremely heavy rainfall over Chhattisgarh, Odisha, coastal Andhra Pradesh and Telangana for the next 2 days. And at the Asian Games, Indian women's cricket team delivers country's first gold in Japan, taking medals tally to 7. And that is all in the news at 9. Good night.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 9 മണി കഴിഞ്ഞ് 15:08. ഇപ്പോൾ
2: ചുറ്റുവട്ടം,
3: എറണാകുളത്തിന്റെ സാംസ്കാരിക സ്പന്ദനം. ഇന്ന് ചുറ്റുവട്ടത്തിൽ ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ നടന്ന ദേശീയ കവ്യോത്സവം പരിപാടിയിൽ കവിതയും ജനതയും എന്ന വിഷയത്തിൽ ഡോക്ടർ KP മോഹനൻ നടത്തിയ പ്രഭാഷണത്തിൽ നിന്ന്.
4: 90 വർഷങ്ങൾക്കിടയിൽ മലയാള കവിത കടന്നുപോകുന്ന വഴിത്താരകൾ ഏതാണ് എന്നതിനെ കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഒരു കാലത്ത് മഹാകവികളായിട്ട് നിൽക്കാൻ കഴിയുന്ന എഴുത്തുകാർ, ഇപ്പോൾ ശങ്കരകുർമാഷ്ടയൊക്കെ കഥ എടുത്ത് പറഞ്ഞാൽ, കുർമാഷൊക്കെ ഒരു ജീവിതകാലം മുഴുവൻ മഹാകവി എന്നുള്ള നിലയ്ക്ക് ജനകീയ അംഗീകാരവും ജനങ്ങൾക്കിടയിൽ വലിയ ആദരവും നേടിയെടുത്തിട്ടുള്ള എഴുത്തുകാരനാണ്. അങ്ങനെ ഒരു കാലത്ത് വലിയ കവികളായിരുന്ന ആളുകൾ, വൈലോപ്പിള്ളി മാഷായാലും കുഞ്ഞിരാമൻ നായരായാലും ബാലാമണിയമ്മയായാലും കുറുപ്പുമാഷായാലും വള്ളത്തോളായാലും അതിനു മുമ്പുള്ള കവികളായാലും, അവർക്ക് ഈ കവിതയുടെ ഔന്നത്യങ്ങളിൽ എത്ര കാലം ഇരിക്കാൻ കഴിഞ്ഞുവോ അത്രയും കാലം ഇന്നൊരു കവിക്ക് കവിതയുടെ ഔന്നത്യങ്ങളിൽ ഇരിക്കാൻ കഴിയുമോ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. 2-3 കൊല്ലം കൊണ്ട് ഒരുപക്ഷെ അത്ര പോലും ആവശ്യമായി വരുന്നില്ല ഇന്നത്തെ പുതിയ കാലത്ത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു പുതുതലമുറക്കാരനായ കവിയെ ആദേശം ചെയ്തുകൊണ്ട് മറ്റൊരു കവി കടന്നു വരുന്നു എന്നുള്ള അവസ്ഥയിലേക്ക്, അതായത് ഒരു കവിക്ക് ഒരു 3 കൊല്ലത്തിന് അകം തന്നെ അയാൾ ഔട്ട്ഡേറ്റഡ് ആകുന്നു, അല്ലെങ്കിൽ കാലഹരണപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ അയാൾക്ക് മീതെ മറ്റൊരു തലമുറ കടന്നു വരുന്നു. ആ രീതിയിൽ വളരെ പെട്ടെന്നാണ് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് കവിതയെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല കഥയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഈ കാര്യം പ്രസക്തമാണ്.

ഒപ്പത്തിനൊപ്പം എഴുതിക്കൊണ്ടിരിക്കുന്ന നെക്കൻ നെക്കായിട്ട് നിൽക്കുന്ന എത്രയോ എത്രയോ എഴുത്തുകാരുടെ ഒരു ലോകത്താണ് വാസ്തവത്തിൽ ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. കഥയിലായാലും കവിതയിലായാലും നോവലിൻ്റെ രംഗത്തായാലും ഒക്കെ തന്നെ. അപ്പോൾ ഇവിടെ വേറിട്ടൊരു സ്വരം കേൾപ്പിക്കുക എന്നുള്ളത്, പണ്ട് വൈലോപ്പിള്ളി മാഷ് പറഞ്ഞല്ലോ, കേട്ടുപോയെൻ്റെ ഒച്ച വേറിട്ടിട്ടെന്ന് പിറ്റെന്ന് ചോദിക്കുവോളേ എന്ന് പറയുന്നില്ലേ. ധന്യനാം ഇടപ്പള്ളിയിലെ ഗാനകിന്നരൻ്റെ കവിതകൾ പാടി പിറ്റേന്ന് എൻ്റെ ഒച്ച വേറിട്ട് കേട്ടുവോ എന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ ഒച്ച വേറിട്ട് കേട്ടുവോ എന്ന് ചോദിക്കാൻ പ്രാപ്തിയുള്ള തരത്തിൽ കവികൾക്ക് കവിതയുടെ മേഖലയിൽ നിൽക്കാൻ കഴിയുന്ന കാലം വളരെ ചുരുങ്ങി ചുരുങ്ങി വരികയാണ്. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? ഒരു കാലത്ത് വൈലോപ്പിള്ളി മാഷൊക്കെ എഴുതിയിട്ടുണ്ട്, ഉജ്ജ്വല നിമേഷത്തിൽ ഹൃത്തിൻ ദർശനങ്ങളെ കൈപകർത്തിയിടിൽ ശുദ്ധമാക്കിയിടാ മൂഴിയെ ഒറ്റ ശുഭ്രപുഷ്പത്തിൻ നിഹാരമീരാൻ പാരിൽ വെട്ടം വിതച്ചിടാം ഏകതാരകത്തിൽ നിന്നേന്തിയെ തീയാൽ. അത്രയും വലിയ ആത്മവിശ്വാസം, ഒരു കവിത കൊണ്ട് ഈ ലോകത്തെ ശുദ്ധീകരിച്ച് കളയാം എന്നുള്ള ചിന്തയുണ്ട്. ഒരു കവിത ലോകത്തെ പരിവർത്തിപ്പിക്കുന്നതിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്ന ഒരു ഘടകമാണ് എന്ന് എഴുത്തുകാർ വിശ്വസിച്ചിരുന്നൊരു കാലമുണ്ടായി. ഇപ്പോൾ എഴുത്തുകാർ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു ദൗത്യം തൻ്റെ കവിതയെ കൊണ്ട് നിർവഹിപ്പിക്കണമെന്ന് ഏതെങ്കിലും എഴുത്തുകാരൻ വിചാരിക്കുന്നുണ്ടോ? അദ്ദേഹം അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളുടെ മുമ്പിലാണ് വാസ്തവത്തിൽ നമ്മൾ ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്നത്. കവിത എന്തിന്, സാഹിത്യം തന്നെ എന്തിന് എന്നുള്ളൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നെത്തിച്ചേരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ അത്തരൊരു സമൂഹത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ടാണ് നമ്മൾ വാസ്തവത്തിൽ ഈ വിഷയം ഇവിടെ ചർച്ചയ്ക്കെടുക്കുന്നത് എന്നാണ് ഞാനിവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. 1936 നമ്മളിപ്പോൾ ഈ പറയുന്ന ഈ കവിതകളൊക്കെ വന്നു എന്ന് നമ്മൾ കണക്ക് കൂട്ടിയെടുക്കുന്ന ഈ 1936 ലോകത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ സങ്കീർണമായ അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു. ദ ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറയുന്ന സാമ്പത്തിക മാന്ദ്യം 1928-29 കാലഘട്ടങ്ങളിലാണ് ലോകത്തുണ്ടാകുന്നത്. അത് ചെറിയൊരു കാര്യമല്ല. ലോകത്തെമ്പാടും ആൻറ്റി കൊളോണിയൽ പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. 1930കളാകുമ്പോഴേക്ക് ലോകത്തെമ്പാടും ആൻറ്റി ഫാസിസ്റ്റ് പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം, സ്പാനിഷ് യുദ്ധത്തിൻ്റെ കാലഘട്ടം. ആ യുദ്ധത്തിനു വേണ്ടി കുഴിച്ചിട്ട ട്രഞ്ചുകളിലിരുന്നു കൊണ്ട് കവികൾ കവിതകൾ എഴുതിക്കൊണ്ടിരുന്ന, ചെറിയ പോസ്റ്റ് കാർഡ് സൈസിലുള്ള കവിതകൾ എഴുതിക്കൊണ്ടിരുന്ന കാലഘട്ടം. അവർക്ക് കവിത എന്ന് പറയുന്നത് അതിജീവനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരായുധമായിരുന്നു. ലോർക്കയെ പോലെയുള്ള കവികൾ, ക്രിസ്റ്റഫർ കോഡ്വെല്ലിനെ പോലെയുള്ള കവിതാ നിരൂപകന്മാർ, അവരെല്ലാവരും തന്നെ ഈ സ്പാനിഷ് യുദ്ധമുഖത്ത് നേരിട്ട് പങ്കെടുത്തിട്ട ആളുകളാണ്. മാഞ്ചസ്റ്ററിലെ തുണിമിൽ തൊഴിലാളികൾ, ആ തൊഴിലാളികൾ പിരിവെടുത്ത് ഒരു ആംബുലൻസ് വാങ്ങി ആ ആംബുലൻസ് യുദ്ധമുഖത്തേക്ക് എത്തിക്കാനായിട്ട് ക്രിസ്റ്റഫർ കോഡ്വെല്ലിനെ ഏൽപ്പിച്ച് കോഡ്വെൽ ആ ആംബുലൻസും ഓടിച്ചുകൊണ്ട് യുദ്ധരംഗത്തേക്ക് പോയിട്ടുള്ള കഥകൾ നമുക്കറിയാം. അപ്പം അങ്ങനെയുള്ള ഒരു കാലഘട്ടമാണ് 1930കളുടെ കാലഘട്ടം എന്ന് പറയുന്നത്. കവിത മനുഷ്യൻ്റെ കഷ്ടപ്പാടുകളിൽ, അവൻ്റെ വേദനകളിൽ, അവൻ്റെ സമരമുഖങ്ങളിൽ അവനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സാഹിത്യ രൂപമായി നിലകൊണ്ട കാലഘട്ടമാണ് 1930കൾ എന്ന് പറയുന്നത്. മണിനാഥം എഴുതുമ്പോൾ ഇടപ്പള്ളി രാഘവൻപിള്ള അനുഭവിച്ചിട്ടുള്ള മാനസിക സംഘർഷങ്ങൾ എന്തായിരുന്നു? വാസ്തവത്തിൽ ചങ്ങമ്പുഴയും ഇടപ്പള്ളിയും തമ്മിലുണ്ടായിരുന്ന രാഗദ്വേഷ ബന്ധത്തിൻ്റെ കഥകൾ ചങ്ങമ്പുഴ തന്നെ എഴുതി വച്ചിട്ടുള്ളതാണ്. അവർ തമ്മിലുണ്ടായിരുന്ന പിണക്കങ്ങളും അവർ തമ്മിലുണ്ടായിരുന്ന സ്നേഹങ്ങളും എല്ലാം തന്നെ എഴുതി വെക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ആ കാലഘട്ടത്തിലെ സമൂഹം ഒരു എഴുത്തുകാരനെ കണ്ടത് എങ്ങനെയാണ്? അതൊരു കേവലം കാൽപ്പനികനായിട്ടുള്ള ഒരു കവിയുടെ വേദന അല്ലെങ്കിൽ സങ്കടം എന്ന് മാത്രം പറയാൻ പറ്റില്ല. ആത്മാർത്ഥതയുമായി ഞാൻ അടുത്തെത്തുമ്പോൾ ആത്മാവിരിക്കും ജഗത്തെ പാടില്ല പാടില്ല നീ ഉയർന്നിടുവാൻ പാടില്ല എന്നുള്ള മട്ടിൽ മിഥ്യാപവാദങ്ങൾ കൊണ്ട് എൻ്റെ മസ്തകം തച്ചു തകർക്കും ജഗത്തെ. ചങ്ങമ്പുഴ അങ്ങനെ എഴുതി വെക്കുകയാണ് അവിടെ. ഈ മിഥ്യാപവാദങ്ങൾ കൊണ്ട് എൻ്റെ മസ്തകം തച്ചു തകർക്കുന്ന ജഗത്തിനോടുള്ള ഒരു എഴുത്തുകാരൻ്റെ സഹജമായിട്ടുള്ള റിവോൾട്ട് എന്ന് പറയും, മാനസികമായിട്ടുള്ള പ്രതിഷേധം എന്ന് പറയും.

ആ പ്രതിഷേധമാണ് വാസ്തവത്തിൽ കരുത്തുറ്റ കവിതയുടെ സമൂഹത്തോടൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് കവിതയ്ക്ക് എന്ന് വിശ്വസിച്ച് എഴുതിയിട്ടുള്ള കവിതകളുടെ കാതലായ സൂക്ഷ്മ രാഷ്ട്രീയം വാസ്തവത്തിൽ അതാണ്. 1954 ബശീർ ഗോവിന്ദൻ നായർ കുറ്റിപ്പുറം ബാലം എന്ന് പറയുന്ന കവിത എഴുതുന്നത്. ഒരു പാരിസ്ഥിതിക പ്രശ്നം, ഒരു നഗര ഗ്രാമ ജീവിതങ്ങളുടേതായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റിൻ്റെ പ്രശ്നം, ഇതൊക്കെ അവതരിപ്പിക്കുന്ന ഒരു കവിതയാണ് കുറ്റിപ്പുറം ബാലം എന്ന് പറയുന്ന കവിത. ഇപ്പോൾ ഇവിടുന്ന് കോഴിക്കോടേക്ക് പോകുന്ന ആൾക്കാർ കുറ്റിപ്പുറത്തുകൂടെ കടന്നു പോകുമ്പോൾ ഒരു പാലം, ഭാരതപ്പുഴയ്ക്ക് മീതെയുള്ള കുറുകെയുള്ള ആ വലിയ പാലം കണ്ടു കാണും. പഴയ പാലം പോയി, ഇപ്പോൾ ഒരു പുതിയ പാലം വന്നു. പഴയ പാലത്തിൻ്റെ മുകളിൽ 54 കയറി നിൽക്കുകയാണ് ആ പാലം ഉണ്ടാക്കിയ സമയത്ത്. വലിയൊരു പാലം, അതിൻ്റെ കൂടെ മനുഷ്യൻ പ്രകൃതിയെ കീഴടക്കുന്നു. താഴെ ഇന്നലെ വരെ മനുഷ്യനെ കൊഞ്ഞനം കുത്തിക്കൊണ്ട് പാഞ്ഞു പോയിരുന്നൊരു പുഴയാണ്. ഇന്ന് ആ പുഴയുടെ മേലെ കയറി നിന്നുകൊണ്ട് പറയുന്നു, ഇനി നീ ഈ പാലത്തിൻ നാട്ടനൂഴും എന്നാണ് ശരി പറഞ്ഞു. നാട്ടനൂഴുക എന്ന് പറഞ്ഞാൽ പരാജയം സമ്മതിക്കലാണ്, അപമാനകരമായ രീതിയിൽ പരാജയം സമ്മതിക്കലാണ്. ഇനിയും നിളയെ നീ ഇരച്ചു പൊന്തും, ഇനിയും തടം തല്ലി പാഞ്ഞണയും, ചിരി വരുന്നുണ്ടത് ചിന്തിക്കുമ്പോൾ, ഇനി നീ ഈ പാലത്തിൻ നാട്ടനൂഴും എന്നാണ് ഇടശ്ശേരി പറയുന്നത്. അത്രയും വലിയ അഭിമാനം. സാധാരണഗതിയിൽ പുതിയ കാലത്തിൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഭയങ്കരമായ ഒരു തരം ടെക്നോക്രാറ്റിക് ഓപ്റ്റിമിസം എന്ന് പറയുന്നത്, ഒരു സാങ്കേതിക വിദ്യാ ശുഭാപ്തി വിശ്വാസം. അതുമായിട്ട് ഈ പാലത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന കവിയുടെ മനസ്സിലേക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അല്ലെങ്കിൽ അത്രയധികം സന്തോഷിക്കാൻ ഇന്നുണ്ട് എന്നുള്ള ചോദ്യം വരുന്നു. ഈ പാലത്തിന്മേൽ കൂടെ വരാൻ പോകുന്നത് ഗ്രാമീണ സംസ്കാരത്തെ മുഴുവൻ ആദേശം ചെയ്തുകൊണ്ടുള്ളൊരു പുതിയ നാഗരിക സംസ്കാരമാണ്. ആ നാഗരിക സംസ്കാരം വരുമ്പോൾ പലതും നഷ്ടപ്പെട്ടു പോകുന്നു. പച്ചയും മഞ്ഞയും മാറി മാറി പാറിക്കളിക്കും പരന്ന പാടം, ഫലഭാര നമ്മുടെ തെരുക്കൾ ചൂഴും നിലയങ്ങൾ വായിക്കും നിരന്ന തോട്ടം, പകലത്തെ കർഷക സംഗീതങ്ങൾ, ഇരവിലെ ഭീകരമൂകതകൾ, ആലും തറയും വിളക്കുമായി ചേലഞ്ചും കാവിലെ ഉത്സവങ്ങൾ ഒക്കെ നഷ്ടപ്പെടാൻ പോകുന്നു. പകരം അവിടേക്ക് കരിയും പെട്രോളും സിമൻ്റ് ഉരുക്കുമായിട്ടുള്ള പുതിയ ലോകം വരുമ്പോൾ, അങ്ങനെ ലോകം വരുമ്പോൾ അറിയാത്തവർ തമ്മിൽ അടിപിടികൾ, അറിയാത്തവർ തമ്മിൽ പിടിച്ചുപൂട്ടൽ, അറിയാത്തവർ തമ്മിൽ അയൽപക്കക്കാർ, അങ്ങനെയുള്ളൊരു ലോകം ഉണ്ടാകും. അങ്ങനെ മനുഷ്യൻ ഒരു പുതിയ ലോകത്തേക്ക് കടക്കുമ്പോൾ നിളാനദി വറ്റിപ്പോകുമോ എന്നുള്ളൊരു പേടിയുണ്ടാകുന്നു. കളിയും ചിരിയും കരച്ചിലുമായി കഴിയേണ്ട മനുഷ്യൻ ഒരു യന്ത്രമായി മാറിയാൽ നിളാനദി ഒരു അഴുക്കുചാലായി മാറുമോ എന്ന് ചിന്ത വരുന്നു. ഇത് 54 ഭാരതപ്പുഴ നിറഞ്ഞൊഴുകിയിരുന്ന ഒരു കാലം. ആ നിറഞ്ഞൊഴുകുന്ന ഭാരതപ്പുഴയുടെ കരയിൽ ഇരുന്നുകൊണ്ട് നാളെ ഈ പുഴ വറ്റുമെന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ, ആ എഴുത്തുകാരൻ പക്ഷെ വരാൻ പോകുന്ന പാരിസ്ഥിതിക ആഘാതങ്ങളെ വളരെ മുൻകൂട്ടി കാണുന്ന ഒരു എഴുത്തുകാരനാണ് എന്ന് 1954 എഴുതിയ ആ കവിത ഇന്ന് 2026 വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരു പുഴ മരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സബ്കൾച്ചർ മരിച്ചു പോകുന്നു, അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഉപസംസ്കൃതി മരിച്ചു പോകുന്നു. അത് ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് 1936 ശേഷം വന്ന പല ഘട്ടങ്ങളിലായി വന്ന കവികളുടെ മുൻപിലൂടെ കടന്നുപോയ ലോകങ്ങളിൽ പലതരം വിഷാദങ്ങൾ, വൈയക്തികവും വൈയക്തികമല്ലാത്തതുമായിട്ടുള്ള വിഷാദങ്ങൾ, ആ വിഷാദങ്ങൾ അവരുടെ മനസ്സുകളെ മഥിക്കുകയും അവരുടെ മനസ്സുകളിൽ വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത കാലഘട്ടങ്ങളിൽ പിറന്ന കവിതകൾ. വൈലോപ്പിള്ളി മാഷ് നമ്മളുടെ ഇവിടെ ഇപ്പോൾ ഈ മണ്ണിൽ നിൽക്കുമ്പോൾ കലൂരിൽ വൈലോപ്പിള്ളി മാഷ്, എടപ്പള്ളിയിൽ രാഘവൻപിള്ള, ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, കവികളുടെ ഒരു വലിയ ലോകമാണ്. അവരാലോചിക്കുന്ന ഒരുപാട് ബൈനറികളുണ്ട്, ബൈനറി ഓപ്പോസിഷൻസ് ഉണ്ട്. നഗരവും ഗ്രാമവും എന്ന് പറയുന്ന ഒരു ബൈനറി, യന്ത്രവൽകൃത ഉൽപാദന വ്യവസ്ഥയും ഗ്രാമീണമായ ഉൽപാദന വ്യവസ്ഥയും എന്നുള്ള മറ്റൊരു ബൈനറി, പരിസ്ഥിതിയും വികസനവും എന്നുള്ള മറ്റൊരു ബൈനറി, എഴുത്തുകാരൻ്റെ സ്വപ്നലോകവും ശാസ്ത്രകാരൻ്റെ യുക്തിലോകവും തമ്മിലുള്ള ഒരു ബൈനറി, ഇങ്ങനെ ഒട്ടനവധി ഒട്ടനവധി വിപരീതങ്ങളെ, ബൈനറി ഓപ്പോസിഷനുകളെ പരസ്പരം സമന്വയിപ്പിക്കാനും ബന്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ വ്യാമഗ്നമായിരുന്നു ഇവരുടെ കാലഘട്ടത്തിലെ മലയാള കവിത എന്ന് പറയുന്നത്. കൂടിയൊഴിക്കലിൽ വൈലോപ്പിള്ളി മാഷ് പറയുന്നത് ഏത് പാതയാണ് സ്വീകാര്യം, രക്തരൂഷിതമായ ഒരു വിപ്ലവത്തിൻ്റെ പാതയാണോ അതോ

0: ലോക സാമൂഹ്യ ദുർനിയമങ്ങളെ സ്നേഹസുന്ദരപാതയിലൂടെ തിരുത്തിക്കുറിക്കാൻ കഴിയുന്ന ഒരു ലോകമാണോ, ഏതാണ് ശരി എന്ന് കുടിയൊഴിക്കൽ പോലുള്ള ഒരു കവിത അന്വേഷിക്കുന്നു. അത് ആ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ഉദുഗ്നതയാണ്, ഏറ്റവും വലിയ വേവലാതിയാണ്. അത് 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന് പറയുന്ന കവിതയിൽ അക്കിത്തം ഒരുമാതിരി ആലോചിച്ചിട്ടുണ്ട്. ബുധനും ഞാനും നരിയും എന്ന് പറയുന്ന കവിതയിൽ എടശ്ശേരി മറ്റൊരു രീതിയിൽ അന്വേഷിച്ചിട്ടുണ്ട്. കുടിയൊഴിക്കലിൽ വേറൊരു രീതിയിൽ വൈലോപ്പിളി ഭാഷ അന്വേഷിച്ചിട്ടുണ്ട്. ഈ അന്വേഷണങ്ങളെല്ലാം തന്നെ പക്ഷേ നമ്മളുടെ സാധാരണ വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ പ്രിയങ്കരങ്ങളായിട്ടുള്ള അന്വേഷണങ്ങളായിരുന്നു. ഞാനിവിടെ പറഞ്ഞുകൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഓരോ കാലഘട്ടവും കവിതയെ ആ കാലഘട്ടത്തിൻ്റെ നിമഗ്ന വിഷാദങ്ങൾ, ആ കാലഘട്ടത്തിൻ്റെ സമൂഹ ശരീരത്തിൽ അലിഞ്ഞു ചേർന്ന വേദനകളെ അവരുടെ കവിതകളിലേക്ക് എങ്ങനെ പകർത്താം എന്നതിനെക്കുറിച്ച് വളരെ കൂലങ്കഷമായി ആലോചിച്ച കവിതകളാണ്. അപ്പോൾ ഈ 90 വർഷത്തെ കവിതകളുടെ പാരമ്പര്യവും ചരിത്രവും പരിശോധിച്ചാൽ നമ്മൾ കാണുന്നത് കവിത ഇന്നോളം മനുഷ്യൻ്റെ വൈയക്തികവും സമഷ്ടിപരവുമായിട്ടുള്ള വിഷാദങ്ങളെ ആകാവുന്നിടത്തോളം സാന്ദ്രമായ ഭാഷയിൽ, ഒരു സാന്ദ്ര പാരായണത്തിലൂടെ മാത്രം സാധ്യമാകാവുന്ന സംവേദന ശൈലിയിൽ കവിതയിൽ ആവിഷ്കരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇടപ്പള്ളി ചെങ്ങമ്പുഴ പാർക്കിൽ നടന്ന ദേശീയ കാവ്യോത്സവം പരിപാടിയിൽ കവിതയും ജനതയും എന്ന വിഷയത്തിൽ ഡോക്ടർ KP മോഹനൻ നടത്തിയ പ്രഭാഷണത്തിൽ നിന്ന്. നിർവഹണം MV ശശികുമാർ, സഹകരണം സുനീത പ്രസാദ്.
2: ചുറ്റുവട്ടം
3: എറണാകുളത്തിന്റെ സാംസ്കാരിക സ്പന്ദനം.

0: ഇനി കഥാപ്രസംഗം കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി
2: കഥാപ്രസംഗം അവതരിപ്പിക്കുന്നത് കൊല്ലം കാർത്തിക്. കഥ കുന്തി ദുഃഖം.
3: പ്രസിദ്ധ മറാഠി നോവലിസ്റ്റ് ശിവജി സാവന്തിന്റെ വിഖ്യാതമായ നോവലാണ് മൃത്യുഞ്ജയം. അതിൻ്റെ മലയാള പരിഭാഷയാണ് കർണൻ. കർണൻ എന്ന നോവലിൽ നിന്നും അടർത്തിയെടുത്ത അതീവ ശ്രേഷ്ഠമായ ഒരു മുഹൂർത്തമാണ് കുന്തി ദുഃഖം. മധുരയിലെ ശൂരസേന മഹാരാജാവിൻ്റെ മകളാണ് പൃഥ. ഈ ശൂരസേന മഹാരാജാവിൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ് കുന്തിഭോജ മഹാരാജാവ്. അദ്ദേഹത്തിന് മക്കളില്ല. അതുകൊണ്ട് ശൂരസേന മഹാരാജാവ് സ്വന്തം മകൾ പൃഥയെ കുന്തിഭോജ മഹാരാജാവിനെ വളർത്തുമകളായി നൽകി. കുന്തിഭോജന്റെ കൊട്ടാരത്തിൽ എത്തിയതോടുകൂടി പൃഥ കുന്തി എന്ന പേരിൽ അറിയപ്പെട്ടു. കുന്തി വളർന്നു. അവൾക്ക് ഇപ്പോൾ 18 വയസ്സ് പ്രായമായിരിക്കുന്നു. ഇന്ന് അതീവ സുന്ദരിയാണ് കുന്തി.

ശക്തിയെ അവൾ സ്മരിക്കുന്നു. ആ പ്രകൃതി ശക്തി പുരുഷ വേഷം ധരിച്ച് കുന്തിയുടെ മുമ്പിലെത്തി അവൾക്ക് ശ്രേഷ്ഠനായ ഒരു പുത്രനെ നൽകും. ഇതാ ദുർവാസാവ് മഹർഷി നടന്നകുന്നു. അടുത്ത ദിവസം രാവിലെ പതിവ് പോലെ കുന്തി ഇതാ അശ്വനദിയിൽ കുളിക്കാനിറങ്ങി. ആ നാട്ടിലെ അശ്വങ്ങൾ, കുതിരകൾ ഈ നദിയിൽ നിന്നും മാത്രമേ ജലം കുടിക്കൂ. അതുകൊണ്ടാണ് ആ നദിക്ക് അശ്വനദി എന്ന പേര് കിട്ടിയത്. ഇതാ കുന്തി സ്നാനം കഴിഞ്ഞു. കിഴക്കേ ആകാശം ചുവന്ന് തുടുക്കുന്നു.

കുന്തി സ്നാനം കഴിഞ്ഞു. ഉദിച്ചു വരുന്ന ബാലസൂര്യന്റെ തേജസ് കണ്ടപ്പോൾ അവളുടെ ഉള്ളിന്റെ ഉള്ളിൽ കാമം കലർന്ന പ്രേമം രൂപം കൊണ്ടു. അവൾ സൂര്യദേവനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ദേവ ആവാഹന മന്ത്രം ജപിച്ചു. ദായത്തി സൂര്യദേവൻ പുരുഷ വേഷം ധരിച്ചു കുന്തിയുടെ മുന്നിൽ. കുന്തി, നീ നമ്മെ മന്ത്രത്താൽ ആവാഹിച്ചിരിക്കും. നിനക്കിനി ശ്രേഷ്ഠനായ ഒരു പുത്രന് നൽകുക എന്നുള്ളത് നമ്മുടെ ധർമ്മമാണ്. അല്ലയോ സൂര്യദേവ, ഈ കുന്തിയോട് ക്ഷമിച്ചാൽ അങ്ങക്കറിയാമല്ലോ ഞാൻ കന്യകയായ ഒരു രാജകുമാരിയാണ്. അങ്ങനെയുള്ള ഞാനൊരു കുഞ്ഞിന്റെ അമ്മയായാൽ അത് ലോക അപവാദത്തിന് വഴിതെളിക്കും. കുന്തി, നീ വിഷമിക്കാതിരിക്കൂ. നിനക്ക് ഞാൻ വാക്ക് നൽകുകയാണ്. നിന്റെ പുത്രൻ, അതായത് നമ്മുടെ പുത്രൻ, യുദ്ധവിജയിയാകും, യുദ്ധ നിപുണനാകും, വിശ്വവിജയിയാകും. അതുമാത്രമല്ല, നിനക്ക് കന്യാദോഷം ഉണ്ടാവുകയുമില്ല. കുന്തി മൗനം പാലിച്ചു. മൗനം സമ്മതം. ഇതാ സൂര്യദേവൻ കുന്തിയെ പ്രാപിച്ചു അപ്രത്യക്ഷനായി. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. കുന്തി ഒരാൺകുഞ്ഞിന് ജന്മം നൽകി. ശരീരമാസകലം സ്വർണ നിറം കൊണ്ടിരിക്കുന്ന കവചം, അവന്റെ കർണങ്ങളിൽ മിന്നിത്തിളങ്ങുന്ന കുണ്ഡലങ്ങൾ, സൂര്യദേവന്റെ അതേ തേജസ്സുള്ള മുഖം. കുന്തിക്ക് എത്ര കണ്ടു നോക്കിയിട്ടും അവൾക്ക് മതി വരുന്നില്ല. പക്ഷെ അധിക നേരം തന്റെ പൊന്നോമനെ നോക്കി നിർവൃതി കൊള്ളാൻ അവൾക്ക് കഴിഞ്ഞില്ല. ഇത് അവളുടെ വിശ്വസ്തയായ ദാസി ദാത്രി ഒരു പെട്ടിയുമായി വന്നു. ആ പെട്ടിയിൽ കുഞ്ഞിനെ വളരെ സുരക്ഷിതമായി ജലം കയറാത്ത രീതിയിലാക്കി. ആ പെട്ടിയുമായിട്ട് അവൾ ഇതാ പോകുന്നു. നേരം പ്രഭാതമാകുന്നതേ ഉള്ളൂ. അവൾ ആ പെട്ടി അശ്വനദിയുടെ ഓളങ്ങളിലേക്ക് വെച്ചുകൊടുത്തു. ആ ഓളങ്ങൾ ഇതാ അമ്മാനമാടി അമ്മാനമാടി ആ പെട്ടിയും കൊണ്ടുപോകുന്നു. ദിവസങ്ങൾ പലത് കടന്നപ്പോൾ അശ്വനദിയിൽ നിന്നും അതങ്ങ് യമുനാ നദിയിലെത്തി, പിന്നീട് അത് ഗംഗാ നദിയിലെത്തി, ഒടുവിൽ ഗംഗാ നദിയുടെ പോഷക നദിയായ ചമ്പാ നദിയിലെത്തി. ഈ സമയം ചമ്പാ നദിയിൽ അതിരഥൻ എന്ന സൂതൻ പ്രഭാത സ്നാനം നടത്തുന്നു. തന്റെ അടുത്തേക്ക് ഒഴുകി വന്ന പെട്ടി അയാൾ കയ്യെത്തി പിടിച്ചു. ആ പെട്ടിയുമായി അദ്ദേഹം വീട്ടിലെത്തി. രാധേ, ദാ ഭാര്യയെ വിളിച്ചു. അവളിതാ ഇറങ്ങി വരുന്നു. എന്താ നാഥ, ദാ ഒരു പെട്ടി. അവർ രണ്ടുപേരും കൂടി ചേർന്നു.

ആ പെട്ടി തുറന്ന് നോക്കി, നാഥ ഒരു കുഞ്ഞ്. നോക്കൂ, ഇവന്റെ ശരീരമാസകലം സ്വർണ നിറത്തിലുള്ള കവരങ്ങൾ, അവന്റെ കർണങ്ങളിൽ മിന്നി തിളങ്ങുന്ന കുണ്ടളങ്ങൾ, സൂര്യദേവന്റെ അതേ തേജസ്സുള്ള മുഖം. നമ്മുടെ പ്രാർത്ഥന സൂര്യദേവൻ കൈക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം നമ്മളെ അനുഗ്രഹിച്ച് നമുക്കൊരു ഓമന പുത്രന് നൽകിയിരിക്കുന്നു. നമ്മളിവന് വളർത്തും. ദിവസങ്ങൾ കടന്നുപോയി. അവർ രണ്ടുപേരും കൂടി ചേർന്ന് ആ കുഞ്ഞിനൊരു പേരിട്ടു, വസു. രാധേ, ഈ പേര് നമുക്ക് ഇവനെ വീട്ടിൽ വിളിക്കാം. ഇവനെ ലോകമറിയേണ്ടത് കർണഭൂഷണമായി ജനിച്ചവൻ കർണൻ. കർണൻ വളരുകയാണ്, അവന് 20 വയസ്സ് പ്രായമായി. കർണനെ ഇപ്പൊ കണ്ടാൽ ആരായാലും ഒന്ന് നോക്കി നിന്നുപോകും. ഏതൊരു പെണ്ണും അവനെ സ്വന്തമാക്കാൻ കൊതിക്കും.

0: കാത്ത ഒരു ദിവസം രാവിലെ കർണനെ തൻ്റെ രഥത്തിലിരുത്തി. ഇതാ അതിരഥൻ ദ്രോണാചാര്യരുടെ ആശ്രമത്തിലേക്ക് പാഞ്ഞു പോകുന്നു. ആ രഥം ദ്രോണാചാര്യരുടെ ആശ്രമത്തിന് മുന്നിൽ ചെന്നിട്ടുണ്ട്. അതിരഥാ, നീ എന്താ ഈ പ്രഭാതത്തിൽ ഇവിടെ? ആരാ ഈ യുവാവ്?
1: ആചാര്യ, ഇതെന്റെ മകൻ കർണനാ.
0: അവനെ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ആചാര്യൻ തന്നെ എന്റെ കർണന് ആയോധന കലകളും അസ്ത്രശസ്ത്ര വിദ്യകളും അഭ്യസിപ്പിക്കണം. അതിനതാ, നിനക്കെന്താ ബുദ്ധിഭ്രമം സംഭവിച്ചോ? ഞാൻ ക്ഷത്രിയ രാജകുമാരന്മാരെ മാത്രമേ വിദ്യകൾ അഭ്യസിപ്പിക്കൂ, അല്ലാതെ സൂതപുത്രന്മാരെ വിദ്യകൾ അഭ്യസിപ്പിക്കയില്ല. ഇവനെ മറ്റെവിടെങ്കിലും ചേർത്ത് വിദ്യകൾ അഭ്യസിപ്പിക്കൂ. ഇത് അതിരഥന്റെ മുഖം കുനിഞ്ഞു. ആ മുഖം ദുഃഖപൂരിതമാകുന്നു, കണ്ണുകൾ നിറയുന്നു. കർണൻ ഇത് കണ്ടു. അച്ഛ, ദുഃഖിക്കാതെ, കരയാതെ, കരയാതെ, എന്റെ അച്ഛൻ കരയല്ലേ? എന്നെ ഈ ആചാര്യന്മാരാരും ഒന്നും പഠിപ്പിക്കണ്ട അച്ഛ. എന്നെ എല്ലാ വിദ്യകളും ഒരാചാര്യൻ അദൃശ്യനായി വന്ന് പഠിപ്പിക്കുന്നുണ്ട്. പുത്ര, ആരാണ് നിന്റെ അദൃശ്യനായി വന്ന് എല്ലാ വിദ്യകളും അഭ്യസിപ്പിക്കുന്ന ആ ആചാര്യൻ? സാക്ഷാൽ സൂര്യഭഗവാൻ. അങ്ങനെ സൂര്യഭഗവാനിൽ നിന്നും എല്ലാം അഭ്യസിച്ച കർണനെ നമ്മൾ ഇനി കാണുന്നത് ഒരു മത്സരവേദിയിലാണ്. ആ മത്സരവേദി അലങ്കരിച്ചിരിക്കുന്നത് അങ്ങ് ഹസ്തിനപുരിയിലാണ്. അവിടെ നടക്കുന്ന മത്സരം എന്താണെന്നറിയണ്ടേ? കൗരവ പാണ്ഡവ രാജകുമാരന്മാർക്ക് ആയോധന കലയിലും അസ്ത്രശാസ്ത്ര വിദ്യയിലുമുള്ള പാണ്ഡവത്തിന്റെ മാറ്റുരച്ച് അവരിൽ നിന്നും മഹാവീരനെ തെരഞ്ഞെടുത്ത് അയാളുടെ കഴുത്തിൽ നീലത്താമര കൊണ്ടുള്ള മാല അണിയിക്കും ദ്രോണാചാര്യർ. ഈ മത്സരം നടക്കുന്നത് വസന്ത പൗർണമിയിലാണ്. ഇതാ വസന്ത പൗർണമി എത്തിക്കഴിഞ്ഞു.

ദേവിയും ഭീഷ്മാചാര്യരും ദ്രോണാചാര്യരും കൃപാചാര്യരും മഹാമന്ത്രി വിദുരരും എത്തിക്കഴിഞ്ഞു. കൂടാതെ രാജമാതാവ് കുന്തിയും എത്തിക്കഴിഞ്ഞു. ഇതാ വിദുരർ വിളിച്ചു പറയുന്നു, ഇനി മത്സരം ആരംഭിക്കാം. അത് കേട്ടതും ഇതാ അർജുനൻ മത്സരവേദിയിലെത്തി. അർജുനൻ ആയോധന കലയിൽ തന്റെ പാഠവും തെളിയിച്ചു കഴിഞ്ഞു. അടുത്തതായിട്ട് അദ്ദേഹം അസ്ത്രശസ്ത്ര വിദ്യയിൽ തന്റെ പാഠവും തെളിയിക്കാൻ പോവുകയാണ്. അർജുനന്റെ കണ്ണുകൾ കറുത്ത തുണി കൊണ്ട് മൂടിക്കെട്ടിക്കഴിഞ്ഞു. അമ്പും വില്ലും കയ്യിലെടുത്തു അർജുനൻ. അർജുനൻ ഇതാ നാദഭേദി ബാണമയക്കാൻ പോകുന്നു. എന്താ നാദഭേദി ബാണം? ശബ്ദം കേട്ട ദിക്കിലേക്ക് ലക്ഷ്യം തെറ്റാതെ ബാണങ്ങൾ അയക്കുന്നതിനെയാണ് നാദഭേദി ബാണമെന്ന് പറയുന്നത്. അർജുനൻ അമ്പും വില്ലും കയ്യിലെടുത്തു. നാദഭേദി ബാണം അയക്കാനുള്ള ശബ്ദം കാതോർത്ത് നിൽക്കുമ്പോൾ ഇതാ അങ്ങകലെ എവിടെ നിന്നോ ഒരു നായ് കുരയ്ക്കുന്നു. ആ ശബ്ദം ലക്ഷ്യമാക്കിക്കൊണ്ട് അർജുനൻ നാദഭേദി ബാണങ്ങൾ അയക്കുന്നു. ഇതാ ആ ശബ്ദം നിലച്ചു. എല്ലാവരും അലറി വിളിക്കുന്നു. അത്ഭുതം, അതിശയം. ഇതാ അർജുനൻ അയച്ച നാദഭേദി ബാണങ്ങൾ ആ നായുടെ നാവിൽ തന്നെ തറച്ച് കയറിയിരിക്കുന്നു. കാണികൾ ഒരേ സ്വരത്തിൽ വിളിച്ചു കൂവുന്നു, യുവരാജ അർജുനൻ വിജയിക്കട്ടെ, യുവരാജ അർജുനൻ വിജയിക്കട്ടെ. ദ്രോണാചാര്യർ അർജുനന്റെ അടുത്തെത്തി തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്റെ വലത് കൈ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് പ്രഖ്യാപിക്കുന്നു, അർജുനൻ മഹാവീരൻ, അർജുനൻ മഹാവീരൻ, അർജുനൻ മഹാവീരൻ. അടുത്തത് നീല താമര കൊണ്ടുള്ള മാല അണിയിക്കുക എന്നുള്ളതാണ്. ദ്രോണാചാര്യർ തന്റെ നീല താമര കൊണ്ടുള്ള മാല അർജുനന്റെ കഴുത്തിൽ അണിയിച്ച് അർജുനനെ അഭിനന്ദിക്കുന്നു. ഈ സമയം സദസ്സിൽ നിന്നും ഒരു യുവാവ് ചാടി എഴുന്നേറ്റു, ബഹുമാന്യനായ ദ്രോണാചാര്യരെ, ഈ അർജുനൻ ഇവിടെ കാട്ടിയതിനേക്കാൾ ശ്രേഷ്ഠമായ അഭ്യാസ പ്രകടനങ്ങൾ ഞാനിവിടെ കാണിക്കാം. ആരാ നീ? ഞാൻ കർണൻ.

കർമ്മ, നീ സൂതപുത്രനാണ്, നീചകുല ജാതനാണ്, നിനക്ക് ക്ഷത്രിയ രാജകുമാരന്മാരോടൊപ്പം മത്സരിക്കാൻ എന്താണ് അർഹത? കർണൻ മഹാരാജാവിനെ നോക്കി, മഹാരാജാവേ, തിരുവുള്ളക്കേട് ഉണ്ടാകരുത്, ഞാൻ സൂതപുത്രനാണ്, നീചകുല ജാതനാണ്, എങ്കിലും ഞാനും ഈ ഹസ്തിനപുരിയിലെ ഒരു പ്രജയാണ്, ആയതിനാൽ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ എനിക്കും അർഹതയില്ലേ? ഇതാ മഹാരാജാവ് തൊട്ടടുത്തിരിക്കുന്ന ഭീഷ്മ പിതാമഹനുമായിട്ട് എന്തോ ആലോചിച്ചു. ഇതാ മഹാരാജാവ് എഴുന്നേറ്റു, അദ്ദേഹം രാജദണ്ഡ് കയ്യിലെടുത്തു. സദസ്സു നിശബ്ദമായി. സദസ്യരെ, ഈ കർണൻ പറഞ്ഞതിൽ നീതിയും ന്യായവും ഉണ്ട്. കർണൻ സൂതപുത്രനാണ്, നീചകുല ജാതനാണ്, എങ്കിലും കർണൻ ഈ ഹസ്തിനപുരിയിൽ ഒരു പ്രജയാണ്, ആയതിനാൽ കർണനെ ഈ മത്സരത്തിൽ പങ്കെടുക്കാം നാം കൽപ്പിച്ചു ഉത്തരവാകുന്നു. ഇതാ കർണൻ മത്സരവേദിയിലെത്തി. കർണനിതാ അസ്ത്രശസ്ത്ര വിദ്യയിൽ തന്റെ പാടവം തെളിയിക്കാൻ പോകുന്നു. കർണന്റെ കണ്ണ്

കാലുകളും ഇതാ കറുത്ത തുണി കൊണ്ട് മൂടി കെട്ടിക്കഴിഞ്ഞു. കർണനും ഇതാ നാദഭേദി ബാണവായിക്കാൻ പോകുന്നു. നാദഭേദി ബാണവായിക്കുന്നതിന് വേണ്ടി ശബ്ദം കാതോർത്ത് നിൽക്കുമ്പോൾ അങ്ങകലെ എവിടെയോ ഒരു കിളിക്കുഞ്ഞിന്റെ കിക്കിളി ശബ്ദം. ആ കിക്കിളി ശബ്ദം ലക്ഷ്യമാക്കിക്കൊണ്ട് കർണൻ നാദഭേദി ബാണവായിച്ചു. ആ ശബ്ദം നിലച്ചു. പെട്ടെന്ന് അങ്ങകലെ ആ നായുടെ ശബ്ദം, നായുടെ കുരയ്ക്കുന്ന ശബ്ദം, ആ ശബ്ദം തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം കേട്ടത് നാദഭേദി ബാണമയക്കാനുള്ള സൂചന ശബ്ദമല്ലായിരുന്നു. എനിക്ക് നാദഭേദി ബാണങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ കഴിഞ്ഞില്ലേ? ഞാൻ ഈ മത്സരത്തിൽ പരാജയപ്പെട്ടോ? കർണന്റെ മുഖം വാടുന്നു. ആ മുഖം പരാജയ ഭീതി കൊണ്ട് നിറയുന്നു. ആ വേദി വെട്ട് കർണൻ പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഭീഷ്മാചാര്യൻ എഴുന്നേറ്റു. അദ്ദേഹം ന്യായദണ്ഡ് കയ്യിലെടുത്തു. സദസ് നിശബ്ദമായി. പ്രിയ സദസ്യരെ, ഇന്നത്തെ മത്സരത്തിൽ വിജയിച്ചത് അർജുനനല്ല, കർണനാണ്. നിങ്ങൾക്കറിയുമോ, ഇന്ന് ആര്യാവൃത്തത്തിൽ 4 മഹാരഥന്മാർ മാത്രമേ നാദഭേദി ബാണവയ്ക്കാനുള്ള പ്രഗത്ഭന്മാരായിട്ടുള്ളൂ. 1 ഭീഷ്മരായ ഞാൻ, 2 ദ്രോണാചാര്യർ, 3 അർജുനൻ, 4 കർണൻ. കർണൻ നാദഭേദി ബാണങ്ങൾ അയക്കുന്നതിന് വേണ്ടിയുള്ള ശബ്ദം കാതോർത്ത് നിൽക്കുമ്പോൾ ദാ ആ കാണുന്ന നീർമാതളത്തിന്റെ മുകളിൽ കൂടുവച്ചിരുന്ന ഒരു പക്ഷി ആ കൂട്ടിൽ ഇരിക്കുന്ന തന്റെ കുഞ്ഞിന്റെ കൊക്കിലേക്ക് ആഹാരം വെച്ചുകൊടുത്തപ്പോൾ ഉണ്ടായ കിക്കിളി ശബ്ദം കേട്ട് അത് നാദഭേദി ബാണം അയക്കാനുള്ള സൂചനാ ശബ്ദമാണെന്ന് തെറ്റിദ്ധരിച്ച് കർണൻ നാദഭേദി ബാണം അയക്കുകയായിരുന്നു. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ നീർമാതളത്തിന്റെ മുകളിൽ കയറി ആ പക്ഷിക്കൂട്ടിൽ നിന്നും ആ പക്ഷിക്കുഞ്ഞിനെ എടുത്തുകൊണ്ടുവന്ന് പരിശോധിക്കാം. ആരോ ആ നീർമാതളത്തിന്റെ മുകളിൽ കയറി ആ കൂട്ടിൽ നിന്നും ആ പക്ഷിക്കുഞ്ഞിനെ എടുത്തുകൊണ്ടുവന്ന് എല്ലാവരുടെയും സമക്ഷം കാണിക്കുന്നു. അത്ഭുതം, അതിശയം! കർണനയച്ച നാദഭേദി ബാണങ്ങൾ, സൂചി ബാണങ്ങൾ ആ പക്ഷിക്കുഞ്ഞിന്റെ കൊക്കിൽ തറച്ചു കയറിയിരിക്കുന്നു. ആളുകൾ ഇളകി മറിയുന്നു. കർണനാണ് മഹാവീരൻ, കർണനാണ് മഹാവീരൻ, കർണനാണ് മഹാവീരൻ. കർണന് സഹിക്കാൻ കഴിയുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സദസ്യരെ, നിങ്ങൾ ഇനി ഈ രീതിയിൽ ജയഘോഷം എനിക്ക് വേണ്ടി മുഴക്കിയത് എന്തു പ്രയോജനം? നീലത്താമര കൊണ്ടുള്ള മാല അനർഹന്റെ കഴുത്തിൽ അണിയിച്ചില്ലേ? കർണന് സഹിക്കാൻ കഴിയുന്നില്ല. ഞാനിത് വെല്ലുവിളിക്കുകയാണ്, അർജുനനെ വെല്ലുവിളിക്കുകയാണ്. അർജുനനുമായി ദ്വന്ദ യുദ്ധം നടത്താൻ ഞാൻ അർജുനനെ വെല്ലുവിളിക്കുന്നു. ഇത് കേട്ടതും കൃപാചാര്യർ ചോദിച്ചു, കർണ, നീ നീചകുലജാതനാണ്, നീ സൂതപുത്രനാണ്, ക്ഷത്രിയനല്ല. അങ്ങനെയുള്ള നിനക്ക് ക്ഷത്രിയ രാജകുമാരനായ അർജുനോടൊപ്പം മത്സരിക്കാൻ എന്താണ് അർഹത? ഇത് കേട്ടതും ദുര്യോധനൻ ചാടി എഴുന്നേറ്റു. കൃപാചാര്യരെ, എന്താണ് ക്ഷത്രിയന്റെ മാനദണ്ഡം? പറയണം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, യുദ്ധപാഠവും കൈക്കരുത്തുമാണ്. അത് രണ്ടും ഈ കർണന് വേണ്ടുവോളമുണ്ട്. പക്ഷെ കർണനില്ലാത്ത ഒന്നേ ഉള്ളൂ, സ്വന്തമായി രാജ്യം. സ്വന്തമായി രാജ്യം കിട്ടിയാൽ കർണൻ ക്ഷത്രിയനാകുമെങ്കിൽ ഈ നിമിഷം ഞാൻ കർണനെ അംഗരാജ്യത്തിലെ മഹാരാജാവായി അഭിഷേകം ചെയ്യുന്നു. നിമിഷ നേരം കൊണ്ട് അഭിഷേകം കഴിഞ്ഞു. നവരത്ന ഖചിതമായ കിരീടം ഇതാ ദുര്യോധനൻ നേരിട്ട് കർണന്റെ ശിരസിൽ അണിയിക്കുന്നു. എങ്ങും ആ ശബ്ദം മുഴുങ്ങി കേൾക്കുന്നു, അംഗരാജാ കർണൻ നീണാൽ വാഴട്ടെ, അംഗരാജാ കർണൻ നീണാൽ വാഴട്ടെ, അംഗരാജാ കർണൻ നീണാൽ വാഴട്ടെ. ദാ കർണൻ ദുര്യോധന മാറോടമർത്തി മൂർധാവിൽ ചുംബിക്കുന്നു. പ്രിയ സുഹൃത്തെ,
ദുര്യോധന മറക്കില്ലേ കർണൻ ഒരിക്കലും.

കൈപിടിച്ചുയർത്തി എന്റെ മാനവും അഭിമാനവും സംരക്ഷിച്ച ഈ മഹാമനസ്കത മറക്കില്ല കർണൻ, മറക്കില്ല. ഇന്നു മുതൽ ഈ കർണന്റെ ദേഹവും ദേഹിയും ദുര്യോധന താങ്കൾക്കുള്ളത് മാത്രമായിരിക്കും. എനിക്ക് ആ അർജുനനുമായി ദ്വന്ദ്വയുദ്ധം നടത്തണം ഞങ്ങളിൽ ഒരാൾ അവസാനിക്കുന്നത് വരെ. അതിനു മുമ്പ് എനിക്ക് എന്റെ അച്ഛന്റെ അനുഗ്രഹം വാങ്ങണം. ദാ എത്തി കർണന്റെ വളർത്തച്ഛൻ സൂതൻ, അതിരഥൻ എന്ന സൂതൻ. തന്റെ പ്രിയപ്പെട്ട അച്ഛനെ കണ്ടപ്പോൾ കർണൻ തന്റെ അച്ഛന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുന്നു. അതിരഥൻ തന്റെ പ്രിയപ്പെട്ട പൊന്നുമകനെ വാരി കോരിയെടുത്തു മാറോടമർത്തി മൂർധാവിൽ ചുംബിച്ചുകൊണ്ട് അനുഗ്രഹിക്കുകയാണ്. കർണ വിജയീ ഭവ, വിജയീ ഭവ. ഇത് കണ്ടിത ആളുകൾ അറിയുന്നു എന്താ നമ്മൾ ഈ കാണുന്നത്. ഈ അതിരഥൻ, ഈ സൂതൻ എവന്റെ മകനാണോ ഈ കർണൻ? എവനെയാണോ നമ്മൾ അംഗരാജ കർണൻ എന്ന് വിളിച്ച് അഭിമാനിച്ചത്? കഷ്ടം, കഷ്ടം, മഹാകഷ്ടം. പ്രിയമുള്ളവരെ, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച് ഈ ജനങ്ങളെ ഈ രീതിയിൽ ഇളക്കിവിട്ടത് പാണ്ഡവർ തന്നായിരുന്നു. ഈ അവസരം അവർ മുതലെടുക്കുകയായിരുന്നു. ഭീമസേനൻ ചാടി എഴുന്നേറ്റു. എടോ കർണ, എടോ സൂതപുത്ര, നീച കുല ജാത, എടാ നിന്റെ കയ്യിലെടുക്കേണ്ടത് അമ്പും വില്ലുമല്ല, നിന്റെ കയ്യിലെടുക്കേണ്ടത് ചാട്ടവാറാണ്. പോ, ഏതെങ്കിലും കുതിരാലയത്തിൽ ചെന്ന് കുതിരയുടെ ചാണകം കൊരരാ, എന്നിട്ട് കുതിരയ്ക്ക് മാലിയിട്ട് പൊയ്ക്കോ. കർണന്റെ മുഖം മാടി, ആ കണ്ണു നിറയുന്നു, അപമാനം സഹിക്കാൻ കഴിയുന്നില്ല. ആരോ ഈ സമയത്ത് വിളിച്ചു പറഞ്ഞു, രാജമാതാ കുന്തി ബോധമറ്റു വീണു. ഇതാ അർജുനൻ അങ്ങോട്ടേക്ക് പാഞ്ഞുപോയി. കുന്തിയെ അന്തപുരത്തിൽ എത്തിച്ചു. മുഖത്ത് ജലം തളിച്ചു. കുന്തിക്ക് ബോധം വീണു. അർജുനൻ അടുത്ത് നിൽക്കുന്നു. അമ്മേ, എന്ത് സംഭവിച്ചു എൻ്റെ അമ്മയ്ക്ക്? ഒന്നും സംഭവിച്ചില്ല അമ്മേ, ഞാൻ കൊട്ടാരമ്മേതിനെ വിളിച്ചോണ്ട് വരാം. എന്താ അർജുന? അർജുനൻ പോയി തൊട്ടടുത്ത് നിൽക്കുന്നു. കുന്തിയുടെ തൊട്ടടുത്ത് നിൽക്കുന്നു വിശ്വസ്തയായ ദാസി. ആ ദാത്രി, എടി ദാത്രി, എന്റെ മക്കൾ ഉൾപ്പെടെ അവരെല്ലാവരും കൂടി ചേർന്ന് എന്റെ കർണനെ നീചകുല ജാത സൂതപുത്ര എന്ന് വിളിച്ചത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലടി. എന്റെ പൊന്നുമോനെ എനിക്കൊന്ന് കാണണം, അവന്റെ മൂർധാവിൽ ചുംബിക്കണം, മകനേ എന്നൊന്ന്.

രാത്രി എന്റെ കർണൻ എന്നെങ്കിലും തിരിച്ചറിയോടി, എന്റെ മക്കൾ പാണ്ഡവർ അഞ്ചുപേരും അവന്റെ സഹോദരങ്ങളാണെന്ന് അവന്റെ സ്വന്തം അനുജന്മാരാണെന്ന സത്യം അവൻ തിരിച്ചറിയുവോ? ലോകം എന്നെങ്കിലും മനസ്സിലാക്കുവോ എന്റെ കർണൻ ആറാം പാണ്ഡവനാണെന്ന്? എന്റെ കർണൻ എന്റെ പാദങ്ങളിൽ വീണ് നമിച്ചുകൊണ്ട് അമ്മേ എന്നൊന്ന് വിളിക്കുവോ?

0: വിളി കേട്ട് അവനെ വാരി കോരിയെടുത്തു വാറോടമർത്തി മൂർധാവിൽ ചുംബിച്ചു കൊണ്ട് പൊന്നു മകനെ കർണ എന്നൊന്ന് വിളിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിക്കുവോടി. ഇല്ല ഇല്ല, ഇതെല്ലാം ഈ കുന്തിയുടെ വെറും മോഹങ്ങൾ മാത്രമാണ്, വെറും മോഹങ്ങൾ മാത്രമാണ്. നിർഭാഗ്യവതിയാണ് ഞാൻ, എല്ലാം എന്റെ ദുർവിധിയാണടി. ഭഗവാനെ, കൃഷ്ണ ദീനബന്ധോ ദയാസിന്ധോ, ഇങ്ങനെ ഒരു ദുർവിധി നീ ഒരമ്മയ്ക്കും നൽകരുതേ, ഒരമ്മയ്ക്കും നൽകരുതേ. കണ്ണ, കുന്തിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നു. ആ കണ്ണീർ കണങ്ങൾ അവിടെ കവിളിലൂടെ ചാലുകീറി ഒഴുകുന്നു. ഒരു ശിലാവിഗ്രഹം പോലെ നിശ്ചലയായി നിർവികാരയായി കുന്തിയിരുന്ന് കണ്ണീർ പൊഴിക്കുമ്പോൾ കുന്തി ദുഃഖം എന്ന കഥയും ഇവിടെ പൂർണ്ണമാകുന്നു.
1: കുന്തി ദുഃഖം കൊല്ലം കാർത്തിക് അവതരിപ്പിച്ച കഥാപ്രസംഗമാണ് ഇതുവരെ കേട്ടത്. പങ്കെടുത്തവർ പ്രസാദ് ചേരാവള്ളി, രാധാകൃഷ്ണൻ വള്ളിക്കാവ്, മീനാക്ഷി സുന്ദരം, ബെന്നി കാവനാട്, ബാബു വള്ളിക്കാവ്.
2: ആകാശവാണി കൊച്ചി FM 102.3.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: സമയം 10 മണി കഴിഞ്ഞ് 33 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മുതൽ 11 മണി വരെ സ്മൃതിരാഗം, പഴയ ചലച്ചിത്ര ഗാനങ്ങൾ. ഇന്നാദ്യം ബാബുമോൻ എന്ന ചിത്രത്തിനു വേണ്ടി മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ രചന നിർവഹിച്ച് MS വിശ്വനാഥൻ സംഗീതം പകർന്ന് യേശുദാസ് പാടിയ ഗാനം.

ചിത്രം മിടുമിടുക്കി. ഗാനശില്പികൾ ശ്രീകുമാരൻ തമ്പി, MS ബാബുരാജ്. ഗായകർ യേശുദാസ്, S ജാനകി.

ലങ്കാദഹനം എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി എഴുതി, MS വിശ്വനാഥൻ സംഗീതം പകർന്ന, എല്ലാ ഈശ്വരി ആലപിച്ച ഗാനം.

തോമാസ് ലീഹ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ്, സബിത ചൗധരി എന്നിവർ പാടിയ ഗാനം ഇനി കേൾക്കാം. വയലാർ രാമവർമ്മയുടെ വരികൾ ചിട്ടപ്പെടുത്തിയത് സലിൽ ചൗധരി.

ആരാധിക ഈ ചിത്രത്തിനു വേണ്ടി പി സുശീല പാടിയ ഗാനം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ ചിട്ടപ്പെടുത്തിയത് MS ബാബുരാജ്.

പച്ച നോട്ടുകൾ. ഈ ചിത്രത്തിന് വേണ്ടി ശ്രീകുമാരൻ തമ്പി രചന നിർവഹിച്ച് എം കെ അർജുനൻ ചിട്ടപ്പെടുത്തി. എസ് ജാനകി ആലപിച്ച ഗാനമാണ് സ്മൃതിരാഗത്തിൽ അടുത്തതായി.

ഗുരുവായൂർ കേശവൻ ഈ ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ എഴുതി, ജി ദേവരാജൻ സംഗീതം പകർന്ന, യേശുദാസ്, പി ലീല എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം.

സമയം 10 മണി കഴിഞ്ഞ് 32 മിനിറ്റ് 17 സെക്കൻഡ്. 102.3 MHz ആകാശവാണി കൊച്ചി FM-ലൂടെ ശ്രോതകൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്മൃതിരാഗം, പഴയ ചലച്ചിത്ര ഗാനങ്ങൾ.

മുറപ്പെണ്ണ് എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ രചന നിർവഹിച്ച്, ബി എ ചിദംബരനാഥ് സംഗീതം പകർന്ന്, യേശുദാസും എസ് ജാനകിയും ചേർന്ന് നയിച്ച ഗാനമാണ് നിങ്ങൾ കേട്ടത്. അടുത്ത ഗാനം പാടിയത് വാണി ജയറാം. ചിത്രം വിഷുക്കണി. ഗാനശില്പികൾ ശ്രീകുമാരൻ തമ്പി, സലിൽ ചൗധരി.

ചുമട് താങ്ങി. ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസും എസ് ജാനകിയും ശബ്ദം പകർന്ന ഗാനം. പി ഭാസ്കരൻ്റെ വരികൾ, വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം.

ഗായിക പി മാധുരി, ചിത്രം രാജഹംസം. വയലാർ രാമവർമ്മയുടെ വരികൾ, ജി ദേവരാജൻ്റെ സംഗീതം.

പി ലീല, പി ബി ശ്രീനിവാസ് എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം. ചിത്രം നിണമണിഞ്ഞ കാൽപ്പാടുകൾ. ഗാനശില്പികൾ പി ഭാസ്കരൻ, എം എസ് ബാബുരാജ്.

നദി. ഈ ചിത്രത്തിന് വേണ്ടി വയലാരാമവർമ്മ എഴുതി, ജി ദേവരാജൻ സംഗീതം നൽകി, പി സുശീല പാടിയ ഗാനം.

9 മണിക്ക് ദേശീയ ആയുർവേദ ദിനത്തോടനുബന്ധിച്ച് ഭാരതീയ ചികിത്സാ വകുപ്പ് എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സീബ എസ് ബാലകൃഷ്ണൻ, നാഷണൽ ആയുഷ് മിഷൻ എറണാകുളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സ്മിത കെ മോഹൻ എന്നിവർ നൽകുന്ന സന്ദേശം. തുടർന്ന് FM മോർണിംഗ് സെലക്ഷൻസ്.